0: ചവയ്ക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് HCL പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കുട്ടികളിലും ഉള്ളൊരു പ്രശ്നമാണ് പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ കണ്ണുകളെപ്പോലെ കാതുകളെപ്പോലെ അല്ലെങ്കിൽ കൈകാലുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
0: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിംഗ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിംഗ് ചെയ്തുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റു തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
1: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
0: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്കറിയാവുന്ന നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾ

0: അനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത്പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത്പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്ക് അനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത്പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ്. നമ്മൾ അതിന് പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത് അതിൽ, അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ് ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ 4 ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മളേതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും. കൂടുതൽ ആളുകളും ഉപയോഗിച്ച് കാണുന്നതും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഹാർഡോ മീഡിയോ അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് നാരുകളോട് കൂടിയ ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ പിന്നെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗികൾക്ക് അനുസൃതമായി ചിലപ്പോൾ അൾട്രാ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയമോ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുന്ന രോഗികൾക്ക്, അങ്ങനെ പറയുന്ന രോഗികൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളീ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിങ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകളെടുത്തൊക്കെ ബ്രഷിങ് ചെയ്യുമ്പോൾ ഇനാമിൽ നമ്മൾ പല്ല് ക്ലീനാവുന്നതോടുകൂടി നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് ആയിക്കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ 2 പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
1: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച്, ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരന് എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളത് എന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്നും
0: ഇതും നമ്മൾ ശരിക്കും നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷേ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും, നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിലുപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്തു നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം, അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം. ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം. അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളും ആയിട്ട് വേർതിരിക്കുക. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും, അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം. അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും, കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളോ ഒക്കെ തടയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മളീ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് മുൻവശത്തെത്തുന്ന സമയത്തും നമ്മൾ ഈ റൊട്ടേഷനാണ് ചെയ്യേണ്ടത്. സാധാരണ കണ്ടുവരുന്നത് പിന്നെ റൈറ്റ് ലെഫ്റ്റ് മോഷനിലാണ്, അതായത് വലത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത്, ചെയ്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ രീതിയാണ്. അപ്പോൾ അവിടെയും റൊട്ടേഷനോ അല്ലെങ്കിൽ മുകളിലോട്ടും താഴോട്ടുമുള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള പല്ലുകളുടെ ഇടയും ഈ പറഞ്ഞ പോലെ മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുള്ളൂ. അത് നമ്മൾ ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമേ കാണുന്ന പല്ലുകളിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വായലിൽ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്. അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ക്ലീൻ ആവുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകൾ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത്ര ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് രാത്രി കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3-3.5 മിനിറ്റോ ഒക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കിയൊന്ന് പറയാം.
0: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട, നാവ് ടങ് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനർ മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യു ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്. നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ് ചെയ്യുക. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിങ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
1: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു. ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യവിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
8: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
7: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
9: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
10: سيد الاستغفار
9: اللهم انت ربي لا اله الا انت
7: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
11: اللهവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിലുള്ള വിശ്വാസം തളരാത്ത ഹൃദയത്തിന് ഏത് ഇരുട്ടുകളും പ്രതിസന്ധികളും വഴികാട്ടികളായി മാറും എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ വിശ്വാസം, ഈമാൻ നമ്മെ കൈപ്പിടിച്ചുയർത്തുന്നത്. മരണം നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു അവസാനമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോകത്തിലേക്ക് കടക്കുന്ന മഹത്തായ ഒരു യാത്രയുടെ തുടക്കമാണ്. അത്തരം ചിന്തകളെ സ്മരിച്ചും നല്ല ചിന്തകൾക്കായി മനസ്സ് തുറന്നു വെച്ചും നമുക്ക് മറ്റൊരു പുലരിയിലേക്ക് പ്രവേശിക്കാം.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് വിട്ടി കരാപ്രമ്പിൻ്റെ കൂടെ ഞാൻ ഇബിനു അലി മേലാറ്റൂർ.
0: ഇന്ന് 2026 ഓഗസ്റ്റ് 25 ചൊവ്വ.
2: ഹിജറ വർഷം 1448 റബിയുൽ അവ്വൽ 12.
0: കൊല്ലവർഷം 1201 ചിങ്ങം 12.

0: നമ്മള് ചിലപ്പോ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോ ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവില്ലേ. പക്ഷേ നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്ന ആളുകളോ നമുക്ക് ആരൊക്കെ കൂടെ ഉണ്ടാവുമെന്നൊരാൾക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ചിലപ്പോൾ കമൻറ്റുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, നമ്മൾ വിചാരിക്കും ആരൊക്കെ ഉണ്ടാവും, നമ്മളൊക്കെ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനും കൂടെ ഉണ്ടാവില്ല, വെറുതെ ഒരാളും വിശ്വസിക്കണ്ട എന്നൊക്കെ പറയും.
1: യെസ്,
0: മനുഷ്യനാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളിലായിരിക്കാം, അവനവൻ്റെ സ്വാർത്ഥതകളിലായിരിക്കാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും പ്രതീക്ഷയോടെ കൂടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്, ആരില്ലെങ്കിലും അല്ലാഹു കൂടെയുണ്ട് എന്ന് പറയാൻ പറ്റണം.
1: തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതീക്ഷയാണ്. ഒറ്റപ്പെടുത്തലുകൾ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.
0: ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ഉമ്മ കൂടെ ഉണ്ടാവണം അല്ലേ. ഉമ്മല്ലാതിരിക്കുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന ഒരു ഒരു ഒരു അസ്വസ്ഥത ഉണ്ട്, ഒരു പേടിയുണ്ട്. നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീതിതമായൊരവസ്ഥ കാണുമ്പോൾ, പേടിപ്പെടുത്തുന്നത് കാണുമ്പോൾ, ഉമ്മയുടെ ചാരങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു നിർഭയത്തുണ്ട്. അവിടെ ഒരു പക്ഷെ ആ ഉമ്മക്ക് ആ വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനോ കഴിയുന്ന അവസ്ഥ പോലും ഉണ്ടാവില്ല. എന്നാലും ആ കുട്ടി അനുഭവിക്കുന്ന ഒരു നിർഭയത്തുണ്ട്. പക്ഷേ നമ്മൾ വലുതായ മനുഷ്യന്മാരായി മാറുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ചാരം നിൽക്കുന്ന കുട്ടികളാണ്, നിൽക്കേണ്ടവരാണ് എന്നൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ്റെ തുടക്കത്തിൽ ഇൻഷാല്ലാ നമുക്കിങ്ങനെ ശ്രോതാക്കളിലേക്ക് ജസ്റ്റ് അല്ലേ,
1: ചോദിക്കണല്ലോ,
0: ചോദിക്കണം, എന്താ
1: ചോദിക്കാം,
0: എന്തൊക്കെയോ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടല്ലേ. മോശേ ഇല്ല, എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്താ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചോദ്യമായിട്ടുണ്ടോ. ഈ ഒരൊറ്റ ആഴ്ചയിൽ, ഈ കഴിഞ്ഞ രണ്ട് കുറഞ്ഞ ഈ അടുത്ത ദിവസങ്ങൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്തായിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ കാര്യം എന്തായിരിക്കാം, ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്തമാഷ ഒന്ന് ആലോചിച്ച് നോക്ക്.
1: നമ്മള് കമന്റ് ചെയ്യണ്ടല്ലോ,
0: കമന്റ് ചെയ്യണ്ട, നമ്മളെ കമന്റ് നമ്മളെ വാക്കുകളാണ്.
1: ഏതായാലും ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്റെ ഇടയിൽ പറയാം.
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകുമ്പോ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് അല്ലേ ആളുകളുണ്ട്, കാത്തിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കമന്റ് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. എല്ലാം നമുക്ക് പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞോളന്നില്ല, എന്നിരുന്നാലും നമുക്ക് മാക്സിമം ശ്രമിക്കാം. സഹൽ പി ഇടപ്പലം സലാമറിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, കബീർ കെ വി കബീർ പാലക്കാഴി, മുനീർ ചെമ്നാട്, ജമീല വി പി കാളിക്കാവ്, സീനത്ത് പി ചാലിയം, സാജിദ കരുവാരക്കുണ്ട്, ഷൈബായം വളപട്ടണം, എല്ലാവർക്കും സലാം അടക്കം. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഏതായാലും ഇൻഷാല്ലാ നമുക്ക്
0: ഇടയ്ക്ക് കട്ടാവുണ്ടോ, അങ്ങനെ കമന്റ് വന്നു
1: ആണോ,
0: കട്ടാവുന്ന പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ.
1: യെസ്,
0: തീരെ ശബ്ദമില്ല എന്ന് പറഞ്ഞു കാസിം, ആങ്കർമാർക്ക് തീരെ ശബ്ദമില്ല, ശബ്ദമൊക്കെ ഓക്കെയാണ്. ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തിന്റെ ഫോണിന് ശബ്ദമില്ലാത്തതായിരിക്കാം എന്നാണ് തോന്നുന്നത്.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 8:44 ഈ സമയത്ത് നമുക്ക് മധുരം ഖുർആൻ എന്ന് കേട്ടുവന്നാലോ.
0: തീർച്ചയായും. أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ. അത് ഖിറാത്ത് ഖലീഫ സുനൈജിയുടെ അല്ലേ, സുനൈജിയുടേതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ വിശുദ്ധ ഖുർആനിലെ വല ഇൻ സഅൽതും, അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു അല്ലേ, നമ്മൾ തൗഹീദ് പഠിച്ച അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് അവർ അള്ളാഹുവിൽ അവിശ്വാസികളായി, അവർ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥ വന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ പഠിക്കാനുള്ളത്.
1: അതെ, അവർ വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവിൽ, പക്ഷേ കൂടെ മറ്റു പലതിനെയും അവർ വിശ്വസിക്കുകയും പലതും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഷിർക്കിലേക്ക് അവർ ചെന്നു അടുത്തു.
0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മക്കത്തെ മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. അവർക്ക് ഈ ആകാശഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും സംവിധാനിച്ചതും മഴ പെയ്യിപ്പിക്കുന്ന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആണെന്നൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട് തന്നെയായിരുന്നു. ബദർ യുദ്ധത്തിന്റെ സമയത്തുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നിട്ടും അവർ കടുത്ത മുശ്രിക്കുകളായി മാറി എന്നതിൻ്റെ പിന്നിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആളുകളെ വെച്ചു എന്ന് തന്നെയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പം തൗഹീദിന്റെ കാതലായൊരു വശത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വചനം,
1: അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവിൻ്റെ പേരെന്താ, അബ്ദുള്ളയാണ്.
0: അബ്ദുള്ള.
1: അപ്പോൾ അബ്ദുള്ള എന്നൊരു പേര് അവിടെ വരണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിലുള്ളൊരു ഒരു അസ്തിത്വത്തെ അവർ അംഗീകരിക്കുന്നുണ്ടല്ലോ.
0: അപ്പോൾ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദരി, അതാണ് അതിൻ്റെ തത്വം അല്ലേ. കണക്കാക്കേണ്ട പോലെ അവർ കണക്കാക്കിയില്ല, ഇടയാളന്മാരെ വെച്ചു. അള്ളാഹമിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള റബ്ബിനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ വേറെ ആളെ കൊണ്ടുവച്ചു.
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പിന്നെ മറ്റെല്ലാരും ഇഷ്ടമാണ് പറഞ്ഞില്ല. അപ്പോ പല ഉദാഹരണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹ്ക്ക് നന്ദി കേട് കാണിക്കുന്നതിന് തുല്യമായിട്ട് ആവില്ലെങ്കിലും അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട്, ഭാര്യമാര് അല്ലെ, സ്വന്തം ഭാര്യ പിന്നെ ഭർത്താവിനോടും അതുപോലെ മറ്റുള്ള ആളുകളോടുണ്ടാകുന്ന ആ ഒരു ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളങ്ങനെ പറയാറുണ്ട്. അത് ഒരിക്കലും നമ്മൾ പൊറുക്കൂലല്ലോ. എങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന റബ്ബ് പിന്നെ എങ്ങനെയാണ് അവനോട് പങ്കുചേർക്കുന്നത് പൊറുക്ക എന്ന് നമ്മൾ പറയാറുണ്ട്.
0: ശരി, പീസ് ടൈമിലെ വാചകത്തിലേക്ക് ഒന്ന് ജസ്റ്റ് പോകാം. മഷാല്ലാ, കെ വി ഉസ്താദിന്റെ വാക്കുകൾ മണിമുത്തുകൾ പോലെ പെറുക്കി സൂക്ഷിക്കാം, അത്രക്ക് ലളിതമാണ്. പഠിക്കാനും പ്രാവർത്തികമാക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അയച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ തിരഞ്ഞെടുത്ത് വെച്ചൊരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തിരുമൊഴിയുമായി ബന്ധപ്പെട്ട കമൻ്റാണ് നമ്മൾ കണ്ടത് അല്ലേ. ഫീഡ്ബാക്ക് ടൈമിൽ ഇതുപോലെ ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും നിങ്ങൾ അയക്കാറുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള. അപ്പോൾ പുതുതായിട്ട് നമ്മൾ നേരത്തെ ഒരു ചോദ്യം അതാ ബാക്കി ഉണ്ടായിരുന്നു. ഒന്ന്, ഈ അടുത്ത് നമ്മളെ സന്തോഷിപ്പിച്ച പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് വീണ്ടും ചോദിക്കാൻ പറ്റുന്നത്, പീസ് റേഡിയോയിൽ നമ്മളിപ്പോൾ ഇതൊരു ശ്രോതാവിൻ്റെ വാക്കാണ്, നമ്മുടെ കെ വിയുടെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട്. ഇതുപോലെ നമ്മളീ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രോഗ്രാമായിട്ട് തോന്നിയതും അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മളെ
1: സന്തോഷിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള
0: കാര്യം,
1: ചോദ്യത്തിന് മറുപടി
0: വന്നിട്ടുണ്ട്,
1: വായിക്കാം. എൻ്റെ മകളുടെ കല്യാണം ഈ മാസം 21 കഴിഞ്ഞു. അതെനിക്ക് നല്ല സന്തോഷമുണ്ടായൊരു ദിവസം. അൽഹംദുലില്ലാ, എല്ലാവരും ദുആ ചെയ്യുക എന്നാണ് മുനീർ ചെമ്നാടിൻ്റെ ഒരു മെസ്സേജ്.
0: മഷാല്ലാ, ഓരോ പിന്നെ മൈൽ സ്റ്റോണുകളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ആദ്യം കുഞ്ഞായിരിക്കുമ്പോൾ വലുതാവണം, പഠനം കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട് വെക്കണം, പിന്നെ വീട്
1: വെച്ചിട്ട്
0: മക്കളെ കല്യാണം കഴിച്ച് അയക്കണം,
1: ജോലി,
0: ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഒരു സ്ക്രീനിൽ നിന്ന് പോലെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയ പോലെ തോന്നില്ലേ പിറകോട്ട് നോക്കുമ്പോൾ?
1: അതെ, തീർച്ചയായിട്ടും. ഇവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഒരു ചക്രമാണ്. അതിൽ ചില ആളുകളൊക്കെ അള്ളാഹു ഒരു പക്ഷേ ഇതിനൊന്നും പിന്നെ സമയം കൊടുക്കാതെ നേരത്തെ വിളിക്കും അല്ലേ. അവിടെ ചിലപ്പോൾ കല്യാണം കഴിക്കാനുള്ള ഒരു അതൊന്നും അള്ളാൻ്റെ അടുത്താണെന്നും വിഷയമല്ലല്ലോ. ഈ കാലചക്രത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചത് കാരണം അതങ്ങനെ നടക്കും. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്നെ ഭാര്യ പിതാവ് നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച പാമ്പ് കടിച്ചത്.
0: അപ്പം
1: അദ്ദേഹം
0: അധ്യാപകനായിരുന്നു,
1: അധ്യാപകനാണ്, എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു, അറബി അധ്യാപകനാണ്. പിന്നെ വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ അത് ഒരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത പലതാണല്ലോ, നമ്മൾ കുറേ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടെങ്കിലും ഒന്നും നടക്കാൻ അള്ളാഹ് തീരുമാനിക്കാതെ ഒന്നും നടക്കൂലല്ലോ.
0: പിന്നെ എൻ്റെ ഒരു സന്തോഷം, ഇന്നലെ എല്ലാവരും ഒന്ന് ഒന്നിച്ചു കൂടി, കുട്ടികളെല്ലാം വീട്ടിലുണ്ട്, പിന്നെ കുട്ടികളുടെ അമ്മായികളും എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി, അത് വലിയൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമാണ്. പക്ഷേ ഇടയ്ക്ക് മഴ ഇന്ന് മുതൽ അത്യാവശ്യം അല്ലേ ശക്തമായിട്ട് മഴ
1: പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്,
0: രാത്രി മുതലുണ്ട്. അപ്പോൾ എല്ലായിടത്തും മഴ തന്നെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു, കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് അല്ല സ്കൂള് പൂട്ടി വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ സന്തോഷം പറഞ്ഞു. പിന്നെ മറ്റൊരു മെസ്സേജ് മുസ്തഫ ഷാ കണ്ടോ?
1: യെസ്,
0: ജമീല വി പി കളിക്ക വായിച്ച മെസ്സേജ്.
1: ജമീല വി പിൻ്റെ അല്ലേ? കുറച്ച് ഓക്കെ ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. വളരെ ചെറിയൊരു സന്തോഷങ്ങളാണ് എങ്കിലും അതെല്ലാം റബ്ബിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ റബ്ബ് ഈ ലൈഫിൽ നൽകിയ വലിയ സന്തോഷങ്ങളായിരിക്കും ഇതെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പീസ് റേഡിയോയിൽ കേൾക്കുന്ന കഥകളും ചരിത്ര സംഭവങ്ങളും മറ്റു പ്രോഗ്രാമുകളും അങ്ങനെയെല്ലാം അൽഹംദുലില്ലാ.
0: മൊത്തത്തിലെല്ലാം ശുഭകരമായി പോകുന്നു, സന്തോഷമാണ് എന്നാണ് പറയുന്നത് അല്ലേ?
1: അതെ.
0: ഇന്നലെ വലിയ മോളും മരുമോനും പേരക്കുട്ടിയും കൂടി ചെറിയ മോളുടെ വീട്ടിൽ പോയി വന്നു. അൽഹംദുലില്ലാ, മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കൂടിയപ്പോൾ സന്തോഷമായി എന്നാണ് ജമീല വി കെ പുനൂർ പറഞ്ഞത്. അപ്പോൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് തരുന്നൊരു കാര്യം തന്നെയാണ്, ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത്.
1: കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ അവരെ 9 മക്കളും ഒരുമിച്ചിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവർക്കും പിന്നെ എല്ലാവരും ദീനം എന്ന് പറഞ്ഞു, ദീനം എന്ന് പറഞ്ഞ അസുഖം. അപ്പം എല്ലാവർക്കും ഓരോ അസുഖങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു സമാധാനമായി അങ്ങനെ സമാധാനം.
0: മറ്റുള്ളവരുടെ ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ അപ്പുറത്ത് കറണ്ട് പോയി എന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായി അറിഞ്ഞില്ലേ.
1: അതെ അതെ. സഫി എടപ്പാളിൻ്റെ മെസ്സേജ് ഉണ്ടോ? ഞായറാഴ്ച നടന്ന മലപ്പുറം സൗത്ത് വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന്.
0: പിന്നെ ഇന്നലെ വേറൊന്നാണ്, ഞാനിപ്പോൾ ഈ മെസ്സേജ് വായിച്ചപ്പോഴാണ് ആ കാര്യം ഓർത്തത്. സഫ്ന മുഹമ്മദ് പാണക്കാട് ഇന്നലെ അവർ പറഞ്ഞ് ശബ്ദത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ മാറ്റങ്ങളുടെ അലയോളികൾ സൃഷ്ടിക്കുന്ന ആങ്കർമാരൊക്കെ കാണുക എന്നത് ഞങ്ങളടക്കമുള്ള ശ്രോതാക്കൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന കാര്യം വി ടി സാറിനെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെ ഫസൽ ഖാൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ സ്വപ്ന മുഹമ്മദ് പാണക്കാട് അവര്, അപ്പോൾ അവരെ അവിടെ നിന്ന് കിടന്ന് ഞാൻ സ്വപ്ന മുഹമ്മദ് പാണക്കാട് എന്ന്
1: പറഞ്ഞപ്പോഴാണ്.
0: അപ്പോൾ അവർ കണ്ടു എന്നുള്ള ആ ഒരു സന്തോഷമാണ് അവിടെ പങ്കുവച്ചിട്ടുള്ളത്.
1: അതൊക്കെ നമ്മുടെ ഈ ഒരു റേഡിയോ അങ്ങനെ കേൾക്കാനുള്ളതിൻ്റെ ഒരു ആവേശവും സന്തോഷവും അതിൽ ഭാഗമായതിനോടുള്ളൊരു സന്തോഷമൊക്കെയാണ് അല്ലേ?
0: അല്ലെ, നമ്മൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടിയിട്ട് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് അതൊരു ഒരു ഇൻ്റർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നന്മയുടെ അതൊരു പോസിറ്റീവ് എനർജി കൂടിയാണല്ലോ നമുക്ക്. നമ്മൾ ഇവിടെ വരുമ്പോഴേ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ ഇനി രാവിലെ വന്ന് ഇവിടെ നിന്ന് കയറുമ്പോൾ ഇവിടെ ആരുമില്ല ഇതിൻ്റെ അകത്ത്. നമ്മളെ സ്റ്റുഡിയോ അപ്പുറത്ത് ടെക്നിക്കൽ ഇവിങ്ങിലെ ആളുള്ളൂ, ഇതിൻ്റെ അകത്ത് നമ്മൾ. പക്ഷേ ഈ മൈക്ക് നമ്മളോട് വരുമ്പോൾ ഇവിടെ ആരുമില്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകളുള്ള സ്ഥലമാണത്. ഇവിടെ ഉള്ള അത്ര ആളെ വേറെ എവിടെയും നമ്മൾ മുമ്പിൽ നിൽക്കണുണ്ടാവില്ല ഒരു പക്ഷേ.
1: തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ആ സദസ്സുകളെ ആളുകളുടെ എണ്ണക്ക് ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ ലൈവില് നമുക്ക് കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൂടെ എന്നുള്ളതല്ല, പീസ് റേഡിയോയുടെ കൂടെയാണ് അല്ലേ? അതാണ് ഏറ്റവും വലിയ
0: റേഡിയോയുടെ കൂടെയാണ്. ആ റേഡിയോയുടെ കൂടെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ അല്പം ചിലവഴിക്കും.
1: അതെ, അത്ര റേഡിയോ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ് അല്ലെ, 2 മണിക്കൂറും നമ്മൾ ഇവിടെ വന്നുകൊണ്ട് നമ്മൾ റേഡിയോയുടെ കൂടെ ചേരുകയാണ്.
0: അപ്പോൾ ആ നന്മയുടെ കേൾവിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാനും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ലഭിക്കാനും കഴിയാന്നുള്ളതിനേക്കാൾ വലിയ ധന്യമായ നിമിഷങ്ങൾ മറ്റൊന്നുമില്ല. അള്ളാഹു നമുക്കെന്നും ഇത് നിലനിർത്തി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രേമുള്ളവരെ നമുക്ക് തുടങ്ങാം, മുന്നോട്ട് പോകാം. ഇൻഷാല്ലാ, മധുരം ഖുറാനൊക്കെ കേട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് പതിവ് പോലെ
1: പുലരിവട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടം. ഒന്നും വെറുതെയാവില്ല ഈ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാനായ ഹാരിസ് മോലി നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബി അജ്മൈൻ അമ്മാ ബഅദ്. ചില ഉത്കൃഷ്ടമായ വസ്തുക്കളുണ്ടല്ലോ. ഇപ്പോൾ പഴങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ സുരക്ഷ, അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ സന്തുലിതാവസ്ഥ, അതേപോലെ നമ്മുടെ സ്കിന്, ഇങ്ങനെ എല്ലാറ്റിലും നമുക്ക് നമ്മുടെ ആമാശയം, ഇതിലൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒന്ന് അത്തിയും അതേപോലെ തന്നെ ഒലിവും. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ശരീരശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ശരിയായി ഗവേഷണം നടത്തുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മഹത്വം. ഉത്കൃഷ്ടമായ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത്തിയും അതേപോലെ തന്നെ ഒലിവും. ഇതേപോലെ ഉത്കൃഷ്ടമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, മഹത്വം എന്നും ഓർക്കപ്പെടുന്ന ചില സ്ഥലങ്ങൾ. അതിലൊന്നും മക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മഭൂമിയും പ്രബോധന സ്ഥലവുമായിട്ടുള്ള മക്ക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എത്താൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലൊരു പ്രദേശമാണ് മക്ക എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഉത്കൃഷ്ടമായ സ്ഥലമാണ് ഒന്ന് സീനാ പർവ്വതം. അത് മൂസാ നബി അലൈഹി സ്വലാമിന് പ്രബോധനം ലഭിച്ചിട്ടുള്ള, അള്ളാഹു മൂസാ നബിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സീന അല്ലെങ്കിൽ സീന എന്ന് പറയുന്ന തൂറി സീന പർവ്വതം. അതേപോലെ തന്നെ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ബൈത്തുൽ മഖ്ദസിൻ്റെ പരിസര പ്രദേശങ്ങളായിട്ടുള്ള ഫലസ്തീൻ, ഷാം പോലുള്ള പട്ടണങ്ങളും. അത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രബോധന മേഖലകളാണ് അവിടെ. അപ്പോൾ ചില ഉത്കൃഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉത്കൃഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ, ഇതിനെയൊക്കെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നൊരാശയമാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. വലക്കത്ത് ഖലഖൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോടുകൂടെ, തഖ്വീം എന്ന് പറഞ്ഞാൽ വക്രതകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, പിഴവുകളില്ലാത്ത സമ്പൂർണമായ ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ഉത്കൃഷ്ടതയെ, സൃഷ്ടിപ്പിലെ ഉത്കൃഷ്ടതയെ കാണിക്കാനാണ് അള്ളാഹു ഉത്കൃഷ്ടമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സത്യം ചെയ്ത് പറയുന്നത്. അത് നിവർന്നു നിൽക്കുന്നവൻ മനുഷ്യൻ മാത്രമാണല്ലോ സൃഷ്ടിപ്പിൻ്റെ പ്രകൃതി തന്നെ ഉത്കൃഷ്ടത കാണിക്കാൻ പറ്റും. മനുഷ്യൻ്റെ ബുദ്ധിശക്തി, മറ്റൊരു ജീവികൾക്കുമില്ലാത്ത ബുദ്ധിശക്തി മനുഷ്യനുണ്ടല്ലോ. അന്യഗ്രഹങ്ങളിലേക്ക് എത്താൻ മനുഷ്യന് സാധിച്ചിട്ടുള്ള ആ വലിയ ബുദ്ധി, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആത്മാവ്, ആത്മീയത, അതും വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അധപ്പതനത്തിൻ്റെ ആഴം അവനെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഉത്കൃഷ്ടതകളെല്ലാം ജീവിക്കുന്ന മനുഷ്യൻ ഈ ഉത്കൃഷ്ടത മനസ്സിലാക്കിയത് നിലനിർത്താൻ അവൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവരെത്താൻ പോകുന്ന ഏറ്റവും അഗാധമായ ഒരു ഗർത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നരകമാണ്. സുമ്മ റദദനാഹു അസ്ഫല സാഫിലി, ഏറ്റവും അധമനായി മറ്റൊരു സൃഷ്ടിവർഗവും എത്തിച്ചേരാത്ത അത്രയും ആഴമായ അധപ്പതനത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്ന ഒന്നാണ് നരകമെന്ന് പറഞ്ഞു. ഈ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനുള്ള ശരിയായ പ്രതിരോധം എന്താണ്? അത് ശരിയായ വിശ്വാസമാണ്. അതായത് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഇത്രയും ഉത്കൃഷ്ടമായ ഒരു ജീവിതവും സൗകര്യങ്ങളൊക്കെ മനുഷ്യന് ഏർപ്പെടുത്തി കൊടുത്ത അള്ളാഹു അവനെ അങ്ങോട്ട് വെറുതെ വിടുമോ? അങ്ങനെ വെറുതെ വിടാനുള്ള വല്ല സാധ്യതകളുണ്ടോ എന്നല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ അമിതമായ ശമ്പളം വാങ്ങുന്ന ആളുകൾ ആലോചിക്കും, ഞാൻ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ്. എത്രമാത്രം വെച്ചാൽ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നല്ലൊരു വിരുന്ന് അവർ തരികയാണെങ്കിൽ ഇത്രമാത്രം ആദരിക്കപ്പെടാൻ എന്നിലെന്തിരിക്കുന്നു എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് വെറുതെ തരുന്നതല്ലോ ഒന്നും. ഇപ്പോൾ ഇത്രയും സുന്ദരമായൊരു ഭൂമിയും ശരീരപ്രകൃതിയും പോഷകാഹാരങ്ങളൊക്കെ പടച്ചോൻ തന്ന്, സൃഷ്ടിച്ച പടച്ചോൻ, അവരൊരു യുക്തി ഉണ്ടാവൂലേ? ഏറ്റവും അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ അല്ലേ? ഏറ്റവും വലിയ യുക്തിമാൻ, ഏറ്റവും വലിയ വിധികർത്താവ് ആരാണ്? അള്ളാഹു അല്ലേ? അപ്പോൾ അവനൊരു ലക്ഷ്യം ഉണ്ടാവൂലേ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദിക്കപ്പെടാതെ പോകുമോ? ഇതിന് മറുപടി പറയാതെ നമ്മൾ കടന്നു പോകുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഉത്കൃഷ്ടത വിശ്വാസത്തിലൂടെയും കർമ്മത്തിലൂടെയും നമ്മൾ നിലനിർത്തി ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടമാവാതിരിക്കാൻ നമ്മൾ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത വിശുദ്ധിയെ, മാനുഷികമായ നമ്മുടെ ഉത്കൃഷ്ടതയെ നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. മഷാല്ല. അപ്പോൾ പുലരിവട്ടം കേട്ടു അല്ലേ?
1: യെസ്. ഒന്നും വെറുതെയാവില്ല എന്നതായിരുന്നു നമ്മളെ വിഷയം.

0: പുലരിവട്ടം കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കുറെ പ്രതികരണങ്ങൾ നമുക്കുണ്ടാവും.
1: തീർച്ചയായും ആ പ്രതികരണത്തിലേക്ക് തന്നെ പോലെ.
0: തീർച്ചയായും
1: ആയിഷ മുഹമ്മദ് മുളവൂർ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ്, ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ദുഃഖമുണ്ട്, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരണപ്പെട്ടു, ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മോട് വേർപിരിഞ്ഞു പോകുമുണ്ടാവുന്ന ദുഃഖത്തെക്കുറിച്ചൊന്നും നമുക്ക് ആ ഒരു ദുഃഖം വേറൊരാളുടെ ദുഃഖം നമുക്ക് ഏറ്റെടുത്ത് അതേപോലെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നുണ്ടാവില്ല. എത്രമാത്രമായിരിക്കും ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖത്തെ വേറൊരാൾക്ക് പങ്കുകൊടുക്കാനും കഴിയില്ല. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ആശ്വാസത്തിൻ്റെ ഒരു തീരം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അമീൻ. പിന്നെ
0: യെസ്, ഹഫ്സ ബീവി കാക്കനാട്. അസ്സലാമു അലൈക്കും. ഹാരിസ് മൗലവിയുടെ സ്പീച്ച് വളരെ ചിന്തിക്കാനുള്ളതാണ്. ജസാകല്ലാഹു ഖൈർ എന്നാണ് അവർ പറഞ്ഞത്.
1: റേഡിയോയിൽ വരുന്ന എല്ലാ പി ആർ ഫാമിലിയെയും എല്ലാവരെയും ഒന്നിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് എന്നും എല്ലാവരെയൊക്കെ കാണുന്നുണ്ട് അൽഹംദുലില്ലാ എന്നാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്.
0: യെസ്.
1: അബ്ദുള്ളക്കുട്ടി, കുരിസാംകുളം. ആഹാ, അതെവിടെയാണ്? കുരിസാംകുളം കിട്ടണോ?
0: ഇല്ല
1: ഇല്ല, ഞാൻ വിചാരിച്ചു കുരിസാംകുളം എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ശരിക്കും ആ പേര് കേട്ടാണ്. എനിക്ക് കുറേ ആൾക്കാരിങ്ങനെ പേരിൽ, ഈ സ്ഥലത്തിൻ്റെ പേരിൽ ഭയങ്കര കൗതുകം, എനിക്ക് ഭയങ്കര കൗതുകമാണ് ഒരു സ്ഥലത്തിൻ്റെ ചില പ്രത്യേക പേരുകൾ കാണുമ്പോൾ.
0: ഇപ്പം
1: ഈ കുരിസാംകുളം എവിടെയെന്ന് അറിയില്ല. അബ്ദുള്ളക്കുട്ടി അവർ പറയട്ടെ, അസ്സലാം വലൈക്കും, അവർ സലാം പറഞ്ഞതാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജമീല വി കെ പൂനൂർ ഓരോ ദിവസവും വ്യത്യസ്തമായ ഉപദേശവുമായി നമുക്ക് മുന്നിൽ വരുന്ന ഹാരിസ് മൗലവിക്കും പിന്നണി പ്രവർത്തകർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഇന്നലെ രാത്രി ഞങ്ങളും എല്ലാവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി, മൂന്ന് പെങ്ങന്മാരും അനിയനും കുടുംബവും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സന്തോഷമാണ് സീനബ കരവാങ്കലിൽ പങ്കുവച്ചിട്ടുള്ളത്.
0: ഖദീജ സാലിക്കൊപ്പം പങ്കുവെക്കുന്നത്, ഞാനും കുടുംബവും വളരെ സന്തോഷ ദിനങ്ങളിലാണ്. മറ്റന്നാൾ വ്യാഴാഴ്ച ചെറിയ മോളുടെ കല്യാണമാണ്. പീസ് റേഡിയോ കുടുംബത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ.
1: ആമീൻ. കല്യാണം ഭംഗിയായിട്ട് നടക്കട്ടെ.
0: ഞാനേ ആ വരി ഇങ്ങനെ അവസാനിച്ചപ്പോൾ നിങ്ങളൊക്കെ വരണേന്നാണ് പറയണത്. ഏതായാലും പ്രാർത്ഥന ഉണ്ടാവും.
1: ഈ വെക്കേഷനിൽ എൻ്റെ 100 വയസ്സായ ഹസ്ബൻഡിൻ്റെ ഉമ്മ എൻ്റെ കൂടെയുണ്ട്. 100 വയസ്സായ ഹസ്ബൻഡിൻ്റെ 100 വയസ്സായ ഉമ്മ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവരുടെ കൂടെ ചെലവഴിക്കുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്. അവരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ഓർമ്മകളൊക്കെ നല്ല ഓർമ്മയുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളാവുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കാൻ പറ്റാതാവുമ്പോൾ ആ അവരെ പരിചരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. നേരെ മറിച്ച് നല്ല ഓർമ്മ കൂടിയുള്ള ഒരാളാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയണ്ടാവും, എന്തൊക്കെ നമുക്ക് കേൾക്കണ്ടാവും അല്ലേ?
0: ഓക്കെ,
1: അടുത്ത ഇതിൽ കുട്ടി അഹമ്മദ് പേരന്നൂർ,
0: പേർഷന്നൂർ
1: അല്ലേ, പേർഷന്നൂർ. പിന്നെ ഞങ്ങളുടെ മകളുടെ ഡെലിവറി കഴിഞ്ഞു, ഒരു മകനുണ്ടായ സന്തോഷമാണ് അമ്ര ബിൻതി യാസർ ആലുവ, അവർക്കുള്ളൊരു സന്തോഷം അറിയിച്ചിട്ടുള്ളത്.
0: ഇൻഷാ അല്ലാ. അപ്പം നമ്മളേ നമ്മുടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന കുറേ പ്രോഗ്രാമുകളെ കൂട്ടത്തിൽ കുറച്ചധികം പിന്നെ ആളുകൾ കമൻറ്റിലൊന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് അവരുടെയൊക്കെ പേരുകൾ കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മോർണിംഗ് ലൈവ് കിസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇൻഷാല്ലാ നമുക്ക് പുതിയ ആളുകളൊക്കെ നേരെ, എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ലൈവ് കിസ് ഇങ്ങനെ കുറേ കേട്ടിട്ട് നേരെ അതിലൂടെ ഒരു എൻട്രി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മോർണിംഗ് ലൈവ് കിസിലേക്ക് ഒന്ന് പ്രവേശിക്കാം, നിബന്ധനകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ? എന്നാ സലാം മാഷി പറയും.
1: അല്ല, നിബന്ധനകൾ നമുക്ക് പതിവ് സാധാരണ നമ്മൾ പറയുന്നത് തന്നെയാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഓപ്ഷൻ മാറി വരരുത്. ആ ഒരു വിൻഡോ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ പിന്നെ അഭിപ്രായങ്ങൾ എന്നുള്ളിടത്തായിരിക്കും പലരും ഉണ്ടാവുക. അത് മാറ്റിയിട്ട് നേരെ മോർണിംഗ് ലൈവ് ക്വിസ് എന്നുള്ളത് സെലക്ട് ആക്കി വെക്കുക. കൂടെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേരുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ വേഗം സ്ഥലത്തിൻ്റെ പേര്
0: നേരിടും. അത് ശരിക്കും പറയുമ്പോഴേ ഇപ്പൊ പേര് നെയിം പിന്നെ സ്ഥലം ഇതാ വേറെ സ്ഥലമുണ്ട്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയുമോ, പേരിൻ്റെ അവിടെ വെറും പേര് ചെയ്തും സ്ഥലം എന്നുള്ളൊരു സ്ഥലം ചെയ്തും, അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ പേര് എന്നുള്ളോട് തന്നെ എന്താക്കണോ, പേരിൻ്റെ കൂടെ സ്ഥലം ചെയ്തണം. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്.
1: അതെ.
0: പിന്നെ എ ബി സി ഡി ഓപ്ഷൻ, ഓൺലി ലെറ്റർ.
1: ഇന്ന് ആരും വരരുത് നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട്. എങ്ങനെ
0: ഇന്ന് തെറ്റിക്കരുത്, നിങ്ങൾ സമയം എടുത്തോളൂ, പറയുമ്പോൾ നോക്കിക്കോളി, വീണ്ടും വീണ്ടും നോക്കിക്കോളി, ലൈവ് ക്വിസ് എന്ന് തന്നെ സെലക്ട് ചെയ്തോളി, പേരൊക്കെ റെഡിയാക്കി വെച്ചോളി. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം.
1: ചോദ്യത്തിലേക്ക് പോവാം.
0: ഇൻഷാല്ലാ.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബയ്യിന എന്നതിലെ ബയ്യിന എന്നാൽ എന്താണ്?
0: ഓക്കെ, ഓപ്ഷൻ എ വ്യക്തമായ തെളിവ്, ഓപ്ഷൻ ബി അന്ത്യനാൾ, ഓപ്ഷൻ സി സ്വർഗം, ആൻഡ് ഓപ്ഷൻ ഡി ശിക്ഷ.
1: അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ സൂറത്തുൽ ബയ്യിന എന്നതിലെ ബയ്യിന എന്നാൽ എന്താണ്?
0: ഓപ്ഷൻ പറയാലേ, ഓപ്ഷൻ എ വ്യക്തമായ തെളിവ്, ഓപ്ഷൻ ബി അന്ത്യനാൾ, ഓപ്ഷൻ സി സ്വർഗം, ആൻഡ് ഓപ്ഷൻ ഡി ശിക്ഷ. യെസ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലല്ലേ?
1: അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണെങ്കിൽ, അത് ബുദ്ധിമുട്ടായിട്ടാരും പറയല്ലെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ആവില്ല ചിലപ്പോൾ. പക്ഷെ മൊത്തത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഖുറാനുമായിട്ട് ഒരു കണക്ഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ആ ഓപ്ഷനൊക്കെ നോക്കുമ്പം കറക്കി കുത്താനൊക്കെ പല നൽകും.
0: കാരണം അതിലിങ്ങനെ ഓപ്ഷൻ നോക്കുമ്പോൾ എന്തായാലും
1: ഒരു ഒരു സാധ്യത
0: ചാൻസ് ഉണ്ട്,
1: പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നാസിഹ മാട്ടൂലും നഫീസ വി കാര, അതുപോലെ ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഷിഹാബ് കൽപ്പറ്റ വയനാട്, സുഹറ കൽപ്പറ്റ, എസ് അബ്ദുള്ളക്കുട്ടി, അവർ പറഞ്ഞു, അവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സലാം പറഞ്ഞാണ്. എസ് അബ്ദുള്ളക്കുട്ടി എക്സ്ട്രാ പറഞ്ഞത് പാലക്കാടാണ് കുരിസാംകുളം.
0: ഓ,
1: അപ്പോൾ അത് മനസ്സിലായില്ലേ?
0: ഇനി എവിടെ ഞാൻ മുമ്പ്
1: കുരിസാംകുളം
0: കേട്ടിട്ടില്ല,
1: പാലക്കാടാണെന്നുള്ളത് കേട്ടിട്ടില്ല, ഞാൻ വിചാരിച്ച് കേട്ടിട്ടുണ്ട്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്നാണ് നഫീസ വി കാര പറഞ്ഞത്. മുംതാസ് പാലപ്പുഴയും ജമീല കെ കുമരനല്ലൂരൊക്കെ ചോദ്യം എളുപ്പം, ഉത്തരവും ഈസിയും.
0: ഓക്കെ,
1: സോ സിമ്പിൾ ക്വിസ് ആണ്. അഫ്സ ബി വി കാക്കനാട്. അപ്പം അവർക്കൊക്കെ ചോദ്യം എളുപ്പമായതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ ഇനി വിജയികളിൽ പെടാൻ വേണ്ടിയിട്ടായിരും കാത്തിരിക്കാം. സലീമ ഒതുക്കങ്ങൾ പറഞ്ഞൊരു മെസ്സേജ് വായിക്കാം. സന്തോഷിക്കാൻ വകയൊന്നും കിട്ടിയിട്ടില്ല. അൽഹംദുലില്ല. അള്ളാഹു മുസ്ലിമായി സൃഷ്ടിച്ചു. ഹിദായത്ത് കുറച്ചെങ്കിലും തന്ന് പീസ് റേഡിയോയിൽ എത്തിപ്പെടാനും കഴിഞ്ഞു. മിനിഞ്ഞാന്ന് പള്ളിയിൽ നിന്നും താജുദ്ദീൻ സലാഹിയുടെയും ഭാര്യയെയും ഒക്കെ കണ്ടു. അൽഹംദുലില്ല, വലിയ സന്തോഷം. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊണ്ട് പണിതെടുക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. വലിയ വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടവരല്ല നമ്മൾ. ഒരു അടുത്ത ബലി പെരുന്നാളിന് ഇനി സന്തോഷിക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറയാറുണ്ട്. ഈ ഒരു പെരുന്നാൾ ഇനി അടുത്ത ബലി പെരുന്നാളിനേ സന്തോഷമുള്ളൂ, അങ്ങനെയല്ലോ. ഈ ഒരു സന്തോഷം കഴിഞ്ഞാൽ പിന്നെ ആ ഏതൊരു കാര്യത്തിനും ഒരു ഒരു ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാവും കുറച്ചിങ്ങനെ. പിന്നെ അതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോകില്ലേ? പിന്നെ അടുത്ത ഒന്ന് വരുമ്പോഴാണ് ഒന്നും ഇങ്ങനെ. നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലെ തന്നെയാണ് ജീവിതം. ഒരു നിമ്നോന്നതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താളം, അതിലിങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും.
0: അതായത് നമുക്ക് എപ്പോഴാണ് സുഖം ഉണ്ടാവുക എന്ന് വെച്ചാൽ ദുഃഖം ഉണ്ടാവുമ്പോഴാണ്.
1: അതെ, രാവും പകലും പോലെ.
0: അതെ അതെ,
1: ഒന്ന് മാത്രമാണെങ്കിൽ അതിന് പ്രസക്തിയില്ല.
0: ഇല്ല. അപ്പോൾ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു കുട്ടി നമ്മുടെ നാട്ടിലെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം റിച്ചാണ് ഫാമിലി. അപ്പോൾ സ്കൂളിലേക്ക് ആ കുട്ടി വരിക, നമ്മളൊക്കെ കേട്ടിട്ടുള്ള മാത്രമുള്ള ഒരു വലിയ വില പിടിച്ച കാറിലാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഏറ്റവും വില പിടിച്ച വണ്ടിയുണ്ട്, വാച്ചുണ്ട്, മൊബൈലുണ്ട്,

0: നോക്കൂ പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി കേൾക്കാനുള്ളത് ഒരു വൺ മിനിറ്റ് ടോക്കാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ അൽഹംദുലില്ലാ. നാടെങ്ങും നബിദിനാഘോഷത്തിൻ്റെ തിരക്കിലാണ്. അങ്ങാടികളൊക്കെ അലങ്കരിച്ച് ഓരോരുത്തരും പ്രവാചക സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നബിദിനാഘോഷം നടത്താനേ പാടില്ല എന്ന് പറയുമ്പോൾ പലരും വിമർശിക്കുന്നത് എന്തിനാണ് പ്രവാചകരോട് നിങ്ങൾക്ക് ഇത്ര എതിർപ്പ്, ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതല്ലേ എന്നാണ്. അത്തരം ആളുകളോട് പറയാനുള്ള ഒരൊറ്റ മറുപടിയാണ്, മഹനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, മാനി ബിദ്അഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഈ ദീനിൽ, ഇസ്ലാം ദീനിൽ ഒരു പുത്തനാചാരം കൊണ്ടുവന്നു, യറാഹ ഹസന, അവരതിനെ കാണുന്നത് നല്ലതാണ് എന്നാണ്, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ കാര്യം ചെയ്യുന്നുവെങ്കിൽ, ഫഖദ് സഅമ അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. ഇത്രയും കൂലിയുള്ള നബിദിനാഘോഷം പ്രവാചകൻ തൻ്റെ 23 വർഷ കാലഘട്ടത്തിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ റിസാലത്ത് പൂർത്തിയാക്കാത്തവരാണ് എന്ന് റസൂലിൻ്റെ മേലെ കള്ളം കെട്ടി ചമക്കുന്ന അവസ്ഥാവിശേഷം, നബിദിനാഘോഷങ്ങൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാറ്റിവെക്കാൻ തയ്യാറാവുക, സുന്നത്തിന് മുറുകെ പിടിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പം നമ്മൾ വൺ മിൻ ടോക്കാണ് കേട്ടത്. നമ്മളെ സഫീർ അലിക്കമിയാണ് ഇന്ന് നമ്മൾ കൂടെ ഉണ്ടായത്. 1961 വൺ മിൻ ടോക്കാണ് നമ്മളിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. നബിദിനാഘോഷം നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വിഷയം അവതരിപ്പിച്ചത്.

0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനേക്കാൾ നമുക്ക് നമ്മുടെ എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരാളായി തീരണമെന്നുള്ളതിലൊന്നും ആർക്കും സംശയമില്ല. കാരണം അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട ആളുകളാണ് നമ്മൾ. കാരണം ഇൻകാന അബാ ഒക്കും വാബുനാ ഒക്കും എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എണ്ണി പറയുന്നുണ്ട്. അതിനേക്കാൾ 5-8 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒരു മനുഷ്യന് നമ്മൾ സൃഷ്ടികൾ എടുത്തു വെക്കുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, പടച്ചോം പറഞ്ഞത് സൃഷ്ടികളോട് ഒരു സൃഷ്ടിക്ക് വേറെ സൃഷ്ടിനോട് ഇഷ്ടമുണ്ടാവും. പക്ഷെ അത് അതിൻ്റെ പോലെ ആ ഇഷ്ടത്തിന് ഏറ്റവും ചില ആളുകളോട് അദമ്യമായൊരു ഇഷ്ടമുണ്ടാവും. അതിനെ റൂട്ട് കറക്റ്റാക്കിയേക്കാണ് അള്ള ചെയ്തത്. ആദ്യം സൃഷ്ടാവിനോട് അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമാക്കി, പിന്നെ ആ സൃഷ്ടിയിൽ നിന്ന് ആരെ വെച്ചു? അള്ളാഹിൻ്റെ റസൂലിനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർ. അപ്പം അതിൻ്റെ ഗ്യാപ്പിലേക്ക് വേറെ ആരും വരരുത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, നബിയെ കാണുമ്പോൾ ആ നബിയുടെ ജീവിതം, നബിയുടെ സ്വഭാവം, നബി കൊണ്ടുവന്ന ആദർശം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നബിൻ്റെ ശരീരം പോലും അത്രമേൽ ഇഷ്ടമായിട്ട് അതിനെ സേഫ് ചെയ്യാൻ അവർ നോക്കിയത്. സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പറഞ്ഞല്ലോ, നബിയെ എന്ത് രസമാണ് നബിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നബിനെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കാൻ, വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇടങ്ങാറാണ്. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ഇടങ്ങാറാണ്. അപ്പം വരണ പള്ളിക്ക് നബിനെ നോക്കി ഇങ്ങനെ നിൽക്കണം. ഒരു മനുഷ്യനിങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇഷ്ടം, ആ ഇഷ്ടം. അപ്പോൾ ഒരു സങ്കടമുള്ള എന്താണ്, ഞാൻ മരിക്കുമല്ലോ, നിങ്ങളും മരിക്കുമല്ലോ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉന്നത സ്ഥലത്തായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എവിടെയായിരിക്കും, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ, ഇവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ, അവിടെ നിന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആശങ്ക വെക്കുമ്പോഴാണ് ഖുർആന്റെ ആയത്ത് ഇറങ്ങുന്നത്. എന്ത് രസമായിരിക്കും അല്ലേ? അത് അതാണ് റസൂലിനോടുള്ള മഹബത്ത്, അതിനോടുള്ള സ്നേഹം. ആ നബി പറഞ്ഞ പക്ഷെ പിശാജ് തന്ത്രപൂർവ്വം കളിച്ചിട്ട് അവസാനം ചെയ്തെന്താ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് ഒരു ആ വേറെ എന്താ പറയാ, ഇത് ചിത്രത്തിലെ ഇല്ലാത്ത രൂപത്തിലേക്ക് സ്നേഹത്തെ മാറ്റി. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്, 1 മിനിറ്റ് ടോക്കിലൂടെ തുടർച്ചയായി നമ്മൾ കേട്ടത്. അതാണ്
1: തീർച്ചയായിട്ടും നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കിപ്പോൾ ഒരാളോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ മാതാപിതാക്കൾ, കുട്ടികൾ, നമ്മൾ പരമാവധി എങ്ങനെ സ്നേഹിക്കുക? പരമാവധി സ്നേഹിക്കുക എങ്ങനെ വെച്ചാൽ, ചിലപ്പോൾ അവരെ ഒന്ന് നമ്മൾ ഒന്ന് കൂട്ടിപ്പിടിക്കും, ഒന്ന് ഉമ്മ കൊടുക്കും, അല്ലേ? ഇതൊക്കെ ഒരു സ്നേഹം. നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഇന്ന് മുമ്പിൽ റസൂലുള്ളില്ല. നമുക്ക് അങ്ങനെ ശാരീരികമായി സ്നേഹിക്കാനും കഴിയില്ല, എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാനും കഴിയില്ല, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ വാക്കുകൾ. പിന്നെ ഇപ്പോൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് അപ്പം ചെയ്യാനല്ലേ,

0: ഇത് നമുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളും നമുക്കില്ല. പ്രവാചകന് പ്രൊട്ടക്ഷൻ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പ്രവാചകനോട് നമുക്ക് ആ സ്നേഹം കാണിക്കാത്തത് എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്.
1: വാക്കുകൾ പ്രവർത്തികളെ
0: അത് അതിന് നമുക്ക് അവസരമുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് 364 ദിവസം നമ്മൾ തോന്നിയ മാതിരി നടന്നിട്ട് ഒരു ദിവസം നമ്മൾ ഞാൻ ഭയങ്കര പ്രവാചക സ്നേഹമാണെന്നുള്ളത് ആരെ ബോധ്യപ്പെടുത്താനാണ്? അങ്ങനത്തെ ഒരു ബോധ്യപ്പെടുത്തൽ അള്ളാഹുക്ക് റസൂലിനും വേണ്ട. അവർക്ക് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ അവിടെ സ്വീകാര്യത ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ കുറെ കിടന്ന് പരിശ്രമിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ലല്ലോ, ഇത്ര ചിന്തിക്കാനുള്ളൂ.
1: ഒരിക്കലും ലക്ഷ്യത്തിലെത്താത്ത കുറേ അമ്പുകൾ ഇങ്ങനെ വിടുകയാണ്.
0: അതാണ്.
1: എന്നിട്ട് ഇത് ഇതൊക്കെ ആ ഒരു എന്താ പറയുക, വ്യർത്ഥമായ കുറേ പ്രകടനങ്ങളാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്നാ വേറെ എന്തെങ്കിലും പേരിലാണെങ്കിൽ അങ്ങനെയായിട്ടേ വിചാരിച്ചു. ഇതൊക്കെ ഇതും പ്രവാചക സ്നേഹമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഇതിൻ്റെ പേരിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും അവഹേളിക്കലാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ അവഹേളിക്കലാണ് നമുക്ക് മനസ്സിലാവും.
0: ഈ ഒരു സമയത്ത് നമുക്ക് പിന്നെ പങ്കുവെക്കാനുള്ളൊരു കാര്യം ഒന്ന് പറയാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ കണ്ട ഒരു സംഭവമാണ്, ഒരു ഒരു വ്യക്തി അയാളുടെ പിന്നെ അമ്മയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ എന്തായാലും വിമർശിക്കുമല്ലോ. നമ്മൾ സ്വന്തം വൃദ്ധസദനം നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിപ്പോൾ പല അതിൻ്റെ പല രൂപങ്ങളും നമുക്ക് കാണാൻ പറ്റും. വളരെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, ഇവരെ ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളുണ്ടൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം കരഞ്ഞ് പറയുന്നൊരു കാര്യം എന്താ അറിയുമോ, പിന്നെ ഞാൻ ഒരു നിമിഷം പോലും എനിക്ക് അമ്മനെ വിട്ടു നിൽക്കുന്ന ഇഷ്ടമില്ല, പക്ഷേ ഇന്നെക്കൊണ്ട് കഴിയണില്ല. കാരണം അയാൾക്ക് ഒരുപാട് അസുഖങ്ങൾ, നോക്കാൻ വേറെ ആരുമില്ല, അയാൾക്ക് ഭാര്യ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മനെ നോക്കാൻ എനിക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യുക, ഇവിടെ ആകുമ്പോൾ സേഫാണ്, എൻ്റെ അമ്മന് പിന്നെ നേരത്തിന് ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഓക്കെയാണ്. അപ്പോൾ അവരത്രയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്, ഇതിൻ്റെ മുമ്പിൽ വേറെ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയാണ്. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് താങ്ങി പിടിച്ചിട്ട് ഇയാൾ ആ വീൽചെയർക്ക് ഇരുത്തുന്നു, ആ കാല് ശരിയായി കൊടുക്കുന്നു, ആ കാലോട് അവിടെ ഇരുന്നിട്ട് ആ കാലോട് ചേർന്നിട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവിടെ ആക്കി തിരിച്ചു പോരണല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം നല്ലോണം മനസ്സിലുണ്ട്. പക്ഷേ എന്നിലെ എൻ്റെ കഴിവുകൾക്ക് അപ്പുറത്ത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഇവിടെയുള്ള ആളുകൾ സഹായിക്കും, അല്ലെങ്കിൽ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഒരു കുറവും വരുത്തൂല എന്ന ഒരു അങ്ങേയറ്റത്തെ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതൊരു ഭാഗത്ത്. പിന്നെ ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും മറ്റൊരു വിഷയം. ഇന്നലെ ഇങ്ങനെ ഒരാൾ സംസാരിച്ചപ്പോൾ 10 മക്കളുണ്ട് അവർ, 8 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അതിൽ പിന്നെ വാപ്പാക്ക് ഇപ്പോൾ ഏകദേശം 80 വയസ്സിന് മുകളിലുണ്ട്, നല്ല ഹെൽത്തിയാണ്, മശാല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം എല്ലാവരും വേറെ വേറെ വീടൊക്കെ വെച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദർശപരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ചെറിയ മകനും ഈ വാപ്പി മാത്രമാണ്. അപ്പോൾ ചെറിയ മകന് അടുത്തില്ല, വേറെ സ്ഥലത്ത് ജോലിയാണ്. കൂടെ ഇപ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും വിളിക്കും, അസ്സലാം അലൈക്കും, എന്തൊക്കെ കുട്ടിയെ വർത്താനം, സുഖമല്ലേ, എന്നാൽ ശരി കേട്ടോ, അസ്സലാം അലൈക്കും എന്നും വിളിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വെച്ചാൽ നമ്മളെ 8-10 മക്കളുണ്ടെങ്കിലും ഓരോരുത്തരോട് ചിലപ്പോൾ ഓരോരുത്തർക്കും തൻ്റെ അടുത്ത് വീട്ടിലൊപ്പമില്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സലാം പറിച്ചിലും എന്തൊക്കെ വർത്താനം എന്ന് അറിയിക്കൽ അയാൾ ആ വാപ്പ നടത്തുന്നുണ്ടാവും. തിരിച്ച് നമുക്ക് ഒരു വാപ്പയിലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു വാപ്പാനെ നമുക്ക് ഒരു ദിവസം ശരിക്കും അങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ ചില അമ്മയും വാപ്പയ്ക്ക് പറയുന്നത് എന്നും വിളിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ആ ഒരു ചിലപ്പോൾ ആ സംസാരം അവിടെ ബാക്കിയാവും. മക്കൾ മക്കളുടെ തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഒന്ന് വിളിക്കാൻ ശ്രമിക്കില്ല. പക്ഷേ ഈ ഒരു വാപ്പ ആ ഒരു പക്ഷേ ഒരു മകനൊക്കെ ചിലപ്പോൾ വീട്ടിൽ നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും വേറെ. അപ്പോൾ എല്ലാവരും ഒരു വാപ്പ വിളിക്കുന്നതെന്ന് ആലോചിക്കുകയാണ് എല്ലാ ദിവസം. അപ്പോൾ വാപ്പാക്ക് വേറെ പണിയൊന്നുമല്ലല്ലോ നമ്മൾ വിചാരിച്ചു. അങ്ങനെയൊന്നുമല്ല, വാപ്പാക്ക് വാപ്പാൻ്റെ ചുറ്റുപാടൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ആ ഒരു സ്നേഹമാണ്. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഗൾഫിലുള്ള മക്കൾ ഒരു ദിവസം ഒരൊറ്റ ഒരു 2 മിനിറ്റ് അല്ലേ, അതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്ക് ഈ സ്നേഹബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ കൈമാറുമ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലൂടെ ഒരു സന്തോഷം നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം.
2: തീർച്ചയായും ലോകത്ത് മനുഷ്യന് ഹാപ്പിനെസ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധങ്ങളാണെന്ന് പറഞ്ഞു. ആ ബന്ധങ്ങളിൽ തന്നെ ഇസ്ലാം പറഞ്ഞത് ഏറ്റവും വലിയ ബന്ധം മാതാപിതാക്കളായിട്ടുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുനാളിലുള്ള മാതാപിതാക്കളായിട്ടുള്ള ബന്ധവും സ്നേഹവും ഇഷ്ടമൊക്കെ കാലത്തിൻ്റെ ആ ഒരു ദൈർഘ്യത്തിനനുസരിച്ച് അതിലിങ്ങനെ വിള്ളലുകൾ വരുന്നു. പിന്നെ പിന്നെ ഈ ബന്ധമൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു. ഈ ബാധ്യതയായി മാറുന്ന ബന്ധങ്ങൾക്ക് പിന്നെ ഒരു തരം ഭാരമാണ്. അപ്പൊ അത് എവിടെ മുതലാണ് ഇത് ബാധ്യതയായി മാറിയത്? എന്തുകൊണ്ടായിരിക്കും അത് ബാധ്യത? അപ്പോൾ ഒരാളുടെ പിന്നെ അയാളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, പർപ്പസ് എന്താണ്, ആ മെയിൻ അദ്ദേഹത്തിൻ്റെ എയിം ലക്ഷ്യം അത് മാറിയുള്ള പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡറി തിങ്സ് ആയിട്ട് മാറാണല്ലോ. അപ്പം അതിലാണ് ഇപ്പം മാതാപിതാക്കൾ എന്നുള്ളത് ജനിച്ച മുതൽ മരിക്കണവരെ മെയിനാണ്.
0: അതെ,
2: മെയിൻ വേറെ പലതുമായി മാറുമ്പോൾ പിന്നെ അതിലേക്കായി ശ്രദ്ധകൾ, പിന്നെ ഇത് നമുക്കൊരു ഒരു കിറാമുട്ടിയായി മാറി പോവുകയാണ് പലർക്കും. പക്ഷെ അവിടെ ഒന്നുള്ളത് ഒരു ബോണ്ടിങ് ഉണ്ട്, അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം. അത് പൊതുവെ മനുഷ്യനിൽ നിലനിൽക്കുന്ന ഒന്നായി. എവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ നിലക്കുന്നിടത്ത് അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകും. ഏത് ബന്ധങ്ങൾക്ക് സംഭവിക്കുന്നതാണ്, മിണ്ടി മിണ്ടി മിണ്ടാതായവരെ കുറിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ആദ്യമൊക്കെ മിണ്ടി മിണ്ടി പിന്നെ പതിയെ പതിയെ മിണ്ടാതായിപ്പോയി. അപ്പം മിണ്ടാതായി പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പല താല്പര്യങ്ങളിലേക്ക് മാറിപ്പോയി. കുറേ കുറേ വർത്തമാനം പറയാതെ ആയപ്പം പിന്നെ പതിയെ പതിയെ നമ്മൾ ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. സൗഹൃദങ്ങൾ പോലും അങ്ങനെയാണല്ലോ. എപ്പോഴും കാണാനും മിണ്ടാനും സംസാരിക്കാനും കഴിയുന്ന ആളുകൾ എപ്പോഴും അതിങ്ങനെ നിലനിർത്താണ്ടാവും. ഇടയ്ക്ക് ഏതോലും ഗ്യാപ്പ് വെച്ച് ചിലപ്പോൾ ഗൾഫ് പോയ കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പിന്നെ അതോടുകൂടി ഗൾഫ് പോയി, പിന്നെ അതിന് ചാൻസ്, പിന്നെ ഇപ്പം കാണലൊന്നും എൻ്റെ ഇടയ്ക്ക് വന്നത്രേ അറിയില്ല. പിന്നെ കാണാനും പറ്റിയിട്ടില്ല ഒന്നും. ഇങ്ങനെ ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ വിളിച്ചിരുന്നു, വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞു, കണ്ടിട്ടും ഇല്ല. ഓൺ കഴിഞ്ഞ് ഓൻ പോയി ചെയ്തു അത്. അപ്പം അതൊക്കെ ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് മാതാപിതാക്കളായിട്ടുള്ള ബന്ധം. കെട്ടിച്ചയക്കുന്നതോടുകൂടി ആദ്യത്തിലെ വരവും പോക്കും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ പിന്നെ ഇങ്ങനെ ലക്ഷ്യങ്ങളൊക്കെ മാറി മാറി മാറി ഇങ്ങനെ പോയി. പ്രാധാന്യങ്ങളൊക്കെ പലതിനുമായി, സമയമില്ലാതെയായി. ഈ സമയമില്ലാതെ ആയപ്പോഴൊക്കെ സംഭവിക്കണതാണ്, സംസാരിക്കാൻ പറ്റാതെയായി എന്നുള്ളതാണ്. സംസാരിക്കാൻ പറ്റാതാവുമ്പം അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് ആയി മാറുന്നു. പക്ഷെ അങ്ങനെ മാറാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മാറാൻ അവസരം കൊടുത്താൽ നമ്മൾ മറന്നുപോകും. ആ മറന്നു പോകുന്നതാണ് ഏറ്റവും അപകടം. അവിടെ പിന്നെ ഒറ്റപ്പെടുന്നത് അവരുടെ അസംതൃപ്തി ഉണ്ടാവും. മാതാപിതാക്കളുടെ അസംതൃപ്തി നമുക്ക് അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കും.
0: അതെ, തീർച്ചയായിട്ടും. നമുക്ക് ശരിക്കും ഒരു പ്ലാന് ഓരോ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും. നമുക്കൊരു അടുക്കും ചിട്ടി ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പം നമ്മളിന്നലെ ഏറ്റവും അടുത്തൊരാൾ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവനിങ്ങനെ ചിലപ്പോൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോഴേക്കോ നാട്ടിലേക്ക് വരും. ദുബായിലാണ്, അവിടെ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ഇത് അങ്ങനത്തെ ആയിട്ട് ജോലിയാണ്. കലഹം റാത്താണ് ലൈഫ്. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ പറയും, ഓ അവനൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോ മാസം വരികയാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊന്നും മനസ്സിലങ്ങനെയല്ല, പക്ഷെ അങ്ങനെ അവൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പൈസ അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിൻ്റെ പൈസ ആവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പോയരാനുള്ളത്. പക്ഷേ ഈ ബന്ധങ്ങളെ നമുക്ക് ലൈഫ് അങ്ങനെ പോവല്ലേ. അപ്പോൾ നമുക്ക് ലീവ് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് വരാം. അപ്പോൾ അതുണ്ടാവുള്ളല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ വീടുകൾക്കൂടെയൊക്കെ വരും, അമ്മയാളെ വീടും അങ്ങനെയൊക്കെ പോകും. അങ്ങനത്തെ ഒരാളാണ്. ഗൾഫിൽ നിന്ന് ചിലപ്പോൾ ഒരാഴ്ചക്കൊക്കെ വരും, ആ വരവിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും.
2: പക്ഷെ അതൊക്കെ വലിയൊരു കാര്യമാണ്. അതിന് പറ്റുക എന്നുള്ളതും അതിന് ശ്രമിക്കുക എന്നുള്ളതും. ജമീല വി പി കാളിക്കാവ്, വെരി ട്രൂ യുവർ സ്പീച്ച് എന്ന് പറഞ്ഞു. പിന്നെ കുടുംബത്തിലെല്ലാവരും നബിദിനം ആഘോഷിക്കുന്നവരാണ്, ഞാൻ ഒരാൾ മാത്രം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, നല്ല വിഷമമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ, ആമീൻ എന്നാണ് ഒരു ശ്രോതാവ് അയച്ചത്. ഇതൊരുപാട് ആളുകളുടെ വിഷമാണിത്. ആ ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവിടെ നമുക്ക് അള്ള കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും.

0: നോക്കൂ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ പലരും അനുഭവിക്കുന്ന സത്യം, സത്യം സ്വീകരിക്കാത്തതിന്റെ പേരിൽ അസത്യത്തിന്റെ കയ്പ്, അല്ലേ? സത്യത്തിനൊരു കയ്പുണ്ട്, അസത്യത്തിനും എന്തുണ്ട്? അതിൻ്റെതായ കയ്പുണ്ട്. സത്യം അറിഞ്ഞൊരാക്ക്, അല്ലാത്ത ആളുകൾ അസത്യം മധുരമായിട്ട് കൊണ്ടുനടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സത്യം സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നമുക്കൊരു ഖുറാന്റെ സ്റ്റാറ്റസ് വീഡിയോ കേട്ടതിന് ശേഷം തിരിച്ചു വന്നാലോ.
1: ഓക്കെ.

0: മാഷാല്ലാ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അധ്യായം 46 സൂറത്തു അഹ്കാഫിൻ്റെ ആയത്ത് 35 നാം കേട്ടത്.
1: അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ അയൽവീട്ടിൽ എല്ലായിടത്തും 3 മുതൽ വെളിച്ചമായിരുന്നു. കാരണം അവർക്ക് നബിയോടുള്ള സ്നേഹം ഒരു പെരുന്നാൾ രാവിൽ പോലും വെളിച്ചം കാണാറില്ല. എനിക്കത് കാണുമ്പോൾ സങ്കടം തോന്നും. എൻ്റെ മക്കൾക്കും എല്ലാ മക്കൾക്കും ഇങ്ങനെ ഹിദായത്ത് കിട്ടാൻ ദുആ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഫസീല മുണ്ടക്കൽ അയച്ച മെസ്സേജിൽ കാണുന്നത്.
0: യെസ്.
1: പിന്നെ
0: സുലൈഖ തിരുവാലിൻ്റെ മെസ്സേജ് കണ്ടോ?
1: എന്താണ്?
0: എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ അങ്ങനെയായിരുന്നു. എന്നും ഞങ്ങളുടെ അടുത്ത് വരും, കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുവരും. ഇന്നും ഉപ്പ ഇല്ല. ഉപ്പാൻ്റെ ഖബർ വിശാലമായി കൊടുക്കട്ടെ, ആമീൻ.
1: പിന്നെ അടുത്താണ് സുന്നിപ്പള്ളി ഉള്ളത്. 4 മുതൽ തുടങ്ങിയിട്ടുണ്ട് മൗലൂദ്. നിസ്കരിക്കാൻ വരെ ബുദ്ധിമുട്ടി അവരുടെ ശബ്ദം കൊണ്ട്. അല്ലാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് മറ്റൊരു ശ്രോതാവ് അയച്ചത്.
0: ഇന്നലെ നമ്മളെ നാട്ടിൽ മരബിക്ക് ശേഷം വിസ്ഡം ഡേ ആയിരുന്നു. അപ്പോൾ പിന്നെ സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരാൾ, നമ്മളൊരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം വളരെ സങ്കടകരമായി പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഞാൻ എന്താ ചെയ്യുക? ഞാനാണ് ഒറ്റപ്പെട്ടുകയാണ്. ഭാര്യയും മകളും ഒന്നും നമ്മൾ തീരുമാനത്തിലേക്ക് നല്ല സങ്കടം ഒറ്റങ്ങനെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മുകളിലൂടെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദേഷ്യം പെടണ്ട. ഫുള്ള് 5 ആ ഒരു വിഷയത്തിന് പ്രത്യേകം ദുആ ചെയ്യുക. പിന്നെ നേരിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിക്കുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് പറ്റ മാറുക. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം എത്രയോ കാലമായിട്ട് ആ ഒരു ശൈലിയിൽ പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാറ്റങ്ങളും ഇല്ലല്ലോ. അപ്പോൾ അതൊന്നും മാറ്റി പിടിക്കുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, റബ്ബേ അവർക്ക് മനസ്സിലൊരു ചേഞ്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ചെറിയ മട്ടത്തിൽ അവരെ കണക്ട് ചെയ്യാൻ പറ്റിയ ആളുകളിലൂടെ വല്ല മെസ്സേജുകളൊക്കെ കൊടുക്കുക. ചിലപ്പോൾ അങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ.
1: ഷുഹൈബായും വളപ്പെട്ടണം അതേപോലെ തന്നെ മെസ്സേജാണ് അയച്ചത്. മൗലൂദുമായി ബന്ധപ്പെട്ടുള്ളത്. രാവിലെ 4 മുതൽ ഇതിൻ്റെ ചൊല്ലലും പറയലൊക്കെയാണ്. സുബൈക്ക് പള്ളിയിൽ പോകാത്ത ആൾക്കാർ പോലും പള്ളിയിലാണ്. ഭയങ്കര ബഹളാണ്. ബാനറൊക്കെ തൂക്കി ലേറ്റൊക്കെ ഇട്ട് ഉഷാറാക്കി. ഇതൊരു ഒരു തൊട്ടടുത്ത് പിന്നെ ഓണം ആഘോഷം ഉണ്ടെങ്കിൽ അതേപോലെ ഒരു ആഘോഷമാക്കി മൗലൂദ്. അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾക്ക് പിന്നെ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ദീനിൻ്റെ പേരിൽ എന്ന് പറയുമ്പോഴുള്ള ഒരു വിഷമമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്.
0: അതെ അതെ, ഇതെല്ലാവരും ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചിലവർക്ക് മനസ്സിൽ തോന്നുകയും പഠിച്ചോനെ നമ്മൾ മാത്രം ഇപ്പോൾ പ്രവാചകനോട് സ്നേഹം, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, ഇപ്പം നമ്മൾ സ്നേഹമില്ലാത്തവരാകുമോ എന്ന് നമുക്കിങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സുയ്യന ലഹും അമാലഹും എന്ന് പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഖുർആനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആ ചെയ്യുന്ന കാര്യങ്ങളിലൊരു അലങ്കാരം, ഒരു എന്താ പറയുക, സംതൃപ്തി ഒൽക്കിങ്ങനെ സ്വയം പിശാജ് തോന്നിപ്പിച്ചു കൊടുക്കുമല്ലോ. അപ്പം അത്രേ അതിലുള്ളൂ.
1: അതെ അതെ. 1 ടോക്കിൽ ഇങ്ങനെയുള്ള പോയിന്റുകളോ വാക്കുകളൊക്കെ ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ്. 1 ടോക്ക് ഈ ഒരു പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നതായിരുന്നല്ലോ. അപ്പോൾ അത് സ്റ്റാറ്റസ് വെച്ച കാര്യമാണ് പറഞ്ഞത്. പിന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത്.
0: അതെ.
1: മൈമുനാച്ചിക്കുലോട് പുനൂർ അല്ലെങ്കിൽ അവരുടെ ആ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട്. ബാക്കിയുള്ള ഇടത്ത് എല്ലായിടത്തും മഴ തന്നെ ഉണ്ടാവും. ഇന്ന് മഴയുള്ള ദിവസമായിട്ടാണ് കാണുന്നത്.
0: യെസ്. അൻവർ വി ഇടത്തിനടുകര, അസ്സലാമു അലൈക്കും. വായിച്ചങ്ങളില്ലല്ലോ?
1: ഇല്ലല്ലോ. വായിച്ചു.
0: ചുറ്റുപാടുകളുടെ അവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഒരു വിഭാഗത്തിൽ ഹൈന്ദവ ആഘോഷങ്ങളുമായി ലയിച്ചു പോകുന്ന സമുദായം.
1: പിന്നെ നമ്മുടെ ഒരു ശ്രോതാവ് സമീറ കെ എം, അവര് എല്ലാ പരിപാടികളും ഒന്നിനൊന്നും മെച്ചമാണ്. ക്വസ്റ്റ്യൻ ക്യുസുമായി ബന്ധപ്പെട്ട് കേട്ടില്ല. കാലിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ സമയം പീസ് റേഡിയോന്റെ കൂട്ടിനുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം.
0: ഓക്കെ, നമുക്ക് ചോദ്യം ഉത്തരം ഒന്ന് പറയാം. കാരണം നമ്മൾ അവരെങ്ങനെ ക്ഷമയെ പരീക്ഷിക്കണ്ടല്ലോ അല്ലേ. ചോദ്യം വായിച്ചിട്ട് ഉത്തരം ഒന്ന് പറഞ്ഞു.
1: ഓ, ഉത്തരം പറയാം. പലരും ചോദിക്കണ്ടല്ലേ.
0: ഖുർആനിലെ സൂറത്തുൽ ബയ്യിന എന്നതിലെ ബയ്യിന എന്ന എന്നാൽ എന്ത്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ, വ്യക്തമായ തെളിവ്. ഓപ്ഷൻ ബി, അന്ത്യനാൾ. ഓപ്ഷൻ സി, സ്വർഗം. ഓപ്ഷൻ ഡി, ശിക്ഷ. ഉത്തരം
1: ഓപ്ഷൻ എ.
0: യെസ്,
1: വ്യക്തമായ തെളിവ്, ബയ്യിന അല്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിൽ ഓണപ്പരിപാടിയായിരുന്നു. എൻ്റെ കുട്ടികൾ പോയില്ല. എല്ലാവർക്കും കൂടി ജുമാക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് നല്ല സന്തോഷമായി. ഒന്നിച്ച് ജുമാക്ക്. അപ്പോൾ ഒരു അതിന് പകരം വേറൊരു സംഗതി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രശ്നം തീർക്കാൻ പറ്റും അല്ലേ. അതിന്റെ ഒരു ഉദാഹരണമാണ് സെറീന
0: താമസ്. നാജ്ര പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാരും മാത്രം കൂടെ അള്ളാഹു ഉണ്ട്, അയൽവാസികളും ഭർത്താവിൻ്റെ കുടുംബവും നബിദിനാഘോഷവും ഓണാഘോഷവും നടത്താനുള്ള ആവേശത്തിലാണ്, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നോണ്ടേ പിന്നെ ഒക്കെ ഒരേപോലെ തന്നെ ദീനായിട്ട് മതമായിട്ട് ഒരു ബന്ധമില്ലല്ലോ.
1: അല്ല, ഇതൊക്കെ ഒരു പരീക്ഷണമാണ് സത്യത്തിൽ. അടിയുറച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, അഥവാ ഉണ്ടെങ്കിലോ എന്നൊരുത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ ഇതൊക്കെ ഇപ്പം ഒഴിവാക്കണോ. ഇത് കുറേ കുറേ എതിർത്തിട്ട് അവസാനം എതിർത്ത് അവസാനം പിന്നെ എന്നോട് സമരസപ്പെടുന്ന ആൾക്കാരുണ്ട്.
0: അതേ നേരത്തെ പറഞ്ഞ നമ്മള് ഒരു സ്നേഹമില്ലാത്തവരായി
1: അങ്ങനെ. അപ്പൊ അവിടെ എന്തുകൊണ്ട് തോന്നിച്ചാൽ ഈ എതിർപ്പ് എന്തിന്, ഇത് എന്തുകൊണ്ടില്ല എന്നതിന്റെ ക്ലാരിറ്റി, വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്.
0: സ്വയം ബോധ്യപ്പെടും,
1: സ്വയം ഒരു ബോധ്യപ്പെടലും അതിന്റെ വഴി ഇന്നതാണ്, ഇത് ഒരു നിലക്കും അല്ല. കൃത്യമായ പ്രൂഫ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നിടത്താണ് സംശയമില്ലാതിരിക്കുള്ളൂ. അത് ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലൊരു സംശയം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത്രയും സംശയമില്ലാത്ത വിധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. റസിയ ചെങ്ങാനി അയച്ചിട്ടുള്ളൊരു ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇന്നലെ ഞങ്ങളുടെ വീടിനടുത്ത് ഓണസദ്യ ഒരുക്കിയിരുന്നു. അടുത്തുള്ള എല്ലാ അയൽപ്പക്കാരും അതിൽ പങ്കെടുത്തു. ഞങ്ങൾ മാത്രം അതിൽ നിന്ന് വേറിട്ട് നിന്നു. അതുപോലെ ഇന്ന് നബിദിന പരിപാടി നടക്കുന്നു. അൽഹംദുലില്ലാഹ്, ഹിദായത്ത് കിട്ടിയത് കാരണം അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിഞ്ഞു. മരണം വരെ ഹിദായത്തോടുകൂടി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാണ് മെസ്സേജ്.

0: യെസ്, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 58:12. ഈ ഒരു സമയത്ത് നമുക്ക് തിരുമൊഴികളിലേക്ക് പോകാം.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മോടൊപ്പം ചേരുന്നത് KV മുഹമ്മദ് അലി സാഹിബാണ്. ഇന്നത്തെ വിഷയം, വിശ്വാസിക്ക് ഏറ്റവും വേദനയേറിയ മരണം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عائشة رضي الله عنها قالت مات النبي صلى الله عليه وسلم وأنه لبين حاقنتي وذاقنتي فلا أكره شدة الموت لأحد أبدا بعد النبي صلى الله عليه وسلم. برشاداكلا عائشة رضي الله عنها نيويتنا جينا صحيح البخاري لأوري حديثان وايشد أم المؤمنين عائشة رضي الله عنها خليفة أبو بكر صديق رضي الله عنه مقلانا ഐഷ റളിയല്ലാഹുവൻഹയുടെ മാതാവ് ആമർ എന്നവരുടെ മകൾ ഉമ്മുർ ഉമാൻ എന്നിവരാണ്. ഇസ്ലാമിക മത നിയമങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ, ലോകത്തത് പ്രചരിപ്പിക്കുന്നതിൽ വലിയ റോളാണ്, വലിയ പങ്കാണ് ഐഷ റളിയല്ലാഹുവൻഹ വഹിച്ചത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇമാം ഹാക്കിം പറയുന്നുണ്ട്, മത നിയമങ്ങളിലെ നാലിലൊരു ഭാഗവും ഇന്ന റുബ അഹ്കാമി ശരീഅ നുഖിലത്ത് അൻ ആയിഷ, ഐഷ റളിയല്ലാഹുവൻഹയിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. സ്വഹാബികളിൽ മുതിർന്നവർ പോലും സംശയങ്ങൾ നിവാരണം നടത്താൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചതായിട്ട് നമുക്ക് കാണാം. ഉമ്മു അബ്ദില്ല എന്ന വിളിപ്പേര് അവർക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, മാത്ത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. വഅന്നഹു, തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നു, ലബൈന ഹാഖിനത്തി വദാഖിനത്തി, എൻ്റെ ഹാഖിനത്തിനും ദാഖിനത്തിനും ഇടയിൽ കടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. ഹാഖിനത്ത് എന്ന് പറഞ്ഞാൽ വയറുഭാഗത്തിനാണ് പറയുക. ദാഖിനത്ത് പറഞ്ഞാൽ താടിയലിൻ്റെ കീഴ്ഭാഗം. അപ്പോൾ താടിയലിൻ്റെ കീഴ്ഭാഗത്തിനും വയറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ മാറിൽ കിടന്നുകൊണ്ടാണ്, നെഞ്ചിൽ തലയായിച്ചുകൊണ്ടാണ് അള്ളാഹു റസൂലി രോഗത്തോടെ പറഞ്ഞത് എന്നാണ് അവർ അറിയിക്കുന്നത്. ഒപ്പം അവരുടെ ഏറ്റവും വലിയ ഒരു സങ്കടം അവർ നമ്മെ അറിയിക്കുന്നതാണ് ഈ ഹദീസിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവർ പറയുന്നു, ഫല അക്റഹു ശിദ്ദത്തൽ മൗത്തിലി അഹദിൻ അബദൻ ബഅദ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫല അക്റഹു, എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല, പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല, എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ശിദ്ദത്തൽ മൗത്തി, മരണത്തിൻ്റെ കാഠിന്യം, ലി അഹദിൻ, ഒരാളുടെയും, അബദൻ, ഒരിക്കലും, ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം. അപ്പം നബിയുടെ മരണശേഷം അത് നേരിട്ട് കണ്ട ആളാണ് അവർ. അതുകൊണ്ട് അവർ പറയുന്നു, നബിയുടെ മരണശേഷം മറ്റാരുടെയും മരണത്തിൻ്റെ വേദന, അതിൻ്റെ കാഠിന്യം എനിക്ക് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. കാരണം അള്ളാഹു റസൂലിൻ്റെ മരണത്തോളം വേദനയും കാഠിന്യവും ഉണ്ടാക്കിയ മറ്റൊരു മരണവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുമാത്രം പ്രയാസവും വേദനയുമായിരുന്നല്ലോ അള്ളാഹു റസൂലിൻ്റെ വേർപാടിൻ്റെ ദിവസം, ആ വേർപാട് അത് വലിയ മുസീബത്ത് തന്നെയായിരുന്നുവല്ലോ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അക്കാര്യം പറയുന്നത്, വിശ്വാസിക്ക് ഏറ്റവും വേദനയേറിയ മരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം തന്നെയാണ്. ആ മരണവേദന നബി മാത്രമല്ല അനുഭവിച്ചത്, വിശ്വാസികൾ മുഴുവനായിരുന്നു, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ട് അനുഭവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തിന് ശേഷം മറ്റാരുടെയും മരണത്തിൻ്റെ കാഠിന്യം, ശിദ്ദത്തുൽ മൗത്ത്, മരണത്തിൻ്റെ കഠിനവേദന എനിക്ക് പ്രയാസമായി തോന്നിയിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു വചനം സഹീഹുൽ ജാമിയിൽ വന്നതിൻ്റെ ആശയം ഇങ്ങനെയാണ്, ഫഇൻ അഹദ മിൻ ഉമ്മത്തി ലൻ യുസാബ മിൻ മുസീബത്തിൻ ബഅദി അഷദ് അലൈഹി മിൻ മുസീബത്തി. എൻ്റെ മരണമാകുന്ന മുസീബത്തിനേക്കാൾ എനിക്ക് ശേഷം മറ്റൊരു മുസീബത്തും എൻ്റെ ഉമ്മത്തിൽ വരാനില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വേർപാടാണ് ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അതിനേക്കാളും വലിയൊരു മുസീബത്ത്, ഒരു ദുരന്തം ഇനി വരാനില്ല. അതുകൊണ്ട് ഇനി വരുന്ന ഏതൊരു ദുരന്തവും മറ്റ് അതിനെ സംബന്ധിച്ചിടത്തോളം നബിയുടെ മരണത്തോളം ആകുന്നില്ല, അതിനേക്കാൾ നിസ്സാരമാണ് എന്ന ബോധ്യമുണ്ടാകണമെന്നതാണ്. ഇമാം നവവി റഹ്മഹുള്ള പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട്, വഫാത്തു നബി ലൈസത്ത് ക വഫാത്തി സഇരിന്നാസ്, മറ്റ് ജനങ്ങളുടെ വഫാത്ത് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, വലാക്ക സായിരിൽ അംബിയ, മറ്റ് നബിമാരുടെ വഫാത്തുപോലെയുമല്ല. കാരണം നബിമാർ മറ്റു നബിമാർക്കും മരിക്കുമ്പോൾ അടുത്തൊരു പ്രവാചകനെ നമുക്ക് കാത്തിരിക്കാമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇൻഖതഅത്ത് നുബുവാത്ത്, നുബുവത്തുകളൊക്കെ മുറിഞ്ഞുപോയി, പ്രവാചകത്വം ഇനിയില്ല, വ ഖബറു സമ, ആകാശത്തിൽ നിന്നുള്ള വാർത്തകളുമില്ല, വൃത്താന്തങ്ങളും വരാനില്ല, വഹയുള്ള അള്ളാഹുവിൻ്റെ വഹയും ഇനി എത്താനില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഫിത്നകളുടെയും അതേപോലെ തന്നെ യുദ്ധങ്ങളുടെയും ആരംഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ തന്നെ മതഭ്രഷ്ടും മനുഷ്യരുടെ മനസ്സിൻ്റെ അകൽച്ചയും ഭിന്നതകളും കക്ഷിമാത്സര്യവും ഒക്കെയാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ടായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മരണമാണ് വലിയ മുസീബത്ത് എന്ന നിലക്ക് സൂചിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് ഏറ്റവും വലിയ വേദന. ആ മരണവേദനയേക്കാൾ മറ്റൊരു മരണവും എനിക്ക് വേദനയേറിയതായിട്ടുണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് അതെത്രമാത്രം ഗുരുതരമാണ്, നഷ്ടമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത്രമേൽ വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ഉണ്ടായ ആ സുഗന്ധത്തേക്കാൾ മറ്റൊരു നല്ല സുഗന്ധവും അതിനു മുമ്പ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നും ആയിഷ റളിയല്ലാഹു അൻഹ നമ്മോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏറ്റവും ആരണീയനായ വ്യക്തി, ഏറ്റവും സ്വഭാവങ്ങളുടെ മൂർത്തിഭാവം, മറ്റുള്ളവർക്കെല്ലാം നിലക്കുമുള്ള മാതൃക ആ പ്രവാചകനാണല്ലോ മരണപ്പെട്ടു പോയത്. ഒന്നും ബാക്കി വെക്കാതെ, നാം മനസ്സിലാക്കിയതുപോലെ സാമ്പത്തികമായ സമ്പത്തോ മറ്റൊന്നും ബാക്കി വെക്കാതെ ഖുർആനും സുന്നത്തും നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. മതനിയമങ്ങൾ, സ്വഭാവം, സംസ്കാരം, ആരാധനകൾ, സാമൂഹ്യ ജീവിതം, ഇതൊക്കെ എങ്ങനെയാണ് ആയിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നബി ഒട്ടേച്ച് പോയിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ നെഞ്ചിലേറ്റുന്ന വിശ്വാസിയും അള്ളാഹുൻ റസൂൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഇട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആ ഖുർആനും നബിചര്യയും അത് മുറുകെ പിടിച്ച് അതിൽ നിന്ന് അല്പം പോലും അകലാതെ അതിനോടൊപ്പം ചേർന്ന് നിന്ന് ജീവിച്ച് മരിക്കുക, മരണം വരെ അങ്ങനെ മുന്നോട്ട് പോവുക എന്നതാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നാളെ മരണമില്ലാത്ത ലോകത്ത് ആ പ്രവാചകൻ്റെടൊപ്പം, ആ പ്രവാചകൻ്റെ സാമീപ്യം ലഭിക്കുന്ന പരലോകത്ത് സ്വർഗം നേടുന്ന വിശ്വാസികളിൽ നമുക്കുമായി തീരാനാകും. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മദീന കണ്ണീരണിഞ്ഞ ആ ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വചനം നമ്മെ അറിയിക്കുന്നത്. റസൂലിനോടൊപ്പം നാളെ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

സത്യം യഥാവിധം തിരിച്ചറിയാൻ മാത്രം കരുത്തുറ്റ തെളിവുകൾ കൊണ്ട് ഭദ്രമാണ് നമ്മുടെ ആദർശം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും യഥാവിധം ഉൾക്കൊണ്ട് ആ സത്യത്തിൽ മരണം വരെ നിലനിൽക്കാനുള്ള പ്രയത്നമാണ് ഒരു വിശ്വാസിയുടെ മുമ്പിലുണ്ടായിരിക്കേണ്ടത്. പക്ഷേ പ്രമാണങ്ങൾക്കപ്പുറത്തേക്ക് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴുക്കിനൊപ്പം നീങ്ങുന്നൊരു സമൂഹത്തിൽ നിന്നും ഒഴുക്കിനെതിരെ സത്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും തുലവും വിരളമായിട്ടുള്ള ആളുകളായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആളുകളെവിടെയെന്നുള്ളതല്ല, നമ്മളെവിടെ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ചേർന്ന് വെച്ച് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, പ്രവാചകൻ്റെ ചരിയിൽ നമ്മളുണ്ട് എന്ന സന്തോഷത്തോടെ നമുക്ക് ഏത് പ്രതിസന്ധികളിലും മുന്നോട്ട് പോകാൻ കഴിയട്ടെ.

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കിയാൽ ഒരിക്കലും നമുക്ക് ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്നാണ് റസിയ ചങ്ങാനി അയച്ചൊരു മെസ്സേജ് കണ്ടത്. മഷാല്ലാ, ഇന്ന് കെ വി ഉസ്താദ് നല്ലൊരു ഉപദേശം തന്നു. മരണത്തിൻ്റെ വേദന നമുക്കൊരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യം മുറുകെ പിടിക്കാൻ കഴിയട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അയച്ച മെസ്സേജ്. പിന്നെ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു ഹദീസാണ് കെ വി നമ്മളുമായി ഇന്ന് പങ്കുവച്ചത്. ഷൊയ്ബ വളപട്ടണമാണ് മെസ്സേജ് അയച്ചത്. തിരുമൊഴിയിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് സെഫിയ കെ തിരുരങ്ങാടി. പിന്നെയും ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ലൈവിൽ ഒരുപാട് ആളുകൾ, ഇന്നിപ്പോൾ വീട്ടിൽ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കളൊക്കെ എല്ലാവരും ഉണ്ടാവും, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആരൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല, വീട്ടിലാണോ യാത്രയിലാണോ പിന്നെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് വിവരങ്ങൾ അറിയിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷയുടെ കിരണം എന്ന് പറഞ്ഞാൽ ഈ ഇരുണ്ട തുരങ്കത്തിനപ്പുറം വെളിച്ചമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നതുപോലെ നമുക്ക് പ്രതീക്ഷയുടെ കിരണമായിട്ട് ഈ ആദർശത്തിൻ്റെ വെളിച്ചം നമ്മുടെ മുമ്പിൽ കെടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശ്രോതാക്കൾ അയച്ച മെസ്സേജുകളിലേക്ക് വീണ്ടും പോകുമ്പോൾ, നേരത്തെ നഫീസ പി എ താമരശ്ശേരി അയച്ചൊരു മെസ്സേജ് കണ്ടു. ഞാൻ ഇന്നലെ മോളെ ലേബർ റൂമിൽ കയറ്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പീസ് റേഡിയോയിൽ അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി റേഡിയോയിലൂടെ പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ പ്രസവിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമായി. ആൺകുട്ടിയാണ്, ഒരാൺകുട്ടിയാണ് അള്ളാഹു തന്നിരിക്കുന്നത് എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ സുഖങ്ങളിലും നമ്മുടെ വിഷമങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാറ്റിലും നമുക്ക് ഇങ്ങനെ ഈ നന്മയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പോവാൻ കഴിയട്ടെ. പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇപ്പോൾ നമ്മളിനി മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. തിരുമൊഴികൾ കഴിഞ്ഞല്ലോ മുസ്തഫാഷേ. ഓ, തിരുമൊഴികളുമായി ബന്ധപ്പെട്ട മെസ്സേജുകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഓരോ പരിപാടികളും അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു വെച്ചിട്ടുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സമൂഹം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളെന്തിന് ഈ ഒരു ആദർശത്തിൽ നിലകൊള്ളണം, എന്തിന് നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കണം. ഇന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യണം, ഇങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഐഡൻറ്റിറ്റി തന്നെ നമ്മൾ മറന്നു പോകും എന്ന രൂപത്തിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പോ മുനീറ
0: വായിച്ചിട്ടില്ല.
1: മുനീറ, അതുപോലെ ആയിഷായം പൈങ്ങോട്ടുപുരം. ഞാനൊരു ടൈലർ ആണ്. ഷോപ്പിൽ ഇന്നലെ ടോപ്പ് വാങ്ങാൻ ഒരു ഇത്താത്ത വന്നു. ആ ഇത്താത്ത പറഞ്ഞു, മരുമകൾക്ക് നബിദിനത്തിൽ ഡ്രസ്സ് മാറ്റാനില്ല, ബാക്കിയുള്ളവർക്ക് വാങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? പിന്നെ അവർ പറഞ്ഞു, നിങ്ങൾ പഴയ ഡ്രസ്സ് ഇടാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ നബിദിനം കഴിക്കാറില്ല, പെരുന്നാൾ പോലെ കുളിച്ചു മാറ്റുന്നത് പോലെയാണ്. പിന്നെ ഞങ്ങൾ വേറെ ഒരു ഇത്താത്തയോട് ചോദിച്ചു, അവർ ഇതുപോലെ ചെയ്യാറില്ല, പക്ഷെ അവരോട് ഉസ്താദ് പറഞ്ഞു സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു സുന്നത്ത് എന്ന് പല വ്യാഖ്യാനങ്ങളുമാണ്, അവർക്ക് അറിയില്ല എന്താണ് സുന്നത്ത് ഫർള്.
0: അല്ല, ആളുകളുടെ ജഹാലത്തിന് ആണ് ഇവിടെ പൗരോഹിത്യം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ സ്കൂളിൽ ഓണം പ്രോഗ്രാമിന് ഞാൻ ലീവ് എടുത്തു, സന്തോഷം വല്ലാത്ത ഒറ്റപ്പെടുത്തലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, നമുക്ക് അതിജീവിക്കാൻ കഴിയട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ അടുത്തൊരു പ്രോഗ്രാം.
1: യെസ്, അടുത്തതായി നമുക്ക് ഇൻഷാല്ലാ, നമ്മൾ സാധാരണയായിട്ട് പീസ് റേഡിയോ ഈ മോർണിംഗ് ലൈവ് ഷോയുടെ അപ്പുറത്തേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്കുണ്ട്. അതിൽ നമ്മളിന്ന് ഒരു പ്രോഗ്രാം പരിചയപ്പെടുകയാണ്, പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനം പ്രോഗ്രാം രാവിലെ 8:15 ഉച്ചയ്ക്ക് 2:05 ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 8:15 ഒക്കെയാണ്. ശനി രാത്രി ദിവസങ്ങളിലാണെങ്കിൽ 8:50 ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ സാധിക്കുക. പിന്നീട് റിവൈൻഡിലും ഇത് ലഭ്യമാണ്. ഇബ്രാഹിം സലഫി, പുലാമന്തോൾ, അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരി എന്നിവരുടെ സെഷനുകളാണ് നമുക്ക് സാധാരണ കേൾക്കാൻ സാധിക്കുക. ഇന്ന് നമ്മൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗം ഒന്ന് അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആ സമയം മുതൽ അവൻ ജീവിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിലും ദിക്റുകളിലുമാണ്. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അവൻ സദാസമയവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു ദൗത്യം എന്നുള്ളത്. അതിനുവേണ്ടി വ്യത്യസ്ത പ്രാർത്ഥനകൾ രാവിലെ പ്രത്യേകമായി കൊണ്ട് ചൊല്ലേണ്ട, വൈകുന്നേരങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് ചൊല്ലേണ്ട, അതല്ലാത്ത വ്യത്യസ്ത സമയങ്ങളിൽ ചൊല്ലേണ്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു രാവിലെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر اذان പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതുവരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു. പ്രഭാതത്തിലെ എല്ലാ ആധിപത്യവും അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിനെ തന്നെയാണ് എല്ലാ സ്തുതിയും. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. അവനാണ് എല്ലാ സ്തുതിയും, എല്ലാ പരമാധികാരവും അവന് തന്നെയാണ്. അവൻ സർവകാര്യത്തിനും കഴിവുള്ളവനാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് എളുപ്പമുള്ളതായിരിക്കും, കാരണം ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഇലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് നമ്മളിതിനു മുമ്പ് പഠിച്ച ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ. അസ്ബഹ്ന അസ്ബഹ്ന, അവിടെ സുക്കൂൻ ചെയ്യപ്പെട്ട സ്വാദാണ് അസ്ബഹ്ന. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ. وأصبح الملك لله أصبحنا وأصبح الملك لله أصبحنا وأصبح الملك لله والحمد لله والحمد لله والحمد لله والحمد لله أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഈ പ്രാർത്ഥനയുടെ ഇത്രയും ഭാഗം നമ്മൾ കൃത്യമായി പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. മാഷാ അല്ലാഹ്. ഇതൊക്കെ പ്രാർത്ഥനകളും രാവിലെ വൈകുന്നേരമൊക്കെ ചൊല്ലാറുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ്. പ്രാർത്ഥനാ പഠനത്തിന് ശേഷം വന്നൊരു മെസ്സേജിൽ ആയിഷ നാദാപുരം അയച്ചിട്ടുള്ളത്, കൂടെയുണ്ട് എന്ന് അബു വി എ.
1: കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹം ഈ ഒരു മെസ്സേജ് മാത്രമേ അയക്കുന്നുള്ളു,
0: കൂടെയുണ്ട് എന്നുള്ളത്,
1: ഉണ്ടെന്ന് മാത്രം.
0: തിരക്കിലായിരിക്കും ചിലപ്പം,
1: അതെ
0: എന്ന് വിചാരിക്കല്ലേ. പിന്നെ ഇൻഷാല്ലാ ഞങ്ങളുടെ മണ്ഡലം സമ്മേളനം ഈ സെപ്റ്റംബർ 5 ഇൻഷാല്ലാ നടക്കുന്നുണ്ട്. അന്ന് പ്രോഗ്രാമിലൊക്കെ മാക്സിമം ആളുകൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് മണ്ഡലം സമ്മേളനം എന്നുള്ള സമ്മേളനത്തിൻ്റെ അറിയിപ്പാണ് റുഷ്ദ കളിക്ക വായിച്ചത്.
1: ഓക്കെ, ഹമീദ്ക്ക പറയുന്നുണ്ടല്ലോ,
0: എന്താ പറഞ്ഞു?
1: മാഷല്ല, ഇന്നും കെ വി ഉസ്താദ് നല്ലൊരു ഉപദേശമാണ് തന്നത്. മരണത്തിൻ്റെ വേദന നമുക്ക് ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും റസൂലിൻ്റെ മുറുകെ പിടിച്ച് ജീവിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ.
0: നമ്മൾ നേരത്തെ കുറേ മെസ്സേജുകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു, പലതും വായിക്കാൻ പറ്റാതെ പോയതുണ്ട്. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഇപ്പം എനിക്ക് സ്ക്രീനിൽ അത് കട്ടായിട്ട് കാണുന്നത്, പഴയ മെസ്സേജുകളും കാണുന്നില്ല. അപ്പം പഴയത് സന്ദർഭവശാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ച ഫസ്റ്റത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറേ മെസ്സേജുകളൊക്കെ വായിക്കാതെ പോയതുണ്ട് പലതും. ഏതെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് റീപോസ്റ്റ് ചെയ്യാം. പ്രാർത്ഥന പഠിച്ചത് മുതൽ ഇതുവരെ അത് ഒഴിവാക്കിയിട്ടില്ല, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് മറ്റൊരു ശ്രോതാവ് അയച്ച മെസ്സേജ്. പ്രാർത്ഥനാ പഠനം അത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
1: ഇവിടെ നമുക്കേ സുലൈഖ തിരുവാലിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടോ? എൻ്റെ മോള് ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ്. അവരുടെ ഓണപരിപാടി വ്യാഴാഴ്ച ആയിരുന്നു. അവൾ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം അവൾ സ്കൂളിൽ പോയപ്പോൾ അവൾക്ക് ഒരു ഡ്രസ്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ പിന്നെ പ്രിയപ്പെട്ട സുലൈഹയോട് അലിജാബയിലേക്കൊന്ന് അയക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇൻഷാല്ലാ, അത് പൊതുവെ ചില ആളുകൾക്കൊക്കെ ഉള്ള ഒരു സംശയമായിരിക്കും. അപ്പോൾ അതൊന്ന് അലിജാബ പ്രോഗ്രാമിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു.
0: പണ്ടൊരു രാജാവിനോടേ ഒരാൾ ചോദിച്ചു, അയാൾ ഒരുപാട് കാലം രാജ്യം ഭരിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് മുമ്പ് ഉള്ള ആളുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിങ്ങളെന്ത് എത്ര കാലം രാജ്യം ഭരിച്ചേ? അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് മുമ്പുള്ള ആളുകളൊക്കെ തോക്കുകൊണ്ടായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്, ഞാൻ വാക്കുകൊണ്ടാണ് ഭരിച്ചത്.
1: നല്ലൊരു സാധനമാണ്.
0: അപ്പോൾ വാക്കിന് നല്ലൊരു ഊക്കുണ്ട്. ആ വാക്കിൻ്റെ ഊക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാവുന്ന, അത് തകർക്കാനും കഴിയും വളർത്താനും കഴിയും. അതുകൂടിയും വാക്കിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ വാക്കുകൾ
1: ഏതൊരു പ്രശ്നത്തിൻ്റെയും തുടക്കവും ഒടുക്കവും ഒരു പക്ഷേ വാക്കിനെയാണ്.
0: യെസ്,
1: അല്ലേ? ഒരാളെ തെറ്റിക്കാനും അത് മതി, ഒരാളെ ഇണക്കാനും
0: അത് മതി. യെസ്, നമ്മുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ടാവട്ടെ. വാക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പലരും ഇങ്ങനെ പാട്ടിന് വേണ്ടി കാതോർത്തിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ
0: നമ്മളവിടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട.
1: ഓക്കെ സാർ.

0: മഷാല്ലാ. തൊട്ടപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ബിദഅത്തിൻ്റെ പാട്ടുകളും പ്രവാചകനെക്കുറിച്ചുള്ള അപധാനങ്ങളുടെ വഴിവിട്ട ശബ്ദങ്ങളും കേട്ടിങ്ങനെ നിൽക്കുന്നതിനിടയിൽ യഥാർത്ഥ ഒഴിയുടെ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വഴിയിലേക്ക് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ സ്വരം കേട്ടപ്പോൾ സന്തോഷമായി എന്നാണ് പലരും അയച്ചത്. അപ്പോൾ പുറത്തുനിന്നിങ്ങനെ ഇപ്പം ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും പല രൂപത്തിലുള്ള പാട്ടുകൾ. നമ്മൾ സ്റ്റുഡിയോക്കുള്ളിലായതുകൊണ്ടാണ് അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് പിന്നെ ഇപ്പം എന്നുള്ളൊരു പ്രതികൂല അവസ്ഥ എന്ന് വെച്ചാൽ മഴ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഒരു പരിമിതി അതിൽ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും അത് ഗംഗേമമായി നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നല്ല സ്വരം നമ്മൾ കേട്ടത് എന്നതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വരം സൂപ്പറായി. നെക്സ്റ്റ് ഭാഗമായിരിക്കാം ഇന്നത്തെ, ഇന്നലെ പാടിയ ഗാനത്തിൻ്റെ അടുത്ത ഭാഗമായിരിക്കാം ഇന്നത്തെ ഗാനം എന്നാണ് പറഞ്ഞത്.
1: യെസ്, നാദറായിട്ട് മൈക്കിലും പറയുന്നുണ്ട്, ഇന്നേക്ക് പറ്റിയത് തന്നെ. പാടിയ മോനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവിധ ഹയറും പ്രദാനം ചെയ്യട്ടെ, ആമീൻ.
0: ഇന്നത്തെ ദിവസത്തിന് അനുയോജ്യമായൊരു ഗാനമാണ്, വളരെ മനോഹരമായ സ്വരം, നല്ല ഈണത്തോടുകൂടി പാടി. ജസാക്കല്ലാഹു ഖൈറൻ. സഫി എടപ്പാടാണ് മെസ്സേജ് അയച്ചത്.
1: ശരിക്കും വിധേയത്വം പാടിയിരുന്നു, ഇതാണ് ഇപ്പോൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനം സൂപ്പർ. സീനത്ത് പാലക്കാട്.
0: പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു നല്ല അർത്ഥവത്തായ ഗാനമാണ്, സൂപ്പറായിട്ടുണ്ട്. പാടിയ മോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഷൊയ്ബായും വളപട്ടണം. സ്വരം നന്നായിട്ടുണ്ട്, നല്ല വരികൾ, നല്ല ആലാപനം. ഇങ്ങനെ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ അപ്പോ നമ്മള്
1: എനിക്ക് 56 വയസ്സായി. എനിക്കല്ലോ കമന്റ്
0: ചെയ്താണ്,
1: ഉമ്മുഗിൽസു ചിറമംഗലാണ്. ജനിച്ചത് മുജാഹിദ് കുടുംബത്തിൽ. ചെറുപ്പത്തിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേട്ട് വളർന്നു. പാട്ട് കേട്ട് കരഞ്ഞു. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്.
0: മാഷാല്ലാ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ പ്രവാചകൻ്റെ ചരിത്രം ഈ നബിൻ്റെ പേരിൽ ഒരൊറ്റ കാര്യം ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇങ്ങനെ ഈ പറഞ്ഞ എന്തായാലും പറയാം, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ അള്ളാഹു റസൂലിൻ്റെ ഒരു ഹദീസ് എന്ന് പറയാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു സുന്നത്ത് ഏതാണെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും.
1: ആ ഒരു എന്താണ് ബാധ്യതകളുണ്ടല്ലോ.
0: അതെങ്കിലും ഒന്ന് പറയാൻ പറ്റും, ഒരു ചുക്കും അറിയാത്ത കുറെ ആളുകൾ, ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറെ മനുഷ്യന്മാരെ കൂട്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന എന്താ പേക്കോലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രവാചകന്റെ അപദാനം പറഞ്ഞിട്ട് ഒരു ലോ അഷ്റഫുൽ ഖൽഖായ റസൂലിനെ ഇട്ടിട്ട് ഇങ്ങനെ അവഹേളിക്കുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോൾ എങ്ങനെ നമ്മളെ മനസ്സ് വിഷമിക്കാതിരിക്കും.
1: തീർച്ചയായിട്ടും. പിന്നെ ഇന്നിപ്പോ സുബൈക്ക് പള്ളിയിൽ പോയ ആളുകളൊക്കെ ഒരുപക്ഷെ ഈ ഭക്ഷണവും വിതരണവും ഒക്കെ കഴിഞ്ഞാല് ദുഹറിനോ അസ്റും ചിലപ്പോ പള്ളിയിലുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ആ ഒരു സമയത്തിന്റെ ഒരു ദൈർഘ്യമുള്ളൂ.
0: അങ്ങനെ പഠിപ്പിക്കുന്നത്
1: അത്രേ ഉള്ളൂ.
0: എന്നുവെച്ചാല് നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട, സംസ്കരിച്ചില്ലെങ്കിലും വേണ്ടില്ല, നൊമ്പൂറ്റിലും വേണ്ടില്ല, നിങ്ങൾ റബ് ലെവലിന്റെ എന്നാ റാലിയിലെ മുന്നിൽ നിന്നാ മതി, ഇന്ന് നിങ്ങൾക്ക് സ്വർഗത്ത് പോവാം. എത്ര വലിയ ആപത്തെ സഞ്ചാരമാണ് നടത്തുന്നത്.
1: തീർച്ചയായിട്ടും. ചില ആളുകൾ റമദാൻ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, ചില ആളുകൾ റബി ലെവൽ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, അത്രേ മാറ്റുള്ളൂ അല്ലേ. പക്ഷെ തുടർന്ന് പോകേണ്ട ആ ഒരു ഇബാദത്തുകളും കർമ്മങ്ങളുമാണ് പ്രവാചകനോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തു പോകുന്നതാണ് ഈ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച.

0: പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് പീസ് റേഡിയോ എന്താണ് ശ്രോതാക്കൾക്ക് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ എണ്ണമറ്റ പരിപാടികളുണ്ടാവും. പക്ഷെ അതിൽ സംതിങ് സ്പെഷ്യലായിട്ട് നമ്മൾ ചില വിഭവങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ.
1: യെസ്, കുറച്ച് കോഴ്സുകളാണ്.
0: ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള
1: നമുക്ക് എല്ലാ ദിവസവും, പിന്നെ നമ്മളിതിങ്ങനെ പറയുമ്പോഴേ ഇത് ജസ്റ്റ് നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും കേട്ടു പോകുന്നത് പോലെ കേൾക്കാതെ പകരം നമ്മളിതാ ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് പീസ് റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ അല്ലേ കുറച്ച് സ്റ്റേഷൻ, അതുപോലെ കോഴ്സ് ഫീഡ്ബാക്ക്, നോട്ടിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ടാവും. അതിൽ നമ്മൾ ആ കോഴ്സിൽ ഇപ്പം തന്നെ കയറിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക്
0: എൻറോൾ ചെയ്യണം. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്
1: അതാണ്. യെസ്, അതിപ്പോൾ എന്നാ തുടങ്ങണത്?
0: September 1st തുടങ്ങണം
1: എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് ഒന്ന് എൻറോളൊക്കെ ചെയ്ത് റെഡിയാക്കി വെക്കുക അല്ലേ. അപ്പോൾ എന്താണ് ഈ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്?
0: ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് എന്താന്നുള്ളതും അത് അതിൻ്റെ ഒരു ഗുണം എന്താന്നുള്ളതും, ഈ പാരന്റിംഗ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഇസ്ലാമിക് എന്തുകൊണ്ട് ചെറുത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം, ഈ 1960s 1970s ശരിക്ക് പിന്നെ 1970s ശേഷം, അതായത് അമേരിക്കയിൽ ഒരു സെക്സ് റെവല്യൂഷൻ നടന്ന സമയം ഉണ്ടായിരുന്നു. അത് ഒരു 1980s 1990s ആവുമ്പോഴാണ് ആ സെക്സ് റെവല്യൂഷൻ്റെ പരിണിത ഫലം അമേരിക്ക അനുഭവിക്കുന്നത്. ഇഷ്ടമുള്ളവരോടൊപ്പം പോവാം, ഇഷ്ടമുള്ള പിന്നെ മക്കളാവും, മക്കളാവുമ്പോൾ അവർക്ക് ഫാദർലെസ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ആ മക്കളായി കഴിഞ്ഞാൽ ആ മക്കൾക്ക് വളരാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി, അവർക്ക് വേണ്ട ക്യാമ്പുകൾ, റെസിഡൻഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഹോസ്റ്റലുകൾ ഉണ്ടാക്കി, അവർക്ക് ഡോക്ടേഴ്സിനെ വെച്ചു, എഡ്യൂക്കേഷൻ കൊടുത്തു. ഇങ്ങനെയൊക്കെ വളർന്നു വന്നൊരു തലമുറ അവസാനം എന്തായത്? ആ നാടിനോ സമൂഹത്തിനോ ഗുണമില്ലാത്ത, ഒരു സ്കില്ലും ഇല്ലാത്ത, ഡെവലപ്പ് ചെയ്യാത്ത, ഒരു ഇമോഷണൽ പിന്നെ ഇൻബാലൻസ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ കണ്ടിട്ടാണ് അവർ പഠനം തുടങ്ങിയത്. പിന്നെ ഇതെന്തുകൊണ്ട്? അപ്പോഴാണ് അവർ കുടുംബം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണെന്ന് അവർ തിരിച്ചറിയുകയും അങ്ങനെയാണ് പാരന്റിംഗ് കോഴ്സ് തുടങ്ങുന്നത്, അല്ല പാരന്റിംഗ് പഠനങ്ങൾ തുടങ്ങുന്നത്, റിസർച്ചുകൾ നടക്കുന്നത്. പാരന്റിംഗ് റിസർച്ച് നടക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ എഴുതി, 1500 pages പുസ്തകങ്ങളൊക്കെ പല സ്ഥലത്തും പാരന്റിങ്ങുമായി ബന്ധം. ഈ പാരന്റിംഗ് വേർഡ്സ് തന്നെ 1990s ശേഷമാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ഇവർ അത്രയും പിന്നെ പാരന്റിംഗ് സൈക്കോളജിയൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ കാതൽ എന്താണെന്നോ, ഇവരെവിടുന്ന് അത് എടുക്കുന്നതെന്നോ, ഈ പാരന്റിങ്ങിൻ്റെ അടിസ്ഥാന പാഠഭാഗങ്ങൾ എടുക്കുന്ന എവിടുന്നാണോ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നാണ്. അതിന് അവർ എഴുതിയ പുസ്തകങ്ങൾ മുഴുവനും ഞെക്കി പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് കിട്ടുന്നത് റസൂലിൻ്റെ ഹദീസായിരിക്കും. അതിൻ്റെ അത് വെച്ച് അപ്പം പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാലത്ത് യൂട്യൂബിൽ എവിടെയോട് കേട്ടിട്ട് ഇവരുടെ ഓരോ പിന്നെ തത്വങ്ങളും ബാക്കി നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ടിപ്സുകൾ പറയുമ്പോൾ അത് അതിൻ്റെയൊക്കെ പ്രധാന ഘടകം അടങ്ങുന്നത് ഒരു കുടുംബം ഭദ്രമായി നിൽക്കണമെങ്കിൽ അത് ഏറ്റവും അടങ്ങുന്നത് എവിടുന്ന പ്രവാചകൻ്റെ പറഞ്ഞ. അതുകൊണ്ടാണ് ഇസ്ലാമിക് പാരന്റിങ് എന്നുള്ളത് നമ്മൾ ഇന്ന് എവിടെയെങ്കിലും കാണുന്ന രൂപത്തിലുള്ള ഒരു ഒരു പുതുതായി വന്നാൽ അത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു വെളിച്ചത്തിലൂടെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കണം.
1: ഏറ്റവും അടിസ്ഥാനം എന്താ വെച്ചാൽ, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് എന്ത് പിന്നെ എങ്ങനെയാണ് ഈ മക്കളെ അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നമ്മൾ ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് സൃഷ്ടിച്ച പടച്ചറബാണല്ലോ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാരന്റിംഗ് കോഴ്സിലൂടെ നൽകുന്നത്. അല്ലാതെ ഇവിടെ വേറെ ആരും എടുക്കുന്നില്ല. അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിവും പ്രാപ്തിയുള്ള കുറച്ച് ആളുകൾ നമ്മളതിന് പിന്നെ നിയമിക്കുന്നു അല്ലെങ്കിൽ അത് തയ്യാറാകുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ എല്ലാ ആശയതലങ്ങളും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെയും പേക്കൂല എന്നുള്ള നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അല്ലാ, 1st September നമുക്ക് 7 days ഇനി നമുക്ക് ഏകദേശം ഉള്ളത്.
0: മാക്സിമം ആളുകളിലേക്ക് അത് എത്തിക്കാൻ നോക്കാം.
1: അതെ അതെ.

0: എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേകിച്ച് പാരൻറ്റിങ് കോഴ്സ് അതുപോലെ മുതിർന്ന ആളുകൾക്കുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ ഇതൊക്കെ എടുക്കാൻ നമ്മൾ എന്തായാലും അത്തരം ഇത് പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ വിളിക്കുമ്പോൾ എന്തായാലും അതിനൊരു കാശ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പഠിച്ച് ക്ലിയറായി പിന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകളെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഈ ഫ്രീ ആയിട്ട് ഈ കോഴ്സിലൂടെ കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം, നമുക്ക് എല്ലാ ദിവസവും പറയും നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അഭേദ്യമായൊരു ബന്ധം നമുക്ക് നൽകുന്ന ഒന്നാണ് നമ്മുടെ 500 മൊഡ്യൂൾ. അതിലിപ്പോൾ ഏകദേശം 42 ക്ലാസ്സുകൾ കഴിഞ്ഞു പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിലോട്ടും ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കണം. ഒന്നും നമ്മളിൽ നിന്ന് വൈകിയിട്ടില്ല, നമ്മുടെ മുമ്പിൽ എല്ലാം സുലഭമാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: അതുപോലെ അറബി ഭാഷാ പഠനം, 500 കോഴ്സ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു സാന്നിധ്യം അതിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താം.
0: ഈ മദ്രസ അല്ലേ?
1: ഈ മദ്രസ ഇൻഷാ അല്ലാഹ്.

0: യാസീൻ ഷെരീഫ് നിറമരുദൂർ പറഞ്ഞൊരു ഒരു തമാശ പോലെ ചില ഈ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നിബിദിനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ മുജാഹിദ് മദ്രസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മൗലൂദിലെ കുല്ലു മുജാഹിദിൽ ഇല്ല എന്ന വരികൾ പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്രേ. കുല്ലു മുജാഹിദിൽ ഇല്ല എന്നുള്ള വരി. അപ്പോ പിന്നീടാണ് ഉസ്താദിന്റെ ആ വിവരക്കേടൊക്കെ മുജാഹിദ് ആയതിനു ശേഷമാണ് പിന്നെ
1: മനസ്സിലാണെന്ന്. പോസിറ്റീവ് ആണല്ലോ.
0: അതെ, ഓലെ അത് മുജാഹിദിനെ എതിരാക്കാൻ വേണ്ടിട്ട് പാടാൻ പറഞ്ഞതാണ്.
1: പണ്ട് അറബിയിൽ കുത്തു പറഞ്ഞപ്പോളേ മുമ്പിലിരിക്കണ അല്ലേ ആ സംഭവം നമ്മള് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോളേ ഇയാളിങ്ങനെ നോക്കിയായിരുന്നു ഖത്തീബിനെ. നിസ്ഫുല്ലീവ നിസ്ഫുല്ലഖ് എന്ന് പറഞ്ഞില്ലേ പൗതി.
0: അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തമാശയാണ് അവിടെ പങ്കുവെച്ചത്. പിന്നെ കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥിനി സമ്മേളനം 27 വ്യാഴാഴ്ച രാവിലെ മുതൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പരമാവധി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കൾ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്നാണ് ഷൊയ്ബായ മുളപട്ടൺ കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥി സമ്മേളനവുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ്. ഇതൊക്കെ പ്രോഗ്രാം നടത്തുന്ന ആളുകൾക്ക് ഫ്രീ ആയി പബ്ലിസിറ്റി ജനങ്ങൾ മുഴുവൻ എത്തിക്കുന്ന അല്ലേ റേഡിയോ.
1: ഏതായാലും റേഡിയോ നമ്മളെ സ്വന്തം നാട്ടില് മഹല്ലില് പള്ളിയിൽ വരുന്ന ആദർശ ബന്ധുക്കളല്ലാത്തവർക്കൊക്കെ നമ്മൾ പ്രചാരണം കൊടുത്താല് നമുക്ക് ഈ പറയുന്നതൊക്കെ ഒന്നും കൂടി ഉപകാരപ്പെടും.
0: പിന്നെ ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്ന ആളുകള് ആ സമയത്തൊരു ടീമിനുണ്ടാക്കാം, എന്നിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കുറച്ച് നിങ്ങൾ ഫോണിൽ പിന്നെ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തണോ വന്ന ആളുകളൊക്കെ ചോദിക്കാം. അപ്പൊ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകൾക്ക് കൂടെ എപ്പോഴും കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതൊരു ഒരു ഒരു പ്രോഗ്രാമാക്കി എടുക്കാം. കുറച്ചാളുകളെ അവര് അത് ആ നാട്ടിലുള്ള അവരുടെ സ്കിൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അവർ റേഡിയോ ഒരു ഒരു ഷർട്ടോ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെല്ലുന്നു, ഇടയ്ക്ക് ഗ്യാപ്പ് ഇടവേള വരുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് ഫോണും തരും, ഫോണൊന്ന് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്ന ഒരു
1: പ്രത്യേകതയുണ്ടല്ലോ. നമ്മൾ കുട്ടികൾക്ക് ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെറിയ കുട്ടികളാകുമ്പോൾ ഇവരുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുകയും
0: ചെയ്യാം.
1: അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അതിന് പറ്റും. ആ ചെറിയ കുട്ടികൾ ഇതിമൊക്കെ നല്ലോണം അറിയുന്ന കുട്ടികളല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ വിസിറ്റൻ്റേക്ക് ഒരു കാര്യം ചെയ്തു, ഞാൻ ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിരുന്നു. അതിൽ പിന്നെ പീസ് റേഡിയോ അങ്ങനെ പരിചയപ്പെടുത്തി, എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലാതും കേൾക്കൂലല്ലോ.
0: അപ്പം
1: ഞാൻ എന്ത് ചെയ്തു, വളരെ സുപ്രധാനമായ ഓരോ സ്ലൈഡിലും ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. ആ പുലരിവട്ടം, തിരുമൊഴികൾ, മധുരം ഖുറാൻ, പിന്നെ നമ്മളെ ആരോഗ്യ വിചാരം, പിന്നെ പുമരത്തണലിൽ അങ്ങനെയുള്ള കഥ പറയുക, അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾക്കൊക്കെ പറ്റിയ ഇവിടെ അതിൽ ഏറ്റവും പിന്നെ ഇതിലേതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരാളുകളായി മാറിയാൽ ഏത് പരിപാടി കുളിച്ചാലും നമുക്ക് മടി ഉണ്ടാവില്ല. മറ്റേ നമ്മളിങ്ങനെ ചെറിയൊരു തലവേദന അപ്പുറത്തു കൂടെ പോകുമ്പോഴത്തേനും നമ്മൾ ചെറിയ തലവേദന ഉണ്ട് ഞാനില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇതായിട്ട് ഒരു കണക്ഷൻ, എന്തെങ്കിലും പ്രോഗ്രാം സ്ഥിരം കേൾക്കുമ്പോൾ ഇതിനുള്ള കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പ്രസൻറ്റ് ചെയ്തു ഇന്നലെ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിൽ പീസ് റേഡിയോ കേൾവിക്കാർ ഉണ്ടെങ്കിൽ ഒരു 50% നമുക്ക് അവരുടെ മനസ്സ് ഇതിലേക്ക് പാകപ്പെട്ടതായിട്ട് ബോധ്യപ്പെടും. എന്തിനു വിളിച്ചാലും അവർ വരും.
0: അപ്പം ഇൻഷാല്ല ഈ പ്രോഗ്രാമുകൾ മണ്ഡലം സമ്മേളനങ്ങൾ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നടത്തുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ

0: ഉണ്ടാവട്ടെ, അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഐറ്റായിട്ട് നിങ്ങൾ കാണുക.
1: അതാണ്.
0: എന്നിട്ട് അതിന് കുട്ടികളൊക്കെ, അപ്പോൾ കുട്ടികൾക്കും ഇൻവോൾവ് ആവാൻ പറ്റും, അവർക്കും ഭയങ്കര രസമായിരിക്കും.
1: ഞങ്ങളുടെ വീടിന്റെ പേര് സലഫി, മടക്കരയിലെ ആദ്യത്തെ മുജാഹിദ് ഞങ്ങളുടെ ഉപ്പ. നബിദിന ആഘോഷ ഘോഷയാത്രയിൽ 15 മിനിറ്റ് എങ്കിലും ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെച്ച് കുലു മുജാഹിദിൻ്റെ എന്ന മൗലിദിലെ വരികൾ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കും. റൗഫ മടക്കരയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്.
0: ശരി, ഇത് അത്രയും ജാഹിലീങ്ങളാണ്.
1: അപ്പൊ നമുക്ക് പറയാം, കുല്ലു ജാഹിലിൻ സവാ, എല്ലാ ജാഹിലീങ്ങളും സമാണ്.
0: അപ്പോൾ ഗേൾസിൻ്റെ പ്രോഗ്രാമിന് നമ്മളുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മുംതാസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാരൻറ്റിംഗ് കോഴ്സ് ഷെയർ ചെയ്യാനുള്ളത് അയക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ഫരീദ അബ്ദുൽ ഖാദർ കാലിക്കറ്റിൽ
1: നിന്നും.
0: ഇൻഷാല്ലാ, നിങ്ങളെ ടെക്നിക്കൽ വിംഗിൽ നിന്ന് ആ വിഷയം അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളെല്ലാ ദിവസവും പരിചയപ്പെടുത്തുന്ന നമ്മുടെ വൈവിളക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. വീടൊരു വിദ്യാലയം എന്ന ഒരു തലക്കെട്ടിലാണ് ഇന്നത്തെ വൈവിളക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അഥവാ മക്കൾ മാതാപിതാക്കളെ നോക്കി വിലയിരുത്തുകയല്ല, മറിച്ച് അവരെ കണ്ട് പകർത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ മാതാപിതാക്കൾ എന്ന നിലയിലേറെ അവധാനതയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും കുട്ടികളെ നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വൈവിളക്ക് 2635 വൈവിളക്കാണ്. എന്താണ് വൈവിളക്കിൽ പറയുന്നത്? മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട പ്രഥമ വിദ്യാലയം വീടാണ്. സതുപദേശങ്ങളും മാതൃകാ ജീവിതവും വഴി സ്വഭാവ രൂപീകരണത്തിന് മാതാപിതാക്കൾ മുൻകൈയെടുക്കണം. ഇത് വലിയൊരു പോയിന്റാണ് മക്കളെ.
1: അതാണ് പോയിന്റ്.
0: യെസ്,
1: കാരണം നമുക്ക് ഏതൊരു പാരന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടി എങ്ങനെയാവണമെന്ന് ആഗ്രഹം ചോദിക്കുക പാരന്റ്സിനോട്. ഏറ്റവും നല്ല സ്വഭാവ ആഗ്രഹം ഉണ്ടോ? പിന്നെ ആഗ്രഹമില്ലാതെ. പിന്നെ നിങ്ങളെ കുട്ടി നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഷെയറിങ് മൈൻഡ് ആഗ്രഹിക്കുന്നുണ്ടോ? ഓ, അതും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എങ്ങനെ സ്വീകരിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ നിങ്ങളെന്തൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ അവരെ പഠിപ്പിക്കണോ? അതൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നിങ്ങളങ്ങനെ ആയാൽ മതി. ഇത്രേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. അവരെന്താണ് ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മളായാൽ മതി.
0: വലിയൊരു ഉത്തരം അത് തന്നെയാണ്. പിന്നെ നമ്മളിതൊക്കെ ഈ നമ്മളിങ്ങനെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പ്രശ്നങ്ങളൊക്കെ പറയുന്ന ആളുകളും യഥാർത്ഥത്തിൽ അവർക്ക് ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടേക്ക് വിടാനുള്ള കഴിയണില്ല. സിആർഇ പറയാതിരിക്കാൻ കഴിയില്ല. സിആർഇ നമ്മൾ വളരെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് പോകുന്ന ഒരു സാധനമാണല്ലോ. പക്ഷെ അതിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പറയുമ്പോൾ വൈകുന്നേരം 4 മണിക്കൂർ കല്യാണം ഉണ്ട്, എന്നിട്ട് രാവിലെ 1 മണിക്കൂർ വരാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ശരിയാവുക? അപ്പോൾ നമ്മളെല്ലാത്തിനും പ്രശ്നങ്ങൾ പറയുക, ഇങ്ങോട്ട് പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട നമ്മൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുക, അതിനൊരു അപ്രാധാന്യം കൊടുക്കുക അല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മൾ സ്വയം എല്ലാത്തിനും മാതൃകയായി മറ്റു കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സും കൂടെ നമ്മൾ കാണിക്കണം.

0: പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും കേട്ടുവരാം.
1: രണ്ട് കുട്ടികളുടെ ഉമ്മയായ എനിക്ക് മൂത്ത മകന് 2 വയസ്സാകുന്നതിന് മുമ്പ് വീണ്ടും ഗർഭിണിയായതിനാൽ 1.5 വയസ്സിൽ മുലകുടി നിർത്തേണ്ടി വന്നു. 2-ാമത്തെ മകൾക്ക് ഇപ്പോൾ 1.5 വയസ്സായി. ഞാൻ അവൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തേണ്ടതുണ്ടോ? നീതിയുടെ വിഷയത്തിൽ ഞാൻ കുറ്റക്കാരിയാകുമോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
2: 1-ാമത്തെ കുട്ടിക്ക് 1.5 വർഷം മുല കൊടുത്തു, പിന്നീട് അത് നിർത്തുവാൻ കാരണമുണ്ടായി. കാരണം അപ്പോഴേക്കും 2-ാമത്തെ കുട്ടി പ്രസവിക്കുകയോ ഗർഭിണിയാവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണമുണ്ടായത് കൊണ്ടാണ് 1-ാമത്തെ കുട്ടിക്ക് 1.5 വയസ്സായപ്പോൾ മുലകുടി നിർത്തിയത്. വൽവാലിദ തുയർലിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് 2 വർഷം മുല കൊടുക്കണം എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി അവർ തൃപ്തിപ്പെടുക, ഭാര്യയും ഭർത്താവും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് മറ്റ് പ്രയാസങ്ങളില്ല എങ്കിൽ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു കാരണവും തടസ്സവും ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ കുട്ടിക്ക് 1.5 വർഷം അമിഞ്ഞ പാൽ കൊടുത്തു എങ്കിൽ 2-ാമത്തെ കുട്ടിക്കും ശേഷം വരുന്ന കുട്ടികൾക്കുമൊക്കെ അതേപോലെ തന്നെ കൊടുക്കുക എന്നല്ല ഇസ്ലാം പറയുന്നത്. പലപ്പോഴും 1-ാമത്തെ കുട്ടിക്ക് ലഭിച്ചിരുന്ന അമിഞ്ഞ പാലിൻ്റെ അളവ് 3-ാമതും 4-ാമതും വരുന്ന കുട്ടികൾക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അതും അനീതിയായി തീരേണ്ടതല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒരു നീതിപൂർവമായ രൂപത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുവെങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. മനസ്സറിഞ്ഞുകൊണ്ട് നാം ചെയ്യുന്ന അനീതികളും അസമത്വങ്ങളുമാണ് ചോദ്യം ചെയ്യപ്പെടുക എന്ന് നമ്മൾ അറിയുക.
0: മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഒരു ചോദ്യം ഒരു ഉത്തരവും കേട്ടത് സാദിഖ് മദീനിയുടെ സംസാരമായിരുന്നു. ബലിജാബ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വിലയേറിയ നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് അലിജാബ.
3: ചിന്തിക്കാൻ വക നൽകുന്ന ഒരു ചെറിയ കഥ
0: യെസ്
3: പറയാം. അതായത്, ഒരു നാട്ടിലൊരു ഗുരു ഉണ്ടായിരുന്നു, നല്ലൊരു പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിചാരകനുമുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിചാരകനെ വെച്ചിട്ടുണ്ട്, ഒരു ഹാദിമുണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ ഗുരു എഴുന്നേറ്റപ്പോൾ മുഖം കഴുകാനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടില്ല. അപ്പം അയാൾ നേരെ തന്നെ കിണറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് വെള്ളം കോരി, അയാൾ സ്വയം എടുത്ത് വെള്ളം എടുത്തു. അങ്ങനെ അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, തീ കത്തിച്ചിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ ചങ്ങായിത് എവിടെ പോയി, ഒരു പണി ഏൽപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അന്നത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അയാളിങ്ങനെ നോക്കുമ്പോഴോ, ഒന്നും അവിടെ അന്നത്തെ ഒരു കാര്യങ്ങളും റെഡിയാക്കി പരിചാരകൻ വെച്ചിട്ടില്ല. അയാൾക്ക് ശക്തമായ അമർഷവും ദേഷ്യമൊക്കെ വെച്ചിട്ട് അയാളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഉച്ച കഴിയാറാവുമ്പോൾ ഓടിക്കതച്ച് പരിചാരകൻ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ട പാടെ തന്നെ അവനോട് പറഞ്ഞു, ഏത് അടുപ്പിലേനി ഇതുവരെ പോയിരുന്നീനി, അന പിന്നെ എന്തിനവിടെ ആക്കിയത്? ഇയാൾക്ക് ഗുരുവാണെന്നോ അല്ലെങ്കിൽ അയാൾ അയാളുടെ ഉള്ളിലുള്ള ജ്ഞാനമോ ബാക്കി കാര്യമൊന്നും അയാൾ ഓർക്കുന്നില്ല. അയാളിങ്ങനെ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ പരിചാരകൻ അങ്ങേറ്റത്തെ പേടിയും ഭീതിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. എല്ലാ വഴക്കും അയാൾ കേട്ടു. എന്നിട്ട് അവസാനം പരിചാരകൻ്റെ പിന്നെ ഈ സെർവൻ്റെ എന്ത് ചെയ്തു, അയാളോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഇന്നലെ രാത്രിയാണ് എൻ്റെ മോള് മരണപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ കബറടക്കം കഴിഞ്ഞ് മരണാനന്ത കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, അതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞു. ഇവിടെ പലപ്പോഴും നമ്മൾ നമ്മളുടെ നമുക്ക് ജീവിതം ഒരുക്കിത്തരുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അജ്ഞത, അവരുടെ മാനസികാവസ്ഥ, അവരുടെ സാഹചര്യങ്ങൾ, ഇതാണ് ഏറ്റവും വലിയൊരു, അതറിയാതിരിക്കലാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്.
0: യെസ്, അപ്പോൾ
3: ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും.
0: യെസ്, നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തെ മാനേജർ, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു സ്കൂളിലെ എച്ച് എം, പ്രിൻസിപ്പള്, അപ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അത് അതും അങ്ങനെ വരുമല്ലോ. പണ്ടത്തെ പോലത്തെ അത്ര ഒരു ഹാദിമ് ഇത് അങ്ങനെയുള്ള ഒരു സംഭവം കാണില്ലെങ്കിലും, നമ്മുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മൾ മേധാവിയായി നിൽക്കുന്ന ഒരു പോസ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ ആളുകളെ അറിയുക എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു സംഭവമാണ്. കാരണം ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നിയൊരു സംഭവം ഇതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയും. ഞങ്ങളെ ഒരു ഹെഡ് മാഷ്, ഞങ്ങൾ 130 സ്റ്റാഫ് ഉണ്ട് സ്കൂളിൽ. ഒരു 1.5 ഉള്ളിൽ നമ്മളെ എച്ച് എം എല്ലാ അധ്യാപകരും വീട്ടിലേക്ക് വന്നു. എല്ലാ എച്ച് എം ആയി ജൂണിൽ തുടങ്ങിയിട്ട് ഒരു ജൂലൈ ആഗസ്റ്റിൻ്റെ ഉള്ളിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും വീട്ടിലേക്ക് വന്നു. എന്തിനാന്ന് വെച്ചാൽ ഇപ്പർ പറഞ്ഞത്, ഒന്ന് എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാൻ, പിന്നെ നമ്മളിങ്ങനെ ഏത് വഴിക്ക് പോകുമ്പോഴും അവിടെ എൻ്റെ സഹപ്രവർത്തകൻ്റെ ഒരു വീടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ഉപരി, പിന്നെ ഒരു വളരെ
3: നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു
0: സംഭവമായിരുന്നു. ആ പിന്നെ അത് മുപ്പിന് എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു വർഷം എച്ച് എം ആയതുള്ളൂ, അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആയി. അപ്പോൾ ആ സമയത്ത് അവരെന്തെന്ന് വെച്ചാൽ, അവസാനം ഒരു ആൽബം ഉണ്ട് മുപ്പര കയ്യിൽ. നോക്കുമ്പോൾ ആ ആൽബത്തിൽ ഈ എല്ലാ ടീച്ചേഴ്സും, ടീച്ചേഴ്സ് പറയുമ്പോൾ ടീച്ചർ മാത്രമല്ല, ടീച്ചറെ വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് മുഴുവൻ മുപ്പരെന്ത് ചെയ്തിട്ടുണ്ട്. ഒരു മുപ്പര പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഓർമ്മിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ, മറ്റ് കൂടെയുള്ളവരെ കൂടെ നിർത്തുക എന്നുള്ള ഒരു വലിയ സംഭവം
3: അല്ല, കൂടെയുള്ളവരെ കൂടെ നിർത്തണമെങ്കിൽ അവരെ അറിയാം, അവരെ അറിയാന്നുള്ളത്, അറിഞ്ഞു കൂടെ നിർത്താൻ പറ്റും.
0: അപ്പോൾ ഇന്നത്തെ ഈ ഒരു കഥയിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. നമ്മളെ മക്കളെയും, നമ്മൾ മക്കളെയൊക്കെ എല്ലാത്തിനും ചീത്ത പറയുമല്ലോ, അപ്പോൾ അവരെ ഒന്ന് കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും.
3: രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് ജോലിയെടുത്തുള്ള ഒരു ഒരു ഭാര്യയുടെ കഥ പറയുന്നുണ്ടല്ലോ. അവസാനം ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അടക്കം കഴിഞ്ഞ് വന്നിട്ട് മക്കൾ പറയുന്നുണ്ട്, അന്ന് ഉച്ചക്ക് അമ്മ ഉണ്ടാക്കി വെച്ച പായസം കഴിക്കണ രാത്രി മക്കൾ, അപ്പോഴാണ് പറയുന്നത് അമ്മ ഉണ്ടാക്കിയ പായസത്തിന് എന്ത് രസമായിരുന്നു അല്ലേ എന്നുള്ളത് കമലാസുരിയുടെ കഥയിൽ പറയുന്നത്. ഈ പായസം പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ അങ്ങനെ പലതും നമുക്ക് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളും ജോലിയുടെ ഒക്കെ വാല്യൂ, അവരുടെ മാനസികാവസ്ഥ, അതൊന്നും തിരിച്ചറിയാതെ പ്രതികരിക്കരുത് എന്നുള്ളതാണ്.
0: ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നി, എന്താ വെച്ചാൽ, നമ്മൾ നമ്മളല്ലാതെ നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതല്ലേ. ഇപ്പം നമ്മൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മളെ കുറച്ച് മുതിർന്ന മക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് ആത്മാർത്ഥമായിട്ടൊരു ഒരു ഒരു ചുംബനം കൊടുത്തിട്ട് ചിലപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളുടെ ചുംബനം കിട്ടിയ തിരിച്ചു ഉണ്ടാവും, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ നമ്മൾ അവരോട് സ്നേഹം മനസ്സിൽ മാത്രം കൊണ്ടു നടക്കാണ്ട് അവരെ പരിഗണിച്ചിട്ട് വേണ്ട രൂപത്തിലാക്കി നൽകിയാൽ എല്ലാ സ്നേഹവും നിലനിൽക്കും.

0: അപ്പോ നമ്മള് വിജയികളെ പ്രഖ്യാപിക്കാനാണ് ഇനി പോകുന്നത്. വിജയികളെ അല്ല, വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളെ. ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ ബയ്യന എന്നതിലെ ബയ്യന എന്നാൽ എന്താണ്? ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്ഷൻ എ വ്യക്തമായ തെളിവ് എന്നുള്ളതാണ്. ഇനി അതിന്റെ വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിലേക്ക് ആദ്യത്തെ 3 ആളുകളെ വായിക്കാം. സമീന പത്തപ്പിരിയം,
1: ബുഷറ ഷിയാബ് പട്ടാമ്പി,
0: ഷംല വാണിയമ്പലം,
1: മുംതാസ് കാഞ്ഞിരോട്,
0: ഫാത്തിമത്തു സുഹറ,
1: സമീജ പാറൽ,
0: ഷഹന റഷീദ് മേലാറ്റൂർ,
1: സുഹറ നടുവന്നൂർ,
0: സുലേഖ എറണാകുളക്,
1: ഷീജ പട്ടിശ്ശേരി,
0: സഫിയ എടപ്പാൾ,
1: നഫീസു ഇരുമ്പുചോല,
0: ഇരുമ്പുചോല, നഫീസ വി കാര,
1: രണ്ട് നഫീസമാരുണ്ടല്ലോ. ഒന്നുകൂടെ വായിക്കാം. ഷമീന പത്തപ്പെരിയം,
0: ബുഷറ ഷിഹാബ് പട്ടാമ്പി,
1: ഷംല വാണിയമ്പലം,
0: മുംതാസ് കാഞ്ഞിരോട്,
1: ഫാത്തിമത്ത് സുഹറ പെരുമാല,
0: സമീജ പാറാൽ,
1: ഷഹന റഷീദ് മലച്ചൂർ,
0: സുഹറ നടുവണ്ണൂർ,
1: സുലേഹ
0: എറണാകുളം ആയിരിക്കും, ഷീജ പട്ടിശ്ശേരി,
1: സഫി അടപ്പാൾ,
0: നഫീസു ഇരുമ്പുംചോല,
1: നഫീസ വി കാര.
0: ഓക്കെ, ഇത്രയും ആളുകളാണ്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് അഭിനന്ദനങ്ങൾ. പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്കും എല്ലാവർക്കും സന്തോഷം സ്നേഹം അറിയിക്കുന്നു. സീനത്ത് പാലക്കാട് പറഞ്ഞു, എൻ്റെ ഉത്തരം ശരിയാണ്, ഞാനും വിജയിച്ചു, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: യെസ്.
0: പിന്നെ ഉമ്മു ഗുൽസു ചെറുമംഗലത്തിൻ്റെ കമൻറ്റ്, മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി, ബറക്കല്ല എന്നാണ്. ജംഷീന വി കെ മേപ്പാടി വയനാട് നേരത്തെ, അത് എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്തായിരുന്നു. ജമീല വി പി കാളിക്ക വായിച്ച്, മനുഷ്യത്വമാണ് ഹസ്നുൽ ഖുൽഖ്, അറിവ് നല്ല തിരിച്ചറിവാണ്, അറിവാണ് ഏറ്റവും പ്രധാനമെന്ന് ജമീല വി പി കാളിക്കാവ്.
1: ടെക്നിക്കൽ ഡെസ്ക് വളരെ ആക്റ്റീവാണ് എന്നൊന്നും നിലനിർത്തട്ടെ എന്ന് റുഷ്ത കാളിക്കാവ്.
0: സിആർക്ക് വിളിക്കുമ്പോൾ എല്ലാവർക്കും ട്യൂഷനാണ്, നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, അതാണ് ഉമ്മു ഹംന തോളി. പിന്നെ റുഷ്ത കാളിക്കാവ് പറഞ്ഞു, ഞങ്ങൾക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, സമ്മേളനത്തിന് വരുന്നവർക്ക് പീസ് റേഡിയോ പരിചയപ്പെടുത്തുക എന്നുള്ള പ്ലാൻ.
1: നല്ല കാര്യം.
0: ഓക്കെ, പിന്നെ
1: തിരുവമ്പാടി എന്താ പറയണ്ടല്ലോ ജസീന,
0: എന്താണ്
1: വായിച്ചില്ലല്ലോ. അസ്സലാമലൈക്കും, എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ രണ്ട് കുടുംബം മാത്രമാണ് മുജാഹിദ് ഉള്ളത്. ഒരു ഫാമിലിയിലെ മക്കൾ ഫുള്ളും ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഞങ്ങളും നോർമൽ മദർസയിലായിരുന്നു, സ്കൂളിലായിരുന്നു പഠിച്ചത്. മദർസയിൽ രാത്രി ക്ലാസ് ഉണ്ടാകും, എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ പെൺകുട്ടികൾ, ഒരു നീണ്ട മെസ്സേജാണ്. ഏതായാലും നമ്മൾ മുമ്പ് കേട്ട പല അനുഭവം പോലെ അല്ലേ?
0: അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു സമയം വളരെ വേഗത്തിൽ ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ അല്ലേ. നമ്മൾ 8 മണിയിലേക്കുള്ള ഈ സമയത്ത് ദീർഘിച്ച മെസ്സേജ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ചുരുക്കുകയാണ്. സിസ്റ്റത്തിലില്ലെങ്കിലും ഞാനും സത്യത്തിൽ വിജയായിട്ടുണ്ട് എന്നാണ് ഷുഐബ എം വെള്ളപ്പൊട്ടനെ പറഞ്ഞിട്ടുള്ളത്.
1: നമ്മളെ സഫിയ കെതിരങ്ങാടിൻ്റെ ഒരു ചെറിയ ആശങ്ക, അസ്സലാമു അലൈക്കും, എൻ്റെ ഉത്തരം ശരിയായി, സിസ്റ്റം തിരഞ്ഞെടുത്തില്ല, സഫിയ എന്ന് കേട്ടപ്പോൾ ഞാനാണെന്ന് വിചാരിച്ചു,
0: ഒരു അന്തലുണ്ടായി, ഞാനാണോ എന്നുള്ളത് അല്ലേ. സഫിയ എടപ്പാൾ പറഞ്ഞു, ഇന്ന് ഞാൻ വിജയികൾ ഉൾപ്പെട്ടു, അൽഹംദുലില്ലാ, വിജയിച്ചവർക്കൊക്കെ അഭിനന്ദനങ്ങൾ.
1: വിജയിച്ചവരിൽ അല്ല നിങ്ങൾ ഉൾപ്പെട്ടത്, വിജയിച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരില്ല.
0: അതെ അതെ അതെ, ഞാനടക്കം വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെയും മെസ്സേജ് കാണുന്നു ആയിഷ കരുമ്പിൽ.
1: ജെ അക്ഷരത്തിൽ തുടങ്ങുന്ന ആൾക്കാർ സിസ്റ്റത്തിന് ഇഷ്ടമില്ലാത്തത് തോന്നുന്നു. ജസീന തിരുമ്പാടിയായിട്ട് പറയണേ.
0: അപ്പൊ ഇനി ജെ എന്നുള്ളത് അടുത്ത ദിവസം ജെ എന്നുള്ളത് മാറ്റിയിട്ട് വേറെ കൂടുതൽ വന്നതിലേക്ക് മാറ്റാം.
1: യെസ്.
0: വിജയികളെ പറഞ്ഞു കഴിഞ്ഞു, വിജയികളെ ഒന്നുകൂടി പറയാമോ എന്നാണ്. സമീന പത്തപ്പെരിയം, ബുഷറ ഷിയാവ് പട്ടാമ്പി, ഷാമില വാണിയമ്പലം, മുംതാസ് കാഞ്ഞിരോട്, ഫാത്തിമത്ത് സുഹറ, സമീജ പാറാൽ, ഷഹന റഷീദ് മേലാറ്റൂർ, സുഹറ നടുവണ്ണൂർ, സുലൈഖ എറണാകുളം, ഷീജ പട്ടിശ്ശേരി, സഫിയ എടപ്പാള്, നഫീസ ഇരുമ്പുംചോല, നഫീസ വികാര, ഇവരാണ് ഇന്നത്തെ വിജയികൾ.
1: എല്ലാം സ്ത്രീകളാണല്ലേ, പുരുഷന്മാരെ പരിഗണിക്കുന്നില്ല. അബ്ദുൽ കരീം തുമിനാട്.
0: ഓക്കെ,
1: പുരുഷന്മാരൊന്ന് ഉത്സാഹിക്കും.
0: അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്.
1: ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഓരോ പ്രഭാതവും നമുക്ക് പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ പുലരിയിലും പുതിയ ആളുകളെ പീസ് റേഡിയോയുടെ കേൾവിക്കാരാക്കാൻ വേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ശ്രമങ്ങളും നമ്മുടെ പ്രബോധനത്തിൻ്റെ ദാവത്തിൻ്റെ ഭാഗമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ മോർണിംഗ് ലൈവ്
0: നമ്മൾ അവസാനിക്കും. ഒരൊറ്റ കാര്യം കൂടി, നമ്മൾ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാള്, അയാളിങ്ങനെ റേഡിയോ കേട്ടിട്ട് കമൻ്റ് ചെയ്യുന്ന കാര്യത്തിന് സ്വപ്നം കണ്ടു നോക്കി, നമ്മൾ പലർക്കും റെഡി പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ കമന്റ് ചെയ്യാണ്, ഇടക്കിടക്ക് ഞാനും കൂടെയുണ്ട്, ഞാനിന്ന് കേട്ടു. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ആ സന്തോഷം ഇങ്ങനെ അധികരിച്ചിങ്ങനെ പോകാൻ നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും.
1: അതായത് പരലോകത്തേക്കുള്ള ദുനിയാവിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിന്റെ ഭാഗം തന്നെയാണത്.
0: ഓക്കേ,
1: ഇൻഷാല്ലാ അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ.
0: അപ്പൊ മോർണിംഗ് ലൈവ് ഷോ 3 മണിക്കൂർ ആയെങ്കിൽ എന്നൊക്കെ തോന്നി പോകുന്നു എന്നൊക്കെയാണ് പറയുന്നുണ്ട്. ഏതായാലും 2 മണിക്കൂർ നമ്മള്
1: അപ്പോ
0: ഇന്നത്തെ ടെക്നിക്കൽ വിങ്ങിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ,
1: അതെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തെൻസി ഉണ്ട്, അതുപോലെ നമ്മുടെ ജാസിം ഉണ്ട്, അതുപോലെ എന്താണ് നമ്മുടെ ബഹുമാ ഇബിനു മുഹമ്മദ് അലി ഉണ്ട്.
0: അടുത്തൊരു മോർണിംഗ് ലൈവ് ഷോയിൽ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും നിറവാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം ഇന്നത്തെ വൈബ്സിൽ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. വിലയിരുത്തുന്നതിന് മുമ്പ് എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മുടെ എല്ലാം നിരന്തരമായ മാനുഷികമായ ഇടപെടലുകളും വ്യവഹാരങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെയും പ്രവാചക ചര്യകളിലൂടെയും എല്ലാം കൃത്യമായും അതെങ്ങനെയാവണമെന്നും അതിൻ്റെ രീതികൾ എങ്ങനെയാവണമെന്നും അതിൽ പാടുള്ളതെന്തെല്ലാമാണ് പാടില്ലാത്തതെന്തെല്ലാമാണ് എന്നെല്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വിശ്വാസികളുടെ കാര്യത്തിലെ ഒരു അത്ഭുതം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നത് പോലെ, അജബല്ലി അമ്രിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, അവൻ ചെയ്യുന്നതെല്ലാം അവന് പുണ്യമാണ് എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സാമൂഹികമായ നമ്മുടെ വ്യവഹാരങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മതത്തിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെന്ന നിലക്ക് ഏതാനും ചില കാര്യങ്ങൾ ഉൾക്കാഴ്ചയോടുകൂടി, ബസീറത്തോടുകൂടി, ഹിക്മത്തോടുകൂടി നമ്മൾ നമ്മുടെ ഇടപെടലുകളെല്ലാം പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും അതിൻ്റെ സമഗ്രതയെക്കുറിച്ചുമാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ടൊരു ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി അതിരാവിലെ വളരെ തണുപ്പ് നിറഞ്ഞ ഒരു രാവിൽ അവർ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ മകൻ ആ പണ്ഡിതനായ ഉപ്പയോട് അപ്പുറത്തെ വീട്ടിലെ വിളക്കുകളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്താണ് ഇവർക്കെല്ലാം നമസ്കരിച്ചാൽ, എന്താണ് ഇവരെല്ലാം പുതച്ചു മൂടിക്കിടന്നുറങ്ങുന്നത് എന്ന്. ആ പണ്ഡിതൻ്റെ മറുപടി നമ്മളെ എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, നീ ഇപ്പോൾ എഴുന്നേറ്റ് നീ വുളു എടുത്ത് നീ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം നീ പോയി കിടന്നുറങ്ങുന്നതാണ് എന്നതാണ്. മറ്റുള്ളവരെ വിലയിരുത്തുക എന്നത്, മറ്റുള്ളവരെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം എന്നുള്ളത്, മറ്റുള്ള ആളുകളെക്കുറിച്ച് നമ്മുടേതായ ചില ഊഹാപോഹങ്ങൾ നടത്തുക എന്നത് ഇസ്ലാം ശക്തമായും എതിർക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോ അധ്യാപനങ്ങളിലൂടെയും പണ്ഡിതന്മാരുടെ കൗലുകളിലൂടെയെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇൻസൈറ്റ് ശ്രോതാക്കളോട് ഈ വിഷയം സംസാരിക്കാനുള്ള കാരണമെന്നത് ഏറെ ചിന്തനീയമാണ്. പലപ്പോഴും പുതിയ കാലത്ത് നമ്മുടെ എല്ലാം ഇടപെടലുകളും നമ്മുടെ എല്ലാം മറ്റുള്ള കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം നമ്മൾ ചർച്ചയാക്കുമ്പോഴും ഉൾക്കാഴ്ചയോടുകൂടിയുള്ള, ഇൻസൈറ്റോടുകൂടിയുള്ള, അതല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടുള്ള ചിന്തകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് നമ്മൾ ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, ഞാനിവിടെ ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അധർമ്മകാരിയായ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ കൃത്യമായും ആ ആശയത്തെ വെരിഫൈ ചെയ്യണം. നിങ്ങൾ കാര്യങ്ങളെ ചോദിച്ച് അന്വേഷിക്കണമെന്നതാണ്. യഥാർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം ആധാരം ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ അത് വലിയ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള, വൻകിട രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന വ്യത്യസ്തമായ സംഘടനകളുടെ, വ്യത്യസ്തമായ പാർട്ടികളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇനി അത് വേണ്ട, വ്യത്യസ്തമായ കുടുംബങ്ങൾക്കിടയിലുള്ള കലഹങ്ങളായിക്കോട്ടെ, ഇനി അതും വേണ്ട, വ്യക്തികൾ തമ്മിലുള്ള സംസാരങ്ങളിൽ പോലും നമുക്കിത് നിരന്തരം കാണാൻ സാധിക്കും. ലോകത്ത് നാം കാണുന്ന വലിയ വലിയ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിസ്സാരമായ വിലയിരുത്തലുകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള അബദ്ധധാരണകളും നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധഭൂമിയെക്കുറിച്ചുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹാബി വര്യന്മാരിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കഠിനമായ പോരാട്ടങ്ങൾക്കിടയിൽ മരിച്ചു വീണ് കിടക്കുന്ന ഒരു അധർമ്മകാരിയായ, അതല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ ഏറ്റവും അവസാനത്തെ പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വധിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയാണ്. സ്വാഭാവികമായും മരണത്തിൻ്റെ സന്ദർഭത്തിൽ അല്ലെ ഫിർഔനും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന പല ചരിത്രങ്ങളിലുമുള്ള വലിയ വലിയ അധർമ്മങ്ങൾ ചെയ്ത വ്യക്തികളെല്ലാം പറയുന്നത് പോലെ മരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മരണവുമായി ബന്ധപ്പെട്ടത് നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ആത്മാർത്ഥതയുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഈ ഒരു സംഭവം എത്തുകയാണ്. അങ്ങനെ ആ സ്വഹാബി അദ്ദേഹം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ വ്യക്തി അദ്ദേഹം ഒരു കാപട്യത്തോടെ നിഫാക്കോടുകൂടിയാണ് ചൊല്ലിയത് എന്ന ധാരണയിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്, വധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ദേഷ്യത്തോടുകൂടി കോപത്തോടുകൂടി ആ സ്വഹാബിയോട് ചില കാര്യങ്ങൾ തിരുത്തുകയാണ്. ആ സ്വഹാബി വര്യൻ്റെ സംസാരം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യപ്രകടനം കണ്ടപ്പോൾ എന്നതാണ്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, എങ്ങാനും നാളെ അദ്ദേഹത്തിൻ്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗലുമായി അദ്ദേഹം പരലോകത്ത് വന്നാൽ നീ എന്ത് മറുപടി പറയുമെന്നതാണ്. സഹോദരങ്ങളെ, യുദ്ധഭൂമിയിലെ മരണത്തിൻ്റെ വാളിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു തിരുത്തലുകൾ പറഞ്ഞപ്പോൾ പോലും അതിനെ വിലയിരുത്താതെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു വ്യക്തിയുടെ സ്വന്തത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ചുള്ള ചിന്തയിൽ യഥാർത്ഥത്തിൽ ഒരുപാട് തരത്തിൽ എക്സ്ക്യൂസ് നൽകാതെ റിജിഡായിക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ വേണമെന്ന് പറയുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എക്സ്ക്യൂസുകൾ നൽകാനാണ്. നിരന്തരം അവൻ അങ്ങനെ ചെയ്തത് ഇത് കാരണമായിരിക്കാം, അല്ല അവൻ്റെ സാഹചര്യം കാരണമായിരിക്കാം, അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണമായിരിക്കാം. എങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ അവരെ ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ അബദ്ധമായി അവരെക്കുറിച്ചുള്ള ഒരു മോശമായ ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് മുൻപിൽ പഠിക്കാനുണ്ട്. സഹോദരങ്ങളെ, പുതിയ കാലത്ത് ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ തന്നെയും ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാം അതിപ്രസരം കാരണം ആളുകളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ, പെട്ടെന്നുള്ള അബദ്ധമായ ധാരണകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ, അവൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ, അവൻ്റെ ചാറ്റിംഗ് കാണുമ്പോൾ, അവരുടെ ഗ്രൂപ്പിലിട്ട ഒരു ഇമോജി കാണുമ്പോൾ, അതല്ലെങ്കിൽ അവനുപയോഗിക്കുന്ന എന്തെങ്കിലും സംസാരങ്ങളുടെ അവൻ്റെ വാക്കുകൾ കാരണമെല്ലാം ഒരാളുകളെ വിലയിരുത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് വ്യാപകമായുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, അത് കേവലം ആചാരകർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അവൻ്റെ സംസാരം ഇബാദത്തായി മാറുന്ന, നമ്മുടെ ചിന്തകൾ ഇബാദത്തായി മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചാണല്ലോ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു ചിന്തയിൽ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. മറ്റുള്ള ആരെക്കുറിച്ചും വിലയിരുത്താനുള്ള യാതൊരു അവകാശവും നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല, അത് അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വലാക്കിൻ യന്ദുർ അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അവൻ്റെ ശരീരത്തിലേക്കോ അവൻ്റെ പ്രവർത്തനങ്ങളിലേക്കോ അല്ല, അവൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്ന് പറയുന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പാഠങ്ങളുണ്ട്. വിലയിരുത്തലും തിരുത്തലും പുതിയ കാലത്ത് നമ്മൾ പഠിക്കേണ്ട വ്യക്തമായ ചില പാഠങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായും നമ്മളെ ഇതിൻ്റെ രീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നത് വലിയ ഒരു പാഠമാണ്. വിലയിരുത്തുക എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരെക്കുറിച്ച് ജഡ്ജ് ചെയ്യുക എന്ന് പറയുമ്പോൾ, പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ ജഡ്ജ്മെൻറ്റ് അതല്ലെങ്കിൽ ശ്രോതാക്കളെക്കാൾ കൂടുതൽ ജഡ്ജുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്, വിധികർത്താക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ പറയും അല്ലേ, എന്തിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയിരുത്താനാണ് ശ്രമിക്കുക. അവൻ എന്താണ് അങ്ങനെ, അവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ല അവൻ ആ സന്ദർഭത്തിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൻ അവിടെ അല്ലല്ലോ ഉണ്ടാവേണ്ടത്, അവൻ എന്താണ് അങ്ങനെ പ്രവർത്തിച്ചത്. എല്ലാ കാര്യത്തിലും യഥാർത്ഥത്തിൽ നമ്മുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിലയിരുത്തലുകളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഇടനാഴികളിലെല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ റസൂൽ പാലിച്ച ചില മര്യാദകളുണ്ട്. എവിടെയാണ് സഹോദരങ്ങളെ റസൂൽ ജീവിക്കുന്നത്? ഇന്ന് നമ്മൾ പറയുന്ന ആധുനിക സമൂഹത്തിലെ ഈ ഒരു ലോകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ, എന്തെല്ലാം അധർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ, ഈ കാണുന്നതെല്ലാം നമ്മൾ കാണുമ്പോൾ എന്തൊരു കാലമാണിത് എന്ന്, എന്തൊരവസ്ഥയാണിത് എന്നത്, ഈ കാലം ഖിയാമത്തിലേക്ക് അടുത്തു എന്നെല്ലാം നമ്മൾ നിശ്വാസമിടുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ച ആ സമൂഹം ഇതിൽ നിന്നും ഒന്നും വിഭിന്നമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവതരിച്ച സമൂഹത്തിലെ അവസ്ഥ എന്തായിരുന്നു? സ്വഹാബാക്കളിൽപ്പെട്ട വളരെ വൈ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ തന്നെയുമുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പിന്നാമ്പുറകൾ പരിശോധിക്കുമ്പോൾ എത്ര മോശമായിരുന്നു അവരുടെ അവസ്ഥകൾ. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരാൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി എന്നത് അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവനെ വിലയിരുത്താറില്ല എന്നതാണ് അല്ലേ. ഖുർആൻ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഖുൽ നിങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ലാ തഖ്നതുമിർ റഹ്മത്തില്ലാ, അള്ളാഹിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശയാവണമെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയില്ലെങ്കിൽ പിന്നെ മനുഷ്യരുടെ കാരുണ്യത്തിലാണോ നിരാശ ആവശ്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കേണ്ട, നമ്മളെ ഏറെ ഉണർത്തേണ്ട ചില ചിന്തകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സ്വഹാബാക്കളെക്കുറിച്ചുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു സംസാരത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന വഹികളിൽപ്പെട്ട വ്യത്യസ്തമായ വഹികളിൽ ചിലതാണ് യഥാർത്ഥത്തിൽ റസൂലിൻ്റെ മുൻപിൽ തന്നെയുള്ള മുനാഫിക്കുകളുടെ പേരുകൾ അള്ളാഹു റസൂലിന് വഹിയായി എത്തിച്ചു കൊടുക്കും. എന്തൊരു അത്ഭുതമാണത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് മനസ്സ് വായിക്കാൻ കഴിയില്ല. റസൂലിന് ഒരാളെക്കുറിച്ചും അവരുടെ പ്രത്യക്ഷങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലാതെ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കാതെ ഒന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ മദീനത്തെ പള്ളിയിൽ റസൂലിൻ്റെ സദസ്സിൽ, റസൂലിൻ്റെ ദർസിൽ ഇരിക്കുന്ന സ്വഹാബാക്കളിൽ ചിലർ, അവർ നിഫാക്കുള്ളവരാണോ, അവർ മുനാഫിക്കുകളാണോ, അവരിൽ ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളവർ, അതിൽ ആരൊക്കെയാണ് നരകത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ എന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെട്ടപ്പോൾ, കൃത്യമായി പറഞ്ഞപ്പോൾ അത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നത്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അപാരമായ ഒരു കഴിവുണ്ട്, അത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിലയിരുത്തലുകളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയെല്ലാം സംസാരങ്ങൾ, നമ്മുടെയെല്ലാം ഇടപെടലുകൾ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ, ഇതെല്ലാം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ഓരോ ദിവസവും നടന്നു പോകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തോട് പോയി, തങ്ങളുടെ ആ ലിസ്റ്റിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഫാക്കുള്ള മുനാഫിക്കുള്ള ആളുകളാണെന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ ഈ ഉമറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ് യഥാർത്ഥത്തിൽ! നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾക്ക് നിദാനം കുറിക്കുന്ന വാക്കുകളാണ് മഹാനായ സ്വഹാബിയുടെ പ്രവർത്തനം. ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാവണം. നമ്മുടെ വിഷയത്തിൽ, എൻ്റെ കർമ്മത്തിൽ, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് പിഴവ് പറ്റിയോ എന്ന ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ഒരു സ്വഹാബിയെക്കുറിച്ചുള്ള ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇനി ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത് ആരാണോ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശേഷം വന്ന സ്വഹാബി. ആ സ്വഹാബിയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കാൻ സ്വഹാബാക്കൾ തയ്യാറാവുകയാണ്. അങ്ങനെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലയുടെ സംസാരത്തിലൂടെ ഒരാൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മഹത്വം എന്നത് ഏറെ അത്ഭുതകരമാണല്ലോ. അങ്ങനെ സ്വഹാബാക്കൾ തീരുമാനിച്ച് ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാനും അവിടെ താമസിക്കാനും വേണ്ടി തയ്യാറാവുകയാണ്. കുറച്ച് ദിവസം താമസിച്ച് എന്താണ് സ്വഹാബിയുടെ പ്രത്യേകത എന്ന് പഠിക്കാനുള്ള ആവേശമാണ് യഥാർത്ഥത്തിൽ അവരതിലേക്കെല്ലാം നയിക്കുന്നത്. സഹോദരങ്ങളെ, അന്ധമായ വിലയിരുത്തലുകൾക്ക് അപ്പുറത്തേക്ക്, അന്ധമായ തിരുത്തലുകൾക്ക് അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്പേസ് നമുക്ക് എല്ലാവർക്കും നൽകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സ്വഹാബിയെക്കുറിച്ചുള്ള പഠനത്തിൽ ആ സ്വഹാബിക്ക് മനസ്സിലായത് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പുതുതായി ചെയ്യുന്നില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ദിവസവും രാത്രി കിടക്കുമ്പോൾ ഒരാളുമായി വിദ്വേഷമോ ഒരാളെക്കുറിച്ചുള്ള തെറ്റായ ധാരണയിലോ വിലയിരുത്തലുകളിലോ ഞാൻ കിടന്നുറങ്ങാറില്ല എന്നതാണ്. സഹോദരങ്ങളെ, പുതിയ കാലത്ത് ഇത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മൾ മുൻപ് കാലത്തൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഇടപെടലുകളെയെല്ലാം സ്ലോനെസ്, നമ്മുടെ എല്ലാം ഇടപെടലുകളിലെ പതിയെയുള്ള ഇടപെടലുകൾ, ആ ഒരു ഇടവേളകളോ ഗ്യാപ്പോ ഒന്നും നമുക്കിന്ന് ലഭിക്കുന്നില്ല. നമ്മൾ ഒരു ഭാഗത്തു നിന്നും അടുത്ത ഭാഗത്തേക്ക്, ഒരു സംസാരത്തിൽ നിന്നും അടുത്ത സംസാരത്തിലേക്ക്, ഒരു വിഷയത്തിൽ നിന്നും അടുത്ത വിഷയത്തിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക്, ഒരു സംഘടനയിൽ നിന്നും അടുത്ത സംഘടനയിലേക്കെല്ലാം മാറി മാറി മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തനീയമായ ഒരു കഥയും ഒരു സംഭവ കഥയാണിത്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇൻസൈറ്റ് ശ്രോതാക്കളോട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടപെടലുകളിലെ വലിയ ഒരു ഭാഗം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന വിഷയത്തിൽ തന്നെയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും അബദ്ധം പറ്റാൻ പാടില്ലാത്ത ഒരു വിഷയം കൂടിയാണിത് എന്ന് മാത്രമല്ല, നമ്മുടെ നരകത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗപ്രവേശനം തടസ്സമാവാൻ കാരണമാവുന്ന ഒന്നായി ഇത് മാറിയേക്കാം എന്നൊരു ചിന്ത, ഒരു ബോധം നമുക്കുണ്ടാവണമെന്നാണ് ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ, നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിലായിക്കൊണ്ട് തിരുത്തലുമായി ബന്ധപ്പെട്ട്, വിലയിരുത്തലുകളുടെ വ്യത്യസ്തമായ അവസ്ഥാവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട്, അറിവുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട്. വിലയിരുത്തുമ്പോൾ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരാളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു ചിന്ത, അവയാളെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെയും ആ ഫ്ലെക്സിബിലിറ്റി നൽകുവാൻ, ചോദിച്ചന്വേഷിക്കുവാൻ, കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുവാനെല്ലാമുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം നമുക്കുണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാതൃകകൾ മുതൽ വലിയ വലിയ അധ്യാപനങ്ങൾ വരെ മുറുകെ പിടിക്കുവാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ഇൻസൈറ്റിൽ ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്. വിലയിരുത്തുന്നതിന് മുമ്പ് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം.
0: സുന്ദരമായൊരു വിശദീകരണത്തിനു ശേഷം നമ്മൾ ഇനി കേൾക്കുന്നത് ഒരു മനോഹരമായ ഗാനമാണ്, കാതോർക്കാം സ്വരം.

0: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരം. വളരെ മനോഹരമായ ഒരു സ്വരമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്.
1: ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങളും അവതരണങ്ങളും പലവരും നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. ഇന്നിവിടെ ആരോഗ്യ വിചാരം എന്ന ഒരു സ്ലോട്ടിൽ ഡോക്ടർ അബ്ദുൽ ജലീലും ഡോക്ടർ രാം നാരായണും ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രമേഹവുമായി ബന്ധപ്പെട്ടാണ് അവർ സംസാരിക്കുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രമേഹം എന്നുള്ള അസുഖത്തിൻ്റെ നിർവചനവും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകളും അതുപോലെ തന്നെ അതിൽ സാധാരണയായിട്ട് ചെയ്യുന്ന ലാബ് ടെസ്റ്റുകളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. ചർച്ചയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവർ ഇന്നും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർമാർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, പ്രമേഹം ഉണ്ട് എന്ന് ലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റിലൂടെയും ബോധ്യമായ ഒരു ആള്, നമ്മെ സംബന്ധിച്ചുള്ള ഒരു രോഗി, അയാൾ പറയുകയാണ് പ്രമേഹം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ അറിയാം, ഭക്ഷണം ഞാൻ നിയന്ത്രിച്ചോളാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നിയന്ത്രിച്ചോളാം, അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നാം അതിന് കൊടുക്കുന്ന മറുപടി? ഡോക്ടർ അബ്ദുൽ ജലീൽ.
3: എല്ലാ രോഗവും ഒരു ഡോക്ടറുടെ ഇഷ്ടപ്രകാരമല്ല ചികിത്സിക്കുന്നത്. എല്ലാത്തിനും ഒരു വ്യക്തമായ ഗൈഡ് ലൈൻസ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂറോപ്യൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുന്നത്. രോഗികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാബിൽ പോയി നോക്കുക, പ്രമേഹമുണ്ടെന്ന് പറയുക, രോഗി സ്വയം തീരുമാനിക്കുക എന്താണ് ചികിത്സ എടുക്കുക, അതല്ല രീതി. ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിക്കാതെ നോക്കുന്ന ഷുഗർ 110-ൻ്റെയും 126-ൻ്റെയും ഉള്ളിലാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മരുന്ന് തുടങ്ങാതെ തന്നെ തീർച്ചയായിട്ടും വ്യായാമം അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം നമുക്കവരിൽ തുടങ്ങാവുന്നതാണ്. രോഗിയുടെ ചികിത്സ തീരുമാനിക്കേണ്ടത് തീർച്ചയായും ഡോക്ടർ തന്നെയാണ്. ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് എത്രയാണോ അത് പ്രകാരം HbA1c എത്രയാണോ അതനുസരിച്ചാണ് രോഗിക്ക് ഗുളിക വേണോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും.
2: അപ്പം ഇങ്ങനെ ചികിത്സ എടുക്കാതിരുന്നാൽ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ?
3: കോംപ്ലിക്കേഷൻസ് മുന്നേ പറഞ്ഞു പോയി, എല്ലാ മൈക്രോവാസ്കുലർ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇത് കൂടാതെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ മനസ്സിലാക്കേണ്ടത്, പ്രമേഹം പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. നഖത്തിനെയും മുടിയെയും ഒഴിച്ച് ഒരുവിധം എല്ലാ ഭാഗത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൾക്കാർ തീരെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് വായ, പല്ല്, മോണ. മോണരോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രമേഹ രോഗികളാണ്. പലപ്പോഴും മോണരോഗം കണ്ടിട്ടാണ് പ്രമേഹം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചർമ്മത്തിനെ ബാധിക്കാം. പ്രമേഹം കൂടി നിന്നാൽ ശരീരം ആസകലം വെറും ചൊറിച്ചിലുണ്ടാവാം. മുന്നേ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടാതെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്, ദന്തരോഗം അതുപോലെ തന്നെ ചർമ്മരോഗം. ഈവൻ കേൾവി അടക്കുമ്പോൾ, കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, കേൾവി കുറച്ചിലടക്കുമെന്നുണ്ടാവാം ഡയബറ്റീസ്. പക്ഷെ അതൊന്നും അത്ര കോമൺ ആയിട്ട് സാധാരണഗതിയിൽ കാണാറില്ല. നല്ല പ്രമേഹം കൂടി കേൾവി കുറയുന്നൊരു സാധ്യതയൊക്കെ വളരെ കുറവായിട്ടാണ്. പക്ഷെ മോണരോഗങ്ങളും ചർമ്മരോഗങ്ങളും വളരെ കൂടുതലാണ്.
2: സാധാരണഗതിയിലായിട്ട് ചികിത്സനെ കുറിച്ച് പറയുമ്പോൾ രോഗികൾ പലപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് എന്ത്, ഷുഗർ ശരീരത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം, ശരീരം കൂടുതലുള്ള ഷുഗറാണല്ലോ മൂത്രത്തിലൂടെ പോകുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലുള്ള ഷുഗർ മൂത്രത്തിലൂടെ പോകും. പിന്നെ ഇനി ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. എന്താണ് അതിനുള്ളൊരു മറുപടി?
4: അവരവരുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ഒരു പരിധി വിട്ട് പോകുന്ന സമയത്താണ് ശരിക്കും പ്രമേഹം എന്നുള്ള രോഗം പുറത്തു വരുന്നത്. അതായത് ഷുഗർ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശരീരത്തിന് നന്നായിട്ട് അറിയാം. ശരീരത്തിൽ ഇത്ര അളവിൻ്റെ കൂടുതൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് അതിനനുസരിച്ച് വികസിക്കും. വയറിൽ നിന്നും ഒരുപാട് കെമിക്കൽസ് വയറിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് വന്ന് പാൻക്രിയ ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ പാൻക്രിയ ഗ്രന്ഥിൽ നിന്ന് വരുന്ന ഇൻസുലിൻ അതിനനുസരിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. ഇനി എങ്ങാനും പാൻക്രിയാസിന് കുറച്ച് ഇൻസുലിൻ അറിയാണ്ട് കൂടുതൽ വന്നു പോയി, ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി, അപ്പം തന്നെ നമ്മുടെ ലിവർ അതിനോട് പ്രതികരിച്ച് ശരീരത്തിൽ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കിയിട്ട് ആ കുറഞ്ഞു പോയ ഷുഗറിനെ തിരിച്ച് നോർമലാക്കി കൊണ്ടുവരും. ഇത് രണ്ടും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നുണ്ട്, 120 mg കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ കിഡ്നി രംഗത്തേക്ക് വരും. കിഡ്നി വഴി മൂത്രം വഴി കൂടുതലായിട്ടുള്ള ഷുഗറിനെ പുറത്തോട്ടാക്കും. അങ്ങനെ പുറത്തോട്ടാക്കുന്ന സമയത്ത് ശരീരത്തിൽ ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ കിഡ്നിയിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ദൈവം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അതിനും പുറമെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഈ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ, വയറിനുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ട് ഈ ഗ്ലൂക്കോഗോണ്ടൈക് പെപ്റ്റൈഡ് ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പാൻക്രിയാസിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇൻസുലിൻ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ലിവറിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോഗോൺ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നിയിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോസ് പോകുന്നില്ലെങ്കിൽ, ആവശ്യത്തിന് റീഅബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ എന്തുണ്ടെങ്കിലും അത്തരത്തിലൊരവസ്ഥയാണ് നമ്മൾ അസുഖം എന്ന് വിളിക്കുന്നത്. പ്രമേഹം അത്തരത്തിലുള്ള ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ എവിടെ പോകുന്നോ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നോ അവിടെയാണ് പ്രമേഹം തുടങ്ങുന്നത്. തീർച്ചയായും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പ്രമേഹത്തിന് നന്നായിട്ട് അറിയാം, ശരീരത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തെന്ന് വെച്ചാൽ ആ കൺട്രോൾ പോകുന്ന സമയത്താണ് നമ്മൾ ഡോക്ടർമാർ ഇടപെട്ടിട്ട് അതിന് ആ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഡോക്ടർമാരായാലും നമ്മൾ ഇപ്പം തരുന്ന മരുന്നുകളായാലും, മരുന്നുകൾ മിക്കതും ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ആ ഒരു കൺട്രോളിനെ സഹായിക്കാനുള്ള മരുന്നുകൾ മാത്രം. നമ്മൾ വേറെ കൃത്രിമമായിട്ടുള്ള മരുന്നുകൾ അങ്ങനെയൊന്നുമല്ല തരുന്നത്. ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടാൻ, ഇൻസുലിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, അത്തരത്തിൽ ശരീരത്തിൽ നോർമലായിട്ട് ശരീരം എങ്ങനെയാണോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഒരു കൈത്താങ്ങ് സഹായം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്.
2: മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് ഒരു ആത്മഹത്യാപരമാണ് എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാനില്ല.
3: തീർച്ചയായിട്ടും മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ ഷുഗർ കൂടി നിൽക്കുന്നു. ആ ഷുഗർ കൂടി നിൽക്കുമ്പോൾ എല്ലാ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്താണ്, രക്തക്കുഴലുകളെ, ധമനികളെയാണ്. അതെന്തായാലും ബാധിച്ചിരിക്കും എന്നുള്ളതാണ്.
2: ഓക്കെ, അപ്പോൾ പ്രമേഹം എന്നുള്ളത് തീർച്ചയായും ചികിത്സ എടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചികിത്സകളാണ് ഇന്ന് പ്രമേഹത്തിന് നിലവിലുള്ളത്?
3: പ്രമേഹത്തിൻ്റെ ചികിത്സ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇൻസുലിനെ കുറിച്ചും പാൻക്രിയാസിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ പോലും, എന്തുകൊണ്ട് പ്രമേഹം ശാസ്ത്രത്തിന് കാലങ്ങളോളായിട്ട് അറിയുന്നൊരു അസുഖമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമേഹം പ്രഷറ്, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക് മുതലായ എല്ലാ അസുഖത്തിനെയും പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെന്നാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാരണം എന്തെങ്കിൽ, നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലുണ്ടായ വ്യത്യാസം, വ്യായാമത്തിലുണ്ടായ വ്യത്യാസം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാവുന്ന മാറ്റമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, എന്ത് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന വളരെ പ്രധാനം. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു സമാധാനം. പിന്നെ എന്തിനും നമുക്ക് എന്ത് അതിജീവിക്കാനുള്ളൊരു കഴിവ് അതിൽ നിന്ന് കിട്ടുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ട ശമനം തരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ഇതാണ്. പിന്നെ ചികിത്സയിൽ നേരത്തെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പം ഇന്ന് കാണുന്നൊരു ഏറ്റവും ഇതിൽ കാണുന്നൊരു ഇതാണ്, ഒരു ഡോക്ടർ പറഞ്ഞു, ആ ഒരു ഇൻസുലിൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേറെ ഡോക്ടർ അടുത്ത് പോവുക. അപ്പൊ വിശ്വാസം എന്നുള്ള എന്താണ്? ഇതിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വരേണ്ട ചികിത്സയൊക്കെ ഞാൻ പറയാറുള്ളത്, പ്രമേഹത്തിന് മൂന്ന് തൂണാണ്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് തൂണുകൾ, ഒന്ന് വ്യായാമം, ഒന്ന് ഭക്ഷണ നിയന്ത്രണം, ഒന്ന് മരുന്ന്. ഇതിൽ രണ്ട് തൂണ്, അതായത് വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഇല്ലാതെ പ്രമേഹം എന്തില്ല, ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതുവരെ ലോകത്തിറങ്ങിയ ഒരു മരുന്നുകളും വ്യായാമം ഭക്ഷണ നിയന്ത്രണം കൂടാതെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ചികിത്സ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും. ഇന്ന് കൂടാതെ ഉള്ള ചികിത്സകൾ എന്താണ്? രണ്ട് തരം ചികിത്സകളാണ്. ഒന്ന് മരുന്നുകൾ, ഗുളികകൾ, രണ്ട് ഇൻസുലിൻ. ഇതാണ് ഇതുവരെ പ്രമേഹത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സകൾ.
2: ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനം വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണം എന്നുള്ളത്. എന്താണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഒരാള്?
3: ഈ വ്യായാമം കൊണ്ട് ഇപ്പോ നമ്മൾ സാധാരണ ആൾക്കാർ ചോദിക്കും, എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത്, എന്ത് തരം വ്യായാമമാണ് ചെയ്യുക? ഞാൻ എപ്പോഴും ഇതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാറ്, ഇപ്പൊ നമ്മളൊരു ഷർട്ട് എടുക്കുമ്പോൾ നമ്മുടെ സൈസിനുള്ള ഷർട്ടാണ് എപ്പോഴും എടുക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും ഷർട്ട് എടുക്കാൻ പറ്റില്ല. അതേപോലെ വ്യായാമത്തിനും ആളുടെ പ്രായം അനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമം മാറും. അവർക്കുണ്ടാവുന്ന മറ്റ് രോഗങ്ങളനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമങ്ങൾ മാറും. എന്താണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ഒരാൾക്കാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും കൈവീശി വേർക്കുന്ന രീതിയിൽ നടക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ആവുകയാണ്. ഈ മസിൽസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മസിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗറിനെ വലിച്ചെടുക്കുന്നു. അങ്ങനെ അത് കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഘടകത്തിൽ വ്യായാമം. ഇനി എത്ര മിനിറ്റ്? 45 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി പലതര വ്യായാമങ്ങളുണ്ട്. നമ്മൾ പറയും ഇപ്പൊ നീന്തൽ എന്താണ്, വളരെ നല്ലൊരു വ്യായാമമാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, പണ്ട് കാലത്ത് കുളങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും കുളത്തിൽ പോയിട്ട് കുളിച്ചിരുന്ന കാലുണ്ടായിരുന്നു. ഇന്നിപ്പോ കുളങ്ങളില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇതിനെന്താണ്, നമുക്ക് തീർച്ചയായിട്ടും പ്രമേഹം കൂടാൻ ഉള്ളൊരു കാരണങ്ങളാണ്. ഇനി പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരുന്ന എന്താണ്, സൈക്കിളാണ്. പക്ഷെ ഇന്ന് എവിടെ സൈക്കിള്? നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്ത്, സൈക്കിള്. പക്ഷെ മറ്റതല്ല, എല്ലാ വീടുകളിലും സൈക്കിളുണ്ട്. എല്ലാവരും സൈക്കിള് ചവിട്ടിയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നത്. പിന്നെ ഒരു ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് എങ്ങനെ ആൾക്കാർ പോകുന്നു, അധികം പേരും നടന്നായിരുന്നു. അപ്പം ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്ലിംഗ് എന്താണ്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നടത്തത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നീന്തൽ, അത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പം ചെറുപ്പക്കാരാണെങ്കിൽ ഞാൻ പറയാറുള്ളത് നടത്തത്തിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് എന്ത്, അവരൊരു മണിക്കൂർ ഓടുന്നത്.
2: ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത ശൈലിയും പ്രായവും അനുസരിച്ചാണ് നമുക്കുള്ള എക്സസൈസ്. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇത് പറയാൻ കഴിയില്ല. ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് മിനിമം.
3: ഉദാഹരണത്തിന് പറഞ്ഞൊരു 65 വയസ്സുള്ളൊരു ഉമ്മ, 2 കാലിനും തേയ്മാനം വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ എന്ത് വ്യായാമം പറയാം, അവരുടെ അടുത്ത് നമുക്ക് ഒരിക്കലും നടക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അവർക്കനുസരിച്ച്, അപ്പം അവർക്ക് നമ്മൾ പറയും അപ്പർ എക്സ്ട്രീമിറ്റി എക്സസൈസ്, കൈകൊണ്ടുള്ള എക്സസൈസ് ചെയ്യാം. മനസ്സിലായില്ലേ?
2: അപ്പം പിന്നെ അടുത്ത ഒരു പോയിന്റ് സാർ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ പ്രമേഹ രോഗികൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പാണ് ശരിക്കും ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പ്രമേഹം രോഗം കണ്ടുപിടിക്കുന്നവരെ മധുരത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രമേഹമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മധുരത്തിനോടും ഇതിനോടൊക്കെ നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞവർക്കുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ഈ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഇപ്പോൾ മധുരമുള്ള സാധനങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ പ്രമേഹം നിയന്ത്രണം വിധേയമാകുമോ?
3: ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്നതും ഓരോരുത്തരുടെ പരിസ്ഥിതി അനുസരിച്ച്, പ്രായം അനുസരിച്ച്, അവരെന്ത് കഴിക്കുന്നു, എന്താണ് അവർ കൂടുതൽ കഴിക്കുന്നത്, അതായത് ഒരു ശരിക്കും നമ്മളൊരു പ്രമേഹ രോഗി വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡയറ്റ് ഹിസ്റ്ററി വളരെ നിർബന്ധമാണ്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് ആർക്കും കൂടുതലായി എടുക്കാൻ സമയം കിട്ടാത്തൊരു സന്ദർഭത്തില്. പക്ഷെ അതിനെന്നും എല്ലാ കാര്യപ്പെട്ട ഹോസ്പിറ്റലുകളിലും ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞൊരാൾ വെച്ചിട്ടുള്ളതും, അവരതിന് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് കഴിക്കുന്നതും എത്ര അളവാണ് കഴിക്കുന്നതെന്നും അറിയുന്നത്. അപ്പോൾ ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോറ് ഒഴിവാക്കണം അല്ലെങ്കിൽ കഞ്ഞി ഒഴിവാക്കണം എന്ന് പറയലല്ല. യഥാർത്ഥത്തിൽ അവരെന്താണോ കഴിക്കുന്നത് എന്നറിഞ്ഞ് ആ കഴിക്കുന്നതിൽ ഏത് സാധനങ്ങളാണ് അവരുടെ പ്രമേഹം കൂട്ടാൻ കൂടുതൽ കാരണമാവുന്നെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും നിർബന്ധമായിട്ട്. നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ചോറ് അല്ലെങ്കിൽ കഞ്ഞി, ഇത് രണ്ടും എന്താണ് പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ പറയുകയാണെങ്കിൽ ഇപ്പം ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് വളരെയധികം അമിതമായി പ്രമേഹം കൂട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പം നമ്മളൊരു ഒരു ക്യാരറ്റ് കഴിക്കുന്നതും ഒരു ഉരുളൻകിഴങ്ങ് കഴിക്കുന്നതും 100 ഗ്രാം ക്യാരറ്റ്

0: പറഞ്ഞു കൊടുക്കണം.
1: ഭക്ഷണത്തിന്റെ കാര്യത്തില് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മള് സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ജലീൽ സാർ പറഞ്ഞ മാതിരി മണ്ണിന്റെ അടിയിൽ വളരുന്ന സാധനങ്ങൾ കപ്പ, കിഴങ്ങ്, ചേന, ചേമ്പ് പരമാവധി ഒഴിവാക്കാം. ഇതിൽ ഈ കപ്പ എല്ലാവരും പറയുന്നത് കപ്പ വേറൊന്നും കഴിക്കാറില്ല, അപ്പൊ ചോറ് ഒഴിവാക്കി ഇപ്പൊ കപ്പ മാത്രമാണ് കഴിക്കണമെന്ന് പറയുന്നത്. വളരെ ഷുഗർ കൂട്ടുന്ന ഒരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങുകൾ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇത്തരത്തിലുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് ഫ്രൂട്ട്സ് എന്താ ചെയ്യുക, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റുമോ? ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ, ഉള്ളിൽ ചുവപ്പ് നിറം മഞ്ഞ നിറമുള്ള ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ചെറുപഴം ഇത് കഴിക്കാൻ പറ്റുമോ? പരമാവധി പഴങ്ങളും ഒഴിവാക്കുക. സാധാരണ കഴിക്കാൻ പറ്റുന്ന പഴമുള്ളത് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം. ആപ്പിൾ പേരക്ക പൊതുവെ അത്ര അധികം ഷുഗർ കൂട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ല. പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനം ബേക്കറി സാധനങ്ങളാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന എന്തായാലും മധുരമുള്ളതാവട്ടെ മധുരമില്ലാത്തതാവട്ടെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ബേക്കറി സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കാം. അതുപോലെ ഷുഗർ കൂട്ടുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങളും പരമാവധി കുറയ്ക്കുക. ഇതെല്ലാം ഈ ഈന്തപ്പഴം എല്ലാം സാധാരണ രക്തക്കുറവുണ്ടായാൽ എല്ലാവരും നന്നായി കഴിച്ചിട്ട് ഡോക്ടർമാരൊക്കെ പറയണ്ടല്ലോ വളരെ നല്ല സാധനമാണ്, രക്തം കൂടാൻ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ഈന്തപ്പഴം. പക്ഷെ ഈന്തപ്പഴം ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് ഷുഗർ എന്ന് പറയും, അതായത് ഒരുപാട് ഷുഗർ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് ഷുഗർ കൂട്ടുന്ന വസ്തുക്കളിലൊന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. അതും പരമാവധി ഒഴിവാക്കുക. പിന്നെ എന്താ ഞങ്ങൾ കഴിക്കുക, എങ്ങനെയും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുക? ഓട്സ് കഴിക്കാം, ഗോതമ്പിൻ്റെ സാധനങ്ങൾ കഴിക്കാം, അതായത് ഗോതമ്പ് ചപ്പാത്തി, ഗോതമ്പ് ഉണ്ടാക്കുന്ന ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കാം. എപ്പോഴും ഒരുപാട് കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സാദാ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 2 സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഒരു 3 ഇഡ്ഡലിയോ അത്തരത്തിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു 10 മണിയാകുമ്പോൾ ആരോ റൂട്ടിൻ്റെ ഒരു 3-4 ബിസ്ക്കറ്റും ഒരു വേണമെങ്കിൽ ഒരു ഗ്ലാസ് മധുരമിടാത്ത കാപ്പിയോ മധുരമിടാത്ത ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കുറച്ച് ചോറും ഒരുപാട് കറികളും, അതായത് ചോറ് വളരെ കുറച്ച് പരിമിതമായിട്ട് കുറച്ച് ചോറ് മാത്രം എടുത്തിട്ട് അതിലേക്ക് കറികൾ, കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്കറികൾ, ചീര, മുരിങ്ങ, പിന്നെ പയറുവർഗ്ഗങ്ങൾ കൂട്ടാം, ചെറുപയർ, കടല, ഇത്തരത്തിലുള്ള കറികൾ കൂടുതൽ. ചിക്കൻ കഴിക്കാം എന്ന് പറയാം, ചിക്കൻ കഴിക്കാം, ചിക്കനും വലിയ ബുദ്ധിമുട്ടില്ല. അത് തന്നെ കറി വെച്ച് അധികം കൊഴുപ്പ് കൂടാത്ത രീതിയിൽ കഴിക്കാം, കുഴപ്പമില്ല. വൈകുന്നേരം ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഒരു 2-3 ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ മധുരമിടാണ്ട് കഴിക്കാം. രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഒന്ന് രാത്രി, അതിൻ്റെ കൂടെ ചെറുപയറിൻ്റെയോ കടലയുടെയോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനായിട്ടുള്ള ഒരു ഫുഡും. കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം, ഇലക്കറികൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്.
2: ഇതിൽ ഇപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ രാം പറഞ്ഞ പോലെ ആപ്പിൾ കഴിക്കാം, അപ്പോൾ രോഗി എന്ത് ചെയ്യും? രാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ കഴിച്ചോളാം, അപ്പോൾ ഒരു 3 ആപ്പിൾ രാത്രി കഴിക്കും, എന്ത് ചെയ്യും? അവരുടെ ഷുഗർ സ്വാഭാവികമായി കൂടും. അപ്പം അളവ് എന്താണ്? ഭയങ്കര പ്രധാനമാണ്, അളവാണ് പ്രധാനം. ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്തും കഴിക്കുക എന്നുള്ളൊരു ധാരണയിൽ പോകരുത്. ഇനി വേറൊന്ന്, ഇപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് പ്രായം തന്നെ ആൾക്കാരുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഉദാഹരണത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവർക്കത് മാത്രമേ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പ കഴിച്ചോട്ടെ, അപ്പോൾ ഉദാഹരണം ഇപ്പം 4 മണിക്ക് കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവർ 2 കോരി അല്ലെങ്കിൽ 2 തവി ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാം, അത് ആ കഴിക്കുന്ന ചോറിൻ്റെ അളവ് നിങ്ങൾ കുറക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 4 മണിക്ക് 2 കപ്പ് കഴിച്ച്, 2 കഷ്ണം കപ്പ് കഴിച്ചിട്ടുണ്ട്, ഇതിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം വളരെ കൂടുതലാണ്, അപ്പം നിങ്ങളുടെ പ്രമേഹം കൂടും. ഇനി വേറൊന്ന്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മൾ ഉച്ച ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഹാബിറ്റ് നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെയാണ്. ഇപ്പോൾ രാമു പറഞ്ഞ പോലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഫ്രൂട്ട് കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 2 അവേഴ്സെങ്കിലും കൊടുക്കണം. അപ്പോൾ 1 മണിക്ക് ഭക്ഷണം കഴിച്ചൊരാൾക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് 2 മണി അല്ലെങ്കിൽ 3 മണിക്കൊക്കെയാൽ എന്തായി, ആ ഇടക്കാല സ്നാക്ക്, ഇടഭക്ഷണമായി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇടഭക്ഷണമായി. അപ്പോൾ ആ സമയത്ത് കഴിക്കുമ്പോൾ എന്തായി, നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന വിശപ്പിന്

0: കുറക്കാൻ കഴിക്കും. അപ്പം അളവാണ് കൂടുതൽ. വേറൊന്ന് മനസ്സിലാക്കേണ്ട, സീസണൽ ഫ്രൂട്ട്സ് ആണ്. ഏത് സീസണിൽ ഇറങ്ങുന്ന ഫ്രൂട്ടാണ് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മൾ കുരില്ലാത്ത പച്ച മുന്തിരിങ്ങ, അതിനൊരു സീസണുണ്ട്. ആ സീസണിൽ ഇറങ്ങുന്ന പച്ചമുന്തിരി എന്ന് പറഞ്ഞാൽ വളരെ മധുരം കൂടിയൊരു സാധനമാണ്. അപ്പം സീസണിലത് അളവ് കൂട്ടി കഴിച്ചാൽ എന്തായാലും പ്രമേഹത്തിൻ്റെ അളവ് കൂടും. പക്ഷെ അതിൻ്റെ ഓഫ് സീസൺ, സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ അതിനെന്താണ് കൂടുതൽ പുളി മധുരമാണ്. അപ്പം ആ സമയത്ത് അപ്പം എന്താണോ സീസൺ എന്ന് നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും കഴിക്കുന്നത് തീരുമാനമെടുക്കാൻ. പിന്നെ പഴങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് നേന്ത്രപ്പഴവും നമ്മുടെ സാധാ നാട്ടിലുണ്ടാവുന്ന മൈസൂർ പഴവും. അപ്പോൾ പഴം ഏത് കഴിക്കാം എന്നൊരു ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ചോയ്സ് പറയാവുന്ന എന്തെങ്കിൽ റോബസ്റ്റ്, അല്ലെങ്കിൽ റോബസ്റ്റ് പഴമായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. എഗെയിൻ ഇതിലെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റോബസ്റ്റ് പഴം എത്ര എണ്ണം, ഏതാണ് അതിൻ്റെ സൈസ് എന്നുള്ളതും വളരെയധികം അതിനെ പ്രമേഹത്തിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ഇതായിരിക്കുന്നത്.
1: പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ആശങ്കാവിലരായിരിക്കുകയും ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മുടെ അതിഥികൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്നത്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ള സ്ഥിരമായി നാം കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും മറ്റൊരു ഏരിയ എനിക്ക് തോന്നുന്നു വിട്ടുപോയതായിരിക്കാം. സ്ഥിരമായിട്ട് നാം കേൾക്കുന്നതാണ് മധുരം ഉപയോഗിക്കാത്ത ചായ, മധുരമില്ലാത്ത ചായ. അതിനെ കുറിച്ചുള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു.
0: നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ വിരുന്ന് ചെന്നാൽ പറയുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്, മധുരമില്ലാത്ത ചായ വേണമെന്ന്. പക്ഷെ എപ്പോഴും അവർ മധുരമില്ലാത്ത ചായയുടെ കൂടെ കഴിക്കുന്ന ലഡുവാണ്. ഇപ്പം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്നെങ്കിൽ, ഈ പെട്ടെന്ന് പ്രമേഹം കൂട്ടുന്ന ചെറിയ അളവിൽ കഴിച്ചിട്ടും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് എന്ത്, ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്. ഈ മൂന്ന് സാധനം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഡോക്ടർ രാം നേരത്തെ പറഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ കാര്യം. ഇപ്പം എൻ്റെ അടുത്തൊരു രോഗി വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ലഡുവും കൊണ്ടുവന്നിട്ടുണ്ട്, ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഏത് കഴിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ചോയ്സ് അതിൽ ഈത്തപ്പഴം. കാരണം എന്നെങ്കിൽ ഈത്തപ്പഴത്തിൽ അന്നജത്തിൻ്റെ, കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ തന്നെ ഒത്തിരി വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയൊരു സാധനമാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ലഡു എടുത്തു നോക്കൂ, ലഡുവിൽ എന്തുണ്ടാവില്ല, ഒരു പ്രോട്ടീനും വേറെ ഒന്നുമില്ല, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം. പക്ഷേ വെറും കാർബോഹൈഡ്രേറ്റ്, വെറും ഷുഗർ കൂടുക എന്നല്ലാതെ, നമ്മുടെ നാവിന് രുചി കിട്ടുക എന്നല്ലാതെ, ഈ ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്, ഈ നാല് സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരു ഗുണവും കിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നേരത്തെ പറഞ്ഞ് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസം ഉണ്ട് അതിൽ, അതായത് കുറച്ച് വൈറ്റമിൻസ്, കാൽഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡേറ്റ്സ് കഴിക്കാം, ഒരു ഡേറ്റ്സ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഡേറ്റ്സും വരുന്ന പലതരം ഡേറ്റ്സുകളുണ്ട്. ഇപ്പം മദീനയിൽ നിന്ന് വരുന്ന ഡേറ്റ്സുകൾ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ സൈസുകൾ എനിക്ക് പേരുകൾ അറിയില്ല, പക്ഷെ പലതരം ഡേ. അപ്പം ഈ ഡേറ്റ്സിൻ്റെ അളവാണെങ്കിൽ ഈത്തപ്പഴമാണെങ്കിലും അത് ഏത് ടൈപ്പാണ് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കും.
1: അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഫുഡ്, ബേക്കറി ഫുഡ് ഇത് തുടരുത് എന്നുള്ളതും, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ളതും, അളവ് അത് നിയന്ത്രിക്കുക എന്നുള്ളത്,
0: പിന്നെ സമയം
1: അളവ് കുറച്ച് തവണകൾ കൂട്ടുക, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്.
2: സമയത്തിന്റെ കാര്യത്തിലും ഒരു കാര്യം ചേർക്കേണ്ട, പരമാവധി കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക. നമ്മുടെ ശരീരത്തിന് എന്താ, ശരീരം വളരെ ചിട്ടയുള്ളൊരു, നമ്മുടെ ശരീരം നമ്മളെക്കാൾ ഒരുപാട് ചിട്ടയുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 8 മണിക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു 8:05, 8:10 ആകുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഒരു ഇൻസുലിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഒരു ഇൻസുലിൻ പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ അടുത്ത ദിവസം 8 മണിയാകുമ്പോൾ ഈ പറഞ്ഞ പ്രവാഹം ഉണ്ടാവും, പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മൾ അന്ന് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന 9 മണിക്കോ 10 മണിക്കോ ആയിരിക്കും. അപ്പോഴേക്കും ശരീരത്തിൽ വന്നുള്ള ഇൻസുലിനൊക്കെ പോയിട്ടുണ്ടാവും. എന്താ ഉണ്ടാവുക, ഷുഗർ ഒരുപാട് കൂടും. അപ്പോൾ പരമാവധി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ്, ഇൻസുലിൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്, ആ സമയത്ത് ദഹിപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും പരമാവധി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: മറ്റൊന്ന് പ്രമേഹത്തിന്റെ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമൺ ഡൗട്ടാണ് മൈദ കൊണ്ടുള്ള പ്രൊഡക്ട്സ്. അതിനെ കുറിച്ച് എന്താണ് മോഡേൺ മെഡിസിൻ കൺസേൺ? മൈദ തുടരുത്, മൈദ ഇൻസുലിൻ സെക്രീഷൻ ഇൻസുലിൻ്റെ അളവ് കുറക്കുന്ന സാധനമാണ്, പാൻക്രിയാസ് ഗ്രന്ഥിയെ വരെ നശിപ്പിക്കുന്ന സാധനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉണ്ടാകും കാരണം കേരളത്തിലെ മൈദ കൊണ്ടുള്ള പ്രത്യേകിച്ച് പൊറോട്ടൈൻ്റെ ഉപയോഗം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശം?
2: മൈദയും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസുലിൻ പാൻക്രിയാസിൻ്റെ ഐറൻ സെൽ പ്രവർത്തനത്തിന് ഒരുപാട് ബാധിക്കുന്ന ഒരു ഭക്ഷണമാണ്. പക്ഷേ കേരള ജനതയോട് പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. പറ്റുമെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്.
1: പിന്നെ മറ്റൊന്ന്, നമ്മൾ രാത്രി ചോറിന് പറഞ്ഞ ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് ചപ്പാത്തിയിൽ എന്താ ഷുഗർ കുറക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ എന്തെങ്കിലും ഉണ്ടോ?
0: നേരത്തെ ചോദിച്ച പൊറോട്ടയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മൈദ എന്നിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈദ കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് എന്തെന്ന് അടങ്ങും. സാധനം നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം, അപ്പോൾ വിശപ്പ് അടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നില്ല, ശരീരത്തിന് ഉപകാരപ്രദമായ ഒന്നുമില്ല. മൈദ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് സാധനമാണല്ലോ സത്യം പറഞ്ഞാൽ. അതിനൊരു രുചി ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും ശ്രദ്ധിക്കേണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞാലും പൊറോട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പറയട്ടെ, നമ്മുടെ കേരള പൊറോട്ട എവിടെയും ഫേമസ് ആയിട്ടുള്ളൊരു സാധനം, അത്രയും രുചികരമായിട്ടൊരു സാധനം. അത്രയും രുചി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ പൊറോട്ട കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിൽ അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുണ്ടെന്നല്ല. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും, ഒന്ന് മൈദയിൽ നിന്ന് നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്നത്, രണ്ട് കൂടുതൽ എണ്ണ കഴിക്കുന്നു. ചപ്പാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈവൻ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും അളവ് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രകാരം. അപ്പോൾ വീണ്ടും പറയുന്ന എന്തെങ്കിൽ അളവാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ചോറിൽ നിന്നുണ്ടാവുന്ന അത്ര പെട്ടെന്ന് എന്തുണ്ടാവില്ല, ചപ്പാത്തിയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഉൽപ്പ കാരണം ചപ്പാത്തി എന്ന് പറയുന്നതിൽ എന്തെയ്യുന്നത് ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അന്നജം ചോറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചോറിനായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് രണ്ട് തവി ചോറ് കഴിക്കുന്നതും അഞ്ച് ചപ്പാത്തി എന്താണ് ഒരുപോലെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊരു ചപ്പാത്തി എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് എന്താണ് താല്പര്യക്കുറവുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നില്ല എന്നുള്ളൊരു മനഃശാസ്ത്രം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. ചപ്പാത്തി ആണെങ്കിലും അളവാണ് പ്രധാനം. ചപ്പാത്തി കഴിച്ചു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രമേഹം കൂടാതിരിക്കില്ല. വേറൊന്നും കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കഞ്ഞി എന്നുള്ളത്. അപ്പോൾ കഞ്ഞിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സാധാരണ എന്ത് ചെയ്യും, കഞ്ഞി നമുക്ക് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ കഞ്ഞിയുടെ വെള്ളം അതിലാണല്ലോ കൂടുതലുള്ളത്, അത് കളഞ്ഞിട്ട് രണ്ടാമത് വെറും ചുടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ കഞ്ഞി കുടിക്കുന്നതിൻ്റെ അത്ര എന്തില്ല, ഇതിൽ നിന്ന് പ്രമേഹം കൂടുകയില്ല എന്നുള്ളത്.
1: പ്രമേഹ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നാം കേട്ടത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ കേൾക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോ ആരോഗ്യജനം പങ്ക്തിയിൽ നമ്മോട് സംവദിക്കാനെത്തിയ MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അബ്ദുൽ ജലീലിനും ഡോക്ടർ രാം നാരായണനും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രമേഹം രണ്ടാം ഭാഗം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ ജലീലും ഡോക്ടർ രാം നാരായണും നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
4: അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്. പ്രാർത്ഥനാ പഠനം എന്ന ഒരു പ്രോഗ്രാമിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ എന്ന വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇപ്പോൾ പഠിക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖലൈത്. إنك تقضي ولا يقضى عليك إنه لا يذل من واليت ولا يعز من عاديت تباركت وتعاليت. നമ്മളെല്ലാവരും വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും ഇത്. പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. അള്ളാഹു മഹ്ദിനി ഫീ മൻ ഹദൈത്, അള്ളാഹുവെ നീ ഹിദായത്തിൽ സന്മാർഗത്തിലാക്കിയവരിൽ ഉൾപ്പെടുത്തി എന്നെയും നീ ഹിദായത്തിലാക്കണമേ. വആഫിനി ഫീ മൻ ആഫൈത്, നീ സൗഖ്യം നൽകിയവരിൽ എനിക്കും നീ സൗഖ്യം നൽകണമേ. വതവല്ലനി ഫീ മൻ തവല്ലൈത്, നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരിൽ ഉൾപ്പെടുത്തി എൻ്റെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണമേ. വബാരിക് ലി ഫീ മ അതൈത്, നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് അനുഗ്രഹം നീ എനിക്ക് ചൊരിയണമേ. വഖിനി ശർറ മാ ഖളൈത്, നീ വിധിച്ച ദോഷങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. നീയാണ് വിധിക്കുന്നവൻ, ഇന്നക തഖളി വലാ യഖ്ലാ അലൈക്, നിനക്കെതിരെ വിധിക്കപ്പെടുകയില്ല. നീ ആരുടെയൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അവരുടെ കാര്യങ്ങൾ അവരൊന്നും അപമാനിതരാവുകയില്ല. വലാ യഅസു മൻ ആദൈത്, തബാറക്ത വതആലൈത്, ഞങ്ങളുടെ റബ്ബായ നീ പരിശുദ്ധനും അനുഗ്രഹ സമ്പൂർണനും ഉന്നതനുമായിരിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ പൂർണ്ണമായ അർത്ഥം. പ്രാർത്ഥന നമുക്കൊന്ന് ആവർത്തിക്കാം. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്കൊന്ന് പഠിക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, വആഫിനി ഫീ മൻ ആഫൈത്, വതവല്ലനി ഫീ മൻ തവല്ലൈത്, വബാരിക് ലി ഫീ മാ അഅതൈത്. അല്ലാഹുമ്മ, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, വആഫിനി ഫീ മൻ ആഫൈത്, വആഫിനി ഫീ മൻ ആഫൈത്, വതവല്ലനി ഫീ മൻ തവല്ലൈത്, വതവല്ലനി ഫീ മൻ തവല്ലൈത്, വബാരിക് ലി ഫീ മാ അഅതൈത്, വബാരിക് ലി ഫീ മാ അഅതൈത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, വആഫിനി ഫീ മൻ ആഫൈത്, വആഫിനി ഫീ മൻ ആഫൈത്, വതവല്ലനി ഫീ മൻ തവല്ലൈത്, വതവല്ലനി ഫീ മൻ തവല്ലൈത്, വബാരിക് ലി, വബാരിക് ലി, വബാരിക് ലി ഫീ മാ അഅതൈത്. ഈ ഒരു ഭാഗം വരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം. ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, വആഫിനി ഫീ മൻ ആഫൈത്, വതവല്ലനി ഫീ മൻ തവല്ലൈത്, വബാരിക് ലി ഫീ മാ അഅതൈത്. ഈ ഒരു പ്രാർത്ഥന പഠിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യും. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത്, ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ്ഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: മഷാല്ല, നമ്മുടെ മക്കളുടെ ഏറ്റവും വിലയേറിയ അവരുടെ സമയത്തെ നിജപ്പെടുത്തി അവർക്ക് ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന ഒരു എപ്പിസോഡാണ് പൂമരത്തണലിൽ. ചങ്ങാത്തത്തിലെ മര്യാദകൾ എന്ന വിഷയത്തെ അധികരിച്ച് ഇന്നത്തെ പൂമരത്തണലിൽ അതിഥിയായി എത്തുന്നു സുബൈർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനദികളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിലെ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ ചിന്തിക്കേണ്ടുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല മെസ്സേജാണ് ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആരെന്ന് ചോദിച്ചാൽ പല കൂട്ടുകാരും പറയാറുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയാണ് എന്ന്. പല മദ്രസകളിലും സ്കൂളുകളിലേക്ക് ക്ലാസ്സുകളിൽ നമ്മൾ ചെന്നിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അധികം സമയം ചെലവഴിക്കാനും കൂടുതൽ സമയം ഇരിക്കാനൊക്കെ ആരുടെ കൂടെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനാണ്, സൈക്കിൾ ചവിട്ടാനാണ്, പാർക്കിൽ പോവാനാണ്, അതിനാണ് ഞങ്ങൾക്കിഷ്ടം എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ കൂട്ടുകാരന്മാരോടൊപ്പം കൂടുന്നതിനോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനോ ഒന്നും ഇസ്ലാം എതിരല്ല. ഇസ്ലാം പറയുന്നത് നല്ല ഇണക്കമുണ്ടാവണം ആളുകളോട്, അതോടൊപ്പം തന്നെ നല്ല ചങ്ങാത്തമുണ്ടാവണം, അങ്ങനെ നല്ല ഐക്യത്തോടുകൂടെ ജീവിക്കുന്നവനായിരിക്കണം എല്ലാ മുസ്ലിങ്ങളും എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഇണക്കമുണ്ടാകണമെങ്കിൽ സംസാരം ഉണ്ടാവണം. അങ്ങനെ ഒരുമിച്ച് സംസാരിച്ച്, ഒരുമിച്ച് കണ്ടുമുട്ടി, അങ്ങനെ ദിവസങ്ങളോളം പരിചയപ്പെടുമ്പോഴാണല്ലോ നമ്മൾ തമ്മിൽ സൗഹൃദമുണ്ടാവുക, സുഹൃത്തുക്കളാവുക, കൂട്ടുകാരന്മാരാവുക. അങ്ങനെ നല്ല സ്ഥിരമായി കാണുന്നു, സ്ഥിരമായി പള്ളിയിലോ മദ്രസയിലോ സ്കൂളിലൊക്കെ ഒരുമിക്കുന്നു, അങ്ങനെയാണല്ലോ നമ്മൾ ചങ്ങാതിമാരായി മാറുന്നത്. അങ്ങനെ പിന്നെ നമുക്കിടയിൽ പിന്നെ ഒരു ഐക്യം ഉണ്ടാവുമല്ലേ. അതിനൊരിക്കലും ഇസ്ലാം എതിർത്തിട്ടില്ല. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നതൊക്കെ ഇസ്ലാം അനുവദിച്ചതും അള്ളാഹു ഇഷ്ടപ്പെട്ടതുമായ കാര്യമായിട്ടാണ് പറഞ്ഞത്. നല്ല കൂട്ടുകാരെ കണ്ടെത്താനും അതേപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, വേണ്ടേ? അതിനുപകരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചങ്ങാതിമാരോട് നമ്മൾ പെരുമാറേണ്ടത്, ഈ ചങ്ങാതിമാരുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാനൊരു ചെറിയ വിശദീകരണം പറയാം. അതിലൊന്ന്, നല്ല സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടണം, നല്ല സഹവാസങ്ങളും ഉണ്ടാക്കിയെടുക്കണം. പരിചയപ്പെടാൻ നമ്മൾ മടി കാണിക്കരുത്. അങ്ങോട്ട് ചെന്ന് എന്താണ് സലാം പറഞ്ഞ് പേരൊക്കെ പരിചയപ്പെട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ്, അങ്ങനെയൊക്കെയുള്ള ഏത് സാഹചര്യം നോക്കിയിട്ട് അവനെ പരിചയപ്പെടുന്ന ഒരു നല്ല സ്വഭാവം നമുക്ക് വേണം. അങ്ങനെ സ്ഥിരമായിട്ട് ഓരോ കൂട്ടുകാരെ നമുക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടായി മാറേണ്ടതുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടവരോട് നമ്മൾ നല്ല പോലെ പെരുമാറാനും സഹവസിക്കാനും പഠിക്കേണ്ടതുമുണ്ട്. പല ആളുകളും ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലേ അങ്ങോട്ട് മിണ്ടാറുള്ളൂ, അത് ശരിയല്ലല്ലോ, അതൊരു മര്യാദയല്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സദസ്സിലോ ഗ്രൗണ്ടിലോ സ്കൂളിലോ ഒക്കെ നമുക്ക് പരിചയമില്ലാത്തൊരു കൂട്ടുകാരനെ നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ, ഇതാരാണ്, നിൻ്റെ പേരെന്താണ്, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നീ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്, പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനില്ലേ, അതൊക്കെ നമുക്ക് ചോദിച്ചവരോട് പരിചയപ്പെടാൻ നമ്മൾ നല്ല താല്പര്യം കാണിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ വിനയം കാണിക്കണം. അതെന്താ വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കളോട് ഒരു പക്ഷേ നമ്മൾ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കാം, ഒരു 5-ാം ക്ലാസ്സുകാരനെയോ 4-ാം ക്ലാസ്സുകാരനെയോ കണ്ടാൽ നമ്മൾ അവനെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവനോടൊരു മാന്യമായ പെരുമാറ്റമില്ലാതിരിക്കുകയോ ചെയ്യരുത്. അതിന് കാരണം നമ്മുടെ ഉള്ളിലൊരു തോന്നലാണ്, ഞാൻ വലിയ ഒരു ക്ലാസ്സിലെ കുട്ടിയല്ല, അവനെക്കുറിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ നന്നായി കളിക്കാൻ കഴിയുന്ന ഒരു കുട്ടി, തീരെ കളിക്കാൻ അറിയാത്ത ഒരാളെ നമ്മൾ കാണുകയാണ്, നമുക്ക് നന്നായി കളിക്കാൻ കഴിയും, അപ്പം നമ്മൾ അവനോട് മിണ്ടൂല, അവന് പന്ത് കൊടുക്കൂല, അവനെ കളിക്കാൻ കൂട്ടൂല, അതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു വിനയത്തോടെ അവരുടെ രൂപത്തിലേക്കൊന്ന് ചെറുതായി കൊടുത്ത് അവനെയും കൂടെ കൂട്ടിച്ചേർത്ത് ആ രൂപത്തിൽ നമ്മൾ എത്രമാത്രം ഒരാളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മെ ഉയർത്തുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ സ്വഭാവം നമ്മൾ പഠിച്ചില്ലേ, കുട്ടികളുടെയൊക്കെ കൂടെ ചേർന്ന് കളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വയസ്സുള്ള ആളായിരുന്നു. അപ്പോൾ തൻ്റെ പ്രായമോ തൻ്റെ സ്റ്റാൻഡേർഡൊന്നും നോക്കാതെ നല്ല വിനയം കാണിച്ച് അവരോട് അടുത്ത് ഇടപഴകുന്ന ഒരു രീതി നമ്മുടെ ചങ്ങാത്തത്തിലും കൂട്ടുകാരന്മാരോടുള്ള പെരുമാറ്റത്തിലും നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ഇനി മൂന്നാമതൊരു കാര്യം നോക്കൂ നിങ്ങൾ. നമുക്ക് അവരോട് ബാധ്യതകൾ ഉണ്ടാവുമല്ലോ, ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണമല്ലോ. എല്ലാവരോടും നമുക്ക് ബാധ്യതയുണ്ട്, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട് എല്ലാമൊക്കെ നമ്മൾ ബാധ്യതകളുണ്ട് പറയും. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനോട് കണ്ടാൽ ചിരിക്കുക, സലാം പറയുക, രോഗിയായ സന്ദർശിക്കുക, ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക, ഇങ്ങനെ കുറേ ബാധ്യതകളുണ്ട്. ഇതൊന്നുമില്ലാതെ സ്കൂളിൽ വരുമ്പോഴും മദ്രസയിൽ വരുമ്പോഴും മാത്രം മിണ്ടുകയും ചിരിക്കുകയും ചെയ്യുന്നവരാകാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതയുണ്ട്. സ്വാഭാവികമായും നമ്മുടെ കുറേ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായിരിക്കുമല്ലോ, മദ്രസയിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കാണുന്നത്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട്. അവരെ കണ്ടാൽ നമ്മൾ സലാം പറയണം. എന്താ വർത്തമാനം, ഈ ഇന്നലത്തെ കളി കണ്ടോ, അല്ലെങ്കിൽ ഈ ഫോണിൽ അങ്ങനെ കണ്ടോ, ഇതൊക്കെ ചോദിക്കും മുമ്പ് സലാം പറയുക. അവനൊരു നമ്മളെ ഒരു അവൻ്റെ വീട്ടിലൊരു കാര്യത്തിന്, നല്ലൊരു കാര്യത്തിന് അവൻ ക്ഷണിച്ചാൽ നമ്മളതിന് മറുപടി കൊടുക്കണം. ഒരു സമയത്ത് അവന് രോഗമോ മറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറ്റിയെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പാനെ കാണുമ്പോൾ അവനെ പറ്റി ചോദിക്കണം. അങ്ങനെയുള്ള പരസ്പരം അവനക്ക് എന്തെങ്കിലും ഒരു ദുസ്വഭാവമുണ്ടെങ്കിൽ അവനെ തിരുത്തി കൊടുക്കണം. അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാധ്യതകളുണ്ടല്ലോ, അത് നമ്മൾ നിർവഹിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അവരെ പരിചയപ്പെടുക, ഫ്രണ്ട്സുകളെ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടുക. രണ്ടാമത്തേത് നമ്മുടെ അല്പം വിനയം കാണിക്കുക. മൂന്നാമത് ഞാൻ പറഞ്ഞത് നല്ല അവരോടുമായിട്ടുള്ള ബാധ്യതകളൊക്കെ നിറവേറ്റി കൊടുക്കുക. നാലാമത്തേത് നല്ല സുഹൃത്തുക്കളെയും ചങ്ങാതിമാരെയും കിട്ടാനും അതെന്നും നിലനിൽക്കാനും വേണ്ടുന്ന മര്യാദകൾ പറഞ്ഞെടുത്ത് സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. എന്താ സലാമിൻ്റെ പ്രത്യേകത? ഷുസലാമ ബൈനക്കും തഹാബ്ബൗ വതവാദ്ദൗ. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും, നിങ്ങൾക്കിടയിൽ ഒരു സന്തോഷവും സ്നേഹവും ഉണ്ടാകുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിനോട്, നമ്മൾ സലാം പറയുമ്പോൾ അള്ളാഹു നിനക്ക് രക്ഷയും സമാധാനവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു, കാരുണ്യവും ബറക്കത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ അതെന്താണ്? സലാം പറയുന്നതിലൂടെ നമുക്കിടയിൽ സ്നേഹം കൂടി വരുന്ന പറഞ്ഞത്. അലാ അതുല്ലുക്കും, ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും. എന്നിട്ട് എന്താ പറഞ്ഞത്? സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. ചെറിയ ആളുകളോട് എന്താ പറഞ്ഞത്? ലിയുസല്ലിമിസ്സഗീര അലൽ കബീർ, ചെറിയവരൊക്കെ വലിയവരോട് സലാം പറയട്ടെ. നമ്മുടെക്കാൾ മുതിർന്ന ക്ലാസ്സിലുള്ളവരോട്, നമ്മുടെ ഇക്കാക്കമാരോട് നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞ് നമ്മൾ അവരുടെ ആ സൗഹൃദത്തിലൊക്കെ നമ്മൾ മര്യാദകൾ കാണിക്കേണ്ടതുണ്ട്. സലാം പറയുന്ന ഒരാൾ പറയുമ്പോൾ നമ്മളത് മടക്കേണ്ടതുണ്ട്. അത് കേൾക്കാത്തവനെപ്പോലെയോ അറിയാത്തവനെപ്പോലെയോ നമ്മൾ നടക്കാൻ പാടില്ല. സലാം പറഞ്ഞാൽ മടക്കരുതെന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മുസ്ലിമിനെ കണ്ടാൽ സലാം പറയാമെന്നും ഒരു മുസ്ലിം സലാം പറഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണ് എന്നൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് തിരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അഞ്ചാമത്തെ കാര്യം, ഉലമാക്കന്മാർ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് നല്ല ചങ്ങാതിമാരിലൂടെ നമുക്ക് നന്നായി എടുക്കാനുള്ള സാഹചര്യത്തിൽ അവരുമായിട്ട് നല്ല സിയാറത്തുകൾ ഉണ്ടാവുക എന്നാണ്, സന്ദർശനമുണ്ടാവുക. നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി പോയാൽ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ് പറഞ്ഞത്. വലിയ ഒരു കാര്യമാണ് ഒരു സുഹൃത്തിനെ, ഒരു മുസ്ലിമിനെ സന്ദർശിക്കുക എന്നത്. അതിലൂടെ പരസ്പരം നമുക്കിടയിൽ നല്ല സ്നേഹം വർദ്ധിക്കുകയാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ്. ആ സന്ദർഭം നമുക്കൊക്കെ അറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കൊക്കെ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ പോകുമായിരുന്നു. അവർ പരസ്പരം മറ്റു ആളുകളെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ആ പോകുന്ന സമയത്തുണ്ടായ പല സംഭവങ്ങളൊക്കെ ഹദീസിൽ നമുക്ക് വിശദീകരിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പരസ്പരം നമ്മൾ കാണുക, വീട്ടിൽ പോയാവട്ടെ അല്ലെങ്കിൽ അവനുള്ള സ്ഥലത്ത് വെച്ചാവട്ടെ, ഇടക്കൊന്ന് പോയി സന്ദർശിച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ സ്കൂളിലോ മദ്രസയിലോ വരുന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് അവൻ്റെ വീട്ടിൽ പോകാൻ കഴിയുന്ന അടുത്താണെങ്കിൽ, നമ്മുടെ സൈക്കിൾ കൊണ്ടൊക്കെ എത്താവുന്നൊരു സ്ഥലമാണെങ്കിൽ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനുവാദത്തോടെ ഒന്ന് പോയി കാണുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. അങ്ങനെ നമ്മൾ പരസ്പരം നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് സന്ദർശിക്കണം. അവരെ നമ്മളൊരു സ്കൂളിലോ മദ്രസയിലോ ഗ്രൗണ്ടിലോ കണ്ട പരിചയം മാത്രം പോരാ, അവരുടെ കുടുംബ സാഹചര്യം എന്താണ്. പല കുട്ടികളെയും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പണക്കാരാണ്, സമ്പന്നന്മാരാണ് എന്നൊക്കെ വിചാരിക്കും. അവരുടെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഓലമേഞ്ഞ ഷെഡുകൾ, പ്ലാസ്റ്റിക് കവർ കൊണ്ട് വരിഞ്ഞു കെട്ടിയ വീടുകൾ, അതുപോലെ തന്നെ വീട്ടിനകത്ത് സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? നമ്മൾ അവരുടെ സ്ഥലങ്ങളും വീടുകളൊക്കെ സന്ദർശിക്കുക എന്നത് നല്ല ചങ്ങാതിമാരുണ്ടാകാനും അത് നിലനിൽക്കാനുമുള്ള മര്യാദകൾ പറഞ്ഞപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആറാമത്തെ കാര്യം മാന്യമായ സംസാരമാണ്. കൂട്ടുകാരന്മാരെ തമ്മിത്തല്ലിക്കുന്നതോ വെറുപ്പുണ്ടാക്കുന്നതോ കലഹമുണ്ടാക്കുന്നതോ ദേഷ്യം പിടിപ്പിക്കുന്നതോ അടിപിടി ഉണ്ടാക്കുന്നതോ ആയ രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും ഭയങ്കരമായ ഒരു വിനോദമാണ് അവൻ്റെ രണ്ട് ചങ്ങാതിമാർ പരസ്പരം തല്ലുകൂടുന്നത് കാണുന്നത്. അവൻ ആസ്വദിക്കുന്നു അവരെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് പല നിലക്കുമുള്ള സ്വകാര്യം പറച്ചിലുകളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അത് കണ്ട് അവർ രണ്ടുപേർ അടി കൂടുമ്പോൾ ഒന്ന് പിടിച്ചു വെക്കുക പോലും ചെയ്യില്ല. ആരാണ് ഏറ്റവും അടി കൊണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മത്സരം സംഘടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. എല്ലാവരും ചിന്തിക്കും നമുക്കത് പാടില്ല, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മുടെ ശരീരം തന്നെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു അപ്പുറത്തുള്ളൊരു കുട്ടി മറ്റൊരു കുട്ടിയുമായി പ്രശ്നം ഉണ്ടാകുന്ന, അങ്ങനെ ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന് നമ്മൾ ഒരിക്കലും സംസാരം ഉപയോഗപ്പെടുത്തരുത്. മാന്യമായി നമ്മൾ സംസാരിക്കുക. അവർക്കിടയിൽ നല്ല സ്നേഹം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. നല്ല കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇയാളോട് വന്ന് പറഞ്ഞു കൊടുത്ത്, അവൻ പറഞ്ഞത് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ എല്ലാവർക്കിടയിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളായി ചങ്ങാതിമാരായി നമ്മൾ മാറരുത്. നല്ല സുഹൃത്തുക്കളെയും നല്ല ചങ്ങാതിമാരെയും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത് പണ്ഡിതന്മാർ പറഞ്ഞത് നല്ല ചങ്ങാതിമാരായി ജീവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ സമ്മാനങ്ങൾ നൽകുക എന്നാണ്. ഹദീസിലൊക്കെ കാണാം നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എന്ന്. എന്താണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുക? നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ ഒരു പാട്ടുപാടിയതിൻ്റെ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ട്രോഫിക്കോ സർട്ടിഫിക്കറ്റിനൊക്കെ നമ്മൾ പറയും സമ്മാനം കിട്ടി എന്ന് പറയാറുണ്ട്. എന്നാൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മത്സരത്തിൻ്റെ ഭാഗമൊന്നുമല്ല, ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടല്ല, സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമായി നമ്മൾ നമ്മുടെ കൂട്ടുകാരന് കൊടുക്കുന്ന ഏത് വില കുറഞ്ഞതോ കൂടിയതോ ആയ ഒരു വസ്തു, അതിനെ തന്നെയാണ് നമ്മൾ സമ്മാനമെന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഉപ്പ് ഗൾഫിൽ നിന്ന് വന്നു, രണ്ട് ചോക്ലേറ്റുകൾ അവർ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. നിങ്ങൾ എന്താണ് അവർ നിങ്ങളെ ആ തരുന്നതിൻ്റെ പിന്നിൽ എന്താണ്? നിങ്ങളുമായുള്ള അവരുടെ ബന്ധം കൊണ്ടാണ് തരുന്നത്. അതേപോലെ തിരിച്ചും നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തിരിച്ചു കൊടുക്കാൻ ഒരു പേനയാവാം, പെൻസിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരു ഫ്രൂട്ടാവാം, എന്തെങ്കിലും ഒരു സമ്മാനമായി അവർക്ക് കൊടുക്കുക, നമ്മുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമ്മൾ കൊടുക്കുക എന്നത് നമുക്കിടയിലെ സ്നേഹമുണ്ടാക്കാനും പരസ്പരം സന്തോഷം ഉണ്ടാക്കാനും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപകരിക്കുമെന്നത് ഒരു ഉദാഹരണം പോലും ആവശ്യമില്ലാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എട്ടാമത്തേത്, നമുക്കിടയിലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. പിണക്കങ്ങളുണ്ടാകും. അപ്പോൾ ആ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കി കൊടുത്ത് അവർക്കിടയിൽ സുലഹുണ്ടാക്കി രഞ്ജിപ്പുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾ വീണ്ടും ഒറ്റക്കെട്ടാക്കി മാറ്റുക. നല്ലൊരു സ്വഭാവമാണ്. ചില കൂട്ടുകാരന്മാരൊക്കെ ദിവസങ്ങളും മാസങ്ങളൊക്കെ 7-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ മിണ്ടാതെ നടക്കുന്ന ആൾക്കാർ, 8-ാം ക്ലാസ്സിൽ പിന്നെ വേറെ സ്കൂള് മാറിപ്പോയി പിന്നെ ഒരിക്കലും കാണാൻ പറ്റാത്ത കൂട്ടുകാർ, ഇതൊക്കെ നമ്മൾ ഏറ്റവും വിഷമിച്ച് നമ്മൾ ഇരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. പലപ്പോഴും നമ്മുടെ സ്കൂളിലും മദ്രസയിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ എപ്പോഴാണ് ഇനി കാണുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിണങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഹില്ലു ലി മുഅ്മിനിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസലയാലിൻ. ഒരാൾ ഒരു വിശ്വാസിയും തൻ്റെ മറ്റൊരു വിശ്വാസിയോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകും, അത് തീർക്കണം. അതിനി ഒരാൾ അവർ തമ്മിൽ തീർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടപെട്ടിട്ട് രണ്ടാളെയും കൂടി എങ്ങനെങ്കിലും പ്രശ്നങ്ങൾ തീർത്ത് അവരിൽ സലാം പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ വിഷയം സുൽഹാക്കുക എന്നത് നല്ലൊരു മര്യാദയായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു ഹദീസിൽ പറഞ്ഞത്, അങ്ങനെ 2 കൂട്ടുകാരന്മാർ തമ്മിൽ പിണങ്ങിയിട്ട് ഒരാൾ അങ്ങോട്ടും തിരിഞ്ഞ് നടക്കുക, ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുക, രണ്ടുപേരും മിണ്ടുന്നില്ല. അവസാനം ഒരാൾ ഖൈറുഹുമല്ലദീയബ്ദഉബിസ്സലാം, അതിലാദ്യം ആരാണ് അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞതെങ്കിൽ അവനാണ് ഏറ്റവും നല്ലവൻ. ഷെയ്ത്താൻ നമ്മളെ സമ്മതിക്കൂല. ഷെയ്ത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഈ എന്തിനാണ് അവനോട് മിണ്ടേണ്ട ആവശ്യം, അവൻ ഇങ്ങോട്ടല്ല തെറ്റിയത്, അവനല്ല നിന്നെ എങ്ങോട്ട് ഉപദ്രവിച്ചത്, അല്ലെങ്കിലും അവൻ എന്നും അങ്ങനെ തന്നെ അല്ലെന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ദേഷ്യം ഉണ്ടാക്കും. അതൊക്കെ മാറ്റിവെച്ച് ആദ്യമായി അവനോട് സലാം പറഞ്ഞ് ചിരിച്ച് ആ പിണക്കം മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, ഏറ്റവും നല്ല സൗഹൃദം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. എന്താണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ കൂട്ടുകാരനായിരുന്നു. പ്രവാചകൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്താ, അവർ തമ്മിൽ അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അബൂബക്കറും ഉമറും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർക്കിടയിൽ വേറെ ഒരു മറകളോ എതിർപ്പുകളോ ദേഷ്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പുകൾ, നല്ല ചങ്ങാത്തങ്ങൾ നമുക്കിടയിലും നമ്മുടെ പ്രായമുള്ള നമ്മുടെ, പക്ഷേ നമ്മുടെ മദ്രസയിലൊന്നുമില്ല, നമ്മുടെ സ്കൂളിലൊന്നും ഇല്ലെങ്കിലും നമ്മൾ പരസ്പരം കാണാറുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ അപ്പുറത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഏത് മതസ്ഥരാണെങ്കിലും അവരോട് പരിചയപ്പെടാനും മാന്യമായി സംസാരിക്കാനും പരസ്പരം സഹായിക്കാനും അവരൊക്കെ കളിയിലേക്ക് നമ്മളെ ഉൾപ്പെടുത്താനും, പല കുട്ടികളും വന്ന് ഇന്നൊന്ന് കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിക്കാൻ മടിയൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്താൻ നമ്മളും ശ്രമിക്കുകയാണെങ്കിൽ ഏറെ നന്നായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ വരുന്ന നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മുടെ പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരസ്പരം നമ്മുടെ കൂട്ടുകാരന്മാരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഉപകരിക്കുന്ന നല്ല ചങ്ങാതിമാരെയും നല്ല ചങ്ങാറ്റങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ചങ്ങാത്തത്തിലെ മര്യാദകൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ സുബൈർ സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: ചെറിയ ചെറിയ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ നൽകുന്ന ധാരാളം വാക്കുകൾ നമ്മൾ കാതോർക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് നുറുങ്ങുകൾ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഏറെ ഹൃദ്യമായൊരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഡോക്ടർ യൂസുഫ് അലി രചിച്ച എന്താണ് ഹൃദയാഘാതം എന്ന ആ ഒരു രചനയ്ക്ക് സദീഖ് സ്വലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു.
3: എന്താണ് ഹൃദയാഘാതം, രചന ഡോക്ടർ യൂസുഫ് അലി. ഹൃദയപേശികൾക്ക് രക്തം എത്തിച്ചുകൊടുക്കുന്ന കൊറോണറി രക്തധമനികളിൽ രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതമുണ്ടാകുന്നത്. കൊറോണറി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് മൂലമോ മറ്റു കാരണങ്ങളാലോ വ്യാസം കുറയുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ ഹൃദയപേശികൾക്ക് രക്തം കിട്ടുന്ന അളവ് കുറയുകയും ഹൃദയാഘാതത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളുടെ വ്യാസം വളരെ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും പൂർണമായി അടഞ്ഞ് രക്തയോട്ടം സ്തംഭിക്കാം. രക്തയോട്ടം സ്തംഭിക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു. അങ്ങനെ ഹൃദയപേശികൾക്ക് രക്തം കിട്ടാതെ വരുമ്പോഴാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഒന്നാണോ? ഹൃദയ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായി ഹൃദയപേശികൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയാഘാതത്തിന്റെ ഫലമായി ചിലരിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണമായും നിലച്ചുപോകുന്നു. അതിനാണ് ഹൃദയസ്തംഭനം എന്നു പറയുന്നത്. ഹൃദയാഘാതം വന്നവർക്ക് വേഗം വൈദ്യസഹായം കിട്ടിയാൽ സ്തംഭനം വരാതെ രക്ഷപ്പെടാം. ഹൃദയാഘാതം ഉണ്ടാകുന്നവരിൽ 10% പേർക്കും ഹൃദയസ്തംഭനം വരാം. ഇത്തരക്കാരാണ് ആശുപത്രിയിലേക്കുള്ള വഴിയിലും ആശുപത്രിയിലെത്തിയ ഉടനെയും മരിച്ചുപോകുന്നത്. അൻജൈന. ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കാത്തതിന്റെ ഫലമായുണ്ടാകുന്ന നെഞ്ചുവേദനയാണ് അൻജൈന. ഹൃദയ ധമനികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രധാന ലക്ഷണമായി ഇതിനെ തിരിച്ചറിയണം. ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം വേദനയുടെ രൂപത്തിൽ നമുക്ക് സൂചന നൽകുന്നു. നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഹൃദയം നേരിടുന്നത്. പലരിലും പല തരത്തിലാണ് ഇത് അനുഭവപ്പെടുക. നെഞ്ചിൽ ചെറിയൊരു ഭാരം കയറ്റിവച്ചതുപോലെ തോന്നുക, നെഞ്ചരിച്ചിൽ ഉണ്ടാവുക, നെഞ്ച് വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നുക, നെഞ്ചിൽ നിന്ന് വേദനകൾ കഴുത്ത്, കൈകൾ, താടിയെല്ല്, പുറം തുടങ്ങിയ ശരീരഭാഗങ്ങളിലേക്ക് പടരുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നെഞ്ചിലും കയ്യിലുമായി വേദന വരുന്ന 70% പേരിലും അതിനു കാരണം ഹൃദ്രോഗം ആയിരിക്കും. ചിലർക്ക് നെഞ്ചുവേദനയ്ക്കു പകരം വയറ്റിലാണ് അസ്വസ്ഥത അനുഭവപ്പെടുക. ചിലർക്ക് ഓക്കാനം, ഛർദി, ശ്വാസം മുട്ടൽ, തലകറക്കം, വയറിളക്കം എന്നിവയും ഉണ്ടാകാറുണ്ട്. ഹൃദ്രോഗം വേദനയില്ലാതെ വരുമോ? നെഞ്ചുവേദന ഇല്ലാതെയും ഹൃദ്രോഗം ഉണ്ടാകാം. നെഞ്ചുവേദന ഇല്ലാത്തതുകൊണ്ട് ഇവരിൽ പലരും ഹൃദ്രോഗ വിവരം അറിയില്ല. പിന്നീടെപ്പോഴെങ്കിലും ECG എടുക്കുമ്പോഴാണ് രോഗവിവരം അറിയുക. ചിലർക്ക് നെഞ്ചരിച്ചിലും വിങ്ങലും ഉണ്ടായി കുറച്ചു കഴിഞ്ഞ് അത് മാറിയെന്നു വരാം. ഈ ലക്ഷണങ്ങൾ ഹൃദ്രോഗത്തിന്റേതാണെന്ന് പലരും തിരിച്ചറിയാറില്ല. പ്രമേഹരോഗികളിലാണ് വേദനയില്ലാതെ ഹൃദ്രോഗം കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഹൃദ്രോഗ സാധ്യത. സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന ഒരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ സ്ത്രീകളിൽ രോഗനിരക്ക് കൂടി വരികയാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ആർത്തവ വിരാമമാകുന്നതോടെ സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതാണ് ഇതിന് കാരണം. അമിത മാനസിക സമ്മർദ്ദം, അമിത ഭക്ഷണം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാലും സ്ത്രീകളിൽ ഹൃദ്രോഗം ഉണ്ടാകും.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് എന്താണ് ഹൃദയാഘാതം എന്ന ഡോക്ടർ യൂസുഫ് അലിയുടെ രചനക്ക് സിദ്ദിഖ് സലാഹി നിലമ്പൂരിൻ്റെ ശബ്ദമാണ് നമ്മളിതുവരെ കാതോർത്തത്.
0: ഹൃദയാഘാതം പലപ്പോഴും ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും അധികമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്.
2: തീർച്ചയായും
0: അത് അവരുടെ ഭക്ഷണക്രമം, മറ്റു ജീവിത ശൈലി സാഹചര്യങ്ങൾ ഒക്കെ അതിലെ ഒരു കാരണമായേക്കാം. എന്തായാലും ഇന്നത്തെ നുറുങ്ങുകൾ ആ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായിരുന്നു. നമ്മൾ എത്തി നിൽക്കുന്നത് അസ്മാ ഉൽ ഹസ്നയിലാണ്. അസ്സമീഅ, എല്ലാം കേൾക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ നാമത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു അബ്ദുറഊഫ് അൽ ഹൈക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീ എന്ന നാമമാണ്. അസ്സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അല്ലാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല, അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീ ആയ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്ന് പേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന. നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന. നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് സഅലബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെപ്പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ച് പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഅ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞ് പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിന്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിന്റെ കടങ്ങൾ സഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ, മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു. അസ്സമീഅ ആയ അള്ളാഹു, രഹസ്യമായി സംസാരിക്കുന്നത് പോലും അറിയുന്ന അസ്സമീഅ ആയ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീ ആയ അള്ളാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക.

0: ഒരു കഥ കേൾക്കുകയാണ് നമ്മൾ.
1: അതെ,
0: കാഥികൻ ദുസ്സലാം വീട്ടി, ഷാഹിദയുടെ ക്ലാസ് എന്നാണ് കഥയുടെ പേര്.
2: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 24. ഷാഹിദയുടെ ക്ലാസ്. 8 മണിയായിട്ടും പ്രാതൽ തയ്യാറാവാതിരുന്നപ്പോൾ അജ്മൽ ഉമ്മയോട് ചോദിച്ചു, ചായക്ക് ഇനിയും താമസമുണ്ടോ? എനിക്ക് പോകാറായിമ്മ. ചായയും കടിയും 2 മിനിറ്റുകൊണ്ട് ശരിയാവും, പക്ഷെ മോൻ ഇന്നൊരു പണിക്കും പോണ്ട. ഉച്ചവരെ ആടിനെ മേച്ച് കുളിച്ച് പള്ളിയിൽ പോവാ. ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ ഉറങ്ങാം. പിന്നെ 4 മണിവരെ വല്ലതും വായിക്കേ. അസർ നമസ്കാരവും കാലിച്ചായും കഴിഞ്ഞ ശേഷം ഫുട്ബോൾ കളിക്കാൻ പോവാ. മഗ്‌രിബിനു മുമ്പേ വന്ന് കുളിച്ച് നമസ്കാരത്തിന് പോവാ. ഇശാവ് വരെ പള്ളിയിൽ ഖുർആൻ ഓതിയിരിക്കുക. പിന്നെ വീട്ടിലെത്തിയിട്ട് വേണം കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇത് കേട്ടപ്പോൾ അജ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ മദ്രസ ടീച്ചറായപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചല്ലോ. ഈ ടൈം ടേബിൾ എല്ലാവരും പഠിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം, എന്നാലേ ജീവിതവിജയമുണ്ടാവുകയുള്ളൂ. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സമയം, അതെങ്ങനെ ചെലവഴിച്ചു എന്നത്. അജ്മലിന് ഇത് പുതിയ അറിവായിരുന്നു. സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെങ്കിൽ തന്റെ ഫുട്ബോൾ കളിയോ? ഫുട്ബോൾ കളിച്ച് സമയം നഷ്ടപ്പെടുത്തിയാൽ പടച്ചോൻ ശിക്ഷിക്കുമോ? അവന് പേടിയായി. ഉമ്മയോട് കാര്യം തിരക്കി. മോനെ, കളിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കില്ല. മോശമായ കളികൾ ഒഴിവാക്കിയാൽ മതി. നബിത്തങ്ങളും ഭാര്യ ആയിഷാ ബീവിയും തമ്മിൽ ഓട്ടമത്സരം നടത്തിയിരുന്നല്ലോ. നിനക്ക് കളി ആവശ്യമാണ്. കുട്ടിപ്രായത്തിൽ ശരീരത്തിന് നല്ല വ്യായാമവും മനസ്സിന് ഉന്മേഷവും കിട്ടാൻ കളി വേണം. പണം പണമെന്ന ചിന്തയോടെ കളി പറ്റ ഒഴിവാക്കിയാ പറ്റൂല. ഉമ്മയുടെ വിശദീകരണം അവന്റെ ഭയം ഇല്ലാതാക്കി. തന്റെ തടി നന്നായിട്ടുണ്ട് എന്ന് കേട്ടപ്പോ അവന് തോന്നി, ഒരു കണ്ണാടി അലമാര ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിനെന്താ മാർഗം? ഷാഹിദ ചായയും ഉപ്പുമാവും എടുത്ത് സെൽവയുടെയും അജ്മലിന്റെയും മുന്നിൽ കൊണ്ടുവച്ചു. സെൽവ തിന്നാൻ തുടങ്ങി. അജ്മൽ ചിന്തയിലായിരുന്നു. എന്താടോ ഒരാലോചന? ഉമ്മയുടെ ചോദ്യം അവന്റെ മനസ്സിനെ ഫർണിച്ചർ കടയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിച്ചു. ഉമ്മാ, ഒരു കണ്ണാടി അലമാറയുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്റെ തടിയൊന്ന് ഫുള്ളായിട്ട് കാണായിരുന്നു. അതിന് വഴിയുണ്ടാക്കാം നാളെ തന്നെ.
3: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത കഥ പറയാം പ്രോഗ്രാം അജ്മലും കുഞ്ഞുപെങ്ങളും 24-ാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അബ്ദുസ്സലാം വീട്ടിയാണ് നമുക്ക് കഥ പറഞ്ഞത്.
0: ഇനിയൊരു മനോഹരമായ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദൃശ്യം. മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ കാതോർക്കുന്നത്. ജപ്പാൻ ദിനങ്ങൾ, ഭാഗം 2. യാത്രാവിവരണം കടപ്പാട് രഞ്ജിത് ദാസ്.
4: ജപ്പാനിൽ രാവിലെ ഏകദേശം 5:30 നേരം വെളുക്കും. റൂമിന്റെ ജനൽ തുറന്നപ്പോഴേ താഴെയുള്ള ഒരു പബ്ലിക് പാർക്കിംഗ് ഏരിയയാണ് കണ്ടത്. ആളുകളെ ഒന്നും അവിടെ കാണാനില്ല. ഓരോരുത്തരുടെയും വാഹനങ്ങൾ അതത് സ്ലോട്ടുകളിലായി പാർക്ക് ചെയ്യണം. എന്നിട്ട് കാർഡ് ഉപയോഗിച്ച് വേണം പേയ്മെന്റ് നടത്താൻ. അപ്പോൾ വാഹനം പാർക്കിംഗ് സ്ലോട്ടിലുള്ള ലോക്കിംഗ് സിസ്റ്റത്തിൽ തനിയെ ലോക്കാകും. നമ്മുടെ സ്ലോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ലോക്ക് നീങ്ങുകയും വാഹനം എടുത്തുകൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും. ഒസാക്ക കാസിലാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. മധ്യകാലഘട്ടത്തിൽ പ്രഭുക്കന്മാരോ രാജാക്കന്മാരോ സൈനിക ഉത്തരവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരുതരം കോട്ടയാണ് കാസിൽ. കയ്യിലുള്ള ജപ്പാൻ റെയിൽ പാസ് ഉപയോഗിച്ച് ട്രെയിനിൽ തന്നെയാണ് യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്ന കുറെ കുട്ടികളെയാണ് അവിടെ കണ്ടത്. വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ ആണ് ജപ്പാനിൽ ഉള്ളത്. കൃത്യസമയത്ത് തന്നെ ട്രെയിനിലെത്തി. ട്രെയിനിലെ സീറ്റുകൾ വളരെ ഫ്ലെക്സിബിളാണ്. ഏത് വശത്തേക്ക് ഇരിക്കുന്നവരെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിധം സീറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടാൻ നമുക്ക് കഴിയും. കുടുംബമായുള്ള യാത്രയായതിനാൽ അത്തരം ഇരിപ്പിടങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നവയായിരുന്നു. കാസിലിൽ എത്തി കുറെ സമയം ഫോട്ടോയുമെടുത്ത് മുന്നോട്ടു പോയി. വളർത്തു നായ്ക്കളെയും കൊണ്ട് കറങ്ങാൻ വരുന്നവർ അവിടെയും ഒട്ടും കുറവല്ല. തിരികെ വന്ന വഴി ഒരു പരുന്തിനെ കണ്ടു. അത് എന്തോ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുകൾ അവിടെയെത്തി അതിനൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ടൂറിസത്തിന്റെ ഭാഗമായി തന്നെ കൊണ്ടുവന്നതാകാം ആ പരുന്തിനെയും. അവിടെ നിന്നും ഞങ്ങൾ തിരികെ റൂമിലേക്കെത്തി. ഞങ്ങൾക്കിതുവരെയും അവിടെയൊരു സിം കാർഡ് കിട്ടിയിരുന്നില്ല. അത് ശരിയാക്കുവാൻ വേണ്ടി ഞങ്ങൾ കുറെ അലഞ്ഞു. മറ്റൊരു രാജ്യത്തും ഒരു സിം എടുക്കാൻ ഞങ്ങൾക്ക് ഇത്രയും അലയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വീണ്ടും റൂമിലെത്തി. ഹോട്ടൽ വൈഫൈ ഉപയോഗിച്ച് ഗൂഗിളിൽ

0: കാര്യമായ അന്വേഷണം നടത്തി. തൊട്ടടുത്തൊരു മാൾ കണ്ടെത്തി, അവിടേക്ക് പോയി. മാളിലെ ഒരു കടയിൽ നിന്നും സിം കാർഡ് വാങ്ങി. ആ കടയിൽ ഒരു റോബോട്ടിനെ കണ്ടു. ആ റോബോട്ടാണ് ഞങ്ങളെ അവിടേക്ക് സ്വീകരിക്കുന്നതും ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നതും എല്ലാം. ഒരു സെമി റോബോട്ട് എന്ന് വേണമെങ്കിലും പറയാം. സിം കാർഡുകൾക്ക് അവിടെ നല്ല വിലയാണ്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2500 ആയിട്ടുണ്ട്. 14 ദിവസത്തേക്ക് മിനിമം ഡാറ്റ മാത്രം ഉപയോഗിക്കാനായി വാങ്ങിയ ആ സിം കാർഡിന് വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് കണക്ഷൻ ഇന്ത്യയിലൊഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഉയർന്ന നിരക്കാണ്. അവിടെ നിന്നും ഇറങ്ങി വരുന്ന വഴി ഒരു സൈക്കിൾ ഷോപ്പ് കണ്ടു. സൈക്കിളുകളുടെ വിലയൊക്കെ നോക്കി കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഒരു മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയത്. അവിടെ സഷിമി പോലെയുള്ള വിഭവങ്ങൾ കണ്ടു. ജപ്പാനിലെ പരമ്പരാഗത ഭക്ഷ്യവിഭവമാണത്. പാചകം ചെയ്യാത്തതും എന്നാൽ ഭക്ഷ്യയോഗ്യവുമായ മാംസ വിഭവങ്ങളാണ് ഇവയൊക്കെ. അതിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓയിസ്റ്റർ അഥവാ മുത്തുച്ചിപ്പി, ഓക്ടപ്പസ് അഥവാ ചെറിയ നീരാളി എന്നിവയൊക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളാണ്. ഇത്തരം മാംസവിഭവങ്ങൾ അല്പം പോലും പാചകം ചെയ്യാതെ ഇവർ കഴിക്കുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 5-6 മുൻപേ അപ്രത്യക്ഷമായ ടെലിഫോൺ ബൂത്തുകൾ അവിടെ മിക്കയിടത്തുമുണ്ട്. ഇവയൊക്കെ മനുഷ്യർ ഉപയോഗിക്കുന്നുമുണ്ട്. മറ്റേതൊരു വികസിത രാജ്യത്തെയും പോലെ നിരവധി സൈക്കിൾ യാത്രക്കാരെയും ഇവിടെ കാണാം. കുറേ ഡാൻസുകാർ തൊപ്പിയൊക്കെ ധരിച്ച് റോഡ് സൈഡുകളിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. 1-ാം ദിവസത്തെ കാഴ്ചകൾ അവിടെ അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. കൊച്ചിയിൽ നിന്ന് ജപ്പാനിലെ ഒസാക്കയിലേക്ക് മാത്രമാണ് എയർ ഏഷ്യയുടെ നേരിട്ടുള്ള വിമാനം. അതിനാലാണ് ജപ്പാൻ യാത്ര ഒസാക്കയിൽ നിന്ന് ആരംഭിച്ചത്. രാത്രി ഹോട്ടലിൽ ചായ ഉണ്ടാക്കി കുടിച്ചു. കയ്യിലുള്ള ലഘുഭക്ഷണം കഴിച്ചു. ഹോട്ടൽ വൈഫൈ എന്റർടൈൻമെന്റ് റൂമായി. പിറ്റേന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ഒരു രസത്തിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത്. രാവിലെ ചുവപ്പിൽ മുങ്ങി നേരെ ഒസാക്കയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണുവാൻ ഇറങ്ങി. സിംഗപ്പൂരിലെ സെന്റോസ ദ്വീപിലാണ് അവിടുത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. സിംഗപ്പൂരിലേക്കുള്ള എല്ലാ ടൂർ പാക്കേജുകളിലും കാണപ്പെടുന്ന സ്ഥിരം സ്ഥലമാണ് ഈ സ്റ്റുഡിയോ. മറ്റെല്ലായിടത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ എംബ്ലം പോലെ തന്നെയാണ് ജപ്പാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ എംബ്ലവും. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബ് തന്നെയാണത്. ഹിരോഷിമയിലേക്ക് ഉടനെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അധിക സമയം ചിലവഴിച്ചില്ല. അത്യാവശ്യം ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളാണ് നിലവിലുള്ളത്. 250 കിലോമീറ്ററാണ് ഇവയുടെ സാധാരണ വേഗത. അന്നത്തെ ഞങ്ങളുടെ താമസം ഹിരോഷിമയിലായിരുന്നു. 1945 അണുബോംബ് സ്ഫോടനത്തിൽ 90% നഗരവും കരിഞ്ഞുപോയ അതേ ഹിരോഷിമയിലേക്ക്. അണുബോംബിന്റെ ശക്തിയിൽ അപ്പോൾ തന്നെ സംഭവിച്ചത് 80,000 മരണമാണ്. തുടർന്നുള്ള വർഷങ്ങളിലും ഇതിന്റെ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് ഒട്ടും കുറവായിരുന്നില്ല. എന്നിട്ടും നഗരത്തെ തിരികെ കൊണ്ടുവന്ന് 2-ാം ലോക മഹായുദ്ധത്തിന്റെ ഓർമ്മകൾ എന്ന പോലെ സമാധാനത്തിന്റെ പര്യായമായി നിലകൊള്ളുന്നു ഹിരോഷിമ നഗരം. 20 നിലകളുള്ള സൺറൂട്ട് ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ മുറി. അതിന്റെ 11-ാം നിലയിലായിരുന്നു ഞങ്ങളുടെ മുറി ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നോക്കിയാൽ ജനാലയിലൂടെ ഹിരോഷിമ നഗരം മുഴുവനും കാണാൻ പറ്റും. അണുബോംബ് സ്ഫോടനത്തിലെ ഓർമ്മകളും സ്മാരകങ്ങളും നഗരത്തിലെവിടെയും കാണാം. അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമുള്ളതും ചെറിയ നിരക്കിലുള്ളതുമായ ഹോട്ടലുകളായിരുന്നു ഞങ്ങൾ സാധാരണ തിരഞ്ഞെടുക്കാറ്. മുറിയുടെ വാടക കുറച്ച് കൂടുതലാണെങ്കിലും ഇതുതന്നെ തിരഞ്ഞെടുത്തത് ഈ ഹോട്ടൽ ഹിരോഷിമ നഗരത്തിന്റെ ഒത്ത നടുവിലായി സ്ഥിതി ചെയ്യുന്നു എന്ന കാരണത്താലാണ്. ജപ്പാൻ റെയിൽവേ കോർപ്പറേഷന് ജപ്പാനിൽ മിക്ക സ്ഥലങ്ങളിലും ബസ് സർവീസുമുണ്ട്. അതിൽ റെയിൽവേ പാസ്സുള്ളവർക്ക് യാത്ര സൗജന്യവുമാണ്. അതുകൊണ്ട് യാത്രകൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല. ഹിരോഷിമയിൽ ഓരോ റൂട്ടുകൾക്കും ഓരോ നിറത്തിലുള്ള ബസ്സുകളാണ്. ഓറഞ്ച്, ഗ്രീൻ, ലെമൺ എന്നിങ്ങനെയാണ് റൂട്ടുകൾ. ഓരോന്നിനും ഓരോ ബസ് സ്റ്റോപ്പുകളുമുണ്ട്. ഹിരോഷിമയിലെ ചരിത്രപ്രസിദ്ധമായ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഈ ബസ്സുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള വഴികളും ബസ്സും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ പ്രധാന ആകർഷണം ഒരു നദിയാണ്. 1945 ബോംബ് വീണ ഈ നഗരത്തെ കീറി മുറിച്ചുകൊണ്ട് ഈ നദി കടന്നുപോകുന്നു. അതിന്റെ വശങ്ങളിലൂടെ ഞങ്ങൾ നടന്നുപോയി. 1945 അണുബോംബ് വർഷിക്കപ്പെട്ടപ്പോൾ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ടുപോയ ഒരു കെട്ടിടം ഇവിടെയുണ്ട്. സമാധാനത്തിന്റെ സ്മാരകമായി നഷ്ടപ്പെട്ടുപോയ ഈ കെട്ടിടത്തെ ഹിരോഷിമക്കാർ സംരക്ഷിച്ചു പോരുന്നു. തകർന്നുപോയതിന്റെ ബാക്കി ഭാഗം വലിയ കമ്പികളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് താങ്ങി നിർത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. വളരെ ശാന്തമായ അന്തരീക്ഷമാണവിടെ. 24 മണിക്കൂറും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദീപശിഖ അവിടെയുണ്ട്. യുദ്ധകാല സ്മരണകളെക്കുറിച്ച് അന്നത്തെ ആളുകൾ സംസാരിക്കുന്ന വീഡിയോകൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആളുകൾക്കൊപ്പം അവയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളും നടന്നു നീങ്ങി. നദിയുടെ അരികിലൂടെ സഞ്ചരിച്ച് നേരെ കയറുന്നത് ഒരു പാലത്തിലേക്കാണ്. അത് കയറി ചെല്ലുമ്പോൾ ഒരു പുൽമൈതാനിയിലെത്തും. ഞങ്ങൾ കുറേ സമയം അവിടെ ചെലവഴിച്ചു. അവിടെ നിന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കാണാൻ കഴിയും. വൈകുന്നേരത്തോടെ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ഹിരോഷിമയിലെ രണ്ടാം ദിനത്തിൽ മിയാജിമ എന്ന ദ്വീപിലേക്കുള്ള യാത്രയായിരുന്നു പ്ലാൻ. ഈ തുരുത്തിലേക്കുള്ള ബോട്ട് യാത്രയും ഞങ്ങൾക്ക് സൗജന്യമാണ്. റെയിൽ പാസ് കാണിച്ചാൽ മതിയാകും. ടൂറിസ്റ്റുകൾ മാത്രം വരുന്ന ഒരു സ്ഥലമാണിത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ആളുകളുണ്ടാകും. കാഴ്ചകൾ കണ്ടതിനുശേഷം അവർ വൈകുന്നേരത്തോടെ മടങ്ങും. കടലിൽ മുങ്ങി നിൽക്കുന്ന തരത്തിൽ തടിയിൽ തീർത്ത ഒരു ആർച്ചാണ് അവിടത്തെ പ്രധാന ആകർഷണം. ഇത്സുകുഷിമ ശ്രൈൻ ഫ്ലോട്ടിംഗ് ഗേറ്റ് എന്നാണ് ഈ ആർച്ചിന് പറയുന്ന പേര്. ഇത് നിലത്തുറപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണെങ്കിലും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതായി തോന്നും. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സ്കൂൾ കുട്ടികളുടെ വലിയൊരു തിരക്ക് അവിടെയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വേലിയേറ്റ സമയമായിരുന്നു. ആർച്ചിന്റെ ഭൂരിഭാഗം വെള്ളത്തിൽ തന്നെയായിരുന്നു. വെള്ളത്തിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ ആർച്ചിനടുത്തെത്തി. ഫോട്ടോ ധാരാളം എടുത്തു. കുറേ ശംഖുകൾ അവിടെയുണ്ട്. ജീവനുള്ള ഇവ പതിയെ നടക്കുന്നത് കാണാം. ഇത്രയും ജീവനുള്ള ശംഖുകളെ ഒരുമിച്ച് മറ്റെവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. എല്ലാം കൊണ്ടും മുതിർന്നവരെക്കാൾ കുട്ടികളെ ആകർഷിക്കുന്ന സ്ഥലമാണ് ഈ ദ്വീപ്. കൂടാതെ ചെറുതും വലുതുമായ ഒട്ടനവധി ഞണ്ടുകളും. ഒരു ഗ്രൂപ്പ് ടൂർ കണ്ടു. കുറേ സ്കൂൾ കുട്ടികൾ കൂട്ടം ചേർന്ന് നിന്ന് പാട്ടുപാടുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർ അത് ക്യാമറകളിൽ പകർത്തി. ഞങ്ങളും വളരെയധികം സന്തോഷവും ഊർജവും തരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വനവുമുണ്ട്. വനത്തിലേക്ക് കയറുമ്പോൾ നിറയെ മരങ്ങളും കുറേ കടകളും കാണാം. കുട്ടികൾ അവിടെ നിന്നും മേപ്പിൾ സ്വീറ്റ്സ് വാങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയധികം മേപ്പിൾ മരങ്ങൾ ഞങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ലായിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവയുടെ ഇലകളെല്ലാം ചുവപ്പു നിറത്തിൽ കാണപ്പെടുന്നു. ഇതാണ് മേപ്പിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ നിന്നും തിരിച്ചിറങ്ങിയപ്പോഴേക്കും വേലി ഇറക്കമായി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും ഹിരോഷിമ കാസിലിലേക്ക് പോയി. പഗോഡ സ്റ്റൈലിൽ ഉള്ളവയാണ് ഇവിടുത്തെ കാസിലുകൾ. അതുകൊണ്ടുതന്നെ എല്ലാ കാസിലുകളുടെയും പുറത്തെ ഘടന ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് ഹോട്ടലിലേക്ക് തിരികെ പോകുന്ന വഴി ഒരു ഫ്ളാറ്റിന്റെ മുന്നിലായി കുറെ സൈക്കിളുകൾ പാർക്ക് ചെയ്തിരുന്നതായി കണ്ടു. രണ്ടു തട്ടുകളിലായി കുറച്ചു സ്ഥലത്തിനുള്ളിൽ നിറയെ സൈക്കിളുകൾ. അവിടെയുള്ള എല്ലാ താമസക്കാരുടെയും സൈക്കിളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ജപ്പാൻകാരുടെ അച്ചടക്കശീലങ്ങൾ അവിടുത്തെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ സഞ്ചാരവും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ജപ്പാനിലെ മറ്റൊരു നഗരമായ ക്വാട്ടോയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളോടെയായിരുന്നു ഞങ്ങളുടെ ഈ ദിവസം തുടങ്ങിയത്. മസ്ദ കാറുകൾ അവിടെ സാധാരണയായി കാണപ്പെടുന്നവയാണ്. ഇന്ത്യയിൽ ഇതുവരെയും ഇത്തരം കാറുകൾ മുഖം കാണിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും അവ ഉടനെ വിപണികളിൽ എത്തുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. മസ്ദ കാർ നിർമ്മാണ ഫാക്ടറിയിൽ അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനായി ഞങ്ങൾ ഇന്ത്യയിൽ വെച്ചു തന്നെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. ഹോട്ടലിൽ നിന്നും മുറി വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് ബാഗ് ലോക്കർ സെക്ഷനിൽ ഏൽപ്പിച്ചാൽ നമ്മൾ പുറത്തു പോയതിനുശേഷം അന്ന് വൈകുന്നേരത്തിനുള്ളിൽ എപ്പോഴെങ്കിലും തിരികെ വന്ന് വാങ്ങിയാൽ മതിയാകും. ട്രെയിൻ പിടിച്ച് മസ്ദ കാർ കമ്പനിയിലെത്തി. ആദ്യത്തെ സ്ലോട്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടുതന്നെ വളരെ നേരത്തെ ഞങ്ങൾ അവിടെ എത്തി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഒരു സ്ലോട്ടിൽ അവിടെ പ്രവേശന അനുമതി ലഭിക്കുകയുള്ളൂ. ഏകദേശം ഒന്നര മാസങ്ങൾക്ക് മുൻപേ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അവരുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് ആദ്യം ഞങ്ങൾ എത്തിയത്. കമ്പനിയിലെ ഒരു വ്യക്തി എല്ലായിടത്തും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ഓരോ കാറിന്റെയും പേരും അതിന്റെ പ്രത്യേകതകളും വില ഉൾപ്പെടെയുള്ള വിവരങ്ങളും മറ്റ് സവിശേഷതകളുമെല്ലാം ഇവർ ഓരോ കാറിനു സമീപവും പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. റിസപ്ഷൻ ഏരിയയിൽ നിന്നും ഞങ്ങൾക്ക് പോകാനുള്ള പ്ലാന്റിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനായി ഇവർ തന്നെ ബസ് സർവീസും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്യാമ്പസിനുള്ളിൽ ഒരു കടൽപ്പാലവുമുണ്ട്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലം. ഇവരുടെ സ്വന്തമാണിത്. ഇതേ കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹിരോഷിമയിൽ ബോംബ് വർഷിക്കുന്നതിനു മുൻപേ ആരംഭിച്ചതാണ് ഈ കമ്പനിയും അവരുടെ നിർമ്മാണങ്ങളും. ബോംബ് വർഷിച്ചതിനുശേഷം ഏകദേശം 3 മാസത്തോളം ഈ കമ്പനി പൂട്ടിയിടേണ്ടതായി വന്നു. ഈ വിവരങ്ങളെല്ലാം ഇവർ അവിടെയെത്തുമ്പോൾ നമുക്ക് വിശദീകരിച്ചു തരും. ഇന്ത്യയിലെ ഏതു കാര്യത്തിനെയും സ്വാതന്ത്ര്യത്തിനു മുൻപും അതിനുശേഷവും എന്നിങ്ങനെ നമ്മൾ രണ്ടായി തിരിക്കാറുണ്ട്. ഹിരോഷിമക്കാർ അവരുടെ ജീവിതത്തെയും സ്മരണകളെയും വിഭജിക്കുന്നത് ഹിരോഷിമ ബോംബ് ആക്രമണത്തിന് മുൻപും ശേഷവും എന്നിങ്ങനെയാണ്. മസ്ദ കമ്പനിക്ക് റേസിംഗ് കാറുകളും ധാരാളമുണ്ട്. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗത്തിലാണ് ഇവയുടെ സ്പീഡ്. എന്നുവച്ചാൽ ബുള്ളറ്റ് ട്രെയിനുകളേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നവ. കാറുകൾ നിർമ്മിക്കുന്ന വിധങ്ങളും അതിന്റെ എഞ്ചിനുകളും മോഡലുകളുമെല്ലാം അവരവിടെ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത് കാണാം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ സംഭവിക്കുന്നത് പരീക്ഷിച്ച ഒരു കാർ ഇവർ അതുപോലെ അവിടെ കാഴ്ചക്കാർക്ക് വേണ്ടി പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു. അതായത്, ഇത്രയും വേഗതയിൽ സഞ്ചരിച്ച അവരുടെ കാറ് അപകടത്തിൽപ്പെട്ടിട്ടും അതിൽ ഉള്ളവർക്കോ ആ വാഹനത്തിനോ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിനുള്ളിൽ ചിത്രങ്ങൾ എടുക്കാനുള്ള അനുവാദമില്ല. പക്ഷേ എല്ലാം ചെന്നു കാണാൻ സാധിക്കും. മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും സാധനങ്ങൾ എത്തിക്കുന്നതും കൊണ്ടുപോകുന്നതുമെല്ലാം യന്ത്രമനുഷ്യരാണ്. ഓരോ റോബോട്ടിന്റെ കയ്യിലെയും സാധനങ്ങൾ ഓരോ മോഡൽ കാറുകൾക്ക് ഉള്ളവയായിരിക്കും. ഒരേപോലെയുള്ള ജോലികൾ ചെയ്യുന്ന റോബോട്ടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെയുള്ള റോബോട്ടുകൾ. ഈ റോബോട്ടുകൾ ഓരോരുത്തരും ചെയ്യുന്നത് ഏകദേശം ഒരുപോലെയുള്ള പല ജോലികളാണ്. വളരെ കൃത്യതയോടുകൂടിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. തിരികെ ഹോട്ടലിൽ എത്തി ലഗേജുകൾ എടുത്ത് ഞങ്ങൾ ക്വാട്ടോയിലേക്ക് തിരിച്ചു.
1: നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം ജപ്പാൻ ദിനങ്ങൾ 2 ഭാഗം. യാത്രാവിവരണം രഞ്ജിത്ത് ദാസ്. മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: ഇസ്ലാമിക പ്രമാണങ്ങളെ ആഴത്തിൽ അറിയാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മാലിക് സലഫി.
1: ഇന്നൽ ഹംദുലില്ലാ അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി അൽ ഉമ്മി മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുൻഗാമികളായ താബിഈകളുടെ ചില പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബത്തിലേക്കോ ചേർത്തപ്പെടാതെ താബിഈകളിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ചില അസറുകൾ കാണാം. അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ളതിനാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. ഖത്അ എന്ന് പറഞ്ഞാൽ മുറിച്ചു അല്ലെങ്കിൽ മുറിഞ്ഞു. വസല എന്നതിൻ്റെ വിപരീതമാണ്, ചേർത്തു എന്നതിൻ്റെ വിപരീതമാണ് മുറിഞ്ഞു അല്ലെങ്കിൽ മുറിച്ചു. ഖത്അ എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മഖ്തൂഉ, മുറിക്കപ്പെട്ടത് എന്നതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സ്വഹാബത്തിലേക്കോ ചേർത്തപ്പെടാതെ താബിഈ വരെ എത്തിമുറിഞ്ഞു പോയത്. മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൗദീഫ ഇലി താബിഈ ഔ മൻദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഇൽ. ഒരു താബിഈയിലേക്ക് അതല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ താഴെയുള്ളവരിലേക്ക്, അഥവാ തബഅ താബിഈയിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ താഴെയുള്ളവരിലേക്കോ ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ, അതിനാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. ഈ പേര് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഖ്തൂഉ എന്ന് പറയുന്ന ഹദീസുകളുമുണ്ട്, മുൻഖത്ഇഉ എന്ന് പറയുന്ന ഹദീസുകളും ഉണ്ട്. മുൻഖത്ഇഉകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിൻ്റെ സനദിൽ വരുന്ന ഇൻഖിത്താഅകളെയാണ്, അഥവാ സനദ് മുറിഞ്ഞു പോയതിനെയാണ് മുൻഖത്ഇഉ എന്ന് പറയുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സനദുമായി ബന്ധപ്പെട്ടതാണ് അൽ മുൻഖത്തിഅ. എന്നാൽ മഖ്തൂഉ എന്നത് സനദുമായി ബന്ധപ്പെട്ടതല്ല, ആ ഉദ്ധരിക്കപ്പെടുന്ന കാര്യം താബിഈയിലേക്ക് ചേർത്തപ്പെടുന്നു, അഥവാ താബിഈന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ അഥവാ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഖ്തൂഉ എന്നത് സനദുമായി ബന്ധപ്പെട്ടതല്ല, അതിൻ്റെ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ താബിഈയിലേക്ക് ചേർത്തപ്പെട്ടത്. മുൻഖത്ഇ എന്ന് പറഞ്ഞാൽ സനദുമായി ബന്ധപ്പെട്ടത്, സനദ് മുറിഞ്ഞത് എന്നതാണ് അതിൻ്റെ അർത്ഥം. താബിഈയിലേക്കോ താബിഈയേക്കാൾ താഴെയുള്ളവരിലേക്കോ ഒക്കെ ചേർത്തപ്പെട്ടു വന്നാലും മഖ്തൂഉ എന്നാണ് പറയുക. അതിൻ്റെ സനദ് ചിലപ്പോൾ മുത്തസിലായിരിക്കാം, അതല്ലെങ്കിൽ മുൻഖത്ഇ ആയിരിക്കാം. അത് ഇവിടെ പരിഗണിക്കപ്പെടുകയില്ല. താബിഈകളായിട്ടുള്ള ആളുകളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഹദീസുകൾ വന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇമാം ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ, താബിഈ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനും അറിയപ്പെട്ടവരും ഒരുപാട് ശിഷ്യഗണങ്ങളുടെ ഗുരുവുമായിട്ടുള്ള ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ ഒരു മുബ്തദിഇന്റെ പിന്നിൽ നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, സ്വല്ലി വഅലൈഹി ബിദഅതു, നീ നമസ്കരിച്ചുകൊള്ളുക, അവൻ്റെ ബിദഅത്ത് അവൻ്റെ മേലുള്ളതാണ്, അത് നിന്നെ ബാധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ്. ഇത് മഖ്തൂഉ ഖൗലിക്ക് ഒരു ഉദാഹരണമാണ്. അഥവാ താബിഈകളായിട്ടുള്ള ആളുകൾ അവരുടെ വാക്കുകൾ, അത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ് ഈ വാചകം. മഖ്തൂഉ ഫിഇലിക്കൊരു ഉദാഹരണമാണ്. ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ അൽ മുൻതഷിർ അദ്ദേഹം പറയുകയാണ്, കാന മസ്റൂഖ് യുർഖി അസ്സിത്ര ബൈനഹു വബൈന അഹ്ലിഹി. മസ്റൂഖ് റഹ്മഹുല്ലാ, അദ്ദേഹം വിരിപ്പ് താഴ്ത്തിയിടാറുണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, വീട്ടിൽ നടക്കുന്നതിൻ്റെ പ്രവർത്തനം അദ്ദേഹം സൂചിപ്പിച്ചു, നമസ്കാരത്തിന് വേണ്ടി മറ്റുമൊക്കെ. അപ്പോൾ ഈ രീതിയിൽ താബിഈകളിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഫേലുകൾ, പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അതിനാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. മഖ്തൂഉ നമുക്ക് തെളിവാക്കാൻ പറ്റുമോ, ഹജ്ജത്താക്കാൻ പറ്റുമോ? മുഹദ്ദിസുകൾ പറയുന്നു, അൽ മഖ്തൂഉ ലാ യുഹ്തജ്ജു ബിഹി ഫീ ശൈഇ മിനൽ അഹ്കാമി ശർഇയ്യ. ശർഇയായ ഹുക്മിന്റെ വിഷയങ്ങളിൽ, ശർഇയായ വിഷയങ്ങളിൽ മഖ്തൂഉ ഒരിക്കലും ഹജ്ജത്താക്കാൻ പറ്റില്ല. അത് പറഞ്ഞു, അത് പറഞ്ഞ വ്യക്തിയിലേക്ക് അതിൻ്റെ നിസ്ബത്ത് ചേർത്തൽ ശരിയാണെങ്കിലും ശരി, അഥവാ ഹസനുൽ ബസ്രി പറഞ്ഞു എന്ന് നമുക്ക് സഹിയായ രീതിയിൽ സനദോടുകൂടി നമുക്ക് ലഭിച്ചാലും ശരി, അത് ഹുജ്ജത്താക്കാൻ പറ്റില്ല. ലിഅന്നഹു കലാം ഔ ഫിഅൽ അഹദിൽ മുസ്ലിമീൻ, കാരണം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ വാക്കോ പ്രവർത്തനങ്ങളോ ആണത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെയോ അതല്ലെങ്കിൽ ഖുർആനിന്റെയോ വാചകങ്ങളല്ല. ലാക്കിൻ ഇൻ കാനത് ഹുനാക ഖരീനതുൻ തദുല്ലു അലാ റഫ്ഇഹി, എന്നാൽ ചിലപ്പോൾ ഈ മക്തൂആയ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ മർഫുഇന്റെ ചില ഖരീനത്തുകൾ ഉണ്ടായേക്കാം, അഥവാ അത് മർഫുആണോ അല്ലെങ്കിൽ മർഫുആണ് എന്ന് അറിയിക്കുന്ന ചില ഖരീനത്തുകൾ, ചില അടയാളങ്ങൾ, ചില സൂചകങ്ങൾ. ഇതുപോലെ താബിഈ വരെ പറഞ്ഞിട്ട് യർഫഉഹു എന്ന് പറയുക, താബിഈ പ്രവാചകനിൽ നിന്ന് മർഫുആയി ഉദ്ധരിക്കുന്നു എന്ന് പറയുക. സ്വാഭാവികമായി കൊണ്ടും അത്തരം ഹദീസുകളെ മുഹദ്ദിസുകൾ മുർസലിന്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഹദീസുകൾ മർഫുആണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുർസലാണ്. താബിഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുക. ആ താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ താബിഈ പ്രവാചകനെ കണ്ടിട്ടില്ല, ആ പ്രവാചകനെ കണ്ട ഒരു വ്യക്തി അതിന് നടുവിലുണ്ട്, അത് സ്വഹാബിയാണ്. പക്ഷേ സ്വഹാബിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, സ്വഹാബത്ത് എല്ലാവരും ആദിലുകളാണ്, നീതിമാന്മാരും സ്വീകാര്യരുമാണ്. അതേസമയം ഇതേ താബിഈ മറ്റൊരു താബിഈയിൽ നിന്നും അയാൾ ഒരു സ്വഹാബിയിൽ നിന്നും ഉദ്ധരിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാ താബിഈകളെക്കുറിച്ചും ഒരേ അഭിപ്രായമല്ല അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത് എന്നതുകൊണ്ടും അതിനെ സ്വഹീഹിന്റെ ഗണത്തിൽപ്പെടുത്താതെ മുർസൽ എന്ന ഒരു ഗണത്തിലാണ് മുഹദ്ദിസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ മഖ്തൂഉായ ഹദീസുകളെ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ ഹുജ്ജത്താക്കാൻ പറ്റില്ല, ഹുജ്ജത്തിന് പറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ, ചില മുഹദ്ദിസുകൾ, ഇമാം തബറാനി ആ ഗണത്തിൽപ്പെട്ടതാണ്, അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ മഖ്തൂഉ എന്ന പരാമർശം ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവുക മുൻഖത്ത് എന്ന ഹദീസിന്റെ അർത്ഥത്തിലാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചു മുൻഖത്തും മഖ്തൂഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പക്ഷെ ഇമാം ഷാഫിയുടെയും ഇമാം തബറാനിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പണ്ഡിതന്മാർ അതിന് അവർക്ക് ഉദർ നൽകിയിട്ടുണ്ട്. അതവർ പ്രയോഗിച്ചത് ഈ മഖ്തൂഉം അതുപോലെ തന്നെ മുൻഖത്തും അതൊരു ഇസ്തിഖ്റാറുൽ ഇസ്തിലാഹ്, ഈ ഇസ്തിലാഹിയായിക്കൊണ്ടുള്ള പ്രയോഗം നിലവിൽ വന്ന് അതൊരു ഏകഖണ്ഡമായ രൂപം പ്രാപിക്കുന്നതിൻ്റെ മുമ്പായിരുന്നു അവരത് പ്രയോഗിച്ചത്. അതല്ലാതെ ഈ ഒരു പ്രയോഗം മുഹദ്ദിസുകൾ സ്ഥിരപ്പെടുത്തി ഏകഖണ്ഡമായി അംഗീകരിച്ചതിന് ശേഷമല്ല അവർ അത് പ്രയോഗിച്ചിട്ടുണ്ടാവുക. മൗഖൂഫും മഖ്തൂഉമൊക്കെ കാണപ്പെടുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇബ്നു അബി ശൈബയുടെ മുസന്നഫ്, അബ്ദുർ റസാഖ് റഹ്മഹുള്ളയുടെ മുസന്നഫ്, ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ, അതുപോലെ തന്നെ ഇബ്നു ഹബീയ ഹാത്തിം, ഇബ്നു മുൻദിർ എന്നിവരുടെയൊക്കെല്ലാം ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ സാധാരണയായി മഖ്തൂഉം മൗഖൂഫുമായിട്ടുള്ള ഹദീസുകൾ കാണപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടതിനെ മർഫുഅ എന്നും, സഹാബിയിലേക്ക് ചേർത്തപ്പെട്ടതിനെ മൗഖൂഫ് എന്നും, താബിഈയിലേക്ക് ചേർത്തപ്പെട്ടതിനെ മഖ്തൂഉ എന്നുമാണ് മുഹദ്ദിസുകൾ പഠിപ്പിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മൗഖൂഫും മഖ്തൂഉം തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ഗ്രഹിക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഖ്തൂഉ എന്നുള്ളത് മുൻഖത്തിഇന്റെ അർത്ഥത്തിൽ പ്രയോഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അത് അദ്ദേഹം ഈ ഒരു പ്രയോഗം നിലവിൽ വരുന്ന അത് പണ്ഡിതന്മാർ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് മുമ്പായിരുന്നു. അതിനൊരു മറ്റൊരു ഉദാഹരണമാണ് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഒക്കെ ഷർത്ത് പ്രകാരം തന്നെ സഹീഹായി വന്നിട്ടുള്ള ഹദീസുകളെ ചിലപ്പോൾ അദ്ദേഹം ഹസൻ എന്ന് വിശേഷിപ്പിക്കും. നമുക്കറിയാം സഹീഹും ഹസനും തമ്മിൽ വ്യത്യാസമുണ്ട്. ലബത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം, ഹസനും സഹീഹുമുണ്ട്, സഹീഹിനേക്കാൾ താഴെയാണ് ഹസൻ. അതേസമയം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണെങ്കിൽ പോലും ചിലപ്പോൾ അതിനെ ഹസൻ എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. നമ്മൾ സ്വഹീഹ് എന്നോ ഹസൻ എന്നും പറയുമ്പോഴുള്ള ഒരു മാനദണ്ഡം, ആ ഒരു മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ കാലഘട്ടത്തിന് മുമ്പായിരുന്നു ഇമാം ഷാഫിഈ ജീവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണുന്നത്. അദ്ദേഹം ഇതിന് എതിരോ അല്ലെങ്കിൽ ഇതിന് അംഗീകരിക്കാതിരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. അപ്രകാരം തന്നെ ഇമാം ദാറഖുത്തനിയുടെ ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. അവർക്കെല്ലാം ഈ ഒരു ഉദറാണ് പണ്ഡിതന്മാർ വകവെച്ച് നൽകിയിട്ടുള്ളത്. അബു ഹഫ്സ് ഇബിൻ ബദർ അൽ മൂസിലി റഹ്മഹുല്ലാ അദ്ദേഹം ഈ വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മഅരിഫത്തുൽ വഖൂഫ് അലൽ മൗഖൂഫ്. പക്ഷേ മൗളുആത്തിന്റെ രചയിതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള പലതും അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പണ്ഡിതന്മാർ പല നിലക്കും വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. താബിഈയിൽ നിന്നൊരു കാര്യം വരുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയിൽ നിന്ന് അദ്ദേഹം ദീൻ നേരിട്ട് പഠിച്ചതായിരിക്കാം, ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതാകാം. അങ്ങനെ വരുമ്പോൾ അതിന് മഹത്വം കൂടുന്നു. പക്ഷേ താബിഈകൾ പലപ്പോഴും നമുക്ക് കിബാറു താബിഈകളല്ലാതെ സിഗാറുകൾ, ചെറിയ ചെറിയവർ അഥവാ വലിയവരേക്കാൾ സ്ഥാനം കൊണ്ടും ഇൽമു കൊണ്ടുമൊക്കെ കുറവുള്ളവർ, അവർ ഇതര താബിഈകളിൽ നിന്നും അത് പഠിക്കുകയും അവർ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര വ്യക്തികൾ വർദ്ധിക്കുന്നുവോ അതിൻ്റെ സനദിൽ ആളുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ദർജയിൽ വ്യത്യാസം വരികയാണ്. ഏറ്റവും കുറച്ച് ആളുകളുള്ള സനദുള്ള ഹദീസാണ് ഏറ്റവും മുന്തിയത്. അഥവാ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ കാണാതെയല്ല ഇത് പറയുന്നത്. സനദുകൾ ആളുകൾ എണ്ണം കുറയുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ സുലാസിയാത്തുകളുണ്ട്, മൂന്ന് ആളുകൾ മാത്രമുള്ള സനദുകളുണ്ട്. അത് മാത്രം ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ മഖ്തു എന്ന് പറയുമ്പോൾ പ്രവാചകനിൽ നിന്ന് കുറച്ച് അകന്നു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ ജീവനോടുകൂടി കാണുകയും അവരിൽ ഈമാനോടുകൂടി കണ്ട് ആ പ്രവാചകനിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണല്ലോ നമ്മൾ താബിഈകൾ, പിന്തുടർന്നു വരുന്നവർ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം നമ്മൾ നടത്താറുള്ളത്. ആ താബിഈകൾ ഉദ്ധരിച്ച അല്ലെങ്കിൽ അവരിലേക്ക് ചേർത്തപ്പെട്ടതിനാണ് നമ്മൾ മഖ്തു എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ജംഅകൾ പണ്ഡിതന്മാർ അതിന് പറഞ്ഞു. അൽ മഖാത്തിഉ എന്നും അതിൻ്റെ ബഹുവചനം പറയാം. അൽ മഖാത്തിഉ എന്ന് രണ്ട് രീതിയിലും അതിന് പണ്ഡിതന്മാർ അതിൻ്റെ ബഹുവചനം വിശദീകരിച്ചിട്ടുണ്ട്. താബിഈകളിൽ നിന്ന് ഇത്തരത്തിലുള്ള മഖ്തുഉകളായ റിവായത്തുകൾ നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും തഫ്സീറിൻ്റെ വിഷയങ്ങളിലോ ഏതെങ്കിലും നിലപാടിൻ്റെ വിഷയങ്ങളിലോ ഒക്കെ നമ്മൾ തെളിവുകൾ പരത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നത്തിന് പലപ്പോഴും അതിൽ പരിഹാരം കണ്ടേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് തഫ്സീർ പഠിച്ചവരാണ് താബിഈകൾ, അവരുടെ റിവായത്തുകളാണ് അൽ മഖ്തു എന്ന പേരിൽ അറിയപ്പെടുന്നത്. തീർച്ചയായും സലഫുകൾ എന്ന് പറയപ്പെടുന്നവരിൽ ഏറ്റവും പ്രമുഖരാണല്ലോ സഹാബത്ത് കഴിഞ്ഞാൽ താബിഈകൾ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളും വാക്കുകളും പിൽക്കാലത്ത് വരുന്ന ആളുകളുടെ വാക്കുകളേക്കാൾ കുറച്ച് മഹത്വമുണ്ട് എന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് അറിയാം. ഖൈറുന്നാസി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ളവർ എന്നോട് ചേർന്നവരാണ് അഥവാ സഹാബത്താണ്, ശേഷം അതിനോട് ചേർന്നവരാണ് അഥവാ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൻ്റെ താബിഈകളാണ്, പിന്നീട് തബഅ താബിഈകളാണ്. അപ്പോൾ അവർ ഒരു തഫ്സീർ നടത്തിയാൽ, അവർ ഹദീസുകൾക്കൊരു വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ തഫ്സീറും ആ വിശദീകരണവും തന്നെയാണ് പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളുടെ വിശദീകരണങ്ങളെക്കാൾ കുറച്ചുകൂടി ആധികാരികം. അതിൻ്റെ അർത്ഥം അതിൽ വന്നതെല്ലാം അപ്പടി സ്വീകരിക്കണമെന്നോ അതിൽ വന്നതെല്ലാം ശരിയാണ് എന്ന അർത്ഥത്തിലുമല്ല. അതേസമയത്ത് അവരിൽ നിന്ന് വന്നിട്ടുള്ള ഇസ്രായേലിയാത്തുകൾ അഥവാ അഹ്ലു കിതാബിൽ നിന്ന് അവർ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ധാരാളമായി അഹ്ലു കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ചില സഹാബിമാരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവില്ലാതെ അഥവാ അഹ്ലു കിതാബിൽ നിന്ന് വന്ന കാര്യമാണെങ്കിൽ പോലും അതിന് ഖുർആന്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാതെ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, നിങ്ങൾ അഹ്ലു കിതാബിനെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ വേണ്ടതില്ല. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചവർ പിൽക്കാലത്ത് വരുന്നവരെക്കാൾ മഹത്വമുള്ളവരാണ്. ആ ഒരു നിലപാട് പണ്ഡിതന്മാർ അവരോട് സ്വീകരിച്ചിട്ടുണ്ട്. ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ ശാരിഹുകൾ ഇവരുടെ വാചകങ്ങൾ ധാരാളമായി എടുത്തു കൊടുക്കാറുണ്ട്. മറ്റു ഇതര ഗ്രന്ഥങ്ങളിലും അഖീദപരമായതാവട്ടെ, സലഫുകൾ അഥവാ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സഹാബത്തിൻ്റെയും താബിഈകളുടെയുമൊക്കെ വാചകങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കാറുമുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്താണ് മഖ്തൂഉ എന്നും മുസ്ലിം ലോകത്ത് അതിൻ്റെ സ്ഥാനമെന്താണെന്നും അതിനെ ഹജ്ജത്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ അള്ളാഹു നമ്മെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ പതിവ് പോലെ അൽ മുഖ്തഈ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഊട്ടിയുറപ്പിക്കുവാൻ സഹായകമാകുന്ന പിസ് റേഡിയോയുടെ മനോഹരമായൊരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കോട്. ഇന്നത്തെ സ്നേഹക്കോടിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നേരെ ചോദ്യങ്ങളിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഒരാളിലൊരു ദുസ്വഭാവം ഉണ്ടായി, ഒരു തിന്മ ഉണ്ടായിരുന്നു, എന്നാൽ അയാൾ അത് മാറ്റിയെടുത്തു, പിന്നെ നല്ല ഒരു മനുഷ്യനായി മാറി, അയാളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പരിപൂർണ്ണ മുക്തി നേടിയ ആൾ ആ തിന്മയിൽ നിന്നും മറ്റുള്ള ആളുകളെ പിന്മാറ്റുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു മദ്യപാനിയായ ഒരാൾ, അയാൾ തീർത്തും മദ്യപാനം ഒഴിവാക്കി, പിന്നീട് മദ്യപാനികളായ ആളുകളോട് നിങ്ങൾ കുടിക്കാൻ പാടില്ല കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ പറയും, നീ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അതിനാൽ നീ ഒന്നും പറയേണ്ടതില്ല, ഈ ഒരു നിലപാട് ശരിയാണോ, ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യും, ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്?
4: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മളിപ്പോൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ അയാൾക്കത് കൗണ്ടർ ചെയ്യണം, അതിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ന്യായം കിട്ടും. അപ്പൊ
3: ഇതന്നെ
4: നീയിപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആളാണോ നീ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാൻ എന്നിപ്പോ ആരോട് ചോദിച്ചാലും അയാൾക്ക് പറയാൻ കഴിയും, ഞാനൊരു തെറ്റും ചെയ്യല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം അഭിമുഖീകരിക്കാതെ നമുക്ക് അതിന് ഒരാളോട് ഉപദേശിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ നന്നായി ബിസിനസ്സിൽ മികച്ചു വന്ന ഒരാൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറയുകയാണെന്ത്, ഞാൻ ബിസിനസ്സിൽ വളരെയധികം ഉയർന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കുന്ന ഒരു ന്യായമല്ല. അതേപോലെ ഒരു തെറ്റിന്ന് തിരിച്ചു വന്നൊരാൾ, അപ്പൊ അയാൾ അയാളുടെ അനുഭവം വെച്ചിട്ട് എന്ത് ചെയ്യും, എനിക്ക് ഇത്തരം തെറ്റുകളിൽ നിന്ന് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്കും സാധിക്കും എന്ന നിലക്ക് പറയുമ്പോൾ അയാൾക്ക് ഏറ്റവും പറയാൻ അവകാശമുണ്ട്, പറയാൻ ഏറ്റവും വലിയ ന്യായമുണ്ട്. മാത്രമല്ല അയാൾക്ക് ഏറ്റവും നന്നായിട്ട് ഈ തെറ്റ് ചെയ്യുന്ന ആളെ തിരുത്താനും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. നമ്മൾ ഈ ഉപദേശങ്ങൾ പറയുന്ന സമയത്ത് അപ്പോ നമ്മൾ എന്ത് ഉപദേശങ്ങൾ പറയുകയാണെങ്കിലും അതിൽ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഇപ്പം. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു രണ്ട് വശങ്ങളാണ്. ഒന്ന് അറിവാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ തെറ്റ് തിരുത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ എന്നോട് പറയുന്നു നീ കള്ളുടിക്കാൻ പാടില്ല എന്നല്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത് മദ്യപിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അയാൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ദൈവീകമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഉപദേശിക്കുന്ന പോലെ അയാൾ വിചാരിക്കേണ്ട കാര്യമല്ല, മറിച്ച് ഞാൻ എന്താണ് അയാൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവ് എന്ത് ചെയ്യുന്നു, ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം. ഞാനല്ല അയാളെ വിലക്കുന്നത്, അള്ളാഹു വിലക്കിയ കാര്യം ഞാൻ അയാളെ അറിയിക്കണം. അപ്പോ നമ്മൾ ഏതൊരാളെ ഉപദേശിക്കുമ്പോഴും നമ്മുടെ ഭാഗത്തുള്ള ഉപദേശമായിട്ടല്ല പറയേണ്ടത്, നമ്മളെന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു നിർദ്ദേശമായി പറയണം. അപ്പൊ അള്ളാഹ പറയുന്ന ഒരു നിർദ്ദേശത്തെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, എന്റേത് തെറ്റുകളും അഭാഗത്തുണ്ടല്ല, ഞാൻ പറയുന്നത് ആരതാണ്, അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഹിക്മത്ത്, അതിനൊരു വ്യാഖ്യാനം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ആ കേൾക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിനെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് പറയേണ്ട പോലെ പറയണം. ഒരു അങ്ങേയറ്റം തെറ്റ് ചെയ്ത് വളരെ മോശമായി നടക്കുന്ന ഒരു ധിക്കാരൂപത്തിൽ നടക്കുന്ന ആളാണെങ്കിൽ അയാളോട് പറയേണ്ട അതിന്റെ രൂപമുണ്ട്. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, ആദരിക്കേണ്ട മാതാപിതാക്കളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുമ്പോൾ അതിന് അതിൻ്റെതായ രൂപമുണ്ടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പറയുന്നോടത്തുള്ള ഹിക്മത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ പരിഗണിക്കാതിരുന്നാലും പ്രതികരണങ്ങൾ എന്തായി തീരും, മോശമായി തീരും. പിന്നെ ഏറ്റവും നല്ല, വളരെ ഗുണകാംക്ഷയോട് കൂടെയുള്ള ഒരു ഉപദേശമാണെന്ന്, നല്ലൊരു ഉപദേശം, അതായത് അദ്ദേഹത്തിന് ഇതെന്റെ ഗുണത്തിനാണെന്ന് തോന്നുന്ന രൂപത്തിൽ ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന് പേര് പറയാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞു
5: കൊടുക്കണം.
4: ഇനി പറഞ്ഞു അയാൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞതിന്റെ
5: പ്രതിഫലം
4: ചിലപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാം, മാറാം. ചില സന്ദർഭങ്ങളിൽ പറയുമ്പോൾ മാറാം. അതിന് നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മതപരമായ ഒരു ബാധ്യതയായി കണ്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ.
5: പ്രവാചകന്മാരെല്ലാവരും ആ ഒരു ബാധ്യതയാണ് നമുക്ക് കാണിച്ചത്. നിരന്തരം ഏത് സമയത്താണല്ലോ, മാത്രമല്ല ഇങ്ങനെ ചെയ്താലുള്ളൊരു കൂലി. അപ്പൊ അയാള് പിന്നീട് ഒരു അവസരത്തിൽ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും പ്രതിഫലം കിട്ടാനുള്ള ഒരു മനസ്സല്ലേരിൻ ആ ഒരു അർത്ഥം.
4: അയാൾ മാറിയാൽ ആ മാറിയതിനു ശേഷമുള്ള ജീവിതത്തിലെ ഓരോ
5: നന്മയുടെയും
4: പ്രതിഫലം ഈ പറഞ്ഞ
5: പറഞ്ഞാൽക്കൊണ്ട്. അടുത്തൊരു ചോദ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്റെ ഫാമിലി മെമ്പേഴ്സ് മിക്കവരും പിസിറയുടെ ശ്രോതാക്കളായതിനാൽ ഐഡന്റിറ്റി വെളിവാക്കും വിധം ഇത് വായിക്കും. നമ്മൾ എന്തായിരുന്നാലും ഈ കൗൺസിൽ ഒരിക്കൽ കൂടി പറയാണ്, ഒരാളുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടല്ല നമ്മൾ ഈ ചോദ്യങ്ങൾ വായിക്കാറുള്ളത്. പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കാറുണ്ട്. ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താറില്ല. ആ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ലൈവ് കൗൺസിലിംഗ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ സഹോദരി പറയണത് ഇത് വളരെയധികം പ്രയാസത്തോടെയാണ് ഇനി എന്ത് എന്ത് എന്ന ചിന്തയ്ക്ക് ഉത്തരമില്ലാത്തൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാനിത് എഴുതിയത്. ദയവ് ചെയ്ത് ഈ ടെക്സ്റ്റ് നിസാരമായി കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഈ അവസ്ഥ ബീസ്രയുടെ ഒരു തുണയാകുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എഴുതുന്നത്. ഞാനൊരു രണ്ടാം വിവാഹിതയും രണ്ട് മക്കളുടെ ഉമ്മയുമാണ്. ആദ്യത്തേത് അയാളുടെ അനിസ്ലാമികപരമായ ജീവിതരീതി കാരണം ഒഴിവാക്കിയതാണ്. ഡൈവോഴ്സായിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു വിവാഹത്തിന് അത് അത്രയും കാലം താല്പര്യം കാണിച്ചില്ല. ഒരു വിവാഹത്തിലൂടെ ഞാൻ അനുഭവിച്ച വേദന ഉമ്മയില്ലാത്ത എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പോലാതെ സഹിച്ചു വന്നു. ഒടുവിൽ എൻ്റെ പരലോകം പോലും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നാണ് ആ വിവാഹം ഞാൻ ഒഴിവാക്കിയത്. ഇനിയൊരു കല്യാണം അത് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സഹായത്തോടു കൂടി ഒരു ചെറിയ ഗവൺമെൻറ് ജോലി ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ആരെയും ആശ്രയിക്കാതെ ആർക്കും ഒരു ഭാരമാവാതെ അങ്ങനെ ജീവിച്ചു തുടങ്ങി. ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ട ഞാൻ പലർക്കും ഒരു ഭാരമായി തന്നെയാണ് വളർന്നതും. പലരുടെയും ഉപദേശങ്ങൾക്ക് പുറമെ മക്കളുടെ നിർബന്ധ പ്രകാരമാണ് രണ്ടാമത്തെ വിവാഹത്തിന് ഇവർ സമ്മതിച്ചത്. മക്കൾ കൂടി നിർബന്ധിച്ചിട്ടാണ്. ഒരു മുജാഹിദ് ആദർശക്കാരൻ്റെ മകൻ എന്ന് കേട്ടപ്പോൾ സമ്മതിച്ചു പോയി. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. നമസ്കാരത്തിന് പോലും ഒരു കൃത്യതയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ദാമ്പത്യ ജീവിതം പോലും ഇല്ല എന്ന് മാത്രമല്ല തുറന്ന സംസാരത്തിന് പോലും മടിയായിരുന്നു. ഗൾഫിൽ പോയ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് വിരലെണ്ണാവുന്ന അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവിധ സൗകര്യമുള്ള സമയത്ത് ഒരു വീഡിയോ കോൾ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ വിഷമങ്ങളാവും, എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിന്നു. എന്നെ ഇഷ്ടമല്ലാതെ ആരോടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ ഇയാൾ വിവാഹം കഴിച്ചത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അത് പിന്നീട് അദ്ദേഹം അല്ലാതെ പറയുകയും ചെയ്തു. പിന്നെ വലിയ സൗണ്ടിൽ പ്രതികരിച്ചു, എന്നെ തളർത്തും. മക്കളും ഞാനും മാത്രമുള്ള വീട്ടിൽ മക്കളെങ്ങാനും കേട്ട് സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കരഞ്ഞ് ഉള്ളിൽ കരഞ്ഞിട്ട് ഇതൊക്കെ ഒതുക്കും. ആദ്യത്തെ ഭാര്യയോടും ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു എന്നെനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം പറയേണ്ടത് പിന്നീടാണ്. ചെറിയ പെൺമക്കളോട് നല്ലതല്ലാത്ത സമീപനമായിരുന്നു എന്നും കേൾക്കാനിടയായി. ഇതറിഞ്ഞ് ഞാൻ മോളോട് മനസ്സിലാകാത്ത രീതിയിൽ അവളോട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറാത്ത അദ്ദേഹം കുട്ടിയോട്, പെൺകുട്ടിയോട് റൊമാൻസായിട്ടൊക്കെ വളരെയധികം പെരുമാറുന്നു. അപ്പം എന്തൊക്കെയൊരു സുഖമില്ലായ്മ ഫീല് ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് ഒഴിവാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ മക്കളുടെ ഭാവി ആലോചിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. മകനാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒഴിവാക്കാൻ യാതൊരു നിലയിലും സമ്മതിക്കുകയില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സഹോദരി വളരെ സുദീർഘമായാണ് ഒന്നുകൂടി ചുരുക്കിയിട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്.
4: ഇതൊരു പേഴ്സണലായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും അവരൊരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തുകൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം രണ്ടാമതൊരു വിവാഹം കഴിക്കാന്ന് പറയുമ്പോൾ രണ്ടാമതൊരു കുടുംബത്തിന്റെ കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും അതൊരു വലിയ ചിലവുള്ളതും വലിയൊരു ഭാരമുള്ളതുമായ ഒരു കാര്യമാണ്. പലപ്പോഴും അയാൾക്ക് ആദ്യ ഭാര്യയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും, സമൂഹത്തിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ സത്യത്തിൽ എന്താണ്, ഒരു ത്യാഗമാണ് അത്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ പലതവണ ആലോചിച്ചിട്ട് എടുക്കുന്നൊരു തീരുമാനമായിരിക്കും. അപ്പോൾ വളരെ വ്യക്തമായ ഒരു കാരണത്തോടുകൂടെ വിവാഹം കഴിക്കുന്ന ആളുകൾ തീർച്ചയായും ആ വിവാഹത്തെ നല്ല നിലക്ക് സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം, കുട്ടികളില്ലാത്ത ഒരാൾ, അതല്ലെങ്കിൽ ഭാര്യ എന്താണ് ഒരു ഒരു നിലക്കും ആ ഭാര്യയെ അയാൾക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധം അവശയാണ്. അപ്പൊ അവരുടെ പോലും അവരുടെ സംരക്ഷണത്തിന് വേറൊരാളുടെ ആവശ്യമായി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഭാര്യ മരണപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരാൾ ഇതൊരു നിർബന്ധിതമായി പലപ്പോഴും ചെയ്യാറുള്ളത്, നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച്. അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഇസ്ലാമിൽ തടസ്സമില്ല. എന്നാൽ സാധാരണഗതിയിൽ വേറെ ചില ആളുകൾ ഈ ബഹുഭാര്യത്വത്തിലേക്ക് മുന്നിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, അവരെ ആദ്യ വിവാഹം എന്ത് ചെയ്യുക, ഫെയിലിയർ ആയിട്ട് പോവുക, പരാജയപ്പെട്ടു. അപ്പൊ അത് പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അയാളൊരു ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്ന വ്യക്തിയാവില്ല. ഭാര്യയോട് അത്ര ഒരു ഇഷ്ടത്തോടെ സഹവസിക്കാൻ അയാൾക്ക് പറ്റില്ല. ഭാര്യമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു വിവാഹ ജീവിതത്തിന്റെ സംതൃപ്തി കിട്ടാത്തതിന്റെ വിഷമം ഭാര്യ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അയാൾക്കാണെങ്കിൽ ആ വൈഫിനെ നേരെ കൊണ്ടുപോകാനും കഴിയില്ല. അപ്പൊ അദ്ദേഹം പരിഹാരമായി വിചാരിക്കും, വേറെ വിവാഹം കഴിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ നന്നാവുന്നു. ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ആൾക്ക് വേറെ ഒന്നെങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും? അപ്പൊ ആദ്യത്തെ ഭാര്യയുടെ അതേ തനിയാവർത്തനം, അതേ അനുഭവമാണ് രണ്ടാമത്തെ വൈഫിനും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്. അത് ഇയാൾ മാറാതെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം എന്താവില്ല, സാധാരണ ലഭിക്കില്ല. അപ്പൊ നമ്മുടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തൊരു വിവാഹത്തിലേക്ക് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വിവാഹത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി ഒരു വിവാഹത്തിൽ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ജീവിച്ച് തെളിയിച്ച ഒരു വ്യക്തിയിൽ നിന്ന് അത്തരമൊരു ജീവിതം പ്രതീക്ഷിക്കുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് എന്താന്ന് വിചാരിച്ചാൽ, സാധാരണ ഇങ്ങനെ ഫെയിലിയർ ആവുമ്പോൾ അവള് പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്നാണ് വിചാരിക്കുക. പക്ഷെ ഇവള് പോവരുതേ എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അയാളെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് അദ്ദേഹത്തിന് സാധ്യമാവാതെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു മാർഗനിർദ്ദേശങ്ങൾ അയാൾക്ക് കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം.
5: ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, പെൺകുട്ടികൾ, അപ്പൊ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയോടും പിന്നെ ഈ സഹോദരിക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് കുട്ടികളുണ്ടാവും. അപ്പൊ ആ പെൺകുട്ടികളോട് അദ്ദേഹം പെരുമാറുന്നതിൽ,
4: അതെന്താ വെച്ചാല് ഇയാള് ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ ഈ പിന്നെ ശാരീരിക ബന്ധങ്ങളും സെക്സും കാര്യങ്ങളും ഒക്കെ വിജയിക്കണമെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ നല്ല ഒരു ഹൃദയ ബന്ധം വൈഫിനോട് വേണം. കാരണം മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളുമായിട്ട് ഇത്തരം ബന്ധങ്ങൾക്കൊന്നും ആ സാധാരണ സ്ത്രീകൾ താല്പര്യപ്പെടുക. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ വിവാഹത്തിൽ ആ ഭാര്യ താല്പര്യപ്പെടാത്തപ്പോൾ അദ്ദേഹം കണ്ടൊരു മറ്റു മാർഗമായിരിക്കും എന്ത്, രണ്ടാമത്തെ വിവാഹം. പക്ഷെ അതിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമീപനം ഇങ്ങനെയാകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കാൻ അപകടരഹിതമായ വഴികൾ സ്വീകരിക്കാന്നുള്ള നിലക്കാണ് പല ആളുകളും ഈ മഹറമുകളെ, മക്കളെ, അതേപോലെ തന്നെ ബന്ധുക്കളെ ഒക്കെ ദുരുപയോഗപ്പെടുത്തുന്നതിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഗുരുതരമായ തെറ്റാണ്, ചെറിയ തെറ്റല്ല അത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരവും അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വളരെ വൻ പാപമാണ്, ഏറ്റവും ഗുരുതരമായ. എന്നാൽ അത് സ്വന്തം മക്കളോടും മാതാപിതാക്കളോടൊക്കെ ആകുമ്പോൾ അത് എത്രമാത്രം ഗൗരവപരമായ കാര്യമാണ്. അപ്പൊ ഇത്തരം വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്താണ് എത്തിച്ചേർന്ന ഒരു വ്യക്തിയെ ധാർമ്മികമായും അതേപോലെ തന്നെ എല്ലാ നിലക്കും സമ്പൂർണമായൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ ഇയാൾക്കും ഒരു ജീവിതം കിട്ടുള്ളൂ, അയാളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്കും ജീവിതം കിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ധാർമ്മികമായി മാറ്റിക്കൊണ്ടുവരാൻ എന്ത് പറ്റും എന്നതിനെ കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഇവരോടുള്ള ഇഷ്ടവും താല്പര്യവും വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഉപദേശത്തിന് എത്തിക്കാനോ അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കാനോ ഒക്കെ അവർക്ക് ചില സമ്മർദ്ദങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കലേ. ഇനി അടുത്തൊരു ചോദ്യം, എൻ്റെ ഭർത്താവ് ദീനീ മാർഗത്തിൽ പ്രവർത്തനം നടത്തുന്ന ആളാണ്, അതിനാൽ തന്നെ നിരവധി പഠന ക്ലാസ്സുകളും മറ്റും എടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും ഖിറാഅത്തൊക്കെ ആകർഷണീയമായതിനാൽ തന്നെ അദ്ദേഹത്തിന് ആളുകൾക്ക് വലിയ കാര്യമാണ്. ഇതിനാൽ തന്നെ അദ്ദേഹത്തിന് നിരവധി കൂട്ടുകാരാണുള്ളത്. ഇതിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും കൂട്ടുകാരായി ഉണ്ട്. എല്ലാവരും അവരുടെ ഫാമിലികളുമായി നല്ല ബന്ധം പുലർത്തി വരാറുണ്ട്. ഇദ്ദേഹത്തിനോട് അടുപ്പം കാരണം ആളുകൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യാറുണ്ട്. ഞാനുമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നവർ ഭൂരിഭാഗവും വിവാഹിതരും അദ്ദേഹത്തെക്കാൾ പ്രായത്തിന് മൂത്തവരുമാണ്. സ്ത്രീകൾ ഫോണിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്, മണിക്കൂറുകളോളം അവരുമായിട്ട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നില്ല, കാരണം എന്നോട് എല്ലാം പറയാറുണ്ടായിരുന്നു. എന്നാൽ ചിലത് എനിക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കി. അതിന് കാരണം അദ്ദേഹം ഇങ്ങനെ രാത്രിയിൽ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നത് കാണാനിടയായി. സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനുള്ള സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുകയും വളരെ പതിഞ്ഞ സംസാരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. സംസാരത്തിൽ നിന്ന് ചിലതെന്തൊക്കെയോ കേൾക്കാനിടയായി. എനിക്കൊരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയായി തോന്നിയില്ല. എന്നോട് ഇങ്ങോട്ടൊന്നും പറയാതിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചു. ഒന്നും സമയമെടുത്ത് ആളെ പറഞ്ഞു. എന്തോ അവരുടെ പ്രശ്നം സംസാരിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോൺ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചത് അതിൽ കാണാനേ ഇല്ല, ഡിലീറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കാര്യമായി തന്നെ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മറുപടികളൊന്നും ഒട്ടും തൃപ്തിയായി തോന്നിയില്ല. ഒരു കാര്യം അവർ രഹസ്യമാക്കാൻ പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീയുടെ അനുമതി വാങ്ങിയിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് വളരെ വിഷമം തോന്നി. ഭാര്യ എന്ന നിലയിൽ എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത് എന്ന് കൗൺസിലിംഗ് രീതിയിലുള്ള സംസാരമാണ് ഇതെന്നാണ് പറഞ്ഞത്. ഇതിൽ ഞാനാണോ ശരി അദ്ദേഹമാണോ ശരി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ, എനിക്ക് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും അറിയില്ല. കൃത്യമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
4: ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുറേ സംഗതികളുണ്ട്. ഒന്ന്, നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു സംശയം ഉന്നയിക്കുകയാണല്ലോ. അപ്പം അത് എത്രമാത്രം വസ്തുതാപരമാണ് എന്ന പരിശോധനയാണ് ഇതിൽ
5: ആദ്യമാണ്.
4: അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചതുകൊണ്ട് നമുക്കത് വസ്തുതാപരമാണോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു അവസരമല്ലല്ലോ. സത്യത്തിൽ അവരാദ്യം ചിന്തിക്കേണ്ടത്, ഇതുവരെ പല സ്ത്രീകളോടും അദ്ദേഹം ഇങ്ങനെയുള്ള അവരുടെ ദീനിയായ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചതുപോലുള്ള സംസാരം തന്നെയായിരുന്നോ ഇത് അല്ലയോ എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തത്, ഒരു ഭാര്യ എന്ന നിലക്ക് സ്വാഭാവികമായും ഏതൊരു സ്ത്രീയോട് എങ്ങനെ സംസാരിച്ചാലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു ദീനിയായ ഒരാളാവുന്നതുകൊണ്ട് അയാളെ അത്രമാത്രം ഇവർ വിശ്വസിക്കുന്നത് കൊണ്ട് അത്തരം സംസാരങ്ങളൊന്നും ഇവരെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത്. അത്രമാത്രം അയാൾ ദീനിയാണ്, അതുകൊണ്ട് അയാളിൽ അത്തരം തകരാറുകളൊന്നും വരില്ല എന്ന അമിതമായ വിശ്വാസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു സംശയവും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ചില സംഭവങ്ങൾ സംശയാസ്പദമായി ഉണ്ടായപ്പോൾ അവർക്ക് പൂർണ്ണമായും അയാളെ സംശയമായി തീർന്നു. പിന്നെ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് തോന്നുന്ന തോന്നല് എന്നെ ഒഴിവാക്കുന്നു, എന്നെ ആവശ്യമില്ല, എന്നെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കാളും സ്ഥാനം വേറൊരു പെണ്ണിന് കൊടുക്കുന്നു. അങ്ങനെ കുറേ മാനസികമായ വിഷമിപ്പിക്കുന്ന ചിന്തകൾ അവർക്ക് നേരിടേണ്ടി വരും ഇതിൻ്റെ കാര്യത്തിൽ. അപ്പം അതൊക്കെ അവരിൽ ശരിക്ക് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യത്തിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഒന്ന്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ നിരന്തരമായ ബന്ധങ്ങൾ അധികരിച്ചു വന്നപ്പോൾ അവരെന്തെങ്കിലും വല്ല പേഴ്സണൽ കാര്യങ്ങളും വളരെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരം ഒരു കാര്യം ആരോടും പറയരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാൻ വിഷമം കൊണ്ടാവാം. അങ്ങനത്തെ ഒരു സാധ്യതയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ തിരിച്ചും സാധ്യത ഉണ്ട്. എന്താണ്, ഈ സ്ത്രീകളുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ അവിടെ എന്താണ്, ഒറ്റയ്ക്കാണല്ലോ ബന്ധപ്പെടുന്നത്, ലായഹ്ലുവന്റെ റജുലും ബിയുംബ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ബന്ധങ്ങൾ ആദ്യം ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു പേഴ്സണലായി സംസാരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടിലൊരാൾക്ക് എന്ത് ചെയ്യാം, ഒരു മാനസികമായ ഒരു ഒരു സന്തോഷമോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്നതിലൊരു സമാധാനമോ ഒക്കെ ഫീൽ ചെയ്യാം. അപ്പം അത് കൂടുതൽ സംസാരിക്കാനും ആ സംസാരത്തിൽ ഒരു ആശ്വാസം കണ്ടെത്താനുമുള്ള ഒരു പ്രവണതയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവരവിടെ സ്വകാര്യതകൾ തുറന്നു പറയും. സ്വകാര്യതകൾ തുറന്നു പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും, പല സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യും, അവരുടെ ഹസ്ബൻഡ് കടന്നു വരും, അയാളുടെ ദുർബലതകൾ കടന്നു വരും, അവരുമായുള്ള ജീവിതത്തിൽ അസംതൃപ്തികൾ കടന്നു വരും. അപ്പൊ സ്വാഭാവികമായി അടുത്ത സംസാരങ്ങൾ എന്തിലേക്ക് പോകും, ആ ഭർത്താവിൽ നിന്ന് സംതൃപ്തി കിട്ടാത്തൊരു സ്ത്രീക്ക് ഒരു സപ്പോർട്ട് എന്ന നിലക്കായിരിക്കും പിന്നെയുള്ള സംസാരങ്ങൾ. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇയാൾ സ്വാഭാവികമായും ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലക്കുള്ള മാനസിക ബന്ധത്തിലേക്ക് വരും. അത് വളർന്ന് വളർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഒരു അവിഹിതങ്ങളിലേക്ക് വരും, അവർക്കൊന്ന് ജീവിക്കാൻ തോന്നും, പല നിലക്കും ആകും. അപ്പോൾ സംസാരങ്ങളിൽ എന്ത് ചെയ്യും, അവിഹിതങ്ങൾ കടന്നു വരും. പിന്നെ അങ്ങനെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാ പരിധിയും വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. ആ സാധ്യതകളും നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പുരുഷനാണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് സംശയകരമായ ഒരവസ്ഥ ഉണ്ടായാൽ അത് അയാളുടെ കുടുംബജീവിതത്തെ തകർക്കും. അത്തരമൊരു സന്ദർഭം വരുമ്പോൾ പിന്നെ എല്ലാ സംസാരങ്ങളും ഉപേക്ഷിക്കണം.
5: ഇത് മാത്രം
4: ഇനി അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല,
5: ഇതുപോലുള്ള
4: സ്ത്രീകളുമായിട്ടുള്ള സംസാരങ്ങളെ പൂർണ്ണമായും എന്ത് ചെയ്യണം, അയാൾ അവോയ്ഡ് ചെയ്യണം. ഇനി അയാൾക്ക് അതിനുള്ള അവസരങ്ങളില്ല, കാരണം ആ വിശ്വാസം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം അതിന് വിരമിക്കാത്തിടത്തോളം കാലം ഇവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, അയാളെ ഉൾക്കൊള്ളാനും ഈ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനും അയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്റെ ഭാര്യയാണല്ലോ തനിക്ക് ഏറ്റവും പ്രധാനം. അത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യ, മറ്റു ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ഇവർ തമ്മിൽ എന്ത് ചെയ്യുക, നല്ലൊരു വിശ്വസ്തമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കലാണ് പരിഹാരം.
5: ഈ കൗൺസിലിന്റെ അങ്ങനത്തെ ഇടപെടുന്ന ആളുകളിലേക്ക് വരുന്ന വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ.
4: തീർച്ചയായും ഉണ്ടാവും. അത് എല്ലാ പുരുഷന്മാരും സൂക്ഷിക്കണം. ഏത് തരം ബന്ധവും അവിഹിത ബന്ധങ്ങളായി മാറും. ഒരു ഖുർആൻ പഠിതാവും അവിടുത്തെ ഉസ്താദ്

0: ഒരു എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവും സ്നേഹത്തിലാണ്, എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്നാണ് അടുത്ത ചെറിയ സിമ്പിളായിട്ടുള്ള ചോദ്യം. സ്വന്തം ഭർത്താവ് അതുപോലെ സ്വന്തം അനിയത്തിയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലാതെ ചില കുടുംബങ്ങളെ ബാധിക്കാറുണ്ട്. ഈ ഒരു സഹോദരി
1: അൽ ഹമു അൽ മൗത്ത് എന്ന് പറഞ്ഞില്ല, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ്. ഇപ്പൊ ഒരു ഭർത്താവിന്റെ സഹോദരൻ മരണമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് നമ്മുടെ ഭാര്യയുടെ സഹോദരിയും പ്രശ്നം. കാരണം അവിടെ ഉണ്ടാവുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ അന്യരായ ആളുകളാവുമ്പോൾ അന്യരായി തന്നെ നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ എപ്പോഴും. ഇപ്പോൾ നമ്മുടെ അയൽപക്കത്തൊരു സ്ത്രീ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിർത്തി പോകാൻ പറ്റും. പക്ഷെ ഈ ഭാര്യയുടെ അനുജത്തി എന്ന് പറയുമ്പോൾ അവരൊക്കെ ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവർ സ്വാഭാവികമായിട്ട് ഒരു അളിയൻ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് നിങ്ങൾക്ക് ഒരു ഗാർഡിയനെ പോലെ കാണും, ഒരു ജ്യേഷ്ഠനെ പോലെ, അല്ലെങ്കിൽ ഒരു വാപ്പയെ പോലെ, അല്ലെങ്കിൽ ഒരു അമ്മാവനെ പോലെ ആണ് കാണുക. പ്രത്യേകിച്ച് കുറച്ച് പ്രായം കുറവൊക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിലും അപ്പൊ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, വളരെ സ്വന്തം ഒരു ബ്രദേഴ്സിനോടൊക്കെ ഇടപഴകുന്ന പോലെ ഇടപഴകും. പലപ്പോഴും അവരുമായി ഇവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ സമയം കിട്ടും. പക്ഷെ എന്താ എത്ര കിട്ടിയാലും ആണ് പെണ്ണ് എന്നുള്ള ഒരു സംഗതി അവിടെ നിലനിൽക്കും, എവിടെയും നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത്തരം ബന്ധങ്ങൾ എത്ര അപകടകരമായ ബന്ധങ്ങളാവാൻ പെട്ടെന്ന് സാധ്യതകളുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനൊരു ധാരണ ഈ സഹോദരിയെ കുറിച്ച് സഹോദരിക്ക് ഉണ്ടെങ്കിൽ, തന്റെ അനുജത്തിയും ഭർത്താവും തമ്മിൽ ഒരു കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംശയമാണോ അല്ലേ എന്ന് എന്ത് ചെയ്യണം. കാരണം നമ്മളത് പ്രത്യേകം വീണ്ടും പറയാൻ കാരണം, നമ്മുടെ ഭാര്യ വേറൊരു പുരുഷനോട് എന്ത് ചെയ്യണം കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ, അത് സ്വന്തം പിതാവിനോടാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഒരു ഭർത്താവിനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ ഉമ്മനോട് എങ്ങനെ ഇതായി പെരുമാറുമ്പോഴും എന്ത് സ്വാഭാവിക എന്റെ ഭാര്യയ്ക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. സത്യത്തിലൊന്നുമില്ല, ഉമ്മയല്ലേ. പക്ഷെ എന്നാലും അത്രമാത്രം ഒരു പൊസസീവ്നെസ് നമ്മുടേത് എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, അത് വല്ലാതെ ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്ക്. അപ്പൊ അത് അങ്ങനെ വന്നതാണോ എന്നറിയില്ല, അല്ല എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയിട്ട് തന്നെയുള്ള ഒരു ബന്ധമാണ്, ചിലപ്പോൾ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്നോ ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം. കാരണം അതൊരു കുടുംബത്തിന്റെ തകർച്ചയായിരിക്കും. കാരണം ആ പെൺകുട്ടിക്ക് ഒരു ഭാവിയിൽ ഒരു കുടുംബജീവിതം, നിലവിൽ കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് തകരും, ഇല്ലെങ്കിൽ ഒരു ഭാവിയിൽ ഒരു ജീവിതത്തിന് ബുദ്ധിമുട്ടായി തീരും. അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം തന്നെ കുടുംബജീവിതം എന്ത് ചെയ്യും, അത് തകർത്ത് കളയും. ഇനി ഇതൊക്കെ മക്കളിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കര അപകടകരമായ അവസ്ഥയിലേക്ക്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. എങ്ങനെ പരിഹാരം ഉണ്ടാക്കാന്ന് വെച്ചാൽ, വ്യക്തമായ തെളിവുകൾ അവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അത് നിങ്ങളടുത്ത് സംഭവിച്ചു പോയതാകും, അതുകൊണ്ട് നിങ്ങളൊരു ശ്രദ്ധ കാണിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവളെ ഭാഗത്തുണ്ടായ എന്തെങ്കിലും ശ്രദ്ധ കുറവാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോവാം എന്നതിനയാൾ ഓക്കെ ആണെങ്കിൽ, അയാളെ കുറ്റം സമ്മതിച്ച അദ്ദേഹം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ അത്തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് ഇതിന്ന് വേറിട്ട് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ആ പെൺകുട്ടിക്കും എന്ത് ചെയ്യുക, അതിൻ്റെതായ നിലക്കുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇത് രണ്ടുപേരോടും പറയാതെ ഇവരിങ്ങനെ ഒറ്റക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ അതെങ്ങനെ പറയണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതൊക്കെ നമുക്ക് അത്തരം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
0: ഓക്കെ, അടുത്തൊരു ചോദ്യം വന്നത്, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാനൊരു മുജാഹിദ് ആശയക്കാരിയാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽപ്പെട്ടവരാണ്. എൻ്റെ മക്കളെ ഞാൻ അവരുടെ മജിൽസിന്നൂർ എന്ന പരിപാടിയിൽ പോകേണ്ട എന്ന് പറഞ്ഞാലും അവരുടെ വാപ്പയും ഖുറാഫത്തൊക്കെ ഉള്ള പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുപോകും, ഉമ്മയും കൊണ്ടുപോകും. കുട്ടികളെ ഉപ്പയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ അവിടെ ഉണ്ടാക്കുന്ന നേർച്ച ഭക്ഷണവും കഴിപ്പിക്കും. ഇതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഇതിന് ഉറപ്പായിട്ട് വിശദീകരണം നൽകണം. പിന്നെ അവർ പതിരങ്ങളുടെ ആണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇറച്ചിയും പത്തിരിപ്പൊടിയും കൊണ്ടുവരും, അത് പാചകം ചെയ്തു തന്നും. അത് ഭക്ഷിക്കാൻ പാടുണ്ടോ? ഒന്ന് വേഗത്തിൽ റിപ്ലൈ തരണമെന്നാണ് ഈ സഹോദരി. ഞങ്ങളും ഭക്ഷിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ കുട്ടികളെ കുറേ അവരോട് പറഞ്ഞു നോക്കും, പക്ഷേ അവർ അതൊന്നും കേൾക്കുന്ന പോലെയല്ല. ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവരും തിന്നാറുണ്ട് എന്നുള്ളതാണ്.
1: നമുക്കിത് മനസ്സിലാവുന്നത് ആശയപരമായി ഇവരടുത്ത സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആദർശം സ്വീകരിച്ചു വന്നതായിരിക്കും. ഭർത്താവും മക്കളൊന്നും അതിലേക്ക് വന്നിട്ടില്ല എന്നാണ് നമ്മളിത് മനസ്സിലാവുന്നത്. അപ്പോ ഇവർക്ക് തന്നെ ഇതിനെ കുറിച്ച് കുറെ അവ്യക്തതകൾ ഉണ്ട് താനും. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ നമ്മളിപ്പോ ഈ ആണ്ട് നേർച്ച പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ്, അതെന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ

0: പേരിലല്ലാതെ
1: അല്ലാതെ
0: നേർച്ച
1: നേർച്ച
0: പാടില്ല
1: പാടില്ല.
0: എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്ത പേര് നേർച്ച നേർന്നാൽ അത് ഷിർക്കാണ്.
1: അതെ.
0: അപ്പോൾ ഇതിൽ അടിസ്ഥാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു മാംസം വാങ്ങി പാചകം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി പറയുകയാണ്, എനിക്ക് ഇറച്ചി വേണ്ട, എനിക്കിത് കഴിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞാൽ, ആ ആവട്ടെ
1: ഓക്കെ
0: ഞാൻ നിനക്ക്
1: ഓക്കെ.
0: ഞാനൊരു കോഴിമുട്ട പൊരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതവിടെ പരിഹരിക്കും. എന്നാൽ ഈ ആണ്ടിന്ന് കൊടുന്ന പിന്നെ ഇറച്ചിയാണെങ്കിലോ, ഇത് പാചകം ചെയ്തിട്ട് കൊടുക്കുമ്പോൾ വീട്ടിലൊരു അംഗം കഴിക്കണില്ലെങ്കിൽ എന്തു ചെയ്യും? അതവിടെ കഴിപ്പിക്കും, ഇത് നീ കഴിക്കണം, അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കും. ചിലപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് എന്തു ചെയ്യും, ഫ്രിഡ്ജിലത് എടുത്തു
1: എടുത്തു വെക്കും,
0: വെക്കും,
1: അതെ
0: വർഷങ്ങളോളം എടുത്തു
1: ഒരു
0: വെക്കും. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ആ മാംസം കഴിച്ചാൽ
1: ഒരു
0: എന്തു ചെയ്യുന്നുണ്ട്, ഒരു
1: ബർക്കത്ത്.
0: പ്രത്യേക ബർക്കത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിയ മാംസവും ബിസ്മില്ല എന്ന് പറഞ്ഞ അർത്ഥമല്ലേ?
1: അതെ.
0: അതിനില്ലാത്ത ഒരു ബർക്കത്ത് എങ്ങനെ ഇതിന് കിട്ടി? കാരണം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബദരീങ്ങളുടെ കൂടെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പ്രീതി, ഏത് മക്കാമിൽ അല്ലെ ഏത് മഹാത്മാവിൻ്റെ പേരിലായിരുത്തോ അതാണ്. അങ്ങനെ വരുമ്പോൾ ഒമാ ഉഹില്ലലി ഗൈരില്ലാഹി ബിഹി, നമ്മൾ പന്നി മാംസം
1: അതെ അതെ.
0: പോലെയൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ് അള്ളാഹു
1: അള്ളാഹു
0: അല്ലാത്തവരുടെ
1: അല്ലാത്ത
0: പേരിൽ
1: ആളുകളുടെ
0: അറക്കപ്പെടും.
1: പേരിൽ അറക്കും.
0: അള്ളാഹു അല്ലാത്തൊരു പേരിൽ പറഞ്ഞാൽ ബിസ്മി ചൊല്ലിയോ എന്നുള്ളതല്ല
1: അല്ല
0: പ്രശ്നം,
1: അല്ല അതെ. അവിടെ
0: മറ്റൊരാളുടെ പ്രീതി ആഗ്രഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആ ബലിയിൽ. മനസ്സിലായി? അത് തിന്നുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകം ബർക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇതൊരു കാരണവശാലും ഇവർ കഴിക്കാൻ പാടില്ല
1: പാടില്ല. അതെ.
0: ഒന്നതാണ് പറയാണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റുള്ള ഒരാളുടെ വിശ്വാസമനുസരിച്ച് അയാൾ പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ
1: അതെ.
0: ബിംബങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം, ഇസ്ലാമിൽ കൊടിയ പാപമാണെന്നറിയാം, മനസ്സിലെ? പക്ഷേ നമ്മളുടെ ആ വിശ്വാസം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിംബാരാധനക്ക് പോകുന്ന ഒരുത്തിനെ തടുക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് അയാളെ എന്ത് ചെയ്യണം, അത് തെറ്റാണെന്ന് നമ്മളെപ്പോലെ അയാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ബോധ്യപ്പെടുത്താതെ തടസ്സപ്പെടുത്തുമ്പോൾ എന്താണ്, അയാളുടെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന പോലെ, അതിന് അയാളൊരു പോരാട്ടമായി കാണും, തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി കാണും. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവർ ഭർത്താവിനെ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ എന്ത് വേണം, അവകാശം വേണമെന്ന നിലക്ക് അയാൾ അതിനെ ഒരു മതപരമായ പോരാട്ടമായി കണ്ട് ഈ വൈഫിനോട് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, അതിലേക്കാണ് എത്തുക. അപ്പൊ അദ്ദേഹത്തെയും മക്കളെയും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഷിർക്കുണ്ടെങ്കിൽ നരകത്തിലല്ലേ, സ്വർഗത്തിൽ ഒരു കാലത്തും പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആണ് ഇവർ ചിന്തിക്കേണ്ടത്.
1: ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല ഷിർക്ക് എന്നുള്ളത്, അഗൗരവം ഈ സഹോദരി മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അടുത്തൊരു ചോദ്യം, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫും ഞാനും തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് അകന്നിട്ടാണ് കഴിയുന്നത്. 2 വർഷം മുമ്പ് വരെ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ ഒരുമിച്ചിട്ടാണ് പോയിരുന്നത്. ഇപ്പോൾ അങ്ങനെയില്ല. എവിടെ വെച്ചാണെങ്കിലും ഞാൻ ഭംഗിയില്ലാത്തതിന് കളിയാക്കുക, ഞാൻ എന്ത് സാധനം കണ്ടാലും അത് കൈക്കലാക്കും എന്ന രീതിയിൽ സംസാരിക്കുക. അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അങ്ങനെയുള്ള പെരുമാറ്റം, ഇതൊക്കെ കാരണം അകന്നു അത്യാവശ്യത്തിന് അവരുടെ വീട്ടിൽ പോവാറുണ്ട്. 25 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്നുവരെ ഞാൻ കള്ളെത്തി എന്നതിൻ്റെ ഒരു തെളിവ് ആരും കൊണ്ടുവന്നിട്ടില്ല. മക്കളില്ലാത്ത ജീവിതമാണ് എൻ്റേത്. ആ വിഷമത്തിൽ കഴിയുന്ന എന്നെയാണ് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ അവർ ഉംറക്ക് പോയിരുന്നു, എന്നെ കൊണ്ട് പൊരുത്തപ്പെടിയിച്ചു, പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
0: പൊതുവെ ധാരാളം സഹോദരിമാർ നിരന്തരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ പിണങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, അത് ഈ മാനുഷിക ബന്ധങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വളരെ സ്നേഹത്തിൽ അടുത്ത് ഇടപഴകിരുന്ന ആളുകൾ പിണങ്ങിയാൽ അത് ഭയങ്കര മനസ്സിനെ സ്വാധീനിക്കും. ഇപ്പം ചില പെൺകുട്ടികളൊക്കെ നമ്മളൊരു ഡിപ്രഷനായിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ അവിടെ ഹോസ്റ്റലിലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്കൂളിലൊരു ഫ്രണ്ടോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് അവരെ മാനസികമായി തളർത്തും. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ മാനസികമായി തളർന്നു പോയവർ. ഇവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ ചില ആളുകളുടെ സ്വഭാവങ്ങളിൽ എപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ചില സംസാരത്തിന് തെറ്റായ സംസാരത്തിൻ്റെ 3 ശൈലികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഒന്നതിൽ സർസാറൂന എന്ന് പറയും, വെറുതെ വർത്തന. അങ്ങനത്തെ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്തു ചെയ്യും, അവർ പറയുന്ന പല വാക്കുകളും നമ്മളെ നോവിക്കുന്ന വാക്കുകളായിരിക്കും. അതാണ്. പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതും അപകടകരമായ സംസാരമാണ്. മൂന്നാമത്തെ ഒരു സംസാരമാണ് ഇതിലേറ്റവും മാരകം. അത് ഈ തലത്തിലുള്ളതാണ്. അതായത് നമ്മളൊരു വലിയ ആളാണ് എന്ന നിലയ്ക്ക് മറ്റുള്ളവരെയൊക്കെ നമ്മൾ ചെറുതായി പരിഹസിച്ച് അവരുടെ തകരാറുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാം. അത് വളരെയധികം മോശപ്പെട്ടൊരു സംസാര രീതിയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംസാരങ്ങളുള്ള ആളെ കൂടെ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരാളെ സംസാരിക്കണ എപ്പോഴും എന്താണ്, ഒരു ഷെയറിങ് വർത്തമാനം പറയുന്നതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തുക എന്നല്ലേ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തോടൊക്കെ നമ്മൾ സംസാരിക്കും തോറും നമ്മൾ കൂടുതൽ ഫീലിംഗിലേക്കും കൂടുതൽ വിഷമത്തിലേക്കും നിരാശയിലേക്കും ഒക്കെയാണ് പോവുക. അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ടത് ഇത് ഇവരുടെ ഒരു പ്രശ്നമൊന്നല്ല, നമ്മൾ പെരുമാറുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അയാളുമായി ബന്ധങ്ങൾ പുലർത്തി കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം ആ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ലൈവാക്കി നിർത്തിയാൽ മതി. നമ്മൾ തെറ്റാൻ പോകണ്ട, നമ്മൾ മിണ്ടാത്തവരൊക്കെ തെറ്റിയവരല്ലല്ലോ. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ബന്ധപ്പെടുന്ന എത്ര ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതേപോലെ ഒരു ബന്ധമായി കൂട്ടിയാൽ മതി ഇത്, മനസ്സിലായി. അതല്ലാതെ നമ്മൾക്കൊരു ഗുണകരമായി നമ്മൾ സംസാരിക്കാത്ത ആളുകളുമായി നിരന്തര ബന്ധം പുലർത്തുമ്പോൾ ആ ബന്ധങ്ങൾ മുഴുവനും നമ്മളെ നിരാശപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഹോദരിയായിട്ട് എന്ത് ചെയ്യാം, ഒരു അകലത്തിൽ നിൽക്കട്ടെ. അവരും അങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ഒരു ഭയങ്കര ബന്ധത്തിന് വേണ്ടി പോകണ്ട. എന്നാലൊരു ബന്ധക്കുറവുള്ള പോലെ ഒരിക്കലും അവർക്ക് തോന്നും വേണ്ട. ആ നിലക്കൊരു സമീപനത്തിൽ നിന്നാൽ അവരിന്ന് വരുന്ന ഉപദ്രവങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ്
0: ഒഴിവാക്കാൻ പറ്റും.
1: അടുത്ത ചോദ്യം, എന്റെ ഭർത്താവിനും അവരുടെ പാരന്റ്സിനും പരസ്പരം സ്നേഹിക്കാൻ അറിയില്ല, പ്രത്യേകിച്ച് ഉമ്മാക്ക്. ഉമ്മയും മോനും അധികം ചോദ്യവും ബഹളവുമാണ്. ദേശക്കാരാണ് രണ്ടാളും. ഞാൻ രണ്ടുപേരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ രണ്ടാളും പറഞ്ഞത് നീ നിന്റെ പണിയെടുത്തോ, അവരുടെ കാര്യം നോക്കണ്ട എന്നാണ്, അതോ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണ്ട എന്നുള്ള രൂപത്തിൽ. ഞാൻ പിന്നെ ഒന്നും പറയാറില്ല, എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവർക്ക് പരസ്പരം സ്നേഹമുണ്ടാകട്ടെ എന്ന് 12 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത്രയും 12 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് നല്ല കൊടുക്കണമെന്നുള്ളത്. ഭർത്താവ് ഗൾഫിൽ നിന്നും വരുമ്പോൾ ആദ്യ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ കലഹങ്ങളാണ്, വേറെ വേറെ വെക്കലും തിന്നലുമായി. എന്നോട് ഭർത്താവ് ദേഷ്യത്തിൽ തന്നെയാണ്, ഞാൻ ഫുള്ള് ക്ഷമിക്കും. അതുകൊണ്ട് ഉമ്മയോട് ഉള്ള അത്ര എന്നോട് ദേഷ്യം കാണിക്കാറില്ല. ഇപ്പോൾ അവർ ഞങ്ങളോട് വേറെ താമസം അഥവാ വീട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ ചെറിയൊരു ക്വാർട്ടേഴ്സ് കെട്ടി, അവിടെയാണ് താമസം. ഞാനും പാരൻസും തമ്മിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോകലുണ്ട്, അവിടെ കൂടാറൊക്കെ ഉണ്ട്. പക്ഷെ ഭർത്താവ് ഇപ്പോൾ അവരെ കോള് ചെയ്യുക ഒന്നുമില്ല. ഞങ്ങൾ വേറെ കൂടിയതിൽ പിന്നെ പ്രശ്നം മറ്റൊന്നായി. മൂത്ത മോൾക്ക് ഈ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് തോന്നണം. ഒരു അത് ക്വാർട്ടേഴ്സിലത് ചെറിയൊരു വീടാണെന്നുള്ള രൂപത്തിലാണ് മൂത്ത മോൾക്കുള്ളത്. അവൾ അത് പല രീതിയിൽ എന്നോട് ദേഷ്യം തീർക്കും, എന്നെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കും. ഞാൻ ഒരുപാട് ആ വിഷയത്തിൽ കരഞ്ഞു. ഉമ്മ പറയും ഭർത്താവും അഥവാ ഈ ഉമ്മൻ്റെ മോനും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു എന്ന്. എനിക്ക് പേടിയാകുന്നു ഉപ്പയെ പോലെ തന്നെ മോളും ആകുമോ എന്നുള്ള പേടിയാണ്. അവൾ 8ാം ക്ലാസ്സിലാണ്. അവളോട് പണിയെടുക്കാൻ പറഞ്ഞാലൊക്കെ ദേഷ്യമാണ്, പഠിക്കാനും അടിയാണ്. അവളും ഉപ്പയും തമ്മിൽ ഒരു സ്നേഹവുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് നിലക്കുള്ള പ്രശ്നങ്ങളാണ് ഈ സഹോദരിയെ ഒരു ചോദ്യത്തിൽ. മോളെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത്?
0: എന്തായാലും നമ്മുടെ സഹോദരിമാരുടെ ഒക്കെ ടെൻഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതേപോലുള്ള ടെൻഷനുകളാണ് അധികം. കാരണം അവരെ കൊണ്ട് പലപ്പോഴും പറ്റാത്ത പല കാര്യങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതത്തിലാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യവും ബഹളവും ഫൈറ്റും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിത്വ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം മാതാപിതാക്കളോട് വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നു. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളും ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ പ്രതികരണത്തിനനുസരിച്ചല്ലേ തിരിച്ച് പ്രതികരണം ഉണ്ടാവുക. അതേപോലെ ഭാര്യയോടും അദ്ദേഹം എന്താണ് വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ട്. അത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്,
1: ക്ഷമിക്കുന്നുണ്ട്.
0: അപ്പോൾ അവളത് ക്ഷമിക്കുന്നത് കൊണ്ട് അവൾക്കും അയാൾക്കും തമ്മിൽ എന്തില്ല, വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അയാളെ പ്രസവിച്ച് വളർത്തിയ മാതാപിതാക്കൾ അത് ക്ഷമിക്കൂലല്ലോ. അവർ ഞങ്ങൾ മാതാപിതാക്കളല്ലേ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, അവരധികാരത്തോടു കൂടെ പ്രതികരിക്കും. അപ്പൊ അവിടെ ബഹളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവ പ്രശ്നമാണ് ഈ കലാപങ്ങൾക്ക് കാരണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാം. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ദേഷ്യത്തിനൊരു പരിഹാരം ഉണ്ടാകുമ്പോഴേ അവിടെ പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഇവർക്ക് എത്രമാത്രം കഴിയുമെന്ന് നമുക്ക് അറിയില്ല. ഇവരിപ്പോ അവരെ ഉപദേശിക്കാൻ വേണ്ടി പോയാൽ എന്റെ അടുത്ത് തെറ്റുന്നേ നീ കാണുള്ളൂ, ഉപ്പിയമ്മയും പറയണമെന്ന് നീ കാണൂല എന്ന് പറയും. അപ്പൊ ഇവർക്ക് ഇതിൽ ഇടപെടാൻ ഭയങ്കര പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇയാളുടെ പാരന്റ്സുമായി നല്ല ബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സാധ്യമായത് എന്തുകൊണ്ടാണ്, അവരുടെ പാരന്റ്സ് പെരുമാറാൻ കൊള്ളാത്ത ആളുകളാണെങ്കിൽ ഇയാളെക്കാളും ബുദ്ധിമുട്ട് ഇവൾക്കാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് അവർ ബേസിക്കലി എന്താണ്, മോശം ആൾക്കാരല്ല എന്നാണ് നമ്മൾ, നമുക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നതിൽ നിന്ന് നമ്മള് ഗവേഷണം ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണിത്. അപ്പൊ അദ്ദേഹം സ്വഭാവപരമായി വലിയൊരു മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു തെറ്റിദ്ധാരണയാണ്, എന്ത്
1: മക്കള്
0: ഭർത്താവ് ഇങ്ങനത്തെ ആളാവണോണ്ട് മക്കൾ അങ്ങനെയാണ്. ഈ ഭർത്താവ് അങ്ങനത്തെ ആളായത് കൊണ്ടല്ല മക്കളാവണത്. എപ്പോഴും ഒരു മോഡലായിട്ട് കിട്ടേണ്ടത് പാരന്റ്സ് അല്ലേ. ഇപ്പൊ പാരന്റ്സിന്ന് എങ്ങനെ നല്ലൊരു പെരുമാറ്റം പെരുമാറാം എന്ന മോഡൽ കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും ഒരു തെറ്റായ ഒരു മോഡൽ കിട്ടുകയും ചെയ്യുമ്പോൾ കുട്ടികൾ അതിനെ അനുകരിക്കുമ്പോഴാണ് വാപ്പയെ പോലെ മക്കളാവുന്നത്, ഉമ്മയെ. അപ്പൊ ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, അപ്പോ ഇതിലെ തെറ്റും ശരികളും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഒരിക്കലും ഇദ്ദേഹത്തിന്റെ തെറ്റായ പെരുമാറ്റ രീതികളെ കുട്ടികൾ എന്ത് ചെയ്യൂല, അനുകരിക്കില്ല. അങ്ങനെ കുട്ടികളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാകും എന്നെ മനസ്സിലാക്കണത്. അപ്പൊ അതത്രേ ഉള്ളൂ. അതല്ലാതെ ഇയാൾ ഇങ്ങനെ ആവുന്നതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.
1: ഈ ഒരു ചോദ്യത്തിൽ ഞാൻ എനിക്ക് ഇടപെട്ടതിൽ ചോദിക്കണം. ഇപ്പോ ഈ ഒരു കുട്ടി ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി ഒരു ക്വാർട്ടേഴ്സിലാണ്, അത് ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് സാധിക്കും? പ്രത്യേകിച്ച് ഈ ഒരു ന്യൂജൻ കുട്ടികള് ഒരു ചെറിയ നിസ്സാരമായ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ ഹോട്ടലിൽ പോകാൻ പോലും സന്നദ്ധരാവണില്ല എന്നൊരു വലിയ പ്രശ്നമാണ്. അത് അതിനെയും കൂടെ നമ്മളൊരു
0: അതെന്തുള്ള വെച്ചാല് നമ്മള് ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാമ്പത്തിക നില നോക്കാതെ തന്നെ രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യമാണ്.
1: അപ്പൊ
0: നിങ്ങളുടെ അധ്യാപന നിലക്ക് ഇപ്പൊ കുട്ടികൾ സ്കൂൾ വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ മൊബൈൽ നോക്കിയാൽ, പേന നോക്കിയാൽ, പുസ്തകം നോക്കിയാൽ, ബാഗ് നോക്കിയാൽ, പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു, ഞാനൊരു പാവപ്പെട്ട ആളാണ്, എനിക്ക് ബാഗ് ഉണ്ടാവൂല, ഞാൻ എന്റെ പുസ്തകത്തിൽ ഒരു റബ്ബർ ഇട്ടിട്ട് കൊണ്ടുവരും, എന്നാൽ മറ്റുള്ള ബാഗ് ഉണ്ടാവും, മനസ്സിലല്ലേ. എനിക്കൊരു ഡ്രസ്സേ ഉണ്ടാവുള്ളൂ, ഞാനത് മാറി മാറി ഇട്ടിട്ട് വരും, അത് കീറിയാ തുന്നി വരും. എന്നാൽ പണമുള്ളവരാണെങ്കിൽ ഓൽക്കെന്നും പുതിയ പുതിയ ഡ്രസ്സുകൾ ഉണ്ടാവും. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നത് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കും. ചോറ് വെക്കാത്ത വീടുകളുണ്ടാവും, എന്നും കഞ്ഞി കുടിക്കണേ, മനസ്സിലെ. അവരൊരിക്കലും മറ്റുള്ള വീട്ടിലൊക്കെ ചോറുള്ളതുകൊണ്ട് എന്റെ മക്കളും ചോറ് കഴിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടില്ല അവര്. നമുക്ക് ചോറ് കഴിക്കാൻ ഗതിയില്ല എന്നാണ്. ഇന്ന് അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു വിശേഷപ്പെട്ട ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലിലെ ഏറ്റവും നല്ലൊരു പുതിയ വിഭവത്തെ കുറിച്ച് ക്ലാസ് നിന്ന് ഇത് ബ്രോസ്റ്റ് കഴിച്ചവർ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ ബ്രോസ്റ്റ് കഴിക്കാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ സാമ്പത്തിക നില എന്തുമാവട്ടെ, എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, എല്ലാവരും ജീവിക്കും പോലെ ജീവിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആരെത്തി രക്ഷിതാക്കൾ നല്ലതന്നെ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ മുന്നിൽ കാണുന്ന ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല സൗകര്യത്തിലാണ് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ അതിനെപ്പറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ളതിനനുസരിച്ച് ജീവിച്ചും ഉള്ള അവസ്ഥയെ കുട്ടികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവലാണ് നമുക്ക് നല്ലത്. ഇന്ന് ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റിയേക്കും, നാളെ ചോദിക്കുന്നത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയേക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാടക വീടിലേക്ക് മാറുന്നതിന്റെ അനിവാര്യത ആ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത് ഇവിടെ ജീവിച്ചാലും നമുക്കൊരു സമാധാന ജീവിതം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ആ കുട്ടികൾ അതിനോട് ഇണങ്ങാൻ സാധ്യതയുണ്ട്.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും കൂടുതൽ പുണ്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത സ്നേഹക്കൂടാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ ഹാരിസ് ബിനു സലീമും അബ്ദുറഹ്മാൻ ചുങ്കത്രയുമാണ് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കൃത്യമായി നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇൻഷാല്ലാ ഒരു സ്ലോട്ടിൽ നമ്മളത് വായിക്കുന്നതാണ്. ഇതോടുകൂടി മോർണിംഗ് വൈബ്സിന് പരിസമാപ്തി കുറിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്നത് അബ്ദുള്ള സൽഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് ഒന്നിച്ചു കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 76 മുതൽ 79 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 75 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. അൽഹംദുലില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്ന 76 മുതൽ 78 വരെയുള്ള മൂന്ന് ചെറിയ ആയത്തുകൾ ശ്രോതാക്കൾക്കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ മറക്കാതെ ആവർത്തിച്ചു പാരായണം ചെയ്ത് പഠിക്കുക. കഴിഞ്ഞ ആയത്തൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം തുടങ്ങാം.

0: അൽഹംദുലില്ലാ, റബ്ബിൻ്റെ അതിമഹത്തായ കാരുണ്യത്താൽ സൂറ ഹിജ്റിലെ 76 മുതൽ 79 വരെയുള്ള ആയത്തുകൾ നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞു. സൂചിപ്പിക്കാറുള്ളത് പോലെ ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് പാരായണം ചെയ്യുക, നമ്മുടെ ഹിഫ്ദിനെ നിലനിർത്തുക. നമുക്ക് ഓരോരുത്തർക്കും നാളെ പരലോകത്ത് വലിയ ഒരു പ്രകാശമായി, സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി നമ്മുടെ ഈ പ്രവർത്തനത്തെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 76 മുതൽ 79 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: IIT പാലക്കാട് 15 ഒഴിവ്. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്രന്റീസിന്റെ 8 ഒഴിവുണ്ട്. 2022-23-26 വരെയുള്ള വർഷങ്ങളിൽ BE BTech ബിരുദം ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരമുണ്ടായിരിക്കുക. ഒരു വർഷ പരിശീലനം August 21 വരെയാണ് ഓൺലൈൻ അപേക്ഷാ തീയതി. മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവ്. IIT ഡാറ്റ സയൻസ് വിഭാഗത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോ അവസരം 2 ഒഴിവുണ്ടായിരിക്കും. IIT പാലക്കാട് ഒഴിവുകൾ സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.iitpkd.ac.in.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Ya man yara ma fi al-dhamir wa yasma'u anta al-mu'addu.
3: Nitya jeevithathil nam upayogikkunna ella vastukalum nannayi parishodhichum padichum aanu edukkaru. Oru kilo apple vaangumbalum, oru alpam meen vaangumbalum, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ കബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത കബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. തൗഹീദു റുബൂബിയത്തിനെക്കുറിച്ചുള്ള സൂഫി ചിന്താഗതികൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് അഷേഖ് സയദ് ബിൻ നാസർ അഷാത്രി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: തൗഹീദു റുബൂബിയത്തിനെക്കുറിച്ചുള്ള സൂഫി ചിന്താഗതികൾ, എഴുത്ത് ഷെയ്ഖ് സയദ് ബിൻ നാസർ അഷാത്രി, ഭാഷാന്തരം ഷമീർ മദീനി. മറഞ്ഞ കാര്യങ്ങൾ ഗൈബറിയൽ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു പറയുന്നു, അവന്റെ പക്കലാകുന്നു മറഞ്ഞ കാര്യങ്ങളുടെ ഖജനാവുകൾ, അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവനറിയുന്നു, അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 6:59. ഉന്നതനും മഹാനുമായ അള്ളാഹു പറയുന്നു, അവർ പറയുന്നു, അദ്ദേഹത്തിന് നബിക്ക് തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു തെളിവ് നേരിട്ട് ഇറക്കിക്കൊടുക്കപ്പെടാത്തത് എന്തുകൊണ്ട്? നബിയെ പറയുക, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ കാത്തിരിക്കൂ, തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 10:20. ആകാശഭൂമികളിലെ മറഞ്ഞ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിനാണുള്ളത്. അവങ്കിലേക്ക് തന്നെ കാര്യങ്ങളെല്ലാം മടക്കപ്പെടുകയും ചെയ്യും. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 11:123. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല അല്ലാഹുവല്ലാതെ. നിങ്ങളെന്നാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്നും അവർക്കു അറിയുകയില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 27:65. എന്നുമാത്രമല്ല, അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളും ഖളാ ഖദർ ലൗഹിൽ മഹ്ഫൂദിലെ ചില കാര്യങ്ങൾ പോലും തിരുത്താനും കൈകാര്യം ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കുമെന്നുവരെ അക്കൂട്ടർ ജലിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ വചനങ്ങളോട് എന്തുമാത്രം എതിർപ്പിലാണ് ഈ നിരർത്ഥകവാദം നിലകൊള്ളുന്നത്. അള്ളാഹു പറയുന്നു, ഭൂമിയിലെ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിന് നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞതായിട്ടല്ലാതെ. തീർച്ചയായും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 57:22. ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്കവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാനും വേണ്ടിയാണ്. അള്ളാഹു ഏതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല. അധ്യായം 57:23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പേ സൃഷ്ടികളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു നിർണയിച്ചു കഴിഞ്ഞു. അവന്റെ സിംഹാസനം അറുഷ് വെള്ളത്തിന്മേലായിരുന്നു. മുസ്ലിം. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. എന്നിട്ടതിനോട് അവൻ എഴുതാൻ കൽപ്പിച്ചു. അവരത് ചോദിച്ചു, എന്റെ രക്ഷിതാവേ, എന്താണ് ഞാൻ എഴുതേണ്ടത്? അവർ പറഞ്ഞു, അന്ത്യസമയം വരെയുള്ള എല്ലാറ്റിന്റെയും വിധി നിർണയങ്ങൾ ഖദർ നീ രേഖപ്പെടുത്തുക. അബൂദാവൂദ്. അതായത്, ഗുണവും ദോഷവും അള്ളാഹുവിന്റെ കൈകളിൽ മാത്രമാണ്, അഥവാ അവനാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും നടത്തുന്നതും. അള്ളാഹു പറയുന്നു, നിനക്കല്ലാഹു വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അവനൊഴികെ അത് നീക്കം ചെയ്യാൻ ഒരാളുമില്ല. അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹം തട്ടിമാറ്റാൻ ഒരാളുമില്ല. തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് അത് അനുഗ്രഹം അവൻ അനുഭവിപ്പിക്കുന്നു. അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. വിശുദ്ധ ഖുർആൻ അധ്യായം 10:107. സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ തിർമിദി ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അറിയുക, സമൂഹം ഒന്നടങ്കം നിനക്ക് വല്ല ഉപകാരവും ചെയ്തു തരാൻ വേണ്ടി ഒരുമിച്ചുകൂടിയാൽ പോലും അള്ളാഹു നിനക്ക് വിധിച്ചിട്ടില്ലാത്ത യാതൊരു ഉപകാരവും ചെയ്തു തരാൻ അവർക്ക് സാധിക്കുകയില്ല. വല്ല തരത്തിലുമുള്ള ബുദ്ധിമുട്ടും നിനക്ക് വരുത്താൻ അവരൊന്നടങ്കം ഒരുമിച്ചുകൂടിയാലും അള്ളാഹു നിനക്ക് വിധിച്ചിട്ടില്ലാത്ത ഒന്നും വരുത്താൻ അവർക്ക് സാധിക്കുകയില്ല. പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങി, അഥവാ വിധികൾ നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം. അപ്രകാരം തന്നെ റുബൂബിയത്തിന്റെ വിഷയത്തിൽ സൂഫികൾക്ക് പറ്റിയ മറ്റൊരു ഭീമാബദ്ധമാണ് അദ്വൈത സങ്കല്പം, അതായത് അള്ളാഹുവല്ലാത്ത ഒന്നും തന്നെയില്ല എന്ന വിശ്വാസം. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതൊക്കെയും അള്ളാഹുവാണത്രേ. നാം ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ പ്രകടരൂപങ്ങളാണത്രേ. സർവലോകരക്ഷിതാവാണത്രേ ഈ കാണുന്ന സൃഷ്ടിജാലങ്ങളത്രയും. സത്യനിഷേധികളും മാലിന്യങ്ങളുമടക്കമുള്ള എല്ലാം ദൈവത്തിന്റെ ദൃശ്യരൂപങ്ങളാണെന്ന ഇത്തരം കുഫുറിന്റെ സത്യനിഷേധത്തിന്റെ വാക്കുകൾ ഒരാളും പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അവരുടെ അടുക്കൽ കാണപ്പെടുന്നതൊക്കെയും ദൈവമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ കാലത്ത് മതനിയമങ്ങളെ ആദരിക്കുന്ന ബുദ്ധിയുള്ള ഒരാളും അങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെയാണ് ആധുനികരായ ചില സൂഫികളുടെ കൃതികളിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതായി ഞാൻ കാണുന്നത്. അങ്ങനെ ഞാനും അവരിൽ ചിലരും തമ്മിൽ തൽവിഷയകമായി വാഗ്വാദങ്ങൾ നടന്നു. ഈ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി അതിന്റെ നിരർത്ഥകത മനസ്സിലാക്കാൻ. ഈ വാദമനുസരിച്ച് ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ് എന്ന് ഫിർഔൻ പറഞ്ഞതും സത്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. മറിയമിന്റെ പുത്രൻ മസീഹ് ദൈവമാണെന്ന് പറഞ്ഞവരെക്കുറിച്ച് അവിശ്വാസികളെന്ന് പറയാൻ പറ്റില്ല എന്നുമാകും. അള്ളാഹു പറയുന്നതാകട്ടെ, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. ഏക ആരാധ്യനല്ലാതെ യാതൊരാരാധ്യനുമില്ല തന്നെ. അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ അധ്യായം 5:73. അപ്പോൾ സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവാണ് എന്ന് പറയുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും?
4: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
6: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവ്വത്തിന്റെ തെളിവുകൾ, ഭാഗം 153, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ, ഭാഗം 5. നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനിയനായ അബൂബക്കർ സലഫി.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതവുമായി യോജിക്കുന്നതാണ്. ആ ശുദ്ധ പ്രകൃതം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകനായ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം. ആ ബോധ്യം മാത്രമല്ല, അവന് മാത്രം ഇബാദത്ത് കൊടുക്കണം എന്ന ശുദ്ധമായ തൗഹീദിൻ്റെ പ്രകൃതമാണ് മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹു ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രമാണങ്ങൾ ധാരാളമുള്ളതിൽ ചിലത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. എന്നാൽ ഈ ഫിത്രത്തിൽ നിന്ന് അവനെ തെറ്റിക്കുന്ന പലതുമുണ്ടെന്ന് പറഞ്ഞു അവൻ്റെ മാതാപിതാക്കൾ, പിശാചുക്കൾ, അവൻ ജീവിക്കുന്ന അന്തരീക്ഷം, അവൻ്റെ വിദ്യാലയങ്ങൾ, അവൻ ജീവിക്കുന്ന നാട്, അങ്ങനെ പലതും അതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ഈ ഫിത്രത്ത് അതിൻ്റെ ഉണർവിൽ നിന്ന് മാറി അത് ഉറക്കത്തിലേക്ക് പോകും. അതേസമയം അതിനെ ഉണർത്താൻ ചില വഴികളുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ആലോചിക്കുക, പിന്നെ ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുക. ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ഏതാനും ചില കാര്യങ്ങൾ കൂടി ഈ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. വഹുവല്ലദീ മദ്ദൽ അർള വജാലഫിഹ റവാസിയ വ അൻഹാറ, അവനത്രേ ഈ ഭൂമിയെ നമുക്ക് നീട്ടിത്തന്നത്. ഈ വിശാലമായ ഭൂമി ഇത്ര വിശാലമാണ് നമുക്ക് അങ്ങനെയുള്ളത് അനുഭവപ്പെടുന്നത്. അപ്പം അതൊരു നീണ്ട രൂപത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഭൂമിയുടെ ആകൃതി നമുക്കറിയാം, പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട രൂപത്തിൽ അതിനെ നീട്ടിത്തരികയാണ് റബ്ബ് സുബ്ഹാനഹു തആല. വജാലഫിയ റവാസിയ വൻഹാറ, അതിലവൻ പർവ്വതങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ പുഴകളെയും. വമീൻ ഖുല്ലി സമറാത്ത്, എല്ലാവിധ കായ്ക്കനികളെയും എല്ലാവിധ ഫലങ്ങളും. ജാലഫിഹ സൗജൈനി സിനൈൻ, അതിലൊക്കെ അവൻ ഓരോന്നിനും ഇണകളായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പഴങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഇഴജന്തുക്കളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ എല്ലാം ഇണകളായിട്ടാണ് ഇവിടെ. പിന്നെ യൗശില്ലയിലെ നഹാർ, പകലിനെ രാത്രിയിൽ പൊതിയുന്നു, രാത്രിയെ പകലിൽ പൊതിയുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ വന്ന രാപകലിൻ്റെ മാറി മാറി വരലിനെ പറ്റി സൂചിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഭൂമിയെപ്പറ്റി, അതിലുള്ള പർവ്വതങ്ങളെപ്പറ്റി, അവരുള്ള അരുവികളെപ്പറ്റി, കായ്ക്കനികളെപ്പറ്റി, പഴവർഗ്ഗങ്ങളെപ്പറ്റി, ഈ ലോകത്തെയും എല്ലാ സൃഷ്ടികളും ഇണകളായി സൃഷ്ടിക്കപ്പെട്ടതിനെപ്പറ്റി, ഇതൊക്കെ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇന്ന ഫീ ദാലിക ആയ, അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതക്ക്, അവർക്കാണ് ദൃഷ്ടാന്തങ്ങളുള്ളത്. പക്ഷെ അവർ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു ആരാധനയാണ്. അതുവഴി അവർക്ക് ശുദ്ധമായ ആ പ്രകൃതം, അതിൽ നിന്ന് അതിൻ്റെ ഉണർവ് കാരണം അവർക്ക് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം ലഭിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. വമിൻ ആയാത്തി അൻ ഖലഖലക്കും മിൻ അംഫുസിക്കും അസ്വാജൻ, മറ്റൊരു അത്ഭുതമാണ് പറയുന്നത്. എന്തൊരത്ഭുതമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്! എന്നിട്ട് അവന് പറ്റുന്ന രൂപത്തിലൊരു എണയ റബ്ബ് സംവിധാനിച്ചു. അതൊക്കെ ആലോചിച്ചാൽ എന്തൊരത്ഭുതങ്ങളാണ്! പക്ഷേ ചിന്തിക്കുന്നവർക്ക് അതാണ് വമിൻ ആയാത്തി അൻ ഖലഖലക്കും മിൻ അംഫുസിക്കും അസ്വാജൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അവൻ ഇണകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലിത്തസ്കുനുവിലേ, അവരിലേക്ക് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ. എത്ര വ്യക്തമാണ്, എന്തെല്ലാം പ്രതിസന്ധികളോടെ ജീവിച്ചാലും തൻ്റെ വീട്ടിലെത്തുമ്പോൾ, തൻ്റെ ഇണയുടെ അടുത്തെത്തുമ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ടാകും. വജാല ബൈനക്കും മവദ്ധത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു തന്നു. അതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ്. അതില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് സന്താനങ്ങൾ നിലനിൽക്കാൻ, മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്? ഇന്ന ഫീ ദാലിക്കല ആയാത്തിൽ ലിഖൗമിൻ യതഫക്കറൂൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആർക്ക്? ചിന്തിക്കുന്ന ജനതക്ക്. ഇതുപോലെ ഓരോന്നും വേറെ വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങൾ എല്ലാ അത്ഭുതങ്ങളാണ്, ചിലത് അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ചെറിയ ചെറിയ ഇനങ്ങളാണ് നമുക്ക് തോന്നുന്നവ. ആകാശം ഭൂമിയൊക്കെ വലിയ വിഷയം മൊത്തത്തിൽ പറഞ്ഞു. എന്നാൽ അതിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഔഹയ റബ്ബുക്ക ഇലൻ നഹിൽ, തേനീച്ചക്ക് നിന്റെ റബ്ബ് വഹി നൽകി, നിർദ്ദേശം നൽകി. അനിത്തഹദി മിനൽ ജിബാലി ബുയൂത്തൻ വമിന ശജർ, മരങ്ങളിലും അതുപോലെ പർവ്വതങ്ങളിലുമൊക്കെ വീടുകളുണ്ടാക്കുക. വമിമ്മായി ആരുഷൻ, അവർ കെട്ടിയുണ്ടാക്കുന്ന എന്തൊക്കെയാണ് അതിലൊക്കെ. സുമ്മ കുലീമിൻ കുല്ലി സമറാത്ത്, എന്നിട്ട് എല്ലാ പഴങ്ങളിൽ നിന്ന് തിന്നുക. ഫസുലുക്കി സുബുല റബ്ബിക്ക് ദുലുല, റബ്ബിൻ്റെ മാർഗത്തിലൂടെ നീ പ്രവേശിക്കുക. കീഴ്പ്പെടുത്തപ്പെട്ട ഒരുപാട് വഴികൾ. യഹ്റുജുമിൻ ബുത്തൂനിയ, ഈ തേനീച്ചകളുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു. ഷറാബ് ഒരു പാനീയം, മുഖ്തലിഫൻ അൽവാൻ വ്യത്യസ്ത നിറത്തിലുള്ള, ഫി ഷിഫാ ഉൽനാസ് അത് ജനങ്ങൾക്കതിൽ ശിഫയുണ്ട്, രോഗശമനമുണ്ട്. ഇന്ന ഫി ദാലിക്കല ആയത്തല്ലി ഖൗമി യതഫക്കറുൻ, തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ഈ ലോകത്ത് അത്ഭുതങ്ങളാണ്, എല്ലാം പഠനവിധേയമാക്കണം. തേനീച്ചയെപ്പറ്റി വിശാലമായ പഠനം നടന്നിട്ടുണ്ട്. ആ തേന് എന്ന അത്ഭുതം അത് രോഗങ്ങൾക്ക് ശിഫയാണ്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടെ തേന് ശേഖരിക്കുന്നത് പെൺ തേനീച്ചകളാണ്, അതുകൊണ്ട് അറബിയിൽ ആ രൂപത്തിൽ പെണ്ണ് സ്ത്രീകളോട് സംസാരിക്കുന്ന സ്ത്രീലിംഗ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ സ്ത്രീകളാണ് തേന് ശേഖരിക്കുന്നതെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അറിയപ്പെട്ട വിഷയമല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ ഓരോ പ്രയോഗവും പിൽക്കാലത്ത് വരുന്നവർക്കും എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു വചനം അത് തെറ്റിയല്ലോ എന്ന് പറയാൻ ഒരാളും കഴിയില്ല. അപ്പം എല്ലാ കാലത്തെപ്പറ്റി അറിയുന്ന ഏകനായ റബ്ബാണ് ഇത് അവതരിപ്പിച്ചത് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ ഈ ചിന്ത മനുഷ്യനെ പ്രേരിപ്പിക്കും. അഫലാ യൻദുറൂന, ദ വേറൊരു സൃഷ്ടിയെപ്പറ്റി ചോദിക്കുന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നവർ ചിന്തിക്കുന്നില്ലേ? ആ ഒട്ടക അതിന് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ കൈകാലുകളും അതിൻ്റെ മുഖവും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല ശരിപ്പെടുത്തിയിട്ടുള്ളത്. മരുഭൂമിയിലെ കപ്പൽ എന്ന നിലക്കാണല്ലോ ഒട്ടകം അറിയപ്പെടുന്നത്. ആ മരുഭൂമിയിലെ വെയിലത്തും അതിലൂടെ നടക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അതിന് പറ്റിയ രൂപത്തിൽ അതിൻ്റെ കാല് സംവിധാനിച്ചു. അതുപോലെ മരുഭൂമിയിലെ മുൾച്ചെടികൾ, അതൊക്കെയാണ് അതിൻ്റെ ഭക്ഷണം. അതിൽ നല്ല ബലമുള്ള മുള്ളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് തിന്നുമ്പോഴും അതിന് പരിക്ക് പറ്റാത്ത രൂപത്തിലാണ് അതിൻ്റെ പല്ലും മുഖവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ക്രമീകരിച്ചിട്ടുള്ളത്. മരുഭൂമിയിലൂടെ അതിൻ്റെ കാല് പുതഞ്ഞു പോകാതിരിക്കാൻ ഒരു പ്രത്യേക രൂപത്തിലാണ് ആ കാലിനെ സംവിധാനിച്ചിട്ടുള്ളത്. മരുഭൂമിയിൽ എപ്പോഴും വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ഇത്രയോ നൂറിലേറെ ലിറ്റർ വെള്ളം ഒരേ സമയം അതിന് കുടിക്കാൻ കഴിയുന്നു എന്നൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. എന്നിട്ട് ആ വെള്ളം അതവിടെ ശേഖരിച്ചു വെക്കും. വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ആ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ. ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ പഠനം നടന്നിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ മഹാദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്. അപ്പോൾ അവയെപ്പറ്റിയൊക്കെ നിരന്തരമായി ചിന്തിക്കാനാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വൈലസമായി കൈഫ റുഫിയത്ത്, എങ്ങനെയാണ് ഈ ആകാശം ഉയർത്തപ്പെട്ടത്? ഈ ഭീമാകാരങ്ങളായ ഏഴ് ആകാശങ്ങൾ നമുക്കറിയാം, ഒരു തൂണില്ലാതെ ഒന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഒരു തൂണും അതിനില്ല. എങ്ങനെയാണ് അതൊക്കെ നിൽക്കുന്നത്? അതുപോലെ അതിലുള്ള നക്ഷത്രങ്ങൾ എന്താ, എത്ര എണ്ണിയാ തീരാത്ത നക്ഷത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ആകാശങ്ങളെപ്പറ്റി, അതുപോലെ അതിലുള്ള മറ്റ് സൃഷ്ടിജാലങ്ങളെപ്പറ്റി എല്ലാം ചിന്തിക്കണം. വൈലൽ ജിബാലി കൈഫനുസിബത്ത്, നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ് ഇതൊക്കെ. എങ്ങനെയാണ് ഈ പർവ്വതങ്ങൾ അങ്ങനെ നാട്ടപ്പെട്ടത്? അത് ഭൂമിയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആ പർവ്വതങ്ങളെ വേണ്ട രൂപത്തിൽ ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഓരോന്നും. വൈലൽ അർളി കൈഫ സൂത്തിഹത്ത്, ഈ ഭൂമി നമുക്ക് വിശാലമാക്കി തന്നത് അവർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെ മനുഷ്യന് വാസയോഗ്യമായ എല്ലാ കാര്യങ്ങളുള്ളതാണ് ഈ ഭൂമി എന്ന ഗ്രഹം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ ഇതാ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. അവ അനേകം സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ട ചില വചനങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ ലഭിക്കും. അവർ തൗഹീദിൽ നിന്ന് തെറ്റാതെ ഇരിക്കും. അതാ പറയണം, അവരെ ശുദ്ധ പ്രകൃതത്തിലേക്ക്, അത് ഉണർന്നു നിൽക്കുന്നതിലേക്ക് അവനെ സഹായിക്കുന്ന വിഷയങ്ങളാണ് ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ ഉള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ഒഫി അംഫുസി, അവരുടെ ശരീരത്തിലും സ്വന്തം ശരീരം ഓരോന്നും എങ്ങനെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്? കയ്യിൻ്റെ വിരലുകൾ എങ്ങനെയാണ്, അതിൻ്റെ സന്ധികൾ എങ്ങനെയാണ്, കാലിൻ്റെ, അതുപോലെ ഓരോ അവയവവും, അവൻ്റെ കണ്ണ് എവിടെയാണ് വെച്ചത്, എല്ലാം വേണ്ട സ്ഥലത്ത്. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ ഈ പ്രകൃതം, അവൻ്റെ രൂപം, അത് റബ്ബ് ശരിപ്പെടുത്തിയത്. അവൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളെല്ലാം ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നു. അതാണ് വഫി അംഫുസിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെപ്പറ്റിയും ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അവരുടെ ശരീരങ്ങളിൽ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കും. ഹെത്തായ തബയ്യനലവും അന്നുൽ ഹഖ്, ഇതാണ് സത്യം എന്നവർക്ക് ബോധ്യപ്പെടുന്നത് വരെ. അവലം യക്ഫി റബ്ബിക്ക യക്ഫി ബി റബ്ബിക്ക അന്നവാലാ കുല്ലി ഷൈൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ് എന്നത് പോരെ, നിന്റെ റബ്ബ് എല്ലാറ്റിനും സാക്ഷിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ റബ്ബിനെപ്പറ്റി എന്തുകൊണ്ടാണ് അവർക്ക് ബോധമില്ലാത്തത്? പലരും വേണ്ടതിന് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതാണ് അവരുടെ ഐഹിക ജീവിതത്തിൻ്റെ വിഷയത്തിലൊക്കെ അവർ ബുദ്ധി ഉപയോഗിക്കും. ഈ ലോകത്ത് അവർക്ക് അവരുടെ ആർത്തിക്ക് അനുയോജ്യമായ വല്ലതും കിട്ടുക ചെയ്യുമ്പോൾ അതിനൊക്കെ ബുദ്ധി ഉപയോഗിക്കും. അതേസമയം യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കേണ്ട വിഷയത്തെപ്പറ്റി അവർ അശ്രദ്ധരാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഒക്കെ അയ്യമ്മിൻ ആയത്തിൻ ഫി സമാവാത്തി വല്ലർ, ആകാശത്തും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. യമുറൂനാലെ ആ ദൃഷ്ടാന്തങ്ങളിൽ അവർ നടന്നു പോകുന്നു. വഹുമന്നാ മൂലും, പക്ഷെ അവർ അതിനെപ്പറ്റി അശ്രദ്ധരാണ്. ഈ അശ്രദ്ധ അവരെ ശിർക്കിലേക്ക് എത്തിക്കും, മതത്തിൽ നിന്ന് പിന്മാറി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കും. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അധിക പേരും ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ചിന്തയെപ്പറ്റി ഒരിക്കൽ ഇമാം ഇബ്നുൽ ജൗസി, അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടി ഇവിടെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അറലലി ഫി തരീഖിൽ ഹജ്ജ് ഖൗഫ് മിനൽ അറബ്, ഞാൻ ഹജ്ജിന് പോകുമ്പോൾ എനിക്ക് അവിടെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും കൊള്ളക്കാരോ വല്ല അറബികളോ ഉണ്ടാവുന്നൊരു പേടി. അപ്പോൾ ഞാനത് വഴി മാറ്റി പിടിച്ചു. ഫസിർന അല തരീഖ് ഖൈബർ, ഖൈബറിൻ്റെ വഴിയിലൂടെ പോയി. അപ്പോൾ ഫറായിത്തു മിനൽ ജിബാൽ അൽ ഹാ ഇല വത്തുറുഖ് അൽ അജീബ, അത്ഭുതങ്ങളായി ഉറന്നിൽക്കുന്ന പിന്നെ പർവ്വതങ്ങൾ ഞാൻ കണ്ടു, അത്ഭുതകരമായ വഴികൾ ഞാൻ കണ്ടു. മാധുഹരനി എന്നെ ആശ്ചര്യപ്പെടുത്തിയ. അങ്ങനെ അവരൊക്കെ ചിന്തിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തൊരു മഹാപണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ജൗസി. അപ്പം ആ യാത്ര മുഴുവനും ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. മുകളിലേക്ക് നോക്കുന്നു, ഭൂമിയിലേക്ക് നോക്കുന്നു, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എല്ലാം അത്ഭുതങ്ങളാണ്. റബ്ബനാമ ഹലക്തഹാദാബാത്തിൽ അവരുടെ മനസ്സിലൂടെ വരുന്ന വാക്കാണ്, അള്ളാഹു ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, എന്തെല്ലാം അത്ഭുത പ്രതിഭാസങ്ങളാണ് നിന്റെ സൃഷ്ടിജാലങ്ങളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയും നല്ല തഖ്വയുള്ളവർ, ബുദ്ധിയുള്ളവർ. വസാദത് അളമത്തുൽ ഖാലിഖ്, ഞാനിങ്ങനെ ഓരോന്നിനെപ്പറ്റി സൃഷ്ടിജാലങ്ങളെപ്പറ്റി ആലോചിച്ചു പോകുമ്പോൾ സൃഷ്ടാവിനെപ്പറ്റിയുള്ള മഹത്വം എൻ്റെ മനസ്സിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഫസോറ യാരുലുവി ഇന്ത ദിക്രി തുറുക്ക് നൗ താളിയും, ഈ വഴികളെപ്പറ്റിയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ റബ്ബിനെപ്പറ്റിയുള്ള മഹത്വം അതെൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഫസുഹത്തു ബിന്നഫ്സ്, വീണ്ടും എൻ്റെ മനസ്സുണർന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഔബുരിയിൽ അൽ ബഹർ, നീ കടലിലേക്ക് പോകും. ഇപ്പം മലകൾ, പർവ്വതങ്ങൾ, അങ്ങനെയുള്ള വിശാലമായി കിടക്കുന്ന മരുഭൂമികൾ എല്ലാം അത്ഭുതമാണല്ലോ. പിന്നെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, സമുദ്രങ്ങൾ കാണാനൊന്ന് പോയാലോ. അങ്ങനെ സമുദ്രത്തിൻ്റെ കരയിൽ പോയി ആ അത്ഭുതങ്ങൾ ദർശിക്കണം, അദ്ദേഹം ചിന്തിക്കണം, എന്തൊരു അത്ഭുതകരം. വല്ലൂരി ഇലയോയില അജായിബിഹി, ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, കടലിലേക്ക് പോയിക്കോളൂ, എന്നിട്ട് അത്ഭുതങ്ങളെപ്പറ്റി ആലോചിച്ചോളൂ. എങ്കിൽ തുഷായിദി അഹ്വാലൻ ഹി അഅളമു മിൻഹാദി, ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ, അതിലൂടെ ഇളകി വരുന്ന തിരമാലകൾ, അതുപോലെ ആ കടലിൻ്റെ ഉള്ളിൽ കാണുന്ന മറ്റുള്ള ജീവജാലങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ. അതിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലുകൾ, പിന്നെ ആ വെള്ളം, അതൊക്കെ ഓരോന്നും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. സുമുഹുർജി ഇലൽ ഖൗൻ വൽതഫിത്തിയിലേ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഞാൻ പിന്നെ വീണ്ടും എൻ്റെ മനസ്സിനോട് പറഞ്ഞു, നീ ലോകത്തിലേക്ക് വിശാലമായി ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആകാശങ്ങളിലേക്ക്, ഭൂമികളിലേക്ക്, വല്ലഫുലാക് ഗോളങ്ങളിലേക്ക് ഒക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിനെ അദ്ദേഹം പായിക്കുകയാണ്, പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും. അതിന് പുറമെ പിന്നെ ഈ ലോകം, അദ്ദേഹം പറയുകയാണ്, ഈ ലോകം ഇതൊക്കെ പരലോകത്ത് റബ്ബിൻ്റെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ആ റബ്ബിൻ്റെ മഹത്വം എത്രയായിരിക്കും? അങ്ങനെ ആ റബ്ബിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹാനായ റബ്ബിനെ ഒഴിവാക്കിയിട്ട് ആ റബ്ബിൻ്റെ അർശിനെപ്പറ്റി എന്താണ് പഠിപ്പിച്ചത്? അർശല്ല, അർശിലാണ് റബ്ബ് ഇസ്തിവാഗിലായത്. അതേസമയം റബ്ബിൻ്റെ പാദം വെക്കുന്നതാണ് കുർസി. ആ കുർസീൻ്റെ മഹത്വം എത്രയാണ്? ഈ ആകാശങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വിശാലമായ ഏഴ് ആകാശങ്ങൾ നമുക്കറിഞ്ഞുകൊടുത്തതാണ് അതിൻ്റെ വിശാലത. എന്നാൽ അത് കുർസിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ഒരു വിശാലമായ മരുഭൂമിയിൽ ചെറിയ ഒരു വളയം ഇട്ടാൽ ആ മരുഭൂമിയും വളയും തമ്മിൽ വല്ല താരതമ്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാൽ ഈ വലിയ ലോകം എന്ന് നമ്മൾ പറയുന്ന ഏഴാകാശങ്ങളും മറ്റുള്ളതൊക്കെ അത് ഈ കുർസിയുമായി ബന്ധിക്കുമ്പോൾ തന്നെ ആ മരുഭൂമിയിലിട്ട ആ വളയവും തമ്മിലൊരു താരതമ്യമില്ലല്ലോ. എന്നാൽ ഈ ലോകവും റബ്ബിൻ്റെ കുർസിയും തമ്മിൽ തന്നെ ഒരു താരതമ്യമില്ല. പിന്നെ എങ്ങനെയുണ്ട് അർശ്? അപ്പം അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ പിന്നെ ഇസ്തിവാഇൽ ആയ റബ്ബ് സുബ്ഹാനഹു തആലയുടെ മഹത്വം എങ്ങനെയാണ്? ഇതൊക്കെ ആലോചിക്കുകയാണ് അദ്ദേഹം ഹജ്ജിൻ്റെ യാത്രയിലാണ് ഓരോന്നോരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.

0: അഫകൈഫ യഇനസ് ബിഹാദൽ വുജൂദ് മൻ നളറ ബി ഐനി ഫിക്രിഹി, ഈ ലോകത്തെപ്പറ്റി ശരിക്ക് ചിന്തിക്കുന്ന മനുഷ്യന്മാർ പിന്നെ ഈ ലോകത്ത് തന്നെ ഈ ഭൗതികതയിൽ മാത്രം ഇണങ്ങിച്ചേരുന്നത് എങ്ങനെയാണ്? വഖൈഫ യഫുലു അർബാബുൽ ഖുലൂബ് അൻ ദിക്രി ഹാദൽ ഇലാ അൽ അലീം, ഈ മഹാനായ ഈ റബ്ബിനെ പറ്റി എങ്ങനെയാണ് ഈ മനുഷ്യർ അശ്രദ്ധരാവുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്, സദാസമയം ചിന്തിക്കാനുണ്ട്. ചിന്ത എത്ര വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ റബ്ബിൻ്റെ മഹത്വത്തെപ്പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരും, പിന്നെ അവനെപ്പറ്റിയുള്ള ബോധവും ഭക്തിയും വർദ്ധിക്കും. അവനും പറഞ്ഞ നിയമമനുസരിച്ച് ജീവിക്കും, അവന് മാത്രം സുജീവിത അർപ്പിക്കും, നിർച്ച വഴിപാടുകൾ അവന് മാത്രം, പ്രാർത്ഥനകൾ അവനോട് മാത്രം, അങ്ങനെയായി മാറും മനുഷ്യൻ്റെ ജീവിതം എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിക്കുന്നത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമല്ലാ ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ ഭാഗം 153, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ ഭാഗം 5. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് വബിഹദിയിഹി തതലാശിൽ ഖുലൂബ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ وعلى آله وصحبه الطهار أما بعد بهمان يرأي بيس راديو سروداكل ربيع الأول ماسم നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പൊതുവിൽ മുസ്ലിം സമുദായത്തിലെ ഒരു സിംഹഭാഗം, ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വല് പിറക്കുമ്പോഴേക്കും പ്രവാചക സ്നേഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, മീലാദുൻ നബിയ് എന്നിത്യാദി ധാരാളം പദപ്രയോഗങ്ങളും പരാമർശങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി റബീഉൽ അവ്വല് വരുമ്പോൾ അവൻ ഓർമ്മ വരേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ഇസ്ലാമിക ചരിത്രത്തിൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് റബീഉൽ അവ്വൽ മാസം, സഫർ മാസം, ഓരോ മാസങ്ങളിലും അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണങ്ങൾ, ഹദീസുകൾ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള മാസമാണല്ലോ സഫർ. സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കലശലായ പനി ബാധിക്കുന്നത്. തലവേദനയും പനിയും അദ്ദേഹത്തെ ബാധിക്കുകയുണ്ടായി. സഫറിൻ്റെ അവസാനം 28-27 തീയതികളിലാണ്. പിന്നീട് ഏകദേശം 2 മാത്രമേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നുള്ളൂ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുക.

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനി ബാധിച്ച് വീട്ടിൽ വിശ്രമത്തിലായിരിക്കുന്ന വേളയിൽ നമസ്കാരത്തിന് അഞ്ചു വക്കത്ത് പള്ളിയിലേക്ക് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമായിരുന്നു. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റി ഒരു ഏകദേശ ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകിയിട്ടുമുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ വിളിച്ച് പറയുകയുണ്ടായി, യാ മുആദ്, താങ്കൾ ഇനി മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ ഫലഅല്ലക തമുറു ബിമസ്ജിദി വഖബരി, ഇനി അടുത്തൊരു തവണ നിങ്ങൾ തിരിച്ച് മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുകൊള്ളണമെന്നില്ല, ഒരുപക്ഷേ എന്റെ ഖബറായിരിക്കും മുആദ് താങ്കൾ കാണുക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് വിടവാങ്ങൽ പ്രസംഗത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയ ഉപദേശം, അതിലൊക്കെ അതേപോലെ തന്നെ ആ വിടവാങ്ങൽ ഹജ്ജ് കഴിഞ്ഞ ഉടനെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതും അതൊക്കെ അവിടുത്തെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകളായി അറിയിക്കപ്പെട്ടതായിരുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഈ സൂറത്തൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടടുത്താണ് എന്ന് അക്കാലഘട്ടത്തിൽ സ്വഹാബികൾ തിരിച്ചറിഞ്ഞിരുന്നു. അവർക്കത് ഏറെ വിഷമമുണ്ടാക്കിയിരുന്നു. പക്ഷെ അത് എപ്പോൾ വരും, എപ്പോൾ സംഭവിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എപ്പോൾ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചും അവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. അടുത്തിട്ടുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. ആ ഇടക്കാണ് സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കലശലായ തലവേദനയും പനിയും ബാധിക്കുന്നത്. ആ പനി പിന്നീട് കുറഞ്ഞിട്ടില്ല, അതങ്ങനെ ശക്തമായി കൂടുകയും ആ രോഗം മൂർച്ഛിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം വഫാത്തിനോടടുത്ത ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകാനും കഴിഞ്ഞിരുന്നില്ല. അവിടുന്ന് അത്രയേറെ തളർന്നു പോയിരുന്നു. ശരീരമാസകലം തളരുമാറ് ക്ഷീണമനുഭവപ്പെടുമാറ് അവിടുന്ന് അത്രയും രോഗത്തില അമർന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചുറ്റും കൂടിയ സ്വഹാബത്തിനോടും തൻ്റെ ഭാര്യമാരോടുമൊക്കെ പറയുമായിരുന്നു, എൻ്റെ തലയിലൂടെ ഏഴ് കിണറ്റിലെ വെള്ളം മുഴുവനായി എന്റെ തലയിലേക്കൊഴിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു എന്നാണ്. കാരണം അത്രയും അവിടുന്ന് ചൂടും പ്രയാസവും അനുഭവിച്ചിരുന്നു. അപ്പൊ ആ വെള്ളം തലയിലൂടെ ഒഴിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടാനും ഉണർവ് കിട്ടാനും പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി പോകാനുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തലയും അതുപോലെ തന്നെ മുഖവും ഒക്കെ തടവിക്കൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ രണ്ട് സ്വഹാബികളുടെ ചുമലിൽ തൂങ്ങി അവിടുന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടു നമസ്കാരത്തിന്. നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് സാധാരണ മിമ്പറിന്മേൽ കയറിയാണ് പ്രസംഗിക്കാറുള്ളത്, എഴുന്നേറ്റ് നിന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു പ്രസംഗിച്ചു. മയ്യഇഷ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇ റാഷിദീനൽ മഹ്ദിയീൻ അല്ലു അലൈഹ ബിന്നവാജിദ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലായി രേഖപ്പെടുത്തപ്പെട്ടത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വേദനിപ്പിക്കുന്ന സംസാരം അന്ന് അവിടെ നടത്തി. അത്രയും അവശനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അവിടുന്ന് ഇരുന്ന് സംസാരിച്ചത്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ. അതുകൊണ്ട് ഔസീന, യാ റസൂലല്ലാ, നബിയെ ഞങ്ങൾക്ക് കനപ്പെട്ട ഒരു ഉപദേശം തന്നാലും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യഷ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇ റാഷിദീനിൽ മഹ്ദിയീൻ അല്ലാഹു അലൈഹ ബിന്നവാജിദ്. എൻ്റെ കാലശേഷം കുറച്ചധികം കാലം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മതത്തിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇ റാഷിദീനിൽ മഹ്ദിയീൻ, ആ ഘട്ടത്തിൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണേ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഹാബത്ത് പഠിപ്പിച്ച എന്റെ സുന്നത്തിനെ, അവരനുധാവനം ചെയ്ത എന്റെ സുന്നത്തിനെ അവരിലെ മാതൃകയെന്നോണം നിങ്ങളും പിൻപറ്റണേ. അല്ലാഹു അലൈഹ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് ആ സുന്നത്തിനെ നിങ്ങൾ കടിച്ചു പിടിക്കണേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയുണ്ടായി. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ ദിവസം അവിടുത്തെ കാണാൻ വേണ്ടി സ്വഹാബികൾ ഓരോരുത്തരായി കയറി വരുന്നുണ്ട്, അവിടുത്തോട് സലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യമാരെ അരികിലുണ്ട്, വിശിഷ്യ ആയിഷ റളിയല്ലാഹു അൻഹ അരികിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇടയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ അവിടുത്തെ വഫാത്തിനോട് തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്വഹാബത്തിന് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായി. സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നത്, ഇമാമത്തിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അദ്ദേഹം അന്ന് സുബഹിക്ക് ജനങ്ങൾക്ക് ഇമാമത്തായി ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഈ മെഹ്റാബിന്റെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുന്ന മെഹ്റാബിന്റെ തൊട്ടപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്ന റൂം. അവിടുന്ന് താമസിക്കുന്ന റൂമിന്റെ കർട്ടൻ പതുക്കെ മാറ്റി. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി വരികയാണ്, അവിടത്തേക്ക് ശിഫയായിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും വിചാരിക്കുകയും എന്നിട്ട് പുറകിലേക്ക് നിൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമം നിൽക്കാൻ. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, ഇഷാറയിലൂടെ പറഞ്ഞു, അല്ല നിങ്ങൾ നമസ്കാരം തുടർന്നോളൂ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനെയും ഒരു നേതാവിൻ്റെ കീഴിൽ അണിനിരന്ന് തോളോട് തോൾ ചേർന്ന് കണങ്കാലുകൾ മടമ്പുകാലുകൾ ചേർത്ത് വെച്ച് പരസ്പരം ഒന്നിച്ച് നിന്ന് നമസ്കരിക്കുന്ന തൻ്റെ ഉമ്മത്തിനെ അവിടുന്ന് നിറകണ്ണുകളോടെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി കൂടി നോക്കി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്തൊക്കെ വേഗം നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിൻ്റെ പരിസരത്തെത്തി. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കർട്ടൻ മാറ്റി നോക്കിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ടു അവിടത്തേക്ക് ശമനം വന്നിട്ടുണ്ട്, ശിഫ വന്നിട്ടുണ്ട് എന്നവരിൽ പലരും വിചാരിച്ചു, അവരിൽ പലരും വിശ്വസിച്ചു. പക്ഷേ അത് കെടാൻ പോകുന്ന ആളിക്കത്തലാണെന്നവരിൽ ആരും അറിഞ്ഞില്ല. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഏകദേശം ലൊഹാ സമയത്ത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ലൊഹാ നേരത്ത് പൂർവാഹ്ന സമയത്ത് വിശ്വാസികൾ ലൊഹായുടെ സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുന്ന വേള ഉണ്ടല്ലോ, ആ നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കപ്പെടുന്നത്. അതിനു മുമ്പ് അവിടുത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസഹനീയമായ വേദനയും പരവേശവും പ്രയാസവും കണ്ടപ്പോ മകൾ പറഞ്ഞു, വഖർബ അബാ, എന്റെ പൊന്നുപ്പാ, എന്തൊരു വേദനയാണ് നിങ്ങൾക്ക്, എന്തൊരു പ്രയാസമാണ് ഉപ്പാ നിങ്ങൾ സഹിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലാ അബീ കർബുൻ ബഅദൽ യൗം, മോളെ നിന്റെ ഉപ്പാക്ക് ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ വേദനയുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് വസീയത്ത് കൊടുത്തു. അവിടുന്ന് സദഖ നൽകി, ആളുകൾക്ക് നമസ്കാരത്തെ പറ്റിയും ബോധവാന്മാരാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇലർ റഫീഖില്ല അലാ, ഇലർ റഫീഖില്ല അലാ, അത്യുന്നതനായ റബ്ബിന്റെ നാദനിലേക്ക്, റബ്ബിലേക്ക് എന്ന് മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അന്ന് റബീഉൽ അവ്വല് 12 തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച നേരത്ത്, പ്രസവിച്ച സമയത്ത്, അത് അദ്ദേഹം ഒരു പ്രവാചകനാകാൻ പോകുന്ന ആളാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അത് രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. സാധാരണ ഒരു കുട്ടി മക്കയിൽ ജനിച്ചു എന്നേ അവർ കരുതിയിട്ടുള്ളൂ. 40-ാമത്തെ വയസ്സിൽ നുബുവത്തിന് അർഹനാകേണ്ടവനാണ്, റിസാലത്തിന് അവകാശിയാകേണ്ടവനാണ് എന്ന അറിവ് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അത് രേഖപ്പെടുത്താനും പോയില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് അഭിപ്രായം പറഞ്ഞു പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങളാണ് പറഞ്ഞത് എന്നാണ് പ്രവാചകൻ ജനിച്ചു എന്നുള്ളതിന്. കാരണം അതിന് കൃത്യമായ തെളിവില്ല എന്നുള്ളത് തന്നെയാണ് സംഗതി. അല്ലെങ്കിലും ഒരാളുടെ ജനന ദിവസത്തിനും മരണ ദിവസത്തിനും എന്തിരിക്കുന്നു? വിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ജനനത്തെപ്പറ്റിയും പരാമർശിക്കപ്പെടുന്ന സംഭവമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ജനനവുമായി ബന്ധപ്പെട്ട് ജനനത്തിന്റെ തൊട്ടു മുമ്പ് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടു, സൂറത്തു മറിയമിലും മറ്റുമൊക്കെയായി. പ്രസവിച്ചതിനു ശേഷമുള്ള കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഖുർആനിൽ ഒരു സ്ഥലത്തു പോലും ആ ഈസാ നബി അലൈഹിസ്സലാം എന്നായിരുന്നു ജനിച്ചത് എന്ന പരാമർശമില്ല. കാരണം എന്താ, എന്നു ജനിച്ചു എന്നുള്ളതിനർത്ഥമല്ല, അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതറിയുന്നതിൽ മുഅ്മിനീങ്ങൾക്കൊരാവശ്യവുമില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം ഖുർആനിൽ ഉണ്ടാകാതിരുന്നത്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഇന്ന ദിവസമാണ് എന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലില്ല, ഒരാൾക്കുമില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വല് 12. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളികളിൽ പലപ്പോഴും നടത്തപ്പെടുന്ന വെള്ളിയാഴ്ചയിലെ അറബി ഖുത്ബയിൽ, റബീഉൽ അവ്വല് മാസത്തെ അറബി ഖുത്ബ, അതിൻ്റെ ആ നബാത്തി ഖുത്ബ എന്ന ആ പുസ്തകം, ആ ബുക്ക്, ആ കിതാബ് അതൊന്ന് പരിഭാഷപ്പെടുത്തി തരുമോ എന്ന് ഉസ്താദിനോട് ചോദിച്ചു നോക്കിയാൽ അതിൽ കൃത്യമായി നമുക്കറിയാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മാത്രമാണ് ആ ഖുത്ബകളിലൊക്കെയുള്ളത്. പ്രിയപ്പെട്ടവരെ, ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഖുർആനിലോ ഹദീസിലോ ഇല്ല എന്നുറപ്പായിരിക്കും. അത് ചെയ്യുവാനും അപ്രകാരം ബിദഅത്തിന്റെ അവകാശികളാകുവാനും അങ്ങനെ പാടില്ല നമ്മൾ. നേരെ മറിച്ച് സുന്നത്ത് കൃത്യമായി സ്വീകരിച്ചത് അനുധാവനം ചെയ്ത് അത് പിൻപറ്റി ജീവിക്കാനാകണം നമ്മൾ കടപ്പെടേണ്ടത്, ബാധ്യസ്ഥരാകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇൻഷാല്ലാ, നമുക്ക് ഇനി പിന്നെ മധുരം ഖുർആനിലേക്ക് നമ്മൾക്ക് കാതോർക്കാം. അധ്യായം 3 സൂറ ആലിമ്രാനിലെ 16-27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. അബ്ദുറഹ്മാൻ അൽ ഉസ്സിയുടെ ഖിറാത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ ആ ഖിറാത്ത് നമുക്ക് കാതോർക്കാം.

0: من الحي وترزق من تشاء بغير حساب.
1: ما شاء الله. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഏതൊരാളെയും പോലെ നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പ്രോഗ്രാമിൽ വെച്ച് ബഹുമാന്യനായ ഷെരീഫ് കാര നടത്തിയ സംസാരത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. wisdom islamic organization അതിന്റെ പോഷക ഘടകങ്ങളും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ജനകീയ പ്രതിരോധത്തിൻ്റെ അധ്യക്ഷനും അതിഥികളുമടക്കം വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, സദസ്സിലും ഈ അങ്ങാടിയുടെ ഓരത്തും ഓൺലൈൻ വഴിയും ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മയെല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇത്തരമൊരു പ്രോഗ്രാം ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ കാരണമെന്താണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നും സ്വാഗത ഭാഷണം മുതൽ ഇങ്ങോട്ട് ഇതുവരെയുള്ള എല്ലാ സംസാരങ്ങളിൽ നിന്നും, അതിനപ്പുറം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാടിൻ്റെ ചർച്ചകളെ വീക്ഷിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യമുള്ള, മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രകൃതത്തോട് ഒരിക്കലും ചേർത്തുവെക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്ത ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂംബ എന്ന പേരിലുള്ള ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിനോട് ശക്തമായ പ്രതികരണമുണ്ടാവുകയും അവിടെ നിന്നങ്ങോട്ട് ദൃശ്യ മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ എല്ലാം അതിൻ്റെ അലയൊലികൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സൂംബ വിദ്യാലയങ്ങളിൽ എത്തിയത് എന്നും എപ്പോഴാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത്, ശേഷമുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അടക്കം സമൂഹത്തിൽ നിന്ന് അതിൻ്റെ വിഷയത്തിലുണ്ടായ പ്രതികരണം എന്താണ്, ഈ കൂട്ടായ്മ അതിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയത് എടുത്തു ചാടിക്കൊണ്ടായിരുന്നോ അല്ലയോ, ആ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തുടങ്ങിയ വിഷയങ്ങളുടെ നാൾവഴികൾ നമ്മുടെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹൃത്ത് ഷമീൽ മഞ്ചേരി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലിബറലിസം എന്ന ആശയത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് നിർത്തിയതിൽ നിന്ന് എന്റെ ചുരുങ്ങിയ നേരത്തെ ഈ സംസാരത്തെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരു രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളിലേക്ക് ഒന്നിച്ച് ഒരു രോഗം വരുന്ന സാഹചര്യം ഒരു നാട്ടിലുണ്ടായാൽ എന്തുകൊണ്ടാണ് ഈ രോഗം ഇങ്ങനെ പടരുന്നത്, എവിടെ നിന്നാണ് ആളുകൾക്ക് ഈ രോഗം അവരുടെ ശരീരത്തിലേക്ക് വന്നെത്തുന്നത്, അതിൻ്റെ കാരണമെന്താണ് എന്ന കൃത്യമായ പഠനവും അന്വേഷണവും എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. നാട്ടിൽ അത്തരം എന്തു കാര്യമുണ്ടാകുമ്പോഴും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, പഠനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒക്കെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന പഠനം നടത്താറുണ്ട് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മൾ നാം ജീവിക്കുന്ന ഈ ഒരു പുതിയ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെയാണ് നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, കുട്ടികളിൽ, യുവാക്കളിൽ, പുതിയ തലമുറയിൽ, നാളെയുടെ വാഗ്ദാനമാകേണ്ടവരിൽ, ക്യാമ്പസുകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെ വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ പഠിച്ചവരാണ്. നമ്മുടെ മക്കൾ കാലങ്ങളായി പല വിദ്യാലയങ്ങളിലും പഠനം നടത്തുന്നവരാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ SSLC പരീക്ഷയുടെ സമയത്ത്, നമുക്കറിയാമല്ലോ, പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടക്കുന്ന സമയത്ത് പോലീസിന്റെ കാവലും നമ്മുടെ LKGയിലോ UKGയിലോ ഏറി വന്നാൽ LP സ്കൂളിലൊക്കെയുള്ള കുട്ടികളെ സ്കൂൾ വിട്ടാൽ കൂട്ടാൻ കാത്തു നിൽക്കുന്നത് പോലെ, 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുകയും ഒരു വേള ആ നിർദ്ദേശം പാലിച്ച് കുട്ടികളെ കൂട്ടാൻ പോയവരിൽ നമ്മളും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈയൊരു നില നമുക്കുണ്ടായത്? ഒരു സ്കൂൾ അടക്കുന്ന ദിവസം, പരീക്ഷ കഴിയുന്ന ദിവസം മക്കൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത, നേരത്തെ പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ചിന്തകൾ, ആഘോഷങ്ങളോട്, തുള്ളാനും ചാടാനും കിട്ടുന്ന അവസരങ്ങളോട്, DJ പാർട്ടികളോടുള്ള അവളുടെ താൽപര്യങ്ങൾ ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അവരുടെ വാക്കുകളിൽ മുൻപൊന്നും കുട്ടികൾ പറയാത്ത, കേൾക്കാത്ത ചില പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം, ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് മാതാപിതാക്കളുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന അവസ്ഥ മക്കളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ അധ്യാപകർ അധ്യാപികമാർ കേവലം ചില അക്ഷരക്കൂട്ടുകൾ നമ്മെ പഠിപ്പിക്കുകയും ചില സൂത്രവാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും മാത്രമല്ല ചെയ്തത്. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ, സംസ്കാരത്തെ ക്രമീകരിക്കുന്നതിൽ നമ്മുടെ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ സ്വഭാവ പെരുമാറ്റ രീതികളിൽ ഏതെങ്കിലും നിരക്ക് അധ്യാപകർ സംസാരിച്ചാൽ, അവർ ഇടപെട്ടാൽ അതിനെപ്പോലും കുട്ടികൾ ചോദ്യം ചെയ്യുന്ന വളരെ ദുഃഖകരമായ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എങ്ങനെ വേണം, എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയാൻ നമ്മുടെ കുട്ടികൾ പാകപ്പെട്ടിരിക്കുന്നു. അവരതിന്റെ ഭാഗമായി ചില പദപ്രയോഗങ്ങൾ, മൈ ബോഡി മൈ ചോയ്സ് പോലെയുള്ള ചില പദപ്രയോഗങ്ങൾ നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ശരീരം, ആ എന്റെ ശരീരത്തിൽ ഞാൻ എന്തു ചെയ്യണം, ഞാൻ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം, എന്തു പറയണം, എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്റെ തീരുമാനമാണത്, ഞാൻ തീരുമാനിക്കും, ഞാൻ നിശ്ചയിക്കും, അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് മുതിർന്നവരോട്, മാതാപിതാക്കളോട്, അധ്യാപകരോട് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ശക്തമായ കൊലപാതകങ്ങളും അക്രമങ്ങളും വിദ്യാലയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഷഹബാസ് എന്ന വിദ്യാർത്ഥി ഒരു പരീക്ഷ മാത്രമാണ് അവൻ എഴുതാൻ കഴിഞ്ഞത്. എന്തേ കാരണമെന്ന് നമുക്കറിയാം. അവന്റെ സഹപാഠികളുടെ അക്രമം കൊണ്ട് ആ കുട്ടി മരണപ്പെടുന്ന അവസ്ഥയിലേക്ക്, അതിനുശേഷം ആ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടതാണ്. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മളുടെ മക്കൾ പാകപ്പെട്ടു വരുമ്പോൾ, സഹോദരങ്ങളെ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു രോഗമുണ്ടാകുമ്പോൾ അത് പടർന്നു പിടിക്കുമ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റ രീതികളിൽ സംഭവിച്ച മാറ്റത്തിന്റെ കാരണം എന്താണ് എന്ന അന്വേഷണം തീർച്ചയായും നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് അന്വേഷിക്കുന്ന, നിഷ്പക്ഷമായും സത്യസന്ധമായും ആ കാരണത്തെ തേടിപ്പോകുന്ന ഏതൊരു മനുഷ്യനും അവൻ എത്തിപ്പെടുന്ന ഉത്തരം 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഒരു പ്രത്യേക മതമായി മാറിയ ലിബറലിസം എന്ന തോന്നിവാസത്തിന്റെ രീതിശാസ്ത്രം നമ്മുടെ കുട്ടികളെ അതിന് പാകപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുക. നമുക്കറിയാം, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം അനേകായിരം മതങ്ങളുള്ള, ആ മതങ്ങൾക്കൊക്കെ അനുയായികളും വിശ്വാസികളുമുള്ള, ആചാര അനുഷ്ഠാനങ്ങളും രീതിശാസ്ത്രങ്ങളുമുള്ള, അടിസ്ഥാന ആശയങ്ങളുള്ള ഒരുപാട് മതങ്ങളുണ്ട്. അതിൽ മറ്റൊരു മതമായി, യഥാർത്ഥത്തിൽ ലിബറലിസം ഒരു മതമായി രൂപപ്പെട്ടിരിക്കുന്നു. ആ മതത്തിന്, ദൈവമില്ല എന്ന് പറയുന്ന ആ മതത്തിന് അതിൻ്റെതായ ഒരു ആശയ അടിത്തറയുണ്ട്. എന്താണ് അതിൻ്റെ ആശയ അടിത്തറ? ലിബറലിസം എന്ന ആദർശത്തിന്റെ, ആശയത്തിന്റെ അടിത്തറ എന്താണ്? അതിൻ്റെ അടിത്തറ തോന്നിയതുപോലെ ജീവിക്കുക എന്നതാണ്. തോന്നിയ പോലെ ജീവിക്കുക. എന്തുമാത്രമേ വേണ്ടുള്ളൂ, ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകുന്നില്ല എങ്കിൽ, അത് നാം പറയുന്ന ഉപദ്രവമല്ല, അവര് ഉപദ്രവമായി കാണുന്ന ചില രീതികളുണ്ട്. അങ്ങനെയുള്ള ഒരു ഉപദ്രവം ഒരാൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ, എനിക്ക് തോന്നിയതൊക്കെ ചെയ്യാമെന്നും ആ തോന്നുന്നതൊക്കെ എന്റെ ധാർമ്മികതയാണ് എന്ന് പറയുന്നതാണ് ലിബറലിസത്തിന്റെ ആശയ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോന്യാസമാണ് അടിത്തറ. തോന്നിയ പോലെ ജീവിക്കാറുന്ന തോന്യാസം ചെയ്യ, തോന്നിവാസം ചെയ്യുക എന്നത് ഒരു ആശയ അടിത്തറയായി കൊണ്ടുവന്ന ആ ലിബറലിസത്തിന്റെ കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ പുതിയ തലമുറയിൽ ഈ മാറ്റത്തിന്റെ കാരണം. ഞാൻ വെറുതെ പറയുകയല്ല, ഈ ചിന്താഗതി ഉണ്ടാകുമ്പോൾ ഇവർ പറഞ്ഞു വെച്ച ആശയം എന്താണ്? ആരോടും ഒരാൾക്ക് ശാരീരിക ബന്ധമാകാം. സഹോദരങ്ങളെ, ഒരു പൊതുവേദിയിൽ, ഒരു അങ്ങാടിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ധാർമ്മികതയെയും സദാചാരത്തെയും മൂല്യബോധത്തെയും ഇഷ്ടപ്പെടുന്ന, അതിനെ നെഞ്ചോട് ചേർക്കുന്ന മനുഷ്യരാണ് ഇവിടെ കൂടിയവർ, ഈ അങ്ങാടിയിൽ കേൾക്കുന്നവർ. നമുക്കിങ്ങനൊരു സ്ഥലത്ത് പരസ്യമായി പറയാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുന്നതല്ല ഈ കാര്യങ്ങൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഉമ്മയും മക്കളും ആങ്ങളെയും പെങ്ങളും അടക്കമുള്ള ശാരീരിക ബന്ധങ്ങളെ
4: പരസ്പര സമ്മതമുണ്ടെങ്കിൽ എതിർക്കേണ്ടതില്ല എന്ന് പറയാൻ മാത്രം വലിയ തോന്യാസമാണ് ഇവർ ആശയ അടിത്തറയായി കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു ഭാഗത്ത് ശക്തമായി ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാരും വളരെ കൃത്യമായ ചില സംവിധാനങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരെ ബോധവൽക്കരണത്തിന് നടത്തുന്നുണ്ട് എന്നതിൽ നമ്മൾക്ക് ആർക്കും എതിരഭിപ്രായമില്ല. അത്തരം നന്മയോട് നമ്മളെല്ലാവരും ചേർന്നു നിൽക്കും, ഇനിയും ചേർന്നു നിൽക്കും. നേരത്തെ ഷമീൽ അദ്ദേഹത്തിന്റെ സംസാരത്തിലും അത് ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ എല്ലാ കൂട്ടായ്മകളും എല്ലാ സംവിധാനങ്ങളും ലഹരിക്കെതിരെ ശക്തമായി അതിന്റെ പോരാട്ടം നടത്തുന്നു. അങ്ങനെ പോരാട്ടം നടത്തുമ്പോഴും തോന്നിവാസത്തെ ആശയ അടിത്തറയായി കൊണ്ടു നടക്കുന്ന, മൈ ബോഡി മൈ ചോയ്സ് എന്ന തോന്നിവാസങ്ങൾക്ക് വാതിൽ തുറക്കുന്ന ഈ ആശയത്തെ അടിത്തറയായി കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യർക്ക് ലഹരിയുടെ കാര്യത്തിൽ പറയാനുള്ളത് എന്താ? MDMA അടക്കമുള്ള കാര്യങ്ങൾ നിയമപ്രകാരം അനുവദിച്ചു കിട്ടണമെന്നാണ്. ഇത് എന്റെ ഒരു വാക്കല്ല, ഒരു ചെറിയ സംസാരം നമുക്ക് കേൾക്കാം.
5: എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്.
6: ഈ
5: MDMA എന്ന് പറഞ്ഞ ഇയാൾ എന്താ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എടാ, ഇവിടെ കാറ് വെച്ച് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? ഇത് ഞാൻ വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ്.
6: കെമിക്കൽ ഡ്രഗ്സ് പെട്ടെന്ന് ഒരാൾ
5: പെട്ടെന്ന് പെത്തഡിനെ മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ?
6: അപ്പോ മയക്കുമരുന്ന് പറയുന്നത് ഇതൊന്നും നിരോധിക്കുന്നു,
5: നിരോധിച്ചുകൂടാ.
4: നോക്കൂ, നിങ്ങൾ നമ്മളെല്ലാവരും വേദി കെട്ടി സ്റ്റേജുകൾ കെട്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കി MDMA അടക്കമുള്ള കാര്യങ്ങള് അത് സമൂഹത്തിൽ ഇല്ലാതെയാകണമെന്ന് ശക്തമായി പറയുമ്പോ നിരോധിച്ചുകൂടാ, നിരോധിക്കാൻ പാടില്ല ഇതൊന്നും. പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നറിയോ? ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ശരിക്കും നമ്മളെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം, നമ്മൾ വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെല്ലാവരും ഈ സമൂഹം ഒരു തിന്മയായി കണ്ട് എതിർക്കുന്ന ശക്തമായ ഈ തിന്മ പോലും അത് എതിർക്കേണ്ടതില്ല എന്നും അതൊക്കെ നിയമപരമായി തന്നെ അനുവദിച്ച് കിട്ടുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്ന് പറയുന്ന ഈ തോന്നിവാസം, ഇതാണ് യഥാർത്ഥത്തിൽ ലിബറൽ ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആളുകൾ സമൂഹത്തിന് കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ തുടങ്ങിയ ഓരോ വിഷയത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ തകർക്കുന്ന രൂപത്തിൽ ആരോടും എന്തും എങ്ങനെയുമാകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്രത്തോളം. ഇപ്പൊ നമ്മളൊക്കെ AI സംവിധാനം വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചത് അതിനെ എങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്താം എന്നത് ആലോചിക്കുമ്പോൾ, AI സംവിധാനമൊക്കെ വന്ന് റോബോട്ടുകളെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഇത്തരം ആളുകൾ പറഞ്ഞു വെച്ചത് എന്താണെന്നറിയോ? ആ ക്ലിപ്പ് കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണ് നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവളൊക്കെ രൂപത്തിലുള്ള റോബോട്ട് ഉണ്ടാക്കിയാൽ നമ്മളെ ആ സംഘടന തീർന്നു കിട്ടും എന്ന് വരെ പ്രസംഗിക്കാൻ മനസ്സു കാണിച്ചവർ. അതാണ് ലിബറലിസം എന്ന് പറയുന്ന ആശയത്തിന്റെ അടിത്തറ. എന്തും തോന്നിയതൊക്കെ ചെയ്യാം. അത്തരമൊരു ചിന്താഗതിയെ പതിയെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു മധ്യവയസ്കരായ മുതിർന്ന പ്രായമായ ആളുകളോടൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരിക്കലും ഏശുകയില്ല, അവരത് ഏറ്റെടുക്കുകയില്ല എന്നത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഏത് പുതിയ കാര്യത്തോടും ഒരു ആഗ്രഹം തോന്നുന്ന, ആകാംക്ഷ തോന്നുന്ന, ഏത് കാര്യങ്ങളോടും ഒരു താല്പര്യം തോന്നുന്ന വിദ്യാർത്ഥികളെ, കുട്ടികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നതിന്റെ പരിശ്രമങ്ങൾ ഏറെക്കാലമായി സമൂഹത്തിൽ ഇവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല വഴികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ ഇത് വിദ്യാർത്ഥികളിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ഒരു 1-2 വർഷങ്ങൾ പിറകോട്ട് പോയാൽ നമ്മുടെ നാട്ടിൽ നടന്ന യൂണിഫോമിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. എന്തായിരുന്നു അവിടെ പറഞ്ഞത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നാണ് പറഞ്ഞത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, അഥവാ ആണും പെണ്ണുമൊക്കെ ഒരേ യൂണിഫോമിൽ സ്കൂളുകളിൽ വരുന്ന സാഹചര്യം, അതിന്റെ ചർച്ച തുടങ്ങിയ ആ സമയത്തു തന്നെ നാട്ടിൽ ആ ചർച്ചയെ എവിടെ കൊണ്ടുപോയി കെട്ടാനാണ് ശ്രമിച്ചത്? അതിപ്പം നമ്മളെ ഈ പെൺകുട്ടികൾക്കൊക്കെ ഓൾക്ക് ഒരു കംഫേർട്ടായ ഒരു ഡ്രസ്സ് അഥവാ ഒരു പാൻസൊക്കെ ധരിക്കുകയാണെങ്കിൽ ഓൾക്ക് കുറച്ചും കൂടി ഒരു കംഫേർട്ടായിരിക്കും. ഇപ്പങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യണ്ടല്ലോ, എന്താ പോ കുട്ടികളൊന്ന് ഒരു മ്യൂസിക് ഒട്ടൊക്കെ ചാടുമ്പോഴേക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കണ പോലെ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ ചർച്ച വന്നപ്പോ അന്ന് ആളുകൾ പറഞ്ഞത്, പലരും പറയാൻ ശ്രമിച്ചത്, പലരും ആ ചർച്ചയെ ചുരുക്കിക്കെട്ടാൻ ശ്രമിച്ചത് പാന്റിന്റെ നീളവും വലുപ്പവും പാന്റിനെ കുറിച്ചുള്ള പഠനങ്ങളിലുമൊക്കെയാണ്. അന്നും നമ്മൾ പറയുകയുണ്ടായി, എന്തായിരിക്കും ഇത് ഈ നാട്ടിൽ വന്നാലുണ്ടാകുന്ന അപകടമെന്ന്. ഈ യൂണിഫോമിന്റെ ചർച്ച കേവലം ഒരു പെൺകുട്ടി പാന്റ് ധരിക്കുന്നതിലേക്ക് മാത്രം ചുരുങ്ങി നിൽക്കുന്നതല്ല എന്ന് ശക്തമായി അന്ന് നമ്മൾ ഓരോരുത്തരും സമൂഹത്തെ പഠിപ്പിച്ചു അല്ലെ. അന്ന് നമ്മുടെ ഒരു ചാനലിൽ ബഹുമാനനായ അബ്ദുള്ള ബാസിൽ തന്നെ ഈ വിഷയത്തിൽ വരുന്ന അപകടം എന്തായിരിക്കുമെന്നും ഇത് നടപ്പാക്കിയ നാടുകളിൽ സംഭവിച്ച ദുരന്തം എന്താണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒന്ന് നമുക്ക് ആ ഒരു ഭാഗം കേൾക്കാം.
7: മനസ്സിലാക്കേണ്ടത് ഇനി ഇതിന്റെ അപകടം ഇവിടെയാ, അപകടമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി, അത് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ഈ തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വളരുന്ന തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണത്. ഇത് കേരളത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ, കേരളത്തിൽ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് യൂണിഫോം എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇത് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതെ അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ അത് ഇത് നടപ്പിലാക്കി ഒരുപാട് മുന്നോട്ട് പോയതാണ്. അവിടെയുള്ള കണക്ക് തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് നടപ്പിലാക്കിയതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കാ ഗ്ലോബൽ കൺസ്യൂമർ സർവേയുടെ ഒരു കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ തലമുറ ഈവൻ ജെൻ സിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ തലമുറയിൽ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ആളുകൾ കൂടി വരുന്നതാണ്. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിൽ കൺഫ്യൂഷൻ ഉള്ള വലിയ തലമുറ വരുന്നു. ഇത് തന്നെ അവരുടെ സർവേയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1946 മുതൽ 64 വരെ 95% ഈ ജെൻഡർ കൺഫോമിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഉണ്ടായിരുന്നതിൽ, അമേരിക്കയിൽ മാത്രമാണ് പറയുന്നത്. എന്നാൽ 95 മുതൽ 2012 വരെ അതായത് ജെൻസിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും 77% ഞാൻ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു സർവേ അല്ല, യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയുടെ പഠനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോർ യുഎസ് ടീൻസ് ബിക്കമിംഗ് ജെൻഡർ നോൺ കൺഫോമിംഗ്, കൂടുതൽ യുഎസ് ടീൻസ് ടീനേജിലുള്ള ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയി വരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ടീൻസ് വരുന്നു. അവിടെയും അവസാനിക്കുന്നില്ല, നമുക്ക് വീണ്ടും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. 27% ഓഫ് കാലിഫോർണിയ അഡോളസൻസ് ആർ ജെൻഡർ നോൺ കൺഫോമിംഗ്. ഒരു സമൂഹത്തിലെ കാലിഫോർണിയയിൽ മാത്രം 27% ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആണ്, കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതാണ് അപകടം എന്ന് വെച്ചാൽ നമ്മൾ വളരെ പെരിഫറലായി പാന്റും സാരിയും മാത്രം ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിന്റെ പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ലിബറൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്. അതിന്റെ അപകടം വളരെ വലുതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിച്ച് നോക്കുക, നാളെ നമ്മുടെ മകൻ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രത്തോളം വലിയ ഒരു അപകടമായിരിക്കും. അവിടെയും അവസാനിക്കുന്നില്ല, ഇങ്ങനെ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ടീംസ് കൂടുതലായി ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, അതുപോലെ തന്നെ നോൺ സോഷ്യൽ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ
8: സാധിക്കും. ഡോക്ടർ അബ്ദുള്ള ബാസിൻ താങ്കൾ പറയുന്നത്,
4: നോക്കൂ നിങ്ങൾ, ഇത് ആ മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിച്ചത് കേരളത്തിൽ ഇത് നടപ്പാക്കുന്നുള്ളല്ലേ ഉള്ളൂ, ഇത് നടപ്പാക്കിയ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ഡാറ്റ വെച്ച് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു, അവിടങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറഞ്ഞ്, അഥവാ കാലിഫോർണിയയിൽ മാത്രം 27% വരുന്ന കുട്ടികൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാം, ഒരു കുട്ടി ജനിച്ച് ഇപ്പൊ നമ്മളോട് വന്നിട്ട് ഇതാ ഒരു ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ നമ്മൾ ചോദിക്കും. സഹോദരങ്ങളെ, ഏതൊരു സ്ത്രീ പ്രസവിച്ച വാർത്ത അറിയുമ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ വിളി വരുമ്പോൾ അവൾ പ്രസവിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അവിടുന്ന് അങ്ങോട്ട് ആ ആൺകുട്ടി ആണായി പെൺകുട്ടി പെണ്ണായി വളരും. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കിയപ്പോ 27% കാലിഫോർണിയയിലെ 27% വരുന്ന വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ, പുതിയ തലമുറയിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന ഒരു വ്യക്തത കിട്ടാതെ കുട്ടികൾ വളരുന്ന സാഹചര്യമുണ്ടായതിന്റെ അടക്കം കൃത്യമായ ഡാറ്റ വെച്ച് കണക്ക് വെച്ച് പറഞ്ഞപ്പോ എന്താ മാധ്യമപ്രവർത്തകർ പറഞ്ഞത്? എന്തെല്ലാം തരം ആശങ്കകളാണ് നിങ്ങൾക്ക്, അഥവാ ഇതൊക്കെ നിങ്ങളുടെ കേവലം ഒരു ആശങ്ക മാത്രമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ആ ചർച്ച അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു വെക്കാനാണ് ചില ആളുകൾ ശ്രമിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, അത് കേവലം നമ്മുടെ ഒരു ആശങ്ക മാത്രമായിരുന്നു അല്ല എന്ന് പിന്നീട് നമ്മൾ കണ്ടതെന്താ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത വാക്കെന്താണറിയോ, ഇതൊരു വലിയ കാൽവെപ്പാണ്. എന്തിനുള്ള കാൽവെപ്പ് എന്നറിയോ, ഹെറ്ററോനോർമേറ്റീവായിട്ടുള്ള ഒരു ജനതയെ, ഒരു സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശക്തമായ ധീരമായ കാൽവെപ്പായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ആർ ബിന്ദു അവർ കുറിച്ചിട്ട് വെച്ചത്. എന്താ ഹെറ്ററോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കാലങ്ങളായി നമ്മളൊക്കെ ആണും പെണ്ണും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന സാധാരണയുള്ള കുടുംബ സംവിധാനം. അതിനെ മാറ്റിമറിച്ചിട്ട്, ആ ചിന്ത തന്നെ മാറ്റിമറിച്ച്, അങ്ങനെയുള്ള സാധാരണഗതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ആ രീതിയെ തന്നെ മാറ്റിമറിക്കാനുള്ള വലിയ കാൽവെപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ട്വീറ്റ് ചെയ്യുന്ന അവസ്ഥ പിന്നെ നമ്മൾ കണ്ടു. എന്താണോ നമ്മൾ പറഞ്ഞിരുന്നത്, ഇതൊരിക്കലും ഒരു യൂണിഫോമിന്റെ വിഷയത്തിൽ മാത്രം ഉണ്ടാകുന്നതല്ല എന്നും, ഇത് പെൺകുട്ടി പാന്റ് ധരിക്കുന്ന വിഷയത്തിലേക്ക് മാത്രം നമ്മൾ ഒതുക്കി വെക്കേണ്ടതല്ല എന്നും, ഇത് വലിയ ഒരു ആശയ അടിത്തറയെ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഒന്നാമത്തെ കാൽവെപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരുടെ മുന്നിലേക്കാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതിന്റെ ലക്ഷ്യം പറയുന്നത്. ശക്തമായ പ്രതിഷേധങ്ങളുണ്ടായി, ശക്തമായ ബോധവൽക്കരണങ്ങളുണ്ടായി, ജനകീയ ചർച്ചകളുണ്ടായി, പഞ്ചായത്ത് തലങ്ങളിൽ വരെ ജനകീയ ചർച്ചകളുണ്ടാവുകയും ആളുകൾ അവർക്ക് പറയാനുള്ള ആശയങ്ങളെ നിർദ്ദേശങ്ങളെ വെക്കുകയും ചെയ്ത് അവസാനം ഇത് ഒറ്റയടിക്കങ്ങ് നമ്മൾ വിചാരിച്ച പോലെ നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ ഒന്ന് പിറകോട്ട് നിൽക്കാൻ അവർ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു, ഇതൊരിക്കലും നിർബന്ധിച്ച് നടത്തുകയില്ല. നമുക്ക് ആ ചെറിയ ഭാഗം കേൾക്കാം.
9: വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിനിടവരുത്താത്തതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റിയോ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല, പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിഷേധത്തിനൊരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു.
10: ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ
4: അപ്പോ ഒരിക്കലും ഇത് അടിച്ചേൽപ്പിക്കുകയില്ല. എല്ലാവർക്കും സമാധാനമായി, നമ്മുടെ സമര പോരാട്ടങ്ങളൊക്കെ വിജയിച്ചു. ഈ ജെൻഡർ ചർച്ചകളും ചിന്താഗതികളും ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരിക്കലും നിർബന്ധിക്കില്ല, വേണ്ടവര് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോ, ഇപ്പോ നമ്മൾ ബഹുമാന്യനായ അഷ്റഫ് ഖാ അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ ഓർഡർ വന്നു, പിന്നീട് അത് ഹൈക്കോടതി റദ്ദാക്കിയപ്പോ ഓക്കെ പരിഹരിക്കപ്പെട്ടല്ലോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് പോലെ, ശരി ഇനി നമുക്ക് ഇത് നിർബന്ധിക്കൂല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ നമ്മൾ ശ്രമിച്ചു.
2: മഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ് ലിബറൽ ഫാസിസത്തിനെതിരെ വിസ്ഡം യൂത്ത് വണ്ടൂരിൽ വെച്ച് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പ്രോഗ്രാമിൽ വെച്ച് ഷെരീഫ് കര നടത്തിയ സംസാരത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക്
11: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞു ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം അപേക്ഷിക്കാം. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗങ്ങളിൽപ്പെട്ട പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ അധികരിക്കരുത്. ഉയർന്ന പ്രായപരിധി 60 വയസ്സ്. ഓഗസ്റ്റ് 31 വരെ അപേക്ഷ സമർപ്പിക്കാം. www.bwin.kerala.gov.in അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം സംബന്ധിച്ച അന്വേഷണങ്ങൾക്കായി വിളിക്കാം 0471-272-378.
2: أعوذ بالله من الشيطان الرجيم.

0: അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫതഹിലെ 24-ാമത്തെ വചനമാണ്. അവതരണം ഹാഫിദ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫതഹിലെ 24-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അൻഹും.
1: അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ഐദിയഹും അൻകും, അടുത്തത് ഐദിയക്കും അൻഹും, നേരെ തിരിച്ച്.
0: വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വ ഐദിയക്കും അൻഹും.
1: പ്രത്യേകം ശ്രദ്ധിക്കുക, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും, അവിടെ മണിക്കണം. വ ഐദിയക്കും അൻഹും, അവിടെ മണിക്കരുത്. അൻഹും എന്നുള്ള രണ്ടാമത്തെ ഭാഗത്ത് മണിക്കണ്ട.

0: ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 25-ാമത്തെ ആയത്ത് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ ഫത്തഹിലെ 24-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപാഠമാക്കി കഴിഞ്ഞത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ. Tune to reality.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയ 4 കാര്യങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നബിദിനാഘോഷം ബിദഅത്താണ് എന്നറിയിക്കുന്ന, നബിദിനാഘോഷം അത് ആഘോഷിക്കുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനപരമായിക്കൊണ്ടുള്ള നിയമനിർദ്ദേശങ്ങളെ ആഘോഷിക്കുന്ന ആളുകൾ ധിക്കരിക്കുകയാണ് എന്നതൊക്കെ പ്രമാണങ്ങളുടെ തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന, പ്രവാചകന്റെ പേരിൽ ധാരാളം പച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ വളരെയധികം അപകടകാരികളാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പരാതി പറയുന്ന, പാപം പുറത്തു തരാൻ വേണ്ടി പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികൾ പോലും, ഇർത്തക്കബുത്തു അലൽ ഖത്വ ഖോയ് റഹസ്രിൻ വാഅദത് ലക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറൻ നബി എന്നിങ്ങനെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ചിലയാളുകൾ പാടി നടക്കുമ്പോൾ പ്രവാചകരെ അങ്ങയോട് പരാതി ബോധിപ്പിക്കുകയാണ്. തിന്മകൾ ചെയ്തവരാണ് ഞങ്ങൾ, തെറ്റുകാരാണ് ഞങ്ങൾ, പാപികളാണ് ഞങ്ങൾ എന്നിങ്ങനെ പാടിക്കൊണ്ട് പറയുമ്പോൾ, സഹോദരങ്ങളെ, അവരത് പറയുന്ന വാചകം, അവർ പറയുന്ന ആ ഒരു വാചകം, ലക അഷ്കൂ ഫീഹിയ, ഈ കാര്യത്തിൽ നിന്നോട് ഞങ്ങൾ പരാതി ബോധിപ്പിക്കുകയാണ് എന്ന് അവർ പാടുമ്പോൾ അതിന് ഘടകവിരുദ്ധമാണ് വിശുദ്ധ ഖുർആനിലെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ. പ്രവാചകരെ അങ്ങ് പറയണം, ഞാനും താങ്കളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് താങ്കൾ പറയണം എന്ന ആ ആയത്തിന് ഘടകവിരുദ്ധമാണ് ഈ പാട്ടിലെ വരികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം താങ്ങാനാവാത്ത വിഷമം കാരണം പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖാല, അദ്ദേഹം പറയുകയാണ്, ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാ, എൻ്റെ പ്രയാസവും എൻ്റെ ദുഃഖവും എൻ്റെ എല്ലാം ഞാനിതാ അള്ളാഹുവിലോട് മാത്രം പറയുകയാണ് എന്ന് പറഞ്ഞ യാക്കൂബ് നബിയെ വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് തന്നെ ആവലാതി പറയുന്ന, പ്രയാസം ബോധിപ്പിക്കുന്ന, വിഷമം പറയുന്ന അവസ്ഥയിലേക്ക് ജനത മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യമറിയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, എത്രത്തോളം ഗൗരവമേറിയ വിഷയമാണിതൊക്കെ. അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു നമുക്ക് ആവർത്തിച്ച് അറിയിച്ചു തന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പാടി പുകയ്ത്തി പറഞ്ഞ സംഭവം, സഹോദരങ്ങളെ, ഇങ്ങനെ തുടങ്ങി. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അറിയാത്ത, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് പോലുമില്ലാത്ത, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമെങ്ങനെയാണ് ഇസ്ലാമിൽ പുണ്യകർമ്മമായി തീരുന്നത്? അവരാരും ചെയ്യാത്തത് എങ്ങനെയാണ് ഒരു നന്മയായിക്കൊണ്ട് അതിനെ കാണാൻ പോലും നമുക്ക് സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, നബിദിനാഘോഷം എന്നത് തനിച്ച ബിദഅത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് തനിച്ച ഹറാമാണ്, അത് നരകം വാങ്ങിത്തരുന്ന പ്രവൃത്തികളാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു വലിയ ഫിത്നയാണ് യഥാർത്ഥത്തിൽ ബിദഅത്ത് എന്നുള്ളത്. മതത്തിൽ പുതുതായി മറ്റു പലതും ചെയ്തു പോവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുകയാണ് എങ്കിൽ നല്ലതല്ലേ? നിസ്കാരല്ലേ? അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് പാടലല്ലേ? പുകഴ്ത്തി പറയലല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ധാരാളം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമാക്കിയിട്ടില്ലാത്ത ഒരു തരം കാര്യം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് കാണുക എന്നുള്ളത്, ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസമോ ഒരു പ്രത്യേക സ്ഥലം ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്താൽ അത് ബിദ്അത്ത് തന്നെയാണ്. പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലുന്നതിൻ്റെ എണ്ണം നമുക്ക് നമ്മുടെ വക കൂട്ടിയാലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം നാം അതിന് നിശ്ചയിച്ചാലൊക്കെ അത് വലിയ പ്രശ്നം തന്നെയാണ്. സഹോദരങ്ങളെ, സൂറത്ത് നംല് എപ്പോഴും എവിടെ വെച്ച് നമുക്ക് ഓതാം? ഖുർആൻ ഓതുന്നു എന്ന നിലക്ക് അത് എത്രത്തോളം നമ്മൾ ഓതുന്നുണ്ടോ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. എന്നാൽ ഉറുമ്പ് ശല്യം മാറാനെന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആ ഒരു സൂറത്ത് നംല് എന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അത് ബിദഅത്തായി മാറും. കാരണം ഇസ്ലാം അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഉറുമ്പ് ശല്യം മാറാൻ വേണ്ടിയിട്ട് സൂറത്ത് നംല് ഓതിയാൽ മതി എന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചപ്പോഴൊക്കെയും ഈ സമൂഹത്തിൽ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിയ കാര്യമാണ് ബിദഅത്തുകളെല്ലാം നരകത്തിലേക്ക് ചെന്ന് ചാടിക്കുന്നതാണ് എന്ന്. കുല്ലു ബിദഅത്തിൻ ളലാല, ബിദഅത്തുകളെല്ലാം വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്കുള്ളതാണ്. സഹോദരങ്ങളെ, തൗബ പോലും തടയപ്പെടുന്ന ഒരു തിന്മയാണ് യഥാർത്ഥത്തിൽ ബിദഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബ, അല്ലാഹു തൗബ പോലും തടഞ്ഞു വെക്കുന്നതാണ്. അൻ കുല്ലി സാഹിബി ബിദഅ, ബിദഅത്ത് ചെയ്യുന്ന ആളുകളെ തൊട്ട് അവരുടെ തൗബകളൊക്കെ തടഞ്ഞു വെക്കും. അവൻ അവൻ്റെ ബിദഅത്തുകളെ ഉപേക്ഷിക്കുന്നതുവരെ അല്ലാഹു അവൻ്റെ തൗബയെ പോലും സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ റസൂല് നമുക്ക് എത്തിച്ചു തന്നു എന്ന് പറയുമ്പോൾ, ഇതാ ഈ ഒരു നല്ല കാര്യം ഞങ്ങളിലേക്ക് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടില്ല, നബിദിനാഘോഷം നല്ലതാണ് എന്ന കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയുന്ന പുത്തൻവാദികളില്ലേ, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ പോലും കിട്ടാതെ സുഹ്ഖൻ സുഹ്ഖ, ദൂരേക്ക് പോ, എൻ്റെ ദീനിൽ കലപ്പുണ്ടാക്കിയവരെ നിങ്ങൾ ദൂരേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ ദീനിൽ ബിദഅത്തുകൾ കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരമൊരു ബിദഅത്ത് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മയ്തിയാല നാസി മിൻ ആമിൻ, മനുഷ്യർക്ക് ചില കാലങ്ങൾ കടന്നു വരും, ഇല്ല അഹ്ദസ ഫീഹി ബിദഅ, ആ കാലത്ത് അവർ ബിദഅത്തുകൾ ഇങ്ങനെ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വമാ തൂഫീഹി സുന്ന, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളെ അവർ മരിപ്പിക്കുകയും ചെയ്യും. ഹത്താ തഹയൽ ബിദഉവത് വതമൂതു സുനൻ, അങ്ങനെ അവർക്കിടയിൽ സുന്നത്തുകൾ നശിക്കുകയും ബിദഅത്തുകൾ വ്യാപിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, സാഹിബുൽ ബിദഅത്തി ലാ യുസ്ദാദു ഇജ്തിഹാദൻ സിയാമൻ വസ്സലാ, ബിദഅത്തുകൾ ചെയ്യുന്നവൻ ഏതൊരു നോമ്പാണെങ്കിലും ഏതൊരു നിസ്കാരാണെങ്കിലും ഇസ്ലാം പഠിപ്പിക്കാത്ത ഏതൊരു ദിക്റാണെങ്കിലും ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ, ഇല്ല ഇസ്ദാദ മിനല്ലാഹി ബുഅദ, അവൻ അല്ലാഹുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ, നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ, പക്ഷേ ഇസ്ലാമിൽ മാതൃകയില്ലാത്തത് ചെയ്തതുകൊണ്ട് കാരണം അവൻ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, ദീനിൽ നിന്ന് അവൻ പോയി വിദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന ആശയങ്ങളെ പച്ചക്കെതിർക്കുന്ന സന്ദേശങ്ങളാണ് ഇതിൻ്റെ പേരിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു തിന്മയുടെ പിന്നാലെ പോകുമ്പോൾ ധാരാളം തിന്മകളിൽ അതിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു തിന്മക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ, പേജിലൂടെയും സ്റ്റേജിലൂടെയും പ്രതികരിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇത്തരം ബിദഅത്തുകളെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കുക. ഈ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങൾ കടന്നു വരുന്നില്ല എന്നുള്ള പ്രതിജ്ഞ, തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളെ പിൻപറ്റി ബിദഅത്തുകളെ ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അമീൻ. വാഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയ നാല് കാര്യങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്ത്രീ പള്ളി പ്രവേശനം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർ പ്രവാചകൻ്റെ അരികിലേക്കെത്തും. എന്നിട്ട് പ്രവാചകനോട് അതിനെക്കുറിച്ച് ചോദിക്കും. പ്രവാചകന് വഴിയിറങ്ങും. റസൂലുള്ളാഹി വഴീൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞാലും ഈ അഭിപ്രായ ഭിന്നതകൾ സമൂഹത്തിൽ തുടരും. അത് പ്രവാചകൻ്റെ വാക്കുകളിലൂടെ തന്നെ പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്ന വിഷയമാണ്. ചരിത്രങ്ങളിലും ധാരാളം അതിനുള്ള തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായ പരിഹാരമാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ ഹദീസുകളിലേക്കും മടങ്ങുക എന്നുള്ളതാണ്. സൂറത്തുൽ അൻഫാലിന്റെ 24-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹയീകും. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉത്തരം നൽകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത് നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങൾക്ക് ജീവസ്സുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ആ റസൂൽ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ജീവസ്സും ആത്മീയ ചൈതന്യവും നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ റസൂൽ ക്ഷണിക്കുമ്പോൾ എന്നാണ് അവിടെ ഉദ്ദേശം. അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ റസൂലിൻ്റെ ക്ഷണമുണ്ടാകുന്നത്. അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കൽ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകൽ ആകുന്നു. ഇവിടെ ജീവസ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഐഹികമായ ജീവിത പുരോഗതിയോ ഭൗതികമായ അഭിവൃദ്ധിയോ നൽകുക എന്നല്ല, പരലോക നന്മക്ക് വേണ്ടിയുള്ള ആത്മീയ പുരോഗതിയും മാനസികാഭിവൃദ്ധിയും നൽകുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകണം എന്നാണ് പറഞ്ഞത്. സൂറത്തു നിസാഇന്റെ 59-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നത്, യായുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, അത്വീഉല്ലാഹ വ അത്വീഉർറസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുവീൻ, റസൂലിനെ നിങ്ങൾ അനുസരിക്കുവീൻ. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവീൻ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ ഭിന്നതകളുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളത് മടക്കുവീൻ. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യുവീൻ. അപ്പം ഈ ആയത്ത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമുക്കിടയിൽ ഏതൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാലും, ഏതൊരു വിഷയമാകട്ടെ, ദീനിയായ എന്ത് കാര്യത്തിലും നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, അവിടെ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ ബുദ്ധി കൊണ്ടോ ലോജിക്ക് കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്തു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പഠിപ്പിച്ചു, ഇത് നോക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ഹദീസിലും കാണാം, ഇർബാൽ ഇബ്നു സാരിയ അൽ ഫസാരി റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, സല്ലാബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഗദാതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത നമസ്കാരം അഥവാ സുബഹ് ഞങ്ങളെക്കൊണ്ട് നിസ്കരിച്ചു. ഫഅഖ്ബല അലൈന, എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. ഫവഅലന മൗഇളതൻ ബലീഗ, എന്നിട്ട് ബലിഷ്ഠമായ ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകി. ദറഫത് മിൻഹൽ അഅയുൻ വവജിലത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം വിറക്കാൻ തുടങ്ങി, കണ്ണുകൾ ഈറനനിയാൻ തുടങ്ങി. ഫഖാല ഖായിൽ, ആ സമയത്ത് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, കഅന്ന ഹാദാ മൗഇളതു മുവദ്ദിഇൻ, വിടവാങ്ങാൻ പോകുന്ന ഒരാൾ പ്രസംഗിക്കുന്നത് പോലെയുണ്ടല്ലോ താങ്കളുടെ പ്രസംഗം. ഊസീക്കും ബിത്തഖ്വല്ലാ, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ തഖ്വ കൊണ്ട് നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. വസ്സം അവത്വഅത വ ഇൻ അബ്ദൻ ഹബശിയൻ, അബസീനയിൽ നിന്നുള്ള ഒരു അടിമയാണ് നിങ്ങൾക്ക് മേൽ ഭരണാധികാരിയായി വരുന്നത് എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കണം, അനുസരിക്കണം. ഫഇന്നഹു മയ്യഇഷ്മിൻകും, എന്നിട്ട് പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണ് എങ്കിൽ, ബഅദി എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ഫസയറഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, അപ്പോൾ എനിക്ക് ശേഷം നിങ്ങൾ എൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക. നേർമാർഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഖുലഫായിർ റാഷിദീങ്ങളുടെ ആ സ്വഹാബത്തിൻ്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അദ്ദു അലൈഹ ബിൻ നവാജിർ, അണപ്പല്ലുകൊണ്ട് നിങ്ങളതിനെ കടിച്ചു പിടിച്ചോളൂ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എനിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. നേർവഴിയിലായ ഖുലഫായിർ റാഷിദീങ്ങളായ സ്വഹാബത്ത്, അവരുടെ മാർഗവും നിങ്ങൾ പിൻപറ്റുക, അതിനെ നിങ്ങൾ ശക്തമായി സ്വീകരിക്കുക. അതാണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹത്തിൽ ഏത് വിഷയത്തിൽ തർക്കമുണ്ടായാലും പരിഹരിക്കാനുള്ള മാർഗമാണിത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമാണ് സ്ത്രീ പള്ളിപ്രവേശനം എന്നുള്ളത്. സ്ത്രീ പള്ളിയിൽ പോകുന്നത് മതം പഠിപ്പിച്ചതാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കം നടക്കുന്നു. സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ അത് അനുവദനീയമാണ് എന്ന് സലഫികൾ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഖുർആനും ഹദീസും എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള പരിഹാരമാർഗം. സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഗണ്ഡിതമായ പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ മുൻ സമുദായങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളികളിൽ വന്നിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാ പറഞ്ഞത് എന്താ? യാ മറിയം, ഓ മറിയമേ, ഉഖ്നുതി ലിറബ്ബിക്കി വസ്ജുദി വർക്കഇ മഅ റാകിഈൻ. നീ നിന്റെ റബ്ബിനു വേണ്ടി വിനയാന്യതയായി നിലകൊള്ളുക, സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക. അപ്പൊ ഇവിടെ പള്ളികളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കാനാണ് അള്ളാഹു മറിയം അലൈഹിസ്സലാമിനോട് പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കൂനീമിന്നുഹും, അതായത് നീ അവരിൽ ഉൾപ്പെട്ടവളായി അത് നിർവഹിക്കുക. അതുപോലെ തന്നെ ബൈലാവി തൻ്റെ തഫ്സീറിൽ പറയുന്നു എന്താണ് ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചത്. ബിസ്സലാത്തി ഫിൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കുവാൻ ഉമിറത്ത്, അവർ കൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലാണ് വളർന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് സൂറത്തു ആലു ഇമ്രാനിൽ വായിക്കുവാൻ സാധിക്കും. ഇനി പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അവിടെ 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമായിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു ഇദസ്തഇദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനു ലഹുൻ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ രാത്രിയിൽ പോകാൻ അവർ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകുവീൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇപ്പം രാത്രിയിൽ മഗ്രിബിനും ഇശായിനും ഒക്കെ ചോദിച്ചാൽ പോലും അവരെ തടയാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇദനു ലിന്നിസാഇ ബില്ലൈലി ഇലൽ മസാജിദ്, സ്ത്രീകൾ അവർക്ക് അവർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ രാത്രിയിൽ അനുവാദം ചോദിച്ചാൽ പോലും നിങ്ങൾ അനുമതി നൽകുവീൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം അഹ്മദും ഇതേ ആശയത്തിലുള്ള ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ജുമഅക്കോ ജമാഅത്തിനോ അനുവാദം ചോദിച്ചാൽ അവളെ തടയാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറയുന്നത് ലാ തംനഉ നിസാഅകും അൽ മസാജിദ ഇദസ്തഇദനകും ഇലൈഹാ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. ഈ ഹദീസിന് ഇമാം നവവി റഹിമഹുള്ള നൽകിയ അധ്യായം, അതിൻ്റെ പേര് ഉറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്നതാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം നിബന്ധനകൾ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നും അതിൻ്റെ ഷർഹിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമാണ്, അവർക്ക് പള്ളിയിൽ പോകാം, അതനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബ വനിതകൾ പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഫഉരീദു ഇത്വാലതഹ, റസൂലുള്ളാഹി പറയാണ് ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. കുട്ടി കരയുമ്പോൾ മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ ഞാൻ നിസ്കാരം ചുരുക്കും എന്നാണ്. അപ്പം എത്ര വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ലമ യംകുസു ഫീ മകാനിഹി യസീറ, നിസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിയാൽ ആ സ്ഥാനത്ത് തന്നെ കുറച്ച് സമയം ഇരിക്കും. കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കും. ഖാല ഇബ്നു ശിഹാബ് ഫനുറ വല്ലാഹു അഅലം ലികൈ യംഫുദ മയൻസറിഫു മിനൻ നിസാ. ഇബ്നു ശിഹാബ് റഹിമഹുള്ള പറയുകയാണ്, സ്ത്രീകൾ എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയായിരുന്നു അത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വകാനത് മിൻ സവാഹിബാത്തിഹ ഖാലത് കാന യുസല്ലിമു ഫയൻസറിഫു നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞു പോകുമായിരുന്നു. ഫയദുഖുൽന ബുയൂതഹുന്ന മിൻ ഖബ്ലി അയ്യൻസറിഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരാ സ്ത്രീകൾ അവരുടെ വീടുകളിൽ പ്രവേശിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് മുമ്പേ എന്നാണ്. അപ്പം ഇതൊക്കെ എത്ര വ്യക്തമായ ഹദീസുകളാണ് സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം അനുവദനീയമാണ് എന്നുള്ളതിൽ. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്ന നിസാ ഉൽ മുഅ്മിനാത്തി യശ്ഹദ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുത്തലഫ്ഫിആത്തിൻ ബിമുറൂത്തിഹിന്ന സുമ്മ യൻഖലിബ്ന ഇലാ ബുയൂത്തിഹിന്ന ഹീന യഖ്ളീന സ്വലാത്ത് ലാ യഅരിഫുഹുന്ന അഹദു മിനൽ ഗലസ്. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവരുടെ പട്ടുപുതപ്പ് മൂടിപ്പുതച്ചുകൊണ്ട് സുബഹ് നിസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഇരുട്ട് കാരണം ആരും അവരെ തിരിച്ചറിയുകയില്ല. ഇതിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയാണ്, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട്, ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി ഫീ അവ്വലിൽ വഖ്തി, സുബ്ഹ് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കൽ സുന്നത്താണ് എന്നുള്ളത്. വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദി ലിശുഹൂദി സ്വലാത്തി ഫില്ലൈൽ, രാത്രികളിൽ നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെടൽ അനുവദനീയമാണ് എന്നും ഈ ഹദീസിലുണ്ട്. ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണമാണ്. ഇങ്ങനെ ധാരാളം ഹദീസ്, അതുപോലെ സ്ത്രീകൾ ഇഴ്ത്തിക്കാഫിരുന്നത്, അതുപോലെ തന്നെ സ്ത്രീകൾ ജുമഅയിൽ പങ്കെടുത്തിരുന്നത്, ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ തർക്കമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം അനുവദനീയമാണ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സ്ത്രീ പള്ളിപ്രവേശനം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അറിവിൻ്റെ പ്രാധാന്യം നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അറിവ് നേടാനും നേടിയ അറിവ് ഉൾക്കൊള്ളാനും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ക്ഷമയും സഹനവും. നന്നായി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജ്ഞാനം നേടാനും നേടുന്ന വിജ്ഞാനത്തിൻ്റെ അകംപൊരുൾ മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. അതിലേക്കുള്ള വലിയൊരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 66 മുതൽക്കുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വലിയ ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മിൻ്റെ പ്രവാചകനാണ്. എന്നാൽ പോലും തനിക്ക് നൽകപ്പെടാത്ത ചില അറിവുകൾ മറ്റൊരടിമക്ക് അഥവാ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം സുദീർഘമായി യാത്ര ചെയ്തു. ഏറെ ക്ഷീണമുണ്ടാക്കുന്ന, ഏറെ ദിവസങ്ങളെടുക്കുന്ന ഒരു യാത്രയാണെങ്കിലും അറിവിന് വേണ്ടി അതെല്ലാം സഹിച്ചുകൊണ്ടും അതെല്ലാം ക്ഷമിച്ചുകൊണ്ടും അദ്ദേഹം ദീർഘമായ ഒരു യാത്ര ചെയ്തു എന്നത് അറിവിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ശേഷം അദ്ദേഹം അവിടെ ചെന്നിട്ട് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അല അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. ഞാൻ താങ്കളെ ഫോളോ ചെയ്യട്ടെയോ? അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ ഞാൻ താങ്കളുടെ കൂടെ യാത്ര ചെയ്യട്ടെയോ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഉടനെ തന്നെ അവിടെ നിന്ന് ലഭിച്ച മറുപടി ഇപ്രകാരമാണ്, ഖാല ഇന്നക ലൻ തസ്തതീഅ മഅയ സബറ. താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത്തു ബിഹി ഖുബറ. കാരണം താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം നൽകപ്പെടാത്തൊരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അപ്പോൾ ഇവിടെ ക്ഷമയുടെ പ്രാധാന്യത്തെയാണ് ആദ്യം തന്നെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു പറയുന്നത്. അദ്ദേഹം പറയുന്നത്, താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല, കാരണം അറിവ് നേടുന്ന ആളുകൾക്ക് ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ, സഹനമുണ്ടെങ്കിലേ അറിവ് നേടാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല, വലിയൊരു തത്വം കൂടി അദ്ദേഹം പഠിപ്പിച്ചു. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത്തു ബിഹി ഖുബറ. താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം എത്തിയിട്ടില്ലാത്തൊരു വിഷയത്തിൽ താങ്കൾക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? കാരണം ഒരു വിഷയത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോഴേ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. പലപ്പോഴും നാം അക്ഷമ കാണിക്കുന്നത്, ഒരറിവിനെതിരെ നാം ഇറങ്ങിപ്പുറപ്പെടുന്നത്, ആ അറിവിൻ്റെ ശരിയായ ആശയവും അതിൻ്റെ പൊരുളും മനസ്സിലാക്കാൻ നാം ശ്രമിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് അറിവിനോട് ദേഷ്യമുണ്ടാകുന്നത്, അറിവിനോട് പല ആളുകളും ശത്രുത വെച്ചു പുലർത്തുന്നത്. ശരിയായ അറിവ്, ശരിയായ അകക്കാമ്പ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മജ്ഞാനം നൽകപ്പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് ലഭിക്കുന്നതും ആ അറിവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇല്ലെങ്കിൽ നാം ദേഷ്യം പിടിക്കും, ആ അറിവിനെ നാം നിരാകരിച്ചേക്കാം, അതിനോട് അതിൻ്റെ കാര്യങ്ങളിൽ ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകളായി നാം മാറുകയും ചെയ്തേക്കാം. എന്നാൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വല അഅസീലക അംറ. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്കെന്നെ ക്ഷമാലുവായി കണ്ടെത്താൻ സാധിക്കും, താങ്കളോട് ഞാൻ ഒരു അനുസരണക്കേടും കാണിക്കുകയില്ല എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അറിവിൻ്റെ തുടക്കത്തിൽ തന്നെ ക്ഷമയുടെ പ്രാധാന്യമാണ് ഇവിടെ എടുത്തു പറയപ്പെട്ടിട്ടുള്ളത്. ഞാൻ ക്ഷമാലുവായ ഒരു വിദ്യാർത്ഥിയാവാൻ ഇൻഷാ അല്ലാ ശ്രമിക്കാമെന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടതിനെ സംബന്ധിച്ച് പിന്നീടുള്ള വചനങ്ങളിൽ കാണാം. അവർ ഒരു കപ്പലിൽ കയറിയപ്പോൾ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിന് കേടുവരുത്തിയപ്പോൾ താങ്കൾ വളരെ മോശമായൊരു കാര്യമാണ് ചെയ്തത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഉടനെ തന്നെ അവിടെ ചോദിക്കപ്പെട്ടു, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതീ അമഅയ സബറ. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്? കാരണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷത്തിൽ ശ്രദ്ധിച്ചത് ആ കപ്പലിന് കേടുവരുത്തിയത് ശരിയായില്ല എന്നാണ്. എന്നാൽ അവിടെ ഒരു വലിയ ഹെക്മത്തുണ്ടായിരുന്നു, അത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേടുവന്ന കപ്പലുകൾ പിടിക്കാത്ത, എന്നാൽ നല്ല കപ്പലുകളാണെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന ഒരു മോശക്കാരനായ രാജാവ് സമുദ്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് കേടുവരുത്തിയത് ഇത് അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവാതിരിക്കാനും ദരിദ്രന്മാരായ അതിൻ്റെ ഉടമസ്ഥന്മാർക്കത് നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഞാനത് ചെയ്തത് എന്ന കാര്യം പിന്നീട് പറഞ്ഞുകൊടുത്തപ്പോഴാണ് അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാനത് ചെയ്തത് എന്ന കാര്യം പിന്നീട് പറഞ്ഞുകൊടുത്തപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായത്. പിന്നീട് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയെ കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോഴും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്, നിഷ്കളങ്കനായ ഈ കുട്ടിയെ കൊല്ലുക വഴി താങ്കൾ വളരെ മോശമായ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഉടനെ തന്നെ വീണ്ടും ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല അലം അഖുല്ലക ഇന്നക ലൻ തസ്തതീ മഅയ സബ്ര, എൻ്റെ കൂടെ ക്ഷമിച്ച് മുന്നോട്ട് പോവാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? കാരണം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം അദ്ദേഹം ചെയ്തതാണ്. ആ കുഞ്ഞു വളരെ മോശക്കാരനായ ഒരു കുട്ടിയാവുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും അവരെ കൂടി കുഫറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ഒരു സാധ്യത പരിഗണിച്ചപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ കാര്യം പിന്നീട് ബോധ്യപ്പെടുത്തപ്പെട്ടപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും അദ്ദേഹം മൂസ നബിയുടെ കൂടെ ഒരു നാട്ടിൽ പ്രവേശിച്ചു. അവിടുത്തുകാരോട് ഭക്ഷണം ചോദിച്ചു, അവരത് കൊടുത്തില്ല. എന്നിട്ടുപോലും ആ നാട്ടിൽ കണ്ട കേടുവരാറായ ഒരു മതിൽ ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം നന്നാക്കി കൊടുത്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്കതിന് പ്രതിഫലം വാങ്ങിക്കൂടായിരുന്നോ? എന്തുകൊണ്ട് പ്രതിഫലം വാങ്ങിയില്ല എന്ന്. അപ്പോഴാണ് ഇനി നമ്മൾ തമ്മിൽ ഇനി യാത്രയില്ല എന്ന് അവിടെ പറയപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെയും പൊരുൾ മനസ്സിലാക്കി കൊടുത്തു. ആ കേടുവന്ന മതിലിന് അടിയിൽ ആ രണ്ട് അനാഥ കുട്ടികളുടെ മതിലാണത്. അവിടെ ഒരു നിധിയുണ്ട്, അവർ പ്രായപൂർത്തിയായാൽ ആ മതിലിൽ നിന്ന് അവരതെടുത്തോട്ടെ. ഇപ്പോൾ അത് കേടുവന്നാൽ അത് അപകടമാണ്. ഇതല്ലാഹു അറിയിച്ചതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ അക്ഷമ കാണിക്കുന്നു. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം സമചിത്തതയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പഠനത്തിൻ്റെ വിഷയത്തിൽ, അറിവിൻ്റെ വിഷയത്തിൽ സഹനവും ക്ഷമയും ആവശ്യമാണെന്നും ഓരോന്നിൻ്റെയും അകക്കാമ്പ് കണ്ടെത്താൻ നല്ല ക്ഷമയും സഹനവും ആവശ്യമാണ് എന്നുമുള്ള വലിയ പാഠമാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അറിവ് നേടി പുറപ്പെടുന്ന ആളുകൾ ക്ഷമാലുക്കളായിരിക്കണം. അറിവിൻ്റെ അകക്കാമ്പ് കണ്ടെത്താനുള്ള ക്ഷമ അവർ കാണിച്ചാൽ വലിയ നേട്ടങ്ങൾ ഇരുലോകത്തും നേടിയെടുക്കാൻ സാധിക്കും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
10: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ.
11: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി. അതേപോലെ തന്നെ നമ്മൾ റമദാനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ, ഒരു നിശ്ചിത സംഖ്യ. നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സാസ്മ ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തുനിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തിനോ നമ്മൾ മാറ്റി വയ്ക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും. ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും. പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിനും മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എം എന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സഹായിക്കും.
13: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, യു പി ഐ ഡി എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി യു പി ഐ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് യു പി ഐ ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
14: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
15: നമുക്ക് ചിലതൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭൗതികമായിട്ടാണെങ്കിലും നമുക്ക് ഭക്ഷണം, നമ്മുടെ വസ്ത്രം, പഠന സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലേ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും കിട്ടാത്ത, ഇതൊന്നും ഒരു ദിവസം കിട്ടാൻ ആ സമയം പോലും വൈകിയാൽ അതിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാടും നമ്മുടെ സംസ്ഥാനമൊക്കെ എല്ലാ നിലക്കും നമുക്കൊരു പോസിറ്റീവ്, കൂടുതൽ പോസിറ്റീവ് നൽകുന്ന സാധ്യതകൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ മതപരമായുള്ള അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വലിയ ഒരു സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു മുസ്ലിമായി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത് എന്നതിനെക്കുറിച്ച് ശരിക്ക് ഓരോ മഹലിലും തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സദസ്സ്, ഒരു കല്യാണ സദസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിക്കാഹിൻ്റെ വേളയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എല്ലാ ആഘോഷങ്ങളാണല്ലോ. അപ്പോൾ എവിടെ പോയാലും നമ്മുടെ പിന്നെ മതവും വിശ്വാസവും ഒക്കെയുള്ള ആളുകൾ ഏറ്റവും ഹറാമുകൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളാണല്ലോ. അതിനിപ്പോൾ ഓരോ വിഷയം നമ്മളിങ്ങനെ സെപ്പറേറ്റ് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എല്ലാത്തിനും ചെറിയൊരു മതത്തിൻ്റെ പരിവേഷം നൽകിക്കൊണ്ടാണ് ഈ ഹറാമുകളൊക്കെ നമ്മളിതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സദസ്സാണ് ഒരു നിക്കാഹിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ബർക്കത്ത് അല്പം പോലും ലഭിക്കാതിരിക്കുന്ന രൂപത്തിലാണ് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊരു സിറ്റുവേഷൻ. രണ്ട്, പിന്നെ വസ്ത്രത്തിൽ ഇസ്ലാമിയത്ത് കൊടുത്തിട്ട് എല്ലാ ഹറാമിയത്തും ഹറാമുകളും ചെയ്യാം. ഇപ്പോൾ ആയിഷ ബീവിൻ്റെ പേരും ഖദീജ ബീവിൻ്റെ പേരും ഫാത്തിമ ബീവിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ്റെ ഭാര്യമാർ, മക്കൾ, ഇവരൊക്കെ പേരിൽ തന്നെ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ ഇസ്ലാമിയത്ത് കൊണ്ടുവരാം. ആ പാട്ടിലും കാര്യത്തിലൊക്കെ അങ്ങനെയുള്ളൊരു ഇസ്ലാമിയത്ത് കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ ആളുകൾ പോലും അറിയാതെ പറയണെന്ത്, അതിപ്പോൾ എന്താ ആ ഖദീജ ബീവിനെ കുറിച്ചുള്ള പാട്ടല്ലേ, അതിലും മ്യൂസിക് ഉണ്ടാവും, അതിൻ്റെ പിന്നെ വരികളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ ഇത് നമ്മുടേതാണ്, ഇത് നമ്മൾ പാടേണ്ടതാണ്
16: എന്ന്
15: വരുത്തി തീർക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചതികൾ മനസ്സിലാകാതെ അതിൽ അകപ്പെടുകയോ ചെയ്യാം. എന്നിട്ട് അതിനൊക്കെ മുമ്പിൽ നിന്നിട്ട് പരിവേഷം കൊടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും റീച്ച് കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ സമുദായത്തിൽ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ഈ വസ്ത്രത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും.
16: അപ്പൊ
15: ഇത് ഒരു പ്രശ്നമല്ലേ?
16: തീർച്ചയായിട്ടും.
15: അത് നമ്മൾ അറിയാതെ നമ്മളൊരു വലിയ തെറ്റിലേക്ക് അങ്ങനെ പിന്നെ എന്താ പറയുക, വീണുപോകുന്ന ഒരു തെറ്റാണ്.
16: അതെ, തെറ്റ് തെറ്റല്ലാതെ
15: യെസ്
16: തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ പോലും ന്യായീകരിക്കുന്ന ഒരവസ്ഥ.
15: തീർച്ചയായിട്ടും.
16: അല്ലേ, അതിപ്പോ ഈ ഒരു സമയത്തിന് വേണ്ടി മാത്രല്ലേ എന്ന് പറയണ. അതില് രണ്ടു മൂന്ന് വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏറ്റവും പ്രയാസപ്പെടുന്ന എനിക്ക് തോന്നുന്നു രക്ഷിതാവ് പാപ്പ, കാരണം ഈ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ വിഷയം അവരാണത് ഏറ്റെടുക്കുക. ഒരു ഓഡിറ്റോറിയത്തിലാവട്ടെ വീട്ടിലാവട്ടെ, അവിടെ മിക്കവാറും വാപ്പയുടെ സൗണ്ട് കുറഞ്ഞ് തന്നെ ഉണ്ടാവും എപ്പോഴും. അദ്ദേഹം ശരിക്ക് സത്യം പറഞ്ഞാൽ ഒരു മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ത് ഉണ്ട് അവ ആ ചിലവ് മൊത്തം വഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണമാണ് അല്ലെ, മോൻ്റെ കല്യാണമാണ്. പക്ഷേ ആ ഒരു സ്ഥാനത്ത്, ആ ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് കോപ്പ് കൂട്ടി ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്. ഇപ്പോൾ പോയി പോയി പോയി എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ പലപ്പോഴും നമ്മളെ ആളുകളെന്ന് പറഞ്ഞല്ലോ, ഈ അന്യമത സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പോലും അറപ്പോടെ നോക്കുന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ പലപ്പോഴും അത്രത്തോളം മോശമായ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എതിർക്കുന്നുണ്ടെങ്കിൽ എന്നാ അടുത്തിന് കാണിച്ചുതരാം എന്ന രൂപത്തിലാണ്. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ മൗലവിയോ ഇതിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്നാ ഒന്ന് കാണിച്ചുതരാം, അടുത്തിന് കാണിച്ചുതരാം എന്ന രൂപത്തിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ JCB ആ ഇതില്ലേ മുമ്പിലുള്ള കുട്ടയിൽ ഒന്നിലങ്ങനെ വരിക, അവസാനിപ്പം ഇവിടെ മയ്യത്ത് കട്ടിൽ വരെ പുതിയാപ്പിൾ വരുന്ന രൂപത്തിൽ, അതിന് പെണ്ണിനെ ഇറക്കി കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്ന രൂപത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് പലപ്പോഴും. ഇത് റേഡിയോയിലൂടെയും അല്ലാത്ത പ്ലാറ്റ്ഫോം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റ കാര്യം ഇതിന് പരിഹാരമുള്ളൂ. ഒരു 99% ആളുകളും ഇപ്പോഴും വിവാഹം നടത്തുന്നത് മഹല്ല് കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്. അതിൽ 1% ചിലപ്പം മഹല്ലിൽ ഞാൻ നിങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് തീർച്ചു നിൽക്കുന്നത് അവരെക്കുറിച്ചുള്ള സംസാരമല്ല. മഹല്ലും ഇനി പള്ളിക്കാടും അഥവാ നമ്മളെ പള്ളിപ്പറമ്പും വേണമെന്ന് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ. അതിലിപ്പം മുജാഹിദ് ആയിക്കൊള്ളും സുന്നി ആയിക്കൊള്ളും അങ്ങനെ എന്തല്ല ഞാൻ പറയുന്നത്, ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവരുടെ വിവാഹവുമായി ബന്ധപ്പെടുന്ന ഏത് മഹല്ലാണെങ്കിലും കർശന നിർദ്ദേശം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മഹല്ലിൻ്റെ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്ന് ആദ്യമേ ഒരു ബൈലം ഉണ്ടാക്കി ചാതി, എന്നാൽ പിന്നൊരു കേസും പ്രശ്നങ്ങളായിട്ട് വരില്ല. അത് നമ്മൾ മഹല്ലിലെ കാരണവന്മാരും സാധാരണക്കാരും അത് ഇതിങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരൊക്കെയും അത് കമ്മിറ്റിക്കാർ നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തല്ല, അത് കമ്മിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു ആവശ്യം അങ്ങോട്ട് വെച്ചിട്ട് അതെന്ത് ചെയ്യണം, നാട്ടിൽ നടപ്പിലാക്കുന്നൊരവസ്ഥ വരും വരെ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകും. ഇപ്പോൾ കണ്ണൂർ പരിസരത്ത് കഴിഞ്ഞ ഒരു ദിവസം സോഷ്യൽ മീഡിയ കണ്ടതാണ് ഈ മറ്റേ ഈ എന്താ പറയുക പ്രേതത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടല്ലോ, അങ്ങനെ എന്താ സംഭവം നമുക്കറിയുന്നല്ലോ, പക്ഷെ അതിൻ്റെ ഒരു പരിവേഷം നമ്മൾ മൊത്തത്തിൽ കാണുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ രൂപം വെച്ചിട്ട് പുതുപണ്ണിറങ്ങുന്ന സമയത്ത് ഭർത്താവ് വരനായിട്ടുള്ള ആളെ അവൻ്റെ കൂട്ടത്തിലുള്ള അഞ്ചാറാൾക്കാരും ആ ഒരു വേഷം ധരിച്ച് വരുന്ന അവസ്ഥ മുസ്ലിം കല്യാണങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, പലർക്കും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അള്ളാഹുവുമായിട്ട് മീസാഖൻ ഖലീല ഒരു വലിയ ഒമ്പിച്ചൊരു കരാറ് നടക്കുന്ന വേദിയിലേക്കാണ് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കടന്നു വരുന്നത്. ബർക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിതം അങ്ങോട്ടുള്ളതും ബർക്കത്തില്ലാത്ത അവസ്ഥ വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കൂട്ടി വെച്ചുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഈ ഒരു വിവാഹവേളയിൽ. അതൊരു പുണ്യകർമ്മമാണല്ലോ ഇവിടെ നടക്കുന്നത് അല്ലേ. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ മയ്യത്തിൻ്റെ വേഷത്തിൽ പോവോ? ഇല്ലല്ലോ. അപ്പോൾ അതൊരു പുണ്യകർമ്മമാണ്, നമ്മളെ കർമ്മത്തിൽ നമ്മൾ പുണ്യം കിട്ടുന്നൊരു കർമ്മമാണ് ഈ വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ വേള എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ അതിനെടുക്കണമെന്ന് മാത്രമാണ്.
15: വിവാഹത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ പറഞ്ഞത്, പക്ഷേ അത് ഈ വിഷയം തന്നെ ഒരുപാട്
16: പറയേണ്ടത്
15: പങ്ക് വേറൊരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാൻ തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നമ്മളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പിന്നെ ഏറ്റവും നമ്മൾ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പ്രാരാബ്ദങ്ങളും ജീവിത കുടുംബമായിട്ട് പോകുമ്പോഴാണല്ലോ എല്ലാത്തിൻ്റെ ഒരു വില നമുക്ക്
16: അറിയുന്നത്.
15: അപ്പോൾ ഒരു കുട്ടി ഒരു രക്ഷിതാവിൻ്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ചെന്നൊരു സംഭവം, ഇത് റീൽസിന് വേണ്ടി അവർ ചെയ്താണെങ്കിലും നമുക്കൊരുപാട് പിന്നെ വാല്യൂസ് അതിൽ തരുന്നുണ്ട്. അതിൽ ഈ ഫോണിങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ഇയാൾ പറയുന്നുണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന

0: ചിന്തിക്കുള്ളൂ. നമ്മളിതല്ലാത്തും നമ്മൾ ഏറെ ഏറെ വലുതാഗ്രഹിക്കും. അപ്പൊ ഈ കുട്ടി തീരുമാനിക്കുകയാണ് എനിക്ക് ഞാൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മതി ഫോണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് പോവുകയാണ്. റീൽസിന് വേണ്ടി ചെയ്താണെങ്കിലും അതിൽ കുറെ ചിന്തിക്കാണ്ടല്ലോ കുട്ടി ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ സഹപാഠി കുട്ടികൾ ഇത് അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ചതിന്റെ വില നമുക്ക് മനസ്സിലാവുക നമ്മൾ അധ്വാനിച്ച്
1: തുടങ്ങുമ്പോഴാണ്.
0: അപ്പൊ അങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ കല്യാണത്തിന്റെ വിഷയത്തിലും ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോ പോലും ഒന്നും അറിയണില്ല
1: അല്ലെ.
0: വാപ്പതിന് എത്ര കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അപ്പൊ ചിന്തിക്കുന്നില്ലല്ലോ.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലുസ് സാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد الركن الخامس فهو الايمان بالله الايمان باليوم الاخر الايمان باليوم الاخر ايمان കാര്യങ്ങളിൽ അഞ്ചാമത്തെ ഘടകം അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. അന്ത്യദിനം എന്ന് പറയാൻ കാരണം അതിനുശേഷം പിന്നെ ഒരു ദിനം ഇല്ല, അതുകൊണ്ടാണ് അത് അവസാന ദിനം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന് നാല് മർഹലകളാണ് പറഞ്ഞിട്ടുള്ളത്, നാല് ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മർഹലത്തുൻ ഫീ ബത്വനി ഉമ്മി, മാതാവിൻ്റെ ഉദരത്തിലുള്ള ഒരു മർഹല, ഒരു ഘട്ടം. മറ്റൊന്ന് ഐഹിക ലോകത്തുള്ളത്. മൂന്നാമത്തേത് ബർസഖിയായ ഒരു ഘട്ടം. നാലാമത്തത് മർഹല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവിടെയുള്ള ജീവിതം, അതാണ് അവസാനത്തേത്. അതുകൊണ്ടാണ് അതിനെ യൗമുൽ ആഖിർ എന്ന് പറയുന്നത്. ഈ യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക എന്നതും ഈമാനിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. യൗമുൽ ആഖിറത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിശദമായി പറയേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ പരലോക വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അതിൽപ്പെട്ടതാണ് ബർസഖിയായ ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കൽ. അതതിൽപ്പെട്ടതാണ്. മിമ്മാ യകൂനു ബഅദൽ മൗത്ത്, മരണശേഷമുണ്ടാകുന്ന സകലതും, സകല കാര്യങ്ങളും യൗമുൽ ആഖിറത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഖബറിലെ ശിക്ഷ, ഖബറിലെ ഫിത്തിനകൾ, പരീക്ഷണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യം. ഒരു മയ്യിത്ത്, അതിനെ നമ്മൾ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ രണ്ട് മലക്കുകൾ വരികയും ആ മലക്കുകൾ മയ്യത്തിനെ പിടിച്ച് ഇരുത്തുകയും എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. മർ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ് എന്ന്. മാ ദീനുക്, നിന്റെ ദീനേതാണ്. മൻ നബിയുക്, നിന്റെ ദൂതൻ ഏതാണ്, പ്രവാചകനെ ആരാണ് എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾ അല്ലാഹു മലക്ക്

0: കൊണ്ട് ചോദിപ്പിക്കും. അത് യൗമുല്ലാഹിറത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന ഗ്രന്ഥത്തിൽ, ചെറിയ ഗ്രന്ഥത്തിൽ, യൗമുല്ലാഹിറത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മരണശേഷമുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം യൗമുല്ലാഹിറത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകുമെന്ന്. സത്യവിശ്വാസികളാണെങ്കിൽ അതിന് കൃത്യമായി സ്ഥൈര്യമായതിന് മറുപടി പറയാൻ സാധിക്കും. അങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പറയും, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുവിൻ, സ്വർഗ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുവിൻ എന്ന് പറയും എന്ന്. കബറിൽ വിശാലത നൽകപ്പെടും. കപടന്മാരോ സത്യനിഷേധികളോ ആണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് സാധിക്കില്ല. ലാതിരി സമയത്തുന്നാസ യഖൂലൂന ശയ്യൻ, എനിക്കറിയില്ല, ജനങ്ങൾ പലതും പറയുന്നത് കേട്ടു എന്നതല്ലാതെ എനിക്കറിയില്ല എന്ന് പറയും. മൂർധാവിൽ മലക്കുകൾ ദണ്ടുകൊണ്ട് അടിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. അടിക്കുന്ന സമയത്ത് പറയും, ലാ തലൗത്ത വലാ ദറൈത്ത്, നീ പഠിച്ചില്ല, പാരായണം ചെയ്തില്ല, ഓതിപ്പഠിച്ചില്ല എന്ന് നമ്മൾ പറയാറില്ല. ആ ഒരവസ്ഥ. ഈ വിധത്തിലുള്ള ശിക്ഷകൾ ഖബറിലുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പോലും ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷകിട്ടാൻ അള്ളാഹുവിൽ ശരണം തേടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അഊദു ബില്ലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ എന്ന പ്രാർത്ഥന, ഖബർ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, ജീവിതത്തിലും മരണത്തിലുമൊക്കെ ഉണ്ടാകുന്ന പരീക്ഷണം, മസീഹുദ്ദജ്ജാലിൻ്റെ പരീക്ഷണം, ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളിൽ നിന്ന് ശരണം തേടാൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥന വളരെ പ്രാധാന്യപൂർവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നത്. ശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന പ്രാധാന്യപൂർവം ഇത് പഠിപ്പിച്ചിരുന്നു എന്നാണ്. അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഈ പ്രാർത്ഥന നമസ്കാരത്തിൽ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ് എന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളു. താവൂസ് റഹിമഹുല്ലാ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അതേപോലെ ഖബറിലുള്ള ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ശിക്ഷയെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാം. ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ അനുഭവിക്കും എന്ന് പറയുന്നു. മോശപ്പെട്ട ആളുകളുടെ മരണത്തെ വിവരിക്കുന്ന വേളയിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരുടെ പുറംഭാഗങ്ങളിലും മുഖങ്ങളിലും അടിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങളാണെങ്കിൽ മരണവേളയിൽ തന്നെ സുവിശേഷം അറിയിക്കപ്പെടുകയും ചെയ്യും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون എന്ന് പറയും. ഇന്ന الذين قالوا ربنا الله, ഞങ്ങളുടെ റബ്ബ് അല്ലാഹ് ആണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ ജീവിക്കുകയും ചെയ്തവർ നല്ല മനുഷ്യർ, ഈമാനും ഇത്തിബാഉം ഒക്കെ ശരിയായ ആളുകൾ. മരണം ആസന്നമാകുമ്പോൾ മലക്കുകൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് ആശ്വാസവചനങ്ങൾ ചൊരിയും. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കുകയും വേണ്ട. ഭയം എന്ന് പറയുന്നത് ഭാവിയുമായി ബന്ധപ്പെട്ടതാണ് അധികവും. മരണപ്പെട്ടു പോകുന്നവരാരുടെ ഭാവി എന്താണ്? ബർസഖാണ്. അവിടെ നിന്നങ്ങോട്ട് വിചാരണ, കിതാബ്, സിറാത്ത്, സ്വർഗം, നരകം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല, ദുഃഖവും വേണ്ട. ദുഃഖവും അധികം ഗതകാലവുമായി ബന്ധപ്പെട്ടതാണ്. വിട്ടേച്ചു പോകുന്ന മക്കൾ, കുടുംബം, ഇവരെ സംബന്ധിച്ചൊന്നും ദുഃഖവും വേണ്ട എന്ന് മലക്കുകൾ ആശ്വാസവചനം ചൊരിയുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോശപ്പെട്ട ആളുകളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു. അവർ ഖബറിൽ ശക്തമായ ശിക്ഷ അനുഭവിക്കുമെന്നും പറയുന്നു. ആ ഖബറിൽ നടക്കുന്ന ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കേൾപ്പിക്കാത്തത് നമ്മോടുള്ള കാരുണ്യം കൊണ്ടാണ്. ഖബറിൽ നടക്കുന്ന ഭീകരമായ ശിക്ഷയെങ്ങാനും അല്ലാഹു നമ്മെ കേൾപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ ആരാണ് മയ്യത്ത് മറമാടാൻ തയ്യാറാവുക? ആരാണതിന് ഒരുങ്ങുക? അപ്പോൾ മറമാടുകയില്ല എന്ന ഭയം ഇല്ലായിരുന്നുവെങ്കിൽ, ഖബർ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുവാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, നിങ്ങൾ മറമാടുകയില്ല, മറമാടുന്നതിന് പിന്തി നിൽക്കുമെന്നുള്ള പേടി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കേൾപ്പിച്ചു തരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തത് എന്നർത്ഥത്തിൽ റസൂലുള്ള പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വലൗ സമിഅഹ അൽഇൻസാൻ ലസഇഖ്, മനുഷ്യനെങ്ങാനും ഖബറിൽ നടക്കുന്ന ശിക്ഷകൾ കേട്ടിരുന്നുവെങ്കിൽ അവൻ അവിടെ തന്നെ ബോധരഹിതനായി വീണുപോകുമായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടു. അപ്പോൾ ഖബറെന്ന് പറയുന്നത് കേവലം ഒരു കുഴിയല്ല. ഇങ്ങനെയുള്ള ശിക്ഷകളും ചില ആളുകൾക്ക് അനുഗ്രഹങ്ങളുമൊക്കെ ലഭിക്കുന്ന അദൃശ്യമായ ഒരു ലോകമാണ്. നമ്മൾ പറഞ്ഞത് ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുക എന്നത് യൗമുൽ ആഖിർ എന്നതിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഖബർ ശിക്ഷയില്ല, അതൊരു ലോകപ്പ് മർദ്ദനമാണ്. അതൽ ആ രീതിയിൽ അതിനെ കാണുന്ന ആളുകളുണ്ട്. അത് പരലോക നിഷേധത്തിൻ്റെ ഭാഗമാണ്. ഖബർ ശിക്ഷയുണ്ട് എന്നത് ഖുർആൻ കൊണ്ടും മുതവാത്തിറായ നിലക്ക് ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. പല ആയത്തുകളും ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതായി വന്നിട്ടുണ്ട്. സൂറ അൽ ബഖറയിൽ കാണാം, കൈഫ തക്ഫുറൂന ബില്ലാ വകുന്തും അംവാതം ഫഹയാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി തുർജഊൻ എന്ന ആയത്ത് അതിന് തെളിവായി പറയുന്നു. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജഊൻ എന്ന് പറയുന്ന ആയത്ത് സൂറ അസ്സജദയിലാണ്. അതിന്റെ തെളിവായി പറയുന്നു, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ എന്ന് പറയുന്ന സൂറ അൽ അൻആമിലെ 93-ാമത്തെ വചനവും ഗാഫിറിലെ 46-ാമത്തെ വചനവും ഒക്കെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളാണ്. ഹദീസുകളിലേക്ക് നമ്മൾ പോയാൽ പരശതം ഹദീസുകളും നമുക്ക് കാണാം. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇങ്ങനെയുള്ള ബർസഖിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നത് പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
2: ഇനി നമുക്കേ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി മധുരം ഖുറാനാണ്. അപ്പൊ മധുരം ഖുറാനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നാലോ?
3: തീർച്ചയായും.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: مؤصدة في عمد ممددة.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യചിന്തകളാണ് ഇനി നാം കേൾക്കുന്നത്. എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ നജമുദ്ദീൻ കെ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വേര് ചികിത്സ, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡോക്ടർ പല്ലിൻ്റെ എക്സ്റേ എടുക്കും. പല്ലിൻ്റെ എക്സ്റേ എടുക്കുക പല കാരണങ്ങൾ കൊണ്ടാണ്. അതായത് അതിൻ്റെ റൂട്ട് പല്ലിൻ്റെ വേരുകളുടെ ഒരു ആന്തരിക സ്വഭാവം നമ്മൾ മനസ്സിലാക്കാൻ, വേരുകളുടെ നീളവും പിന്നെ അതിൻ്റെ ഘടനയും പോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനൊക്കെ എക്സ്റേ എടുക്കുന്നത് നല്ലതാണ്. എക്സ്റേ എടുത്ത ശേഷം ഡോക്ടർ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട പല്ലുകളാണോ എന്ന് പരിശോധിക്കുകയും അതിന് സാഹചര്യമുണ്ടെങ്കിൽ ആ പല്ലുകൾക്ക് ലോക്കൽ അനസ്തെറ്റിക്, അതായത് ആ ഭാഗം മാത്രം മരവിക്കുവാനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ ഭാഗം മരവിക്കും. മരവിച്ച ശേഷം പല്ലുകൾ, പല്ലിൻ്റെ കീഴുള്ള ഭാഗങ്ങൾ ഡ്രില്ല് ചെയ്യും. ഡോക്ടറുടെ കയ്യിലുള്ള എയറോട്ടർ എന്ന് പറയുന്ന ഒരു ഡ്രില്ലിംഗ്, ചെറിയൊരു ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വെച്ച് പല്ലിൻ്റെ കീഴുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുകയും അങ്ങനെ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലിൻ്റെ പൾപ്പ് ചേമ്പറിലോട്ട് പ്രവേശിക്കുകയും ചെയ്യും. അതിനുശേഷം വേരുകൾക്കുള്ളിലെ പിന്നെ ചെറിയ കനാലുകൾ, അതാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. ഈ കനാലുകൾ ചെറിയ സൂചി പോലുള്ള എൻഡോഡോണ്ടിക് ഫയൽസ് എന്നാണ് നമ്മളതിന് പറയുക, ചെറിയ സൂചികൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ വേരിനുള്ളിലെ കനാലുകൾ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് അവിടെയുള്ള ഇൻഫെക്ഷൻ ബാധിച്ച പൾപ്പ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലിൻ്റെ ചെറിയ നാഡി നരമ്പുകളുടെ അംശങ്ങളൊക്കെ എടുത്തു കളയും, ക്ലീൻ ചെയ്ത് എടുത്തു കളയും. ആ ഭാഗം ഇറിഗേഷൻസ് എന്ന് പറയും, അതായത് ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ പൂർണ്ണമായും ക്ലീൻ ചെയ്യും. അങ്ങനെ ക്ലീൻ ചെയ്ത ശേഷം ആ ഭാഗം, ക്ലീൻ ചെയ്ത ആ ഭാഗം പല്ലിൻ്റെ വേരിൻ്റെ അതേ നീളത്തിലും വീതിയിലും ബയോ കോമ്പാറ്റുകൾ പോൽ, അതായത് ശരീരത്തിന് ദോഷം വരുത്താത്ത ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ആ വേരുകൾ അടയ്ക്കും. അടച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗം നല്ല കട്ടിയുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് അടച്ച് പല്ലിനെ പൂർണ്ണ പഴയ ഒരു രൂപത്തിലോട്ട് മാറ്റും. അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം പല്ലുകൾക്ക് ആവശ്യമെങ്കിൽ ആ പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടോപ്പ് കവറിടും. അതെന്തിനാണെന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പല്ലുകളുടെ ബലം ഇത്തിരി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് പൊട്ടാനും പൊടിയാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരു സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു കവറ്, അതിനെ ആ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കവറിട്ട് പല്ലിനെ പൂർണ്ണ ബലത്തോടു കൂടി സംരക്ഷിച്ച് നിർത്തും. ഇതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് സിംഗിൾ സിറ്റിങ്ങിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പല തവണകളായി ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻസ്, അതായത് പല്ലിൻ്റെ ഒരു ഘടനക്കനുസരിച്ച്, എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട് എന്നതിനനുസരിച്ച്, ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കനുസരിച്ചൊക്കെ സിംഗിൾ സിറ്റിങ്ങിൽ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. വളരെ ചെറിയ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലുകളാണെങ്കിൽ സിംഗിൾ സിറ്റിങ്ങിൽ കൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊസീജിയറും ഒരൊറ്റ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതല്ല വലിയ വീക്കം ബാധിച്ച പല്ലുകളാണെങ്കിൽ, ഇൻഫെക്ഷൻ നല്ലോണം ഇൻഫെക്ഷൻ ഉള്ള പല്ലുകൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ തവണകളായിട്ടായിരിക്കും ഈ ഒരു പ്രക്രിയകളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടർ ഉപയോഗിക്കുന്ന പുതിയ തരത്തിലുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ആധുനിക ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ നമുക്ക് സിംഗിൾ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രായോഗിക രീതി വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.

0: നമുക്കൊരു പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ട്. പീസ് ടൈം നമ്മുടെ പ്രധാനപ്പെട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റേതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്: ചില പരിപാടികൾ കേൾക്കുമ്പോൾ അവതാരകരായ ആളുകൾ നമ്മോട് തന്നെ സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അത്രയും ഹൃദയസ്പർശിയാണ് പീസ് റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുകളും എന്ന ഒരു മനോഹരമായ പ്രതികരണമാണ് ഇന്ന് നമുക്ക് ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൻ്റെ ആ ഒരു സെഷനിൽ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്.
1: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു: ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
5: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിയ അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
6: ഒരു സ്ത്രീ വുളു ചെയ്ത ശേഷം അമുസ്ലിം സഹോദരിക്ക് കൈകൊടുത്താൽ വുളു ബാത്തിലാവുമോ എന്നാണ്.
1: ഈ തൊട്ടാൽ വുളു മുറിയുക എന്ന് പറയുന്ന ഒരു രൂപം, അത് അമുസ്ലിങ്ങളെ തൊട്ടാൽ വുളു മുറിയില്ല, സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയില്ല, പുരുഷന്മാരെ സ്ത്രീകൾ ഇങ്ങോട്ട് തൊട്ടാൽ വുളു മുറിയില്ല, ഇതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളെ പുരുഷന്മാർ തൊട്ടുപോയി. അപ്പോൾ ഈ തൊടുക എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, മുറിയും എന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്നത്, കൈവെള്ള കൊണ്ട് വസ്ത്രം ഇല്ലാത്ത ഭാഗത്ത് തൊടണം, മറ്റൊരാളുടെ ശരീരത്തിൽ തൊലിയിൽ തൊട്ടാൽ, അത് തന്നെ എങ്ങനെയെങ്കിലും തട്ടിയാൽ പോരാ, കൈവെള്ള കൊണ്ട് തന്നെ തൊടണം. ആ രൂപത്തിൽ തൊട്ടാൽ മാത്രമേ വുളു പോകൂ എന്നാണ്, വുളു നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. മുബാഷറത്തുണ്ടാകണമെന്ന്, ബഷറും ബഷറെന്ന് പറഞ്ഞാൽ തൊലികൾ തമ്മിൽ മുട്ടണം. അതല്ലാതെ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ഒന്ന് തൊട്ടുപോയി എന്നതുകൊണ്ട് വുളു മുറിയില്ല എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് പ്രാമാണികമായി ശരിയാണോ? നമ്മൾ പ്രമാണങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ തെളിവുകൾ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം, കുടുംബത്തെ സ്പർശിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി പോയ സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത്, ഒരുപക്ഷെ സ്ത്രീകളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എങ്കിൽ വൈകാരികത വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. വൈകാരികതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വല്ലതും സംഭവിച്ചാലോ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതുണർത്തിയിട്ടുള്ളത്. ഏതായാലും പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷനെ തൊട്ടാലോ പുരുഷൻ സ്ത്രീയെ തൊട്ടാലോ ഒരു അമുസ്ലിമിനെ സ്പർശിച്ചാലോ വുളു മുറിയില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇന്നമൽ മുഷരിക്കൂന നജസുൻ, മുഷരിക്കുകൾ നജസാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, അപ്പം നജസാണെങ്കിൽ അത് തൊട്ടാൽ വുളു മുറിയില്ലേ എന്നാണ്. അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലം മൂത്രം പോലുള്ള ഒരു നജസല്ല. മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ മാലിന്യമാണ്. ഷിർക്ക്, കുഫ്ർ, അതേപോലെ തന്നെ നിഫാഖ് തുടങ്ങിയത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽപ്പെട്ടതാണ്.
7: ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല. ആ റബ്ബിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം മലിനമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് മാലിന്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസപരമായ മാലിന്യമാണ്, അതല്ലാതെ മലമൂത്ര വിസർജന വസ്തുക്കൾ പോലെ മലിനമായ ഒന്നാണ് എന്നല്ല, തൊട്ടാൽ ഉതുമുറിയുന്ന ഒന്നാണ് എന്നല്ല, അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്.
8: ഞാൻ പോകുന്ന പള്ളിയിൽ മൊബൈലിലെ ഖിബലയുടെ ആപ്പ് വെച്ച് നോക്കുമ്പോൾ വലത്തേക്ക് ചെരിഞ്ഞാണ് കാണിക്കുന്നത്, എന്നാൽ അവിടെ നേരെയാണ് നിന്ന് നിസ്കരിക്കുന്നത്. അവിടുത്തെ ഖത്തീബിനോട് ചോദിച്ചപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ഖിബലയിലേക്ക് തിരിഞ്ഞാൽ മതിയെന്നും കറക്റ്റ് പൊസിഷനിൽ വരേണ്ടതില്ല എന്നും പറയുന്നു, ഇത് ശരിയാണോ എന്നാണ് ചോദ്യം.
9: ഈ അടുത്ത കാലങ്ങളിലായിട്ടാണല്ലോ കൃത്യമായ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിച്ചത്. പഴയ കാലത്ത് പണ്ഡിതന്മാരൊക്കെ ഗോളശാസ്ത്രം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിശ നോക്കിയിരുന്നതും അതേപോലെ ഖിബല നോക്കിയിരുന്നതും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഖിബിലയിലേക്ക് തിരിയുക എന്നാണ്. നമ്മൾ ഇവിടെ നമസ്കരിക്കുമ്പോൾ നേരെ കഅബയിൽ പോയി മുട്ടണം എന്ന ഒരർത്ഥം അതിലില്ല. അല്പം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ആ നമസ്കാരം സഹിയാകുന്നതാണ്. അല്ലാഹു തആല ആലം.
8: എനിക്ക് 22 വയസ്സുള്ളൊരു മകനുണ്ട്. അവൻ അൽഹംദുലില്ലാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മകനാണ്. എനിക്ക് 42 വയസ്സായി. എൻ്റെ അതേ പ്രായത്തിലുള്ള അവൻ്റെ മൂത്തമ്മയും ഇളാമയും വീട്ടിൽ വന്നാൽ തിരിച്ചു പോകുമ്പോൾ മകനോട് ഞാൻ അവരെ ബൈക്കിൽ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പറയും. അവന് പ്രയാസമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് അത് തെറ്റല്ലേ എന്നാണ് പറയുന്നത്. നിന്നെ ജനിച്ചത് മുതൽ കാണുന്നവരല്ലേ, അവരെ കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മുത്തമ്മാൻ്റെ മക്കളോ 50 വയസ്സ് പ്രായമുള്ളവരൊക്കെ വീട്ടിൽ വന്നാലും ചിലപ്പോൾ ഞാൻ റോഡിലേക്ക് ആക്കി കൊടുക്കാൻ പറയാറുണ്ട്. മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. കുറേ ദൂരം നടക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഞാൻ മകനോട് നിർദ്ദേശം നൽകുന്നത് തെറ്റാണോ? ഇത്രയും പ്രായമായവർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവൻ്റെ പ്രായമുള്ള കസിൻസൊക്കെ ആണെങ്കിൽ ഞാനും പറയാറില്ല എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
9: ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷന് അവൻ്റെ ഇളയമ്മ മൂത്തമ്മ എന്ന് പറഞ്ഞ ഉമ്മയുടെ അനിയത്തി ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് മഹറമാണ്. അവരോട് സലാം പറയുവാനും അവർക്ക് കൈ കൊടുക്കുവാനും ഒക്കെ അനുവാദമുണ്ട്. അങ്ങനെയുള്ള ഉമ്മയുടെ സഹോദരി, ഇളയമ്മ മൂത്തമ്മ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനിയത്തി, അവരെ ഒരു ബൈക്കിലിരുത്തി വീട്ടിലേക്ക് ആ റോട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഹറാമായ കാര്യമല്ല. കാരണം അവർ തമ്മിൽ മഹ്റമാണ്. എന്നാൽ അവരുടെ മക്കളാണ് എങ്കിൽ അത് മഹ്റമല്ല. അവരെ ബൈക്കിലിരുത്തുവാനും അവർ കൈ കൊടുക്കുവാനും ഒന്നും പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
6: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത DLED കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു LP സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു. സ്കൂളിൽ നടക്കുന്ന ബർത്ത്ഡേ, ഓണം, ക്രിസ്മസ്, ടീച്ചേഴ്സ് ഡേ, കലോത്സവം എന്നീ ആഘോഷങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു LP സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ മാറി നിൽക്കാനാകും? ടീച്ചേഴ്സ് ഡേ പോലുള്ള സെലിബ്രേഷൻ ഒരു വ്യക്തിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണല്ലോ. വിവിധ മത്സരങ്ങൾക്കായി പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. കലോത്സവം, സോങ്സ്, ഡാൻസ് എക്സെട്ര. LP സ്കൂൾ അധ്യാപികയാകാൻ ഏറെ ഇഷ്ടമുള്ള എനിക്ക് വർദ്ധിച്ചു വരുന്ന സെലിബ്രേഷൻസ് എങ്ങനെ ഭാവിയിൽ തടുക്കാനാകും, പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? അധ്യാപിക എന്ന നിലയിൽ നാം എന്ത് നിലപാടാണ് ചെറിയ കുട്ടികളോട് സ്വീകരിക്കുക എന്നാണ്.
9: നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും ചിന്താഗതിയുള്ള ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും ഒരേ കലാലയത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അത്തരം കലാലയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ, വിശ്വാസികളായ ആളുകളുടെ മക്കൾ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പഠനങ്ങളും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാകുവാൻ പാടില്ല. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് കുരങ്ങിൽ നിന്നാണ് എന്ന എല്ലാവരും തള്ളിക്കളയുന്ന സിദ്ധാന്തം പഠിക്കപ്പെട്ടപ്പോഴും ഒരു കുട്ടിയും അപ്രകാരം വിശ്വസിച്ചിട്ടില്ല. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന തത്വം തന്നെയാണ് മുസ്ലിം മക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ രണ്ട് മാത്രമേയുള്ളൂ എന്ന് പഠിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപകന് മറ്റു മതവിഭാഗങ്ങളോട് എല്ലാവിധ സഹവർത്തിത്വവും സഹകരണവും സഹായവും നൽകിക്കൊണ്ടും കൊടുത്തും വാങ്ങിയും കൊണ്ടും തന്നെ അവരുടെ മത ആചാരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ സാധിക്കണം. മുമ്പില്ലാത്ത വിധം ആഘോഷങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ആഘോഷങ്ങൾ നടക്കട്ടെ, പക്ഷേ അത് കലാലയത്തിന് പുറത്ത് ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള ആഘോഷങ്ങൾ സ്വീകരിക്കട്ടെ. കലാലയത്തിലേക്ക് അത് കടന്നു വരേണ്ടതില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട് സ്കൂളുകളിൽ മുന്നോട്ട് പോകട്ടെ. മുസ്ലിം പെരുന്നാളുകളോടനുബന്ധിച്ചുള്ള മൈലാഞ്ചിയിടൽ മത്സരം നടത്തേണ്ടതില്ല. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടത്തേണ്ടതില്ല. അതേപോലെ തന്നെ ഏതോ കഥകളിൽ നിന്നും മെനഞ്ഞെടുക്കപ്പെട്ട ആഘോഷങ്ങളും ഐതിഹ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും സ്കൂളുകളിൽ നടത്തേണ്ടതില്ല. അത് ആണ് തൻ്റെ വിശ്വാസമെന്ന് നമ്മുടെ പെരുമാറ്റത്തിലൂടെ വിദ്യാർത്ഥികൾക്കും മറ്റ് സഹപ്രവർത്തകർക്കും അറിയേണ്ടതുണ്ട്. എല്ലാ നന്മകളിലും സ്കൂളിൽ മുന്നിട്ട് നിൽക്കുന്നവനായിരിക്കണം ഒരു മുസ്ലിം വിദ്യാർത്ഥിയും അധ്യാപകനും. ഭക്ഷണ വിതരണത്തിനായിരുന്നാലും അനുവദിക്കപ്പെട്ട ഏതേത് രംഗങ്ങളിലുണ്ടോ അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്ത് താനുണ്ടായിരിക്കും. എന്നാൽ തൻ്റെ ആദർശത്തിന് എതിരാവുന്ന വിഷയങ്ങളിൽ തീർത്തും താൻ ഉണ്ടായിരിക്കയില്ല എന്ന് മറ്റുള്ളവർ അറിയണം. അത്തരമൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വൈരാഗ്യത്തിനോ വർഗീയതക്കോ ഇടനൽകാതെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ സംസാരത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ശബരിമലയിലേക്ക് പോകുന്ന ആളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും വ്രതമെടുത്ത നാളുകളിൽ ഹോട്ടലുകളിൽ നിന്നോ മറ്റ് വീടുകളിൽ നിന്നോ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ തനിക്കെതിരായതുകൊണ്ട് മാത്രമാണ് താൻ ആ ഭക്ഷണം സ്വീകരിക്കാത്തത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത കാലങ്ങളിലും നാളുകളിലും അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോ അവരും ഒരുമിച്ചുകൊണ്ടുള്ള ആഹാരം കഴിക്കുന്നതിനോ യാതൊരു തെറ്റുമില്ല എന്നത് പരക്കെ അറിയപ്പെടേണ്ട വസ്തുത കൂടിയാണ്.
6: നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മടക്കി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടു. ഉദാഹരണത്തിന് പാൻസിൻ്റെ അടിഭാഗം മടക്കൽ, അതുപോലെ ഷർട്ടിൻ്റെ കൈ മടക്കി വയ്ക്കൽ എന്നിവ പറ്റില്ല എന്നാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ മാത്രമാണോ അതോ എല്ലായ്പ്പോഴും വിരോധമുണ്ടോ എന്നാണ്.
10: ഇവിടെ നമസ്കാരത്തിൽ വസ്ത്രവും മുടിയും ചുരുട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ മടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നിസ്രാസ്ലമ തങ്ങൾ പറഞ്ഞു, വല അക്കുഫുസൗബൻ വലാഷാറ ഞാൻ മുടിയോ വസ്ത്രമോ ചുരുട്ടുകയില്ല മടക്കുകയില്ല. ചില റിപ്പോർട്ടുകളിൽ വല നഖ്ഫുതു സിയാബ വഷാർ. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ ഉമിർത്തൻ അസ്തുദാല സബഅത്തി അളുമിൻ, ഏഴ് അവയവങ്ങളിൽ അസ്ഥികളിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു, അലൽ ജബ്ഹത്തി നെറ്റിയിൽ. അപ്പോൾ നിസ്രാസ്ലമ തങ്ങൾ മൂക്കിലേക്കും വിരൽ ചൂണ്ടി, വലിയ അതൈനി വർ റുക്കുബത്തൈനി വാത്രാഫിൽ ഖദബൈ, കൈകൾ കാൽമുട്ടുകൾ കാൽപാദങ്ങളുടെ അറ്റഭാഗം ഇവയിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു, വല നഖ്ഫുതു സിയാബ വഷാർ മുടിയോ വസ്ത്രമോ മടക്കാതിരിക്കാനും കൽപ്പിക്കപ്പെട്ടു എന്നാണ്. നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് തന്നെ ഇങ്ങനെ വരരുത് എന്നഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായാലും നമസ്കാരത്തിൽ ഒരാൾ തൻ്റെ വസ്ത്രം ചുരുട്ടി അല്ലെങ്കിൽ മുടി ചുരുട്ടി വ്യാപൃതമാകുക എന്നുള്ളത് പാടുള്ളതല്ല. ഒരാൾ മടക്കി വച്ച പാൻസ് അല്ലെങ്കിൽ കൈയിൻ്റെ ഈ കഫ് ഭാഗം മടക്കി വച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നതിനർത്ഥമല്ല. ഒരു നാട്ടിലെ ഡ്രസ് കോഡ് ആ രീതിയിലാണ് ഇട്ടെങ്കിൽ, അത്തരമൊരു ഡ്രസ് കോഡിൽ വന്നൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഈ ഹദീസ് പ്രകാരം തെറ്റാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറ്റൊരു വിഷയം ഇവിടെ ടൈറ്റുള്ള പാൻസ് ഇട്ട് നമസ്കരിച്ചുകൂടെ എന്നാണ്. ടൈറ്റുള്ള പാൻസ് ഇട്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം ശരീരാവയവങ്ങളെ മുഴച്ചു കാണിക്കും വിധം മറ്റുള്ളവരെ നമസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ വരെ തെറ്റിക്കും വിധമാണ് ചില ആളുകളുടെ ഇത്തരം വസ്ത്രങ്ങളണിഞ്ഞുള്ള നിസ്കാരം. പറ്റ ടൈറ്റുള്ള വസ്ത്രങ്ങളാണിയെങ്കിൽ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ, റുക്കുവിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർത്ത് വരെ വെളിപ്പെടുന്ന രീതിയിലാണ് ഈ ടൈറ്റുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോകുന്നത്. പണ്ഡിതന്മാരത് ശക്തമായി വിലക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
6: ചോദ്യം ഇപ്രകാരമാണ്. ഞങ്ങളുടെ റേഷൻ കാർഡ് ഇപ്പോൾ BPL ആണ്. ഇപ്പോൾ വീട് ചോർച്ച കാരണം മുകളിലേക്ക് എടുത്തിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാർഡ് കൊണ്ട് അരി വാങ്ങാൻ അർഹതയുണ്ടോ? അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
9: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളും പുറവും അകവും പുറവും ഒക്കെ ഒരേപോലെയായിരിക്കണം. അതാണ് അതിൽ നീതി. ഉള്ളിൽ എന്താണോ അത് തന്നെയായിരിക്കണം പുറത്തുമുണ്ടാകേണ്ടത്. ഒരിക്കലും നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സമ്പാദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതുമല്ല ധർമ്മം പോലും. ഇവിടെ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യമാണ് റേഷൻ. ആ റേഷൻ അതിൽ തന്നെയും ഒരു കാശുമില്ലാതെ ലഭിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അല്പം കാശിന് റേഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഇല്ലാതെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കബളിപ്പിക്കൽ, അത് സത്യത്തിൽ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല. ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തും. അതേപോലെ തന്നെ നാം ജീവിക്കുന്ന നാട്ടിൽ ഇവിടെയുള്ള ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ് അവിടെ ചില നിയമങ്ങൾ വെക്കുന്നത് ആ രാജ്യത്തുള്ള സർവ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള അത്തരം നിയമങ്ങൾ പാലിക്കൽ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ 2 രൂപയ്ക്ക് റേഷൻ അരി ലഭിക്കുവാൻ വേണ്ടി വരുമാനമുണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് കാണിച്ചു, ഇപ്പോൾ വലിയ ഫൈനുകൾ വന്നപ്പോൾ അത് എങ്ങനെയാണ് പഴയ അവസ്ഥയിലേക്ക് മടക്കുക എന്നിവരെ ചിന്തിക്കുന്ന ആളുകളെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും സത്യസന്ധമായിരിക്കണം. തനിക്ക് കാണിക്കുവാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ്.
6: അത്യാവശ്യമുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടി പന്നിനെയ്യ് ശരീരത്തിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? വിലയേറിയ മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു എന്നാണ്.
9: പന്നി അത് ഐനുൻ നജസാണ്, അത് നജസാണ്. അതിൻ്റെ മാംസം ഉപയോഗിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ അതിൻ്റെ മറ്റ് അവയവങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. ഷേഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മാംസം പോലെ തന്നെയാണ് അതിൻ്റെ നെയ്യും എന്നതുകൊണ്ട് ഒരിക്കലും ഇത്തരം വസ്തുക്കൾ മരുന്നായി ഉപയോഗിക്കുവാൻ പാടില്ല. അല്ലാഹു തആല ആലം.
6: സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അപ്പോൾ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിസ്കാര ശേഷം നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേ പ്രതിഫലം ലഭിക്കുമോ എന്നൊക്കെയാണ്.
11: വാസ്തവത്തിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ വലുതായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും യാത്രയിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുമൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റവാത്തിബ് സുന്നത്തിൻ്റെ മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാർക്ക് ഫർദ് നമസ്കാരം തന്നെ യാത്രയിൽ കസറാക്കി ചുരുക്കി നമസ്കരിക്കുകയാണല്ലോ. എന്നാൽ സുബഹിയുടെ മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളകളിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ പഠിപ്പിച്ച വളരെ പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും കാരണത്താൽ മിസ്സായിപ്പോയി, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസോ തിരക്കോ ഒക്കെയായി നമുക്ക് ജമാഅത്തിനെത്തിയപ്പോൾ നമസ്കാരം തുടങ്ങുന്നുണ്ട് അഥവാ സുന്നത്ത് നമസ്കരിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ ആ നമസ്കാരം നമുക്ക് ഖളാ വീട്ടാം. ഫറള് നമസ്കരിച്ചതിന് ശേഷം നമുക്കത് നിർവഹിക്കാം. അതിന് ലുഹാ നമസ്കാരത്തിൻ്റെ സമയം വരെ സൂര്യനുദിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെയും നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞത് ഇതൊന്നുമല്ലാത്ത മറ്റ് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഫർദ് നമസ്കാരമായ സുബ്ഹി ജമാഅത്തിൽ അയാൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയത് കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ, പിന്നെ അയാൾ വന്നാൽ അയാൾക്ക് പിന്നെ നിസ്കാരമില്ല എന്നല്ലോ, അയാൾക്ക് അപ്പോൾ അത് നമസ്കരിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ സുബഹിയുടെ മുമ്പ് നമസ്കരിക്കേണ്ട സുന്നത്തായിരുന്നു ഫജറിൻ്റെ മുമ്പുള്ള സുന്നത്ത്. അത് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടായാൽ ഫർള് നമസ്കാരത്തിന് ശേഷം അയാൾക്ക് അത് നിർവഹിക്കാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. അല്ലാഹു തആല അഅലം.
4: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
12: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോയിൽ സ്വരം, ഒരു തേനീശലുമായി റിയ എടവണ്ണ.
2: ബംഗീഷത്തരുളതിരുളിടി ഉലല് കാറായ നെല്ല തരുമിലെ ബഹുകേമ കൊടിയതിനടിയിലെ കടുക്കവി ഉളരിടലായി.

0: നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികൽ പീസ് ഖുർആൻ റേഡിയോ.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമില്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.

പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്, സ്വഹാബികൾ, ഉത്തമ സമൂഹത്തിന്റെ ഉദാത്ത മാതൃക. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിയങ്കൾ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നേരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ സഹാബികൾ, സഹാബികളെ കുറിച്ചാണ് കൂട്ടുകാർ പാട്ടും പ്രസംഗവും ഒക്കെ ആയിട്ടിങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലേ. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സഹാബികളെക്കുറിച്ച്. പലരുടെയും കഥകളും ചരിത്രങ്ങളും ഒക്കെ പലരും അവതരിപ്പിച്ചു, പാട്ട് പാടി. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചരിത്ര വിവരണവുമായി. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആത്തിഫ് അഹമ്മദാണ്, സ്റ്റാർക്വസ്റ്റിൽ പലപ്പോഴും പരിപാടി അവതരിപ്പിക്കുന്ന ആത്തിഫ്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനാണ്, നീലഗിരി മെട്രിക്കുലേഷൻ സ്കൂൾ, എരുമാട്. അപ്പോ ആത്തിഫ് അഹമ്മദിന്റെ സംസാരത്തിലേക്ക് നമുക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ ആത്തിഫ് അഹമ്മദ്, നീലഗിരി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇസ്ലാമിലെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ത്വായിഫിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. മാതാപിതാക്കൾ സമ്പന്നരായ അഫ്വാനും അർവയുമായിരുന്നു. സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും നബിയെ സന്ദിക്കുകയും അങ്ങനെ വിശ്വാസിയായി മാറുകയും ചെയ്തു. നബിയുടെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഭാര്യ. പിന്നീട് അവർ മരണപ്പെട്ടു. ഖുറൈശികളിൽ നിന്നും മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുടുംബസമേതം അബിസീനിയയിലേക്ക് ഹിജറ പോയി. ഇബ്രാഹിം നബിക്കും ലൂത്ത് നബിക്കും ശേഷം ആദ്യമായി കുടുംബസമേത അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറെ ദാനശീലനും സദ്ഗുണ സമ്പന്നനുമായിരുന്നു. തന്റെ പെരുമാറ്റം ആരെയും വേദനിപ്പിക്കുന്നില്ലെന്ന് അദ്ദേഹം എപ്പോഴും ഉറപ്പുവരുത്തിയിരുന്നു. തന്റെ സ്വഭാവ ഗുണം കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. വിശുദ്ധ ഖുർആനുമായി ആഴത്തിൽ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയെഴുത്തുകാരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം അടിമകളെ മോചിപ്പിച്ചിരുന്നു. മൂന്നാം ഖലീഫയായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു പ്രായം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഖുർആൻ പാരായണത്തിന് ഏകീകൃത നിയമം രൂപപ്പെടുത്തിയത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നാവിക സേനയെ ഒരുക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു. തന്റെ ജനതയുടെ നിത്യജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും സജീവമായി ഇടപെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെ ആദ്യത്തെ 5 വർഷം ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നു. എന്നാൽ പിന്നീട് ഭരണത്തിൽ ചില ദുഷ്ടശക്തികൾ കടന്നുകൂടുകയും നാട്ടിൽ അശാന്തി നിറയ്ക്കുകയും ചെയ്തു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. 14 വർഷം നീണ്ടുനിന്ന് അദ്ദേഹത്തിന്റെ ഭരണം അങ്ങനെ അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ് ആദ്യ തുള്ളി രക്തം ഓതിക്കൊണ്ടിരുന്ന ഖുർആനിലേക്ക് ഇറ്റി വീണു. നിങ്ങൾക്ക് പകരം അവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു മതിയാകും എന്ന ആയത്തിലേക്കായിരുന്നു രക്ത തുള്ളി വീണതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. കൂട്ടുകാരെ, സ്വഹാബിമാർ എന്നാൽ വിശ്വാസിയെ കൊണ്ട് നബിയോട് സഹവസിച്ച് വിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെട്ട അനുയായികളാണ് സ്വഹാബികൾ. പ്രിയപ്പെട്ടവരെ, ഒരു സമുദായത്തെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ എത്രയോ സ്വഹാബിമാർ ജീവത്യാഗം ചെയ്തു. ഇന്ന് പലരും ഇസ്ലാമിനെതിരെ കൈ ചൂണ്ടുമ്പോൾ അവരുടെ തെറ്റുധാരണകൾ തിരുത്താൻ നമുക്കാവണം. അതിന് ചരിത്രബോധം വേണം. അതിന് നമുക്ക് കഴിയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. ആത്തിഫ് അഹമ്മദിന്റെ സംസാരം കേട്ടല്ലോ, ഒന്നും പറയാനില്ല അല്ലേ. നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മോനെ. യാസീൻ അഹമ്മദ് കബീറിലേക്കാണ് ഇനി നമുക്ക് ശ്രദ്ധ കൊടുക്കാനുള്ളത്. ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊല്ലം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന യാസീൻ അഹമ്മദ് കബീർ ഒരു പാട്ടുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. കേട്ടു നോക്കൂ.

0: സകതം നബിയുള്ളാ കമീസേക്കേറ്റി, സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റി. കരമില് വടി അപ്പോൾ നിലത്തേറിഞ്ഞേ, ഇരുകൺ തടങ്ങളിൽ ജലം നീറൻ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിദ ഫസ്മിനാണ് ഇനി നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത്. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജുബൈൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കി കുട്ടിയാണ് റിദ ഫസ്മിൻ. റിദ ഫസ്മിന്റെ പരിപാടിയിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ സുഹാബികളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിദാ വസ്മിൻ്റെ ഗാനം നമ്മൾ കേട്ടു അല്ലേ? മാഷാല്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, സയ്യിദ് അയാൻ അബ്ദുള്ളയുടെ സഹാബികളെക്കുറിച്ചുള്ള ചരിത്ര വിവരണം, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്, ഒരു ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സയ്യിദ് അയാൻ അബ്ദുള്ളയുടെ സംസാരത്തിലേക്ക് നമുക്ക് പോവാം.
2: മുഹമ്മദിന്റെ തലവെട്ടോൻ നൂറ്റം സമ്മാനമായി തരാം. എല്ലാരും പരസ്പരം നോക്കി. ഒരാളെ പറയുന്നു ഒച്ചയ്ക്ക് നണ്ടേന്ന്. അങ്ങനെ അരണതി ഖത്താബിന്റെ മകൻ ഉമർ. അങ്ങനെ ഉമർ നബിനെ ചേഞ്ഞു പോയി. അങ്ങനെ പോകുന്ന വഴിയിലാണ് സഹോദരി ഇസ്ലാം സ്വീകരിച്ചത് വിപുലമായത്. ദേശത്തോടെ ആ വീട്ടിൽ പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്താണ് കേൾക്കുന്നതോ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ത്വാഹ, ആ സ്വത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഫാത്തിമ. അങ്ങനെ ഫാത്തിമയാണ് മനസ്സു മാറി. അങ്ങനെ ഫാത്തിമയോടെ മാപ്പ് ചോദിച്ചു. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നും പറഞ്ഞു, കാണണം നബിനെ കാണണമെന്നും പറഞ്ഞു. അങ്ങനെ നബിനെ കണ്ടു. അങ്ങനെ അങ്ങനെ ചൊല്ലി കൊടുത്തപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വളരെ ഉഷാറായിട്ടല്ലോ, നന്നായിട്ട് അവതരിപ്പിച്ചല്ലോ സയ്യിദ് അയാൻ അബ്ദുള്ള. നല്ല അവതരണമായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. ഇതുപോലെ വേറെയും പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് അവതരിപ്പിക്കണം. നല്ല ഭാവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോന്, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു, മാഷാ അല്ലാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളത് അംന ബഷീർ. അംന ബഷീർ ഒരു കഥയാണ് പറയുന്നത്. ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമ്മുൽ ഖുവൈനിൽ പഠിക്കുന്ന, സൗദി അറേബ്യയിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു മോള്. അംന ബഷീറിൻ്റെ കഥ പറച്ചിലേക്ക് നമുക്ക് പോവാം.
3: ാണ് ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് ഒരു പലഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടായി. അത് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ബൈത്തുൽ മാലിൽ നിന്നും ഓരോ ദിവസവും കിട്ടുന്ന പൊടിയേക്കാൾ കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. അന്ന് തൊട്ട് എല്ലാ ദിവസവും ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പൊടിയിൽ നിന്നും കുറേശ്ശെ മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ പലഹാരം ഉണ്ടാക്കാനുള്ള അത്രയും പൊടിയായപ്പോൾ അവർ ആ പലഹാരം ഉണ്ടാക്കി. അവർ കഴിക്കാനിരുന്നപ്പോൾ എക്സ്ട്രാ പലഹാരം കണ്ട ഉമർ റളിയല്ലാഹു ദേശത്തോട് ചോദിച്ചു, ബൈത്തുൽ മാലിൽ നിന്നും കൂടുതൽ പൊടി എടുത്തോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല, ഞാൻ ഓരോ ദിവസവും നമുക്ക് കൊണ്ടുവരുന്ന പൊടിയിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ എടുത്തു വച്ച് പലഹാരം ഉണ്ടാക്കാൻ മാത്രമായപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇനി മുതൽ ഓരോ ദിവസവും മാറ്റിവെച്ച പൊടിയുടെ അത്രയും കുറച്ച് കൊണ്ട് ഇനി മുതൽ ബൈത്തുൽ മാലിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് പൊടി ഇടുത്താൽ മതി. അത്ര മാത്രം സൂക്ഷ്മത കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അംന ബഷീറിൻ്റെ കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? മഷാല്ലാ, നന്നായിട്ട് അവതരിപ്പിച്ചു മോളെ. എല്ലാവരോടും പറയാനുള്ളത് അടുത്ത പരിപാടികൾക്കും തന്നെ ഇതൊരു പ്രചോദനമാവട്ടെ. ഇനി നമ്മോടൊപ്പം സെൽവാ നജീബ് ആൻഡ് നൂറാ നജീബ്, ഈ രണ്ട് മിടുക്കിക്കുട്ടികളുടെ ഒരു സംസാരത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. MVM വളയംകുളമാണ് അവരുടെ നാട്. നമുക്ക് അവർക്ക് എന്താണ് അവതരിപ്പിക്കാനുള്ള പരിപാടി എന്ന് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സെൽവാ നജീബ്. ഞാൻ 6-ാം ക്ലാസ്സിൽ MVMലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ അനിയത്തി
4: നൂറാ നജീബ്. ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
5: ഞങ്ങൾ അരുമംഗലത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളൊരു പാട്ട് പാടാൻ പോവാണ്.

0: മാഷാല്ല, സെൽവാ നജീബ്, നൂറ നജീബ് ഒരുമിച്ച് പാടിയിട്ടുള്ള പാട്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പാട്ട് തന്നെയാണ്. ഏതായിരുന്നാലും ഉഷാറായിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം ഫാത്തിമ സജ കെസി, മൂന്നാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കി കുട്ടിയാണ്, GMLP സ്കൂൾ താഴേക്കോട് പഠിക്കുന്ന, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സജയുടെ പ്രോഗ്രാമിലേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫാത്തിമ സജ. ഞാൻ താഴേക്കോട് GMLP സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.

മുറിഞ്ഞപ്പോൾ ഇനി ആര് മദീനയെ ഉണ്ടാക്കും?

0: عليكم ورحمة الله وبركاته.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഫാത്തിമ സജാക്കേസി മൂന്നാം ക്ലാസ്സിലെ മെടുക്കി കുട്ടിയുടെ പാട്ട് നമ്മൾ കേട്ടു അല്ലേ. ഇൻഷാല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും

മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ അൽ മിമ്പർ. ജീവിതം അഭിനയവൽക്കരിക്കപ്പെടുമ്പോൾ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് മൂസ സുലാഹി കാര.
1: പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അഭിനയവൽക്കരിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനയം എന്ന കലയും അതിൻ്റെ ഭാഗമായി തീരുന്ന അഭിനേതാക്കളുമൊക്കെ അനുകരിക്കപ്പെടുന്ന സാഹചര്യമാണ്, അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഏത് രംഗത്തും എവിടെയും ആരോടും എങ്ങനെയാണ് ഇടപെടേണ്ടത്, അനുവർത്തിക്കേണ്ടത് എന്ന കാര്യം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ്. പ്രവാചകരെ, നിങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. ആരുടെ ജീവിതത്തിലും പിൻപറ്റാനും അനുകരിക്കാനും പൂർണ്ണ മാതൃകയോടെ സ്വീകരിക്കാനും പറ്റുന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ആളുകൾ ആ ജീവിതത്തെപ്പറ്റി പഠിക്കുകയും പകർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നും ഏറ്റവും കൂടുതലായി വായിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ലോകത്തറിയപ്പെട്ട പല നേതാക്കളും ചെയ്യുകയും ശീലിക്കുകയും ചെയ്ത സ്വഭാവമല്ല, രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പല നിലക്കും സമൂഹത്തിൽ ഉയർന്നു വന്ന ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ടാണ് ശീലങ്ങളെ, സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവിടുന്ന്ന്റെ ഇഷ്ടപ്രകാരമോ താല്പര്യപ്രകാരമോ ക്രമീകരിച്ചതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ, ദിവ്യബോധനത്തിലൂടെ അറിയിച്ചു കൊടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? മഹദി കൊടുത്ത മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ്. ന്യൂനതകളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, പോരായ്മകളില്ലാത്ത, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന സംസാരമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളും സത്യമാണ്, കളവായി ഒന്നും അതിലില്ല. ആളുകളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ ഉള്ള മാർഗനിർദ്ദേശങ്ങളല്ല വിശുദ്ധ ഖുർആനിൻ്റെ വരികളിൽ ഉള്ളത്. മറിച്ച് എല്ലാ മേഖലയിലും സൽസ്വഭാവമുള്ള, അതുപോലെ തന്നെ നന്മ കാത്തു സൂക്ഷിക്കുന്ന, മാതൃക കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനം നോക്കൂ നിങ്ങൾ, അഭിനയമായിരുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഒരു സുപ്രഭാതത്തിൽ സ്വഹാബത്തിൻ്റെ മുമ്പിൽ കുടുംബജീവിതം അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, സാമൂഹികമായി ഇടപെടേണ്ട രീതികൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, സൗഹൃദം എങ്ങനെയാകണം, ക്ഷമയും വിട്ടുവീഴ്ചയും വിരക്തിയും വിനയവും എങ്ങനെയാകണം, ഇതൊന്നും അഭിനയിച്ച് കാണിച്ചു കൊടുത്ത ജീവിതമല്ല. സാമ്പത്തിക മേഖലയിൽ, കച്ചവട മേഖലയിൽ പെരുമാറേണ്ട, ഇടപഴകേണ്ട രീതി എങ്ങനെയാണ്, അഭിനയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തത്. പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ, ഒരു ചെറിയ കാര്യം കൊണ്ടുപോലും സഹകരിക്കണം എന്നത് അഭിനയിച്ച് പഠിപ്പിക്കുകയല്ല, ജീവിതം യാഥാർത്ഥ്യമായിരുന്നു. പച്ചയായ ജീവിതം സ്വഹാബത്തിന് പകർത്താനും ഒപ്പിയെടുക്കാനും പറ്റുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു എന്നത് സഹോദരങ്ങളെ നമുക്ക് വലിയ വെളിച്ചമാണ്, നമുക്ക് വലിയ വഴികാട്ടിയാണ്. ഒരാളുടെ അഭിനയ ജീവിതത്തിലേക്കും നാം നോക്കേണ്ടതില്ല. പല ആളുകളും പറയും, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ്, മില്യൺ കണക്കിന് ആളുകൾ കാണുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്ത കഥയാണ്, നോവലാണ്, ചിത്രമാണ് എന്നൊക്കെ പറയും. എന്താണതുകൊണ്ട് കാര്യം? അഭിനയിച്ചവനും എഴുതിയവനും അതുപോലെ പ്രചരിപ്പിച്ചവനും നേട്ടമുണ്ടായി എന്നല്ലാതെ സഹോദരങ്ങളെ, അവരിൽ നിന്ന് എന്ത് സ്വാധീനമാണ്, അവരുടെ ജീവിതത്തെ ഏത് രൂപത്തിൽ ആകർഷിക്കാനാണ് നമുക്ക് സാധിക്കുക? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? മനുഷ്യനാണ് അഭിനയിക്കുന്നത്. തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ജീവിതമല്ല മനുഷ്യൻ്റേത്. അഭിനയിച്ച് നടക്കുന്ന ആളുകളുടെ ജീവിതം അന്ധകാരങ്ങളിൽ, അപകടങ്ങളിൽ, ഇരുട്ടുകളിൽ അകപ്പെട്ടതായിരിക്കും അധികവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാതൃകയായി പഠിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇരുട്ടിൻ്റെ മറവിലും വെളിച്ചത്തിൻ്റെ തണലിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് എത്ര പരതിയിട്ടും ഒരു കറുത്ത പുള്ളി കാണിക്കാൻ സാധിക്കാത്ത ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ ജീവിതത്തെ പഠിക്കാനും പകർത്താനും സന്നദ്ധരാകാതെ സോഷ്യൽ മീഡിയ വഴി, വാർത്താമാധ്യമങ്ങൾ വഴി, ആധുനിക സംവിധാനങ്ങൾ വഴി നമ്മുടെ കൺമുമ്പിലേക്ക് എഴുന്നള്ളപ്പെടുന്ന, ആനയിക്കപ്പെടുന്ന കാര്യങ്ങൾ, അത് കണ്ട് കണ്ണീര് വാർക്കാനും അത് കേട്ട് കരയാനും അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് അന്താളിച്ചു പോകാനുമുള്ള ജീവിതമല്ല സഹോദരങ്ങളെ നമ്മുടേതെന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച കാര്യം നോക്കൂ നിങ്ങൾ, ഏതൊരു നന്മയിലും അടിമകൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്‌വാ, നന്മയുടെയും പുണ്യത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹുവിന്റെ കലാമാണ്. ഇനി ഒരാൾ ഒരു കഥ എഴുതിയുണ്ടാക്കി വേറെ കുറച്ച് ആളുകൾ കൊണ്ട് അഭിനയിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ നമ്മിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും സാധിക്കൂ എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെ ഒരു വാതിൽ ആരും തുറന്നു വെക്കേണ്ടതില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണ് നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കേണ്ടത്, സഹകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ അഭിനയിക്കുന്നു, തിന്മകൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല, ചതിയുടെയും വഞ്ചനയുടെയും കാര്യങ്ങൾക്ക് നമ്മുടെ വക പിന്തുണ കൊടുക്കാൻ പാടില്ല. ഒരു കഥയുണ്ടാക്കി അഭിനയിക്കുകയും മറ്റുള്ളവരെ കരയിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിൻ്റെയും തെറ്റിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, നിങ്ങൾ ഒന്നിച്ച് നിൽക്കരുത്, കൈകോർത്ത് നിൽക്കരുത്, ഐക്യപ്പെട്ടു പോകരുത്. അല്ലാഹുവിൻ്റെ കലാമാണ്. ഈ കലാം നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കുന്നില്ല. നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ കുറിച്ചിട്ട വരികൾ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചു കാണിച്ചാൽ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്, പരിഭ്രമിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ഏതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന മിമ്മാ അദറക്കന്നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പ്രവാചകത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങൾ മനസ്സിലാക്കി പോന്ന വിഷയമാണ്. ഇദാലം തസ്തഹി ഫസ്നൽ മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കട്ടെ, എന്തും പറയട്ടെ, എന്തും പ്രവർത്തിക്കട്ടെ, എങ്ങനെയും ജീവിക്കട്ടെ. ലജ്ജയില്ലാത്തവന് വേലിക്കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല, എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ലജ്ജയില്ലാത്തവന്റെ ഓട്ടമുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. നന്മ സ്വീകരിക്കാൻ ലജ്ജ തടസ്സമാകരുത്, തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഒരു മതിലായി ലജ്ജയുണ്ടാകണം. ഇത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ഒരു തെറ്റു കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നണം, ആ തെറ്റിന്റെ മുമ്പിൽ ഛർദിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നന്മ കണ്ടാലോ എല്ലാ തിരക്കുകളും എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ആ നന്മയെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ സാധിക്കണം. ഇത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. പലരും അഭിനയിച്ച് കാണിക്കുന്നു, ലജ്ജയുള്ളവരാകണം, നാണമുള്ളവരാകണം. ലജ്ജയില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യേണ്ടി വരും, എന്തും കാണിക്കേണ്ടി വരും, ആരുടെ പിന്നാലെയും പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ കാണുന്ന അഭിനയങ്ങളെ ജീവിതമാക്കുകയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ജീവിതമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പെരുമാറ്റം, പരസ്പരമുള്ള പരോപകാരം ചെയ്യൽ, അതുപോലെ തന്നെ നമ്മുടെ സഹവർത്തിത്വം, അതെങ്ങനെയാകണം വഹയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരനെ കാണുമ്പോൾ അവനോട് പുഞ്ചിരിക്കുക എന്നത് സദഖയുടെ കൂലിയാണ്. അതുപോലെ തന്നെ വാംബ്രുക ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക എന്നത്, വനഹീക അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്നത് സദഖയാണ്. വൈർഷാദുക റജുല ഫി അർളിൽ ളലാൽ ലക സദഖ, വഴിയറിയാത്ത ഒരാൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്, എളുപ്പ വഴി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് മാന്യമായി പറഞ്ഞു കൊടുക്കൽ, അവന് കാണിച്ചു കൊടുക്കൽ സദഖയുടെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വബസറുകലിർ റജുലി അർദീ, കണ്ണുപൊട്ടനായ അന്ധനായ ഒരാൾ റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി, വഴിയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി, അയാൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വഴി കാണിച്ചു കൊടുക്കുക, അയാളുമായി പെരുമാറുക, ഇടപഴകുക എന്നത് സദഖയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. വഴിയിൽ പ്രയാസമായ കല്ല് മാറ്റുക, മുള്ളു മാറ്റുക, എല്ലു മാറ്റുക, മ്ലേച്ഛതകൾ മാറ്റുക, മാലിന്യങ്ങൾ മാറ്റുക സദഖയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള ബക്കറ്റിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് മറ്റുള്ളവന്റെ ബക്കറ്റിലേക്ക് പാത്രത്തിലേക്കും വെള്ളം ചൊരിഞ്ഞു കൊടുക്കൽ സദഖയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ അഭിനയിക്കുന്നവരുണ്ട്, ഇതിനുവേണ്ടി കഥമനയുന്നവരുണ്ട്, നർമ്മങ്ങൾ നിറച്ച് അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ എഴുതിയുണ്ടാക്കി മനുഷ്യനെ കരയിപ്പിക്കുന്ന വരികൾ അതിലുൾപ്പെടുത്തി വേഷം കെട്ടി ആടുന്നവരുണ്ട്. ആ ആട്ടം കണ്ട്, അഭിനയം കണ്ട് കണ്ണീർ വാർക്കുന്നവരാണ് നമ്മൾ, അത്ഭുതപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. എന്റെ ജീവിതം വേസ്റ്റാണല്ലോ, വെറുതെയാണല്ലോ എന്ന് ഇത്തരത്തിലുള്ള രംഗങ്ങൾ, ചിത്രങ്ങൾ കണ്ട് തലതാഴ്ത്തി പറഞ്ഞു പോകുന്നവരാണ് നമ്മൾ. സഹോദരങ്ങളെ, എത്ര ശതമാനം, എത്ര ശതമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ, ജീവിതത്തെ നമ്മുടെ ജീവിതത്തുമായി ചേർത്തു വെക്കാൻ, നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ നാം പണിയെടുത്തു എന്നത് ഗൗരവത്തോടെ ആലോചിക്കണം. സോഷ്യൽ മീഡിയ ഇന്ന് തലപൊക്കിയ സംവിധാനമല്ലേ? 1500 വർഷങ്ങളുടെ പഴക്കമുള്ള ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അത് പഠിച്ചവരുണ്ട്, പകർത്തിയവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്, പ്രചരിപ്പിച്ചവരുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കേണ്ടതുണ്ട്. വൈവാഹിക രംഗത്ത്, കുടുംബജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഭിനയിച്ച് കാണിക്കുകയും ആ അഭിനയത്തിൽ നിന്ന് പാഠം നമുക്ക് തരുന്നു. ഭാര്യയോട് ഇങ്ങനെ പെരുമാറണം, ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് ഇങ്ങനെ പെരുമാറണം, വീട്ടിലേക്ക് വരുന്നവരോട് ഇങ്ങനെ പെരുമാറണം, മക്കളോട് ഇങ്ങനെ പെരുമാറണം. ഇതൊക്കെ കഥയായി ഉണ്ടാക്കി അഭിനയിച്ച് കാണിക്കുന്നവരുടെ ലോകത്തിന് അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ല ഇസ്ലാമിന്റെ അധ്യാപനം. മറിച്ചെന്താണ്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതം പരസ്പരം സ്നേഹമുള്ള, കാരുണ്യമുള്ള ജീവിതമാകണം. വദൂദായ അല്ലാഹു, റഹ്മാനായ അല്ലാഹു നിക്കാഹിലൂടെ, കുടുംബജീവിതത്തിലൂടെ അതാണ് കണക്കാക്കിയത്, അതാണ് സംവിധാനിച്ചത്. രണ്ട് ശരീരങ്ങൾ മാത്രമല്ല, രണ്ട് മനസ്സുകളാണ് ഒന്നിക്കുന്നത്. കേവല മനസ്സുകളല്ല, മതബോധമുള്ള മനസ്സുകളാണ്, പരലോകബോധമുള്ള മനസ്സുകളാണ്. ആ മനസ്സുകളെ അല്ലാഹുവിൻ്റെ സ്നേഹം സ്വീകരിച്ച്, അല്ലാഹുവിൻ്റെ കാരുണ്യം സ്വീകരിച്ച് ഇണക്കത്തോടെ കൊണ്ടുപോവുക എന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. നമ്മുടെ ഉമ്മമാരുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മരുമക്കളുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഭർത്താക്കന്മാരോട് പറഞ്ഞു, വാശിറൂന്നബിൽ മഅറൂഫ്, ഭാര്യമാരോട് നിങ്ങൾ മാന്യമായി നല്ല നിലക്ക് പെരുമാറുക. സഹോദരങ്ങളെ, ഇത് അഭിനയമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട്, നിങ്ങളൊരു കഥയുണ്ടാക്കൂ, ഞാനും ആയിഷ ഉമ്മയും അഭിനയിച്ച് കാണിക്കാം, അങ്ങനെ പറഞ്ഞ് ഉണ്ടായ ജീവിതമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വഹയിലൂടെ പഠിപ്പിച്ച ജീവിതമാണ്. അതുകൊണ്ട് ഏത് മേഖലയിലും വിട്ടുവീഴ്ച കാണിക്കുന്ന വിഷയത്തിൽ, അഹങ്കാരം ഒഴിവാക്കുന്ന വിഷയത്തിൽ, കച്ചവടത്തിൽ ചതിയും വഞ്ചനയും കൊള്ളയും കൊണ്ടു നടക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ, കച്ചവടത്തിൽ സത്യസന്ധത വേണം, വിശ്വാസ്യത വേണം എന്ന് സ്വീകരിക്കുന്ന വിഷയത്തിൽ വിനയമുള്ളവരാവുക, വിരക്തിയുള്ളവരാവുക, ഏത് മേഖലയെടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ആ അധ്യാപനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നല്ലാതെ മനുഷ്യനിർമ്മിത ആശയങ്ങൾക്കും സംവിധാനങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആളുകളായി മാറ്റപ്പെടുന്ന, പൈശാചിക സ്വഭാവത്തിലേക്ക് നാം മാറി മറിയുന്ന ഒരു ദുരവസ്ഥ നമ്മെ ബാധിക്കാതിരിക്കാൻ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കിട്ടാൻ, അവന്റെ ഇഷ്ടം കിട്ടാൻ വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ച ഒരു കാര്യം, അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹബത്ത് കിട്ടും, അല്ലാഹുവിങ്കിൽ സ്വീകാര്യത കിട്ടും. സഹോദരങ്ങളെ, ഇത് ബലം പ്രയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി നമ്മുടെ മേൽ വെച്ച് കെട്ടിയ ഒരാശയമല്ല, മറിച്ച് തുറന്ന ഒരു പുസ്തകമാണ്, തുറന്നിടപ്പെട്ട ഒരു ലോകമാണ്. ആ ലോകത്തേക്ക് വിശ്വാസ മനസ്സോടുകൂടി പ്രവേശിച്ചാൽ ഓരോന്നും പകർത്തുക എന്നത് വളരെ എളുപ്പമാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ റബീഉൽ അവൽ മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ വലിയ ആഘോഷമായി കാണുകയും കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പരിശുദ്ധമാക്കപ്പെട്ട മാസമായോ പ്രത്യേക രൂപത്തിലുള്ള ദിക്റുകളോ സ്വലാത്തുകളോ പ്രാർത്ഥനകളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ആചാരങ്ങളോ ആഘോഷങ്ങളോ ചെയ്യണം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു മാസമല്ല. പ്രബലമായ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്നതും അവിടുന്നിൻ്റെ വഫാത്ത് സംഭവിച്ചതുമായ മാസമാണ് റബീഉൽ അവൽ എന്നത്. പക്ഷേ ആ മാസത്തെ ഇസ്ലാം അനുവദിച്ച ആഘോഷങ്ങളെക്കാൾ വലിയ രൂപത്തിൽ ആഘോഷിക്കുന്ന ഒരു അപകടം നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നു എന്നത് വളരെ പേടിയോടെ നമ്മൾ കാണണം. ഇന്നലെ വരെ ഇല്ലാത്ത അലങ്കാര പണികൾ പല പള്ളികളിലും പ്രകടമായി. ഇന്നലെ വരെ ഇല്ലാത്ത സദസ്സുകൾ, ആൾക്കൂട്ടങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ച്, മദ്രസകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന അവസ്ഥ വന്നു. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതം പഠിപ്പിക്കാനോ അത് പകർത്തണമെന്ന് ആഹ്വാനം ചെയ്യാനോ അല്ല ഈ മാസത്തെ നമ്മുടെ നാട്ടിലുള്ള നേതാക്കൾ ഉപയോഗിക്കുന്നത്. മറിച്ച് എന്തിനാണ്? ആളുകളുടെ വിശ്വാസം നശിപ്പിക്കാനും അവരുടെ കർമ്മങ്ങളെ തകർക്കാനുമാണ് ഈ ഒരു മാസത്തെ അവർ ഉപയോഗിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം ജീവിച്ചിട്ട് ഒരു റബീഉൽ അവ്വലിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങളിതാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ ചെയ്തോളൂ എന്ന നിലക്ക് ആഘോഷിക്കാനോ ആചരിക്കാനോ പഠിപ്പിച്ചിട്ടില്ല. അത് വ്യക്തമാണ്, ഒരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യ 3 കാലഘട്ടക്കാരിൽ ഇത് കാണാൻ സാധ്യമല്ല. ഇത് ആഘോഷിക്കുന്നവരും പ്രാമാണികമായി അത് തെറ്റാണ് എന്ന് പറയുന്നവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യം, ഇത് ലോകത്ത് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരാഘോഷമാണ്. അവർക്ക് പല ലക്ഷ്യങ്ങളും അതിലൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ സൂഫിയിൽപ്പെട്ട രാജാക്കന്മാർ സ്വീകരിച്ച് പ്രചരിപ്പിച്ച ഒരാഘോഷമാണ്. ഒരിക്കലും ദീനുമായി

0: പുത്തനാചാരത്തിന്റെ ആളായി മാറും എന്നാണ്. ഈ മൂന്നാൽ ഒരു രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരായി നിന്നാൽ ബാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ദീനിൽ പുതിയതായി ആരുണ്ടാക്കിയാലും അത് നിങ്ങൾ പ്രവർത്തിക്ക് തള്ളിക്കളയണം. മൻ അഹദസ ഫീ അംറിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ പുതിയതായി ഒന്നാരുണ്ടാക്കിയാലും അത് തള്ളിക്കളയണം. അപ്പൊ ചില ആളുകൾ പറയും, പുതിയ വസ്ത്രം എടുക്കുന്നില്ലേ, പുതിയ വീടുണ്ടാക്കുന്നില്ലേ, പുതിയ വാഹനം വാങ്ങുന്നില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുന്നില്ലേ, അതൊന്നും തെറ്റല്ലേ എന്ന് ചോദിക്കും. അതൊന്നും തെറ്റല്ല. എന്തുകൊണ്ട്? അതൊക്കെ ദുന്യാവാണ്. ദുന്യാവ് പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല, ദീനാണ് പൂർത്തിയാക്കപ്പെട്ടത്. അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യവും ദീനിൽ കൊണ്ടുവരാൻ പാടില്ല. എന്നാലോ ദുന്യാവിൽ നിഷിദ്ധമാക്കപ്പെടാത്ത നിലക്ക് നമുക്ക് സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. അവിടെയും ഹറാമ് വന്നു പോകാൻ പാടില്ല. ആ നിലക്കൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പലരും തയ്യാറാകുന്നത്. ആ ഒരു ഏർപ്പാട് തന്നെ ഇസ്ലാമിൻ്റെതല്ല, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ സമൂഹത്തിൽ വെച്ചു പുലർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ജന്മദിനം ആഘോഷിക്കപ്പെടുക എന്ന പോലെയുള്ള വിഷയങ്ങൾ. അതൊരിക്കലും യഥാർത്ഥ മുസ്ലിമിൻ്റെ വിശ്വാസിയുടെ ജീവിതവുമായി ചേരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, പ്രവർത്തനങ്ങൾ, അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നാം സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ, മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കളെ പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. ജീവിതം അഭിനയവൽക്കരിക്കപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് മൂസ സലാഹി കാര.
2: هي الحبيبة والمختار.
3: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ന്യൂവാൽസിൽ പി ജി ഡിപ്ലോമ അപേക്ഷ 31 വരെ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ന്യൂവാൽസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾ. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, സി ഡി, രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അയച്ചു കൊടുക്കണം. അവസാന തീയതി 31 ഓഗസ്റ്റ് വരെ. ബിരുദമാണ് യോഗ്യത. വിശദ വിവരങ്ങൾക്ക് www.newwals.nuals.ac.in.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ദജ്ജാലിൻ്റെ ഫിത്തനകൾ, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ ആദർശങ്ങളെ സംബന്ധിച്ച് പ്രമാണബദ്ധിതമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഈ പ്രോഗ്രാമിനെ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും കൂടുതൽ വ്യക്തത ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെയുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളോട് എഴുതി ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചും മറ്റ് പ്രോഗ്രാമുകളെ സംബന്ധിച്ചുമൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. നന്മകളിൽ പരസ്പരം കൈകോർത്ത് പിടിച്ച് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനമായി ദജ്ജാലിൻ്റെ ഫിത്തനകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ലോകാവസാനത്തിൽ കടന്നു വരുന്ന വലിയൊരു ഫിത്തനയാണ് ദജ്ജാലെന്നും ആ ദജ്ജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് പടച്ചറബിനോട് സദാസമയവും കാവലിനെ തേടുകയും ചെയ്യണമെന്നുമൊക്കെ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ച ചില അടയാളങ്ങളും മുന്നറിയിപ്പുകളും അതോടൊപ്പം ആ ദജ്ജാലിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ വിശദമായി തന്നെ താക്കീതുകളും മുന്നറിയിപ്പുകളും നൽകിയിട്ടും കുറേ ആളുകൾ ആ സമയത്തും ദജ്ജാലിൻ്റെ കൂടെ കൂടി അവൻ്റെ വക്താക്കളും അനുയായികളുമായി മാറാനുള്ള കാരണങ്ങൾ എന്താണ് എന്നതുമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ മറ്റൊരു കാര്യം, ആ ദജ്ജാല് ആദ്യമായി പ്രത്യക്ഷപ്പെടുക എവിടെയായിരിക്കും? മക്കാനു ഖുറൂജിഹി, എവിടെ നിന്നായിരിക്കും ദജ്ജാല് പുറത്തു വരിക, ആദ്യം ലോകത്ത് പ്രത്യക്ഷപ്പെടുക? പേർഷ്യൻ നാടുകളിൽ അഥവാ ഖുറാസാനിലാണ് എന്ന് ഹദീസുകൾ നമുക്ക് വിവരം നൽകുന്നു. ഇന്ന ദജ്ജാല യഖ്റുജു മിൻ അർളി ബിശർഖ്, പൗരസ്ത്യ ദേശത്തെ ചില നാടുകളിൽ നിന്നാണ് പിശാജ് ദജ്ജാല് പുറപ്പെടുക. യുഖാലു ലഹ ഖുറാസാൻ, ഖുറാസാൻ എന്ന് പറയപ്പെടുന്ന ദേശത്ത് നിന്നാണ്. യത്ബഉഹു അഖ്വാമുൻ കഅന്ന വുജൂഹഹും അൽമജാനുൽ മുത്രഖ, അവരുടെ രൂപം അവരുടെ മുഖം ആ ദജ്ജാലിനെ അനുഗമിക്കുന്ന അനുയായികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തമായ ഒരു പരിച പോലെ അഥവാ ഒരു പ്രത്യേക രൂപത്തിൽ മൂക്ക് പരന്ന ഒരു പ്രത്യേക വിഭാഗമായിരിക്കും ആ നാട്ടുകാർ അല്ലെങ്കിൽ ദജ്ജാലിൻ്റെ അനുയായികൾ. എൽ ബസൂനഷഅർ, രോമവസ്ത്രങ്ങൾ അവർ ധരിക്കും. വയംഷൂന ഫിഷഅർ, രോമച്ചെരുപ്പുകൾ, രോമത്തിൻ്റെ ചെരുപ്പുകൾ അവർ ധരിക്കും എന്നൊക്കെ പ്രത്യേകം ഹദീസുകളിൽ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ അവരുടെ രൂപത്തെ സംബന്ധിച്ച്, ദജ്ജാലിനെ അനുഗമിക്കുന്ന അനുയായികളുടെ കോലത്തെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിൽ തന്നെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. സിഗാറുൽ അഴിയുൻ, ചെറിയ കണ്ണുള്ള ആളുകൾ. ദുൽഫുൽ ഉനൂഫ്, അതായത് അന്ന വുജൂഹഹും ഖലീള മുസ്തദീറ കസീറത്തുല്ലഹം, ധാരാളം മാംസളമായ വട്ടമുഖത്തോടുകൂടിയ ചെറിയ കണ്ണുകളും നീളം കുറഞ്ഞ മൂക്കും ആയിരിക്കും അവർക്കുള്ളത് എന്നാണ് ഹദീസുകളിൽ വന്ന വിവരണങ്ങൾ. അപ്പോൾ പ്രത്യേകം ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ആളുകളുടെ ചേലും കോലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ വരുന്ന ദജ്ജാൽ, ഖുറാസാനിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ദജ്ജാൽ എത്ര നാളുണ്ടാകും ഭൂമിയിൽ? മുദ്ദത്തു മുക്സിഹി ഫിൽ അർള്, ഭൂമിയിൽ ആ ദജ്ജാൽ വന്നാൽ എത്ര നാളുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് അതിനെക്കുറിച്ച് ചോദിച്ചൊരു സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അർബഊന യൗമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 40 ദിവസമായിരിക്കും ദജ്ജാൽ ഭൂമിയിലുണ്ടാവുക. പക്ഷെ ആ 40 ദിവസം സാധാരണ നമ്മുടെ 40 ദിവസം പോലെയല്ല. അതിൻ്റെ ചില വിവരണങ്ങളും വ്യത്യാസങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ആ 40 ദിവസത്തിൽ യൗമുൻ കസന, ഒരു ദിവസം ഒരു വർഷത്തെ പോലെയാണ്. 40-ൽ ഒരു ദിവസം ഒരു വർഷത്തിന് സമാനമാണ്, നീണ്ട ദീർഘമായ ഒരു ദിവസമായിരിക്കും. മറ്റൊരു ദിവസം വയൗമുൻ കഷഹർ, ഒരു മാസത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും മറ്റൊരു ദിവസത്തിന്. വയൗമുൻ കജുമഅ, വേറൊരു ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും. ഇങ്ങനെ 3 വ്യത്യസ്തമായ ദിവസങ്ങളാണ് ഈ 40-ൽ ഉള്ളത്, ഒരു വർഷത്തിൻ്റെ, ഒരു മാസത്തിൻ്റെ, ഒരാഴ്ചയുടെ. വസായിറു അയ്യാമിഹി ക അയ്യാമിക്കും, ബാക്കിയുള്ള ദിവസങ്ങൾ 37 ദിവസങ്ങൾ, ക അയ്യാമിക്കും, നിങ്ങളുടെ സാധാ ദിവസങ്ങളെപ്പോലെയാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫദാക്കൽ യൗം അല്ലദി കസന, ഒരു ദിവസം ഒരു വർഷത്തെപ്പോലെ എന്ന് പറഞ്ഞല്ലോ, ഒരു വർഷം പോലെ ദീർഘമായ ആ ദിവസത്തിൽ, അതക്ഫീന ഫീഹി സ്വലാത്തു യൗമിൻ, ഒരൊറ്റ ദിവസത്തെ 5 വഖ്ത് നമസ്കാരങ്ങൾ ഞങ്ങൾക്ക് മതിയാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായ കാര്യങ്ങൾ ചോദിച്ചറിയുവാനുള്ള അവരുടെ താൽപ്പര്യവും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുവാനുള്ള അവരുടെ ശ്രദ്ധയും നമുക്ക് വേണ്ടി അവർ ചോദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല, പോരാ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അത്ര ദൈർഘ്യമുള്ള ഒരു ദിവസം, ആ ദിവസത്തിൽ ഒരു നേരത്തെ 5 നമസ്കാരങ്ങൾ, സുബഹി മുതൽ ഇഷ വരെ, സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇഷ, ഇങ്ങനെ നമസ്കരിച്ചാൽ പോരാ, മറിച്ച് ഉഖ്ദുറു ലഹു ഖദറ, നിങ്ങൾ ആ ദിവസങ്ങളെ, സമയത്തെ കണക്കാക്കി നമസ്കരിക്കണം. അപ്പോൾ ഒരു വർഷം നമസ്കരിക്കേണ്ട നമസ്കാരങ്ങൾ ഇതിൻ്റെ കൃത്യമായ കണക്കും തോതുമനുസരിച്ച് നിങ്ങൾ കണക്കാക്കി നിർവഹിക്കണം. അഥവാ കേവലം ആലങ്കാരികമായി പറഞ്ഞതല്ല ഇക്കാര്യവും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ് ഒക്കെ നവ്വാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലാണ് ഈ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഹദീസുകൾ ശ്രദ്ധിക്കുന്ന, അതിന് വിലയും പ്രാധാന്യവും ആദരവും ഒക്കെ കൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുന്നറിയിപ്പുകളും ആ വിഷയകമായി ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മത നിയമങ്ങളും വിധിവിലക്കുകളും ഒക്കെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചത്, അത്ബാഉ ദജ്ജാൽ, ദജ്ജാലിൻ്റെ അനുയായികൾ അവരാരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ്. ഒറ്റക്കണ്ണനായ വ്യാജവാദി അൽ മസീഹുദ്ദജ്ജാൽ, ജൂതന്മാർ പ്രതീക്ഷിക്കുന്നൊരു രാജാവാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ജൂതവിശ്വാസത്തിൽ ഒരു ഒറ്റക്കണ്ണനായ രാജാവിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജവാദി എന്ന് പറഞ്ഞ അദ്ദജ്ജാൽ, അൽ മസീഹുദ്ദജ്ജാൽ, അവരെ സംബന്ധിച്ച് വിശുദ്ധനാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അക്സറു അത്ബാഇ ദജ്ജാൽ അൽ യഹൂദു വന്നിസാ, ദജ്ജാലിൻ്റെ അനുയായികളിൽ കൂടുതൽ ആളുകളും ജൂതന്മാരും അതേപോലെ സ്ത്രീകളുമായിരിക്കും എന്നാണ്. സ്വഹീഹ് മുസ്ലിമിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ സബഊന അൽഫ അലൈഹി മുത്തയാലിസ. ദജ്ജാലിനെ അസ്ബഹാനിലെ യഹൂദികളായിരിക്കും അനുഗമിക്കുക. അവരിലെ 70,000 ആളുകൾ, അസ്ബഹാനിലെ ജൂതന്മാരിൽപ്പെട്ട 70,000 ആളുകൾ ദജ്ജാലിൻ്റെ കൂടെ കൂടും. അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അലൈഹി മുത്തയാലിസ. തൈലസാൻ എന്ന് പറയുന്ന ഒരു വസ്ത്രം, ശരീരം മൊത്തം ചുറ്റിപ്പുതക്കുന്ന മൂടുന്ന ഒരു വസ്ത്രം, അതാണ് തൈലസാൻ. അതിൻ്റെ ബഹുവചനമാണ് തൊയാലിസ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതരം വസ്ത്രം ധരിക്കുന്ന ആളുകൾ ജൂതന്മാരുടെ കൂട്ടത്തിൽ അസ്ബഹാനിലെ യഹൂദികൾ, അവരായിരിക്കും ദജ്ജാലിനെ പിൻപറ്റുന്ന ഒരു വിഭാഗം. ദജ്ജാലിനെ മഹത്വവൽക്കരിക്കുന്ന പല വിശ്വാസങ്ങളും യഹൂദികൾക്കുള്ളതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകി സൂക്ഷിക്കാനാണ് പറഞ്ഞതെങ്കിൽ, ആ ദജ്ജാലിനെ മഹത്വവൽക്കരിക്കുന്ന, അവരുടെ വിമോചകനായി കാണുന്ന ഒരവസ്ഥയും വിശ്വാസവുമാണ് യഹൂദികൾക്കുള്ളത്. ആ ദജ്ജാല് വന്ന് ലോകത്താകെ പല ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയും മദീനയും ആ ഫിത്നയിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. ദജ്ജാൽ ലോകത്തിൻ്റെ എല്ലായിടത്തും അതിവേഗത്തിൽ ഓടിയെത്തുമെങ്കിലും, പക്ഷേ മക്കയിലും മദീനയിലും കടക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ സംരക്ഷണം മക്കക്കും മദീനക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. മലക്കുകളെ അതിൻ്റെ കാവൽക്കാരായി ബോർഡറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുമൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മദീനയിൽ ഒരത്ഭുതം നടക്കും, ഭൂമി കുലുക്കമുണ്ടാകും. ഫത്തർ ജുഫുൽ മദീന ബി അഹ്ലിഹ സലാസ റജഫാത്ത്. ദജ്ജാലിൻ്റെ ആഗമന സമയത്ത് മദീന 3 തവണ ശക്തമായ ഒരു കുലുക്കം, ഭൂകമ്പം, ഭൂമി കുലുക്കം ഉണ്ടാകുമെന്ന്. ആ ഒരു അവസ്ഥയിൽ ഭീതി പൂണ്ട് യഹ്റുജു ഇലൈഹി മിൻഹ കുല്ലു കാഫിരിൻ വ മുനാഫിഖ്. അതോടുകൂടി മദീനയിലുള്ള എല്ലാ അവിശ്വാസികളും കപടവിശ്വാസികളും മദീന വിട്ടുപോകും. മദീനയിലെ അവസ്ഥ പന്തിയല്ല എന്ന് മനസ്സിലാക്കി അവർ പോകും. അത് വാസ്തവത്തിൽ മദീനയെ സംരക്ഷിക്കാൻ, മദീനയുടെ വിശ്വാസ ആദർശങ്ങൾക്ക് ചേരാത്ത അഴുക്കുകളെ പുറന്തള്ളുന്ന ഒരു പ്രതിഭാസവും സംവിധാനവുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. സ്വഹീഹുൽ ജാമിഇൽ 5306 നമ്പർ ഹദീസായി വന്ന ഒരു കാര്യമാണ് മദീനക്ക് 3 കുലുക്കമുണ്ടാകും, പ്രകമ്പനമുണ്ടാകും. അപ്പോൾ അവിശ്വാസികളും കപടന്മാരുമൊക്കെ ആ നാട് വിട്ടു പോകും എന്ന് പറഞ്ഞത്. ദജ്ജാല് വന്ന് മദീനയിലേക്ക് കടക്കാൻ വേണ്ടി നിന്ന് അവിടെ നിന്ന് ചോദിക്കും, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയള്ള. സുബ്ഹാനല്ലാ, അത്ഭുതകരമായ ഒരു കാര്യമാണ് ആ ഹദീസിൽ പരാമർശിക്കുന്നത്. ഉഹദിൻ്റെ പരിസരത്ത് വന്ന് നിന്ന് മദീന പള്ളിയിലേക്ക് നേരെ നോക്കി ദജ്ജാൽ ചോദിക്കും എന്നാണ്. ഈ വെളുത്ത പാലസ്, വൈറ്റ് പാലസ്, വെളുത്ത കൊട്ടാരം ആരുടേതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളിയെ, മസ്ജിദുൻ നബവിയെ നോക്കിയിട്ടാണ് ചോദിക്കുക. അങ്ങോട്ട് കടക്കാൻ കഴിയാതെ അവിടെ തടയപ്പെട്ട നിലയിൽ ഉഹദിൻ്റെ മുകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുമ്പോൾ മദീന പള്ളി ഓല കൊണ്ട് മറച്ച, ഓലമേഞ്ഞ ഒരു ഷെഡായിരുന്നു. നിലത്ത് മണൽ നിരത്തിയ ഒരു മാന്യമായ അല്ലെങ്കിൽ ശക്തമായ ഒരു ചുമരോ മതിലോ പോലുമില്ലാത്ത ഒരു ഷെഡായിരുന്നു എങ്കിൽ, ഇന്ന് മദീന സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം, ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കൊട്ടാരം എന്ന് പറയാൻ പറ്റാവുന്ന രീതിയിൽ, വൈറ്റ് പാലസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ മാറിയിട്ടുണ്ട് ഈ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട മദീനയിൽ ഇന്ന് എങ്കിൽ, ഇനിയും കാലങ്ങൾ കഴിയുമ്പോൾ ഏതെല്ലാം കോലങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ മാറി മാറി വരാനിരിക്കുന്നു എന്നത് അല്ലാഹു അഅലം. അപ്പോൾ ദജ്ജാല് ചോദിക്കും എന്നാണ്, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്, വെളുത്ത കൊട്ടാരം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു നേർക്കാഴ്ചയായി, ഒരു അനുഭവ പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രത്യേകമായ പരാമർശം. ദജ്ജാലിൻ്റെ ഫിത്നകൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴികൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറെ ഭയപ്പെടേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അള്ളാഹു അയച്ച എല്ലാ അമ്പിയാക്കന്മാരും ദജ്ജാലിൻ്റെ ഫിത്നയെ സംബന്ധിച്ച് ആ സമൂഹത്തെ, അനുയായികളെ ഉണർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലായിരിക്കും, അതിൽ തന്നെ അവസാന കാലത്തായിരിക്കും ദജ്ജാലിൻ്റെ ആഗമനവും, ആ വിഭാഗം ആളുകളായിരിക്കും ദജ്ജാലിനെ അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടി വരിക. എന്നിരുന്നിട്ടുകൂടി എല്ലാ അമ്പിയാക്കന്മാരും ആ ദജ്ജാലിൻ്റെ ഫിത്നയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ദജ്ജാലിൻ്റെ ഫിത്നയുടെ ഗൗരവവും അത് ആളുകളിലുണ്ടാക്കുന്ന ദുസ്വാധീനവുമൊക്കെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന പല കാര്യങ്ങളുമുണ്ട്. അത് മൊത്തത്തിൽ പല ഫിത്നകളിൽ നമുക്ക് സ്വീകരിക്കുവാനുള്ള ഒരു സ്ട്രാറ്റജിയായി, ഒരു നിലപാടും അതേപോലെ തന്നെ സമീപനങ്ങളുമൊക്കെയായി മനസ്സിലാക്കാൻ സാധിക്കും. ദജ്ജാലിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി നമ്മൾ പാലിക്കേണ്ട പലതുമുണ്ട്. പല ദിക്റുകളും ദുആകളുമാണ് എങ്കിൽ അത് നമുക്ക് പ്രതിഫലം കിട്ടുവാനുള്ള പുണ്യകർമ്മങ്ങൾ കൂടിയാണ്. അപ്പോൾ ഓരോന്നും വിശദമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിന് ഹദീസുകളെ തന്നെ നിഷേധിക്കുകയും അത്തരം പരാമർശങ്ങളെ സ്വന്തം യുക്തികളും ദേഹേച്ഛകൾക്കുമനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിലോ, അതിനെ ഒന്നിനെയും ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും സാധിക്കുകയില്ല. അത്തരം ഫിത്നകളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ കാലിടറി വീഴുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഏറ്റവും ശക്തമായ രീതിയിൽ നമുക്ക് തേട്ടവും പ്രാർത്ഥനയും ഉണ്ടാകണം. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാനുമുള്ള തൗഫീഖിന് വേണ്ടി, അല്ലാഹുമയ്യ മുഖല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക്, അല്ലാഹുമയ്യ മുസരിഫൽ കുലൂബ് സരിഫ് കൽബി അലാ ത്വാഅത്തിക്, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. മനസ്സുകൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ നിന്നെ വഴിപ്പെട്ടുകൊണ്ട് നന്മയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നൽകണേ എന്നാണ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകിയതിന് ശേഷം, ഹിദായത്ത് കിട്ടിയതിന് ശേഷം, ആ നന്മയുടെ നേർവഴിയിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ എന്ന പ്രാർത്ഥന വിശ്വാസികളുടേതായി സൂറത്ത് ആലി ഇംറാനിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅ, അള്ളാഹുവെ സത്യം സത്യമായി മനസ്സിലാക്കാൻ, അത് സത്യം തന്നെയാക്കി ഞങ്ങളെ കാണിക്കുകയും, വർസുഖ്നാ ഇത്തിബാഅ, അത് പിൻപറ്റുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ തനിമയിലും ഗൗരവത്തിലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ജാഗ്രത പാലിക്കേണ്ടിടത്ത് ജാഗ്രത പാലിക്കുവാനുമൊക്കെയുള്ള തൗഫീഖ്, തിരിച്ചറിവ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിയായ ഇൽമു അള്ളാഹു നമുക്ക് അധികരിപ്പിച്ച് തരുമാറാകട്ടെ. അള്ളാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമ അല്ലംതന റബ്ബി സിദ്ന ഇൽമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദജ്ജാലിൻ്റെ ഫിത്നകൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ അടിത്തറകൾ പ്രോഗ്രാം. മൂന്നാമത്തെ ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, വിമർശനങ്ങളിൽ തളരാത്ത പണ്ഡിതൻ. അവതരണം മൂസ സലാഹി കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശ്വാസികളും പ്രബോധകരും മത പഠിതാക്കളും എന്ന നിലക്ക് വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട, പൂർവികരായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വൈജ്ഞാനിക പരിവർത്തനങ്ങൾ, വിപ്ലവകരമായ പ്രബോധന പ്രവർത്തനങ്ങൾ, തനിക്ക് ലഭിച്ചതായ അറിവുകൊണ്ട് സമൂഹത്തിന് നൽകിയിട്ടുള്ള വൈജ്ഞാനിക സംഭാവനകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേൾക്കാനും അറിയാനും നമുക്ക് സാധിച്ചു. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഷെയ്ഖിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ നിലപാടുകളെ ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥകൾ, ദീനിനു വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള വൈജ്ഞാനിക സംഭാവനകളെ കണ്ണ് തുറന്ന് കാണാത്തവരും മനസ്സുകൊണ്ട് സ്വീകരിക്കപ്പെടാത്തതുമായ അവസ്ഥകൾ, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഇമാമിൻ്റെ പ്രവർത്തനങ്ങളെ തളർത്താനും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനിടയിലൊക്കെ ആ പണ്ഡിത ജീവിതം, പ്രബോധന ജീവിതം തിളങ്ങി നിൽക്കുന്നു, ജ്വലിച്ചു നിൽക്കുന്നു എന്നത് ആത്മാർത്ഥതയോടെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചു, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ്. ഇമാമിൻ്റെ ജീവിതത്തിൻ്റെ ചുരുക്കം പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് അദ്ദേഹം കാമ ലിയുൽഹാരി ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലകൊണ്ടു എന്നാണ്. ദീനിനു വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനെ ജീവിതമാക്കുക, ഒന്നൊഴിയാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക, അതിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന അവ്യക്തതകളെ, സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുക. ശാരീരികമായും വൈജ്ഞാനികമായും മാനസികമായുമൊക്കെ ദീനിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ലഭിച്ച കഴിവുകൊണ്ട് ദീനിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇമാം അടക്കമുള്ള ഒട്ടേറെ പണ്ഡിതന്മാർക്ക് നേരെ അറിവില്ലാത്തവർ, മതത്തോട് കൂറും സ്നേഹവും ഇല്ലാത്തവർ, മതനിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാത്തവർ ഇപ്പോഴും ആക്ഷേപങ്ങളും അസഭ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെ തിരുത്താനും അത് ശരിയല്ല എന്ന് തുറന്നു പറയാനുമുള്ള നമ്മുടേതായ ഒരു പ്രവൃത്തി, ഒരു മെസ്സേജിലൂടെ, ഒരു സന്ദേശത്തിലൂടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കാണോ അറിയുക അവരോട് ചോദിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക, അവരെ തിരുത്തുക. ഇങ്ങനെ ഒരു ശ്രദ്ധ എത്ര ശതമാനം നമ്മിലുണ്ടായിട്ടുണ്ട്? ഇത് ആത്മാർത്ഥമായി പരിശോധിക്കണം. വഇർഷാദിന്നാസിലാ തൗഹീദില്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങൾക്കൊരു വഴി കാണിച്ചു കൊടുത്തു ഇമാം. നോക്കൂ നിങ്ങൾ, ലോകത്ത് പണ്ഡിതന്മാർ നിർവഹിച്ച വലിയ ഒരു ദൗത്യമാണല്ലോ അത്. ആ ദൗത്യ നിർവഹണം ഏറ്റെടുത്ത് ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അതിൽ പ്രധാനിയാണ്. പക്ഷേ അന്നത്തെ ഷിയാക്കൾ, സൂഫികൾ, അദ്ദേഹം ജൂതന്റെ പണിയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തെ ഇകഴ്ത്താനും നിന്ദിക്കാനുമൊക്കെയാണ് അവർ ശ്രമിച്ചത്. മതത്തിനു വേണ്ടി, അതിൻ്റെ പ്രചാരണത്തിനു വേണ്ടി, അതിനെ പഠിപ്പിക്കാനു വേണ്ടി ഇമാം ചെയ്ത പണിയുടെ ഒരു ശതമാനം പോലും വിമർശിക്കപ്പെടുന്നവർ ചെയ്തിട്ടില്ല. അവർക്ക് ഇസ്ലാം ദീൻ എന്ന് പറയാനുള്ള യോഗ്യത പോലുമില്ല, അത്രത്തോളം ദീനിൽ നിന്ന് അകറ്റപ്പെട്ട വിഭാഗമാണവർ. അവരാണ് അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശബ്ദിക്കുന്നത്. എന്ത് യോഗ്യതയാണ്, എന്തർഹതയാണ്! പിന്നീട് ആ മാർഗം തുടർന്നുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള വരുന്നത്. അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് വഹാബിയ എന്ന പേര് ശത്രുക്കൾ പ്രയോഗിച്ചു തുടങ്ങിയത്. ഒരു പ്രത്യേക ലക്ഷ്യമായിരുന്നു ശത്രുക്കൾക്ക് അതിലൂടെ ഉണ്ടായിരുന്നത്. അതിൻ്റെയും മുമ്പിലുണ്ടായിരുന്നത് ഷിയായിക്കളും സൂഫികളുമൊക്കെ തന്നെയാണ്. ഇമാമിന് നേരെ ശക്തമായ ഇളക്കം അവർ ഉണ്ടാക്കി. എന്താണ് കാരണം? മുന്നിൽ കാണുന്നതിനെയെല്ലാം ആരാധിക്കപ്പെടുന്ന, അതിനോട് പ്രാർത്ഥിക്കപ്പെടുന്ന കടുത്ത ശിർക്ക് നിലനിന്നിരുന്നൊരു കാലം. വിശുദ്ധ ഖുർആനെപ്പറ്റി ബോധമില്ല, ഹദീസുകളെക്കുറിച്ചുള്ള അറിവില്ല, അന്ധമായ അനുകരണങ്ങളും സൂഫി ചിന്താഗതികളും കടുത്ത ഇസ്ലാം വിമർശനവും, അതിനെയെല്ലാം പ്രാമാണികമായി നേരിട്ടു ഇമാം. സൂഫിയാക്കളെ പിഴുതെറിഞ്ഞു, ഷിയായിസത്തെ മുറിച്ചുമാറ്റി, ആ നിലക്കുള്ള പ്രവൃത്തികൾ ഇമാം ചെയ്തു. അതുകൊണ്ടാണ് ഇന്നത്തെ ഷിയാക്കൾക്ക്, ഇന്നത്തെ സൂഫികൾക്ക് ഇമാമിനോട് ഇത്ര ദേഷ്യം. നമ്മുടെ നാട്ടിലുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ ഇമാമിൻ്റെ പേര് പോലും മര്യാദക്ക് പഠിക്കാത്തവരാണ്. ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ, അതിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അതെന്താണെന്ന് പോലും വായിക്കാത്തവരാണ്. ഷിയായിസമെന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചിട്ട് അഹ്ലുസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശബ്ദിക്കുന്നു. ആ പണ്ഡിതന്മാരെ അനാവശ്യങ്ങൾ കൊണ്ട്, അസഭ്യങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നു. എന്തേ കാരണം? അവർ തൗഹീദിലേക്ക് വിളിച്ചു എന്നുള്ളതാ. ഷിർക്കിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ നോക്കി എന്നതാണ് കാരണം. ഖുറാഫത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ നോക്കി എന്നതാണ് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ സ്വാബി, ഒരു പുതിയ മതം കൊണ്ടുവന്നവൻ എന്ന വിമർശനം അന്നുന്നയിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ രൂപത്തിലാണ് അവർ അതിനെ കണ്ടത്. അതിനോട് സമമാകുന്ന ഒരു പ്രയോഗമായിരുന്നു വഹാബിയ എന്ന പ്രയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുമോ എന്ന പേടിയുള്ളതുകൊണ്ടാണ് ഇമാമിൻ്റെ പേരിലുള്ള വഹാബിലേക്ക് ചേർത്ത് പറഞ്ഞത്. അപ്പോ വഹാബി എന്നത് അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവിൻ്റെ പാർട്ടി, അല്ലാഹുവിൻ്റെ ആളുകൾ എന്ന അർത്ഥത്തിലേക്കാണത് മാറ്റപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഇമാമിൻ്റെ മാർഗത്തെ പിൻപറ്റി തൗഹീദിനു വേണ്ടി ജീവിക്കുന്നവർ, അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇമാമിൻ്റെ ജീവിതത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളെ വലിയ രൂപത്തിൽ തന്നെ പണ്ഡിതലോകം നേരിട്ടു എന്നതുകൂടി നാം മനസ്സിലാക്കണം. ആ വിമർശനങ്ങളെ അതുപോലെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥയല്ല ഉണ്ടായത്. ആവശ്യമായ മറുപടികൾ അദ്ദേഹത്തിന് ശേഷമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇമാമിൻ്റെ ജീവിതത്തിന് നേരെ, പ്രബോധനത്തിന് നേരെ അദ്ദേഹം ദീനിന് കൊടുത്ത സേവനങ്ങൾക്ക് നേരെ അജ്ഞത മൂലം, വിവേകമില്ലാത്തതുകൊണ്ട് സ്വന്തത്തിൻ്റെ നില എന്താണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ കൃത്യമായി തന്നെ പണ്ഡിതലോകം കൈകാര്യം ചെയ്തു പോന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏതാനും ഗ്രന്ഥങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കുകയാണ്. മിസ്ബാഹുൽ ളലാം ഫിർ റദ്ദി, ഇമാമിൻ്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട കളവുകൾക്കുള്ള മറുപടി എന്ന പേരിൽ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബിൻ അബ്ദുറഹ്മാൻ ഇബിൻ ഹസൻ റഹിമഉല്ലാ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതൊക്കെയാണ് ഇത്തരം വിമർശനങ്ങളെ പ്രാമാണികമായി നമുക്ക് നേരിടാനുള്ള സഹായങ്ങൾ. അതുപോലെ തന്നെ മആരിജുൽ ഖബൂൽ, അഷെയ്ഖ് അൽ ഹുസൈൻ ഇബിൻ മഹ്ദി അദ്ദേഹത്തിൻ്റെ മആരിജുൽ ഖബൂൽ എന്ന ഗ്രന്ഥം, അതുപോലെ ഗായത്തുൽ അമാനി ഫിർ റദ്ദി അലൻ നബ്ഹാനി, ഇമാമിനെതിരെ സൂഫിയാക്കളിൽപ്പെട്ട നബ്ഹാനി അദ്ദേഹം ഉന്നയിച്ചതായ, പറഞ്ഞു പരത്തിയതായ ശുബഹാത്തുകൾ, ആ ശുബഹാത്തുകൾക്കുള്ള ദുഷ്പ്രചാരണങ്ങൾക്കുള്ള മറുപടി. അഷേഖ് മുഹമ്മദ് ശുക്രി അൽ ആലൂസി, അദ്ദേഹത്തിൻ്റെതാണ് ആ ഗ്രന്ഥം. അതുപോലെ തന്നെ ഇമാമിന് നേരെ ശക്തമായി പുറപ്പെട്ട ആളായിരുന്നു സൈനി ദഹ്ലാൻ. ഷിയാ സൂഫി അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. ഇന്ന് നമ്മുടെ നാടുകളിലുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ ഏറ്റവും കൂടുതലായി വലിയ ഇമാമായി കൊണ്ടു നടക്കുന്ന ആളാണ് ദഹ്ലാൻ. ആരാണ്? ദീനല്ല അയാൾക്കുണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് ശിർക്കിലേക്കും പുത്തനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് സൈനി ദഹ്ലാൻ. ആ ദഹ്ലാൻ ഒരുപാട് വസാവിസുകൾ, ശുബഹാത്തുകൾ, ശുക്കൂക്കുകൾ, സംശയങ്ങളും അവ്യക്തതകളും പൈശാചികമായിട്ടുള്ള കുരന്ത്രങ്ങളും ആളുകൾക്കിടയിൽ പരത്തിയ ആളാണ്. അതിന് കൃത്യമായ മറുപടി പ്രഗത്ഭനായ അഷെയ്ഖ് മുഹമ്മദ് ബഷീർ സഹ്സവാനി അൽ ഹിന്ദി, അറിയപ്പെട്ട പ്രഗത്ഭനായ അഹ്ലു സുന്നയുടെ പണ്ഡിതനാണ്, അദ്ദേഹം കൊടുത്തു. സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസത്തി അഷെയ്ഖ് ദഹ്ലാൻ. ദഹ്ലാൻ ഉണ്ടാക്കിയ വസ്വാസിൽ നിന്ന് ജനങ്ങൾക്കൊരു കാവൽ, ജനങ്ങൾക്കൊരു സംരക്ഷണം, അതാണ് ആ കിതാബിന് നൽകപ്പെട്ട പേര്. ഇങ്ങനെ ഇമാമിൻ്റെ കാലശേഷം വന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളെ ഏറ്റെടുക്കുകയും ഓരോന്നിനും കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു എന്നത് ഇമാമിൻ്റെ ജീവിതം അത്രത്തോളം മഹത്തരമായിരുന്നു, ദീനിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും. അതിൻ്റെ വക്താക്കൾ ആ തൊഴിലുമായി അവർ മുന്നോട്ടു പോകും. അവരുടെ നിലനിൽപ്പ് തന്നെ അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരെ ക്രൂശിച്ചുകൊണ്ടാണ്, എതിർത്തുകൊണ്ടാണ്. അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാം കൽപ്പിച്ച ഒരു സ്ഥാനം അതുപോലും കൊടുക്കാത്തവർക്ക് പണ്ഡിതന്മാരെ ഒരു വിലയും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള വിശ്വാസത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിലപാടുകളെ മാനിക്കാതെ അതിരുവിട്ട് സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളാണിക്കൂട്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിരു കവിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണിക്കൂട്ടർ. വിശുദ്ധ ഖുർആനിലുള്ള സത്യത്തെ മൂടിവെച്ച് ജീവിക്കുന്നവരാണിക്കൂട്ടർ. അത്തരം ആളുകൾക്ക് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അതിൻ്റെ താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാ, ഇമാമിൻ്റെ ജീവിതത്തിലെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒട്ടേറെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും അറിയാനുമുണ്ട്. അതിലേക്കെല്ലാം ഇൻഷാ അല്ലാ നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ, പ്രാധാന്യത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിമർശനങ്ങളിൽ തളരാത്ത പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അവതരണം മൂസ സലാഹി കാരാ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് ജനാദ നമസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 1 നമ്മൾ പഠിക്കുന്നു. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇന്നത്തെ ക്ലാസ്സിൽ മയ്യത്ത് നമസ്കാരത്തിലെ ചില പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട സുദീർഘമായൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മുദ്ഖലഹു വഅസ്ലഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിനൽ ഖതായ كما نقيت الثوب الابيض من الدنس وابدل هدارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر وعذاب النار. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥന നമുക്ക് രണ്ട് ഘട്ടങ്ങളായി കൊണ്ട് പഠിക്കാം. اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله وعسله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس. ഇതുവരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, അള്ളാഹുവെ, നീ മരിച്ച ഈ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുക. അള്ളാഹുവെ, നീ ഇയാൾക്ക് പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ. ഇയാളുടെ പരലോക പ്രവേശനം ആദരപൂർവമാക്കണമേ. വെള്ളം, മഞ്ഞ്, ഹിമം എന്നിവ കൊണ്ട് ഇയാളെ ശുദ്ധിയാക്കണമേ അല്ലാ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഇയാളെ പാപങ്ങളിൽ നിന്നൊന്ന് ശുദ്ധീകരിക്കണമേ എന്നതാണ് ഈ പ്രാർത്ഥനയിലെ ആദ്യത്തെ ഈ ഘട്ടത്തിൻ്റെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു. اللهم اغفر له وارحمه وعافه واعف عنه وعافه واعف عنه واكرم نزله واكرم نزله واكرم نزله ووسع مدخله ووسع مدخله واغسله بالماء والثلج والبرد واغسله بالماء والثلج والبرد. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد وَنَقِّهِ وَنَقِّهِ مِنَ الْخَطَايَا وَنَقِّهِ من الخطايا كما نقيت الثوب كما نقيت الثوب الأبيض من الدنس كما نقيت الثوب الأبيض من الدنس اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഈ ഒരു ഭാഗം പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഖർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് ഓരോ ദിവസവും പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ഭാഗം ഒന്ന് ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസികൾ ദുർബലരാകരുത്. സൂറത്തു ആലു ഇംറാനിലെ 139-ാം ആയത്ത് ഭാഗം ഒന്ന്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 139-ാമത്തെ വചനമാണ് നാം ഇനി പഠന വിധേയമാക്കുന്നത്.

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദിൻ്റെ ഭാഗങ്ങൾ വലാ തഹിനു വലാ തഹസനു. ഇവിടെ തഹിനു എന്നുള്ളതിന് ഹ ആണ്, തഹസനു എന്നുള്ളത് ഹ ആണ്. ഹും ഹും അത് രണ്ടും രണ്ടക്ഷരങ്ങളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വ അൻതുമുൽ അഅലൂന, വ അൻതും എന്നുള്ളിടത്ത് നൂന സാക്കിനയ്ക്ക് ശേഷം താ വന്നിട്ടുണ്ട്, അത് ഇഖ്ഫ ആണ്, ലൈറ്റായിട്ട് അവിടെ മണിച്ചുപോത്. വ അൻതുമുൽ അഅലൂന ഇൻ കുന്തും, അവിടെയും ഇൻ കുന്തും എന്നുള്ളിടത്തും ഇഖ്ഫ എന്ന നിയമമാണ് തജ്വീദിൻ്റേത്. അപ്രകാരമാണ് അവിടെ ഓതേണ്ടത്. ഇൻ കുന്തും, പിന്നെ ഇൻ കുന്തും മുഅ്മിനീൻ, കുന്തും മുഅ്മിനീൻ എന്നുള്ളിടത്ത് മീം ഇദ്ഗാം ഷഫവി, രണ്ട് മീമുകൾ ആ മീമിലേക്ക് ചേർത്തുകൊണ്ട് അത് ഓതുകയാണ് വേണ്ടത്. വലാ തഹിനു, നിങ്ങൾ ദുർബലപ്പെടരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. വ അൻതുമുൽ അഅലൂന, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാരായ ആളുകൾ. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. ഈമാനുണ്ടെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ അറിയിക്കുന്നത്, ഫി ഹാദിഹിൽ ആയത്തി നഹൽ മുഅ്മിനീന അനിൽ വഹൻ, നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത് എന്നതിനെ വിരോധിച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് ഉണർത്തുകയാണ്. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ അതിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്താണ് ഈ ഒരു ആയത്ത് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. വലാ തഹിനു വലാ തഹസനു വാൻ സുമുല്ല അലോൻ, വലാ തഹിനു, നിങ്ങൾ ദുർബലപ്പെടരുത്, വിരോധിക്കുകയാണ്. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനോടാണ് അഭിസംബോധന ചെയ്യുന്നത്. വഅലാ റഅ്സിഹ നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവിടുത്തെ സ്വഹാബത്വമാണ്. വഹ്ന് എന്നത് ദുഅഫാണ്, ദുർബലതയാണ്. യഅനി ലാ തദ്അഫു, നിങ്ങൾ ദുർബലരാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസായിൽ ഇതേ ആശയം ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. വലാ തഹിനു ഫിബ്തിഗാഇൽ ഖൗം ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ വകാനല്ലാഹു അലീമൻ ഹകീമ. നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുജനതയെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് എന്ന് യുദ്ധരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണർത്തുകയാണ്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ വേദന അവരും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളാകട്ടെ തർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഈമാനുള്ള വിശ്വാസികളായ ആളുകൾക്ക് സമാധാനമേകുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ വാക്കുകളാണിവിടെ. ലാ തദ്അഫു, നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങൾ ഭീരുക്കളാകരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. അലാ മാ അസാബക്കും അൻതുമുല്ല അലോൻ, നിങ്ങൾക്ക് വാദിച്ച വിപത്തിൽ നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത്. നിങ്ങൾ തന്നെയാണ് ഉത്തമരായ ആളുകൾ. മുന്നോട്ട് വരുന്നതിൻ്റെയും പിന്നോട്ട് പോകുന്നതിൻ്റെയും അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു, ഏതൊരു കാര്യത്തിൽ നിങ്ങളോട് വിരോധിക്കുന്നത് നിങ്ങൾ ദുർബലത കാണിക്കാൻ പാടില്ല. അങ്ങനെ കൽപ്പിക്കുമ്പോൾ അതവർക്ക് ശക്തിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനവുമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. അതെ, തങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ, നഷ്ടങ്ങളെ ഓർക്കാതെ ശക്തിയായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിശ്ചയമായും ദുഃഖിക്കുക, ഖേദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മോശമായൊരു തിന്മയാണ്. കാരണം അതവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഒരു ദുഃഖം കൊണ്ട് കഴിഞ്ഞുപോയ കാര്യത്തെ സംബന്ധിച്ച്, പരാജയത്തെ ഓർത്ത് ഒരു മനുഷ്യൻ ദുഃഖിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അതവൻ്റെ ശക്തി കുറക്കുകയുള്ളൂ. മറിച്ച് ദൃഢവിശ്വാസത്തോടുകൂടി, ദൃഢതയോടുകൂടി ഏതൊരു സന്ദർഭത്തിലും യാതൊരുവിധ ടെൻഷനുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ശക്തി പകർന്നു

അതിനുവേണ്ടി ജീവൻ നൽകുന്നവരായ വിശ്വാസികളായ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങൾക്ക് ബാധിച്ച വിപത്തുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് രക്തസാക്ഷിയായാൽ ഉന്നതമായ സ്വർഗത്തിൽ സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ, ജിഹാദിൽ എന്തുതന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതിനെല്ലാം വിശ്വാസികൾക്ക് പ്രതിഫലമുണ്ട് എന്നതാണ് വിശ്വാസികളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ലാ തദ്ഉഫു ബിസബബി മാ ജറ, നിങ്ങൾ കഴിഞ്ഞുപോയത് സംഭവിച്ചത് കാരണത്താൽ നിങ്ങൾ ദുർബലരാവരുത്. അൽ ആഖിബത്തു വന്നുസ്റത്തു ലക്കും അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ ഏറ്റവും വലിയ വിജയവും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള സഹായവും അവസാനം ലഭിക്കുക ഈമാനുള്ള ആളുകൾക്കാണ്. സത്യനിഷേധികൾ എത്ര തന്നെ പരിശ്രമിച്ചാലും അവർ പരാജയപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ സഹായം ഈമാനുള്ള ആളുകൾക്കാണ്. സത്യവിശ്വാസികളായ അടിമകൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരുടെ മനസ്സിനുറപ്പും ശക്തിയും നൽകിക്കൊണ്ട് അവരുടെ ചിന്തയെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആയത്ത് അവതരിപ്പിച്ചത്, വലാ തഹിനു വലാ തഹസനു, നിങ്ങളുടെ ശക്തികൾ ദുർബലമായി പോകരുത്, നിങ്ങളുടെ ഹൃദയങ്ങൾ ദുഃഖം കൊണ്ട് വിഷമിച്ചു പോകരുത് നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിക്കുന്ന സമയത്ത്. ഇതൊരു പരീക്ഷണമാണ്. ഹൃദയങ്ങൾക്ക് ദുഃഖം ബാധിക്കുക, ശരീരങ്ങൾക്ക് ദൗർബല്യമുണ്ടാവുക എന്നതൊരു പരീക്ഷണമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുസീബത്തിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങൾക്ക് മേൽ വിജയിക്കുവാനുള്ള സഹായമാവുകയുള്ളൂ. മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷമിക്കുകയും ഹൃദയങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്ത് നിങ്ങളതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുകയാണ് നിങ്ങൾ വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, അന്നഹു ലാ യംബഗി വലാ യലീഖു ബിഹിം അൽവഹ്നു വൽഹുസ്ൻ വഹുമുൽ അലൗന ഫിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഉന്നതരായ ആളുകൾക്ക് ദുഃഖമോ ദൗർബല്യമോ ഒരിക്കലും യോജിച്ചതല്ല എന്നതാണ്. പിന്നെന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രതിഫലവും അവൻ്റെ സഹായവും പ്രതീക്ഷിക്കുക. ദൃഢവിശ്വാസിയായ ഒരാൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ, പ്രതിഫലത്തെ ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളായ ആളുകളാണെങ്കിൽ. സഹോദരങ്ങളെ, ഈയൊരു കാര്യം ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരായത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്രകാരമാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളതായ സ്വഹാബികൾക്ക് അവർക്ക് ചില മുറിവുകളും പ്രയാസങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 70 സ്വഹാബികൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയുടെ സ്വഹാബത്തെ നിങ്ങൾ ദുർബലരായി പോകരുത്. നിങ്ങൾ നേടിയത് ഉഹദിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് നേടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലൊന്നും നിങ്ങൾ ദുർബലരാവാൻ പാടില്ല. നിങ്ങൾ അശക്തരാവാൻ പാടില്ല. നിങ്ങൾക്ക് ബാധിച്ച വിപത്തിൽ ഒരിക്കലും തന്നെ വിശ്വാസിക്ക് യോജിച്ചതല്ല ഇത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ആ യുദ്ധത്തിൽ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവർക്കുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചതായ ഈ ഒരായത്ത് അത് ലോകത്ത് മുസ്ലിമീങ്ങൾക്കെന്നും ഒരു മാതൃകയാക്കേണ്ട, അതല്ലെങ്കിൽ പ്രചോദനമായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനുള്ള പ്രചോദനമാണ് ഈ ആയത്ത്. കാരണം ഈമാനുണ്ടോ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഭൗതികമായ യാതൊരു കാരണവുമല്ല വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന്, മറിച്ച് ഔന്നത്യത്തിൻ്റെ, സ്ഥാനം ലഭിക്കാൻ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാനുള്ള അതിനുള്ള അടിസ്ഥാനം അത് ഈമാനാണ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ, അല്ലാഹുമ്മ ലാ ഖുവ്വത്ത ലനാ ഇല്ലാ ബിക, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയില്ല. അതെ, ആ ഒരു പ്രഖ്യാപനമാണ് അവരിൽ നിന്നുണ്ടാവുന്നത്. ഈമാനിൻ്റെ ബലത്തിലാണ്. അതല്ലേ ബദറിൽ വിശ്വാസികൾക്ക് വിജയം ലഭിച്ചത്? വിശ്വാസികൾക്ക് ലഭിച്ച വിജയം സംഘശക്തി കൊണ്ടോ അതല്ലെങ്കിൽ ആയുധ ബലം കൊണ്ടോ ആയിരുന്നില്ല ബദറിൽ വിജയമുണ്ടായത്. മറിച്ച് ഈമാനിൻ്റെ ദൃഢതയായിരുന്നു. എണ്ണത്തിലും വണ്ണത്തിലും തങ്ങളെക്കാളേറെ 3 വലുപ്പം വരുന്ന ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ സഹായമൊന്നുകൊണ്ട് മാത്രമാണ് ഈമാനിൽ ഉറച്ചു നിന്നു. എന്നാൽ ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം അതും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ നേതൃത്വത്തെ അനുസരിക്കുന്നതിൽ വന്ന ചെറിയൊരു പ്രയാസം, അവർ

0: ഉണ്ടായത്. അവരുടെ നേതൃത്വത്തെ ആ ജബലുർ റുമാത്തിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയതിൽ അവർ ചെറിയ അനുസരണക്കേട് കാണിച്ച സന്ദർഭത്തിൽ ശത്രുക്കൾക്ക് കൂടുതൽ ഇവരെ ആക്രമിക്കാൻ സഹായകമായി എന്നതാണ്. ഈ ഉമ്മത്ത് അവർക്കുള്ള ഔന്നിത്യം, അവർക്കുള്ള ഔലിയ, അത് ബിഷർത്തിൽ ഈമാൻ, ഈമാനിൻ്റെ നിബദ്ധനയോടുകൂടിയാണ്. ഈമാനുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നിന്നുള്ള സഹായമുണ്ടാകും. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ ഈമാനില്ലെങ്കിലോ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അടിമകൾ നൽകുന്ന വാഗ്ദാനം അതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ഉറപ്പു നൽകും. വല യൻസുറന്നല്ലാഹ് മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ആരല്ലാഹുവിനെ സഹായിക്കുന്നുവോ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആരാണോ അള്ളാഹിനെ സഹായിക്കുന്നത് അവരെ അള്ളാഹു ശക്തിയുള്ളവനാണ്, പ്രതാപിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി സഹായിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയില്ല. അപ്പോൾ ഈമാനാണ് സഹോദരങ്ങളെ വിജയത്തിൻ്റെ മാനദണ്ഡം. അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടാതിരിക്കുക, സൃഷ്ടികളിൽ ഒരാളെയും ഭയപ്പെടാതിരിക്കുക. ഇന്ന മദാലിക്കും ഷൈത്വാൻ യുഹവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനീ ഇൻ കുന്തും മുഅ്മിനീൻ. ഈമാനിൻ്റെ അലാമത്തിൽപ്പെട്ടത് ഈമാനുള്ള ആൾക്കാർ അള്ളാഹിനെ ഭയപ്പെടുകയുള്ളൂ, വേറെ ആരെയും ഭയപ്പെടുകയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ തന്നെ 175 ഉണർത്തിയത്. ഷൈത്താൻ അവനവൻ്റെ ആളുകളെ കൊണ്ട് ഭയപ്പെടുത്തുന്നു, പക്ഷേ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്നെ ഭയപ്പെടുക ഈമാനുള്ളവരാണെങ്കിൽ, അവൻ്റെ കൂട്ടാളികളിൽ നിന്ന് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ നിങ്ങളവരെയൊന്നും ഭയപ്പെടേണ്ടതില്ല. അല്ലദീന ഖാല ലഹും നാസ് ഇന്നന്നാസ് ഖദ് ജമഉലക്കും. ആളുകളെല്ലാം നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ജനങ്ങൾ പറഞ്ഞല്ലോ വന്ന്, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്. ഫഖ്ഷൂഹും, അവരെ പേടിക്കണം. എന്താണ് അവർ പറഞ്ഞത്? ഈമാനുള്ള വിശ്വാസികൾ പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി വരവേൽപ്പിക്കാൻ. അപ്പോൾ കുഫ്ഫാറുകൾ അവരാണ് ഭയപ്പെടുക, ഷെയ്ത്താൻമാരെ, അവരുടെ ഔലിയാക്കളെ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ റബ്ബിൽ തവക്കുലാക്കിയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരായത്ത് വിശ്വാസികൾക്ക് സമാധാനമേകുന്ന ഒന്നാണ്. ഈ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഉന്നതിയിലാണോ? എന്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? നമ്മൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് പ്രയാസങ്ങൾ സംഭവിക്കുന്നു? അവരിന്ന് ഔന്നത്യത്തിലാണോ ഉള്ളത്? അല്ല. ലിയന്നൽ ഈമാൻ നാഖിസ്, ഈമാൻ കുറവാണ്. ഈ ഉമ്മത്തിന് ഔന്നത്യം അള്ളാഹു വാഗ്ദാനം നൽകിയത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈമാൻ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഔന്നത്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് പോകുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ അടുക്കൽ ഈമാനുണ്ടെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിർവഹിച്ചതുപോലെ ശത്രുക്കൾക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കും. ഈമാൻ കൊണ്ട്, ഈമാൻ എന്ന ആയുധം കൊണ്ടാണ്. മറ്റുള്ള ശക്തിയും മറ്റുള്ള സൗകര്യങ്ങളും ആയുധബലങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈമാൻ ദുർബലപ്പെട്ടു പോയി എങ്കിൽ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ വിജയിക്കാൻ സാധ്യമല്ല. ഈമാനോടുകൂടി നിലകണ്ട സന്ദർഭത്തിലൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നുസിർത്തു ബി സ്വബ വഹുലിക്കത്ത് ആദും ബി ദബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചിട്ടുണ്ട്. രീഹുൻ ശദീദത്തുൻ ബാരിദ, ശക്തമായ കാറ്റുകൊണ്ട് സഹായിക്കപ്പെട്ടത്. വജുനൂദും മിനൽ മലായിക്ക തുൽഖിയുർ റുഅബ ഫീ ഖുലൂബിൽ ഹൗല, മലക്കുകളിൽ നിന്നുള്ള സൈന്യങ്ങൾ അതുപോലെ തന്നെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭയം ഇട്ടുകെടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈമാനിൽ ഉറച്ചുനിന്ന ഒരു സന്ദർഭത്തിലാണ് അതൊക്കെ ലഭിച്ചിട്ടുള്ളത്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്യായമായിക്കൊണ്ട് തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ലിബഅദ്, അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ. ലഹുദ്ദിമത്ത് സവാമിഉം വബിഉം വസലവാത്തു വമസാജിദ്, അവിടെ നശിപ്പിക്കപ്പെടുന്നത് എന്തായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. ക്രിസ്തീയ ദേവാലയങ്ങൾ, സന്യാസിമഠങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകൾ, അതെല്ലാം തകർക്കപ്പെടുമായിരുന്നു. വലയൻസുറൻ അള്ളാഹു മയ്യൻസുറുഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, തീർച്ചയായും അങ്ങനെയാണ് കാര്യങ്ങളുടെ പര്യവസാനങ്ങൾ ഉള്ളത്. ഇന്നല്ലാഹല കവിയുൻ അസീസ്, അള്ളാഹു സുബ്ഹാനഹു വതാല ശക്തിമാനാണ്, പ്രതാപിയാണ്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദി അഖാമു സ്സലാത്ത വആതു സക്കാത്ത വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക, സദാചാരം കൽപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനാകുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ദൗർബല്യവും അവർ ഭയപ്പെടേണ്ടതില്ല. ഈമാൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശ്വാസികൾ ദുർബലരാകരുത്. സൂറത്തു ആലിമ്രാനിലെ 139-ാം വചനം ഭാഗം 1 വിശദീകരിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
3: Amsayna wa amsal mulku lillah. Walhamdulillah. La ilaha illa Allah wahdahu la sharika lah. Lahul mulku wa lahul hamdu wa huwa ala kulli shay'in qadeer. رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോ ഈവനിങ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഇന്ന് ആങ്കറിംഗ് പാനലിൽ ഞാൻ മിസ്സബ് കാരപ്പറമ്പാണുള്ളത്. ഇൻഷാല്ലാ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ നേരം നമ്മുടെ സമയം ഈയൊരു ഈവനിങ് ലൈവിന് വേണ്ടി നമ്മൾ ചിലവഴിക്കാറുണ്ട്. എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുന്നതാണ്, എങ്കിൽ കൂടിയോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ആരെങ്കിലും വൈകുന്നേരങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് ചൊല്ലാൻ മറന്നുപോയാൽ എന്താക്കുക, എത്രയും പെട്ടെന്ന് അത് ചൊല്ലുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഇതിപ്പോൾ അവധിക്കാലമാണല്ലോ, നമ്മുടെ സ്കൂളുകളൊക്കെ പൂട്ടി മക്കൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കുമൊക്കെ സ്കൂളുകളും എല്ലാം അവധിയായ ഒരു സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികളെ കൂടെ ഇരുത്തി ഈ ഒരു ഈവനിങ് ലൈവ് കേൾപ്പിക്കാനും കൂടിയും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമ്മുടെ മക്കളുടെ വോയിസുകൾ, അതായത് പാട്ടും പ്രസംഗം കവിത എന്നീ കാര്യങ്ങളൊക്കെ എന്താക്കാം, നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് ഈവനിങ് ലൈവിലേക്ക് അയക്കാവുന്നതാണ്. നമ്പർ പറയാം, 85 90 745 845. നമ്പർ ഒന്നുകൂടി പറയുകയാണ്, 85 90 745 845. ഈ ഒരു നമ്പറിലേക്ക് നമ്മുടെ മക്കളുടെ പ്രോഗ്രാമുകൾ, അതായത് നമുക്കിവിടെ എത്തിക്കാൻ സാധിക്കാത്ത നമ്മുടെ മക്കളെ പ്രോഗ്രാമുകൾ നമുക്ക് എന്താക്കാം, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു തന്നാൽ നമുക്ക് ഈവനിങ് ലൈവിൽ അത് എന്താക്കാൻ പറ്റും, അത് ഇടാൻ പറ്റും ഇൻഷാല്ലാ. നമുക്ക് ഇന്നത്തെ ഈ ഒരു ഈവനിങ് ലൈവിൽ ആരൊക്കെ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, ആരൊക്കെ ഏതൊക്കെ ശ്രോതാക്കളാണ് നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇൻഷാല്ലാ. ആയിഷ തോട്ടശ്ശേരി അറ, അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സീനത്ത് പാലക്കാട്, ഉമ്മുകുൽസ് ചിറമംഗലം, സാജിദ കാലിക്കറ്റ്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഷംനാദ് ഖാൻ, സെലീന തോട്ടശ്ശേരി അറ, അബ്ദുൽ, അതുപോലെ തന്നെ അമീർ ടി എടത്തനാട്ടുകര, നഫീസ കാടാമ്പുഴ, അൻവർ വി എടത്തനാട്ടുകര, ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ എന്തായാലും നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ, നമ്മുടെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് എന്തായാലും നമ്മളെ ആ ഗസ്റ്റിൻ്റെ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പേര് എന്നൊക്കെ ശ്രോതാക്കളെ പോലെ തന്നെ ഞാനും അറിയാൻ ആകാംക്ഷയിലാണ്. അപ്പോൾ എന്താണ്, ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്, എന്താണ് പേര്?
1: മിഷാല്.
0: മിഷാല്, മാഷാല്ലാ. മിഷാല് എവിടുന്നാണ് വരുന്നത്?
1: വാക്കാലൂരിന്നാണ്.
0: വാക്കാലൂർ. വാക്കാലൂർ എന്ന് പറയുമ്പോൾ ഏത് ജില്ല?
1: മലപ്പുറം.
0: മലപ്പുറം ജില്ല. ആ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടേ വാക്കാലൂർ എന്നുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അല്ലേ? മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ വാലി സ്റ്റുഡിയോന്റെ ഭാഗത്തായിട്ട് വരും. അരീക്കോട് ആ ഭാഗത്താണോ? അരീക്കോട് വാഴക്കാട്. ഏകദേശം ഏത് ഭാഗത്തായിട്ട് വരും?
1: ഏകദേശം അരീക്കോടിന്റെ
0: അരീക്കോടിന്റെ ഭാഗത്തായിട്ട് വരും. ഓക്കെ, മിഷാല് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഞാൻ സ്കൂളിലെ ആറിലാണ്.
0: സ്കൂളിലെ ആറില്. ഓഹോ, ഓക്കെ, സ്കൂളിലെ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് മിഷാലിന്റെ വിശേഷങ്ങൾ? സ്കൂളൊക്കെ പൂട്ടി വീട്ടിലിരാണ്. ഇപ്പൊ എത്ര ദിവസമായി സ്കൂൾ പൂട്ടിയിട്ട്? 4 ദിവസമോ? എത്ര ദിവസമായി? ഓർമ്മയില്ല. സ്കൂള് പൂട്ടിയ ദിവസം ഓർമ്മ ഉണ്ടാവില്ലേ? പക്ഷെ സ്കൂള് ദിവസം, അതായത് സ്കൂള് പോണ ദിവസം നമ്മൾ എന്താക്കും, ഇങ്ങനെ എണ്ണി പറയും അല്ലേ, ഇതിപ്പോ തിങ്കളാഴ്ച, നാളെ ഇപ്പൊ ചൊവ്വാഴ്ച അല്ലേ, മറ്റന്നാൾ ബുധന്, ഇന്ന് ബുധന്, ഇങ്ങനെ അങ്ങനെ ഡെയിലി നമ്മൾ എന്താക്കും, എണ്ണി പറയും. ഏഹ്, അപ്പോ മിഷാലിന്റെ വീട്ടില് ആരൊക്കെ ഉള്ളത്?
1: ഇപ്പച്ചി, ഇമ്മച്ചി, പിന്നെ ഞാന്, പിന്നെ ഒരു അനിയനും ഒരു താത്തയുണ്ട്.
0: അനിയനും താത്തയും. ഇപ്പച്ചിയും ഉമ്മച്ചിയും, മിഷാലും അനിയനും താത്തയും. അപ്പൊ മിഷാല് നടുത്ത മോനാണ് അല്ലേ? ആ, ഓക്കെ. അപ്പൊ മേലെ ആരാണ്? താത്ത. താഴത്ത് അനിയന്. അപ്പോൾ ഉപ്പ ഉപ്പ എന്താ ചെയ്യുന്നത്?
1: ഉപ്പ ഇലക്ട്രിക്കിന്റെ ഒരു ഇതാണ്.
0: ഇലക്ട്രിക് ആണ്. ഓക്കെ, ഇലക്ട്രിക് വർക്കാണ്, മഷാല്ലാ. പിന്നെ ഉമ്മ ഹൗസ് വൈഫ്, എന്താ
1: ഹൗസ്
0: ഹൗസ്
1: വൈഫ്.
0: വൈഫാണ്. പക്ഷേ പിന്നെ അനിയൻ, അനിയൻ അനിയൻ അനിയനല്ല ഉള്ളത്, അനിയൻ എന്താ ചെയ്യുന്നത്?
1: ഓനി നഴ്സറിയിലും സ്കൂളിലൊന്നും ചേർത്താനായില്ല.
0: ചേർത്താനായില്ല.
1: അടുത്ത വർഷം
0: എത്ര വയസ്സായി?
1: ഓനിക്ക് എത്ര? അടുത്ത വർഷം സ്കൂളിലൊക്കെ ചേർത്താ.
0: അടുത്ത വർഷം സ്കൂളിൽ ചേർത്താൻ പറ്റുമോ?
1: മൂന്ന്
0: ഓക്കെ,
1: വയസ്സായി.
0: 3 വയസ്സായി, മാഷാ. പിന്നെ താത്ത എന്താ ചെയ്യുന്നത്?
1: താത്ത പ്ലസ് വണ്ണിലാണ്.
0: താത്ത പ്ലസ് വണ്ണിലാണ്. ഓക്കെ, ഈവനിങ് ലൈവ് കേൾക്കാറുണ്ട്?
1: അങ്ങനെയൊന്നും കേൾക്കാറില്ല.
0: കേൾക്കാറില്ല. ഈവനിങ് ലൈവിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു? ഓക്കെ, മാഷാ. പിന്നെ ഇന്ന് എന്തൊക്കെയാണ് വിശാല് നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
1: ഒരു മാപ്പിളപ്പാട്ടും
0: ആ,
1: ഇസ്ലാമിക് സോങ്ങും.
0: ഇസ്ലാമിക് സോങ്. ഓക്കെ, അപ്പോൾ പാട്ടുകളെ കൊണ്ട് നിറയുകയാണ് അല്ലേ. അപ്പോൾ വിശാലിന് എന്തൊക്കെയാണ് വെക്കേഷനായിട്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശാലിൻ്റെ?
1: വെക്കേഷന് ഉമ്മാൻ്റെ കൂടി പോയതേനി.
0: അമ്മാൻ്റെ കൂടി. എവിടെയാണ് ഉമ്മാൻ്റെ വീട്? എവിടെയാണ്?
1: കുനിയിലാണ്.
0: കുനിയിൽ. ആ, നമ്മളെ ഇവിടെ തന്നെ തൊട്ടടുത്താണ് അല്ലേ, നമ്മളെ ഗ്രീൻ വാലി സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
1: എന്താ അങ്ങനെ?
0: എന്ത്, ഒന്നുമില്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, എന്താണ് സ്കൂള് പോവായിട്ട് ഫ്രണ്ട്സുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ?
1: പിന്നെ എന്താ?
0: ഇന്നിപ്പോൾ ആരെങ്ങോട്ട് കൊണ്ടുവന്നത്?
1: പച്ചയാണ്.
0: ഇപ്പം ചെയ്യാ കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, നമ്മുടെ കൂടെ വീണ്ടും കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ശ്രോതാക്കൾ. നഫീസ സുബൈദ പുളിക്കൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൈബ എം വളപ്പട്ടണം സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഉമേറ തൃശ്ശൂർ വള്ളാറക്കാട് അസ്സലാമു അലൈക്കും. നമ്പർ ഒന്നുകൂടി ആവും, നമ്പർ ഒന്നുകൂടിയും പറയാം. 85 90 745 845. 85 90 745 845. ഈ നമ്പറിലേക്കാണ് എന്താക്കേണ്ടത്, നമ്മുടെ മക്കളുടെ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ പാട്ട്, കഥ, കവിത, അല്ലെ പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താക്കാൻ നമുക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ അതെന്താക്കും, നമ്മൾ ഈ ഒരു ലൈവിലിടുന്നതുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈറുന്നിസ ചെറുപ്പുളശ്ശേരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. വലൈക്കും സ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ജമീല വി പി കളിക, അസ്സലാമു അലൈക്കും. മുക്കം ഗ്രീൻ വാലി സ്കൂളിലെ അധ്യാപകനാണോ ഇന്ന് ആങ്കർ ആയിട്ടുള്ളത്? അല്ല, ഞാൻ മുക്കം ഗ്രീൻ വാലി സ്കൂളിലെ അധ്യാപകനല്ല, ഞാനിവിടെ പീസ് റേഡിയോയിലെ സ്റ്റാഫ് കൂടിയാണ്. അതുപോലെ തന്നെ ജമീല കുമരൻ അല്ലൂർ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സുലേഖ തിരുവള്ളി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഓക്കെ, പിന്നെ ഇന്ന് അല്ലേ, ഇന്ന് രാവിലെ മുതൽ അല്ലേ പല, നമ്മളിപ്പോൾ റോട്ടുമലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നൊക്കെ, ഇന്നിപ്പോൾ അതാ നമ്മുടെ അമീർ ടി എടത്തനാട്ടുകർ, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുണ്ട്. ഇൻഷാല്ലാ അതൊന്ന് വായിച്ചിട്ട് നമുക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഈമാനും സദാചാരവും അളക്കുന്നതിൽ കുടുംബത്തോടും പങ്കാളിയോടുമുള്ള പെരുമാറ്റത്തിന് വളരെ നിർണായകമായ സ്ഥാനമുണ്ട്. പുറത്തുള്ളവരോട് വളരെ സൗമ്യമായും മാന്യമായും പെരുമാറുകയും എന്നാൽ സ്വന്തം വീട്ടിനുള്ളിൽ ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ പരുഷമായി പെരുമാറുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. നിങ്ങളിൽ വെച്ച് എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനും ഞാനാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പുറം ലോകത്തിന് മുമ്പിൽ നല്ലവനാകുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിലെ ആദരവും സ്നേഹവും പിടിച്ചു പറ്റുന്നവനാണ് യഥാർത്ഥ ഉത്തമൻ. ഒരു വ്യക്തിയുടെ ഈമാനിൻ്റെ പൂർണ്ണത അളക്കപ്പെടുന്നത് അവൻ്റെ നല്ല സ്വഭാവത്തിലൂടെയാണ്. അതിൽ തന്നെ അവൻ്റെ നിത്യജീവിതത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവരോട് കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും യഥാർത്ഥ അളവുകോൽ ഇസ്ലാം ജീവിതത്തിന് അതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കാരുണ്യത്തോടും മാന്യതയോടും കൂടി വർത്തിക്കണമെന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. പുറമേ മാന്യത നടിക്കുകയും വീട്ടിൽ സ്വേച്ഛാധിപതിയോ പരുഷസ്വഭാവിയോ ആകുന്നത് സത്യവിശ്വാസിക്ക് ചേർന്ന രീതിയല്ല. പൂർണ്ണൻ അവരിൽ സ്വഭാവഗുണ ഉള്ളവനാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അവരവരുടെ സ്ത്രീകളോട് ഭാര്യമാരോട് ഉത്തമമായി പെരുമാറുന്നവനാണ് എന്ന് തിർമിതി റിപ്പോർട്ട് ചെയ്തതായിട്ട് ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ പുറം ചമയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ വീടിനുള്ളിൽ പെരുമാറ്റം നന്നാക്കാനും മാതാപിതാക്കളെ യും ഇണയെയും കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടും ആദരവോടു കൂടിയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഉമ്മയെ അല്ലെ, നമ്മുടെ ഭാര്യമാരെ ഒക്കെ നമ്മൾ നമ്മുടെ, അതായത് ചില ആൾക്കാരുണ്ട് പുറമേ ഉള്ളവരോട്, അതായത് നമ്മുടെ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരോടൊക്കെ, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അവനെക്കുറിച്ച് ഭയങ്കര നല്ലൊരു ആൾ അഭിപ്രായമായിരിക്കും. അവൻ നല്ല ആളാണ് അല്ല, അവൻ നല്ലൊരു വ്യക്തിയാണ്, അവൻ നല്ലൊരു ചെക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും അവൻ അവൻ്റെ വീട്ടിലല്ല, അവൻ അവൻ്റെ ഉമ്മയോടല്ല, അവൻ അവൻ്റെ ഭാര്യയോട് മക്കളോട് എന്താവില്ല, അത്രയ്ക്ക് നല്ലൊരു സ്നേഹബന്ധത്തിലായിരിക്കില്ല പോകുന്നത്. അതെന്തല്ല, അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഓക്കെ, അബ്ദുൽ സി കെ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, മാഷാല്ലാ, ഒരു ഈവനിങ് ലൈവ് ചേരാൻ കഴിഞ്ഞതിൽ ഒരു ഈവനിങ് ലൈവ് ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം, അൽഹംദുലില്ല. കൂടുതൽ അറിവ് കിട്ടാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥൻ അനുഗ്രഹിക്കട്ടെ. താങ്കൾ പറഞ്ഞ പ്രകാരം മിഷാലിൻ്റെ സ്വലപേര് ഓക്കെ, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മിഷാൽ ഇന്ന് നല്ല രീതിക്ക് ഓക്കെ, മിഷാൽ ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. കുനിയിൽ എൻ്റെ മകൻ്റെ ഭാര്യയുടെ വീടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അബ്ദുൽ ഹമീദ് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ആര്, അബ്ദുൽ ഹമീദ് ക, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയുടെ വീട് എവിടെയാണ് അല്ലേ, മിഷാലിൻ്റെ ഉമ്മയുടെ വീടും കുനിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മുടെ ശ്രോതാവുക്കളെ കുടുംബക്കാരെ വീടുണ്ട്, എവിടെയുണ്ട്, കുനിയിൽ ഭാഗത്തുണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഹൈർ നിസ ചെറുപ്പുള്ളശ്ശേരി അസ്സലാം വലൈക്കും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി അസ്സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ ഏതായാലും നമുക്ക് വിശാലിൻ്റെ പാട്ടുകളിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും വരാം. നമുക്കതിനു മുമ്പേ നമ്മുടെ സാരോപദേശം ഒന്ന് കേട്ടിട്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മുടെ ചുറ്റുപാടിൽ ആരെങ്കിലും മരിക്കുകയോ എന്തെങ്കിലും കനത്ത അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയോ, നമ്മുടെ മനസ്സൊക്കെ ആകെ പേടിച്ച് വിറച്ച് എന്താലേ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ അത്രയുള്ളൂലേ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള രംഗങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറയും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം, പടച്ചവനനുസരിച്ച് ജീവിക്കണം, നല്ലവനാകണം എന്നൊക്കെ. അങ്ങനെയെല്ലാം നല്ലവനാകണം എന്നൊക്കെ തീരുമാനിച്ച നമ്മളെ വീണ്ടും മോശപ്പെട്ട അവസ്ഥയിലേക്കും നിസ്കരിക്കാൻ മടിയുള്ള, ഖുർആൻ ഓതാത്ത, ദീന് പഠിക്കാത്ത, ട്രെൻഡുകളും ഫാഷനുകളും മോഡലുകളോടൊക്കെ ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അങ്ങനത്തെ ആളുകളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ദീനിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രധാനം ഇബ്ലീസാണ്. ഇബ്ലീസും അവൻ്റെ കൂട്ടാളികളും എല്ലാ തരത്തിലും നമ്മെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഷയാത്തീനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാരും മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താന്മാരും. ഇവർ പരമാവധി നമ്മെ തെറ്റിലേക്ക് നയിക്കാനാണ് ശ്രദ്ധിക്കുക. നന്മയിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഗുണങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളും സന്തോഷവും സമാധാനവും ഇവിടെയും പരലോകത്തൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഷെയ്ത്താന്മാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നഅഊദു ബില്ലാഹ് അത്തരം ശൈത്താനിയത്തിൽ നിന്ന്, പിശാചിൻ്റെ മന്ത്രണങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യങ്ങൾ ഇട്ടു തരുന്ന കൂട്ടുകാർ, അനാവശ്യ ചിന്തകൾ ജനിപ്പിക്കുന്ന വായനകൾ, അത്തരം കേൾവികൾ, അത്തരം കാഴ്ചകൾ, അതൊന്നും നമ്മിൽ നമ്മളൊരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇന്ന് വളരെ മോശമാണ് റീൽസ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ആളുകളുടെയൊക്കെ റീൽസും ഷോർട്സൊക്കെ വളരെ മോശമാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ട് തരുന്നതാണ്. ഇപ്പോൾ ഒരു കല്യാണം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു കല്യാണ വീട് എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരിക? ആണും പെണ്ണും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നതും കറങ്ങുന്നതും അല്ലേ, പടക്കം പൊട്ടിക്കുന്നതും സദസ്സൊന്നിച്ച് താളം പിടിക്കുന്നതും അല്ലേ, പുതിയ അപ്പളമാർ വേഷം കെട്ടുന്നതും പല സാധനങ്ങൾ വാരി വലിച്ച് വിതറുന്നതും കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ബ്രൈഡ് ടു ബി അല്ലെ, ഗ്രൂം ടു ബി, അറബിക് നൈറ്റ്, തട്ടുകട, അങ്ങനെ പല സംഭവങ്ങളും ആണ് നമ്മുടെ മനസ്സിൽ കല്യാണമെന്ന് കേൾക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഇന്ന് ബോധപൂർവമായിട്ട് നമ്മുടെ മനസ്സുകളിൽ പലതും കുത്തിക്കയറ്റാൻ വേണ്ടി പലരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ആളുകളെ നമ്മൾ കരുതിയിരിക്കണം, പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെയും നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യങ്ങൾ ഇട്ടു തരുന്ന ഇത്തരം ആളുകളെ, അത് ഒരുപക്ഷെ നമ്മുടെ കൂടെ പഠിക്കുന്നവരാകാം, നമ്മുടെ ഏതൊക്കെയോ കുടുംബത്തിലുള്ളവർ വിരുന്നു വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാകാം, നമ്മുടെ കയ്യിൽ നമ്മുടെ മുന്നിൽ സെൽഫോണിൽ പ്രത്യക്ഷപ്പെടുന്ന അഭിനയങ്ങളും ചിത്രങ്ങളും ഷോർട്സുകളും റീൽസുകളുമാകാം, നമ്മുടെ ഈ തെളിഞ്ഞ ശുദ്ധമായ മനസ്സിലേക്ക് അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും കുത്തി നിറക്കുന്നത്. അവയെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ആളുകൾ ദീനിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറേ ആൾക്കാർ. അവർ ചെയ്യണം തരങ്ങൾ, അവർ ചെയ്യുന്നത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. പ്രവാചകൻ സദസ്സമ്മയുടെ കാലത്ത് മുതൽക്കേ ഉണ്ട് ഈ സ്വഭാവം. മുനാഫിക്കുകൾ എന്നിട്ടൊരു ടീമുണ്ടായിരുന്നു, കപടവിശ്വാസികൾ. എന്താ അവരുടെ പണി? സഹാബത്ത് പടച്ചവൻ്റെ മാർഗത്ത് സമ്പത്തിലവാക്കാൻ നിന്നാലേ അവർ പറയും, ഇപ്പോഴങ്ങൾ സമ്പത്തിലവാക്കണ വലിയ ദാരിദ്ര്യമൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമാവും, ഇപ്പം കൊടുക്കണ്ട. നല്ല ചൂടുള്ള സമയത്തൊക്കെ യുദ്ധത്തിന് വിളിച്ചാൽ ഈ സമയത്തൊന്നും യുദ്ധത്തിന് പോകണ്ട എന്നവർ പറയായിരുന്നു. അങ്ങനെ ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ നല്ല കുട്ടിയായി, നല്ല നിലക്ക് മുടിയൊക്കെ വെട്ടി, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, പ്രത്യേകിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ലവനായി ജീവിച്ചാൽ എന്താ എൻ്റെ കഥ, എന്തിനതൊക്കെ ഇപ്പോൾ ചെയ്യണത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്താ കാര്യമുള്ളത്, നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മൾ ചെയ്യുന്ന നന്മയിൽ നിരുത്സാഹപ്പെടുത്തും. അത് നമ്മൾ കരുതിയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഹറാമിൻ്റെ വാതിലുകൾ അവർ നമുക്ക് തുറന്നു തരും. നന്മയുടെ വാതിലുകൾ കൊട്ടി അടച്ചിട്ട് ഹറാമിൻ്റെ വാതിലുകളായിരിക്കും അവർ നമുക്ക് തുറന്നു തരിക. അല്ലേ, ആരെയും സ്നേഹിക്കാം, ആരുടെ കൂടെയും ജീവിക്കാം, എന്തും കേൾക്കാം, എന്തും കാണാം, നീ നിൻ്റെ ഇഷ്ടം നോക്കിയാൽ മതി, നിൻ്റെ പാരൻസ് ഒരു വിഷയമല്ല, ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണ്ട, ഇങ്ങനെ പല തോന്നിയാസങ്ങളാണ് അവർ തുറന്നിട്ട് തരുന്നത്. വലിയ എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അതിലൂടെ അങ്ങ് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ കേട് വന്നു പോകും. അതുകൊണ്ട് ഈ ദീനിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങൾ നമ്മൾ കരുതിയിരിക്കണം. നിരുത്സാഹപ്പെടുത്തും, ഹറാമുകളുടെ ഡോറുകൾ നമുക്ക് തുറന്നു തരും. മാത്രവുമല്ല, ദീനിൽ നമ്മളെ പിന്തിരിപ്പിക്കുകയും അതിൽ സംശയങ്ങളും മറ്റും ഉണ്ടാക്കുകയും ചെയ്യും. എന്താ അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച്, നബിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, അല്ലെ ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ച്, ഇസ്ലാം സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ വെറുതെ നുണ്ണടിച്ചു വിടുക. പഠിച്ചിട്ടുണ്ടാവില്ല, വായിച്ചിട്ടുണ്ടാവില്ല, അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ കുറിപ്പും വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് ആൾക്കാർക്കടി സ്പ്രെഡാക്കിയിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ ഡൗട്ട് അടിക്കുക. അങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് ശരിയാണല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദീനെന്നിങ്ങനെ പതിയെ പതിയെ പതിയെ പതിയെ അകന്നു പോണ സിറ്റുവേഷൻ, അതൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ തന്ത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീന് ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉള്ളതാണ്. അതിൽ ഡൗട്ട് നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആൻസർ ഉണ്ട്. മനസ്സിലല്ലേ? അള്ളാഹിനെക്കുറിച്ചോ റസൂലിനെക്കുറിച്ചോ ദീനിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും കളവ് പറഞ്ഞാൽ ആ കളവ് ഇവിടെ വിലപ്പോയിട്ട് ഇസ്ലാം മതം തകർന്നു പോകുമെന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ നടക്കാത്ത സ്വപ്നമാണ്. ലോകത്ത് ഇന്നും ഏറ്റവും അധികം ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതമാണ്. എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? ഇസ്ലാം കൂടുതൽ ആളുകൾക്ക് സമാധാനവും സന്തോഷവും സുരക്ഷയും നൽകുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ, ദീനെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ചെയ്യുക, ഡൗട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ദീൻ നബി അങ്ങനെ ആയത്, എന്തേ ഖുർആനിൽ ഇങ്ങനെ വന്നത്, എന്തേ അങ്ങനെ ആക്കിയത്, ഇങ്ങനെ ആക്കിയത്. അതിന് നമ്മൾ മെഡിസിൻ എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരം ഡൗട്ട് അടിക്കണ, ഡൗട്ട് ഉണ്ടാക്കിക്കണ ആൾക്കാർ, അവർ നമ്മുടെ മുമ്പിൽ ഉത്തരം മുട്ടുന്ന സാഹചര്യം ഉണ്ടാവും. നാലാമത്തെ ഇത്തരം ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദീന് പറയുന്ന ആൾക്കാരെക്കുറിച്ചും ദീന് പഠിപ്പിക്കുന്ന ആൾക്കാരെക്കുറിച്ചും അറിവുള്ള ആളുകളെക്കുറിച്ചൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുക. നല്ല നിഷ്കളങ്കമായിട്ട് ദീൻ പഠിപ്പിക്കുന്ന, ദീന് പറഞ്ഞു കൊടുക്കുന്ന, ആളുകളിൽ നന്മ ഉദ്ദേശിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ, നല്ല പണ്ഡിതന്മാർ ഉണ്ട്. ഇപ്പോൾ പീസ് റേഡിയോയിലൂടെ നമ്മൾ എത്ര നല്ല ക്ലാസ്സുകളും മറ്റും കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആളുകളോടൊക്കെ, അതൊക്കെ വേറെ ടീമാണ്, വളരെ മോശപ്പെട്ട ആൾക്കാരാണ് ഉസ്താദ്മാർ, പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊക്കെ ലീഡർഷിപ്പിന് വേണ്ടിയാണ്, കായ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ദീന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് അകറ്റിയിട്ട്, എന്നിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കൊടുക്കാൻ പോകുള്ളത്, സിനിമക്ക് പോരി, നമുക്ക് കഞ്ചാവ് പിടിക്കാം, MDMA ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ലൈഫിനെ ആകെ കുട്ടിച്ചോറാക്കുന്നതിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ തന്ത്രമാണ് പ്രഭാഷണങ്ങളെയും ക്ലാസ്സുകളെയും നല്ല ഉപദേശങ്ങളെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുക, നിഷ്കളങ്കമായിട്ട് ആളുകളെ ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഈ മുനാഫിക്കുകളൊക്കെ ഒരു സ്വഭാവമാണ്. ഇന്നും ആളുകളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏത് തരത്തിൽ ഈ സത്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമോ അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? നമ്മളെ പടച്ചോൻ്റെ ദീനെന്ന് അകറ്റിയിട്ട് നമ്മളെ ഷെയ്ത്താനിലേക്കും ഷെയ്ത്താൻ്റെ ശിങ്കിടികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ അജണ്ടകളിലേക്കും തന്ത്രങ്ങളിലേക്കും അവരുടെ വളരെ വില കുറഞ്ഞ അവരുടെ മനസ്സിൽ ജനിച്ചിട്ടുള്ള ദുഷിച്ച ചിന്തകളിൽ നിന്നുണ്ടായിട്ടുള്ള ആശയങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ എൻ്റെ പടച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്നവനാണ്, ഞാനൊരു മുസ്ലിമായിരിക്കും, അതിൽ നിന്ന് ആരൊക്കെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഞാനതിന് പിന്തിരിയാൻ എനിക്ക് മനസ്സില്ല, ഞാനതിൻ്റെ എല്ലാ ചിഹ്നങ്ങളും അതിൻ്റെ വിശ്വാസവും അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ മര്യാദകളും പാലിച്ച് ജീവിക്കുന്നതിൽ ആർക്ക് വിഷമമുണ്ടെങ്കിലും അവർ വിഷമിച്ചോട്ടെ എന്ന് വെക്കുകയല്ലാതെ നമ്മളിത് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമില്ലാതിരിക്കാൻ നമ്മൾ കരുതിയിരിക്കുക. നമ്മളെ ദീനിനെ തെറ്റിച്ചു കളയുന്ന ആളുകളെ അവരുടെ തന്ത്രങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കരുതിയിരിക്കുക. അള്ളാഹു നമുക്ക് മരണം വരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാ അല്ലാഹ് ബറകല്ലാഹു ഫീക്. നമ്മുടെ അതായത് പിശാചിൻ്റെ അതായത് പിശാചിൻ്റെയും അവൻ്റെ കൂട്ടാളികളെയും കുറിച്ചുള്ള ആണ് ഒരു സാര ഉപദേശമാണ് നമ്മൾ കേട്ടത്. നമ്മൾ അതായത് പലരും അതായത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും ഉണ്ടാവും ഈ ഒരു നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് ചെയ്യടാ അല്ലെങ്കിൽ അത് ചെയ്യ് അല്ലെങ്കിൽ അത് ചെയ്ത അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പലരും ഉണ്ടാകും. ഏതായാലും ഇൻഷാല്ലാ വീണ്ടും കുറേ ശ്രോതാക്കൾ നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സഫിയ കെ തിരൂരങ്ങാട്, അസ്സലാമു അലൈക്കും. ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, ആയിഷ കരിമ്പിൽ, ഫൈസ മിരുവേറ്റി, സലീമ ഓതുക്കുങ്ങൽ, സുഹൈബം വളപ്പട്ടണം ഒക്കെ അസ്സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സുഹൈബം വളപ്പട്ടണം, മാഷാ അല്ലാഹ്, വളരെ ഉപകാരപ്രദമായ നല്ലൊരു സാരോപദേശമാണ് മുനവർ സലായി പറഞ്ഞു തന്നത്. പിശാചിൻ്റെയും അവൻ്റെ കൂട്ടാളികളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാവട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഷമീജ പാറാൽ, അസ്സലാമു അലൈക്കും എന്നവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ, മാഷാ അല്ലാ എന്നും നമുക്ക് ഓരോ അറിവും തരും, അൽഹംദുലില്ല, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ സുബൈദ ഇസ്ലാം, ഇസ്മായിൽ മടിക്കേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉപ്പ ഐ സി യുയിലാണ്, ഉപ്പക്ക് വേണ്ടി പി ആർ ഫാമിലി എല്ലാവരും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഉപ്പാക്ക് എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അതുപോലെ തന്നെ സൗണ്ടില്ല എന്ന് പറയുന്നുണ്ട്, അതൊന്ന് ഇൻഷാല്ലാ ഒന്ന് ടെക്നിക്കൽ ചെക്ക് ചെയ്തിട്ട്, പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഓക്കെയാണ്. ഓക്കെ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, മാഷാല്ലാ ഇന്ന് ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ചിന്തക്ക് വകയാണ്. പിശാചിനേക്കാൾ വലിയ പിശാചുക്കൾ മനുഷ്യ പിശാചാണ്, അതാണ് ഇന്നും ഇന്നലെയും ഒക്കെ കാണാൻ നാം കൂടുതൽ കരുത്തോടെ നീങ്ങേണ്ട സമയമാണ്. നമ്മുടെ മക്കളെ ദീനി ചിട്ടയായി വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം പിശാചിൻ്റെ. അതായത് ഇപ്പം ഇന്ന് രാവിലെ മുതൽ അല്ലെ ഇന്നലെ വൈകുന്നേരം മുതലൊക്കെ ഈ ഒരു മാസം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്ന കാര്യമാണ് എന്ത്, പല പള്ളികളും പെരുന്നാളിന് പോലും ഇങ്ങനെ അതായത് ദീനിന് അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രണ്ട് ആഘോഷങ്ങളാണ് ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. ഈ രണ്ട് ആഘോഷങ്ങൾക്ക് പോലും ഇല്ലാത്ത രൂപത്തിൽ പള്ളികളും മറ്റു കാര്യങ്ങളുമൊക്കെ തോരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ലൈറ്റുകൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ച്, അതായത് വഴിയിൽ നിന്നൊരു തടസ്സം നീക്കുന്നതിനെ വഴിയിൽ നിന്നൊരു തടസ്സം നീക്കുന്നത് പോലും സ്വതക്കെയാണെന്ന് പഠിപ്പിച്ചതാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ടും ചിലരെന്താക്കുകയാണ്, ഇന്ന് രാവിലെയൊക്കെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ പല തടസ്സങ്ങളുമാണ് എന്ത് സൃഷ്ടിക്കുന്നത്, അതായത് ബ്ലോക്കാവുകയും റോഡ് ബ്ലോക്കാവുകയും ഒക്കെ ചെയ്യുകയാണ് പലരും ഈ ഒരു ദിവസം നബിദിനം എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത്. ഇൻഷാല്ലാ ഏതായാലും നമുക്ക് മിഷാലിൻ്റെ ഒരു പാട്ടിലേക്ക് അല്ലേ, റെഡി അല്ലേ മിഷാലെ? ഓക്കേ, വിശാലിന്റെ ഫസ്റ്റത്തെ പാട്ട് ഏത് പാട്ടാ പാടുന്നേ?
1: മദിനേശം.
0: മാപ്പിള പാട്ട്, മദിനേശം തിരുവിതത്തിൽ അകമ്പൊരുകളിട്ട. ഓക്കെ മാഷാല്ല, ആ പാട്ടല്ലേ? ആ ഓക്കെ മാഷാല്ല. അപ്പം ഇൻഷാല്ല ഏതായാലും വിശാലിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം, പഠിക്കും.

0: മാഷല്ലാ, കഴിഞ്ഞില്ലേ? പെട്ടെന്ന് കഴിഞ്ഞൊരു ഫീല്. വിശാലിത് പാട്ട് പഠിക്കാൻ പോവാണ്ടോ അല്ലെങ്കിൽ ഒറ്റക്ക് പഠിച്ചതാണോ?
1: പഠിക്കാൻ ആദ്യം പോകലുണ്ടായിന്, ഇപ്പൊ നിർത്തി.
0: ഇപ്പൊ നിർത്തി. ഓക്കെ, മാഷല്ലാ. എന്തായാലും അടിപൊളി പാട്ട്. സ്കൂളില് മാപ്പിളപ്പാട്ടിന്, ആർട്സിന്, കലോത്സവത്തിനൊക്കെ പാടലുണ്ടോ? എന്താണ്, സ്റ്റേറ്റിൽ അല്ല, ഇപ്പോൾ യു പി ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്? 6-ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്?
1: ആ എൽ പിന്ന് പോയിനി.
0: എൽ പിന്ന് പോയിന്. എവിടെ, ജില്ല വരെ പോയിണ്ടോ അല്ലേ?
1: ജില്ല അല്ലല്ലോ എൽ പി.
0: എൽ പിയിൽ എവിടെ വരാനുള്ളത്? സബ് ജില്ല.
1: എൽ പി സബ് ജില്ല.
0: സബ് ജില്ല വരെയുള്ളത്. ഓക്കെ, അപ്പോൾ സബ് ജില്ല വരെ പോയിട്ടുണ്ട്. മാഷാല്ലാ. എന്നിട്ട് സബ് ജില്ലയില്?
1: സബ് ജില്ലയില് പലതും കിട്ടലുണ്ട്.
0: കിട്ടലുണ്ട്. ഓക്കെ, പിന്നെ എത്ര എന്റെ പാട്ടിനെ കുറിച്ചിട്ട് ശ്രോതാക്കൾ മാഷാല്ലാ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുണ്ട്, മാഷാല്ലാ മോൻ്റെ സ്വരം സൂപ്പർ, നല്ല ശബ്ദം, നല്ല ഈണവും, കൂടുതൽ പഠിക്കാനും പാടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അമീൻ. ജമീല കുമരനല്ലൂർ, ചോദ്യം അയക്കുമ്പോൾ ഉത്തരം കൂടി അയക്കുക. ജമീല കുമരനല്ലൂർ ചോദ്യമാണ് അയച്ചിട്ടുള്ളത്, അതിൻ്റെ കൂടെ എന്താക്കണം, ഉത്തരം കൂടി അയക്കണം. ഓക്കെ, ഷംനാദ് ഖാൻ പറഞ്ഞിട്ടുള്ളത്, മാഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അമീൻ. അതുപോലെ തന്നെ ജമീല കുമരനല്ലൂർ സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർട്ടി എടത്തനാട്ടുകര ഇന്നത്തെ ആങ്കറും അതിഥിയും അടിപൊളി പാട്ടുകാരാണ്, മാഷാല്ലാ മനോഹരമായ ഗാനം, ബാറക്കല്ലാ ഫീക്ക്. ആങ്കറിനെങ്കാടും പാടും അതിഥി. ജമീല വി പി, ഉഷാറായിട്ടോ മോനെ, ബാറക്കല്ലാ. അതുപോലെ തന്നെ ഫാത്തിമ നസീർ ഈസ്റ്റ് കോട്ടൂർ, മാഷാല്ലാ സൂപ്പർ ഗാനം. സാജിദ കാലിക്കറ്റ്, മാഷാല്ലാ സൂപ്പർ സോങ്, ബാറക്കല്ലാ ഫീക്ക്. ഓക്കെ, അതുപോലെ തന്നെ സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും സ്സലാം. മാഷാല്ലാ നല്ല സൗണ്ടാണ്, നല്ല പാട്ടാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അമീൻ. പിന്നെ ഇതേമാതിരി മിസ് അബിന് സോങ്, മിസ് ഹാബ് സോങ് പ്രതീക്ഷിക്കുന്നു. എൻ്റെ സോങ്ങാണോ? ഇൻഷാല്ലാ. ഓക്കെ, ഇവിടെ മിഷാല് തകർത്തുകൊണ്ടിരിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു സോങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ മിഷാല് പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇതിന് മുമ്പ് ഏകദേശം എത്രാം ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഏത് പ്രായത്തിലായിരിക്കും?
1: ഒരു 3-4 ആ ടൈമിലൊക്കെ.
0: 3-4 വയസ്സിലൊക്കെ പാട്ട് പഠിക്കാൻ
1: പോയിട്ടുണ്ട്. 3-4 ക്ലാസ്സിലൊക്കെ.
0: 3-4 ക്ലാസ് പഠിക്കുമ്പോൾ. ഓക്കെ, 3-4 പ്രായത്തിലൊക്കെ. ഓക്കെ, ഇന്ന് വേറൊരു പാട്ടും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാടി കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ പാട്ട് വേറെ ആണെങ്കിൽ, ഈ പാട്ട് മാപ്പിളപ്പാട്ട് വേറെ ഏതെങ്കിലും മാപ്പിളപ്പാട്ട് അറിയോ?
1: വേറെ മാപ്പിളപ്പാട്ട്?
0: ഇനിയിപ്പോ ശ്രോതാക്കൾ ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാല് പാടി കൊടുക്കാൻ പറ്റുമോ? ചെറിയ
1: ഏതെങ്കിലും
0: അറിയുന്നതാണെങ്കിൽ പാടി കൊടുക്കാം. ഓക്കെ, അതാ സ്പെഷ്യൽ ഓഫർ. ശ്രോതാക്കള് ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ മിഷാലിന് അറിയുന്നതാണ്, എന്താക്കും മിഷാല് ഇവിടെ ലൈവിൽ എന്താക്കും, ഇൻഷാല്ലാ ഒരു പാട്ട് പാടി തരുന്നതാണ്. പിന്നെ അപ്പോ ഓക്കെ, നമുക്കൊരു വോയിസ് ഉണ്ട് എന്ന് കേട്ട്, നമുക്ക് ഒരു വോയിസ് കേട്ടിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഖൽഫാൻ മുഹമ്മദ്. ഞാൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.

ത്യാഗം അറിയാനായി തുനിഞ്ഞ നേരം കലമിൻ മഷി തീരെ മതി വന്നില്ല സൂര്യൻ.

0: ത്യാഗം അറിയാനായി തുനിഞ്ഞ നേരം.
1: ഓക്കെ, മാഷാല്ലാ. ഉപ്പയെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് പാടി അയച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്കും എന്താക്കാം, നമ്മുടെ മക്കളുടെ പാട്ടുകൾ പാടി അയക്കാവുന്നതാണ്. നമ്പർ ഒന്നുകൂടി പറയാണ്: 8590745 7 4 5 8 4 5. 85 90 745 845. ഈ നമ്പറിലേക്ക് എന്താക്കാം, നമുക്ക് നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ മക്കളുടെ പാട്ടോ കവിതയോ പ്രസംഗമോ എന്താന്ന് വെച്ചാൽ എന്താക്കാം, എഴുതി അല്ലെങ്കിൽ വോയിസ് ആക്കിയിട്ട് എന്താക്കാം, വാട്സപ്പിൽ അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ, ഇനി അടുത്തൊരു പാട്ടിലേക്കായാലോ വിശാല്. എന്നാല് നമുക്ക് അടുത്തൊരു പാട്ട്, വിശാലിൻ്റെ തന്നെ അടുത്തൊരു പാട്ട്. അതിൻ്റെ മുമ്പേ നമുക്കൊരു കുസൃതി ചോദ്യം, ഒരു ചോദ്യം ചോദിച്ചിട്ട് വരാം നമുക്ക്. ആ ഓക്കെ, നമ്മളോട് അമീർ ടി എടത്തനാട്ടുകര ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വായ നോക്കാൻ വേണ്ടി എടുക്കുന്ന ബിരുദം അറിയോ? മറ്റുള്ളവരുടെ വായ നോക്കാൻ വേണ്ടി എടുക്കുന്ന ബിരുദം ഏതാണ്?
2: അറിയില്ല.
1: അറിയില്ല. ആ നമുക്ക് ശ്രോതാക്കൾക്ക് അറിയാൻ നോക്കാം, നമുക്ക് ഫീഡ്ബാക്കിൽ ശ്രോതാക്കൾക്ക് അറിയാൻ നോക്കാം. പല്ല. അറിയില്ല. നമുക്ക് എന്തായാലും ഉത്തരപ്പ് പറയണ്ട, നമുക്ക് ശ്രോതാക്കൾക്ക് അറിയാൻ നോക്കാം. ചാല, എന്തായാലും നമുക്ക് വിശാലിന്റെ അടുത്തൊരു പാട്ടിലേക്ക് പോവാം. ഓക്കെ, എന്നാ പഠിക്കും. ഉഷാറാക്ക.
2: കൽബോടാ.

0: കഴിഞ്ഞോ?
1: ഇതെന്താ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നേ? രണ്ട് പാട്ട്, ചെറിയ പാട്ട് പഠിച്ചു വന്നതാ, പെട്ടെന്ന് കഴിഞ്ഞോയല്ലോ. ഏ, ചെറിയ പാട്ടാണ്.

0: ഓക്കെ, ഈ പാട്ടും ഇതേമാതിരി പഠിച്ച ഇനി ഒരു പാട്ട് കൂടി ഉണ്ടോ? ഏതെങ്കിലും ഒരു പാട്ട്, മാപ്പിളപ്പാട്ട് അല്ലാണ്ട് ഇസ്ലാമിക വേറെ ഏത് പാട്ട് അറിയുന്നുണ്ടോ? മാപ്പിളപ്പാട്ട് തന്നെ സുഹറ ബത്തൂൽ അറിയോ?
1: ഒരു പാടല്ലേ മസ്ജിദുൽ ഹറമിന്റെ.
0: അതെ അതെ, എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും. അതാ പിന്നെയും പിന്നെയും, മാഷാ അല്ലാ, സൂപ്പർ, ഒന്നും പറയാനില്ല, നല്ല വരികൾ, ബാറക്കല്ലാ ഫീക്. അസ്സലാമു അലൈക്കും, അടിപൊളി പാട്ട്, അൽഹംദുലില്ലാ, സൂപ്പർ സോങ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഐ പാട്ടിനെ കുറിച്ച് ഇതാ ഗാനം സൂപ്പർ. ആരെ മാഷാ അല്ലാ, മുഹമ്മദ് ഷാ മുടപ്പല്ലൂർ ഗാനം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ല മ്യൂസിക്ക് അഴിയൂർ, മാഷാ അല്ലാ സൂപ്പർ സോങ്, ഗാനം ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഒരു വോയിസ് കൂടി ഉണ്ട്, നമുക്ക് ഒരു വോയിസ് കൂടി കേട്ടിട്ട് വരാം.
2: അസ്സലാമു അലൈക്കും, ഞാൻ അമ്ന ഫാത്തിമ, ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.

0: ഏ മാഷല്ലാ, ബറകല്ലാ ഫീക്ക്. നല്ലൊരു വീണ്ടും ഇന്ന് ഫുള്ള് പാട്ടാണല്ലോ. പാട്ടുകൊണ്ട് ഒരു ഒരു ഒരു ഇത് ഒരു എന്താ പറയുക, സമുദ്രം തീർത്ത ഒരു ഈവനിങ് ലൈവ് അല്ലേ മിഷാല്? ആ ഓക്കെ, അമ്ന ഫാത്തിമയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഈ ഒരു വോയിസിലൂടെ പാട്ട് പാടി അയച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പലരും അയച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരയച്ചു നോക്കട്ടെ. കുറെ ആൾക്കാർ ശരി, എല്ലാവരും ശരി ഉത്തരം തന്നെ അയച്ച്. ഓക്കെ, ഓക്കെ, ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വായ നോക്കാൻ വേണ്ടി എടുക്കുന്ന ബിരുദം. ഉത്തരം ഡെന്റിസ്റ്റ് എന്നാണ്. സുഹേബ് എം വളപ്പെട്ടനും ഡെന്റിസ്റ്റ് അയച്ചിട്ടുണ്ട്. ഷംനാദ് ഖാൻ ഡെന്റിസ്റ്റ്, എന്താണ് ഇൽമോനിസ ഹംസ പാലക്കാട് BDS. ഓക്കെ, അതിൻ്റെ ഒരു ബിരുദത്തിൻ്റെ പേരാണ്. റോസിന വർക്കല TVM ഡെന്റിസ്റ്റ്. പിന്നെ മൂന്ന് ക്വസ്റ്റ്യൻ മാർക്ക്. ഡൗട്ടുണ്ടോ? ഞങ്ങളോട് ചോദിച്ചതാണോ ഡെന്റിസ്റ്റ് ആണോ എന്ന് ചോദിച്ചതാണോ? മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ പല്ല് ഡോക്ടർ. ആയത്തിഫ് രണ്ടത്താണ് ഈ BDS ഡെന്റിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് CK അഴിയൂർ ദന്ത ഡോക്ടർ, അല്ലെങ്കിൽ ദന്ത ഡോക്ടറേ ഉള്ളൂ അല്ലെങ്കിൽ എന്നുള്ളത് ഇല്ല. ജമീല രണ്ടത്താണി പല്ല് ഡോക്ടർ എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അബ്ദുൽ ഹമീദ് CK രണ്ടാം ക്ലാസ് മിടിക്ക് കലക്ക് കൂടുതൽ പാടാനും അനുനാഥനും എനിക്കായിട്ട്. ഓക്കെ, എല്ലാം നല്ല പാട്ടുകൾ, സൂപ്പർ. ഓക്കെ, മഷാല്ല, പ്രവാചക പുത്രിയെ പറ്റിയുള്ള നല്ല സോങ്, അതാണ് ഇപ്പോൾ പാടിയ പാട്ടിനെ കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായമാണ്. അടുത്തൊരു വോയിസ് ഉണ്ട് മഷാല്ല, നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ആമിർ രണ്ടത്താണി. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു കൊച്ചു കുസൃതി ചോദ്യം ചോദിക്കുന്നു. ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ ഡാഷ് ആണ്. ഇതിന് ഉത്തരം പറയൂ.
0: ഓക്കെ, കുസൃതി ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി, ആ ചോദ്യം എനിക്ക് മറന്നുപോയി. ആമിർ രണ്ടത്താണ്.

0: ാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം ഒരാശം കൂടി ഇടുക.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ആമിർ രണ്ടത്താണി. ഞാൻ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു കൊച്ചു കുസൃതി ചോദ്യം ചോദിക്കുന്നു. ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ ഡാഷ് ആണ്. ഇതിന് ഉത്തരം പറയൂ.
0: ഓക്കെ, ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ ഡാഷ് ആണ്, ഇതിന് ഉത്തരം പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രോതാക്കൾ പറയുക. ഓക്കെ ഓക്കെ, ഉത്തരങ്ങൾ പലരും പറയുന്നുണ്ട് കേട്ടോ. ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ ഡാഷ് ആണ്. ഓക്കെ, ഉത്തരങ്ങൾ വെറൈറ്റി ഉത്തരങ്ങൾ പോരട്ടെ. ശരി ഉത്തരങ്ങളാണ് എല്ലാവരും ഇരിക്കുന്നത്, എല്ലാവർക്കും ഉത്തരം അറിയോ? ഓക്കെ, മാഷല്ലാ. അപ്പോൾ മുഹമ്മദ് ഷാ മടപ്പല്ലൂർ, അമീൻ മങ്കടയുണ്ടോ ലൈവിൽ? ഇല്ല, അമീൻ മങ്കടയില്ല. ഓക്കെ, ഇനി എന്താണ് വിശാല, ഇനി പാട്ടുണ്ടോ? പാട്ടില്ല. എന്നാല് ഞാന് ചെറിയൊരു പാട്ട് പാടട്ടെ. ജിന്റെ പരം പാടുവോ? നമുക്കറിയോ പാട്ട്? സുഹറബത്തുൽ പറഞ്ഞിട്ടുള്ള മാപ്പിളപ്പാട്ട്
2: അറിയോ?
0: ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി, ഞാനും വിശാലും കൂടിയും ഒരുമിച്ച് ഒരു പാട്ട് പാടാൻ പോവാണ്.

0: ൊരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭിസൂര പൊരുൾ കസുറ. എന്താണ് വിശാലിന് ഇഷ്ടപ്പെട്ട പാട്ട്? വിശാലിന്റെ അത്രയൊന്നും എത്തൂല, എന്നാലും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇജ്ജ് എന്താ തുടക്കത്ത് പാടിയിട്ട് എന്നെ പറ്റിച്ചല്ലേ, എന്റെ അപ്പുറം പാടുന്ന അറിയിട്ട് അറിയില്ലേ? ഓക്കെ, ഇതിലിഞ്ഞി ഞാൻ വായിക്കണതൊക്കെ അത്തി ഫ്രണ്ടത്താണ് ആങ്കർ പാട്ട് പൊളിച്ചു മാഷാല്ലാ. ഇനി ഇന്നെ പൊക്കി അടിക്കുന്നത് ഞാൻ തന്നെ വായിക്കണം. ആയിഷ കരിമ്പിൽ പാട്ട് സൂപ്പർ, ജസാകല്ലാഹ് ഖൈർ. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ ഇന്ന് പാട്ട് പാടി തകർത്ത് അൽഹംദുലില്ലാ അല്ലേ. ഇന്ന് ഫുള്ള് പാട്ടല്ലേ നമ്മള്, ഇന്നത്തെ ഈവനിങ് ലൈവ് ഫുള്ള് പാട്ട്. പാട്ടുകൊണ്ടുള്ള ഒരു കടൽ തന്നെ അല്ലേ ഈ, അതായത് വോയിസുകളിൽ പാട്ട്, വിശാല് പാട്ട്, ഞാൻ പിന്നെ വെറുതെ ഒരു പാട്ട് അല്ലേ, ഫുള്ള് പാട്ട്. അതുപോലെ തന്നെ സീനത്ത് പാലക്കാട്, മാഷാല്ലാ സൂപ്പർ സോങ്, ഒന്നും പറയാനില്ല, അടിപൊളി. ഇനിയും പാടാൻ തോഫിക്ക് തൈമാട്ടെ അള്ളാ, ഐ മീൻ മാഷാല്ലാ. ഇന്നത്തെ ആങ്കർ സൂപ്പർ ആണല്ലോ അള്ളാ, അനുഗ്രഹിക്കട്ടെ. ഐ മീൻ ആങ്കർ പാടി പൊളിച്ചല്ലോ, സ്വരത്തിലും ഇണത്തിലും പാടിയിട്ടുണ്ട് മാഷാല്ലാ. ശബ്ദം അള്ളാഹു ഇനിയും പാടാൻ തോഫിക്ക് നൽകട്ടെ, ഐ മീൻ. ഓക്കെ, നമുക്ക് ഇനിയും അടുത്തതായിട്ട് ഒരു വോയിസ് കൂടി ഉണ്ട്, ആ വോയിസ് കൂടി നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഹവ ബിന്ത് ഫായിസ് സിറ്റി, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സന അല്ലാഹു യാ യഹ്വാൻ ഹാദൽ

0: قل في السماء جعل الله للإنسان السماء المقمرة والأشجار المثمرة البهار الممطرة بالأسمان.
1: ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക്. അവ്വയാണ്, അവ്വമോളാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ശുഹൈബ മലപ്പട്ടണം ഭയങ്കര പൊളിച്ചു. ഓക്കെ, ജമീല കുമാർ നല്ലൂർ സൂപ്പർ. ഇന്ന് പാട്ടിൻ്റെ ഒരു മേളയാണ്. ഓക്കെ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ ആങ്കർ ടെസ് കലക്കി, താങ്കൾ ഇത്ര നന്നായി പാടും. എല്ലാ നല്ല ഒരു കഴിവ് സാധൻ തന്നിരിക്കുന്നു. നിലനിർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. ആമീൻ. ഉമ്മക്കുൽ സ്ഥിരമംഗലം, ശരീരം കോരിത്തരിയിട്ടു, ആ ശരീരം കോരിത്തരിച്ചു ഈ പാട്ട് കേട്ടിട്ട്, അത്രയും ഇണത്തോടു കൂടി പാടി എന്ന് പറഞ്ഞു. സാജിദ കാലിക്കറ്റ്, മാഷാല്ലാഹ് പൊളിച്ചു, ബറകല്ലാഹു ഫീക്ക്. ആ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ, ഇന്ദിരാഗാന്ധിയുടെ എന്തിനാ ചോദ്യം? ആ ചോദ്യം എനിക്ക് മറന്നുപോയി, എന്തായാലും ഉത്തരം എനിക്ക് ഓർമ്മയുണ്ട്. ഉത്തരം പല ആൾക്കാർ എന്തായിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരം ആ സമീജ പാറാലാണ് ഫസ്റ്റ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. പേരാണ് ഉത്തരം, വെറൈറ്റി ഉത്തരം അല്ലേ, പേര്. അതെ, നാദിറ ഷാഫി വെണ്ണിയൂർ പേരാണ് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമീജ ബറാൽ വീണ്ടും പേരാണ് നയിച്ചിട്ടുണ്ട്. ജമീല ബി പി കാളികാവ് പേരാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, എൻ്റെ താത്താൻ്റെ മോള ആയി പാടിയത്. ഓക്കെ, എൻ്റെ താത്താൻ്റെ മോളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആങ്കറൻ ജമീല കണ്ടെത്താണ് ആങ്കറിൻ്റെ പേര്. ആങ്കറിൻ്റെ പേര് അത് മിസ്അബ് കാരപ്പറമ്പ് എൻ്റെ പേര്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഒരു വോയിസും കൂടി ഉണ്ട്, ആ വോയിസ് ഒന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് സഹി നബി ഫെനീഷ. എന്നൊരു പാട്ട് പാടാൻ പോകുന്നു. ആ ബാഹിരിൽ നിന്നിടാ ബഹുബോക്കുന്നു കൽപാണെന്നൊന്നു നീ ഇച്ഛ പറയുന്നേ കൽബിന്റെ കാഫു കൺ ആ കണ്ടുന്നേ കാഫു പഠിക്കാനല്ലേ.
1: ഓക്കെ, മാഷാല്ലാ, സൈഫ് ബിനു നിഷ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. മാഷാല്ലാ, നല്ലൊരു പാട്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ചോദ്യം, ഒരു ചോദ്യം ഉണ്ട്. മിഷാൽ ഉത്തരം പറയേന്. ഞാൻ ആദ്യം മിഷാലിനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഏത് വലിയ ഉദ്യോഗസ്ഥനും തല കുനിക്കുന്ന ഒരാളുടെ മുമ്പിലാണ്, ആരാണ് അയാൾ? അള്ളാഹു അല്ലാത്ത കേട്ടോ, അള്ളാഹു അല്ലാത്ത ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏത് വലിയ ഉദ്യോഗസ്ഥനും തല കുനിക്കും ഒരാളുടെ മുമ്പിൽ. ആത്തിഫ് രണ്ടത്താണിയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആരാണ് ആ ഏത് വലിയ ഉദ്യോഗസ്ഥനും തല കുനിക്കും, അറിയോ? അറിയില്ല, നമുക്ക് ശ്രോതാക്കളോ ചോദിക്കാം അല്ലേ. നമുക്ക് എന്താക്കാ, ശ്രോതാക്കളോ ചോദിക്കാം. ഓക്കെ ഓക്കെ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, എന്തായാലും നബിദിനത്തിന് പോയില്ലെങ്കിലും നല്ല സ്വരം കേൾക്കാൻ കഴിഞ്ഞ്. എൻ്റെ അടുത്തുള്ള മദ്രസയിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പരിഭവം തീർന്നു. ഓക്കെ, ഇന്നത്തെ പാട്ടും കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞതുകൊണ്ട് എന്താണ് നബിദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പുറത്തുള്ള മദ്രസയിൽ നിന്ന് ഇപ്പുറത്തുള്ള മദ്രസയിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് അല്ലേ. ഓക്കെ, ഏതായാലും ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവിടെ പരിപൂർണമാവുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ അതിഥിയായിട്ടുണ്ടായിരുന്നത്
3: മിഷാൽ.
1: ഇന്ന് ഇവിടെ ആങ്കറിംഗ് പാനലിൽ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ മിസ്അബ് കാരപ്പറമ്പ്. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിങ് ലൈവിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുബാറക് ബിൻ ഒമർ, ഒപ്പം ജാബിർ ചാലിയം. ലക്നൗ ദാറുൽ ഉലൂമിൽ മർഹൂം കെ ഉമർ മൗലവി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഭാഗമാണ് ഇന്ന് നാം വായിക്കുന്നത്.
1: എൻ്റെ ഒരു ബന്ധു ഒരിക്കലെന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ മേൽ മാനനഷ്ടത്തിന് കോടതിയിൽ കേസ് കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. ഞാൻ ഉടനെ ഒരു മണി ഓർഡർ ഫോറം അദ്ദേഹത്തിൻ്റെ പേരിൽ പൂരിപ്പിച്ചു. എന്നിട്ട് കൂപ്പണിൽ ഇപ്രകാരം എഴുതി: ദയവു ചെയ്ത് കേസ് കൊടുക്കരുത്, ഞാൻ വാദിക്കുകയില്ല, കുറ്റം സമ്മതിക്കും, നിങ്ങളുടെ മാനത്തിന് ഞാൻ വില നിശ്ചയിച്ച് അയക്കുന്നു, ദയവായി ഇത് സ്വീകരിച്ച് എന്നെ കേസിൽ നിന്നും ഒഴിവാക്കാൻ അപേക്ഷ. 10 പൈസ മണി ഓർഡറായി അയച്ചു. അയാളുടെ സുഖക്കേട് അതോടെ ഭേദമായി. പക്ഷേ ബഹാവുദ്ദീൻ സാഹിബിനോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അദ്ദേഹം ഇപ്പോൾ എന്നേക്കാൾ വളരെ ഉയർന്നവനും പ്രശസ്തനുമാണല്ലോ. ഖുർആനിലൊരു പ്രയോഗമുണ്ട്: ഫൻ സലഖ മിൻഹ, പാമ്പ് ഉറ ഒഴിയൽ. ചില മനുഷ്യരും അങ്ങനെയാണ്. സൂറത്തുൽ ആറാഫിലെ 175 മുതൽ 178 വരെയുള്ള വചനങ്ങളുടെ സാരം ചേർത്ത് വായിക്കുക. സത്യത്തെ പുണരാൻ നമുക്ക് അതൊരു ആവേശമായിരിക്കും. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാജ് പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂട്ടത്തിലാകുകയും ചെയ്ത ഒരുവന്റെ വൃത്താന്തം നീ അവർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ അഥവാ ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു. പക്ഷേ അവൻ ഭൂമിയിലേക്ക്, അത് ശാശ്വതമാണെന്ന ഭാവേനെ തിരിയുകയും അവൻ്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ ഉപമ ഒരു നായയുടേത് പോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിയ ആളുകളുടെ ഉപമ. അതിനാൽ അവർക്ക് ഈ കഥ വിവരിച്ചു കൊടുക്കൂ, അവർ ചിന്തിച്ചെന്ന് വരാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ വളരെ ചീത്ത തന്നെ. അള്ളാഹു ഏതൊരാളെ നേർവയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ. അവൻ ആരെ പിഴയിലാക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവർ. ഇവിടെ ഊരിച്ചാടുക എന്നതിന് ഇൻസലഖ എന്ന വാക്കാണ് ഉള്ളത്. ഇൻസലഖ എന്ന വാക്കിൻ്റെ ഫ എന്ന അക്ഷരം വരുമ്പോൾ ഈ ലോപിക്കും. ഇതൊരു ഭാഷാ നിയമമാണ്. പാമ്പ് ഉറ ഒഴിക്കുക എന്നാണ് ഇതിൻ്റെ മൂലാർത്ഥം. ചില തൊടികളിലും മറ്റു പ്ലാസ്റ്റിക് ഉറ പോലെ ഒന്ന് നീണ്ടുകിടക്കുന്നത് കാണാം. പാമ്പ് അതിൻ്റെ പുറന്തോട് ഊരിക്കളഞ്ഞു പോയതാണ്. അപ്പോൾ അതിന് ഒരു പുതുജീവൻ ലഭിക്കുകയാണത്രേ. മനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുറന്തോടായിരിക്കും ഇത്തരക്കാർ ധരിച്ചിട്ടുണ്ടാകുക. ചില കാര്യസാധ്യതകൾക്കായി ആ ഉറ ധരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ടത് കിട്ടാൻ വഴി തെളിഞ്ഞാൽ അത് ഊരി എറിഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അള്ളാഹുവിനേക്കാൾ നന്നായി ഉപമ പറഞ്ഞു തരാൻ ആർക്കു കഴിയും?
2: KKM ജമാലുദ്ദീൻ മൗലവി. എൻ്റെ ഓർമ്മകളിലെ നുറങ്ങുകൾ ശേഖരിച്ച് വായനക്കാരിലേക്ക് കൈമാറുമ്പോൾ ചില വ്യക്തിത്വങ്ങളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. മനസ്സിൽ അത്ര കണ്ട് ചിത്രം കൊത്തിയ ചില രൂപങ്ങളാണവർ. അതിൽ പ്രധാനിയാണ് ഹൃദയ സുഹൃത്ത്. KM മൗലവിയെ കാണാൻ ഞാൻ തിരൂരങ്ങാടിയിൽ ആദ്യമായി വന്ന ദിവസം 4 പണ്ഡിതന്മാരെ പ്രബോധന രംഗത്തേക്ക് അയക്കാൻ പരിശീലിപ്പിച്ച് കൊണ്ടിരുന്ന കാര്യം നേരത്തെ വിശദമാക്കിയിരുന്നുവല്ലോ. ഞാൻ അവിടെ എത്തിയ ദിവസം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞാണ് വന്നത്. തമ്മിൽ കണ്ട് പരിചയമായി. എൻ്റെ കഥയറിഞ്ഞപ്പോൾ വലിയ സ്നേഹമായി. ദൃഢമായ ഒരാത്മബന്ധമായി അത് വളർന്നു. പ്രായം കൊണ്ട് എന്നേക്കാൾ ലേശം മുത്തയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സരസവും സാരസമ്പൂർണവുമായ സംഭാഷണങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ഞാൻ ഏറെ പഠിച്ചിട്ടുണ്ട്. നാദാപുരം അടുത്ത് ആയഞ്ചേരിയാണ് മൗലവിയുടെ ജന്മദേശം. വടകരയിൽ നിന്നും കിഴക്ക് കീഴൽ എന്ന ദേശത്തു നിന്നാണ് വിവാഹം. താമസം അവിടെ സ്ഥിരപ്പെടുത്തി. നാട്ടിലെ ദർസുകളിൽ ഓതി പഠിച്ചു. ഉമറാബാദിലെ കോളേജിൽ നിന്നും അഫ്ലൽ ഉലമ സ്റ്റേറ്റിൽ 1-ാം റാങ്കായി പാസ്സായി. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിൽപ്പെട്ടതായിരുന്നു. റാങ്കിനർഹമായ പലതിൽ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള ദുഃഖത്തിലും മധുരതരമായ ഒരു ഓർമ്മയായി എൻ്റെ മനസ്സിൻ്റെ ചെപ്പിലുണ്ട്. അദ്ദേഹം തൻ്റെ ഫൈനൽ പരീക്ഷയിൽ സാഹിത്യസംബന്ധമായ ഒരു ചോദ്യം. അറബി സാഹിത്യത്തിൽ ശ്രുതിപ്പെട്ട രണ്ട് പേർ ബദിയുസ്സമാൻ ഹരീരി, ഇവരെ വ്യത്യസ്തരാക്കുന്ന കഴിവുകളുടെ പ്രത്യേകതകൾ ഉപന്യസിക്കുകയും ഇവരിൽ ആരെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുകയും വേണം. ജമാലുദ്ദീൻ മൗലവി രണ്ടുപേരുടെയും രചനയുടെ വൈവിധ്യമാർന്ന പ്രത്യേകതകളെക്കുറിച്ച് എഴുതി. ഒടുവിൽ ബദിയുസ്സമാനെ താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്നും അതിലേക്കായി ഞാൻ ഒരു കൊച്ചു കവിത ഇവിടെ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് 3 കവിത രചിച്ചു. അതിൽ ഒടുവിലത്തെ വരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫമൻ യൽബസ് ഹരീറൻ ഖാലിയൻ ലം യക്കുൻ അബദൻ കദീശക്കലിൻ ബദീഇൻ. വളരെ മികച്ച പട്ടുവസ്ത്രം ധരിച്ച് വല്ലവനും ധരിച്ചാൽ ജന്മനാ സുന്ദരനായവനെപ്പോലെ ഒരിക്കലും ആവുകയില്ലല്ലോ. വസ്ത്രാലങ്കാരത്തിൻ്റെ മേന്മയും ജന്മസൗന്ദര്യത്തിൻ്റെ ഭംഗിയും വേർതിരിച്ച ഈ പ്രയോഗം അദ്ദേഹത്തിൻ്റെ സാഹിത്യാഭിരുചിയെ പ്രത്യേകം പ്രകടമാക്കി. എക്സാമിനർമാർക്കിടയിൽ മൗലവിയുടെ ഉപന്യാസവും കവിതയും പ്രത്യേകം ചർച്ചാവിഷയമായിരുന്നു അത്രേ. വടകരയിൽ പുരാതനമായ ഒരു മദ്രസയുണ്ടായിരുന്നു. അവിടെ അധ്യാപകനായിരുന്നു മൗലവി. കഠിന ഖുറാഫാത്തിൻ്റെയും ഷിർക്കിൻ്റെയും പ്രദേശമാണ്. മൊഹിദ്ദീൻ ഷെയ്ഖിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉയർന്ന സ്ഥാനമുണ്ടെന്നായിരുന്നു അവിടുത്തുകാരിൽ പലരുടെയും നിലപാട്. ശപിക്കപ്പെട്ട മൊഹിദ്ദീൻ മാല അതിലേക്കുള്ള വിഷവിത്താണല്ലോ. ആ ഉയർന്ന നിലപാടിനെക്കുറിച്ച് പറയുന്ന കഥ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം 400 കഴിഞ്ഞാണ് ഷെയ്ഖിൻ്റെ കാലം. പക്ഷേ കഥ തുടങ്ങുന്നത് അവിടെ നിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയ്ക്ക് പോയി. ആകാശങ്ങളുടെ അതിർത്തി എത്തിയപ്പോൾ മലക്ക് ജിബ്രീൽ യാത്ര പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇനി പറയുന്നതാണ് കഥ. അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോണി വഴി മുകളിലേക്ക് കയറുകയാണ്. ഏതാനും പടവുകൾ ചവിട്ടിയപ്പോൾ കാലിടറി. ഉടനെ ഒരാളുടെ തോൾ ഭാഗം നബിക്ക് താങ്ങായി വന്നു. അത് ഷെയ്ഖിൻ്റെ ചുമലായിരുന്നു. ഷെയ്ഖിൻ്റെ ജനനം നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഒരു കാൽപാദം പതിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദത്തിൻ്റെ ചിഹ്നമായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ രക്ഷകനായി ആകാശലോകങ്ങളുടെ അപ്പുറത്ത് ഹാജരുണ്ടായിരുന്ന ഷെയ്ഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉയർന്നവനല്ലേ? മറ്റൊരിടത്ത് ഇതിനൊരു ഉപകഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോവണി കയറി മഹാസിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലെത്തി. മുഖമുയർത്തി ഭയവിഹ്വലനായി നോക്കി. അപ്പോൾ മൊഹിദ്ദീൻ ഷെയ്ഖ് സിംഹാസനത്തിലിരിക്കുന്നു എന്ന് വെച്ചാൽ ബാക്കി പൂരിപ്പിക്കാനുള്ള ശക്തി നാവിനും പേനക്കുമില്ല. ഈ തരം ഭയാനകമായ കുഫിരിയത്ത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നവരെക്കാൾ ദുഷ്ടന്മാരായ കാഫറുകൾ വേറെയുണ്ടോ? അബൂജഹലിനേക്കാളും അബൂലഹബിനേക്കാളും കൊടിയ മുശ്രിക്കുകൾ. ഭാരതീയ പുരാണങ്ങളിലെ അവതാരകഥകളെ വെല്ലുന്ന അദ്വൈതവാദങ്ങൾ.
0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ലഖ്നൗ ദാറുൽ ഉലൂമിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചുകൊണ്ടുള്ള ഭാഗമാണ് ഇന്ന് നാം വായിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.

0: ചെറിയൊരു അനുഭവം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു അനുഭവമാണ് ഇന്ന് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു മത്സ്യ മാർക്കറ്റ്, മത്സ്യം വാങ്ങാനുള്ള ജനങ്ങളുടെ ഒരു വൈകുന്നേരം പിന്നെ സമയമാകുമ്പോൾ പിന്നെ പണി കഴിഞ്ഞു വരുന്നവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരും ഒക്കെ കൂടുന്ന ഒരു വലിയൊരു ഒരു മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ തിരക്ക് പിടിച്ച് ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങാനും അത് പിന്നെ കഷ്ണങ്ങളാക്കാനും വില ചോദിച്ചിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിക്കും തിരക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഒരു മത്സ്യ മാർക്കറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
1: പൊതുവേ നമ്മുടെ മാർക്കറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ക്രൗഡി ഏരിയയാണ്
0: അത്. പ്രത്യേകിച്ച് വൈകുന്നേരം സീസണും കൂടിയാകുമ്പോൾ എല്ലാ ജോലിക്കാരും വന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത്. അപ്പോൾ അതിനിടക്ക് ഈ തിരക്കിനിടക്ക് യൂണിഫോമിലുള്ള, അതായത് ഒരു പറ്റം കുട്ടികൾ, ആൺകുട്ടികൾ, അതായത് നമ്മളൊരു പിന്നെ ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ, അപ്പോൾ ശബ്ദമയമാണ്. അതായത് പിന്നെ കച്ചവടക്കാരനെ ഒച്ചുണ്ടാക്കുന്നു, അത് ഇത്ര കിലോക്ക് ഇത്ര, പിന്നെ 100 രൂപക്ക് അത്ര, 200 രൂപക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദമയമായ ഒരു ഒരു മാർക്കറ്റിൽ ഈ കുട്ടികൾ സംഘമായി വന്നിട്ട് ഇതിലെ പിന്നെ പ്രധാന കച്ചവടക്കാരനോട് പറയാണ്, ഏട്ടാ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നലെ ആക്സിഡൻറ്റ് പറ്റി അവൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
1: ഓ,
0: അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പോൾ ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സാധാരണ നമ്മളൊരു കച്ചവടക്കാരനെ കാണലെന്താണ്, എന്തെങ്കിലും പിന്നെ മനസ്സിൽ ഇങ്ങനെ പിരാഗി പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇയാൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈവായിട്ടത് കാണും. ആ പാത്രത്തിൽ ബക്കറ്റിൽ കൈയിട്ട് അതിലെ ഏറ്റവും നല്ല ഒരു പച്ച നോട്ടെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് പെരിക്കട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പോൾ ഇത് അത് പിന്നെ കണ്ട് നിൽക്കുന്നു, പിന്നെ നിൽക്കുന്ന സമയത്ത് മനസ്സിനുണ്ടായൊരു സന്തോഷം എത്രയെന്നറിയോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങനത്തെ കുട്ടികളെ പിന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് വരാറുള്ളത്. എങ്ങനെയാണ് പേടിക്കുന്നത് ചോദിച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് കാണുന്ന വീഡിയോകളിലൊക്കെ സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുകയും, മർദ്ദനെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മർദ്ദനാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടി കരുതലോടുകൂടിയാണ് നമ്മൾ ആ പ്രായക്കാരെ കാണുക. എന്നാൽ നമ്മൾ കണ്ട ചിത്രത്തിലെ സീനിലെ ആ രംഗം എന്താണ്, തൻ്റെ സഹപാഠിക്ക് വേണ്ടി അവൻ അപകടത്തിൽപ്പെട്ടു. അപ്പം ഇനി ആരാളുള്ളത്? അവൻ്റെ വേണ്ടപ്പെട്ടവരോടൊപ്പം അടുത്തിരിക്കുന്ന ബെഞ്ചിലെ സഹപാഠിയായിട്ടുള്ള എൻ്റെയും കൂടി ഒരു ഷെയർ ചെല്ലട്ടെ. അങ്ങനെ അവർ സംഘമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് എല്ലാ കടകളിലും അവർ കയറുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു സുന്ദരമായൊരു കാഴ്ചയാണ്. നമ്മൾ ആ ഒരു പ്രായത്തിലെ മക്കളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ഉണ്ടാവുന്നത്.
1: നമ്മുടെ നാട്ടിലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഇത്തരത്തിൽ സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും പരസ്പര ദയയുടെയും തൻ്റെ സഹപാഠിയുടെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ ഒരു ഇടമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളും മറ്റും മാറേണ്ടത്. അവൻ മറ്റേത് മതക്കാരനാകട്ടെ, മറ്റേത് ജാതിക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഉന്നത കുലജാതനാകട്ടെ, അതല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരനാകട്ടെ, അവൻ എൻ്റെ കൂടെ പഠിക്കുന്നവനാണ്, അവൾ എൻ്റെ സഹപാഠിയാണ് എന്ന ഒരു, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തെ പോലെയാണവർ എന്ന ഒരു മാനസികമായ ചിന്ത വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ, ജനറേഷൻ ആൽഫ എന്നും സെഡ് എന്നും ഒക്കെ പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ എന്താണ് കുട്ടികളിൽ വളരെ കൂടുതൽ കുട്ടികൾ നമ്മൾ ഇങ്ങനത്തെ ചില വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന മറ്റു കുട്ടികളുടെ വീഡിയോകളും കാണാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലും, അതുപോലെ തന്നെ സ്കൂൾ വരാന്തകളിലും സ്കൂൾ ഇലക്ഷനുകളിലും മറ്റുമൊക്കെ ധാരാളം കുട്ടികൾ പരസ്പരം അടിപിടി കൂടുകയും കലഹിക്കുകയും ഒരു പക്ഷേ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ വളരെയധികം മനസ്സിന് ഇമ്പം നൽകുന്ന, കണ്ണിന് കുളിർമയേകുന്ന വാർത്തകളാണ് ഈ വാർത്തകൾ. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം നേരത്ത് അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞ് അവർ ഒരു പക്ഷെ അവർ ആ യൂണിഫോം പോലും അഴിച്ചു വെക്കാതെ അവരവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിയിട്ട്, ഞങ്ങളൊരു ജെന്യുവിൻ കേസാണിത്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഇതാണ്, ഞങ്ങൾ ഇന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്, ഇത് ഞങ്ങളുടെ യൂണിഫോം. അപ്പൊ അവരുടെ ആ ഒരു ജെനുവിനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അവർ ആ യൂണിഫോമിൽ തന്നെ അവരെല്ലാവരും ആ ഒരു മഹത് കർമ്മത്തിന് വേണ്ടി സാക്ഷിയായത് ആ ഒരു മാർക്കറ്റിൽ.
0: അതേപോലെ തന്നെ രണ്ടാമത്തത്, അതായത് ആ കുട്ടികളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം രണ്ടാമത് ആ കച്ചവടക്കാരൻ്റെ റിപ്ലൈ, കുട്ടികളെ നിങ്ങൾ ഇത് വെച്ചോളൂ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പം അത് ഒരു എനിക്ക് തോന്നിയ ഒരു 1,000,000 രൂപ കൊടുത്തതിന് സമാനമാണ്, ആ വാക്കിൻ്റെ വില എന്നുള്ളതാണ്. അതായത് പലതും പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു, നിങ്ങൾ പോയി ഇത് അതിനൊന്നും സമയമില്ല, അത്രയും തിരക്കുണ്ട് ആ മാർക്കറ്റിൽ. പക്ഷെ ഇയാളുടെ ഒറ്റ ഒരു പ്രതികരണം അതെന്താണ്, ഇനിയും നിങ്ങൾ വരാൻ മടിക്കരുത്, ഇതിപ്പോൾ തൽക്കാലം വെച്ചുകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു കച്ചവടക്കാരൻ്റെ ആ ഒരു പ്രതികരണം.
1: ചിലർക്ക് ഈ പിരിവുകാരെ കണ്ടാൽ, ഈ നമ്മൾ ചില റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ജംഗ്ഷനുകളിൽ ചില ചെറുപ്പക്കാരും അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തകർ അല്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റി ആളുകൾ, അമ്പല കമ്മിറ്റി ആളുകൾ, അങ്ങനെ ഒരു കൂട്ടായ ആളുകൾ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിലും ആ നാട്ടിലെ ചെറുപ്പക്കാരും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരൊരു ബക്കറ്റുമായി ചിലപ്പോൾ ആ നാട്ടിലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗിയുടെ ഭീമമായ ചികിത്സ ആവശ്യാർത്ഥം, വളരെ പൈസക്ക് ആവശ്യമായ ഭീമമായ സംഖ്യ ചികിത്സ ആവശ്യാർത്ഥം അവർ നടത്തുന്ന ചില പിരിവുകൾ, കളക്ഷനുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്ക് ഒരു പ്രയാസമാണ്, ചില ആളുകൾക്ക് പിരിവിനോടുള്ള ഒരു സമീപനം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന ചില കളക്ഷന് വേണ്ടി വരുന്ന ആളുകളെ, അതല്ലെങ്കിലും പൊതുവേ യാചന എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, വ്യക്തിപരമായ യാചനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവരെന്തു ചെയ്യാണ്, ആ ജംഗ്ഷനിൽ അങ്ങനെ ബക്കറ്റും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവരവരുടെ അന്നത്തെ മഹേഷത്ത് ഒഴിവാക്കുകയാണ്, അവരവരുടെ അന്നത്തെ ജോലി മാറ്റിവെക്കുകയാണ്, ലീവ് എടുക്കുകയാണ്. ഒരു ബസ്സിൻ്റെ കളക്ഷൻ, ഒരു ബസ്സിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു രോഗിക്ക് വേണ്ടിയാണ് എന്നവർ തീരുമാനിക്കുകയാണ്, ആ കളക്ഷൻ അവർ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഒരു കേരളത്തിനു മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഒരു ഉദാത്തമായ മാതൃക കൂടിയാണിത്. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ബഹുമതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണിത്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ ഒരാൾക്കും ഒരു പ്രയാസം ബാധിച്ചാൽ, ഒരു രോഗം ബാധിച്ചാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും കൂടി പെട്ടെന്ന് ഓടിക്കൂടി അയാൾക്ക് വേണ്ടി, അയാളുടെ മതം നോക്കാതെ, അയാളുടെ ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, അയാളുടെ കൂടെ ഓടിക്കൂടി അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഈ പുതിയ വളർന്നു വരുന്ന ഈ തലമുറ ഹസ്സൻ അൻസാരി പറഞ്ഞ അനുഭവത്തിലെ ആ കുട്ടികൾ, അല്ലാഹു ആ കുട്ടികളിൽ നന്മ ചൊരിയുമാറാകട്ടെ. ആ കുട്ടികൾക്ക് ഇനിയും ഇനിയും നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകാരം നൽകുന്ന, ഉപകാരപ്രദമായ മക്കളായി, യുവാക്കളായി വളർന്നു വരാനുള്ള ഒരു ഒരു പ്രചോദനം അവർക്കും ഇത് കേൾക്കുന്ന മറ്റൊരുപാട് മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, അവസാന അണപ്പല്ല് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അവതരിപ്പിക്കുന്നത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ല. സാധാരണയായി 5-6 വയസ്സാകുമ്പോൾ പാൽപ്പല്ലുകൾ പറിഞ്ഞു പോവുകയും ഒരു 12-13 വയസ്സാവുന്നതോടുകൂടി എല്ലാ പാൽപ്പല്ലുകളും പറഞ്ഞു പോയി സ്ഥിരപ്പല്ലുകളെല്ലാം വരികയും ചെയ്യും. അതിനുശേഷം 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെ നമ്മുടെ ഏറ്റവും അവസാന ഭാഗത്ത് മൂന്നാമതായി വരുന്ന അണപ്പല്ലുകൾ, വിസ്ഡം ടൂത്ത് എന്നാണ് നമ്മളിതിന് പറയാറ്. ആ പല്ലുകൾ പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അസഹ്യമായ വേദനയും വാ തുറക്കുമ്പോഴുള്ള പ്രയാസങ്ങളുണ്ടാകുന്ന കണ്ടീഷൻസൊക്കെ ഈ ഒരു അവസാനത്ത് നമ്മൾ അണകീറി വരുന്ന പല്ലുകൾ എന്ന് പറയുന്ന വിസ്ഡം ടൂത്തുകൾക്ക് ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ വലുപ്പവും ആ പല്ല് ഉൾക്കൊള്ളുന്ന താടിയല്ലുകളുടെ വലുപ്പവും തമ്മിലുള്ള അനുപാതത്തിൽ, പ്രൊപ്പോർഷൻസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് എല്ലിൻ്റെ വലുപ്പം കുറയുകയും പല്ലിൻ്റെ വലുപ്പം കൂടുകയും ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ വിസ്ഡം ടൂത്തുകൾക്ക് ഉൾക്കൊള്ളുവാനുള്ള സ്ഥലമില്ലാതിരിക്കുകയും അവ പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യാറുള്ളത്. വിസ്ഡം ടൂത്തുകൾ രണ്ട് തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന്, കുറച്ച് ഭാഗം മാത്രം പൊന്തി വരികയും ബാക്കി ഭാഗം എല്ലിനുള്ളിൽ കുടുങ്ങിക്കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കും. ഈ കുറച്ച് ഭാഗം മാത്രം പൊന്തി നിൽക്കുന്ന പല്ലുകൾ, അതിൻ്റെ മുകൾ ഭാഗത്തെ മോണയുടെ ഭാഗം, അത് ഇൻഫെക്ഷൻ ബാധിക്കുകയും അസഹ്യമായ വേദന ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മുകളിലുള്ള ആ ഒരു മോണയുടെ ഭാഗം കട്ട് ചെയ്യുകയും, ഓപ്പർകുലക്ടോമി എന്നാണ് നമ്മളിതിനെ പറയാറ്, കട്ട് ചെയ്യുകയും അതിന് പൂർണ്ണമായും വരുവാനുള്ള, ആ പല്ലിനെ പൂർണ്ണമായിട്ടും പൊന്തി വരുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ ഒരു ട്രീറ്റ്മെൻറ്റോട് കൂടി ആ പ്രശ്നം തീരാറുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ, ആ പല്ലുകൾ രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറ്. ഒന്ന്, സ്വന്തമായി തന്നെ ആ പല്ലിൻ്റെ അടിഭാഗത്തുള്ള നാഡീനരമ്പുകൾക്ക് പ്രശ്നം സൃഷ്ടിക്കുകയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയോ സ്വെല്ലിംഗ് ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ അവിടെ സിസ്റ്റ് പോലെ മുഴകൾ പോലുള്ള പ്രശ്നങ്ങൾ അവ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ അത് തൊട്ടടുത്ത പല്ല്, അതായത് രണ്ടാമത്തെ അണപ്പല്ലിലോട്ട് ഒട്ടിയിരിക്കുകയും ആ പല്ലുകളെ അടിഭാഗത്ത് നിന്നും തുരന്ന് ആ പല്ലിനെ കൂടി വേദന ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ഈ മൂന്നാമത്തെ അണപ്പല്ല് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുകയും ആ പല്ല് നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയാണെങ്കിൽ അത് നീക്കം ചെയ്യുകയും ചെയ്യണം. ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴായി അസഹ്യമായ വേദന ഉണ്ടാവുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള തൊട്ടടുത്ത പല്ലിനെയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലിൻ്റെ ഭാഗങ്ങളെയും ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവുകയും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വിസ്ഡം ടൂത്തുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിർബന്ധമായും ഡോക്ടറെ കാണുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പല്ലെടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് പല്ലെടുക്കുകയും ചെയ്യുക. സാധാരണ പല്ലെടുക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ അത് പല്ലെടുക്കാൻ പറ്റാൻ കഴിയണം എന്നില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നങ്ങളെ നോക്കുമ്പോൾ ആ പല്ല് കുറച്ച് വേദന സഹിച്ചിട്ടാണെങ്കിലും പല്ലെടുക്കുകയായിരിക്കും നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, അവസാന അണപ്പല്ല് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിമിന്റെ സാമൂഹിക സാന്നിധ്യം. ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഷമീർ മദീനി ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിച്ച് മതപരമായ മൂല്യങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഇസ്ലാമിനോടുള്ള അന്ധമായ വിരോധം കൊണ്ടോ ശത്രുത കൊണ്ടോ ഒക്കെ ആയിരിക്കാം അവരെ മോശമായി കാണുന്ന അവർ നാടിനും സമൂഹത്തിനുമൊക്കെ എന്തോ വലിയ അപകടവും അപരാധവുമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, തൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഒരു അയൽവാസി യഥാർത്ഥ മതത്തിൻ്റെ നിയമശാസനകൾ അനുധാവനം ചെയ്യുന്ന ഒരു മുസൽമാനായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവരൊരിക്കലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വെറുക്കുകയില്ല. ഒന്നുകിൽ അവർ കാണുന്ന ഇസ്ലാമിനെയും മുസ്ലിമിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടോ ആണ് അവർ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. നേരെ മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ഒരാളാണ് തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ സഹപ്രവർത്തകൻ, തൻ്റെ അയൽവാസി എന്നുണ്ടെങ്കിൽ, തീർച്ചയായും അയാൾക്ക് യഥാർത്ഥ ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അതുമല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും സമീപനങ്ങളുമാണ് ഒരാൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, അതിലൂടെ പലരും ചിലപ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. അതിനൊരിക്കലും ഇസ്ലാം കുറ്റക്കാരല്ല. അതിൻ്റെ അപരാധി ഇസ്ലാമെന്ന് പേര് പറഞ്ഞ് നടക്കുന്ന, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ശാസനകളും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ആ മനുഷ്യന്മാരാണ്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് നല്ല ഒരു ഉപമയിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കഷജറത്തിൻ ത്വയ്യിബ, നല്ല വചനത്തെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച ആശയം സ്വീകരിച്ച മനുഷ്യനെ ഉപമിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപമ, അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് എന്ന്. അസ്ലുഹ സാബിത്തുൻ വഫർഉഹ ഫിസ്സമാ, അതിൻ്റെ താഴ്വേര് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. കാറ്റിലും കോളിലും മറിഞ്ഞു വീഴാത്ത, കടപുഴുക്കി എറിയാൻ അല്ലെങ്കിൽ വീഴ്ത്താൻ കഴിയാത്ത നല്ല ശക്തമായ വേരുറപ്പുള്ള മരം. അതേപോലെ തന്നെ അതിൻ്റെ ശാഖോപശാഖകൾ, ശിഖരങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യന്മാർക്കുമൊക്കെ തണലൊരുക്കുന്ന വലിയ ഒരു വൃക്ഷം. തുഅത്തി ഉകുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ, സദാസമയത്തും അതിൻ്റെ ഫലം, അതിൻ്റെ കായ്കനികൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം. ഏതെങ്കിലും ഒരു പ്രത്യേക സീസൺ എന്നില്ല, സദാസമയവും അതിൻ്റെ കായ്കനികൾ, അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു മരം. ആ മരത്തിൻ്റെ തണൽ കൊള്ളാൻ, ആ മരത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷിക്കാൻ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ വരുന്ന ആ നല്ലൊരു നല്ലൊരു മരം. ഇതുപോലെയാണ് നല്ലൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഉപമ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ തൻ്റെ നാട്ടിലും പരിസരത്തും ഉണ്ടാവുക എന്നത്, താനുമായി ഇടപെടുന്ന മേഖലയിൽ അങ്ങനെയുള്ള ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ഥലക്കച്ചവടം നടത്തുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പറയും, അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന് കൂടുതലായി വില പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രോപ്പർട്ടി വിൽക്കാൻ വരുന്ന ആളോട്, എന്താണ് ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു വില നിങ്ങൾ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അയൽവാസി മുസ്ലിമാണ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പട്ടിണി കിടന്നാൽ അയൽവാസി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയില്ല, മുസ്ലിം, നിങ്ങൾക്കും ആ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരിയുണ്ടാവും. നിങ്ങൾ രോഗിയായി വിഷമിക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ ഏതെങ്കിലും തരത്തിൽ ആപത്തുകളോ അപകടങ്ങളോ നിങ്ങൾക്ക് പറ്റിയാൽ, മതപരമായൊരു ബാധ്യത എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുവാൻ മുന്നിലുണ്ടാകുന്ന ഒരു അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്തുകൊണ്ടും അത് വലിയ അഭിമാനമാണ്. അതെന്തുകൊണ്ടും കിട്ടാത്ത ഒരു ആനുകൂല്യമെന്ന രീതിയിൽ അതിന് വില ഏറ്റിപ്പറയുന്ന, വില പേശുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണല്ലോ ഒരു വിശ്വാസി ജീവിതം പഠിക്കുന്നതും പകർത്തുന്നതും. നിഷിദ്ധങ്ങളോ അതല്ലെങ്കിൽ ചൂഷണങ്ങളോ ചതിയോ വഞ്ചനയോ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം, അത്തരം തിന്മകളുടെ അന്യായങ്ങളുടെ മാർഗത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച ഒരു മതം, ആ മതത്തിൻ്റെ ഒരു വക്താവ് എങ്ങനെയാണ് തനിക്ക് ഭീഷണിയും അപകടകാരിയുമാണ് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നുകിൽ അയാളെ തെറ്റിദ്ധരിച്ചു, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു. ഇസ്ലാമിൻ്റെ ആശയം എന്താണ്, ആദർശം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രൊപ്പഗണ്ടയിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന്, പ്രചരണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനസ്സിലാക്കിയതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധമാണ്, അപരാധമാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരാളെ ചതിക്കുവാൻ, പറ്റിക്കുവാൻ, കബളിപ്പിക്കുവാൻ, അക്രമിക്കുവാൻ, ഉപദ്രവിക്കാൻ ഒന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പ്രവാചകന്റെ ജീവിതത്തിലൊരു സൂക്ഷ്മതയും ശ്രദ്ധയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ല അൻഖലിബു ഇലാ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, പുറത്തുപോയി ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി പുറത്തുപോയി തിരിച്ചു ചെല്ലുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ ഫാജിദു തമ്രത സാഖിതതൻ അലാ ഫിറാഷി, ഞാൻ കിടക്കുന്ന വിരിപ്പിൽ, നബിയുടെ വീടും നബിയുടെ പള്ളിയും തമ്മിൽ അധിക ദൂരമില്ല, ഒരു ഈത്തപ്പനയോലയുടെ മറയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. അത്രക്ക് ലാളിത്യം നിറഞ്ഞ, അത്രക്ക് ആർഭാടങ്ങളില്ലാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അപ്പോൾ തൻ്റെ വിരിപ്പിൽ, തൻ്റെ വീട്ടിൽ, തൻ്റെ റൂമിൽ ഒരു ഈത്തപ്പഴ ചുള, ഒരു കാരക്കച്ചുള കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ അർഫഉഹാലി ആകുലഹ, ആ ഈത്തപ്പഴമെടുത്ത് തിന്നാൻ വേണ്ടി ഞാൻ എൻ്റെ വായിലേക്ക് ഉയർത്തുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ഭയപ്പെടും. സുമ്മ അഹ്ഷ അൻ തകൂന സദഖ, അതാരെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി കൊടുത്ത ദാനധർമ്മത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണോ, വകുപ്പിൽ വരുന്നതാണോ എന്ന് ഞാൻ പേടിക്കും. ദാനധർമ്മം, സദഖ, അത് പ്രവാചകനും പ്രവാചക കുടുംബത്തിനും പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. അതുകൊണ്ട് ഫ ഉൽഖീഹ, ഞാനത് വേണ്ട എന്ന് വെക്ക്, മാറ്റിയിടും. നോക്കൂ, ആരും അറിയുന്നില്ല, അതല്ലെങ്കിൽ ആർക്കും ഒരു വിയോജിപ്പോ എതിർപ്പോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴത്തിൽ നിന്നൊരു ഈത്തപ്പഴം കഴിച്ചു എന്നുള്ളതുകൊണ്ട്, പക്ഷേ അത് എനിക്ക് അനുവദനീയമാണോ, നിഷിദ്ധമായി അതാണോ, നാളെ പരലോകത്ത് പടച്ചിറബിൻ്റെ മുന്നിൽ അതിൻ്റെ പേരിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമോ എന്നൊരു ചിന്ത, അത് പ്രവാചകന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ബാധകമായ സംഗതിയാണ്. അങ്ങനെ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ വരാതെ, അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യാതെ സൂക്ഷിക്കുന്നൊരു വിശ്വാസി തൻ്റെ കൂട്ടുകാരനായി, തൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാരനായി, തൻ്റെ അയൽവാസിയായൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുചരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള സൂക്ഷ്മത പുലർത്തുന്ന രംഗങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അതിൽപ്പെട്ടൊരു സംഭവമാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ, അയാൾക്ക് കിട്ടിയ ഒരു ഹദിയ, ഒരു സമ്മാനം, ഒരു ഭക്ഷണപദാർത്ഥം, അതിൽ നിന്ന് അല്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് എവിടുന്ന് കിട്ടിയതാണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച വന്നു സ്വാഭാവികമായ വർത്തമാനങ്ങൾക്കിടയിൽ. അപ്പോൾ ആ ഭൃത്യനായ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുൻതു തകഹന്തു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാനൊരു മനുഷ്യനൊരു ജോത്സ്യപ്പണി ചെയ്തു കൊടുത്തു. വമാ ഉഹ്സിനുൽ കിഹാന, എനിക്ക് സത്യത്തിൽ ആ ജോത്സ്യപ്പണി ഒന്നും അറിയുമായിരുന്നില്ല. ഇല്ല അന്നി ഖദഅതുഹു, ഞാൻ അയാളെ കബളിപ്പിച്ച്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അയാൾക്കത് അയാൾക്കത് ഇഷ്ടമായി. അങ്ങനെ അയാൾ സന്തോഷത്തോടുകൂടി പോയി. ഫലഖിയനീ ഫഅഅത്വാനി ബിദാലിക്, പിന്നീട് അയാൾ എന്നെ കണ്ടപ്പോൾ എനിക്കതിൻ്റെ പേരിൽ തന്ന ഒരു പാരിതോഷികമാണ്, വലിയൊരു ഗിഫ്റ്റ് നൽകിയതാണ്. ഫഹദല്ലതി അക്കൽത്ത മിൻഹു, അതാണ് ഞാനും കഴിച്ചത്, താങ്കളും കഴിച്ചത് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ വലിയ ഒരു സമ്മാനം കൊടുത്ത പ്രതീതിയിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഫഅദ്ഖല അബൂബക്കർ യദഹു ഫീഹി ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നിഹി, തൻ്റെ വായിലേക്ക് വിരൽ കയറ്റി വിരലിട്ടുകൊണ്ട് വയറ്റിലുള്ള എല്ലാം ഛർദ്ദിച്ച് പുറത്തു കളഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, നിഷിദ്ധമായ മാർഗത്തിലൂടെ കിട്ടുന്ന ഒരു ചെറിയ സംഗതി പോലും തൻ്റെ വയറ്റിൽ പോകരുത് എന്ന് ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന, ജാഗ്രത പാലിക്കുന്ന ഒരു വിശ്വാസി, അതാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെയുള്ളൊരു മുസ്ലിം, ഇസ്ലാമിൻ്റെ നിയമശാസനകൾ കണിശമായി പാലിക്കുന്ന ഒരു മുസ്ലിം, ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, അയാളുമായി മിണ്ടാൻ പാടില്ല, അയാളുമായി ഇടപാടുകൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുന്ന ആളുകൾ വാസ്തവത്തിൽ നാടിൻ്റെ സമാധാനം തച്ചുകടത്തുന്ന ആളുകളാണ്, തല്ലിക്കെടുത്തുന്ന ആളുകളാണ്. സാഹോദര്യവും സമാധാനവും സന്തോഷവും നാട്ടിലുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ശത്രുക്കളാണ് അവർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നേരെ മറിച്ച് പരസ്പരം മനുഷ്യരെന്നുള്ള നിലയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടാകും, ആശയതലത്തിൽ ആശയങ്ങൾ സംവദിക്കട്ടെ, സംസാരിക്കട്ടെ, ശരിയെന്ന് തോന്നുന്നത് ആളുകൾ സ്വീകരിക്കട്ടെ, ശരിയല്ല എന്ന് തോന്നുന്നത് അവർക്ക് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ പൂർണ്ണമായും ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് വിഭാഗീയതയും ഛിദ്രതയും പരത്തുന്ന, വർഗീയ വിഷം വമിപ്പിക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുവാൻ പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സൂക്ഷ്മത ബോധവും അതേപോലെ കൃത്യമായ മാതൃകയും നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, ഇത് കേവലം ഏതെങ്കിലും ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രം കാണുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വിശ്വാസികളുടെ എല്ലാം ആദ്യകാല സമൂഹം, അതാണല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും ഒറിജിനൽ, ഏറ്റവും ശരിയായ രൂപം മനസ്സിലാക്കാൻ നമ്മൾ അവലംബിക്കുന്നത്. മുൻഗാമികളായ മുസ്ലിങ്ങൾ, അവരുടെ ജീവിത ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഭർത്താക്കന്മാർ ജോലിക്കോ കച്ചവടത്തിനോക്കെയായി പുറത്തു പോകുമ്പോൾ അവരുടെ ഭാര്യമാർ, അവരുടെ സഹോദരിമാർ, അവരുടെ ഉമ്മമാർ വന്ന് പറയുമായിരുന്നു

0: കബളിപ്പിച്ച് അല്ലെങ്കിൽ നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ അപഹരിച്ച് ഇടപാടുകൾ നടത്തി ഒന്നും നിങ്ങളത് സമ്പാദിക്കരുത്, കൊണ്ടുവരരുത്. ഫഇന്ന നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ വിശപ്പും പട്ടിണിയുമൊക്കെ സഹിച്ചുകൊള്ളാം. വല നസ്ബിറു അലൻ നാർ, എന്നാൽ അള്ളാഹുവിൻ്റെ നരകശിക്ഷയെ അത് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ജീവിതത്തിലുടനീളം ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യരുത്, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കരുത് എന്നൊക്കെ മനസ്സിലാക്കി പടച്ചവൻ്റെ നിയമശാസനകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിന് വേണ്ടപ്പെട്ടവനാണ്. ആരുടെയെങ്കിലും കണ്ണീർ അയാളെ ആനന്ദിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുകയില്ല, അതയാളെ വേദനിപ്പിക്കും. അതുകൊണ്ട് ആ കണ്ണീർ തുടക്കാൻ, അയാളുടെ അയൽവാസിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിക്കാൻ, അവൻ്റെ വിഷമതകളും പ്രയാസങ്ങളും തൻ്റെ കൂടി വിഷമവും പ്രയാസവുമാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അയാളെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസി തീർച്ചയായും സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ച് കാണിച്ച മാതൃക പോലെ ശത്രുക്കൾ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളാണ് പറഞ്ഞത്, താങ്കളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ലേ, നിങ്ങളിവിടെ വേണം, ഈ നാട്ടിൽ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ സഹവർത്തിത്വവും സഹിഷ്ണുതയും ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണം, അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ സംരക്ഷണം ഒരുക്കുന്നത് മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളാണ്, സ്വഭാവ പെരുമാറ്റങ്ങളിലൂടെ കണ്ടുകൊണ്ട്. അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം, ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനവും സഹകരണവും സഹിഷ്ണുതയും ഒക്കെ പുലർത്തി നല്ല ഒരു നാടായി നമുക്ക് മുമ്പ് കാലങ്ങളിലേതുപോലെ ജീവിക്കുവാനും ഇടപഴകുവാനും സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: കഴിഞ്ഞ ആഴ്ചയിലാണ് ചില കുട്ടികൾ അവരുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ അവർ പഠിച്ച അവർ മനസ്സിലാക്കിയ ഒരു മതത്തെ മറ്റുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവരവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് ചില വിവാദങ്ങൾ, മുതലെടുക്കാൻ വേണ്ടി കാത്തിരുന്നവർ മുതലെടുക്കാൻ ശ്രമിച്ചു, പരിഹാസത്തിന് പറ്റുന്നവർ അങ്ങനെ ഉപയോഗിച്ചു. സത്യത്തിൽ ഈ പൊതു ഇടങ്ങൾ അത് മതം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ അല്ലേ?
5: അല്ല, ഈ കോഴിക്കോട് ബീച്ച് ഇന്ത്യയിൽപ്പെട്ടതാണോ? അല്ല, സംശയം ചോദിക്കണേ. കോഴിക്കോട് ബീച്ച്, എറണാകുളം, അതേപോലെ തന്നെ മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരം, പിന്നെ ശംഖുമുഖം, കടപ്പുറം, ഇതൊന്നും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലമല്ലല്ലോ. ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ട്, ആ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 കൃത്യമായി പറയുന്നുണ്ടെന്ന്, ഒരു പൗരൻ്റെ മൗലികാവകാശത്തെപ്പെട്ടതാണെന്ന് മൂന്ന് കാര്യമാണ് പറയുന്നത്. അവനിഷ്ടപ്പെട്ട മതം വിശ്വസിക്കാം, അവിടെ നിർത്തിയില്ല. രണ്ടാമത് അത് ആചരിക്കാം, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകടമായി തന്നെ അയാൾക്ക് എന്ത് ചെയ്യുക, ആചരിക്കാം, അവിടെ നിർത്തിയില്ല. മൂന്നാമത്തത് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതെന്ത് ചെയ്യാം, പ്രചരിപ്പിക്കാം. ഇതെവിടെ ഉള്ളതെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള ഏതെങ്കിലും ക്ലോസിലല്ല, ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ എഴുതി ചേർത്ത ക്ലോസാണ്. അങ്ങനെയുള്ള ക്ലോസുള്ള ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ കേരളത്തിലെ ഒരു ജില്ലൻ്റെ പേരാണ് കോഴിക്കോട്. ആ ജില്ലയിലെ, ആ കോഴിക്കോട് ജില്ലയിലെ നല്ലൊരു വിഭാഗം ആളുകൾ മറ്റു ജില്ലയിൽ നിന്നും ഒരു പിന്നെ കാറ്റുകൊള്ളാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ആ കോഴിക്കോട് ബീച്ച് നമ്മൾ കണ്ടിടത്തോളവും നമ്മൾ അറിഞ്ഞിടത്തോളവും അതിൻ്റെ ചരിത്രം നോക്കിയാലും അവിടെ എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയും സംസാരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ

0: ജനങ്ങൾ അവിടെ എല്ലാ നിലക്കും അഭിനമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് ഇതിനുള്ളത്. എന്താ സംശയം, കോഴിക്കോട് ബീച്ചിൽ സമ്മേളനം വെക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ കോൺഫറൻസ് സംഘടിപ്പിക്കാത്ത മതസംഘടനകളുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ ഒരുമിച്ച് കൂടാത്ത സാംസ്കാരിക സംഘടനകളുണ്ടോ? അന്ന് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സാംസ്കാരിക സമ്മേളനമോ പരിപാടിയോ എന്തെങ്കിലുമുണ്ടെങ്കിൽ വേറെയുള്ളവരൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകാറ് പതിവ് അല്ല. അതതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇപ്പോൾ ചെറിയ പരിപാടിയാണെങ്കിൽ ഒരു മൂലൊക്കെ നടക്കുന്നുണ്ടാവും, അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവും, അതവിടെ നടക്കും, അത് ഇഷ്ടമുള്ള പോയി കേൾക്കും, അല്ലാത്തവരവിടെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി കുറച്ച് വലിയ പരിപാടിയാണെങ്കിലോ ആ പരിപാടി അതിൻ്റെ ആ ലെങ്ത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ജനങ്ങൾ അവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിലൂടെ ആളുണ്ടാവും, അവിടെ നടക്കുന്ന പരിപാടി കേൾക്കുന്നവരുണ്ടാവും. ഇതാ രീതിയിൽ കാലങ്ങൾ എത്രയായി, എന്താ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം? ആ സാഹചര്യത്തെയാണ് നമ്മൾ കാണുന്നത്, അത് മറ്റൊന്നുമല്ല. ഇതിപ്പോൾ ഈ പിന്നെ അൺമാസ്കിങ് അനോമലീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ള കുട്ടികളാണ് എന്ന് ചെയ്തിട്ടുള്ളത്. അവരിവിടെ ഒരു സുപ്രഭാതത്തിൽ ഈ കാര്യങ്ങൾ തുടങ്ങിയതുമല്ല, അവരാ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവർ രണ്ട് വിഭാഗത്തിന് നേരെ, രണ്ട് വിഭാഗം ഇവിടെ ഉണ്ടാക്കുന്ന വിദ്വേഷത്തിന് എതിരെ അതിൻ്റെ പുറന്തോട് പൊട്ടിക്കാൻ വേണ്ടി വളരെ ദൈക്ഷണികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അത് ഈ കേരളത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ ഭരണഘടന, ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നരേറ്റീവ്, എതിരായിട്ടുള്ള ഒരു സമീപനം. അതായത് ഇവിടെ ആരും ഉണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കുറച്ച് കാലമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അതായത് ഒരു അഭിപ്രായം പറയാൻ പാടില്ല, എതിരഭിപ്രായം ഒന്നും പറയാൻ പാടില്ല എന്ന രീതിയിലൊരു കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്നെന്താ വെച്ചാൽ, ഇസ്ലാമിന് നേരെ, പ്രത്യേകിച്ച് മതം എന്നുള്ളതൊക്കെ ഇസ്ലാമിന് നേരെ ഒരു ഇസ്ലാമോ ഫോബിക് അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇസ്ലാമോ ഫോബിക് അന്തരീക്ഷത്തിന് വെള്ളവും വളവും നൽകുന്ന ചർച്ചകൾ, ഡിബേറ്റുകൾ, സംവാദങ്ങൾ, അതിന് ഈ ബീച്ച് എപ്പോഴും സാക്ഷിയാകലുണ്ട്. ഈ ബീച്ചിൽ എത്ര ഇതുപോലെ മൈക്ക് പിടിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ നേരെയും അവിടെ കാറ്റുവെള്ളം വരുന്ന ആൾക്കാരുടെ നേരെയും, അതേപോലെ തന്നെ കോളേജുകൾ തോറും, ഓരോ കോളേജുകൾ തോറും കയറി ഇറങ്ങി ഇവിടുത്തെ ചില ചാനലുകൾ തന്നെ അതൊരു പ്രത്യേക പ്രോഗ്രാമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് മസ്തക്കെട്ട കുട്ടികളുടെ മുമ്പിൽ വന്നിട്ട് ഈ മൈക്ക് നീട്ടിട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്കൊന്നും പറയാല്ലേ, പിന്നെ നിങ്ങൾ ഈ ഇസ്ലാമിലായതുകൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മഫ്ത് ഇടേണ്ടി വന്നത്, നിങ്ങൾക്ക് സ്വത്തവകാശം ശരിക്ക് തരുന്നില്ലല്ലോ. ഇങ്ങനെ ഇസ്ലാമിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ ഖുർആനിനെയും, അത് ഏതോ ഒരു പിന്നെ പഴയ നൂറ്റാണ്ടിലുള്ള ഒരു മതമാണ്, ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൽ ചേരാത്തതാണ് എന്നൊരു നെഗറ്റീവ് ഉണ്ടാക്കാനും ഇവരെ കൊണ്ട് പ്രതികരിപ്പിക്കാനും വേണ്ടി ഒട്ടനവധി പരിപാടികളും പദ്ധതികളോടെ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ട് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, LGBTQ ആക്ടിവിസം, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കവലകൾ തോറും, ഈ ബീച്ചടക്കമുള്ള സ്ഥലങ്ങളിൽ കവലകൾ തോറും നടന്നിട്ട് ഇതുപോലുള്ള അഭിപ്രായം, ആ അഭിപ്രായം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ നമ്മൾ അത് പിന്നെ ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാർക്ക് കേട്ട് നിൽക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നുമല്ല. അത് പബ്ലിക്കിലാണല്ലോ ഉള്ളത്, പബ്ലിക്കിൽ ചോദിക്കുന്നു, പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് പൊതുവെ ഇസ്ലാമിന്, മുസ്ലിങ്ങൾക്ക്, പൊതുവെ മതത്തിന് എതിരായിട്ടുള്ളൊരു ഒരു ഗ്രൗണ്ട് വർക്ക് ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതിന് ശരിക്ക് ബൗദ്ധികമായി ചോദ്യം ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്, ഈ അൺമാസ്കിങ് അനോണിമസ് എന്ന് പറയുന്നത്. അവരാ പണിയെടുത്തു, അത് എത്തേണ്ടടുത്ത് എത്തി, കൊള്ളേണ്ടടുത്ത് കൊണ്ടു, ഇവിടെ എത്ര കാലം ഉണ്ടാക്കിയ അതിൻ്റെ മുഖമൂടി ആ അതിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ വലിച്ച് കയറപ്പെട്ടു. തർക്കമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇവിടെ നേരത്തെ ഈ യുക്തിവാദികളായിട്ട്, നാസ്തികന്മാരായിട്ട് വന്നിരുന്ന ആളുകളൊക്കെ വലിയ രാജാക്കന്മാരായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ വലസിയിരുന്നു. അവരീ പറയുന്നതിൽ യാതൊരു കഴമ്പില്ല, അവരെന്തോ കുറച്ച് ശാസ്ത്രം പറഞ്ഞു കണ്ടാണ് വരിക. അപ്പോൾ അതേ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായി അതിനൊക്കെ കൃത്യമായി കുട്ടികൾ വളരെ ഗംഭീരമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തളർച്ചയും തകർച്ചയും ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ലണ്ടനിൽ നടക്കുമ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊരു തളർച്ചൻ്റെ ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇസ്ലാമികമായ പിന്നെ കാര്യങ്ങളിൽ അത് ശരിക്കും വസ്തുനിഷ്ഠമായ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ അസ്വസ്ഥരായ ആൾക്കാരുണ്ട്. അതിപ്പോൾ ഈ തീവ്ര വലതുപക്ഷ പിന്നെ ആളുകൾ, ഈ റൈറ്റ് വിങ് ഹാൻഡിൽസ്, അവർ അതിൽ അസ്വസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊന്ന് ആശയം കൊണ്ട് തന്നെ നേരിടാനും ചോദിക്കാനും ഒന്നും കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ, ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഇവരാരും ഉണ്ടാൻ പാടില്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു സംഗതി അവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിവാദമായി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അവരുടെ ടി വി, അവരുടെ സംവിധാനങ്ങൾ, അവരുടെ ചില പിന്നെ പിന്നെ സംഘടനകൾ, ഈ ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംവിധാനങ്ങൾ, ജനം ടി വിയെ പോലുള്ള ആൾക്കാർ, ഇവരല്ലാതെ ശരിക്ക് ചിന്തിക്കുന്ന ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കിയ, ഇന്ത്യയുടെ ബഹുസ്വരത മനസ്സിലാക്കിയ ഉത്തരവാദപ്പെട്ട ആരും എന്ത് ചെയ്തിട്ടില്ല, ഒരു സംഘടനയോ ആ നിലക്കുള്ള ആൾക്കാരോ ആരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടൊന്നുമില്ല. നമ്മളത് വലിയ വിവാദമായി വലിയ പ്രശ്നമായി എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കുമ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിതിന് കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഈ അസ്വസ്ഥത ഉള്ളതുകൊണ്ട്, അതായത് അത് നേരത്തെ ഉള്ള ഒരു ദേഷ്യമാണത്, ആ ദേഷ്യം തീർക്കാൻ പറ്റിയൊരു അന്തരീക്ഷം അവർ സാഹചര്യം കിട്ടിയാണ്ട് എന്ത് ചെയ്യണം, അവരായിട്ട് ഡെവലപ്പ് ചെയ്ത് വിവാദമാക്കി കൊണ്ടുവരികയാണ്. അതാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ പിന്നെ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ഈ ഷുഹൈബുൽ ഹൈത്തമിയെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു അപകടകരമായ നീക്കമാണ്, ഇത് ശരിയാവില്ല എന്ന്. അപ്പോൾ പിന്നെ മാതൃഭൂമി പോലെയുള്ള ചാനലുകൾ അതൊരു വാർത്തയാക്കി, അങ്ങനത്തെ ഒരു ട്രെൻഡ്, അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ എന്തല്ല ഈ നീക്കം ശരിയല്ല എന്നൊരു ഒരു ആക്ഷേപം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ വന്നു. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് ആളുകൾക്ക്. എന്താ വെച്ചാൽ ഇന്ത്യ മാറിയിട്ടുണ്ട്, അപ്പോൾ ഇന്ത്യ പഴയ പോലെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊരു പക്വതയില്ലാത്ത പ്രവർത്തനമാണ് ഇങ്ങനെ പിന്നെ പുറത്തു പോയ ആളുകളോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ വിവേകമില്ലാത്ത ഏർപ്പാടാണ്, ഒരു ബസീറത്തില്ലാത്ത ഏർപ്പാടാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നെഗറ്റീവാണ് എന്തെന്ന് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി എത്ര പക്വതയും പാകതയും, ഞാൻ കുട്ടികളെടുത്ത് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ചർച്ച, അത് എടുത്ത് പറയാമെന്നല്ലാതെ ഇത് ഈ സംഗതി തന്നെ പാടില്ല അത് പ്രശ്നമാണ് എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടാക്കിയ ഒരു പൊതുബോധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചിന്തയാണ് എന്ന് പറയേണ്ടി വരും. ഈ പൊതുബോധത്തിനനുസരിച്ച് പോകല്ല നമ്മൾ വേണ്ടത്. ഈ പൊതുബോധത്തെ മാറ്റി എഴുതാനാണെന്ത് അത്യാവശ്യം ദക്ഷിണയുള്ള ആളുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇവിടെ കൃത്രിമമായി ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശത്തെ ഹനിക്കുന്ന വിധം ഒരു നരേറ്റീവ് ഇവിടെ ഏകപക്ഷീയമായി സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ ലോറിയൊക്കെ വരുമ്പോണ്ടല്ലോ ഓട്ടോറിക്ഷ ഇത് ഒതുങ്ങി കൊടുക്കുന്ന പരിപാടി, ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ വലിയ ലോറി ഇങ്ങനെ ചെറുപ്പഞ്ഞ് വരുമ്പോൾ കാരണം അവർ റോട്ടിൽ നിന്ന് ഒഴിവാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവനാലും ജീവനും കാത്ത് എടുക്കലും പോകാൻ. അതേപോലെ ഇതിവരിങ്ങനെ ഇങ്ങോട്ട് ഈ വെറുപ്പും വിദ്വേഷവും ഇസ്ലാമിക വിരുദ്ധ സംഗതിയായിട്ടൊന്നുമായിട്ടാണ് വരുമ്പോൾ എന്നാൽ ഓടിക്കോളി നിന്നുകൊണ്ട് എല്ലാവരും പാടെ ഓടി ഒഴിവായി കൊടുക്കണൊരു സ്വഭാവമുണ്ട്. അതാണ് ഇപ്പം എന്ത് ഈ കാലഘട്ടത്തിൽ പറ്റുക, ഈ കാലം ഇത് ഏത് കാലഘട്ടത്തിനെ പറ്റുക, അതൊരു ചോദ്യമാണല്ലോ. ഇനിയിപ്പോൾ അത് അടുത്തൊരു ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ശരിയാവോ, പത്ത് വർഷം കഴിഞ്ഞാൽ ശരിയാവോ, എന്താ ഇതിൻ്റെ അവസ്ഥ, എന്താ പിന്നെ ഡേറ്റ്, അതൊക്കെ വെറുതെ ഒരു എന്താ പറയുക, ഈ നിലവിലുള്ള ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ അത് വേറൊരാളെ ഹിറ്റ് ചെയ്യാൻ പാടില്ല, അത് സോഷ്യൽ ഓർഡറിന് പിന്നെ ലോ ആൻഡ് ഓർഡറിന് ഇഷ്യൂസ് വരാൻ പാടില്ല, ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാൻ പാടില്ല, അവരുടെ സമാധാനത്തിന് പ്രശ്നം. ഇവിടെ എന്തുണ്ടായത്, ഇവിടെ ഈ കുട്ടികൾ ഇവരോട് ചോദിച്ച ആളുകളോട് അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങളിത് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സ്ഥലത്ത് എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ടോ, എന്ത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താ അതൊന്നും പറയാത്ത, അത് അവിടുന്ന് റെക്കോർഡ് ചെയ്തു ഇവരുടെ യൂട്യൂബിലിട്ടു, അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള അസ്വസ്ഥത എന്നല്ലാതെ എന്താ പോലുള്ള പ്രശ്നം വേറൊന്നുമല്ല, അത്രയുള്ള സിമ്പിളായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇസ്ലാമികമായ രംഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ പിന്നെ വേറെ അതിൽ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ആളുകളുടെ കംഫർട്ട് പരിഗണിക്കാതെ ഒന്നും ചെയ്യരുത്. കംഫർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ
1: എടുത്തിട്ടുണ്ട്.
0: പിന്നെ ഇത് ഗെയിമല്ല, ഇതിൽ ഇങ്ങനെ ചോദിച്ച് ഉത്തരം മുട്ടിക്കേണ്ട കേസല്ല ഇസ്ലാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് എതിരായ കുറേ ചോദ്യങ്ങൾ ഇതുപോലെ ചോദിക്കപ്പെടുകയും അതിൽ മുസ്ലിം പ്ലാറ്റ്ഫോമിലുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ അതിനെന്തോ ഒരു കാര്യമുണ്ടല്ലോ, ആ പറയുന്നതിൽ എന്തോ ഒരു വിഷയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുണ്ടാകുമ്പോൾ അവരുടേതായ ഭാഷയിലും അവരുടേതായ ശൈലിയിലും അതിൻ്റെ ഒരു മറുവർത്തമാനം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ചോദിച്ച് ഉത്തരം മുട്ടിക്കുക, ഗെയിം കളിക്കുക എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞ് കളിക്കേണ്ട കാര്യമല്ല. ഇതിൻ്റെ രണ്ട് പശ്ചാത്തലവും സാഹചര്യവും നോക്കിയിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. പിന്നെ ഇത് എല്ലാവരെയും മുസ്ലിമുകളാക്കേണ്ട കടമയൊന്നും നമുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അരബ കടമുണ്ട് പറഞ്ഞ്, പക്ഷെ എല്ലാവർക്കും മുസ്ലിം ഇസ്ലാം എത്തിക്കേണ്ട കടമുണ്ട്. ആ ഭാഷ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതായത് എല്ലാവരെയും നിർബന്ധിച്ച് മുസ്ലിങ്ങളാക്കാൻ ഇസ്ലാമും പറയണില്ല, ഇന്ത്യ രാജ്യവും പറയണില്ല. അത് രണ്ടും ചെയ്താൽ ഒഫൻസാണ്, അത് ഇവിടെ ആരും ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഇസ്ലാം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ആ പ്രവാചകൻ പറഞ്ഞെന്താ, അന വസാഅത്തുക ഹാത്തൈൻ, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്, ഞാൻ വന്നു എന്നുള്ളത് ഇനി ലോകത്തിൻ്റെ അവസാനം ഈ നടക്കൊടുങ്ങിയതിൻ്റെ പ്രവാചകനൊന്നും വരാനില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് പ്രവാചകൻ്റെ കൽപ്പനയാണ്. ഇനി ആയത്തുകളും അദീസുകളും വെച്ച് കഴിഞ്ഞ് എത്ര പറയാൻ പറ്റും, ഇതിൽ കൊട്ടക്കണക്കിന് ഗാലൻ കണക്കിന് സംഗതികൾ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിലവിലുണ്ടായിരിക്കെ ഇതിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വെച്ച മാതിരി വെച്ചാൽ മതി, ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുത്ത് മണത്തെടുത്ത് പോയിക്കോളും, അല്ലാതെ നമ്മൾ പറയണ്ട എന്ന രീതി ഒരിക്കലും ശരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം തിരുത്തേണ്ട കാര്യമാണ്. അത് അദ്ദേഹം നല്ല അദ്ദേഹത്തെ പോലെ ആരൊക്കെയാണോ സംസാരിക്കുന്നത് തിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ പിന്നെ മുസ്ലിം സംഘടനകൾ പിന്നെ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ആൾക്കാർ ഇതിങ്ങനെ മനസ്സിലാക്കി പോയിക്കോളും, നമ്മളൊക്കെ ഇസ്ലാമായിട്ടാണ് ജീവിച്ചാൽ മതി എന്നുള്ള രൂപത്തിലാണല്ലോ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സുന്നത്ത് നിസ്കാരം ഉത്തമം വീടുകളിൽ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 204-ാം അധ്യായത്തിൽ ബാബു ഇസ്തിഹ്ബാബി ജഅലിൻ നവാഫിലി ഫിൽ ബൈത്തി സവാഅൻ അർറാതിബതു വഗൈറുഹ വൽഅംരി ബിത്തഹവ്വുലി ലിന്നാഫിലതി മിൻ മൗളിഇൽ ഫരീദതി അവിൽ ഫസ്ലി ബൈനഹുമാ ബികലാമി. ഇമാം നവവി റഹിമഹുല്ലാ കൊണ്ടുവരുന്ന അധ്യായം ബാബു ഇസ്തിഹ്ബാബി ജഅലിൻ നവാഫിൽ ഫിൽ ബൈത്തി, വീട്ടിൽ വച്ച് ഐച്ഛികമായ നമസ്കാരങ്ങൾ, നാഫിലത്ത് നവാഫിലുകൾ വീട്ടിൽ വെച്ചാക്കുന്നത് മുസ്തഹബാണ് എന്നറിയിക്കുന്ന അധ്യായം. ആ നാഫിലത്ത് ഫറളല്ലാത്തത് സവാഅൻ റാത്തിബ വഗൈറുഹ, ഫറള് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ഉള്ളതായ റാത്തിബത്ത് സുന്നത്തായിരുന്നാലും അതല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളായിരുന്നാലും അത് വീട്ടിൽ വെച്ചാക്കുക എന്നത് മുസ്തഹബാണ് എന്ന് അറിയിക്കുന്ന അധ്യായം. അതോടൊപ്പം തന്നെ വല്ലംബ്രി ബിത്തഹവ്വുലിൽ നാഫില മിൻ മൗളിഇൽ ഫരീള, ഫറള് നമസ്കരിച്ചതായ ആ സ്ഥലത്ത് നിന്ന് നാഫിലത്തിന് വേണ്ടി, സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി ഈ ആ ഒരു സ്ഥലം മാറ്റുക, ചേഞ്ച് ആക്കുക എന്നതുകൊണ്ടുള്ള കൽപ്പന. അവിൽ ഫസ്ലു ബൈനഹുമാ ബി കലാമിൻ, ആ ഫറള് നമസ്കാരവും സുന്നത്ത് നമസ്കാരത്തിനുമിടയിൽ എന്തെങ്കിലും സംസാരങ്ങൾ കൊണ്ടോ ദിക്റുകൾ കൊണ്ടോ ഒക്കെ ഒരു വേർതിരിവ് ഉണ്ടാക്കുക എന്നതും പരാമർശിക്കുന്നതായ ആ വിഷയവും ചർച്ച ചെയ്യുന്നതായ ഒരു അധ്യായമാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിയതാണ് ഫർളല്ലാത്ത നമസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് അത് വീടുകളിൽ വച്ച് നമസ്കരിക്കുക എന്നതാണ്. ഈ അധ്യായത്തിൽ ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്ന 1128-ാമത്തെ ഹദീസ്, അൻ സയ്യിദ് ബിൻ സാബിത്തിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ എഴുതി വെക്കുന്ന സ്വഹാബികളിൽ പ്രമുഖനായിരുന്നു സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തികും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, നിശ്ചയമായും നമസ്കാരങ്ങളിൽ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, ഒരാൾ നമസ്കാരം ഫറളല്ലാത്തത് അയാൾ അയാളുടെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്നതായ ഹദീസാണ്. സഹോദരങ്ങളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം ഈയൊരു അദ്ധ്യായത്തെ സംബന്ധിച്ച് പറയുന്നു, ലമ്മ ദക്കറൽ മുഅല്ലിഫു റഹിമഹുല്ലാഹു തആല അർറവാതിബ തബിഅത ലിൽ മക്തൂബാത്, ഗ്രന്ഥകാരൻ ഇമാം നബവി റഹിമഹുള്ള ഫർളുകളോടൊപ്പമുള്ള റവാതിബുകളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ, ബയ്യന ഫീ ഹാദൽ ബാബ്, ഈ ബാബിൽ വ്യക്തമാക്കിയിട്ടുള്ളത്, അന്നൽ അഫ്ളല ലിൽ ഇൻസാനി അയുസല്ലിയ ഫീ ബൈതിഹി, നിശ്ചയമായും ഒരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായത് അയാൾ അയാളുടെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ്, സുന്നത്തായ നമസ്കാരങ്ങൾ. ആ വിഷയത്തിൽ വന്ന ഹദീസുകളും നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, സല്ലു ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുക. ഫഅമറ അൻ യുസല്ലിയ ഫിൽ ബുയൂത്ത്, വീടുകളിൽ വെച്ച് നമസ്കരിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. ഫഇന്ന സ്വലാത്തൽ മർഇ ഫീ ബൈതിഹി അഫ്ളലു ഇല്ലൽ മക്തൂബ, ഫറളല്ലാത്തത് ഏറ്റവും ശ്രേഷ്ഠമായത് അത് നമസ്കരിക്കൽ അയാളുടെ വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് ഉത്തമം എന്നത്. ഫദല്ല ദാലിക അല അന്നൽ ഇൻസാന യംബഗി ലഹു അൻ തകൂന ജമീഉ നവാഫിലിഹി ഫീ ബൈതിഹി, അതുകൊണ്ട് തന്നെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ നവാഫിലുകളിൽ, നാഫിലത്തായ സുന്നത്തുകളിൽ അധികവും വീടുകളിൽ വെച്ച് നമസ്കരിക്കുക എന്നതാണ്. അത് റവാത്തിബായിരുന്നാലും ദുഹയായിരുന്നാലും തഹജ്ജുദായിരുന്നാലും അതല്ലാത്ത നമസ്കാരങ്ങളൊക്കെ ആയിരുന്നാലും. ഹത്ത ഫീ മക്കത്ത വൽ മദീന അലഫ്ളലു അൻ തകൂന നവാഫിൽ ബൈത്ത്, മക്കയിലും മദീനയിലുമാകട്ടെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് നാഫിലത്തായ ഐച്ഛികമായ നമസ്കാരങ്ങളിൽ അഫ്ളലായിട്ടുള്ളത്. അഫ്ളലു മിൻ കൗനിഹാ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാളും. ഫിൽ മസ്ജിദിൽ ഹറാമി അവിൽ മസ്ജിദിൻ നബവി, അത് മക്കത്തെ പള്ളിയിലായിരുന്നാലും മദീനത്തെ പള്ളിയിലായിരുന്നാലും. മസ്ജിദുൽ ഹറാമിൽ ഒരു നമസ്കാരത്തിന് 100,000 കൂലിയാണ്. മദീനയിലെ പള്ളിയിൽ ഒരു നമസ്കാരത്തിന് മറ്റ് പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാളും 1,000 കൂലിയാണ് പ്രതിഫലമാണ് ലഭിക്കുക എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ പിന്നെ ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹാദ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. വഹുവ ഫിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ്. വസ്സലാത്തു ഫീ മസ്ജിദിഹി ഖൈറു മിൻ അൽഫി സ്വലാത്തിൻ ഇല്ലാ ഫീ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴികെ മറ്റു പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും 1,000 കൂലിയാണ് ഖൈറാണ് മദീനത്തെ മസ്ജിദ് നബിയിൽ നമസ്കരിച്ചാൽ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള തുടരുന്നു, വകസീറു മിനന്നാസി, ജനങ്ങളിൽ അധികം ആളുകളും, അൽ ആന ഇപ്പോൾ, യുഫദ്ദിലു അൻ യുസല്ലിയ നാഫില തമിൽ മസ്ജിദുൽ ഹറാം ദൂനൽ ബൈത്ത്, വീട്ടിലല്ലാതെ മസ്ജിദുൽ ഹറമിൽ വെച്ചുകൊണ്ട് നാഫിലത്ത് നമസ്കരിക്കാൻ അവർ ശ്രേഷ്ഠത കാണിക്കുന്നു. വഹാദ നൗഉ മിനൽ ജഹൽ, ഇതൊരു തിരക്കുള്ള അറിവില്ലായ്മയാണ്. ഫമസലൻ, ഉദാഹരണമായി, ദാ കുൻത ഫീ മക്ക, നീ മക്കയിലായാൽ, ഫീ മക്കത്ത വ ഉദ്ദീൻ അലി സ്വലാത്തിൽ ഫജർ, ഫജർ നമസ്കാരത്തിന് വേണ്ടി അദാൻ വിളിക്കപ്പെട്ടു. വസ അലക സായിലുൻ, ഒരാൾ നിന്നോട് ചോദിക്കുന്നു, ഹലിൽ അഫ്ളലു അൻ ഉസല്ലിയ റാതിബത ഫിൽ ബൈതി ഔ അദ്ഹബൈൽ അൽ മസ്ജിദുൽ ഹറാം, ആ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് റാതിബത സുന്നത്ത് നമസ്കാരം, റക്അത്തുൽ ഫജ്ർ ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിനേക്കാളും ഖൈറായത് ഫജറിന് മുമ്പുള്ള 2 റക്അത്താണെന്ന് പറയപ്പെട്ടത്, ആ റാതിബത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കണോ, മസ്ജിദുൽ ഹറമിൽ വെച്ച് നമസ്കരിക്കണോ, അതല്ല വീട്ടിൽ വെച്ച് നമസ്കരിക്കണോ എന്ന് ചോദിച്ചാൽ, ഖുൽനാ, നമ്മളെന്താ പറയുക, എന്താണ് നമ്മൾ പറയേണ്ടത്? അൽ അഫ്ളലു ഫിൽ ബൈത്ത്, ഏറ്റവും ശ്രേഷ്ഠം അത് വീട്ടിൽ വെച്ചാണ്. അത്തഹജ്ജുദു അഫ്ളലു ഫിൽ മസ്ജിദുൽ ഹറാമി ഔ ഫിൽ ബൈത്ത്, തഹജ്ജുദ് നമസ്കാരം അത് മസ്ജിദുൽ ഹറാമിലാണോ ശ്രേഷ്ഠമായത് വീട്ടിലാണോ? അപ്പോൾ നമ്മൾ പറയും വീട്ടിൽ. വഹലും മജറ അതേപോലെ തന്നെ മറ്റുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ തന്നെ. ഇല്ലൽ ഫരീദ ഫറളല്ലാത്തത്. ഫൽ ഫറായിദു ലാ ബുദ്ദ അൻ തകൂന ഫിൽ മസാജിദ്, ഫറള നമസ്കാരങ്ങൾ മസ്ജിദുകളിൽ വെച്ച് തന്നെ നമസ്കരിക്കപ്പെടണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കണം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു റിവായത്തിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്തഖദ ഹുജ്റതൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹുജ്റ, ഒരു റൂം സ്വീകരിച്ചു. റാവി പറയുന്നു, ഹസിബ്തു അന്നഹു ഖാല മിൻ ഹസീരിൻ ഫീ റമളാൻ, റമളാനിലാണ് ഒരു ഈത്തപ്പനയോലയിൽ, ഫസല്ലാ ഫീഹാ ലയാലിയ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രികളിൽ അവിടെ നമസ്കരിച്ചു. ഫസല്ലാ ബി സ്വലാത്തിഹി നാസും മിൻ അസ്ഹാബിഹി, ജനങ്ങളിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നിർവഹിച്ചു. ഫലമ്മ അലിമ ബിഹിം ജഅല യഖുദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഫഖറജ ഇലൈഹിം, അവരിലേക്ക് പുറപ്പെട്ടു വന്നു. എന്നിട്ട് പറഞ്ഞു, ഖദ് അറഫ്തു അല്ലദീ റഅയ്തു മിൻ സനീഇക്കും, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഫസല്ലു അയ്യുഹ നാസ് ഫീ ബുയൂത്തിക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈത്തിഹി ലിൽ മക്തൂബ, ഒരാളുടെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഫറളല്ലാത്തത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണ് എന്ന്. സഹോദരങ്ങളെ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ആ സ്വഹാബത്ത് അങ്ങേയറ്റത്തെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നവരും ധൃതിപ്പെടുന്നവരുമായിരുന്നു. വമിൻ ഉലുവി ഹിമ്മത്തിഹിം റളിയല്ലാഹു അൻഹും അന്നഹും കാനു യഹരീസീന കുല്ലൽ ഹിർസി അലൽ ഖുർബി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാമീപ്യം ലഭിക്കാൻ, അതായത് അവിടുത്തെ ഇബാദത്തുകൾ, അവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതനുധാവനം ചെയ്യാൻ, അത് പിന്തുടരുവാനുള്ള അങ്ങേയറ്റത്തെ താൽപ്പര്യത്തിൻ്റെ ആ ഒരു ചിന്തയായിരുന്നു, ഉന്നതമായ ആ ഒരു ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മുവാഫഖതിഹി ഫീ ഇബാദതിഹി ഫർളൻ വനഫല, ഫറളാവട്ടെ സുന്നത്താവട്ടെ, ആ നമസ്കാരങ്ങളൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നിർവഹിച്ചുവോ അതിനോട് യോജിക്കുവാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഷജ്ജഅഹും അലാ ദാലിക, മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ധൈര്യം പകർന്നതും ആ വിഷയത്തിലാണ്. വയുവജ്ജിഹുഹും നഹുവൽ അഫ്ളൽ, അവർക്ക് വഴി കാണിച്ചത്, അവർക്ക് ഗൈഡ് നൽകിയത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്കാണ്. അതാണിവിടെ സെയ്ദ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ ഒരു ഹുജ്റ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, ജനങ്ങളിൽ നിന്ന് പിന്നെ ഒരു മറയായിക്കൊണ്ട് ഒരു സ്വീകരിക്കുകയുണ്ടായി, ഒരു ഈത്തപ്പനയോല കൊണ്ടൊക്കെ. ആയിഷാ ബീവിയുടെ ഹുജ്റകളല്ല അവിടെ ഉദ്ദേശിച്ചത്, അതായത് ഹുജ്റത്തു മിൻ ഹുജ്റാത്തി നിസാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ ഹുജ്റകൾ, റൂമുകളല്ല ഉദ്ദേശിച്ചത്, അത് അവിടുന്ന് താമസിച്ചിരുന്നതായ റൂമുകളായിരുന്നു, അതിന് ചുമരും മറ്റൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു റൂമുകൾ. ഇവിടെ റമദാനിൽ പ്രത്യേകമായ പള്ളിയിൽ ഒരു മറ സ്വീകരിച്ചുകൊണ്ട് ഒരു റൂമ് പോലെയാക്കി, എന്നിട്ട് അവിടെ വെച്ചാണ് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചത്. വലാ യമുറുബൈന ദേഹിമാറുൻ, ഒരാൾ മുന്നിലൂടെ നടന്നു പോവുകയില്ല, ആ ഖുശൂഇന് തടസ്സം വരികയില്ല, കൽബ് റബ്ബിലേക്ക് ഒഴിഞ്ഞിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ നിർവഹിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഖിയാമുല്ലൈലിൽ ആ നമസ്കരിക്കുന്ന വിഷയം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് സ്വഹാബത്ത് നമസ്കരിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നില്ല, ആ നമസ്കാരം അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ നമസ്കരിക്കാൻ, ഇത് ഫറളാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. ഹഷീത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുഫ്റദ ഹാദിഹി സ്വലാ അലൈഹിം, അവരുടെ മേൽ ഭയപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നു അവർക്കത് ഫറളാക്കപ്പെടുമോ എന്ന്. അവരങ്ങനെ നിർവഹിക്കുമ്പോൾ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചോളൂ, ഒരാൾ ഫറളു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് അഫ്ളൽ. വഹാദ വാദിഹുൻ, ഇത് വ്യക്തമാണ്. ഫി അന്നൽ അഫ്ളല ഫി നവാഫിൽ അൻ തുസല്ലിയ ഫിൽ ബൈത്ത്, ഐച്ഛികമായ നമസ്കാരങ്ങൾ, നാഫിലത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ശ്രേഷ്ഠം എന്നുള്ളത്. വഹാദ ആമുൻ ഫി ജമീഇ നവാഫിൽ വസുനൻ, സുന്നത്തായ ഐച്ഛികമായ മുഴുവൻ നമസ്കാരങ്ങളുടെയും പൊതുവായിട്ടുള്ള വിധി ഇതാണ്. ഇല്ല നവാഫിൽ അല്ലത്തിഹിയ മിൻ ഷിആരിൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാമിൻ്റെ ഷിആറുകൾ, അടയാളങ്ങളായി പറയപ്പെട്ടതായ ചില സുന്നത്തുകൾ, ഐദ് നമസ്കാരം, അതുപോലെ തന്നെ ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അതേപോലെ തന്നെ പ്രത്യേക പള്ളിയിൽ നമസ്കരിക്കപ്പെടേണ്ടതായ തഹിയത്ത് നമസ്കാരം, അതൊക്കെ അവിടെ തന്നെ നമസ്കരിക്കണം, ബാക്കിയൊക്കെ വീട്ടിലാണ് നമസ്കരിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അഫ്ളലിനെ വിട്ടുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഒരാൾക്കതിന് സൗകര്യപ്പെട്ടില്ല എങ്കിൽ, പള്ളിയിൽ വെച്ചാണ് അത് നമസ്കരിക്കുന്നത് എങ്കിൽ, ലാ ബഅസ ബിഹി, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിൽ തെറ്റില്ല എന്നതും നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം സ്വഹാബത്തിന് വീടുകളിൽ വെച്ച് നമസ്കരിക്കാൻ പ്രേരിപ്പിച്ചത് അത് വളരെ ഗൗപ്യമായി റിയാഇൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുവാനും ആ വീട്ടിൽ ആ ഒരു ബറക്കത്ത് ലഭിക്കുവാനും റഹമത്ത് ഇറങ്ങുവാനും ഷെയ്ത്താൻ അവിടെ നിന്ന് ദൂരെ കൂടിപ്പോകുവാനുമൊക്കെ കാരണമാകും എന്നുള്ളതൊക്കെ അതിൻ്റെ ഹിക്മത്തായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമസ്കാരങ്ങളെ കൃത്യമായി അനുധാവനം ചെയ്യാൻ, അത് നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
4: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. സുന്നത്ത് നമസ്കാരം ഉത്തമം വീടുകളിൽ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യമുണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പത്തുക. എത്രയും പെട്ടെന്ന് ആ ഒരു പാപക്കുഴിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുക. വേണ്ടി വന്നാൽ കയ്യിലുള്ള എന്തെങ്കിലും മുതൽ കൊടുത്തിട്ടെങ്കിലും എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് പലിശയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ചിന്തിക്കുക. ഉള്ള പലിശ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പലിശയില്ലാത്ത രൂപത്തിൽ ആരെങ്കിലും കടം തരാനുണ്ടെങ്കിലോ, അത് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിവാകുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു പലിശയിൽ അകപ്പെട്ട അല്ലെങ്കിൽ ലോണെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാനുള്ളത്. ഒരു വസ്തു വാങ്ങി, ലോണെടുത്ത് വാങ്ങി എന്നതുകൊണ്ട് പിന്നീട് കാലാകാലം അതൊരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വസ്തുവായി മനസ്സിലാക്കേണ്ടതില്ല. കാരണം മുതലും കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ അതിൽ പലിശയുടെ അംശവും ഉണ്ട്. ഇങ്ങനെ മിക്സ് ആണ് എന്നുള്ളതാണല്ലോ, ഒരു മോഷ്ടിച്ച മുതൽ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്.
1: ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊന്നും തോഹീദി ആദർശമുള്ള പള്ളി ഇല്ല. സുബഹിക്ക് പള്ളിയിൽ പോയാൽ അവിടെ കുന്നു തോന്നുന്നു. ഞാൻ എന്തു ചെയ്യണം? ഒറ്റക്ക് നിസ്കരിക്കാമോ അതോ പള്ളിയിൽ പോകണോ? സ്ഥിരതാമസമല്ല, ഏതാനും ദിവസത്തേക്ക് മാത്രം ആണ് ഈ സ്ഥലത്തുണ്ടാവുക എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
0: ബാങ്ക് കേൾക്കുന്ന ദൂരപരിധിയിൽ പള്ളിയുണ്ട് എങ്കിൽ അവിടെ ജമാഅത്തിന് പോവുകയാണ് ചെയ്യേണ്ടത്. ആരുടെ പള്ളിയാണ് എന്ന് നോക്കേണ്ടതില്ല. നേരെ മറിച്ച് അവിടെ നിസ്കാരങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുന്ന വ്യക്തി അള്ളാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാശി പിടിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിൻ്റെ പ്രമേയമാണ് എന്നൊക്കെ പറയുന്ന വ്യക്തമായി പറയുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ അത്തരം പള്ളികൾ നമസ്കരിക്കേണ്ടതില്ല. അതേപോലെ ജാറം ഉള്ള പള്ളികളാണ്, പള്ളിക്കകത്ത് ജാറമുണ്ട് എങ്കിൽ അത്തരം പള്ളികളിൽ നമസ്കരിക്കേണ്ടതില്ല. അതല്ലാത്ത പള്ളികളിൽ നമസ്കരിക്കാം. സ്വാഭാവികമായും ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ കുനൂത്ത് ഓതുന്ന പള്ളിയാണ്, സുബഹിക്ക് കുനൂത്ത് ഓതുന്ന പള്ളിയാണ് എങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവിടെ ഇമാമിനെ പിന്തുടരേണ്ടതില്ല. ഇമാമ് കുനൂത്ത് ഓതുമ്പോൾ ആ സമയത്ത് ഈ എത്തിദാലിൽ ചൊല്ലേണ്ടതായ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മതിയാവുന്നതാണ് ഇൻഷാല്ലാ.
1: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ നോട്ട് ചെയ്യുക: 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി: 90 20 840 840. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആയി. ആഭരണത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഭർത്താവ് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഞങ്ങളുടെ വിവാഹം കാരണമായി അദ്ദേഹത്തിന് ധാരാളം കടമുണ്ട്. ജോലിയുണ്ട് എങ്കിലും പറയത്തക്ക സമ്പാദ്യങ്ങളൊന്നും തന്നെയില്ല. ഈ സാഹചര്യത്തിൽ എൻ്റെ ആഭരണത്തിൻ്റെ സക്കാത്ത് ഭർത്താവിന് നൽകാമോ എന്നാണ് സഹോദരിയുടെ ചോദ്യം.
0: സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പക്കൽ 85 ഗ്രാം 10.5 പവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അറബി മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷം തികയുമ്പോൾ അതിൻ്റെ 2.5% സക്കാത്തായി കൊടുക്കണം. ആർക്കെല്ലാമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ 8 വിഭാഗങ്ങളിൽ ആർക്കെങ്കിലും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് അവർ സക്കാത്തിന് അർഹനാണ്. ഫക്കീറാണോ, മിസ്കീനാണോ, ഗാരിം കടം കൊണ്ട് വലഞ്ഞ ആളാണോ എന്നൊക്കെ നോക്കി പൂർണ്ണമായും അവർ സക്കാത്തിന് അർഹരാണ് എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാം എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഭാര്യ പാവപ്പെട്ടവളാണ്, ഭർത്താവ് പണക്കാരനാണ്, ഭർത്താവിൻ്റെ സക്കാത്ത് ഒരിക്കലും ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നതും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ഭർത്താവിനെ സംബന്ധിച്ചതും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക, സംരക്ഷിക്കുക എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് സക്കാത്തായി കൊടുക്കേണ്ട ഒന്നല്ല എന്നതുകൊണ്ടാണ്.
1: ഇസ്ലാമിൽ അവയവദാനം അനുവദനീയമാണോ? മരണശേഷം തൻ്റെ അവയവങ്ങൾ ആവശ്യക്കാരായ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് പ്രതിഫലാർഹമായൊരു പ്രവൃത്തിയാണോ? ഇത്തരത്തിലുള്ള അവയവദാനം സദക്കയായി പരിഗണിക്കപ്പെടുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത ഒരു ആധുനിക വിഷയമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ, ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ അവയവദാനത്തെക്കുറിച്ച് വലിയ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ എന്നതിലുപരി പണ്ഡിത സഭകൾ ഈ വിഷയം കാലങ്ങളായി ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു വിഷയത്തിൽ യോജിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എല്ലാ അവയവദാനവും ഒരേപോലെയല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീരത്തിലോ രണ്ട് അവയവങ്ങളുള്ള വൃക്ക പോലുള്ളതൊക്കെ, അല്ലെങ്കിൽ കരളിൻ്റെ ചില ഭാഗങ്ങളൊക്കെ, ഇതൊക്കെ പകുത്തു കൊടുക്കാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഒരിക്കലും മനുഷ്യൻ്റെ ജനിതകവുമായി, മനുഷ്യൻ്റെ ഇപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി, അണ്ഡം ദാനം ചെയ്യുക, ബീജം ദാനം ചെയ്യുക, അത് ഒരു അവയവദാനം പോലെ കണക്കാക്കുക, അതൊരിക്കലും പാടില്ല എന്നതും എല്ലാ ആളുകളും പറയുന്ന കാര്യമാണ്. പക്ഷേ പൊതുവെ അവയവദാനം എന്ന് പറയുമ്പോൾ ഇത് ചെയ്തു വരുന്നതാണ്. വൃക്ക കുടുംബത്തിലുള്ള ആളുകൾ വൃക്ക രോഗികളാണ് എങ്കിൽ അത് പിന്നെ ഒരു വൃക്ക കൊടുക്കുക, അതൊക്കെ അനിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകിയേക്കാം. എന്നാൽ മരണാനന്തരം വസിയത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. കാരണം അടിസ്ഥാന കാരണം മനുഷ്യ ശരീരം അവൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ ഉടമസ്ഥരും മുതലാളിയും ഞാനാണോ? അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ലംഘിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഇതിൻ്റെ ഉടമസ്ഥ അവകാശി എന്നതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരം മരണാനന്തരം അവയവദാനം ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാൽ വലിയ ഒരു നീണ്ട വിഷയമാണ് ആ വിഷയത്തിൽ ഉള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്, മരണാനന്തരമുള്ള അവയവദാനം എന്ന് ഒരു പക്ഷേ സാധാരണക്കാർ പോലും മനസ്സിലാക്കി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹാർട്ട് എടുക്കുക, അയാളുടെ ശരീര കോർണിയ എടുക്കുക, ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ വൃക്ക എടുക്കുക, കരളെടുക്കുക, ഇതൊക്കെയാണ് മനസ്സിലാക്കി. എന്നാൽ ഡോക്ടർമാർ തന്നെ പറയുന്നു സാധാരണ രൂപത്തിൽ മരണപ്പെട്ട ഒരാളുടെ അവയവങ്ങളല്ല എടുക്കാറുള്ളത്, മറിച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ അവയവങ്ങളാണ് പൊതുവെ എടുക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ലോകത്ത് രണ്ട് അഭിപ്രായങ്ങൾ, അമേരിക്ക അടിസ്ഥാനമാക്കിയുള്ള ഡോക്ടർമാരുടെ അഭിപ്രായവും ബ്രിട്ടൻ അടിസ്ഥാനമാക്കിയുള്ള ഡോക്ടർമാരുടെ അഭിപ്രായവും, അവർക്കിടയിൽ മസ്തിഷ്ക മരണം യഥാർത്ഥ മരണമാണോ അല്ലയോ എന്ന വലിയ അഭിപ്രായങ്ങൾ അവർക്കിടയിലുണ്ട്, ഡോക്ടർമാർക്കിടയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മസ്തിഷ്ക മരണം യഥാർത്ഥ മരണമല്ല എങ്കിൽ ഒരാളുടെ അവയവം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അയാൾ എന്നേക്കുമായുള്ള മരണത്തിന് കീഴ്പ്പെടും, അപ്പോൾ ഒരാളെ കൊന്നതിന് തുല്യമായിത്തീരും. ഇതൊക്കെ കൊണ്ടാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മനസ്സിലാക്കിയിടത്തോളം അതൊരു വിപുലമായ ശൃംഖലയല്ലാത്ത രൂപത്തിൽ പോവുകയാണ്. കാരണം ഇത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും അവർ ചില വ്യവസ്ഥകൾ വെച്ചിരിക്കും, കർശനമായ വ്യവസ്ഥകൾ. അതിലൊന്നാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം വസിയത്ത് ചെയ്യണം, മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അനുമതി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇത് ഒരു കച്ചവട വ്യവസ്ഥയിലേക്ക്, ഇപ്പോൾ ഇത് വലിയൊരു മാർക്കറ്റിംഗ് ആണ് അവയവദാനം അല്ലെങ്കിൽ അവയവ കച്ചവടം എന്നൊക്കെ, ആ ഒരു തരത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു ഹെർബിയായ ഒരാൾ, ഇസ്ലാമുമായി ഒരു ഹെർബിയായി നിൽക്കുന്ന ഒരാളിനെ, ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവയവദാനം ചെയ്യുമ്പോൾ നമ്മൾ ജീവിച്ച ഇന്ന വ്യക്തിക്ക് കൊടുക്കണം എന്നൊരാൾക്ക് പറയുവാനും സാധ്യമല്ല. ചുരുക്കത്തിൽ അതുകൊണ്ട് മനസ്സിലാകുന്നത് അവർ പക്ഷേ ആ നീയത്തിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്തരം രണ്ട് അവയവങ്ങൾ ഒന്നെടുത്താൽ രോഗി ഈ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും അയാൾക്ക് ഇല്ല എന്ന് ഒരു കൂട്ടം ഡോക്ടർമാർ വിധി എഴുതുകയാണെങ്കിൽ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അനുവദനീയമായി തീരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ആ ഒരു ആധുനിക വിഷയം എന്നതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വലിയ തരത്തിൽ ഉള്ള ഒന്നാണ് ഈ വിഷയം എന്നുകൂടെ മനസ്സിലാക്കണം.
1: ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ മൗലൂദുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരം ചടങ്ങിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അവർ ഉൾക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിന് സഹായത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നു. ഞാൻ അത് ചെയ്തു കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് സഹോദരിയുടെ ചോദ്യം.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ മൗലീദ് പാരായണം ചെയ്യുന്നത്. പല തരത്തിലുള്ള മൗലീദുകളുണ്ട്. സുബ്ഹാന മൗലീദുണ്ട്, ഷറഫുൽ അനാം മൗലീദുണ്ട്, മങ്കൂസ് മൗലീദ് ഉണ്ട്, ബുർദയുണ്ട്, സലാം ബെയ്ത്ത് ഉണ്ട്. ഇതൊക്കെ തന്നെയും ആരെഴുതി എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അതിൻ്റെ ഓദർ ഉണ്ടാകും, ഇത് ആരാണ് എഴുതിയത് എന്നറിയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിൽ ശരിയും തെറ്റും കൂടിക്കലർന്നിരിക്കുന്നു. അതിൽ വളരെ ഗൗരവമായ അബദ്ധങ്ങൾ കാണുവാൻ സാധിക്കും. സാധാരണക്കാർക്ക് അറബി അതിൻ്റെ അർത്ഥവും അറിയാത്തതുകൊണ്ട് ഈണത്തിനനുസരിച്ച് ഇത് വലിയ ഒരു കൃതിയാണ് എന്ന് മനസ്സിലാക്കി ചൊല്ലിപ്പോരുകയാണ്. പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പ്രാർത്ഥനകൾ അതിൽ കാണുവാൻ സാധിക്കും. തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി റസൂലെ, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചൊല്ലുന്ന ഇർത്തകബത്തു അൽ ഖത്താ പോലുള്ള വരികൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോടല്ല. പക്ഷേ ഈ കിതാബിൽ കാണാൻ സാധിക്കുന്ന ഷഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ മാലി സിവാഹുബി ലദൈക വസീലത്തൻ എന്നുടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത്തരം ആപൽഘട്ടങ്ങൾ രക്ഷിക്കുന്നത് എന്ന് ഉള്ള വരികൾ ഇതിൽ കാണാൻ സാധിക്കും. വളരെ അപകടം നിറഞ്ഞ ഇത്തരം മൗലീദ് കിതാബുകൾ പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സാധാരണക്കാർ ചൊല്ലുന്നത്. അതുകൊണ്ട് അത് ബിദ്അത്താണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിൽ ശിർക്കും അബദ്ധങ്ങളും സുബദ്ധങ്ങളുമെല്ലാം കൂടിക്കലർന്നിരിക്കുന്നു. അതിനെ സഹായിക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. വത്തആവനു അൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം, തിന്മയിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരെങ്കിലും മദീനയിൽ ഒരു ബിദ്അത്തുകാരന് അഭയം നൽകിയാൽ അല്ലെങ്കിൽ അവിടെ ബിദ്അത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അത്തരം ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മലക്കുകളുടെയും സർവമാന മനുഷ്യരുടെയും ലയനത്തുണ്ടായിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇത്തരം തിന്മകളെ പരിപോഷിപ്പിക്കേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആളുകളോട് ഇതിലെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി ശരിയിലേക്കും നന്മയിലേക്കും അവരെ ക്ഷണിക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ആമീൻ. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ചോദിച്ചോളൂ.
2: പിന്നെ എന്റെ കുടുംബത്തില് സത്യാനീത്തിമാരെ ഇടയില് ഒരു അഞ്ചാറ് സെറിബ്രൽ പാസി എന്ന് അർത്ഥവും പിടിപെട്ട കുട്ടികളുണ്ട്. അപ്പോ അത് എന്തെങ്കിലും ശിക്ഷന്റെ ഭാഗമാണ് ഉസ്താദ്?
0: എന്താണ് ചോദ്യം?
1: അവസാന ഭാഗം വ്യക്തമായില്ല.
2: എന്റെ കുടുംബത്തിന് ഏട്ടത്തെ അനിയത്തിമാരുടെ എല്ലാം കൂടി ആയിട്ട് ഒരു അഞ്ചാറ് സെറിബ്രൽ പാസി എന്ന അസുഖമില്ലേ?
1: ഓക്കെ, അത് മനസ്സിലായി.
2: അപ്പോ അതങ്ങനെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ശിക്ഷന്റെ ഭാഗമായിട്ടാണോ?
1: ശിക്ഷയുടെ ഭാഗമായിട്ടാണോ അസുഖം എന്നാണ് ചോദ്യം.
0: അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് മരണാനന്തരം സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്. അല്ലദി ഹലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ജീവിതവും മരണവും നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വലനബ്ലുവന്നകും ബിശൈഇ മിൻ ഖൗഫി വൽ ജൂഉ്, പല രൂപത്തിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ പരീക്ഷണ സന്ദർഭത്തിൽ അല്ലദീന ഇദ അസ്വാബത്തു മുസീബ, ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് പറയുന്ന ആളുകൾക്ക് ഉലായിക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ, അല്ലാഹുവിൻ്റെ സ്വലാത്തുകളും കാരുണ്യവും ഉണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അഷദ്ദുന്നാസിബല അൽ അംബിയ, ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ അംബിയാക്കന്മാർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വഅയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅന്ത അർഹമുർ റഹീമീൻ. പ്രവാചകന്മാരിൽപ്പെട്ട വിശുദ്ധനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലങ്ങളോളം ദുരിതവും പ്രയാസകരമായ അവസ്ഥയും രോഗവും ഉണ്ടായി എന്ന് പറയുന്നു. സുമ്മൽ അംസൽ ഫൽ അംസൽ, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ പിന്നീട് ആ പ്രവാചകന്മാരോട് അടുത്ത ആളുകൾക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നു. ലാ തമൂത്തൻ അഹദക്കും ഇല്ലാ വഹു ഹസ്നുൽ ളന്നു ബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, മരണപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരിച്ചു കൊണ്ടല്ല നിങ്ങൾ മരണപ്പെട്ടു പോയരുത് എന്ന്. അതുകൊണ്ട് റസൂലുള്ള മറ്റൊരു ഹദീസിലൂടെ പറയുകയുണ്ടായി, ലാ യസാൽ ബലാഉ അൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും, അവസാനം ഭൂമുഖത്തൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മേൽ ഒരു പാപങ്ങളുമില്ലാത്ത രൂപത്തിൽ അവന് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത ഒരു മുസീബത്ത് അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുവാനും അള്ളാഹുവിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും പാടില്ല. പലപ്പോഴും ഒന്നിലധികം മക്കൾക്ക് ഒരേ രോഗം വരുമ്പോൾ അതൊക്കെ ഒരു ജനിതക പ്രശ്നമായിട്ടാണ് ശാസ്ത്രത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക. നമ്മൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബാദല്ലാ തദാവോ, ഓ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക, ഏതൊരു രോഗമുണ്ടോ അതിനെല്ലാം തന്നെ പ്രതിവിധിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയ അദാബായിരിക്കും, അതും ഖൈർ തന്നെയാണ്. കാരണം മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിം വലാ വസബിൻ വലാ ഹമ്മിൻ ഹത്ത ശൗകത യുഷാക്കുക, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ക്ഷീണം തളർച്ച മുള്ളു കുത്തുന്നത് പോലും അവന് ഖൈറാണ്. ഒരു മുഅ്മിന് ഒരു ഷെറ് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ട് തന്നെ കൊണ്ടിരിക്കും. ഒരു നന്മ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് നന്ദി ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ശരി, അതൊക്കെ നമുക്ക് ഖൈറാണ് എന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പോകേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ പോകേണ്ടത്. നമ്മളെ മക്കൾക്കൊക്കെ പല രോഗങ്ങളും നിരന്തരമായി വരുന്നത് അത് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിലേക്ക് വിനയാനീതന്മാരായി മടങ്ങുക. എന്ത് ഷെറ് വന്നാലും എന്ത് പരീക്ഷണം വന്നാലും അത് കൂടുതൽ ഖൈറാക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വസൂഇൽ ഖളാഇ വദർക്കി ശഖാഇ വശമാതത്തിൽ അഅദാ എന്ന പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ, കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ.
1: ആമീൻ. ഉത്തരം. ഹലോ, വ്യക്തമായല്ലോ. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
2: നമ്മളെ കൂറാൻ ക്ലാസ്സിലുണ്ടായ ഒരു ചർച്ചയാണേ, അതിന് വലിയ അപ്രസക്തി ഇല്ല, എന്നാലും ഒരു നമുക്കൊരു വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. അത് പിന്നെ മുമ്പ് അടിമ സ്ത്രീകളെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അത് അന്നേരം അവരെ നിക്കാഹ് ചെയ്തിട്ടാണോ ഉപയോഗിക്കുക?
0: ചോദ്യം, അടിമ സ്ത്രീകളെ നിക്കാഹ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ, ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വികാര പൂർത്തീകരണത്തിൻ്റെ രണ്ട് മാർഗങ്ങൾ, ഒന്ന് ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുമാണ്, അടിമ സ്ത്രീകളുമാണ് എന്നാണ്. ഇവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അടിമ വ്യവസ്ഥ, അടിമ സമ്പ്രദായം ഇസ്ലാം കൊണ്ടുവന്ന ഒന്നല്ല, മറിച്ച് അത് കാലങ്ങളായി സമൂഹത്തിൽ നിരന്തരമായി ഉണ്ടായിരുന്ന ഒരു 17-18 നൂറ്റാണ്ട് വരെ ലോകത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇസ്ലാം ആ അടിമ വ്യവസ്ഥയെ ഏറ്റവും നല്ല രൂപത്തിലേക്ക്, ഇഖ്വാനുക്കും ഹവലുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം എന്നുമൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അടിമകൾ സ്ത്രീകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെ വിവാഹം കഴിക്കേണ്ടതുണ്ടോ? അടിമ സ്ത്രീകളെ രണ്ട് രൂപത്തിലാണ്, ഒന്ന് ഒരു യജമാനൻ ആ യജമാനൻ്റെ കീഴിലുള്ള അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. വിവാഹം ചെയ്തു കൊടുക്കുന്നതോടുകൂടി പിന്നീട് ഒരിക്കലും ആ യജമാനന് അവളെ ഭാര്യയെപ്പോലെ കാണുവാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ യജമാനൻ അവളെ ഭാര്യയെപ്പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നിക്കാഹും കാര്യങ്ങളും വേണ്ട ആവശ്യമില്ല. കാരണം അവളും ഒരു സ്ത്രീ തന്നെയാണ്. അവർക്കും വികാരവും വിചാരവും മജ്ജയും മാംസവും ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാര മാർഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വലാ തുക്രിഹു ഫതയാതികും അൽ ബിഗ, അടിമ സ്ത്രീകളെ നിങ്ങൾ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്, വികാരമുള്ളവൾ എന്നുള്ള നിലക്ക് അത് പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും ഉത്തമൻ, അനുയോജ്യനായ ആൾ എന്നുള്ള നിലക്ക് അവളുടെ പിന്നെ യജമാൻ തന്നെയാണ്. മറ്റുള്ള ആളുകൾ ഒരിക്കലും അത് പാടില്ലാത്തതുമാണ്. മാത്രമല്ല സമൂഹത്തിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാരിയത്തുൽ ഖിബ്തിയ എന്ന ഒരു അടിമ സ്ത്രീയെ മുഖോക്കിസ് രാജാവ് നൽകിയിരുന്നു. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ സാറ നൽകിയതാണ്. ഇതൊക്കെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു നിയമം മാത്രമല്ല എന്നുകൂടെ അത് സൂചിപ്പിക്കുകയാണ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. റബീഉൽ അവൽ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസവും മരണപ്പെട്ട മാസവും എന്നായിരിക്കെ ഈ മാസത്തിൽ പ്രത്യേകം സ്വലാത്തുകൾ ചൊല്ലുന്നതിൽ പ്രതിഫലം ഉണ്ടോ എന്നാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
1: തെറ്റുമുണ്ടോ എന്ന് കൂടി അദ്ദേഹം ചോദിക്കും.
0: റബീഉൽ അവൽ മാസത്തിൽ ജനിച്ചു എന്ന അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ജന്മദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് മാസത്തിലാണ്, ഏത് മാസത്തിലാണ് എന്ന് മാത്രമല്ല ഏത് ദിവസത്തിലാണ് എന്ന് ചരിത്രകാരന്മാർക്കിടയിലും, ചരിത്രകാരന്മാർ എന്ന് മാത്രമല്ല മൗലീദ് കിതാബുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും. റബീഉൽ അവ്വൽ 2, 1, 2, 3, 8, 10, 18 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് പ്രവാചകൻ ചെയ്തിരുന്നൊരു ഒരു സമ്പ്രദായമായിരുന്നില്ല. സഹായമാർക്ക് അത് പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവർക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വലിലാണ് എന്ന് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ ജനിച്ചു അല്ലെങ്കിൽ പ്രവാചകൻ വഫാത്തായി എന്നതുകൊണ്ട് ആ ഒരു പോരിശയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് പ്രമാണങ്ങൾ വന്നിട്ടില്ല. പൊതുവെ ഉള്ളത് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് നേരുക എന്നാണ്. ഇന്നല്ലാഹു വമലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്ത് അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അപ്രകാരം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് നേരുക എന്നത്. മൻ സല്ലാ അലയ്യ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശ്ര, ആരെങ്കിലും ഒരാൾ എനിക്കൊരു തവണ സ്വലാത്ത് നേർന്നാൽ അള്ളാഹു അവന് 10 തവണ സ്വലാത്ത് നേരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല പ്രത്യേക സാഹചര്യങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ദിനം നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ വന്ന അതടിസ്ഥാനത്ത് എപ്പോഴും സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് റബീഉൽ അവൽ മാത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക പോരിശയും അതിനൊരു പ്രത്യേക പ്രാധാന്യവും അതിന് കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും ഉണ്ട് എന്ന് പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
1: ഹലോ,
2: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ.
2: പിന്നെ സൂറത്ത് ഹുജറാത്തിൽ 9-ാമത്തെ ആയത്ത് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, അത് ഇപ്പോഴും നമുക്ക്
3: നമുക്ക് ബാധകമാണോ അത് ഈ നിശൽക്കുമ്മ? അതായത് നമ്മള് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരു മഹല്ല് കമ്മിറ്റിയെ മറ്റ സംഘ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാല് അവർക്ക് നമ്മളെ പേരില് ഈ തൽപ്പന ഉണ്ടോ ഇല്ലെന്ന് അറിയാനവർ വിളിച്ചത്.
0: وَإِنْ طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِنْ بَغَتْ إِحْدَاهُمَا

0: ചെയ്യേണ്ടത്, അവർക്കിടയിൽ മസ്ലഹത്തിന് ഒരുങ്ങി പുറപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ സന്ദർഭത്തിൽ പല സഹായിമാരും അത്തരം കാര്യങ്ങൾ വിട്ടുനിന്നിരുന്നു എന്ന് ചരിത്രത്തിന് കാണുവാൻ സാധിക്കും. മസ്ലഹത്ത്, അപ്പോൾ രണ്ടാൾ, രണ്ട് വിഭാഗം എന്ന് മാത്രമല്ല, രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മസ്ലഹത്തിന് വേണ്ടി ഒരു പള്ളി കമ്മിറ്റി ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ നേരും ശരിയും സത്യവും നോക്കി വിധി പറയുകയും എന്നിട്ട് ആ വിധി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ആ വിധി സ്വീകരിക്കാത്ത ആളുകൾക്ക് അർഹമായ രൂപത്തിൽ, ഓരോ നാട്ടിലും അതിനർഹമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഹദീത്തിന് മനസ്സിലാകുന്നത്. അത് ഇന്നും നിലനിൽക്കുന്ന ചെയ്യേണ്ടതായൊരു കാര്യം തന്നെയാണ്.
1: വ്യക്തമായല്ലോ.
2: ഇന്നും അത് ബാധകം തന്നെയാണ് അല്ലേ?
0: അതെ അതെ.
1: ഞങ്ങളുടെ നാട്ടിലെല്ലാം വീട് പണിയുമ്പോൾ കട്ടിൽ വെക്കുന്ന സമയത്ത് അടുത്ത പള്ളിയിലെ ഉസ്താദിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരെ കൊണ്ടുവന്ന് കൂട്ടമായി കൈയുയർത്തി പ്രാർത്ഥന നടത്താറുണ്ട്. ഇത് തെറ്റായ രീതിയാണോ? ഇങ്ങനെ കട്ടിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ? ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ മതിയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം.
0: കട്ടില വെക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് അവർ പ്രാർത്ഥന നടത്തുന്നു എന്നാണ്, കൂട്ടമായി പ്രാർത്ഥിക്കുന്നു. ചില സ്ഥലങ്ങളിലാണെങ്കിൽ കട്ടില വെക്കുമ്പോൾ കോഴിയൊക്കെ അറുത്തതിൻ്റെ രക്തം വെക്കാറുണ്ട്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ പൈസ വെക്കാറുണ്ട്. ഇതിലൊന്ന് ഒരു ഇബാദത്താണ്, ഒരു പുണ്യകരമാണ്, ആ വീടിന് ഏറ്റവും ഐശ്വര്യം കിട്ടാൻ വേണ്ടിയൊക്കെയാണല്ലോ ചെയ്യാറുള്ളത്. ഒരു ഇബാദത്താണ് എങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്ത് കാണിച്ചു തരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവി ഉണ്ടാക്കിയപ്പോഴോ, അല്ലെങ്കിൽ ആ മസ്ജിദ് നബിയോടടുത്ത് പ്രവാചകൻ്റെ ഭാര്യമാർക്കുള്ള ഹുജറാത്തുകൾ, അറകൾ ഉണ്ടാക്കിയപ്പോഴൊന്നും ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ച് കാണാൻ സാധിക്കുകയില്ല. ഇനി ഒരു സമ്പ്രദായമാണ് എങ്കിൽ തീർച്ചയായും ആ സമ്പ്രദായത്തിലേക്ക് ഇങ്ങനെയുള്ള ഇബാദത്ത് കടന്നു വരാൻ പാടില്ല. മാത്രമല്ല സമ്പ്രദായങ്ങളൊക്കെ മറ്റ് നമ്മുടെ നാട്ടിലുള്ള മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് കടമെടുത്തതുമാണ്. പ്രത്യേകമായ ഹോമവും പ്രത്യേകമായ ജപവും പ്രത്യേകമായ പിന്നെ മുട്ടറുക്കലും മറ്റുമൊക്കെ. ഏതായിരുന്നാലും ഇസ്ലാമിൽ അത്തരത്തിലുള്ളൊരു സമ്പ്രദായമില്ല. എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഏതൊരു സന്ദർഭത്തിൽ വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹൈറിന് വേണ്ടി, ആ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിലുള്ള ആളുകൾക്ക് ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുക. ഇതാണ് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. കട്ടില വെക്കുമ്പോൾ മാത്രമായി എന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ കാണുവാൻ സാധിക്കുകയില്ല.
1: ഹലോ.
2: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ചോദ്യം ചോദിച്ചോളൂ.
2: ഞാൻ പിന്നെ താമസം, പിന്നെ ഒരു പഞ്ചായത്തിൽ, ഒരേ പഞ്ചായത്തിൽ തന്നെ കുറച്ച് വിട്ട്, പക്ഷെ മഹല്ല് വേറുണ്ട്, അവിടെ ഖബർസ്ഥാന് വേറുണ്ട്. നമ്മളെ ഖബർസ്ഥാന്, നമ്മളെ ഫാമിലി ഖബർസ്ഥാന് വേറൊരു ഭാഗത്താണ്, ഒരു രണ്ട് മൂന്ന് ഇത് പറഞ്ഞ ഒരു കിലോമീറ്റർ പോയാൽ മതി ഈ ഖബർസ്ഥാന്. അപ്പോ ഞമ്മള്
1: ഫാമിലിക്കായിട്ട് വേറൊരു ഖബർസ്ഥാനം ഉണ്ടെന്നാ പറഞ്ഞു.
2: ഫാമിലി, ആ ഫാമിലി ഖബർസ്ഥാൻ, അങ്ങനെ ഫാമിലി പഴയ കാലത്തേക്ക് എടുത്തിട്ട് ഖബർസ്ഥാൻ ഉണ്ട് അവിടെ. അത് കുടുംബങ്ങൾ വാപ്പിയമ്മി അങ്ങനെയുള്ള മറ്റുള്ള കുടുംബങ്ങളൊക്കെ ഉള്ള ഖബർസ്ഥാൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് വേറെ ഭാഗത്താണ്, അവിടെ ഉണ്ട് ഖബർസ്ഥാൻ. അപ്പോ ഇപ്പോ എല്ലാവരും ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ മറവില്ല നല്ലത്, അവിടെ മറവില്ല നല്ലത്.
0: രണ്ട് ഖബർസ്ഥാനുകളുണ്ട്. അദ്ദേഹം താമസിക്കുന്ന പള്ളിയോടനുബന്ധിച്ച് ആ ഖബർസ്ഥാനിലല്ല, ഫാമിലിയുള്ള ആളുകളെ ഖബറടക്കിയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് വേണ്ടതെന്നാണ്. അവിടെയൊക്കെ പൊതുവെ നാട്ടിൽ ഇസ്ലാമിനെതിരല്ലാത്ത വിഷയത്തിൽ നാട്ടിൽ എന്താണോ ചെയ്യാറുള്ളത് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഒരു മഹലിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായും ആ മഹലിനോടനുബന്ധിച്ചാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അവർ ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഖബർസ്ഥാന് ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വീട്ടിൽ മരണപ്പെട്ടു പോയ വല്യപ്പ വല്യമ്മ എന്നീ ആളുകളുടെ ഖബർ ഉള്ള ഒരു ഖബർസ്ഥാനിൽ കൊണ്ടുപോയി നമ്മുടെ ഖബറടക്കണം എന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ ഒരു മെച്ചവും കാര്യങ്ങളൊന്നുമില്ല. ചില ഖബർസ്ഥാനങ്ങളിലെങ്കിലും പ്രമാണിമാരുടെ ഖബറുകളൊക്കെ ഒരു ഭാഗത്ത് അത് പ്രത്യേക രൂപത്തിൽ വളച്ചിട്ടുകൊണ്ട് എന്ന രൂപത്തിലുള്ള ഒരു പണത്തിൻ്റെ പേരിൽ ഖബറുകൾ വേർതിരിക്കുക എന്നതും ഇല്ല. ഇപ്പോൾ പൊതുവെ നാട്ടിൽ ചെയ്തു വരാറുള്ള ഒരു മഹലിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചത് അയാളുടെ ഖബർസ്ഥാന് ആ മഹലിൽ തന്നെയായിരിക്കും എന്നാണ്. ഓരോരുത്തരും എവിടെയാണ് മരിക്കുക എന്നറിയില്ല, എന്നിരുന്നാലും പൊതുവെ ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. അത് സ്വീകരിക്കൽ തന്നെ ആയിരിക്കും നല്ലത്.
1: സ്കൂളിൽ നിന്ന് വിജയികൾക്കുള്ള ട്രോഫി കിട്ടിയ കൂട്ടത്തിൽ എൻ്റെ മകൾക്കും കിട്ടി. അതിൽ അവളുടെ

0: ഫോട്ടോ പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ എന്നാണ്. ഇല്ലെങ്കിൽ അത് മറ്റ് സഞ്ചിയിലോ കവറിലോ ആക്കി കെട്ടിവെച്ച് സൂക്ഷിക്കാമോ, എന്താണ് ചെയ്യേണ്ടതെന്നാണ് വെച്ചു.
1: ഫോട്ടോ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ഇങ്ങനെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഫോട്ടോ എടുക്കൽ അത് പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം ഫോട്ടോ അതിൻ്റെ ഹുക്മ് ചിത്രരചന പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹവും പറയുന്നത് ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ ആണ് ഫോട്ടോ എടുക്കേണ്ടത്. ദിക്രയാത്ത് സ്മരണയ്ക്ക് വേണ്ടി ഓർക്കാൻ വേണ്ടി ഇതൊന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം അത്ര ഗൗരവമായ വിഷയങ്ങളാണ് ചിത്രരചനയുമായി രൂപനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹദീത്തുകൾ, നിരവധി ഹദീത്തുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫലകം ലഭിക്കുമ്പോൾ ആ ചിത്രമുള്ള ഭാഗത്ത് ഒട്ടിച്ചാൽ അങ്ങനെ വെക്കാവുന്നതാണ്. ഒട്ടിച്ച രൂപത്തിൽ കാണാത്ത രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്.
0: ഒരു കോളറുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ശബ്ദം വളരെ കുറവാണ്, ശബ്ദം വളരെ കുറവാണ്, കേൾക്കാൻ പ്രയാസമുണ്ട്.
2: ആ, ഞാന് ഒരു സംശയം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
0: നിങ്ങളും?
2: ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ.
0: ഓക്കെ.
2: പക്ഷെ ഞാൻ എന്റെ സംശയം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് വീട്ടില് നടക്കുമ്പോ തല മറച്ച് നടക്കേണ്ടതുണ്ടോന്നുള്ളത്.
1: ഭാര്യയും ഭർത്താവും മാത്രമുള്ളപ്പോൾ തല മറക്കേണ്ടതുണ്ടോ എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. എന്നാൽ മഹറമായ ആളുകളുണ്ടാവും, വാപ്പ, സഹോദരങ്ങൾ, അമ്മാവൻ, എളാപ്പ, മൂത്താപ്പ, ഇവരുടെ മുമ്പിൽ തല മറക്കാതിരിക്കുന്നതുകൊണ്ടോ കൈത്തണ്ട, കാലിൻ്റെ അടിഭാഗം ഇത് കാണുന്നതുകൊണ്ടോ കുഴപ്പമില്ല. എന്നാൽ ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കുമ്പോൾ അവർക്ക് പിന്നെ അവരുടെ ഔറത്തുകൾ വെളിവാക്കൽ നിഷിദ്ധമല്ല, അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും മാത്രമാകുമ്പോൾ തല മറക്കേണ്ട ആവശ്യമില്ല, ഔറത്തുകൾ വെളിവാകുന്ന പ്രശ്നമില്ല. ആ വീട്ടിനകത്ത് മാത്രമായിരിക്കും ഭാര്യയും ഭർത്താവും മാത്രമാണെങ്കിൽ തല മറക്കേണ്ട ഒരു ആവശ്യവും ഇല്ല.
0: ഉത്തരം വ്യക്തമായല്ലോ? ആർത്തവം ഉള്ള സമയത്ത് സഹോദരിയെ ദിക്കറുകൾ സുബൈ സമയത്ത് വിളിച്ച് അത്കാർ ചൊല്ലാൻ വേണ്ടി പറയുന്നത് ശരിയാണോ, അതല്ല നിസ്കാരമില്ലാത്തത് കൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതാമോ എന്നൊക്കെയാണ് ചോദ്യം.
1: അദ്കാർ സബാഹ്, അദ്കാർ മസാ എന്നൊക്കെ പണ്ഡിതന്മാർ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെയ്യേണ്ട ദിക്റുകൾക്ക് ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ സുബഹിസ്കാരത്തിൻ്റെ സമയം പോലെ പ്രഭാതോദയം മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയാണ് അതിൻ്റെ ഏറ്റവും ശരിയായ സമയം അദ്കാർ സബാഹ്. അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവർ ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. എന്നിരുന്നാലും ബൂരിക്കലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് ബുക്കൂറിൽ അതിരാവിലെയുള്ള പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ. അവ നിസ്കരിക്കാൻ ഇല്ല എന്നതുകൊണ്ട് അവർ എഴുന്നേൽക്കാതിരിക്കേണ്ടതില്ല. എന്നാൽ ഇനിയിപ്പോൾ ഉറങ്ങി, അല്ലെങ്കിൽ കുറച്ചധികം നേരം ഉറങ്ങി, എന്നിരുന്നാലും അദ്കാർ സബാഹ് നഷ്ടപ്പെടാത്ത രൂപത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പൊക്കെ ഇത് ചെയ്ത് തീർക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർ എഴുന്നേൽക്കേണ്ടതാണ്.
0: അടുത്ത കോളർ നോക്കാം. ഹലോ,
3: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: ഇഷാനസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കണം, അതിന് ഇമാമ് മറന്നിട്ട് അഞ്ചാമത്തെ റക്അത്തിൽ എഴുന്നേറ്റു, അപ്പോ മഅ്മൂമിന് അത് അഞ്ചാമത്തെ ആണെന്ന് ബോധ്യണ്ട്, അതോട് കൂടി തന്നെ അപ്പൊ മഅ്മൂമ് എഴുന്നേറ്റ് അഞ്ചാമത്തെ റക്അത്തിൽ, അപ്പൊ ആ നിസ്കാരം എന്താ ചെയ്യേണ്ടി? മടക്കി ഇമാമ് സലാം വീട്ടി
0: അഞ്ച് റക്അത്ത് സലാം നിസ്കരിച്ച് സുജൂദ് ചെയ്യാതെ ഇമാമ് സലാം വീട്ടി
3: നിസ്കരിച്ചു, ഇമാമിന്റെ കൂടെ മഅ്മൂമും സലാം വീട്ടി.
1: നാല് റക്കാത്തുള്ള നിസ്കാരം, ഇശാ നിസ്കാരം, മഅ്മൂം അഞ്ചാമത്തെ റക്കാത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇമാം അഞ്ചാമത്തെ റക്കാത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മഅ്മൂം അതിനെ ഉണർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ലിയലിയന്നി ഉലുൽ അഹ്ലാമി വന്നുഹ, എൻ്റെ തൊട്ടു പിന്നിൽ വിവേകമുള്ള നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയുള്ള, അത് തെറ്റും അബദ്ധവും വന്നാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ തൊട്ട് പിന്നിൽ നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളി ഇത്രയധികം ആളുകളുണ്ടായിട്ടും ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രയാസകരമാണ്. ഇനി ചെയ്യേണ്ടിയിരുന്നത്, ഇമാം അഞ്ച് റക്അത്ത് നിർവഹിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ അത് ഇമാമിനെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് പിന്നെ ഇമാം സലാം വീട്ടിയതിന് ശേഷം സഹുവിൻ്റെ രണ്ട് സുജൂദുകൾ നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും മറന്നുകൊണ്ടും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും ഒക്കെ അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തന്നേക്കാം.
3: ഹലോ, ഈ അഞ്ചാമത്തെ റക്അത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്തിട്ടില്ല, സലാം വീട്ടിൽ ചെയ്ത് സലാം വീട്ടിയിട്ട് പിന്നെ ഒരു സുന്നി പള്ളിയായിരുന്നു, അവര് കൂട്ടപ്രാർത്ഥന ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഇതായി.
1: ശരി, അവിടെ ചെയ്യേണ്ടിയിരുന്നാണ് സൂചിപ്പിച്ചത്. അഞ്ചാമത്തെ
3: അങ്ങനെ ചെയ്തില്ല, അപ്പൊ അതെന്ത് ചെയ്യോ? നിസ്കാരം നിസ്കരിക്കണോ വേണ്ടോ?
1: അല്ലാഹു ആലം. അത് പിന്നെ സമയം കഴിഞ്ഞല്ല, ഇതിന്റെ സമയം കഴിഞ്ഞ് പിന്നെ അറിവില്ലായ്മ മുഖേനയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അല്ലാഹു പുറത്തു തന്നേക്കാം. അല്ലാഹു തആല ആലം.
0: ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ബർത്ത്ഡേ അല്ലാത്ത ദിവസങ്ങളിൽ, ഏതാനും ദിവസം കഴിഞ്ഞ് കൂട്ടുകാർ ഗെയിം കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ക്ഷണിച്ചാൽ പോകാറുണ്ട്. ഇങ്ങനെ പ്രത്യേകം ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് പോകുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? കേക്ക് മുറിക്കൽ പോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് സുഹൃത്തുക്കൾ ചേർന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ തെറ്റുണ്ടോ? ബർത്ത്ഡേയുടെ അതേ ദിവസമല്ല ഉണ്ടാകാറുള്ളത് എന്നുകൂടി അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്.
1: ഇപ്പോൾ സാധാരണയായി എല്ലാ ദിവസവും ഗെയിം കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബർത്ത്ഡേ ഉള്ള ദിവസവും പോയി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഇത് പ്രത്യേകമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിൻ്റെ പേരിൽ മാത്രം ഒന്നാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷവും അതിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും കളികളും ഒന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പോലും അങ്ങനെ ആഘോഷിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പേരിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളും വിനോദങ്ങളും ഒന്നും ഇല്ല.
0: ഗൾഫിൽ നിന്നും മറ്റും പണം അയക്കുമ്പോഴും തിരിച്ചയക്കുമ്പോഴും എല്ലാം വ്യക്തികൾ മുഖേന നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ അത് ഹലാലാണോ? അതിൽ ഇടനിലക്കാരായി നിന്ന് കിട്ടുന്ന ക്യാഷ് ഹലാലാകുമോ എന്നാണ്.
1: വ്യക്തികൾ നടത്തുന്ന, എന്നാൽ അതിന് ഗവൺമെൻറ് അംഗീകാരങ്ങളില്ലാത്ത ഇടപാടുകളാണെങ്കിൽ തീർച്ചയായും അത് അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. ഗവൺമെൻറ് തലത്തിലും മറ്റും അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുക എന്നത് മറ്റുള്ള എല്ലാ ആളുകളെക്കാൾ ഉപരി ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അൽ മുസ്ലിമൂന അലാ ഷുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ അവർ വെച്ച നിബന്ധനകൾക്ക് അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്, ഷർത്തുകൾ അംഗീകരിക്കുന്നവരാണ് എന്നാണല്ലോ. മാത്രമല്ല ഒരു ഹുണ്ടി എന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെ ഇസ്ലാമികമായ മറ്റു ചില വിധികൾ കൂടെ കടന്നു വരുന്നുണ്ട്. ഒരാൾ റിയാൽ കൊടുത്ത് രൂപ വാങ്ങുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അത് ഇടപാട് നടക്കണം. റിയാൽ അങ്ങോട്ട് കൊടുക്കുന്നു, ക്യാഷ് ഇങ്ങോട്ട് തരുന്നു. എന്നാൽ ഇത് നടക്കുന്നത് റിയാൽ അവിടെ കൊടുക്കും, പിന്നീട് വേറൊരു ദിവസത്തിലോ വേറൊരു സമയത്തോ ഓൺ ദ സ്പോട്ടിൽ അത് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ബാങ്കിലാണ് എങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അതിൻ്റെ പകരമായി നമ്മുടെ ഈ നാട്ടിലുള്ള, എങ്ങോട്ടാണോ അയക്കുന്ന ആ നാട്ടിലേക്കുള്ള ബാങ്കിലേക്ക് ലഭിക്കുകയും അതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റുകയും ഒരു അതിൻ്റെ ഒരു ആധാരം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൈമാറ്റം നടന്നു എന്ന നിലക്കുള്ള ഒരു ഒരു കരാർ പത്രം അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹുണ്ടിയായി അയക്കുമ്പോൾ ഒരിക്കലും അത് നടക്കുന്നില്ല. കാരണം അവിടെ ക്യാഷ് കൊടുക്കുന്നു, ഇവിടെ മറ്റൊരു സമയത്താണ് ക്യാഷ് ലഭിക്കുന്നത്. ഓൺ ദ സ്പോട്ടിൽ കൈമാറാൻ നടക്കുന്നില്ല. ഈ രണ്ട് നിലക്ക് നോക്കുകയാണെങ്കിലും അത് അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഏർപ്പാടുകളിലും ഇടനിലക്കാരനായിട്ടുമൊന്നുമല്ല ഒരാൾ ജീവിക്കേണ്ടത്.
0: ഒരാൾ നന്നാവാൻ വേണ്ടി അയാളുടെ വിഷയങ്ങൾ പറയുന്നത് പരദൂഷണം എന്ന ഗണത്തിൽപ്പെടുമോ? ഭർത്താവ് നിസ്കാരവും കാര്യങ്ങളുമൊക്കെ ഉള്ള ആളാണ്, തഹജ്ജുദ് വരെ നമസ്കരിക്കും. എന്നാൽ ലോട്ടറി പോലുള്ള ഒരു ഗെയിം ഉണ്ട്, വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി നൽകും, ബാക്കിയൊക്കെ ഇങ്ങനെ ലോട്ടറി എടുത്തു കളയും. കുട്ടികൾ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എങ്കിലോ, ആരെങ്കിലും വീട്ടിൽ വിരുന്നു വന്നാലോ, ഡ്രസ്സ് എടുക്കാനോ മറ്റോ ഞാൻ തന്നെ പണം കണ്ടെത്തണം. ഞാനൊരു അധ്യാപികയാണ്, ഇടക്ക് കുടിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു, അശ്രദ്ധമായി കുപ്പി വെച്ചത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത് കൊണ്ടും ഒരു മാറ്റവുമില്ല, ദേഷ്യപ്പെടുമെന്നല്ലാതെ. എൻ്റെ ആങ്ങളമാരോടോ മറ്റോ ഇതൊക്കെ പറഞ്ഞാലല്ലേ മാറ്റിയെടുക്കാൻ പറ്റൂ, അത് അദ്ദേഹത്തിന് ഇഷ്ടമാകില്ലല്ലോ. അങ്ങനെ നേരെയാകാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് പരദൂഷണത്തിൻ്റെ ഗണത്തിൽപ്പെടുമോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
1: ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് അടക്കം നിസ്കരിക്കാറുണ്ട്, അതോടൊപ്പം അദ്ദേഹം ലോട്ടറി എടുക്കുന്നു, മദ്യപിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് യോജിക്കുക എന്നറിയില്ല. നിസ്കാരം മാത്രമല്ല തഹജ്ജുദ് അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തീർച്ചയായും നിസ്കാരം മ്ലേച്ഛ വൃത്തികളിൽ നിന്നും വൃത്തികെട്ട സംസാരങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമസ്കാരം അത്തരം തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തണം. ഇവിടെ ചോദ്യം, ഭർത്താവിൻ്റെ ദൂഷ്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് തിരുത്താൻ ശ്രമിക്കുന്നത് പരദൂഷണമാകുമോ എന്നാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് സഹോദരി, ഭർത്താവിന് സ്വന്തം നിലക്ക് ഉപദേശിക്കുക, സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറയുക. അതവർ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നന്നാകുകയല്ല, മറിച്ച് ദേഷ്യപ്പെടുകയാണ് എന്നാണ്. എങ്കിൽ ഭർത്താവ് നന്നാകണം എന്ന ഉദ്ദേശത്തോടുകൂടി ആരാണോ അദ്ദേഹത്തോട് സംസാരിച്ചാൽ ഏറ്റവും നന്നാകുക, അവർക്ക് ആവശ്യമായ തോതിൽ മാത്രം അവരെ അറിയിക്കേണ്ടത് അറിയിക്കുക. ഭർത്താവിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും കൂടെ അറിയിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തെ തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് തിരുത്തിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും ഒരു പരദൂഷണത്തിൻ്റെ ഭാഗത്ത് പെടുകയില്ല. പരദൂഷണം പറയുക എന്ന നീയത്തുമല്ല. അതാ പറഞ്ഞത്, ഭർത്താവിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും എല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറകളും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആവശ്യമായ കാര്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് അതുവഴി അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എതിർഭാഗം എന്തൊക്കെയാണ് ചെയ്തത് എന്ന് സ്വാഭാവികമായും അവിടെ കോടതിയിൽ പറയേണ്ടി വരും. അതൊന്നും ഒരു പരദൂഷണമായി തീരുകയില്ല. വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാളോട് ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ ന്യൂനതകൾ പറയുന്നത് ഈ പറഞ്ഞ നിരോധിക്കപ്പെട്ട പരദൂഷണത്തിൻ്റെ ഭാഗത്ത് ഒന്നും ഉൾപ്പെടുകയില്ല എന്നും കൂട്ടത്തിൽ മനസ്സിലാക്കുക.
0: വാഹനം ഇൻഷുറൻസ് എന്തെങ്കിലും അപകടം തട്ടിയാൽ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കുറച്ച് വില കൂടിയ ഒരു വാഹനം ആണ് എങ്കിൽ ഇൻഷുറൻസ് തുകയേക്കാൾ, അടച്ച തുകയേക്കാൾ കൂടുതൽ തുക ക്ലെയിം ചെയ്തെടുക്കാമോ? ഇനി അങ്ങനെ എടുത്തു എങ്കിൽ ആ ബാക്കി വരുന്ന തുക എന്തു ചെയ്യും എന്നൊക്കെയാണ് വിശദമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
1: അല്ലാഹു അലം. അതിൽ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഇൻഷുറൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഷുറൻസ് ഒരു ഇസ്ലാമികമായ കാര്യമല്ല എന്ന് ബോധ്യപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ നമ്മുടെ നാട്ടിൽ വാഹനത്തിന് നിർബന്ധമായും ഇൻഷുറൻസ് ആവശ്യമായി വരുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കലാണ് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം. കാരണം തൃപ്തിയോടുകൂടിയല്ല അത് എടുക്കുന്നത്. അപ്പോൾ അത്തരം ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ നഷ്ടം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ നഷ്ടപരിഹാരം തരുമ്പോൾ അത് സ്വീകരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. പരമാവധി തേർഡ് പാർട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
0: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇൻഷാല്ലാ മറ്റൊരവസരത്തിലാവാം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മതപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരവസരത്തിൽ വീണ്ടും അല്ലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമത്തിൽ കണ്ടുമുട്ടാം. ഇൻഷാല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിൽ വിശ്വാസികളുടെ വിജയികളുടെ വിശേഷണങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട്. അവിടെ ആദ്യം അല്ലാഹു പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഇനി ആരാണ് ആ വിശ്വാസികൾ, അവരുടെ ക്വാളിറ്റികൾ എന്തെല്ലാമാണ്, അതാണ് രണ്ടാമത്തെ ആയത്ത് മുതൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലാദ്യം അല്ലാഹു പറയുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഉൻ എന്നാണ്. അഥവാ അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. ഖാശിഉൻ എന്ന് പറഞ്ഞാൽ ഇബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹുമ പറയുന്നു, ഖായിഫൂന സാകിനൂൻ, ശാന്തരായി ഭയപ്പാടോടുകൂടി നിസ്കാരത്തിൽ നിലകൊള്ളുന്നവരാകുന്നു. ഇവിടെ ഖുശൂ ഭക്തി എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുശൂ ഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ഭക്തിയാണ് അവിടെ ഉദ്ദേശം. ഒന്നുകൂടി വിശദമായി പണ്ഡിതന്മാർ പറഞ്ഞു കാന ഖുശൂഉഹും ഫീ ഖുലൂബിഹിം, നിസ്കാരത്തിൽ വിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ ഭയമുള്ളവരായിരിക്കും. ഫഖദ്ദു ബിദാലിക അബ്സ്വാറഹും, അതുകൊണ്ട് അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിയിരിക്കും. വഖഫലുൽ ജനാഹ്, അവരുടെ അവയവങ്ങൾ അതിനെ അവർ താഴ്ത്തിയിരിക്കും. അഥവാ കണ്ണുകൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുകയും അവയവങ്ങൾ അടക്കത്തോടെയും ഒതുക്കത്തോടെയും വെക്കുന്നവരായിരിക്കും എന്നാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുള്ള പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കിയിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ ആയത്ത് അവതരിച്ചത്. അതോടുകൂടി അവരുടെ കണ്ണുകളെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് അവർ താഴ്ത്തി എന്ന് കാണുവാൻ സാധിക്കും. അവരുടെ ആ സുജൂദ് ചെയ്യുന്ന സ്ഥാനം, അതിൽ നിന്ന് അവരുടെ കണ്ണുകൾ പിന്നീട് വിട്ടുകടക്കുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കലും ഹൃദയത്തിൽ നമ്മൾ ഓതുന്ന ചൊല്ലുന്ന ആയത്തുകളുടെയും അദ്കാറുകളുടെയും അർത്ഥം ഹൃദയത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് എന്ന ഒരു ഭയഭക്തിയോടെ ഹൃദയത്തെ നിർത്തലും അനാവശ്യമായ ചലനങ്ങളിൽ നിന്ന് അവയവങ്ങളെ മോചിപ്പിക്കലും അടക്കത്തോടെയും ഒതുക്കത്തോടെയും അവയവങ്ങൾ അടക്കിയൊതുക്കി നിൽക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഖുശൂ നിസ്കാരത്തിൽ കൊണ്ടുവരുന്നവരാണ് വിശ്വാസികൾ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. സ്വലാത്തുൻ ബിലാ ഖുശൂഇൻ കജസദിൻ ബിലാ റൂഹ്, ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ആത്മാവില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ എന്താണതുകൊണ്ടൊരു പ്രയോജനം? അതുപോലെ തന്നെയാണ് ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്? വയദഉനന റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഉൻ, അവർ നമ്മോട് ഖുശൂ ഉള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. ഈ ഖുശൂ ആണ് പ്രേമുള്ളവരെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾക്ക് കൊണ്ടുവരേണ്ടത്. ഈ ഖുശൂ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയം നിസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടി അതിനെ നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ഖുശൂ ഉണ്ടാകുമ്പോഴാണ് നിസ്കാരത്തിൽ നമുക്കൊരു കൺകുളിർമ ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പ്രവാചകൻ്റെ കൺകുളിർ മനസ്കാരത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. അരിഹ്നായ ബിലാൽ, ബിലാലെ, ഞങ്ങൾക്കൊരു റാഹത്തൊരു ആശ്വാസം താ, ഇഖാമത്ത് വിളിച്ചുകൊണ്ട് അഥവാ ബാങ്ക് കൊടുത്ത് നിസ്കാരം, അതിൽ ഞങ്ങൾക്ക് റാഹത്ത് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇതിനൊക്കെയുള്ള കാരണം നിസ്കാരത്തിൽ ഖുശൂഉ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഖുശൂഉ് ലഭിക്കുവാൻ ചില കാരണങ്ങളുണ്ട്. നിസ്കാരത്തിൽ ഖുശൂഉ് ലഭിക്കണമെങ്കിൽ ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിസ്കാരത്തിന് വേണ്ടി യഥാർത്ഥ രൂപത്തിലൊന്ന് ഒരുങ്ങുക എന്നുള്ളതാണ്. നല്ല രൂപത്തിൽ വുളു ചെയ്ത് അതിലുള്ള അധികാറുകളെല്ലാം നിർവഹിച്ച് വുളു ചെയ്യുന്ന സമയത്ത് മിസ്വാക്കൊക്കെ ചെയ്ത് നിസ്കാരത്തിനാണ് ഞാൻ പോകുന്നത് എന്ന ഒരു ബോധത്തോടുകൂടി അതിനു വേണ്ടി ഒരുങ്ങുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. രണ്ടാമത്തേത്, വാക്കുകളിലാകട്ടെ പ്രവർത്തനങ്ങളിലാകട്ടെ ധൃതി കൂട്ടാതെ നിസ്കാരത്തിൽ അടക്കത്തോടെ ഒതുക്കത്തോടെ ശാന്തതയോടുകൂടി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. മൂന്ന്, ഓതുന്ന ആയത്തുകളുടെ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നാല്, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. അഞ്ച്, നിസ്കാരത്തിൽ ഖുശൂഉ് ലഭിക്കാൻ ആവശ്യമായ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് നിർവഹിക്കുക. ആറ്, നിസ്കാരത്തിന് പുറത്തുള്ള സമയത്ത് ഹറാമുകളിൽ നിന്ന് അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് നിസ്കാരത്തിൽ ഖുശൂഉ് ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. ഇതൊക്കെ പ്രാവർത്തികമാക്കി നിസ്കാരത്തിൽ ഖുശൂഉ് ഉള്ളവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ദൃശ്യം. സിലിഗുരിയിൽ നിന്നും ഗ്യാങ്ടോക്ക് വരെ നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ലാ സലാഹി, കൂടെ വിട്ടി അബ്ദുസ്സലാം.
1: സലാം അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ദീർഘയാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഓരോ എപ്പിസോഡുകളിലൂടെയും കോർത്തിണക്കിക്കൊണ്ട് പീസ് റേഡിയോ ദൃശ്യം നമ്മൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ നിങ്ങളുടെ കൂടെ നസറുല്ലാ സലാഹി ഉണ്ട്. ഞാൻ വിടി അബ്ദുൽ സലാം. സലാഹി, നമ്മളിനി പൂർണിയിലെ റഹ്മത്തുള്ള സലഫിയുടെ വീട്ടിലുള്ള ആ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കായിരുന്നു.
2: അതെ,
1: സിക്കിം യാത്ര.
2: സിക്കിമിലേക്ക്
1: നമ്മുടെ അന്നത്തെ ആ യാത്രയിൽ ഏറ്റവും മനോഹരവും രസകരവും വൈവിധ്യവുമായ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു യാത്രയാണ്
2: സിക്കിമിലേക്കുള്ള
1: അതായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഓർമ്മയുണ്ടോ, നമ്മൾ ഇന്ന് നിസാറും അതുപോലെ ബഷീർ മാഷും നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ട് ലഗേജുകൾ കുറച്ച് ഭാഗം തന്നെ
2: റഹ്മത്തിൻ്റെ
1: വീട്ടിൽ വെച്ചു, ബാക്കി കയ്യിലെ ആവശ്യത്തിനുള്ള അവിടെ സിക്കിമിൽ പോയി നിൽക്കണം എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഗാങ്ടോങ് പോയിട്ട് താമസിക്കണം. ശേഷം അവിടുന്ന് പിന്നെ നമ്മൾ നാദുലാം ബോർഡറിൽ പോയിട്ട്, ചൈന ബോർഡറിൽ പോയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ റഹ്മത്തുള്ളൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഏകദേശം എത്രയായിരുന്നു?
2: രാവിലെ
1: നമ്മൾ പുറപ്പെട്ടിരുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ പൂർണിയിലേക്ക് പോകണ്ട. പൂർണിയെന്നാണ് നമുക്ക് ബസ് ഉള്ളത്,
2: സിലിഗുരിയിലേക്ക്. പൂർണിയയിൽ നിന്ന് പൂർണിയുടെ അത് കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പൂർണിയ.
1: പൂർണിയക്ക് നമ്മൾ പോകുന്നത് രാംഘട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ,
2: ഓട്ടോ അടിച്ചിട്ട്
1: അല്ലേ?
2: അതെ അതെ.
1: ഓട്ടോയിൽ അവിടെ എത്തി ഇറങ്ങി കഴിഞ്ഞ പാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ പൊതുവെ അവിടെ ഉണ്ട് ലഗേജ്. ഇറ്റ് ആര് വന്നു കഴിഞ്ഞാലും കാജാരായ
2: പിടിച്ചു വലിച്ചിട്ട്
1: കൊണ്ടുപോകണം. നമ്മൾ ആവശ്യം പോക്ക് നമ്മളതാവല്ലേ, ഓൽതാണ്.
2: അതെ.
1: അപ്പൊ അവരുടെ കൂടെ നമ്മൾ പോയിരിക്കണം. അപ്പൊ ആ ബസ് വരുന്ന എങ്ങോട്ടോ പോകുന്നു ചോദിക്കലും എന്റെ ലഗേജും കൊണ്ട് മറ്റയാൾ പോയി.
2: അതെ,
1: പിടിച്ചു വലിക്കണം. പോണ രൂപത്തിലായി, പിടിച്ചിട്ട് തരുന്നില്ല. എൻ്റെ അടുക്ക് നിസാർ വന്നിട്ട് പിടിച്ചു വെച്ച്. അപ്പോൾ അവരങ്ങനെ നിർവഹിക്കുക, കിണറ്റിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരാളെ ബാക്കിൽ നിന്ന് തള്ളുമ്പോൾ എന്നാൽ അങ്ങനെ നമ്മൾ ചാടൂലാണ് തിരിച്ചു വരുമല്ലോ.
2: അതെ അതെ.
1: അതുപോലെ എന്നാൽ പിന്നെ നമുക്ക് ആ വണ്ടി പോകണ്ട, നമ്മൾ മാറി.
2: അതെ അതെ. നമ്മൾ ഇവിടുന്ന് വേറെ ബസ്സിലാണ് കയറിയത്. അവിടുന്ന് പൂർണ്ണയെന്ന് നമ്മൾ നേരിട്ട് സിലിഗുരിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത്.
1: ആ ഏകദേശം 4 മണിക്കൂറോളം,
2: 4.5 മണിക്കൂർ, 4.5 മണിക്കൂറിൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഒരു പകൽ സമയം തുടങ്ങുകയാണെങ്കിലും 9-9.5 ഒക്കെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്.
1: പക്ഷെ നമ്മളവിടെ സിലിഗുരി എത്തുമ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്.
2: ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കാണ് അവിടെ എത്തുന്നത്. നമ്മൾ ഈ ബസ് പോകുന്നതന്നെ എനിക്ക് വ്യത്യസ്ത സ്റ്റേറ്റ് തന്നെ കയറി പറഞ്ഞിട്ടാണ് പോണത്.
1: നമ്മുടെ ബംഗാളിന്റെ പല സ്ഥലങ്ങളും കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് ബീഹാർ വിട്ടു
2: എന്ന് മാത്രമല്ല, വേറെ തന്നെ ഒരു കൾച്ചറായിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്നുകൂടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയോ എന്നൊരു സംശയം. ഈ കിഷൻഗഞ്ചിന്റെ ഏരിയയിലൂടെ ഒക്കെ നമ്മൾ അസാമിന്റെ സൈഡ് കൂടെ,
1: ആസാമിലൂടെയാണ് പോയത്. വെസ്റ്റ് ബംഗാള്,
2: അതെ, വെസ്റ്റ് ബംഗാളിൽ കയറി. വെസ്റ്റ് ബംഗാളാണ് സിലിഗുരി.
1: സിലിഗുരി
2: ഈ ആസാമിന്റെ ഏരിയയാണ് കൂടുതലും. പിന്നെ അതിൽ നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുമ്പോൾ ആസാം ടീ എന്ന് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിവിടെയൊക്കെ മല കുന്നിന് മുകളിൽ, വയനാടൻ കുന്നുകളിൽ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തേയില കൃഷി കണ്ടിട്ടുള്ളത്. ഇത് റോഡ് സൈഡിൽ, അതായത് ഹൈവേയുടെ ഇരു സൈഡുകളിലും നമ്മുടെ വയലിൽ നെല്ല് വിതച്ചതുപോലെ വിശാലമായി കിടക്കുന്ന തേയില തോട്ടങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ആസാം ടീ എന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ഭംഗി നമ്മൾ സത്യത്തിൽ അവിടെ കാണുന്നു. അവിടുത്തെ ജോലിക്കാർ, അതിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ജോലിക്കാർ, ഏക്കറയോളം പിന്നെ വിശാലമായി കിടക്കുന്ന ചായത്തോട്ടം, അത് പിന്നെ അങ്ങോട്ട് എത്തി കൂടുതൽ ഒന്നുകൂടെ ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ ദരിദ്ര സ്റ്റേറ്റായ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ചേരിയിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു മണി 1.5 മണിയാകുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ
1: സിലിഗുരിയിലെത്തുന്നു.
2: സിലിഗുരിയിലെത്തിയപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്, ഏജൻസികൾ ഇഷ്ടം പോലെ, ഈ യാത്രാ ഏജൻസികൾ
1: ഏജൻസികൾ
2: അവർ ഫുൾ ടാങ്ക് ലോഡ് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ വന്ന് നമ്മളെ വിളിക്കുന്നത്. സലാം പറഞ്ഞൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ അല്ലേ, ഒരു മോൽ ആദരവോടുകൂടെ സലാം പറയുന്നു, കൈ പിടിക്കുന്നു, അവിടെ വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു ആളുകൾ. അവരുടെ ഏജൻസിയിലേക്ക് ആളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കർമാരാണ് ഇവർ. അതല്ലാതെ ഇവനും ഏജൻസിയായിട്ട് ഒരു ബന്ധമല്ല, വേറൊരു ബന്ധമല്ല. രണ്ടാളെ കിട്ടിയാൽ അവിടെ എത്തിച്ചു കൊടുത്താൽ അവൻ 50 രൂപ കിട്ടും. അതവൻ പോക്കലിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരോട് സലാം പറഞ്ഞു പോകുന്നു. ഇതാണവൻ്റെ. അപ്പോൾ പറഞ്ഞത് കേട്ടാലോ, നമ്മൾ സ്വന്തം വണ്ടി.
3: അതുമല്ല, ഞാൻ അന്തപ്പെട്ടു പോയി. കാരണം അങ്ങോട്ട് പോകുന്ന എല്ലാം റെഡി ആണ്, ഒരു പ്രശ്നവുമില്ല.
2: ആ എല്ലാം റെഡിയാക്കി തരാം, അങ്ങനെ വന്നാൽ മതി, ആനയാണ് ചെയ്യണത്. സകല സംഭവം, അതായത് നമ്മളെ മാമാൻ്റെ മോനെ വിളിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി അവിടെ പെടുത്തുകയാണ്. നമ്മളെ കൊണ്ടുപോയിട്ട് അവൻ 50 രൂപ
3: പെടുത്തിയതാണ്.
2: ആ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എല്ലാം തീർന്ന് അവൻ പോവാണ്. പിന്നെ പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ നമ്മൾക്ക് സാമർഥ്യമില്ലെങ്കിൽ, നമ്മളവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം അവിടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ഭാഗം സിക്കിമാണ്, മറ്റൊരു ഭാഗം ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗൊക്കെ പോകണമെങ്കിൽ ഇവിടെ സിലിഗുരി എത്തണം. സിലിഗുരി ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് 2-3 അതും നമുക്ക് കൂടുതൽ പറയാം. ഒന്നുകിൽ ട്രെയിനിൽ പോവാം, ട്രെയിനിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ സിലിഗുരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ എൻ ജെ പി ഉണ്ട്. എൻ ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജയ്പാൽഗുരിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. പാലക്കാട്ടിൽ നിന്നൊക്കെ വണ്ടിയുണ്ട്, ട്രെയിനുണ്ട്, 2-3 ദിവസം പിടിക്കും. കട്ടിഹാറിൽ പോയാലും നമുക്ക് കട്ടിഹാറിൽ നിന്ന് എൻ ജെ പിയിലേക്ക് വണ്ടി കിട്ടും. ഇനി അതല്ല, നമ്മൾ പൂർണ്ണിയയിലേക്കാണ് എത്തുന്നത്. പൂർണ്ണിയയിൽ നിന്നും എൻ ജെ പിയിലേക്ക് ബസ് കിട്ടും, അതുപോലെ തന്നെ ട്രെയിനുണ്ട്. ഇനി ഫ്ലൈറ്റ് മാർഗമാണ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതെങ്കിൽ കാലിക്കറ്റെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിന്നോ ചെന്നൈന്നോ ഒക്കെ നമുക്ക് സിലിഗുരിയിലേക്ക് അഥവാ ബാഗ്ദുഗ്ര എയർപോർട്ടാണ്. ബാഗ്ദുഗ്ര എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നുകിൽ ഷെയർ ടാക്സിയോ അതല്ലെങ്കിൽ ബസ്സോ നമുക്ക് സിലിഗുരിയിലേക്ക് ലഭിക്കും. അപ്പോൾ സിലിഗുരി വന്നാലേ ഈ ഡാർജിലിംഗിലേക്കും സിക്കിമിലേക്കും ഉള്ള വണ്ടികൾ കിട്ടുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 മാർഗമുണ്ട്. ഇപ്പോൾ 4-5 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിക്കുകയാണ് ഒന്ന് നല്ലത്. ഒന്നുകിൽ ഡാർജിലിംഗിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ രാവിലേക്ക് എത്തുകയാണെങ്കിൽ അവിടുന്ന് സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് എപ്പോഴാണ് ബസ് എന്നുള്ളത് കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെ ഗവൺമെൻറ് ബസ്സുകളുണ്ട്, ആ ബസ്സിൽ എന്ത് ചെയ്യാം, പിന്നെ ഡാർജിലിംഗിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് 105 രൂപയാണ് തോന്നുന്നു, 105 രൂപ 110 രൂപയൊക്കെ നമുക്ക് ഡാർജിലിംഗിലേക്ക് എത്താം. ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ നല്ല പൈസയാവും, 4000-4500 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോവാം. നേരെ മറിച്ച് സിക്കിമിലേക്ക് അവിടുന്ന് വിടുകയാണെങ്കിൽ 2-3 രൂപത്തിൽ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ബസ്സുണ്ട്. ബസ് എവിടം വരെയുണ്ട്? ഗാംഗ്ടോക്ക് വരെയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അതെപ്പോഴെങ്കിലുമൊക്കെ ബസ്സുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ ടാക്സി, കാറ്, 4-5 ആളൊക്കെ ആണെങ്കിൽ ഒരു കാറ് ഏർപ്പാടാക്കിയിട്ട് പോവാം. 4500 രൂപ മുതൽ 7000 വരെ ആവുന്ന സമയമൊക്കെ ഉണ്ട്. അതും അല്ലെങ്കിൽ അവിടുന്ന് ബൈക്ക് കിട്ടും, റെൻറ്റിൽ ബൈക്ക്. റെൻറ്റിന് ഒരു ദിവസം 2500 രൂപ ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യണത്, റെൻറ്റിന് വരുന്നത്. അങ്ങനെ വണ്ടി വേണമെങ്കിൽ കിട്ടും. അപ്പം അതിലൊരു താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതിൽ 3 സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം സിക്കിമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് ഒരു 4 ആളോ ഒക്കെ ഉണ്ടെങ്കിൽ ടാക്സി കാറാണ് പോകുന്നത്. നമ്മളങ്ങനെയാണ് ചെയ്തത്. ഏജൻസിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കാൻ
3: കഴിയണം.
2: അവർ പറയുന്ന അതെ, അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ
3: വിശ്വസിക്കാൻ
2: പാടില്ല. അവർ
3: വിട്ടു പിന്നെ
2: അതെ അതെ
3: അത്രയും സംസാരിക്കുന്നതായിട്ട് പോയി എത്ര വിദഗ്ധമായിട്ട് പോലും പെടുത്തി.
2: അതെ, അവർ വണ്ടിയുടെ കാര്യം, വണ്ടി കയറുന്നത് വരെ അവർക്ക് നമ്മളായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളൂ. വണ്ടി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എന്താണോ പറയണത് അതായിരിക്കും. നമ്മൾ കടലാസും പേപ്പറും കാര്യവും ഹോട്ടലിലേക്കുള്ള സാധനമൊക്കെ ഇവിടുന്ന് നമുക്ക് ഏർപ്പാടാക്കി തരും, അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ നന്നായി നമ്മൾ യാത്രയുടെ ഇടയിലൊക്കെ പ്രയാസപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട്. നമ്മളന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ സിക്കിമിലേക്ക് സിലിഗുരിയിൽ നിന്ന് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം നോക്കി തന്നെ പോകണം. സ്വന്തം വണ്ടി കൊണ്ട് പോകാതിരിക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഞാൻ പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് കറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അപ്പം പറ്റുമെങ്കിൽ അത് സിലിഗുരിയിൽ വണ്ടി വെച്ചിട്ട് സിലിഗുരിയിൽ നിന്ന് വണ്ടിയെടുത്ത് പോകായിരിക്കും നല്ലത്. കാരണം
3: സേഫ്റ്റി കുറച്ചുകൂടി,
2: സേഫ്റ്റി ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിൻ്റെ റോഡുകൾ മലയോട് ചേർന്ന്,
3: നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല.
2: അതെ, എപ്പോഴും മലയിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളാണ് സിലിഗുരി. സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ടോക്കിലേക്കുള്ള വഴികൾ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പിന്നെ പ്രയാസമുള്ള റോഡുകളാണ്. കീഴ്ക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും ഒരു കൈവരി പോലും ഇല്ല. നമ്മൾ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മൈസൂരിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കൈവരിയുണ്ട്, അതായത് തടവുണ്ട്. ഇത് തടവൊന്നുമില്ല, വിട്ട് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകുന്ന രൂപത്തിലുള്ള റോഡുകളാണ്. പിന്നെ കുത്തൊഴുക്കുള്ള നദി, ഒന്ന് രണ്ട് നദികളുണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ. നദിയുടെ പേര് ഓർമ്മ വരുന്നില്ല, എന്തായാലും നമ്മൾ പോണ സമയത്ത് കാണുന്നുണ്ട്. അതിനേക്കാൾ അപകടം ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ തന്നെയാണ്. എപ്പോഴും പൊട്ടി വീഴാവുന്ന രൂപത്തിൽ കുന്ന്, നമ്മൾ പോണ സമയത്ത് തന്നെ ഒന്ന് രണ്ട് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ബ്ലോക്ക് മാറ്റിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോക്ക് ചിലപ്പോൾ നടന്നോളണം എന്നില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകുമായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും, ടാക്സിക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൂടെ എത്തിക്കും നമ്മളെ.
3: നമ്മൾ പോകുമ്പോഴേ നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഒരു ഡ്രൈവറെ
2: വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചിട്ട് ഒരു രസം കണ്ട, ഞങ്ങള് ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പറഞ്ഞുറപ്പിച്ച ടാക്സി, പറഞ്ഞുറപ്പിച്ച പിന്നെ പൈസയൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ച് അവൻ്റെ കൈ കൊടുക്കുന്നു. വണ്ടിയിൽ കയറിയ ഉടനെ ഇവൻ്റെ സ്വഭാവം മാറുകയാണ്. അത് എ സി ഇടണോ ചോദിക്കല്ല, മുമ്പിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് യാത്രക്കാരൻ്റെ മുൻസീറ്റിൽ ഇരിക്കുന്ന യാത്രക്കാരന് കാണാവുന്ന രൂപത്തിൽ ഒരു ബോർഡുണ്ട്. ബാർഗേജിങ് ചെയ്യുക എന്നത് മാന്യതയ്ക്ക്
3: യോജിച്ചതല്ല എന്നുള്ള രൂപത്തിൽ.
2: നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ 500 രൂപ
3: സ്പെഷ്യൽ അടക്കം
2: സ്പെഷ്യൽ തരണം. അപ്പോൾ അത് വായിക്കുന്ന ആളിന് എന്തായാലും മനസ്സിലാവും ഞാൻ അത് ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ എഴുതിച്ചിട്ടുള്ളത്. അപ്പം എ സി വേണമെങ്കിൽ 500 രൂപ കൂടുതൽ കൊടുക്കണം, അത് അവനാണ് കൊടുക്കേണ്ടത്, അത് ഇതിലൊന്നും പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ പോകുന്നു. പോകുന്ന വഴിക്ക് ഡ്രൈവറായിട്ട് നമുക്ക് കമ്പനിയാകാൻ പറ്റുകയാണെങ്കിൽ എത്രയും നല്ലത്. പക്ഷേ നമ്മളെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഉള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ വായിൽ മറ്റേ
3: തമ്പാക്ക്
2: അവരുടെ പാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ധാരാളം ഉപയോഗിക്കുന്നവരായിരിക്കും. അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് പറയുമ്പോൾ പറയാം, അതിൻ്റെ ഒരു പ്രയാസം എന്തായാലും നമുക്ക് സഹിച്ചേ പറ്റൂ. കാരണം അതവർ ശീലാക്കിയതാണ്, അവരുടെ ഡ്രൈവിങ്ങിൽ അവർക്ക് ഇല്ലെങ്കിൽ പറ്റൂല എന്ന രൂപത്തിലൊക്കെയാണ് അവരുടെ. നന്നായി നമ്മൾ സഹിക്കേണ്ടി വരും. പിന്നെ സിലിഗുരിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ സിലിഗുരിയിൽ നിന്ന് തന്നെ കഴിക്കണം. കാരണം അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർക്ക്
3: അത്ര കിട്ടൂല.
2: കിട്ടുന്നതിൽ തന്നെ പന്നിയിറച്ചി ധാരാളം കയറി വരാവുന്ന സാധ്യതയുള്ള ഹോട്ടലുകളേ ഉള്ളൂ. അപ്പം ഒന്നുകിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. കാരണം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും, മുന്തിരി ആവട്ടെ, ആപ്പിൾ ആവട്ടെ, അതുപോലെ തന്നെ ബനാന, ഈ മോറിസ് പഴം, അത് ആവട്ടെ, അങ്ങനത്തെ കുറേ പഴങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ. വഴിയിൽ 25 രൂപക്കൊക്കെ ചെറിയ
3: കിട്ടുന്നുണ്ട്
2: കിസിൽ, പിന്നെ ചെറിയ കീസിലാക്കിയിട്ട് കൊടുക്കണേ.
3: നമ്മളവിടെ പിന്നെ എത്തുമ്പോൾ
2: വൈകുന്നേരമായിട്ട്
3: ഭക്ഷണം കഴിക്കാൻ ചെറിയ സ്ഥലത്ത് കഴിക്കാം. അത്യാവശ്യം
2: മോമോസ്
3: കഴിച്ചു അല്ലേ,
2: നല്ല നല്ല
3: നല്ല
2: കുറഞ്ഞ റേറ്റുള്ളൂ, റേറ്റ് കുറവാണ് മൊത്തത്തിൽ. അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് താനും.
3: അതും കഴിഞ്ഞ് നമ്മൾ ഗാംഗ്ടോക്കിൽ,
2: ഗാംഗ്ടോക്കിന് എത്തും മുമ്പേ നമുക്ക് ഫ്രൂട്ട്സുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച്
3: വാങ്ങിയിട്ടുള്ളൂ,
2: നമുക്ക് ആവശ്യം വന്നിട്ടില്ല.
3: നല്ല ബ്ലോക്ക് വന്നു,
2: നല്ല ബ്ലോക്ക് വന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്പോഴാണ് മല ഇടിഞ്ഞ് വീഴുക പറയാൻ പറ്റില്ല. അതിവിടെ പോകുമ്പോൾ തന്നെ അവർ പറയും. അതിന് മുമ്പേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഏത് സിക്കിമിലേക്ക് പോകുമ്പോൾ നാഥുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ
3: രജിസ്റ്റർ ചെയ്ത് വെക്കണം.
2: ഒന്നുകിൽ ഓൺലൈൻ വഴി, അതല്ല എങ്കിൽ നമ്മുടെ ഏജൻസി വഴി. ഇപ്പം ഏജൻസിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആ പാസിനെ കുറിച്ച് വേറൊന്നും ആലോചിക്കണ്ട. മറ്റേത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പാസ് കിട്ടുമോ കിട്ടൂലേ, നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ആധാറും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം.
3: നാഥുല പാസ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം വെച്ചാൽ, നാഥുല പാസ് ചൈന ബോർഡറാണ്.
2: അതെ അതെ, ചൈന ബോർഡർ.
3: സിക്കിമിൽ ചെന്നിട്ട് ഗാംഗ്ടോക്കിൽ ചെന്നതിന് ശേഷമാണ്, സിക്കിമിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഗാംഗ്ടോക്ക്. ഗാംഗ്ടോക്കിൽ നിന്ന് നാഥുല പാസിലേക്ക് പിന്നീട് എത്ര സമയം ഏകദേശം യാത്ര ഉണ്ട്,
2: 2.5 മണിക്കൂർ.
3: അവിടെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന പ്രദേശത്ത്, അതാണ് നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം.
2: ഈ സിക്കിമിലേക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ സിക്കിമിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതലും അവർ നാഥുല പാസ്സാണ്. നാഥുല പാസ് കിട്ടിയില്ലേ എന്നാ ചോദിക്കാൻ, നാഥുല പാസ് നിങ്ങൾക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ എന്നാ ചോദിക്കുക. അപ്പോൾ അത് ഒരു മെയിൻ ഘടകമാണ്. ബാക്കിയുള്ള ഗാംഗ്ടോക്ക് ആവട്ടെ, അതിൻ്റെ താഴെയുള്ള 3-4 സ്പോട്ടുകളുണ്ട്, കാണേണ്ടതായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നാഥുല പാസ് കിട്ടിയില്ലെന്ന് വെച്ചാൽ അത് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. അപ്പോൾ അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടതും.
3: നമ്മൾ രാത്രിയാണ് അവിടെ എത്തുന്നത്.
2: അതെ, രാത്രി എത്തുന്നതിന് മുമ്പ് നമുക്കൊരു അനുഭവം ഉണ്ടായി. നമ്മളൊരു ടീം ഫോണിൽ ബന്ധപ്പെട്ടു, ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ പിന്നെ ഇന്ത്യ കറങ്ങാൻ പോയ ടീം. അവരെ എനിക്ക് തോന്നുന്നു ബഷീർ മാസ്റ്ററെ ബന്ധത്തിൽ എന്തോ പുള്ളിയായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു അവർ ഈ മലപ്പുറം ഭാഗത്ത് ഇവിടെയുള്ള
3: കൊണ്ടോട്ടി ഭാഗത്ത്
2: ആ ഏതൊരു
3: ഓട്ടോയിൽ ഇന്ത്യ കറങ്ങുന്നു.
2: അതെ അതെ ഓട്ടോയിൽ ഒരു മൂന്നാള്
3: മൂന്നാൾ
2: അവർ നമ്മൾ വിളിക്കുന്നു നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കണം. അവരൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ നാളെ രാവിലെ നാദുല ബസ്സിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ റെഡി
3: ആയിട്ട് അവരെ കാണാൻ പറ്റില്ല
2: അവരെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നവർ. നമ്മൾ അതിന് ട്രൈ ചെയ്തില്ല, നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്.
3: ചൂടും പൊടി നിറഞ്ഞ കഴിഞ്ഞ ആ അനുഭവങ്ങളെല്ലാം മാറി സിക്കിമിലെ ആ തണുത്തുറഞ്ഞ മലനിരകളിലൂടെ കടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യം നല്ല തണുപ്പ്
2: ആയിട്ടുണ്ട്. അത്യാവശ്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. അതിനു മുമ്പേ എന്നെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അതോടെ തന്നെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ വലിയ പുഴയിലെ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ, നദിയിൽ നിന്ന് പില്ലർ പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിയ വീടുകളൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ഇരു ഭാഗത്തുള്ള ആ പുഴയുടെ ഭാഗത്തൊക്കെ ഉള്ള അവിടെ കയാക്കിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഡേഞ്ചറസ് ആണ്, ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്, ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരു സാഹസിക കയാക്കിംഗ് ഉദ്ദേശിക്കുന്നവരെ എന്തു ചെയ്യുള്ളൂ, അവിടെ ആസ്വദിക്കേണ്ടതുള്ളൂ, അവിടെ ഇറങ്ങേണ്ടതുള്ളൂ. ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് കേരളക്കാരായിട്ടുള്ള ആൾ ഇവിടുന്നൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടുള്ള വരവും കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ സാഹസികത കാണിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ.
3: ഗാംഗ്ടോക്കിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ പറഞ്ഞ് സമയം പിന്നെ ഇതാക്കണ്ട. പക്ഷെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന നല്ലതായിരുന്നു. അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് നമുക്ക് പറഞ്ഞത് വ്യക്തമായി കൊടുക്കാനില്ല. അത്രയും ചെങ്കുത്തായ ഒരു ഇടങ്ങളിൽ വലിയൊരു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുത്തത് അത്
2: അത്ഭുതകരമായിട്ടുള്ള
3: അതിശാന്തമായ പൂർണ്ണ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ മാറി ഫുൾ കാമൻ ക്വയറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്.
2: ഒറ്റ വണ്ടിയും പോകുന്നില്ല ആ റോഡിലൂടെ.
3: ആ
2: ഒരു വണ്ടി പോകുന്നില്ല.
3: എം ജി മാർഗ് ഗാംഗ്ടോക്കിലെ എം ജി മാർഗിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ അതൊരു തൊട്ട് താഴെ വണ്ടികൾ
2: പോകുന്നുണ്ട്.
3: പക്ഷെ ഒരു സ്റ്റെപ്പ് നമ്മൾ അല്ല കുറച്ചാണ് സ്റ്റെപ്പ് കയറേണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയയാണ്.
2: അതെ അതെ അതെ.
3: എം ജി മർഗിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
2: നല്ലൊരു
3: ഒരു വേറെ
2: ഇപ്പം ഒരു വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയ ഒരു ലുക്ക് ശരിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പറയാറുള്ളത്. ഗാംഗ്ടോക്കിനെ കുറിച്ച് എം ജിനെ കുറിച്ചൊക്കെ പറയാറുള്ളതും ഏകദേശം ഒരു സ്വിറ്റ്സർലൻഡോ അങ്ങനെ ആ രൂപത്തിലൊക്കെയാണ് പറയാറുള്ളത്. അത്രയും കാഴ്ചയിൽ അതിപുരാതനമായിരിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരു ചൈനീസ് മാതൃകയിലുള്ള നിർമ്മിതികളും അതിനോടൊപ്പം വളരെ ശാന്തമായ എന്നാ ഒരു കൂക്കിവിളിയോ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല
3: എം ജി മാർഗിൽ
2: വാഹനമില്ല ആ റോഡിലൂടെ വാഹനം കയറില്ല. മാത്രമല്ല രണ്ട് സൈഡിലും ഇരിക്കാനും അതുപോലെ തന്നെ അവിടുന്ന് ഇരുന്ന് ആസ്വദിച്ച് കുളിക്കാനും കഴിക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് ഒരു ഒരു ടൗൺഷിപ്പ് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ
3: കാണേണ്ട ഒരു നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ റൂം കണ്ടെത്താൻ കുറച്ചൊരു തിരിച്ചു വരുമ്പോൾ അവസാനം നമ്മൾ റൂമിലെത്തിയിട്ട് ആ രാത്രി തണുത്തുറഞ്ഞ ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് നമുക്ക് പ്രതീക്ഷയാണ് നാദുല പാസിലേക്ക് നമുക്ക് പോകണം.
2: ഇനി റൂം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റിന് പറയാം. ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകുമ്പോൾ മിക്കവാറൊക്കെ എന്ത് ചെയ്യും, ഹൈ റേറ്റിലായിരിക്കും റൂമിന് വില ഉണ്ടാവുക. താഴേന്ന് ഏജൻസികളായിട്ട് ബുക്ക് ചെയ്താലും ഹൈ റേറ്റ് ആയിരിക്കും. അതി സീസൺ അല്ലാത്ത സമയങ്ങളിൽ പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഗാംഗ്ടോക്കിലേക്ക് പോകാം. കുറച്ച് ഈ എം ജി എന്നൊക്കെ താഴെ കുറച്ച് ഭാഗത്തേക്ക് മാറിയിട്ടുള്ള റൂമുകൾക്കൊക്കെ നാലാൾക്ക് താമസിക്കാൻ 1000 രൂപ
3: 1000 രൂപയേ ഉള്ളൂ. കുറഞ്ഞ
2: വളരെ കുറഞ്ഞ റേറ്റ്.
3: പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല.
2: കാരണം അത്രയും പിന്നെ അതിസുപ്രധാനമായൊരു ടൂറിസ്റ്റ് ഏരിയയിൽ എന്തായാലും 4000-5000 രൂപ നമ്മൾ ഊട്ടി ആവട്ടെ അങ്ങനെ സ്ഥലമൊക്കെ അതിനേക്കാൾ വലിയ പൈസയാവും. പക്ഷേ 1000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ അതിലും കുറഞ്ഞ സമയം ഉണ്ടാവാറുണ്ട് എന്ന് അവർ പറഞ്ഞു. നമ്മൾ പോയത് കുറച്ചൊരു സീസൺ തന്നെയാണ്. അപ്പോൾ 1000 രൂപക്ക് നാലാൾക്ക് താമസിക്കാൻ പറ്റിയ റൂം, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ. അപ്പം അതിന് കുറച്ചൊരു എക്സിക്യൂട്ടീവ് റൂമാണെങ്കിൽ 1500-2000 രൂപയൊക്കെ അവിടെ കിട്ടും. അതൊരു കാര്യത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ പോണവർക്ക്. പിന്നെ ചെയ്യാനുള്ളത് നാദുലേക്കുള്ള പോക്കാണ്. നാദുല പാസിലേക്ക്
3: നമ്മൾ പിറ്റേന്ന് രാവിലെ
2: രാവിലെ പോകണം.
3: രാവിലെ അല്ലേ? അപ്പോൾ നമുക്ക് വണ്ടി ഏകദേശം റെഡി ആയിട്ട്
2: വണ്ടി അവിടുന്ന് അവിടുത്തെ വണ്ടി അവിടെ പാസ്സുള്ളൂ. നമ്മൾ സ്വന്തം വണ്ടിക്ക് പറ്റില്ല. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ സോളോ യാത്രക്കാർക്കൊക്കെ പ്രത്യേക പെർമിഷനും കാര്യമൊക്കെ എടുത്ത ബൈക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടത്തേക്ക് വിടുന്നുണ്ട്. അതിനപ്പുറം ടാക്സികളൊന്നും അവിടത്തേക്ക് വിടുന്നില്ല. അവിടുന്നുള്ള ടാക്സി സെറ്റാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ ഹോട്ടലിൻ്റെയും കീഴിൽ അവർ സെറ്റാക്കുക. അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്തവർക്ക് അവിടുന്ന് പ്രൈവറ്റ് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്ന വണ്ടികൾ തന്നെ പോവുക. ഈ രൂപത്തിലാണ് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാദുല പാസ് എങ്ങനെ എന്ത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം സിലിഗുരിയിൽ നിന്നും ഗാംഗ്ടോക്ക് വരെ എന്ന ഭാഗം വിശദീകരിച്ചപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സുലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
5: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 79-ാമത്തെ അധ്യായമായ സൂറത്തു അന്നാസിയാത്ത് പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് ഹസ്സ അൽ ബലുഷി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: Peace Radio. Tune to reality.
2: അല്ലാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഈ പ്രോഗ്രാം ശ്രോതാക്കളുടെ പ്രേക്ഷകരുടെയൊക്കെ പ്രയാസങ്ങളും സങ്കടങ്ങളും അവർ ഫീഡ്ബാക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിലും എഴുതി അറിയിക്കുന്ന കാര്യങ്ങൾ എടുത്ത് അവർക്ക് മറുപടി നൽകുന്ന ഈ പ്രോഗ്രാം ഇന്ന് നമ്മുടെ കൂടെ എന്നത്തെയും പോലെ തന്നെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഒരു സഹോദരൻ, അദ്ദേഹം പ്രവാസിയാണ്. 14 വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയും മക്കളൊക്കെ നാട്ടിലാണുള്ളത്. ഭാര്യയ്ക്ക് നാട്ടിലൊരു ജോലിയുണ്ട്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു തരം ഒരു ചെറിയ അഭിഹിതത്തിൽ അവർ പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനത് മനസ്സിലായി. ഭാര്യ ഈ പ്രവാസമായതുകൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങൾ അവർ തമ്മിലുണ്ടായിരുന്നു. എങ്കിലതെല്ലാം പുറത്തും മാപ്പാക്കിയൊക്കെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഈ അഭിഹിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് പൊറുക്കാനും കഴിയുന്നില്ല. എന്നാൽ അവളെ ഒഴിവാക്കാനും സാധ്യമാകുന്നില്ല. അതിൻ്റെ ഇടയിലാണുള്ളത്. എന്ത് നിലപാടെടുക്കണമെന്നാണ് ചോദ്യം.
3: എന്താണ്, എന്തായാലും അദ്ദേഹം നാട്ടിലേക്ക് വരിക എന്നുള്ള ഒരു കാര്യം അതിൽ പ്രധാനമായിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് വളരെ വലുതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നാട്ടിൽ സംഭവിക്കുമ്പോൾ വീണ്ടും അവിടെ നിൽക്കുക എന്നുള്ളത് അത്ര പ്രായോഗിക ആയിക്കോളന്നില്ല. അപ്പോൾ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്ന് ഭാര്യൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏത് തെറ്റുകളാണെങ്കിലും ഏത് വ്യക്തികൾക്ക് സംഭവിക്കുമ്പോഴും ആ തെറ്റുകളെ തിരുത്താം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ അവളെ എന്ത് ചെയ്യാൻ പറ്റും, കൂടെ നിന്ന് സ്നേഹിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പൊതുവേ ചോദ്യത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ കുറച്ചൊരു ലിബറലായി ദീനിൽ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു ലൈഫാണ് വൈഫ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പൊതുവേ സ്ത്രീകളിലുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. പൊതുവേ ഇന്നത്തെ ഒരു പുതിയ തലമുറയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്ക് ശരിയായൊരു അടിസ്ഥാന ദീനി ബോധം കൊണ്ട് മൊത്തത്തിൽ മാറ്റം വരും. ആ മാറ്റം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും പ്രതിഫലിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടെ നിന്ന് സ്നേഹം നൽകി ദീനിയായ ശരിയായ ഗൈഡൻസൊക്കെ നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു നല്ല ഭാര്യയായി ഒരു നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
2: മറ്റൊരു സഹോദരിയുടെ ചോദ്യമാണ്. അവർ 2 പെൺകുട്ടികളാണുള്ളത്. വാപ്പാക്കും ഉമ്മാക്കും 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഉപ്പാൻ്റെ ആഗ്രഹം അവർ നല്ലൊരു സലഫിയത്ത് ആയി പഠിക്കണമെന്നും അങ്ങനെ വളരണമെന്നായിരുന്നു. പക്ഷേ ഉപ്പ പ്രവാസി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാഹചര്യത്തിൽ അവർക്ക് യാഥാസ്ഥിതികമായ മദ്രസ പഠനമാണ് ഉണ്ടായത്. അപ്പോൾ വാപ്പ ദീർഘകാലം പ്രവാസം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മക്കളെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ദീനൊക്കെ പഠിപ്പിച്ചു, എല്ലാ ക്ലാസ്സിനും കൊണ്ടുപോയി അവർക്ക് ദീനൊക്കെ ബോധ്യപ്പെട്ടു. ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണെങ്കിൽ മദ്യപാനിയായിരുന്നു. രണ്ടുപേർക്കും അങ്ങനെ നല്ലൊരു ഇണയെ കിട്ടിയില്ല എന്നവർ പറയുന്നുണ്ട്. ദീനുള്ളൊരു ഇണയെ കിട്ടിയില്ല. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ട്യൂമറൊക്കെ ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ, ഈ ജ്യേഷ്ഠത്തിയുടെ വീട് അവർ വാടക വീട്ടിലാണ്. അപ്പോൾ അവരുടെ മകൾക്കൊരു കല്യാണാലോചന വന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വാപ്പയും ഈ മോളും കൂടി പോണത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ ഇവർക്കൊന്നും ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള, അത് ദീനിലില്ലാത്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഈ കുട്ടിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു കല്യാണം കഴിക്കുക. 22 വയസ്സായ മോളാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നല്ല ദീനിയായ വസ്ത്രധാരണമൊക്കെ ധരിച്ചിരുന്ന അവൾ വളരെ മോശമാണ്.

0: രൂപത്തിൽ, അതുപോലെ തന്നെ ആ വന്ന വീട്ടുകാരും തന്നെ അത്ര ദീനില്ലാത്ത അവർക്ക് മനസ്സിലായി. ഇപ്പോൾ അവരുടെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ കല്യാണമൊക്കെ നടക്കും, അപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ഇതിൽ നിലപാടെടുക്കേണ്ടത് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എന്നാണ് അവർ ചോദിക്കുന്നത്.
1: എന്ന് വെച്ചാൽ വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ആ പെൺകുട്ടിൻ്റെ താല്പര്യങ്ങൾ രക്ഷിതാക്കളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവർ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കണം. കാരണം വിവാഹ സമയത്ത് വേണ്ടത്ര ഭർത്താക്കന്മാരുടെ ദീനും കാര്യമൊന്നും പരിഗണിക്കാത്തതിൻ്റെ ദുരന്തത്തെക്കുറിച്ചാണ് ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തിൽ പറയണത്. ഈ ഭർത്താക്കന്മാർക്ക് ദീനില്ലാതിരിക്കുമ്പോഴും പെൺകുട്ടികൾ വല്ലാതെ പ്രയാസപ്പെടും. അത് പെൺകുട്ടികളുടെ പ്രയാസം മാത്രമല്ല ആവുക, അത് തലമുറകളെ തലമുറകളെ എന്ത് ചെയ്യും, ബാധിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ വലിയ ദീനൊന്നുമില്ലാത്തൊരു കക്ഷിനെ വരനായി സ്വീകരിക്കാൻ ഈ സഹോദരിയുടെ മനസ്സ് പാകപ്പെടാൻ കാരണം എന്താണ്, അവരങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലും അങ്ങനത്തെ ഒരു ഭർത്താവിൻ്റെ കൂടെയൊക്കെയാണ് ജീവിച്ചത്. അതുകൊണ്ടായിരിക്കണം അവർക്ക് ഇപ്പോൾ ഇതൊരു വലിയ ഗൗരവമായിട്ട് തോന്നാതിരിക്കാനുള്ള കാരണം. അപ്പോൾ ഇനിയും ഇപ്പോൾ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോണത്, ദീനില്ലാത്തൊരു കുടുംബത്തിലേക്ക് ഈ കുട്ടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്കും ശരിയായൊരു ജീവിതം ദീനിയായിട്ട് ജീവിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വിവാഹം എന്തായാലും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ ഈ പാഠം ഉൾക്കൊണ്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആളുകൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. പിന്നെ ഈ കല്യാണത്തോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യത്തിലുള്ളത്. കല്യാണത്തിൽ നമ്മൾ പൊതുവേ പറയുക എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ വരനും വധുവും ആരാണ്, എങ്ങനെ കല്യാണം കഴിക്കണം എന്നൊന്നും ഇപ്പോൾ അന്വേഷിച്ച് നമുക്ക് വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല. വിവാഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളോട് യോജിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കൊരു നിലക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിലുള്ള ആഭാസങ്ങളും പിന്നെ തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ തിന്മയുടെ സ്ഥലത്ത് നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഏറ്റവും രക്തബന്ധത്തിലൊക്കെ ഉള്ള ആളുകളുടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ നമ്മളെ വിളിക്കുന്നത് കല്യാണത്തിനാണല്ലോ, അത് നമുക്ക് ഹലാലായി പോകാൻ പറ്റിയതാണല്ലോ. അപ്പോൾ കല്യാണത്തിന് വിളിച്ചാൽ കല്യാണത്തിന് പോവുക, ചെല്ലണ സമയത്ത് അവിടെ അനിസ്ലാമികമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. നമുക്ക് ഇസ്ലാമികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നിക്കാഹിൻ്റെ കർമ്മങ്ങളൊക്കെ പോലുള്ളതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ട് നമ്മൾ നമ്മുടെ മാന്യത കാത്തു സൂക്ഷിച്ച് മടങ്ങുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ബഹിഷ്കരണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇതിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കോളുന്നില്ല. പറയാൻ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞ് കല്യാണം പരമാവധി ഇസ്ലാമികമാക്കാൻ ശ്രമിക്കാം, കാരണം ജ്യേഷ്ഠത്തിൻ്റെ കല്യാണമല്ലേ, പരമാവധി നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഒരു നല്ല രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം.
0: മറ്റൊരു സ്ത്രീ ചോദിക്കുന്നത്, സഹോദരി ചോദിക്കുന്നത് 37 വയസ്സായ ഒരു സഹോദരിയാണ്. അവർ പറയുന്നത്, ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ മടിയാണ്, എനിക്ക് ഭയങ്കരമായ അലസതയുണ്ട്, എന്നാൽ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണമെന്നുള്ളത്, പക്ഷെ കഴിയുന്നില്ല. എന്താണ് ഒരു പരിഹാരം?
1: അപ്പോൾ അത് ബോധ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ബോധ്യമുള്ളൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ആ ഈമാനികമായ മാനസികാവസ്ഥകൾക്ക് ചില മാറ്റങ്ങൾ വരുമ്പോഴാണ്. മനുഷ്യന്മാരല്ലേ, ചിലപ്പോഴൊക്കെ പിശാചി നമ്മളെ പിടി കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ദീനി താല്പര്യങ്ങളെന്നൊക്കെ നമ്മളെ മെല്ലെ പുറകോട്ട് പോകുമായിരിക്കും. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ ഉണ്ടാവാം, ചില ആളുകൾക്ക് ഭയങ്കര തിരക്ക് കൂടുമ്പോൾ ഉണ്ടാവാം, ചില ആളുകൾ നിരന്തരമായ ഉത്ബോധനങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒന്നും പങ്കെടുക്കാതെ നടക്കുമ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മാനസികാവസ്ഥ ഒരു ഈമാനികമായ തലത്തിൽ നിന്ന് കുറച്ച് താഴേക്ക് പോരും, അല്ലെങ്കിൽ ഈമാൻ യസീദ് വയങ്കുസ് എന്നല്ലേ, കുറേയും കൂടുകയും ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, പൊതുവെ ഒരു മടിയും അലസതയൊക്കെ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് ഉത്ബോധനങ്ങളൊക്കെ കേൾക്കാം, രാവിലെയും വൈകുന്നേരം അധികാരികളൊക്കെ ചെല്ലാം, ഖുർആനൊക്കെ കുറച്ച് വായിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാം. ഈമാൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നന്മ നമുക്ക് നല്ലതായി തോന്നിപ്പിക്കും, തിന്മ നമുക്ക് വെറുപ്പായി തോന്നിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഈമാനികമായി നമ്മളെ അവസ്ഥ ദുർബലമാകുമ്പോഴോ നന്മകളോട് നമുക്ക് വെറുപ്പുണ്ടാകും, തിന്മകളോട് നമുക്ക് താല്പര്യം ഉണ്ടാകും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈമാനികമായി നമ്മുടെ മനസ്സിലൊന്ന് ശക്തിപ്പെടുത്തി കൊണ്ടുവന്നാൽ തീർച്ചയായും അതിൻ്റെയോടൊക്കെ താല്പര്യങ്ങൾ വരും. ഇനി താല്പര്യങ്ങൾ മാനസികമായി ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിലും നമ്മൾ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമസ്കാരം സമയത്ത് നമ്മൾ വളരെ കഴിയുന്ന പോലെ ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കടമകളും ആരാധനകളും നിർവഹിക്കുന്ന നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ഈമാനിനെ ഒന്ന് പരിപോഷിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ മാറി വരുന്നതാണ് മനസ്സിലാവുന്നത്.
0: ഒരു സഹോദരൻ്റെ ഒരു ചോദ്യമാണ്. അദ്ദേഹം പിന്നെ ധാരാളമായി നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലക്കാണ് അദ്ദേഹം അതിന് മറുപടി കിട്ടണമെന്നുള്ളൊരു ഇതിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സജീവമായ ഒരു സംഘടനാ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. അദ്ദേഹം ഒരു സലഫി ആദർശമുള്ള ആളാണ്. അദ്ദേഹം വിവാഹം ചെയ്തത് ആ ആദർശം ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ്. അവരാണെങ്കിലോ അതിനെതിരെയായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ മാതാപിതാക്കളും അങ്ങനെയാണ്, ഈ കുട്ടിയും അങ്ങനെ തന്നെയാണ്. പിന്നീട് അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശമുള്ള ആ സംഘടനയിൽ അദ്ദേഹം നന്നായി ഇറങ്ങി പ്രവർത്തിക്കുന്നൊരവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനെതിരെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് നിരാശ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇനിയിപ്പം മകൾ കുട്ടിയുണ്ട്, പിന്നെ മറ്റു കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ആ ആദർശത്തിലാണല്ലോ വളർത്തുക. അങ്ങനെ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ അവർ തമ്മിലുണ്ടായി. അപ്പോൾ ഇത് പ്രശ്നമായി, അവളവളെ വീട്ടിലേക്ക് പോയി. പിന്നെ അവരെ മാതാപിതാക്കളാണെങ്കിലോ അതുപോലെ തന്നെ സ്ട്രോങ് ആയി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, പിന്നെ കുട്ടികളുണ്ട്, ഇനിയിപ്പോൾ കുട്ടികൾ അവൾ ആ രൂപത്തിൽ വളർത്തിയാലും എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്നൊരു ഇതാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വലിയൊരു ആശയക്കുഴപ്പത്തിലുള്ളത്. അവരാണെങ്കിലും ഡിവോഴ്സിൻ്റെ എല്ലാ പേപ്പറുകളും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു വാക്ക് ഇതാണ്, ഇനിയിപ്പോൾ അവൾ അങ്ങനെയാണെങ്കിലും അവളെ അതിൽ തന്നെ വളർത്തിക്കോട്ടെ മക്കളെ, എന്നിരുന്നാലും ഇത് പിന്നെ തകരാതെ പോകുമല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാതാപിതാക്കളും അവൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല അവർ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോഴും വളരെ കളിയാക്കിയ രൂപത്തിലാണ് അവർ മറുപടി പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലായി ഞങ്ങൾ നിൽക്കുന്നു. ഇനി ഇത് ആദർശപ്പൊരുത്തമുള്ളൊരിണയെ ഞാൻ മറ്റൊരിണയെ തേടണോ, അതല്ല ഇത് തന്നെ മുന്നോട്ട് പോവുകയാണോ വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: എന്നുവെച്ചാൽ ഈ സംഘടനാപരമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒരു വാശിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. സത്യത്തിൽ നമ്മൾ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു പോകുന്ന ആളുകളാണല്ലോ ഭാര്യ ഭർത്താക്കന്മാർ. അതുകൊണ്ട് നമ്മൾ എന്തൊരു വിഷയത്തെ കാണുമ്പോഴും അത് സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഇത് പരിഹരിച്ചു പോകേണ്ട കാര്യം. ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ദൂർത്ത് ചെയ്യുന്ന മനസ്ഥിതിയായിരിക്കും ഭാര്യയ്ക്ക് ഉണ്ടാകുക. ഭർത്താവ് കുറച്ച് പിശുക്കത്തരത്തിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകണം എന്നുള്ള അഭിപ്രായമാണ് ഉണ്ടായിരിക്കുക. ചില രക്ഷിതാക്കൾക്ക് എന്താണ്, ഉമ്മമാർക്ക് കുട്ടികളൊക്കെ ഭയങ്കര ലിബറലായിട്ട് പോട്ടെ എന്നായിരിക്കും, വാപ്പാരി ചിലപ്പോൾ കുറച്ച് ശക്തമായിരിക്കും. ഇങ്ങനെയുള്ള പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലൊരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ് എന്ത്, ആദർശപരമായ അഭിപ്രായ വ്യത്യാസവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, രണ്ട് കൂട്ടരും എന്താണ് തങ്ങളുടേതാണ് ശരി എന്നുള്ളൊരു കക്ഷിത്വത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആദർശം അവർ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ ഇയാൾ മനസ്സിലാക്കാനും ശ്രമിക്കാത്ത ഒരു വാശിയിലേക്ക് പോകുന്നത് എന്തായാലും ഗുണകരമല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള ചർച്ചകൾക്കുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് രണ്ടുപേരും എന്ത് ചെയ്യും, സത്യം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സത്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തെളിവുകളും പ്രമാണങ്ങളുടെ കണക്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെ ശ്രമങ്ങൾ എന്ത് ചെയ്യണം, തുടരണം എന്നാണ്. പിന്നെ രണ്ടാമത്തൊരു സംശയം എന്താ വെച്ചാൽ, ഈ മക്കൾ ഇനി ഇതിലേക്കാണ് പോകാമെന്നാണ്. മക്കൾ ഏതിലേക്കാണ് പോകുകയെന്ന് വെച്ചാൽ, വാപ്പൻ്റെ ഉമ്മൻ്റെയും ജീവിതവും പെരുമാറ്റങ്ങളും കാണുമ്പോൾ ഏറ്റവും തങ്ങളോട് ആകർഷകമായി മാന്യമായി സത്യസന്ധമായിട്ട് ആരാണ് നിലകൊള്ളുന്നത്, അവരുടേതാണ് ശരിയെന്ന് കുട്ടികളെ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾ അവരെയാണ് പിന്തുണക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, അവരുടെ ആദർശത്തേക്ക് കുട്ടികൾ പോകാൻ സാധ്യതയുള്ളതുപോലെ തന്നെ സാധ്യത അദ്ദേഹത്തിൻ്റെ ആദർശത്തിലേക്ക് കുട്ടികൾ വരാനും ഉണ്ട്. അപ്പോൾ നീ കുട്ടികളെ ദീനിയായിട്ട് താൻ ഉദ്ദേശിക്കുന്ന ഒരു വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും അതിന് കുട്ടികളുടെ അങ്ങനത്തെ ഒരു ബന്ധവും അവരത് ബോധ്യപ്പെടുത്തിക്കാൻ ശ്രമങ്ങളും അദ്ദേഹം നടത്തുക. അപ്പോൾ കുട്ടികൾ നമ്മുടേതായ വഴിയിൽ മുന്നോട്ട് പോകും. പിന്നെ ഭാര്യയോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്, കൂടെ നിന്ന് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു ബന്ധം വേർപെടുത്തണം എന്നെന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ ഒരു നിലക്കും ആദർശപരമായി ശരിയായി പോകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അത് നിലവിലുള്ള കുടുംബ സംവിധാനത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയും സമാധാനത്തെക്കാളും ദുരിതപൂർണമായൊരവസ്ഥയിലേക്ക് തന്നെ നയിക്കുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നന്നായി ആലോചിച്ച് വേണം ചെയ്യാമെന്ന് മാത്രം.
0: ഒരു ചോദ്യമാണ്, അവരുടെ മകൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് സ്വന്തമായി മൊബൈൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മായിമാൻ്റെ ഒക്കെ ഒരു പുതിയ ഫോൺ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, ആ പഴയ ഫോൺ ഈ മോൾക്ക് കൊടുത്തു. അങ്ങനെ ഈ ഫോണിൽ സിമ്മൊക്കെ ഇട്ട് വർക്ക് ചെയ്ത് അവളെന്ത് ചെയ്തു, അതിലാരും അറിയാതെ ഇൻസ്റ്റഗ്രാമൊക്കെ പിന്നെ അതിൽ ഉണ്ടാക്കി. എന്നിട്ട് അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കൻ എന്ത് ചെയ്തു, അവൾ മെസ്സേജ് അയച്ചു. പക്ഷേ ഇദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കോ ആർക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞില്ല. കാരണം അവരൊക്കെ ബ്ലോക്കാക്കി വെച്ചു. എന്നാൽ ഈ അയച്ച ചെറുക്കൻ്റെ ഉപ്പ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ അറിയിച്ചു. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, അത് ഇവർക്ക് അറിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ആരും അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞത് അവൾക്ക് അറിയില്ല എന്ന അവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ രണ്ട് പ്രശ്നമാണ്, ഒന്ന് ഇവളിങ്ങനെ ചെയ്തു എന്നുള്ളതും, പിന്നെ അദ്ദേഹം അറിയാതെ ഇവളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് എന്താണ് പറ്റിച്ചല്ലോ എന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മാനസികമായി ഈ വിഷയത്തിൽ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ഇന്ന് പല കുട്ടികളും ഇങ്ങനെ രക്ഷിതാക്കൾ അറിയാതെ സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. എൻ്റെ മകൾ ഇങ്ങനെ ചെയ്യും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഉപദേശം തരണം എന്നുള്ളതാണ്.
1: എന്താ വെച്ചാൽ ഈ ഏജിലുള്ള കുട്ടികളിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പൊതുവേ എല്ലാ രക്ഷിതാക്കളുടെയും മനോഭാവം എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ബാക്കിയുള്ളവരൊക്കെ പഴച്ചാലും എൻ്റെ കുട്ടിയുടെ ഒരു പിഴവും പറ്റൂല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട്. ആ വിശ്വാസമാണ് പലപ്പോഴും കുട്ടികളെ അപകടങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണം. ഇപ്പം എന്തായാലും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ തെളിവ് മുഖാന്തരം കിട്ടിയല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ തൽക്കാലം അത് പറയാൻ മടിയാണെങ്കിൽ വാർണിംഗ് അവൾക്ക് കൊടുക്കുക. എന്താണ്, നീ മൊബൈൽ ഉപയോഗിക്കേണ്ട, നീ നല്ലൊരു കുട്ടി എന്നുള്ളൊക്കെ ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും പിന്നെ ശരിയല്ലാത്ത കാര്യം എൻ്റെ മൊബൈൽ ഉപയോഗത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലും നീയും തമ്മിൽ എന്ത് ചെയ്യൂല, ഒരിക്കലും കാണൂല. അപ്പോൾ അത് വല്ലതും വരുന്നതിനെ കുറിച്ച് നല്ലോണം സൂക്ഷിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ല എന്നൊരു നല്ല വാർണിംഗ് അവർക്ക് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, മൊബൈൽ ഉപയോഗിക്കുന്നിടത്തുള്ള ഒരു ചെറിയ നിരീക്ഷണമൊക്കെ നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾ ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാനൊക്കെ രക്ഷിതാക്കൾക്ക് പറ്റും. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യം, ഇവളുടെ പ്രായത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന വൺ ഡേ കൗൺസിലിങ്ങുകൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ബോധം കിട്ടിയാൽ കുറേ കുട്ടികൾ സ്പോട്ടിൽ വെച്ച് മാറലുണ്ട് ഇത്തരം കുട്ടികൾ. അപ്പോൾ അതിനൊക്കെ ഉള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് മാനസികമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമെന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്.
0: ഒരു സഹോദരി അവരുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി, എന്താണ് സുഖം സമാധാനം എന്ന് അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഭർത്താവ് ശാരീരികമായി മാനസികമായി അവരൊരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. വളരെ മോശമായ അപമാനകരമായ വാക്കുകളാണ് അവരെ വിളിക്കുന്നത്. അവളെയും വിളിക്കുന്നു, അവരെ വീട്ടുകാരെയും വിളിക്കുന്നു. അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് നാർസിസ്റ്റിക് സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങൾ വളരെ സ്നേഹത്തോടെ പെരുമാറും, പക്ഷേ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് പോലും തോന്നുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും കരയുന്നു, സങ്കടപ്പെടുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് ചില സമയങ്ങൾ അദ്ദേഹം പറയും. എന്നാൽ പിന്നീട് വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇയാളുടെ കൂടെ ജീവിക്കാൻ സാധ്യമാകുമോ, അതല്ല എന്താണ് ചെയ്യേണ്ടത്? ഇയാളുടെ പിതാവിനും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇങ്ങനെ മോശം സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ഇയാളുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകണോ, എന്തൊരു ഡിസിഷനാണ് എടുക്കേണ്ടതെന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്.
1: എന്തായാലും ഭർത്താവിൻ്റെ പെരുമാറ്റ സ്വഭാവ തകരാറുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഭർത്താവിനോട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടുന്ന ഹുൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ എന്താ വെച്ചാൽ അതിപ്പോൾ എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ചൊരു സ്റ്റഡി നടത്താതെ നമുക്കത് ഒരു വൺ വേ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ സത്യത്തിൽ എത്ര വർഷം ഇവർ ജീവിച്ചു എന്ന് അതിൽ പറയുന്നുണ്ടോ?
0: 2 വർഷം.
1: 2 വർഷം. അപ്പോൾ 2 വർഷം കൊണ്ട് ഇതൊന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ്, ഒരു നല്ല ചർച്ച വന്ന് എന്ത് ചെയ്യാണ്, ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരവസ്ഥയിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്ന് കണിശമായി പറഞ്ഞ് അദ്ദേഹത്തെ നല്ലൊരു കൗൺസിലിംഗിന് വിധേയമാക്കി അദ്ദേഹത്തിന് സ്വഭാവപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ലത്. ഡൈവോഴ്സ് ചെയ്യാന്നുള്ളത് അടുത്തൊരു സ്റ്റെപ്പാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം, അതായത് ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ഒരു ചർച്ചക്കൊക്കെ തയ്യാറാവും. അങ്ങനെ അയാൾ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവളെ ബുദ്ധിമുട്ടുകളൊക്കെ അയാളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് കുറച്ച് കാലം 2-3 മാസത്തെ അവധി വെക്കുക. ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒന്നും കൂടെ നിരീക്ഷിച്ചിട്ടും അദ്ദേഹം വിചാരിച്ചാലും അദ്ദേഹത്തിന് മാറാൻ കഴിയൂല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ വഴി പോക്കായിരിക്കും നന്നായിരിക്കുക. അല്ല, ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തുടർന്ന് പോവുകയും ചെയ്യാം.
0: മറ്റൊരു ചോദ്യം, അത് അവർ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി, ഭർത്താവ് പ്രവാസിയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ സ്വർണം പണയം വെക്കുന്ന ഒരവസ്ഥ കൂടുതലായി കണ്ടു. അപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യ സമയങ്ങളിലല്ലേ, അതുകൊണ്ട് അത് അത്ര അവരെന്ത് ചെയ്തില്ല, അതിന് വലിയൊരു ഗൗരവം കൊടുത്തില്ല. പക്ഷേ ഇത് അവർ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പലിശയുമായി അല്ലെങ്കിൽ ഈ ലോണുമായി ബന്ധപ്പെട്ട് പണയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നത്, അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അയാളുടെ കൂടെ ഭാര്യയായി ജീവിക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം.
1: എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ ഒരു പലിശൻ്റെ പ്രശ്നം മാത്രമാണോ, മൊത്തത്തിൽ ഇയാളുമായി യോജിച്ചു പോകാൻ കുറേ വിയോജിപ്പുകൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എല്ലാ നിലക്കും ഭർത്താവുമായി എല്ലാ ദാമ്പത്യ ശാരീരിക മാനസിക ബന്ധങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു. അയാൾ ഇവളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നു. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം നിലനിൽക്കെ അദ്ദേഹത്തിന് പലിശയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നൊരു കാരണം വെച്ചുകൊണ്ട് മാത്രം അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പലിശ ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. അത് എന്ത് ചെയ്യണം, പിന്നെ പരലോകത്ത് ഭയങ്കര ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, ഇഹലോകത്തിൻ്റെ വലിയ ഒരിക്കലും വർക്കത്ത് കിട്ടാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം ചില ഇടപാടുകൾ പലിശയായി നടത്തുന്നു എന്നുള്ളത് ഇവരെ ദാമ്പത്യ ബന്ധം വേർപ്പെടുത്തുവാനുള്ള ഒരു കാരണമായി നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഗുരുതരമായ തെറ്റാണെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചെടുക്കാനും സാമ്പത്തിക രംഗത്തൊക്കെ ഒന്നുകൂടി ശ്രദ്ധ പുലർത്താനും വെറുതെ ഇങ്ങനെ ആഭരണങ്ങൾ വിറ്റും അത് വിറ്റും ജീവിക്കുന്നതിന് പേര് അധ്വാനിച്ചും പണി ചെയ്തും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുവാനുള്ള ഒരു ചുറ്റുപാടിലേക്ക് അയാളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക. ഇയാളെന്തെങ്കിലും ഇടപാടുകളിൽ തകരാറ് പറ്റുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനൊരു തടസ്സമായി പറയാൻ മതപരമായി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു.
0: ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നത്, എനിക്ക് 36 വയസ്സാണ്, അയാൾക്ക് നിയ്യത്തുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിന് കല്യാണം കഴിക്കണം, അങ്ങനെ ഉപ്പല്ലാത്തൊരു പെണ്ണിനെ അദ്ദേഹം കല്യാണം കഴിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണമായി. ഇവിടെ ഒരു തരം പ്രത്യേക സ്വഭാവം, അദ്ദേഹത്തെ മാനസികമായി ഒരു ചൊറിച്ചിൽ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തുക, മാനസികമായിട്ടൊരു അങ്ങനത്തെ ഒരു അവസ്ഥ, പിന്നെ ശാരീരികമായ ഉപദ്രവം അദ്ദേഹത്തെ ഇതൊക്കെ ചെയ്തിരുന്നു. അയാളില്ലെങ്കിൽ പിന്നെ അവളെ ഉമ്മാനെ ശാരീരികമായി ഇല്ലെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്തുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രവാസിയാണ്, നാട്ടിൽ വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ ഉമ്മയും ഇദ്ദേഹവും ഇല്ലെങ്കിൽ പിന്നെ കുട്ടിയോടാണ് പിന്നെ പരാക്രമം, കുട്ടിയെ അടിക്കുക, ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒരു അവസ്ഥ. പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇവളെ കുട്ടിയെ എന്ത് ചെയ്യരുത്, ഇവിടെ അടുത്ത് അങ്ങനെ ഒറ്റക്കാക്കരുത്, അതുപോലെ തന്നെ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെടുമ്പോൾ കുട്ടി പഠിക്കാതെ വരുമ്പോൾ അവൾ ഭയങ്കര ദേഷ്യപ്പെടുക, അത് വളരെ മോശമായി, കുട്ടി നീ ചത്തുപോകണം എന്നൊക്കെ പറയുക, അതുപോലെ തന്നെ ഇയാളോട് പറയുക നീ ഏതെങ്കിലും വാഹനം ഇടിച്ച് ചത്തുപോകണം, അങ്ങനെയൊക്കെ ഇയാളോട് പറയുക. ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹം ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവൾ എന്ത് പറയും, ഇന്ന് എനിക്ക് തലാക്ക് തന്നളാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം എന്ന് പറയും. എന്നാൽ പുറത്തുള്ള ആളുകളോട് വളരെ മാന്യമായി നല്ല ഒരു ആളായിട്ട് ഇവൾ പെരുമാറും. ഞാൻ ആരോടെങ്കിലും ഇവളെ പറ്റി പറഞ്ഞാൽ ആരും അവളെ വിശ്വസിക്കും, അത്രത്തോളം നല്ലൊരു നന്മയുള്ളവളാണെന്നാണ് എല്ലാവരും പറയുക. ഇത് ഞാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ എന്ത് നിലപാടെടുക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: ഇതിപ്പോൾ നമ്മുടെ ഡുവൽ പേഴ്സണാലിറ്റി കാണുന്നുണ്ട്, രണ്ട് ഒരേ സമയത്ത് രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത് കാണുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാകാവുന്ന ഒരു പ്രയാസമാവാം എന്നാണ് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ വീട്ടിലിപ്പോൾ മൂന്നാളുകളുണ്ട്, ഉമ്മയുണ്ട്, ഇയാളുണ്ട്, മകൻ കുട്ടിയുണ്ട്. ഈ മൂന്നാളോടും ഒരേ പെരുമാറ്റങ്ങൾ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് ഈ വ്യക്തികളുടെ പെരുമാറ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇത് ഭർത്താവിൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ടോ ഉമ്മാൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ടോ കുട്ടീൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ടാണ് അവൾ മോശമായി പെരുമാറുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം മൂന്നാൾ ഒരുപോലെ ആവാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അത് അവളുടെ തന്നെ ഒരു തെറ്റായിട്ടും തകരാറായിട്ടുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരോടൊക്കെ നന്നായി പെരുമാറാൻ കഴിയുന്ന ഒരാൾ എന്തുകൊണ്ട് ഇവരോട് നന്നായി പെരുമാറുന്നില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു മാനസിക പ്രശ്നമായിട്ടാണ് എന്ത് ചെയ്യണത് കാണുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ചികിത്സകളും കാര്യങ്ങളും അന്വേഷിക്കാം. പക്ഷേ എന്താണ്, ഒരു ഒരു പരിധിവരെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിലേക്ക് അവൾ എത്തുമ്പോൾ അവളെക്കൊണ്ട് പറ്റുന്നതാണ് ഒരു ചേഞ്ച് എന്നുണ്ടെങ്കിൽ അവൾ ചേഞ്ച് ആവാൻ തയ്യാറാവും. അവൾക്ക് കഴിയാത്തതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിവർത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വിദഗ്ധമായ കൗൺസിലിങ്ങുകളും ചികിത്സകളും തന്നെയാണ് പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഒരു സഹോദരിയാണ്, അവർ പറയുന്നത് അവളുടെ സഹോദരൻ ഒരു അമുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തു. ആ സമയത്ത് പലരും എതിർത്തിരുന്നെങ്കിൽ പോലും പിന്നെ വീട്ടുകാർ കല്യാണം നിക്കാഹ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവളും ഇവളുടെ ഭർത്താവിനും അതിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്തു, അത് സമ്മതിച്ചു കൊടുത്തു. അവരവരുടെ വീട്ടിൽ തന്നെയാണ് താമസം. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ ആ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അവളെ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല ഈ കുട്ടി. ഈ ഇയാൾ കല്യാണം കഴിച്ചത് ഇവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ കുടുംബത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവൾ ചോദിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താ, കാരണം കുടുംബബന്ധം അവിടെ മുറിയാണല്ലോ, പോകാൻ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി, അപ്പോൾ അവിടേക്ക് പോകാൻ ഇയാൾ സമ്മതിക്കില്ല ഭർത്താവ്, കാരണം സഹോദരനുണ്ട് സഹോദരൻ്റെ ഭാര്യയുണ്ട്, അപ്പോൾ അതിന് ഇസ്ലാമികമായ വിധി എന്താണെന്ന് ചോദിക്കുന്നു.
1: സാധാരണഗതിയിൽ എന്താ വെച്ചാൽ സ്വന്തം വാപ്പാനും മനൊന്നും കാണാൻ പോകുന്നതിൽ നിന്ന് ഭർത്താവിന് എന്തു ചെയ്യാൻ പറ്റുക, തടസ്സപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അവിടെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് സ്വന്തം വാപ്പനും മനൊന്നും കാണാൻ പോകുന്നതിനൊരു തടസ്സമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായും ഇതല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം അവരെ അനുവദിച്ചിരുന്നൊരു ഭർത്താവ് ഇത്തരമൊരു സാഹചര്യത്തെ അനുവദിക്കാതിരിക്കുന്നത് എന്താണ്? അവർ ചെയ്തതൊരു ശരിയല്ലാത്ത കാര്യമാണെന്നും അതിനോട് എനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിന്മയോടുള്ള ഒരു എതിർപ്പ്, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ സ്വാഭാവികമായും അതിനോട് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല. പക്ഷെ എന്നാലും വീട്ടിൽ വാപ്പനിമനും വിളിക്കും, അവരിലെ ബന്ധങ്ങൾ പുലർത്തും, ആങ്ങളയുമായിട്ടൊക്കെ ഉള്ള ബന്ധവും സൗഹൃദമൊക്കെ പുലർത്തിക്കൊണ്ട് പോകുക തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നല്ലത്. പക്ഷേ അത് ഭർത്താവിനെയും കൂടി അതിലേക്കൊന്ന് അനുകൂലമാക്കാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്, ഒരു സമയം സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉചിതം അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഒരു സഹോദരി, അവർ ഗൾഫിൽ പ്രവാസിയാണ്, അവർ അവിടെ ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്. അപ്പോൾ അവരെ സമ്പത്തിൽ നിന്ന്, അവരെ സാലറിയിൽ നിന്ന് അവർ അവരെ വീട്ടിലേക്ക് പണം അയക്കാറുണ്ട്. അതുമാത്രമല്ല, ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും കുറച്ച് ധൂർത്തന്മാരാണ്. അവർ കിട്ടുന്ന പൈസയൊക്കെ അങ്ങനെ ചിലവാക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് പിശുക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, അവർക്ക് നാട്ടിലൊരു വീടും കുടുംബമൊക്കെ ഉണ്ടാകണം എന്നൊക്കെ നിലക്കാണ്. അതിനുവേണ്ടി കുറച്ച് പൈസ ഭർത്താവിൻ്റെ കയ്യിൽ ഇവർ സാലറിയിട്ട് കൊടുത്തത് പോലും അവരുടെ ഉപ്പ എന്ത് ചെയ്തു, ആ ഉപ്പാൻ്റെ പേരിൽ അവർ സ്ഥലം വാങ്ങിയിട്ടു. അപ്പോൾ ഇവർക്ക് ഇത് കിട്ടിയില്ല. ആ നിലക്ക് തന്നെ ഇവർ പിന്നീട് അത് കുറച്ചൊന്ന് പിശുക്കി കൊടുക്കാതിരുന്നൊരവസ്ഥയുണ്ടായി. എന്നിട്ട് അദ്ദേഹം അറിയാതെ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും കുറച്ച് പൈസ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. കാരണം
1: അവരുടെ സമ്പത്ത് പറയുമ്പോൾ അവരുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും വിനിമയം ചെയ്യാൻ പറ്റും. ഒരു ജോലിക്ക് പോകാൻ ഭർത്താവിന് അനുമതി ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രശ്നമുള്ളൂ. അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കിട്ടുന്ന സമ്പത്ത് പിന്നെ അത് സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കടപ്പാടുള്ള കാര്യം. കാരണം ഇവർക്കൊരിക്കലും ഭർത്താവിന് ആ പൈസ കൊടുക്കണം എന്നുള്ളൊരു ബാധ്യത ഒന്നും ഇല്ല. പിന്നെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ ഒരു വലിയ കടമയാണ്. അതുകൊണ്ട് നിർബന്ധമായി മാതാപിതാക്കൾക്ക് അത് കൊടുക്കണം ആവശ്യക്കാരാണെങ്കിൽ അതൊരിക്കലും തെറ്റല്ല. പക്ഷേ എപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധം സൗഹാർദ്ദത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം, ഭർത്താവും ഈ കാര്യം കൂടെ സമ്മതിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ഭർത്താവിനെ പ്രകോപിപ്പിക്കാതെ സ്വകാര്യമായി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണം. എന്തായാലും ഭർത്താവുമായുള്ള ബന്ധം താറുമാറാകാത്ത രൂപത്തിൽ വാപ്പനും ഉമ്മനെയും പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പോകുമായിരിക്കും നന്നായിരിക്കും.
0: ഒരു പിന്നെ സഹോദരി ചോദിക്കുന്നു, അവരുടെ മകൾക്ക് 14 വയസ്സായി, 2 വർഷം മുമ്പ് വരെ ഈ കുട്ടി ഉമ്മയെ അനുസരിച്ചിരുന്നു, ഉപ്പയെ അനുസരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഒന്ന് പറയുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഫോൺ വേണം, അല്ലെങ്കിൽ ഉമ്മയുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് അവൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ കുട്ടി പറയുന്നത് നിങ്ങളൊക്കെ ഒരു 100 വർഷം മുമ്പുള്ള ഉമ്മയും വാപ്പയുമാണ് എന്നാണ് അവൾ പറയുന്നത്. അവളോട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ്.
1: എന്തായാലും ഇനിയിപ്പോൾ ഈ ഉമ്മ എന്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും അവൾക്കത് മനസ്സിലാവില്ല. കാരണം ഉമ്മ പറയുന്ന കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളതും, ഉമ്മ 14 കഴിഞ്ഞ 6 നൂറ്റാണ്ടത്തെ കാര്യങ്ങളാണ് പറയണത് എന്നുള്ളതും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഉമ്മയല്ലാത്ത വേറെ ആരെങ്കിലൂടെയെങ്കിലും കുട്ടിക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയാണെന്നല്ല. കാരണം ഇത്തരം മനോഭാവങ്ങൾ വളരെ അപകടകരമായ കാര്യമാണ്. അതായത് ഇവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളായ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ എനിക്കും ചെയ്യാൻ സ്വാതന്ത്ര്യം വേണം, അതാണ് ആധുനികത, അതാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർക്ക് തന്ത വൈബാണ് എന്നുള്ള പുതിയ കുട്ടികളുടെ ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ഒരു അനുമതിക്ക് വേണ്ടിയുള്ള ഒരു ഫ്രെയിമാണത്. അത് കുറച്ച് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇവളെ നല്ല ക്ലാസ്സുകളിലോ പരിപാടികളൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഉമ്മയല്ലാത്ത വേറെ ആരുടെയെങ്കിലും വഴിക്ക് അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ഭാവി വളരെ പ്രയാസകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: മറ്റൊരു സഹോദരി ചോദിക്കുന്നു, അവരുടെ 3-ാമത്തെ പ്രസവം കഴിഞ്ഞ ശേഷം അവർക്കൊരു നിസ്കാരം അങ്ങനത്തെ ഇബാദത്തുകൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനൊരു ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ നിസ്കരിക്കാൻ ഓർമ്മ വരും. അതല്ല, ഞാൻ നിസ്കരിക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഈമാൻ കൈവരാത്തൊരവസ്ഥയുണ്ട്. ഒരു മറവി പോലെ, ആരോ മറപ്പിക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണെന്ന് അവർ ചോദിക്കുന്നു.
1: ഈ പ്രസവാനന്തരം വരുന്ന ഇത്തരം മാനസികാവസ്ഥകളൊക്കെ എന്താണ്, പ്രസവത്തിന് ശേഷം വരുന്ന സാധാരണ ഉണ്ടാകാവുന്ന ചില മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓർമ്മക്കുറവുള്ളത്, മറ്റു കാര്യങ്ങളിലൊക്കെ ഓർമ്മക്കുറവ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ചെറിയ ചികിത്സകൾ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മുമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നോർമലായ അവസ്ഥക്ക് പ്രസവാനന്തരം തകരാറ് പറ്റുമ്പോൾ അത് നമ്മളൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കാണണം. നല്ല ചികിത്സകളിലേക്ക് പോകുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ പരമാവധി നമ്മൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് മൊബൈൽ അലാറം വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, 5 നേരവും നമുക്ക് എന്ത് ചെയ്യും, നിസ്കാരത്തിന് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ മെമ്മറി ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ഖുർആൻ ഒരു ദിവസം ഒരായത്ത് തോതിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി റെഡിയായി വരും. ഈ റിമൈൻഡർ വെക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരും. അങ്ങനെ നമ്മൾ നിരന്തരം പരിശീലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതൊക്കെ ഓർമ്മ വരുന്നൊരവസ്ഥ വരുന്നതാണ് മനസ്സിലാവുന്നത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അടുത്ത ചൊവ്വാഴ്ചകളിൽ നമ്മൾ വീണ്ടും പരിഗണിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ഫീഡ്ബാക്കിൽ, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544845840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങൾ മുന്നേ ചോദിച്ച ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് റിമൈൻഡ് എന്നതുപോലെ ഫീഡ്ബാക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി

0: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിശ്വാസം നൽകുന്ന വിശുദ്ധി. നമ്മോടൊപ്പം ചേരുന്നു സലാഹുദ്ദീൻ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ചു തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൻ്റെ ഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദ ഫസദത് ഫസദൽ ജസദു കുല്ലു അല വഹിയൽ ഖൽ. അറിയണം, തീർച്ചയായും ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു, അത് ഹൃദയമാണ് എന്നാണ്. മനുഷ്യനിലെ ചെറിയൊരു അവയവമാണ് ഹൃദയമെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ സ്വാധീനം വലുതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അത് ശുദ്ധമായാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും മനുഷ്യ ശരീരവും അവയവങ്ങളുമെല്ലാം ശുദ്ധമാകും. അത് കേടുപറ്റിയാൽ മനുഷ്യ ശരീരത്തിനും മനുഷ്യൻ്റെ അവയവങ്ങൾക്കുമൊക്കെ കേടുബാധിക്കുന്ന സാഹചര്യമുണ്ടാകും. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഹൃദയമെന്ന് പറയുന്നു. ഈ ഹദീസിൽ ഹൃദയത്തെ സൂചിപ്പിക്കാൻ മുദ്ഗ മാംസകഷ്ണമെന്നാണ് ഉപയോഗിച്ചത്. അത് തന്നെ അതെത്ര ചെറുതാണ് വലുപ്പത്തിലെന്ന് സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം അത് വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കൊണ്ടും അറിവ് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ അതിനെ ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലേ അതിനെ തുടർന്ന് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ഇടപാടുകളുമൊക്കെ ശരിയാകുന്ന സാഹചര്യമുണ്ടാവുകയുള്ളൂ. ഈയൊരു മാംസകഷ്ണം അത് നന്നാക്കണം, അത് ശരിപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അതിനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മൾ മുമ്പ് കേട്ടതാണ്. അള്ളാഹുമ്മ ആത്തി നഫ്സി തഖ്വഹ, അള്ളാഹുവേ എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണേ, വസക്കിഹ അതിനെ നീ പരിശുദ്ധപ്പെടുത്തണേ, അൻത ഖൈറു മൻ സക്കാഹ കാരണം നീയാണ് പരിശുദ്ധപ്പെടുത്തുന്നവരിൽ ഏറ്റവും ഉത്തമൻ, അൻത വലിയ്യുഹ വ മൗലാഹ നീയാണ് അതിൻ്റെ വലിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹൃദയത്തിനെങ്ങനെ പരിശുദ്ധി ലഭിക്കും? ആ ഹൃദയം എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത്, ആ ഗോൾ, ആ ലക്ഷ്യം അത് തിരിച്ചറിയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുക. അതായത് തൗഹീദിന് വേണ്ടി, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങാൻ വേണ്ടി ഹൃദയം പരിശ്രമിക്കുമ്പോഴാണ് ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുന്നത് എന്ന് ചുരുക്കം. ഈയൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് രൂപത്തിലാണ് ആളുകളുള്ളത്. ചില ആളുകളുടെ ഹൃദയം അത് സദാ അള്ളാഹുവുമായി കണക്റ്റഡായിരിക്കും, സത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും, അവരുടെ ചിന്തകളുടെ വിഷയം ദീനായിരിക്കും, മതമായിരിക്കും, വിജ്ഞാനമായിരിക്കും. സ്വാഭാവികമായും ഏതൊരു നന്മയിലേക്കും മുന്നിടുന്നൊരു സ്വഭാവം അവനുണ്ടാകും, ഏതൊരു തിന്മയിൽ നിന്നും അകലുന്ന ഒരു സ്വഭാവവും അവനുണ്ടാകും. ഇത്തരമൊരു ഹൃദയത്തെയാണ് നമ്മൾ ഖൽബു സക്കി, പരിശുദ്ധമായ ശുദ്ധമായ ഹൃദയം എന്ന് നമ്മൾ വിളിക്കുക. രണ്ടാമതൊരു ഹൃദയം സത്യത്തിൽ നിന്ന് തിരിഞ്ഞുപോകുന്ന, അള്ളാഹുവുമായി കണക്റ്റഡ് അല്ലാത്ത ഹൃദയമാണ്. സ്വാഭാവികമായും തിന്മകളോടുള്ള ഒരു അടുപ്പവും നന്മകളിൽ നിന്നൊരു അകലുന്ന സ്വഭാവവുമായിരിക്കും ആ മനസ്സിന് ഉണ്ടായിരിക്കുക. അതിനെ തുടർന്ന് തന്നെ ആ മനസ്സിൽ കടന്നുവരുന്ന ചിന്തകൾ, ആ മനസ്സിൻ്റെ ടെൻഷൻ, ദുഃഖങ്ങളെന്നൊക്കെ പറയുന്നത് ദീനിൽ നിന്ന്, സത്യത്തിൽ നിന്ന് മനസ്സിനെ അകറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ ആ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ദേഹേച്ഛയും തിന്മയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിനെ പരിശുദ്ധപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് അത്തരം ഒരു മനസ്സിനെ നമുക്ക് പരിശുദ്ധപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക? അത് തൗഹീദിലേക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ്, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലേക്ക് ആ മനസ്സിനെ വഴി നടത്തുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ മനസ്സുകളിൽ ദുഃഖം നിറയുമ്പോൾ, വിഷമങ്ങൾ നിറയുമ്പോൾ ചെല്ലാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം പറയാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബ്, ഒരു ദുഃഖമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നത് ഇപ്രകാരമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത് വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. തൗഹീദാണ് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് ചോദിക്കുന്നുണ്ട്: അലാ ഉഅല്ലിമുകി കലിമാതിൻ തഖൂലീനഹുന്ന ഇൻദൽ കർബി ഔ ഫിൽ കർബ്, നിനക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ആ പ്രയാസത്തിൽ നിനക്ക് ചെല്ലാൻ പറ്റുന്ന ചില പദങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്: അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ഷൈഅ എന്നുള്ള പ്രാർത്ഥനയാണ്. തൗഹീദല്ലേ ഈ പ്രാർത്ഥനയിലുള്ളത്? അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അല്ലാഹുവിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കില്ല എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്: ദഅവാതുൽ മക്റൂബ്, ദുഃഖം ബാധിച്ച, പ്രയാസം ബാധിച്ച ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന: അല്ലാഹുമ്മ റഹ്മതക അർജു فلا تكلني الى نفسي طرفه عين واصلح لي شاني كله لا اله الا انت. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സ്വന്തം നഫ്സിലേക്ക്, എന്നിലേക്ക് തന്നെ ഒരു നിമിഷം പോലും, ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും ഏൽപ്പിക്കല്ലേ അല്ലാ. എൻ്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നന്നാക്കി തരണേ. നീയല്ലാതെ ആരാധനക്കർഹനില്ല. ഈ പ്രാർത്ഥനയിലും തൗഹീദാൻ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ അകത്തു വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു: ലാ ഇലാഹ ഇല്ലാ അൻ സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു: ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫി ഷൈഇൻ ഖത്തു ഇല്ലസ്തജാബ അല്ലാഹു ലഹു. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് മുൻനിർത്തി, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവോട് തേടിയാൽ അതിന് അള്ളാഹു മറുപടി നൽകാതിരിക്കില്ല എന്ന്. ഇതും തൗഹീദ് തന്നെയല്ലേ? ചുരുക്കത്തിൽ, നമ്മുടെ മനസ്സിലൊരു പ്രയാസമുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നമ്മുടെ മനസ്സിന് ശാന്തി നൽകാനും ആ പ്രതിസന്ധിയെ ചികിത്സിച്ച് മാറ്റാനുമുള്ള മാർഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈമാനിനെ പുതുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടുള്ള ബന്ധം അത് ശക്തമാക്കുക എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, നിഷ്കളങ്കമായി സത്യനിഷേധികൾ അള്ളാഹുവോട് വിളിച്ച് തേടിയപ്പോഴും അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? സൂറത്തു അങ്കബൂത്തിൻ്റെ 65-ാമത്തെ വചനം: ഫഇദ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബദ്രി ഇദാഹും യുശ്രികൂൻ. കപ്പലിൽ അവർ സഞ്ചരിക്കുമ്പോൾ അതിലൊരു പ്രതിസന്ധിയുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ, നിഷ്കളങ്കമായി കീഴൊതുക്കം അള്ളാഹുവിനാക്കിക്കൊണ്ട് അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അവർ ശിർക്ക് ചെയ്യുന്നവരാകും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഈ ആയത്ത് വിശദീകരിക്കവേ: അത്തൗഹീദു മഫ്സഉ അഅദാഇഹി വഔലിയാഇഹി. തൗഹീദിൻ്റെ ശത്രുക്കളും തൗഹീദിൻ്റെ മിത്രങ്ങളും തൗഹീദിൻ്റെ ആളുകൾക്കുമൊക്കെ രക്ഷാകേന്ദ്രമാണ് സത്യത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. ഫഅമ്മാ അഅദാഉഹു ഫയുനജ്ജീഹി മിൻ കുറുബി ദുനിയ വശദാഇദിഹ. തൗഹീദുള്ള ആളുകളെ, തൗഹീദിൻ്റെ ശത്രുക്കളെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഈ തൗഹീദ് മുഖേന അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് അൻകബൂത്തിലെ 65-ാമത്തെ വചനം ശേഷം അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നാൽ തൗഹീദിൻ്റെ ആളുകളോ അവരെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നിരവധിയാണ്. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചത്. ഫനജ്ജാഹുല്ലാഹു മിൻ തിൽക ദുലുമാത്ത്. അപ്പോൾ ആ അന്ധകാരത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഈ തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് പ്രവാചക അനുയായികൾ അള്ളാഹുവിനോട് തേടി. അള്ളാഹു അവരെ മുശ്രിക്കുകൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഏതൊരു ഘട്ടത്തിലും തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ പ്രതിസന്ധികൾ നീക്കിക്കളയാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന് ചുരുക്കം. അതോടൊപ്പം തന്നെ ദീനിയായൊരു ജീവിതത്തിലേക്ക് തൗഹീദ് അംഗീകരിച്ച് മതത്തിൽ പറയുന്ന നിയമങ്ങൾ അനുശാസിക്കുന്ന നിയമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ളൊരു തൗഫീഖ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചാൽ, അതിലേക്കുള്ളൊരു ഹിദായത്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചാൽ അവൻ്റെ ഹൃദയത്തിന് പരിപൂർണമായ വിശുദ്ധി ലഭിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലില്ലിസ്ലാം ഫഹുവ അലാ നൂരി മിർ റബ്ബിഹി. ആരുടെങ്കിലും ഹൃദയത്തിന് അള്ളാഹു ഇസ്ലാമിലേക്ക് തുറവി നൽകിയാൽ, വിശാലത നൽകിയാൽ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രകാശത്തിലാണ് അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുകയാണ്. എങ്ങനെയാണത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവനക്ക് പ്രശ്നമില്ലല്ലോ. എന്ത് സൗകര്യങ്ങൾ, എന്ത് ആനന്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അത് അവനെ അഹങ്കാരിയാക്കുകയില്ലല്ലോ. പ്രതിസന്ധി വരുമ്പോൾ ക്ഷമിക്കും, കാരണം ഇത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണെന്നറിയും. തൗഹീദിൻ്റെ വചനങ്ങൾ ഉരുവിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവൻ ശ്രമിക്കും. സ്വാഭാവികമായും ആ പ്രതിസന്ധി പ്രയാസം അവനക്ക് എളുപ്പമായി തീരും. ഇനി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിൽ മതിമറക്കാതെ അഹങ്കരിക്കാതെ, ഇത് അള്ളാഹു നൽകിയൊരു അനുഗ്രഹമാണ്, അതുകൊണ്ട് ഈ അനുഗ്രഹത്തെ ശുക്ർ ചെയ്യണം, ഇനിയും നന്മകളിൽ ഉപയോഗിക്കണമെന്ന് ആ മനുഷ്യൻ ചിന്തിപ്പിക്കും. സ്വാഭാവികമായും അതും അവൻക്ക് ഉപകാരമായി തീരുമെന്ന് പണ്ഡിതന്മാർ ഇതിന് വിശദീകരിക്കവേ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹലിലെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു നൽകുന്നൊരു വാഗ്ദാനമുണ്ടല്ലോ, മൻ അമില സ്വാലിഹ മിൻ ദക്കരിന ഉൻസ വഹുവ മുഅ്മിൻ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ. വിശ്വാസിയായിക്കൊണ്ട് നന്മകൾ ചെയ്യുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് നാം നല്ലൊരു ജീവിതം നൽകും. അതുപോലെ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കവേ പറഞ്ഞു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു മുഅ്മിനിന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അള്ളാഹു അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യും. പരലോകത്തും ഉന്നതമായ പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻക്ക് വാഗ്ദാനം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലെ ചെറിയ ദുഃഖങ്ങളിൽ അടിപതറാതെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നന്മകളിലേക്ക് നയിക്കുന്ന രൂപത്തിൽ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിന് നമുക്ക് സാധ്യമാകുക മനസ്സിൽ ഈമാൻ നിറക്കുമ്പോഴാണ്, മനസ്സിൽ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖം വരുമ്പോൾ ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനകളിൽ തൗഹീദിൻ്റെ വചനങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് ആ ഹൃദയം ഇങ്ങനെ മാറി മറയുന്ന സമയത്ത്, ആ മാറി മറയലുകൾ മനസ്സിലാക്കി ഏത് സമയത്തും അള്ളാഹുവിലേക്ക് തിരിയാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും പരിശ്രമിക്കുക, എങ്കിലേ ഹൃദയത്തിന് വിശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ നമ്മെ സഹായിക്കുക തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിശ്വാസം നൽകുന്ന വിശുദ്ധി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷേ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ IT ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, വാട്സപ്പിൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ വരും, വീഡിയോ വരും. വാട്സപ്പ് ഉപയോഗിക്കണോണ്ട് ഗാലറി നിറഞ്ഞിരിക്കുകയാണ്, സ്റ്റോറേജ് ഇടക്കിടക്ക് ക്ലിയർ ചെയ്യേണ്ടി വരിക. ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ആ സ്റ്റോറേജ് ഫുള്ളാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതിൽ മെസ്സേജുകൾ എങ്ങനെയായാലും വരും. നമ്മൾ ബ്ലോക്ക് ചെയ്യാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ നമുക്ക് വരും. പിന്നെ വോയിസ് മെസ്സേജുകളും വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ ഫോട്ടോ, വീഡിയോ, അതേപോലെ ഓഡിയോ എന്നിവ ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. വാട്സപ്പിൻ്റെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സുകൾ ലഭിക്കുക. അതിൽ ഏറ്റവും അടിയിലായിക്കൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വരുന്നത്. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് 5-ാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ. അതിൽ ഓട്ടോമാറ്റിക്കായി കൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ വോയിസ് മെസ്സേജസ് ആർ ഓൾവേസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് എന്നവിടെ കാണാം. വോയിസ് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ 1-ാമത്തെ ഓപ്ഷൻ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ചില ആളുകൾ മൊബൈലിൽ അധികം ഡാറ്റ കയറ്റാറില്ല, വൈഫൈ ഉള്ള സമയത്തായിരിക്കും അധികം ഉപയോഗിക്കുക. അപ്പോൾ വൈഫൈ ഉള്ള സമയത്താണ് എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളവ മാത്രം നമുക്ക് എടുത്താൽ മതി. ഉദാഹരണമായിട്ട് ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫോട്ടോകൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് എടുക്കുക. അതിൽ ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെ 4 കാണാം. ഇതിൽ ഫോട്ടോ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവ അൺടിക്ക് ചെയ്താൽ പിന്നീട് വരുന്ന ഫോട്ടോസ് മാത്രമായിരിക്കും അതിൽ ഡൗൺലോഡ് ആവുക. ഇനി ഫോട്ടോസും വേണ്ട, കാരണം ഒരേ ഫോട്ടോ പല ഗ്രൂപ്പിലും വരും, അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല, ആവശ്യമുള്ളവ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും അൺടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പച്ച ടിക്ക് വരും, അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും. അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവ മാത്രം സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇനി 2-ാമത്തായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെയുണ്ട്, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ. വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നേരത്തെ പോലെ തന്നെ നാല് ഓപ്ഷൻ കാണിക്കും, ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്. അതിൽ ആവശ്യമുള്ളവ മാത്രം ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്താൽ അത് മാത്രമായിരിക്കും പിന്നെ ഡൗൺലോഡ് ആവുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വെൻ റോമിംഗ് എന്നുള്ളതാണ്. റോമിങ്ങിൻ്റെ സമയത്ത് ഡാറ്റ ചാർജ് ഒരു പക്ഷേ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം ടിക്ക് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ കൊടുക്കുക, അല്ല നമുക്ക് ഫോട്ടോസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല ഒരു മീഡിയയും ഫോട്ടോയും ഓഡിയോയും വീഡിയോയും ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട എന്നാണെങ്കിൽ നമുക്ക് എല്ലാം ടിക്ക് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ മെസ്സേജുകൾ വരാൻ സാധ്യതയുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒരുപാട് ഇമേജ് വരുമ്പോൾ പിന്നെ ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ പ്രയാസമുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എല്ലാ ഓപ്ഷനും ഒഴിവാക്കി കൊണ്ടവിടെ വെക്കുക. അപ്പോൾ അവിടെ നോ മീഡിയ എന്നിങ്ങനെ കാണിക്കും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ വീഡിയോ ഓട്ടോ ഡൗൺലോഡ് കൊടുത്താൽ ഒരു പക്ഷേ പെട്ടെന്ന് ഡാറ്റ തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ നോക്കുക, അതിൻ്റെ നേരെ എത്ര എം ബി ഉള്ള വീഡിയോ ആണ് എന്നുണ്ടാവും, അതേപോലെ ഓഡിയോ എത്ര ഉണ്ട് എന്നുണ്ടാവും. അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഡാറ്റക്കനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഡാറ്റ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വാട്സപ്പിലെ മീഡിയ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും വന്ന് സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ഡോട്ടിൽ അവിടെ പോവുക, സെറ്റിങ്സ് സെലക്ട് ചെയ്യുക, അതിൽ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് നമുക്ക് കാണാം. അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, അതിൽ മൊബൈൽ ഡാറ്റ, അതേപോലെ വൈഫൈ, റോമിംഗ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് വാട്സപ്പിലെ സ്റ്റോറേജിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ഡാറ്റ സേവ് ചെയ്യാൻ അതേപോലെ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. ITയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായി ITജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ITജാലകം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തറ. വിഷയം: വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ?
5: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു: നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും
6: മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെ

0: യും സഹായിക്കുന്നവർക്ക് പറ്റും, ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബിയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച ഈ കൃതിയിൽ നിന്നും പാലായനത്തിന്റെ തുടക്കം എന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ അബിസീനിയയിലേക്കുള്ള ഹിജറ എന്ന അധ്യായം കേൾക്കാം. തന്റെ അനുജരന്മാർക്ക് ബാധിക്കുന്ന ശിക്ഷകളും പരീക്ഷണങ്ങളും കാണുകയും അവരെ തടയാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ അബിസീനിയയിലേക്ക് പോയിക്കൊള്ളുക. അവിടെ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ആരും ആക്രമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് നിങ്ങൾ ചേർന്നുകൊള്ളുക. ഇപ്പോൾ നിങ്ങൾ ഉള്ള അവസ്ഥയിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ഒരു വിശാലതയും രക്ഷാമാർഗവും നൽകിയേക്കാം. ബൈഹഖി 9:7. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അബിസീനിയൻ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. ശിക്ഷയിൽ നിന്നുള്ള രക്ഷക്കും ദീനിനെ നിലനിർത്തുവാനും വേണ്ടിയായിരുന്നു ആ യാത്ര. ഇസ്ലാമിലെ ഒന്നാമത്തെ ഹിജറയായി അബിസീനിയൻ ഹിജറ കണക്കാക്കപ്പെടുന്നു. ഉസ്മാനുബിനു അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ ഭാര്യയായ നബിയുടെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹ, അബ്ദുറഹ്മാനുബിനു ഔഫ്, അബു ഹുദൈഫ, ഉതുബത്തുബിനു റബീഅ, അദ്ദേഹത്തിന്റെ ഭാര്യയായ സഹല ബിൻത് സുഹൈലുബിനു അമ്ര, അബു സലമ ഇബിനു അബ്ദുൽ അസദ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമ, ഉസ്മാനുബിനു മദ്ഊൻ, ആമിറുബിനു റബീഅ, അദ്ദേഹത്തിന്റെ ഭാര്യ ലൈല ബിൻതു അബി ഹസ്മ റളിയല്ലാഹു അൻഹും തുടങ്ങിയവരാണ് ആദ്യമായി അബിസീനിയയിലേക്ക് ഹിജറ പോയത്. കപ്പൽ വഴി യാത്ര ചെയ്യാൻ വേണ്ടി ഷുഐബ എന്നു പറയുന്ന സ്ഥലത്തേക്ക് അവർ എത്തി. അവരിൽ ചിലർ നടന്നും മറ്റു ചിലർ ഒട്ടകപ്പുറത്തുമാണ് എത്തിച്ചേർന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹമെന്നോണം രണ്ട് കച്ചവട ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾ അബിസീനിയയിലേക്ക് അവർക്ക് ലഭിച്ചു. 15 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 11 പുരുഷന്മാരും 4 സ്ത്രീകളും. പ്രവാചകത്വത്തിന്റെ 5 വർഷം റജബ് മാസത്തിലായിരുന്നു അവർ പുറപ്പെട്ടത്. അബിസീനിയയിൽ എത്തിച്ചേർന്നപ്പോൾ ഏറ്റവും നല്ല അയൽവാസിയായി അവരെ അവർ കണ്ടു. തങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ അവർ നിർഭയരാവുകയും അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ആരാലും ആക്രമിക്കപ്പെടാതെ വെറുപ്പുളവാക്കുന്ന ഒരു വാക്കും കേൾക്കാതെ അവിടെ അവർ താമസമാക്കി. പക്ഷേ അധികകാലം അബിസീനിയയിൽ അവർ താമസിച്ചില്ല. തൊട്ടടുത്ത റമദാൻ മാസത്തിൽ തന്നെ അവർ മക്കയിലേക്ക് മടങ്ങി. അബിസീനിയയിലേക്ക് ഹിജറ പോയ ആളുകൾ മക്കയിലേക്ക് മടങ്ങി വന്നപ്പോൾ മുശരിക്കുകളുടെ പീഡനങ്ങൾ വീണ്ടും ശക്തമാകുവാൻ തുടങ്ങി. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് 2 തവണയും അബിസീനിയയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. 2 തവണ അബിസീനിയയിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 83 പുരുഷന്മാരും 18 സ്ത്രീകളുമുണ്ടായിരുന്നു. അബിസീനിയയിലേക്കുള്ള മുസ്ലീങ്ങളുടെ യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഖുറൈശികൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അമ്രുബിനു ആസ്, അബ്ദുല്ലാഹിബിനു അബി റബിഅ തുടങ്ങിയവരെ അങ്ങോട്ടയച്ചു. നജ്ജാഷി രാജാവിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കന്മാർക്കും ഒട്ടനവധി സമ്മാനങ്ങളുമായിട്ടാണ് അവർ പോയത്. നജ്ജാഷിയുടെ അടുത്ത ആളുകൾക്ക് കൈക്കൂലി എന്നോണം പലതും അവർ നൽകുകയും ചെയ്തു. നജ്ജാഷിയുമായി സംസാരിക്കുമ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുവാൻ വേണ്ടിയും മുഹാജിറുകളായി വന്നിട്ടുള്ളവരെ മക്കയിലേക്കു തന്നെ തിരിച്ചയക്കാനും വേണ്ടിയായിരുന്നു ഈ പണികളെല്ലാം. പക്ഷേ പെട്ടെന്നൊരഭിപ്രായം പറയാൻ നജ്ജാഷി തയ്യാറായില്ല. മക്കയിൽ നിന്നും വന്ന നബിയുടെ അനുചരന്മാരെ തന്റെ മുമ്പിൽ ഹാജരാക്കുവാൻ നജ്ജാഷി ആവശ്യപ്പെട്ടു. അവർ നജ്ജാഷിയുടെ മുമ്പിൽ വന്നു. ഖുറൈശികൾ നിയോഗിച്ച 2 വ്യക്തികളും അവിടെ സന്നിഹിതരായിരുന്നു. നജ്ജാഷിയുടെ മുമ്പിൽ അവർ സമ്മാനങ്ങൾ സമർപ്പിച്ചു. മുസ്ലീങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജഅഫർ ബിൻ അബി ത്വാലിബിനെയാണ് സംസാരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. നജ്ജാഷി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ തുടങ്ങി. അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചു. ഈ സന്ദർഭത്തിൽ ജഅഫർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, ശവം ഭക്ഷിക്കുന്നവരായിരുന്നു, എല്ലാ തിന്മകളും ഞങ്ങൾ ചെയ്തിരുന്നു, ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിച്ചിരുന്നു, അയൽവാസികളോട് മോശമായി പെരുമാറിയിരുന്നു, ഞങ്ങളിലെ ശക്തന്മാർ ദുർബലരെക്കൊണ്ട് ഭക്ഷിച്ചിരുന്നു. ഈ അവസ്ഥയിലാണ് അല്ലാഹു ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത്. ആ പ്രവാചകന്റെ പരമ്പരയും സത്യസന്ധതയും വിശ്വാസ്യതയും ചരിത്രവും എല്ലാം ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളെ അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. അവനെ മാത്രം ഞങ്ങൾ ആരാധിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന കല്ലുകളെയും വിഗ്രഹങ്ങളെയും വെടിയണമെന്ന് പറഞ്ഞു. നജ്ജാഷിയും സ്വഹാബികളും തമ്മിലുള്ള സംസാരം തുടർന്നുകൊണ്ടിരുന്നു. ഈ ചർച്ച മക്കയിൽ നിന്നും വന്ന മുശ്രിക്കുകളുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകാൻ കാരണമായി. നഷ്ടക്കാരായിക്കൊണ്ട് അവർ തിരിച്ചു പോകേണ്ടി വന്നു. മുസ്ലിങ്ങളാകട്ടെ സമാധാനത്തോടെ അവിടെ താമസിക്കുകയും ചെയ്തു. ഈ ഹിജറയിലൂടെ അല്ലാഹു സ്വഹാബിമാരെ പരീക്ഷിക്കുകയായിരുന്നു. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രാജ്യവും സമ്പത്തും സന്താനങ്ങളും ഒഴിവാക്കുവാൻ അവർ തയ്യാറുണ്ടോ എന്നുള്ള പരീക്ഷണമായിരുന്നു അത്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. ദീനിനുവേണ്ടി അല്ലാഹുവിൻ്റെ മാർഗത്തെ അവർ തെരഞ്ഞെടുത്തു. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അബസീനിയയിലേക്ക് തങ്ങളുടെ ദീനുമായി അവർ ഹിജറ പോവുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ അബസീനിയയിലേക്കുള്ള ഹിജറ മക്കാ മുശ്രിക്കുകളുടെ ഇടയിൽ വലിയ കുലുക്കം ഉണ്ടാക്കി. അല്ലാഹു ഉദ്ദേശിച്ച അത്രയും കാലം മുഹാജറുകൾ അബസീനിയയിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജറക്ക് ശേഷമാണ് അവരിൽ ചിലർ മടങ്ങിവന്നത്. ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പായിരുന്നു അത്. 33 പുരുഷന്മാരും 8 സ്ത്രീകളുമാണ് അന്ന് മദീനയിലേക്ക് മടങ്ങിയത്. ബാക്കിയുള്ള ആളുകൾ ജഅഫർ ബിൻ അബി ത്വാലിബിൻ്റെ കൂടെ ഖൈബർ യുദ്ധവിജയത്തിനു ശേഷം ഹിജറ 7 വർഷമാണ് മടങ്ങിയത്. ആ വർഷത്തിലാണ് നജ്ജാഷി മരണപ്പെടുന്നതും. നജ്ജാഷിയുടെ മരണത്തിന് മുമ്പ് അല്ലാഹു അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. ബുഖാരി മുസ്ലിം. ഇൻഷാല്ലാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ മറ്റൊരധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച ഈ ഗ്രന്ഥത്തിൽ നിന്നും പാലായനത്തിന്റെ തുടക്കം എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

0: പീസ് റേഡിയോ ചുവരെഴുത്ത്. സുഫീൻ യുദ്ധത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ പംക്തിയിൽ സുഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുഫീനിൽ ഒരു യുദ്ധമുണ്ടായി, പ്രസ്തുത യുദ്ധത്തിൽ ആരാണ് ശരിയുടെ പക്ഷം, സുഫീൻ ഒരു സ്ഥലപ്പേരാണ്, ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറെക്കുറെ സൂരിയയിലായിരിക്കും, പണ്ടത് ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിൻ്റെ ബഹുമാന്യ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭവം. അവരിരുവരും ഇജ്തിഹാദിന്, ഗവേഷണത്തിന് യോഗ്യരായ പ്രമുഖരും പണ്ഡിതരുമാണ്. ഗവേഷണത്തിൽ ശരി ഭവിക്കും, തെറ്റു പിണഞ്ഞേക്കും. ഗവേഷണത്തിനർഹർ, അവർക്ക് ശരിയാണ് ഭവിച്ചത് എങ്കിൽ അവർക്ക് രണ്ട് കൂലിയും, തെറ്റ് പിണഞ്ഞവർക്ക് ഒരു കൂലിയുമാണുള്ളത്. മഹനീയരായ ഈ സഹാബികളുടെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പാഠവും പ്രധാന പാഠവും അതിൽ ഈ ഒരു ഭാഗമാണ്. എന്നാൽ സഹാബികളുടേത് വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ, കപടന്മാരും തൽപരകക്ഷികളും പിന്നിൽ നിന്ന് പലവിധ ഭൗതിക ലാഭങ്ങളും ലാക്കാക്കി ലക്ഷ്യമാക്കി പണിയെടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുബുദ്ധിയും കുൽസിത ശ്രമങ്ങളും കേവല ഭൗതിക നേട്ടങ്ങളും താൽപ്പര്യങ്ങളുമാണ്. അത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം മഹനീയരായ ഈ സഹാബികളെ ഇവിധം കൊണ്ടെത്തിച്ചതിൽ പ്രസ്തുത താൽപ്പര്യക്കാർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഖാദകർ മദീന വിട്ടു. മദീനയിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ ഇരിക്കവേ മദീന നിവാസികൾ അലിയാരുടെ അടുക്കൽ വരികയാണ്. അലിയാരുടെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫളായിലുസ് സ്വഹാബയിൽ സഹിഹായ സനദോടുകൂടി ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വന്ന് അലിയാരുടെ കഥകുമുട്ടി ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ അവർ പറഞ്ഞു, ലാബുദ്ദ ലിന്നാസി മിൻ ഖലീഫത്തിൻ വലാ നഅലമു അഹദൻ അഹഖ ബിഹാ മിൻ. ജനങ്ങൾക്കൊരു ഖലീഫ അനിവാര്യമാണ്. ഖിലാഫത്തിന് യോഗ്യനായി താങ്കളെയല്ലാതെ ഒരാളെയും ഞങ്ങൾ അറിയില്ല, അറിയുന്നില്ല. ഇതാണ് ആളുകളുടെ പക്ഷം. അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത്, ലാ തുരീദൂനി ഫഇന്നി ലകും വസീർ ഖൈറു ലകും മിന്നി അമീറുൻ. നിങ്ങളൊരിക്കലും ഒരു ഖലീഫയായി ഭരണാധികാരിയായി എന്നെ ലക്ഷ്യമാക്കരുത്, ഉദ്ദേശിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയാണ്. അങ്ങനെ ഒരു സഹായിയാവുക, വസീറാവുക എന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഖലീഫയാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖലീഫ മറ്റൊരാളാകട്ടെ, ആ ഖലീഫയുടെ ഒരു വസീറായി, വസീറെന്ന് പറഞ്ഞാൽ മന്ത്രി, സഹായി എന്നൊക്കെ ഉദ്ദേശം, ഞാനതാവാം, അതാണ് ഉത്തമം എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു അന്ന് ആ ആളുകളോട് പ്രതികരിച്ചത്. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. ലാ വല്ലാഹ് ലാ നഅലമു അഹദൻ അഹഖ ബിഹ മിൻക, അല്ലാഹുവാണ് സത്യം, ഖിലാഫത്തിന് നിങ്ങളെക്കാൾ യോഗ്യരായി മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറഞ്ഞ് ഷടിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഫൈൻ അബൈതും അലയ്യ ഫൈൻ ബൈഅതി ലാ തകൂനു സിറ വലാക്കിൻ അഖ്റുജു ഇലൽ മസ്ജിദി ഫമൻ ഷാഅ യുബൈഅനി ബൈഅനി. ഞാൻ ഖലീഫയാകണം, എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിൽ നിങ്ങൾ ഷടിക്കുകയാണ് എങ്കിൽ, ബൈഅത്ത് ഒരിക്കലും അത് രഹസ്യമായിട്ടില്ല. അലിയാർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല വീട്ടിലാണ്, രഹസ്യമായിട്ടല്ല. പ്രത്യുത ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു വരാം, എന്നിട്ട് ഉദ്ദേശിക്കുന്നവർ അവർ എനിക്ക് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയ പ്രസ്തുത ചരിത്രം. മുഹാജിറുകളും അൻസാരികളുമെല്ലാം അലി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വച്ച് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം സിഫീനിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ചില സഹാബികളുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങി, ഉസാമ ബിൻ സെയ്ദ് തുടങ്ങിയ സഹാബികൾ, അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നതിൽ അവർക്കാർക്കും വിസമ്മതമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ ഖിലാഫത്തിന് യോഗ്യനായി അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സിറിയയിലാണ്, മദീനയിലുണ്ടായിരുന്നില്ല. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെടണമെന്നും അവർ വധിക്കപ്പെടണമെന്നും അദ്ദേഹം ഉത്കടമായി ഇച്ഛിക്കുകയും അത് കർശനമായി അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതുവരേക്കും അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, അലി റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റതിൽ അസൂയയുണ്ടായതുകൊണ്ടോ താനാണ് അധികാരത്തിന് അലിയിനേക്കാൾ യോഗ്യനെന്ന ഭാഷ്യമുള്ളതുകൊണ്ടോ അല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചത്. അബൂ മുസ്ലിമുൽ ഖവലാനി മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അൻത തുനാസിഉ അലിയൻ അഅൻത മിസ്ലഹു, അധികാരത്തിനു വേണ്ടി അലിയിനോട് കിടമത്സരം നടത്തുകയാണോ നിങ്ങൾ, നിങ്ങൾ അലിയിനെ പോലെ ഖലീഫയാണോ എന്ന ചോദ്യത്തിന് മുആവിയ റളിയല്ലാഹുവിൻ്റെ മറുപടി, ലാ വല്ലാ ഇന്നി ലഅലമു അന്ന അലിയൻ അഫ്ളു വ അഹഖു ബിൽ അംർ, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും അധികാരത്തിൽ അലിയിനോട് കിടമത്സരം ഇല്ല, കാരണം എനിക്കറിയാം അലിയാണ് അഫ്ദൽ ശ്രേഷ്ഠൻ, വ അഹഖു ബിൽ അംർ അധികാരത്തിന് ഭരണത്തിന് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യൻ, ഇത് എനിക്കറിയാം, അലിയാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം വലാക്കിൻ അലസ്തും താലമൂന അന്ന ഉസ്മാൻ ഖുത്തില മദ്ലൂമൻ, നിങ്ങൾക്കറിയില്ലേ ഉസ്മാൻ മദ്ലൂമായിട്ടാണ് മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടതെന്ന്. വ അന ഇബ്നു അമ്മിഹി, ഞാൻ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബാണ്. മുആവിയയോ? മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബാണ്. അപ്പോൾ ഹർബിൻ്റെ മക്കളാണ് അബൂ സുഫിയാനും അഫ്ഫാനും. അഫ്ഫാൻ്റെ മകൻ ഉസ്മാൻ, അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, എൻ്റെ പിതൃസഹോദര പുത്രനാണ് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ. അങ്ങനെയുള്ള ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതും മർദ്ദിതനായി വധിക്കപ്പെട്ടവനാണ് എങ്കിൽ, മർദ്ദിതനായി കൊണ്ടാണ് വധിക്കപ്പെട്ടതെങ്കിൽ, മർദ്ദകരായ ഘാതകരെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടാൻ അർഹനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആ ഘാതകരെ പിടികൂടണം എന്ന വാശി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഒരിക്കലും ആക്ഷേപാർഹനല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വലാക്കിൻ അലസ്തും താലമുന അന്ന ഉസ്മാൻ ഖുത്തില മദ്ലൂമൻ, അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം ആണയിട്ട് പറയണം. ലാ വല്ലാ ഇന്നീല ആലം, അള്ളാഹുവാണ് സത്യം, എനിക്കറിയാം എന്ന് പറയണം. പക്ഷെ അതോടൊപ്പം ഉസ്മാൻ മർദ്ദിതനായി വധിക്കപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ, ആ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണ് ഞാൻ എന്നതും നിങ്ങൾക്കറിയില്ലേ. വ അന അത്ലുബു ബിദമിഹി, ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞു, ഫഅതു അലിയൻ ഫഖൂലു ലഹു ഫലിയദ്ഫഉ ഇലയ്യ ഖതലത ഉസ്മാൻ, നിങ്ങൾ അലിയാരുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അലിയാരോട് പറയുക ഉസ്മാന്റെ ഘാതകരെ അലിയാർ എന്നെ ഏൽപ്പിക്കട്ടെ, എനിക്ക് എത്തിക്കട്ടെ. വ ഉസല്ലിമു ലഹുൽ ഉമൂർ, അപ്പോൾ ഞാൻ അലിയാർക്ക് അലിയിന് കാര്യങ്ങൾ ഏൽപ്പിക്കാം, സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയെ ഖലീഫയായിട്ട് ഞാൻ സമ്മതിക്കാം, ബൈഅത്ത് ചെയ്യാമെന്ന് താല്പര്യം. ഫഅതു അലിയൻ, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഭാഷ്യം, ഈ വിഷയം, ആളുകൾ അലിയാരുടെ അടുക്കൽ ചെന്നിട്ട് ഫകല്ലമുഹു, അവർ സംസാരിച്ചു. ഫഅബ അലൈഹിം, അലി റളിയല്ലാഹു തആല അൻഹു ഈ ആളുകൾ മുആവിയയുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. വലം യദ്ഫ അൽ ഖതല, അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിക്കുകയുണ്ടായില്ല. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര സംഭവമാണിത്. അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ ആവശ്യപ്പെട്ട ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ ഘാതകർ അലിയാരുടെ വീട്ടിൽ ഒരു റൂമിൽ അലിയാർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നല്ല, അങ്ങനെ ഒരു വിഭാഗമല്ല അവർ. ഈ ഘാതകരെക്കുറിച്ച് നമ്മൾ മുൻ പംക്തിയിൽ പറഞ്ഞു, അവർ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ചുരുങ്ങിയത് അവരുടെ എണ്ണം 2000. ചരിത്ര റിപ്പോർട്ടുകൾ, അവർ ഈജിപ്തിൽ നിന്ന് 2000, ഇറാഖിൽ നിന്ന് 2000, അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് 2000. ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചതിൽ പങ്കാളികൾ 6000 പേരാണ്. ചില ചരിത്രകാരന്മാർ പറഞ്ഞു 2000 പേരാണ്. 2000 പേരെന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ചില നിർണിത നാടുകളെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവരുടെ എണ്ണം 2000 അല്ല, ചുരുങ്ങിയത് 2000, പക്ഷെ അവർ 6000 പേർ വരെയുണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുക? അത് അസാധ്യമായ ഒരു കേസാണ്. മാത്രമല്ല അവർ ഉസ്മാർ റളിയല്ലാഹു തആലനെ വധിച്ചിട്ട് അവരെ എല്ലാവരും മദീനയിൽ തങ്ങിയിട്ടില്ല, പിന്നെയോ അവർ മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത്. അവർ ഇറാഖിലേക്ക് കൂഫയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ആ ദുഷ്ടന്മാർ അവർ വിവിധ സ്ഥലങ്ങളിൽ ചിന്നിത്ത ചിതറുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൂട്ടത്തെ അലി റളിയല്ലാഹു തആലാ മുആവിയക്ക് അദ്ദേഹത്തിന് ആവശ്യം മാനിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു തആലാ ഒരിക്കലും ഒരു തെറ്റല്ല ചെയ്തത്. അലി റളിയല്ലാഹു തആലാനുവിൽ നിന്ന് ഒരു വീഴ്ചയല്ല പറ്റിയത്. പിന്നെയോ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് അസാധ്യമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ മുആവിയ റളിയല്ലാഹു തആലാനു ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ആക്ഷേപാർഹനാണോ കുറ്റക്കാരനാണോ? അല്ല, കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദര പുത്രനാണ് വളരെ ദാരുണമായിട്ട് വിശുദ്ധ മദീനയിൽ വധിക്കപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു തആലാൻ ഇങ്ങനെ വികാരഭരിതനായി തൻ്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ മുആവിയ റളിയല്ലാഹു തആലാനും അതിൽ നിരപരാധിയാണ്. എന്തുകൊണ്ട് ഹാജിമാരുടെ വേഷമിട്ട് വന്ന് വലിയൊരാൾക്കൂട്ടം വിശുദ്ധ മദീനയിൽ വളഞ്ഞു നിന്ന് 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ഉപരോധിച്ച് കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് മസ്ജിദ് നബവിയിൽ ഇറങ്ങിയുള്ള ഒരു നമസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിട്ട് അദ്ദേഹത്തെ ദ്രോഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വരെ അവർ സഹായമെത്തിക്കുവാൻ ഉസ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെ വരെ ദ്രോഹിച്ച ഒരു വിഭാഗം അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരോട് കണക്ക് ചോദിക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആല അനു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ആക്ഷേപാർഹനല്ല. ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ഇതൊരു അധികാര വടംവലിയല്ല. മുആവിയ റളിയല്ലാഹു തആല ഞാനാണ് ഖലീഫ അലിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയല്ല, ഞാനാണ് ഖലീഫ എന്ന ഒരാവശ്യം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉന്നയിച്ചതും നമ്മൾ വായിക്കുന്നില്ല. പ്രത്യുത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് തഹ്കീമുമായി ബന്ധപ്പെട്ട്, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ അലിയാരെ എഴുതിയത്? ഹദമ ആഹദ അലൈഹി അലിയുൻ അമീറുൽ മുഅ്മിനീൻ മുആവിയത ഇബ്ന അബി സുഫിയാൻ. മുആവിയത ഇബ്ന അബി സുഫിയാനുമായി അമീറുൽ മുഅ്മിനീൻ അലി എഴുതുന്ന ഉടമ്പടി എന്നാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ലാ തക്തുബ് അമീറുൽ മുഅ്മിനീൻ ലോ ബായഅതു കാല അന്നക അമീറുൽ മുഅ്മിനീൻ മാ ഖാതൽതു വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്. എന്താ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അലിയും മുആവിയ ഇബ്നു അബീ സുഫിയാനും തമ്മിൽ നടത്തുന്ന ഉടമ്പടി എന്നാണ് എഴുതിയത്. അപ്പോൾ പറയാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് നിങ്ങൾ എഴുതല്ലേ, അമീറുൽ മുഅ്മിനീനാണ് താങ്കൾ എന്ന നിലക്ക് താങ്കൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്തിരുന്നുവെങ്കിൽ താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്, നിങ്ങളുടെ പേര് അലി ഇബ്നു അബി താലിബ്, എൻ്റെ പേര് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ, ഇത് രണ്ട് പേരും മാത്രം മതി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലന് ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി, അല്ല അസ്തഗ്ഫിറുല്ലാ, മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ് ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി ലിഫദ്രിഹി വസാബിഖതിഹി ഫിൽ ഇസ്ലാം, അലിയാരുടെ പേര് എൻ്റെ പേരിൻ്റെ മുമ്പ് എഴുതുക. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് എഴുത്തുകാരനോട്, അലിയുടെ പേര് എൻ്റെ പേരിന് മുമ്പ് എഴുതുക, കാരണം അലിയേക്കാണ് ശ്രേഷ്ഠത, കൂടുതൽ ഇസ്ലാമിലേക്ക് മുൻകടന്നത് എന്നേക്കാൾ മുൻകടന്നെത്തിയത് അലി ഇബ്നു അബി താലിബാണ്, അതുകൊണ്ട് എൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് അലിയുടെ പേര് എഴുതുക എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയണ്ടേ. ഇവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാ? ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും മുആവിയ റളിയല്ലാഹു തആലനെ ഞാൻ ഖലീഫയാണെന്ന് വാദിച്ചുകൊണ്ടോ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടോ അല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനുവിനോട് സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം ചരിത്രത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഷയം, മുആവിയ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹു തആലാനുവിന് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു മർദ്ദിതനായി വധിക്കപ്പെട്ടു. ഉസ്മാനാകട്ടെ തൻ്റെ പിതൃ സഹോദര പുത്രനാണ്, അതുകൊണ്ട് അക്രമികളോട്, ഉസ്മാനെ വധിച്ചവരോട് കണക്ക് ചോദിക്കേണ്ട, അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതിൻ്റെ യോഗ്യത തനിക്കാണ്. അതുകൊണ്ട് അവരെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ട് ആകാം ബൈഅത്ത്. അലി റളിയല്ലാഹു തആലാനുള്ള അനുസരണ പ്രതിജ്ഞ, ഇതാണ് മുആവിയ റളിയല്ലാഹു തആലാന്റെ പക്ഷം. മുആവിയ റളിയല്ലാഹു തആലാനു സിറിയയിലാണ്. അലി റളിയല്ലാഹു തആലാനു അദ്ദേഹം കൂഫയിലെത്തിയിട്ടുണ്ട്. ജമൽ യുദ്ധം നടന്നതിൽ പിന്നെ അലി റളിയല്ലാഹു തആലാനു കൂഫയിൽ തങ്ങുകയാണ് ഉണ്ടായത്, ശേഷിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ബൈഅത്ത് ചെയ്യാതെ ഷാമിൽ, സിറിയയിൽ സിറിയക്കാരോടൊപ്പം മുആവിയ റളിയല്ലാഹു തആലാനു ശേഷിക്കുകയാണ്. അലി റളിയല്ലാഹു തആലാനു ആകട്ടെ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ഭൂരിപക്ഷം ആളുകളാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ബൈഅത്ത് ചെയ്യപ്പെട്ട സിറിയക്കാർ മാത്രമാണ് ഒഴിവ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലുള്ളവരും ഹിജാസിലുള്ളവരും അലി റളിയല്ലാഹു തആലാനു ഏറെക്കുറെ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. ഒരു വിഭാഗം ബൈഅത്ത് ചെയ്യാതെ വിസമ്മതിച്ച് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലാനു ഈ വിഘടിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയ സുസ്ഥിരതക്കും സുഭദ്രതക്കും അനിവാര്യവുമാണ് അലി റളിയല്ലാഹു തആലാന്റെ ഈ രാഷ്ട്രീയ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുള്ളത്. വിഘടിച്ചു നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഖലീഫയുടെ ബാധ്യതയാണ്. അതിനുള്ള ശ്രമങ്ങൾ അലി റളിയല്ലാഹു തആലാനു നടത്തി. അതുകൊണ്ട് തന്നെ സിഫീനിൽ ഏറ്റുമുട്ടിയപ്പോൾ അലി റളിയല്ലാഹു തആലാന്റെ പക്ഷത്തായിരുന്നു ആൾബലം കൂടുതൽ, കാരണം കൂടുതൽ ആളുകളും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. വിഘടിച്ചു നിൽക്കുന്നവർ സിറിയക്കാരാണ്, മുആവിയ റളിയല്ലാഹു തആലാന്റെ നേതൃത്വത്തിൽ അവർ ഇവരെ അപേക്ഷിച്ച് കുറവുമായിരുന്നു. പക്ഷെ സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമാലുക്കളും കൂടുതൽ വിവേകത്തിൽ പെരുമാറുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തആലാനു സിറിയക്കാരോട് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇന്ന അലി യന്നഹദ ഇലൈക്കും ഫി അഹ്ലിൽ ഇറാഖി ഫമർ റഇ, അലി ഇറാഖുകാരോടൊപ്പം നിങ്ങളുടെ നേരെ വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്, അഭിപ്രായം? ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ചരിത്രത്തിൽ കാണാം, ഫദറബ അന്നാസ് ബി അദ്ഖാനിഹിം അലാ സുദൂരിഹിം, മുആവിയറിന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ നമ്രശിരസ്കരായി നിന്നു എന്നാണ്. ഫഖാമദുൽ ഖിലാ അൽഹമ്യരി, സിറിയക്കാരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽ ഖിലാ ഹമ്യരി. ഒറിജിനൽ അസൽ അയാൾ യമനിയാണ്, പക്ഷേ അദ്ദേഹം സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആലാന്റെ കൂടെയാണ്. അയാൾ പറഞ്ഞു, അലൈക റഅയ് വഅലൈന അൽഫിആൽ, അഭിപ്രായം പറയേണ്ടത് മുആവിയ നിങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രാവർത്തികമാക്കേണ്ടവരാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും എന്നർത്ഥത്തിൽ. ജനങ്ങൾ മൗനികളായി നിലകൊള്ളുകയുണ്ടായത്. ഇവിടെ നോക്കൂ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു തആലാനു കീഴ്പ്പെടുന്ന, അദ്ദേഹം പറഞ്ഞാൽ അതിന് ആജ്ഞാനുവർത്തികളാകുന്ന ഒരു വിഭാഗമാണ് സിറിയക്കാർ. എന്നാൽ അലി റളിയല്ലാഹു തആലാന്റെ കൂടെയാണ്, ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ ഇറാഖുകാർ അദ്ദേഹത്തോടൊപ്പമാണ്. പക്ഷേ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അലി റളിയല്ലാഹു തആലാനും ഇറാഖുകാരോട് പ്രസംഗിച്ചു, മുആവിയ നിങ്ങളുടെ നേരെ സിറിയക്കാരുമായിട്ട് വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത് അലി റളിയല്ലാഹു തആലാനുവിൻ്റെ പ്രസംഗമാണ് ആരോട്? ഇറാഖുകാരോട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, സിറിയക്കാർ മുആവിയയോട് പ്രതികരിച്ചതുപോലെയല്ല ഇറാഖുകാർ അലിയാരോട് പ്രതികരിച്ചത്. വളരെ ശബ്ദമയമായി, ഒച്ചയും ബഹളവുമായി ഇറാഖുകാർ പ്രതികരിക്കുകയാണ് ചെയ്തത്. ശബ്ദകോലാഹലം ഉണ്ടാക്കി, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ടീമും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആലാനുവിന് അവരുടെ സംസാരം ഒന്നും ഗ്രഹിക്കാനായില്ല എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജാ നടത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു തആലനു ഇറങ്ങുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സിറിയക്കാർ അവധാനതയിൽ മുആവിയ റളിയല്ലാഹു തആലനു പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ബഹളമയമായി ഒട്ടും ഒരു അവധാനതയില്ലാതെ ഒച്ച വെക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലാനും മുആവിയ റളിയല്ലാഹു തആലാനും സുഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റാബ്ദ 37 ഒരു സഫർ മാസത്തിൽ കണ്ടുമുട്ടി അവർക്കിടയിൽ യുദ്ധമുണ്ടായി. 100,000 ആളുകൾ അലിയാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആലനോടൊപ്പം 70,000 ആളുകൾ സിറിയക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. രണ്ട് വിഭാഗവും സിഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആലനുഹു അലിയാരുടെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തിലായിരുന്നു. അമ്മാർ ബിൻ യാസറിനെ ഇവിടെ പ്രത്യേകം സ്മരിച്ചത്, അമ്മാർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, യാ അമ്മാറു തഖ്തുലുകൽ ഫിയത്തുൽ ബാഗിയ, അക്രമികളായ ഒരു വിഭാഗം താങ്കളെ വധിക്കും, അതിരുവിട്ട ഒരു വിഭാഗം താങ്കളെ വധിക്കും അമ്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനെ കുറിച്ച്, അമ്മാറിൻ്റെ ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ പ്രകാരമാണ്. ഹിജ്റയുടെ 4 വിശുദ്ധ മദീനയിൽ നടന്ന ഖന്ദഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ കിടങ്ങ് കീറവെയാണ് അമ്മാറിൻ്റെ പുറത്ത് തട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വൈഹ അമ്മാർ എന്ന് അമ്മാർ റളിയല്ലാഹു തആലനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തഖ്തുലു കൽഫിയത്തുൽ ബാഗിയ, നിങ്ങളെ ബാഗിയത്തായ ഒരു വിഭാഗം വധിക്കും എന്ന് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാഗിയത്ത് എന്ന് പറഞ്ഞ് കാഫിറത്ത് എന്നല്ല പറഞ്ഞത്, അവിശ്വാസികൾ എന്നല്ല പറഞ്ഞത്. പിന്നെയോ രണ്ട് ടീമുകൾ മുസ്ലിമീങ്ങൾപ്പെട്ടവർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പക്ഷത്തായിരിക്കും ശരി, മറ്റൊരു പക്ഷം ശരിയുടെ പക്ഷമാവില്ല, അവരുടെത്തായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാണ് അമ്മാർ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ തിരുമുഴികയെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറഞ്ഞത് അലി റളിയല്ലാഹു തആലന്റെയും മുആവിയ റളിയല്ലാഹുവിന്റെയും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു, തെറ്റുപിണഞ്ഞത് മുആവിയ റളിയല്ലാഹു തആലനും കൂടെയുള്ളവർക്കുമായിരുന്നു. മറ്റു പല കാരണങ്ങളും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് തെളിവുകളായിട്ട് ഉണ്ട്. സിഫീൻ യുദ്ധത്തിൻ്റെ വിശദഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ട ഒരു സമയമോ അവസരമോ അല്ല ഇത്. പക്ഷേ നമ്മൾ മഹനീയരായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഗാംഭീര്യവും അവർക്കുള്ള മഹത്വവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാത്ത വിധം, മനസ്സിൽ വരാത്ത വിധം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ അവരെക്കുറിച്ച് പറയപ്പെട്ട് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ഈ ചരിത്രം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ വിഷയം. അലി റളിയല്ലാഹു തആലാനു, മുആവിയ റളിയല്ലാഹു തആലാനു, അവർക്കൊക്കെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളും അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടിയുള്ളതായ ത്യാഗ ശ്രമങ്ങളും ധാരാളമാണ്. വീഴ്ചകൾ പലതും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ നന്മയുടെ സാഗരത്തിൽ ഈ വീഴ്ചകളെല്ലാം വളരെ കുറവാണ്. വീഴ്ചകളെ, തെറ്റുകളെ കഴുകിക്കളയാൻ മാത്രമല്ല അവർക്ക് നന്മകളുള്ളത്, അവർക്കതിനേക്കാൾ കൂടുതൽ നന്മകളുള്ള മഹത്തുക്കളാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ എഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ ഒരു മെമ്പറാണ്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആലന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികളും ചരിത്ര സംഭവങ്ങളും ധാരാളം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആകട്ടെ, റജുലു യുഹിബ്ബുഹുല്ലാഹു വറസൂലഹു അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വറജുലു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂസയും ഹാറൂനും അലൈഹിം അസ്സലാം എങ്ങനെയായിരുന്നു അവരുടെ ബന്ധം? അതേപോലെയുള്ള ഒരു ബന്ധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും തമ്മിലുണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അമാ തറന്ന അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിം മൂസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് തന്നെ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ ആ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം മഹത്തുക്കളായ സഹാബികളാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഹാബികൾ. അപ്പം അവരെക്കുറിച്ചുള്ളതായ സ്ഥാനങ്ങൾ, അവർക്കുള്ള മഹത്വങ്ങൾ, അതൊരിക്കലും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 37 അരങ്ങേറി. അത് നാളുകൾ, മാസങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമാണ്. ശരിയുടെ പക്ഷം ആരുടേത് എന്നതിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ذهب جمهور اهل السنه الى تصويب من قاتل مع علي. اهل السنه والجماعهന്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അലിയാരുടെ കൂടെ യുദ്ധം ചെയ്തവരുടെ പക്ഷമാണ് ശരി എന്ന വീക്ഷണമാണ്. وقد ثبت ان من قاتل عليا كانوا بغاتا. അലിയാരോട് യുദ്ധം ചെയ്തവർ അവരായിരുന്നു അതിക്രമകാരികൾ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വമാ ഹാദ തസ്വീബ് ഫഹു മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുസമ്മു വാഹിദു മിൻ ഹാഉലൈ ബൽ യഖൂലൂൻ ഇജ്തഹദു ഫഅഖ്തഉ. ആരുടെ പക്ഷമാണ് ശരി എന്ന് തീരുമാനം പറയുമ്പോൾ അലിയാരുടെ പക്ഷമാണ് ശരി, മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം ആ വിഷയത്തിൽ ശരിയുടെ പക്ഷമല്ല, അവരുടെ അടുക്കലാണ് തെറ്റുപിണഞ്ഞത്. ഈ ഒരു വീക്ഷണം പറയുന്നതോടൊപ്പം അഹ്ലുസുന്നത്തിന്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഫഹു മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻഹാ ഉലായി, രണ്ടു കൂട്ടലും ഒരു വിഭാഗവും ആക്ഷേപിക്കപ്പെടാവതല്ല എന്നതിൽ ഏകാഭിപ്രായക്കാരാണ്. ബൽ യഖൂലൂൻ, പിന്നെ എന്താണ് രണ്ടു കൂട്ടരെക്കുറിച്ചും അഹ്ലുസുന്നത്തുൽ ജമാഅ പറയുന്നത്? ഇജ്തഹദു ഫഅഖ്തഉ, ഗവേഷണം നടത്തി. ആ ഗവേഷണത്തിൽ അവർക്ക് പിഴവ് പറ്റി. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഫഖ അഹ്ലു സുന്നത്തി അലാ വുജൂബി മൻ ഇത്താന അലാ അഹദി മിന സ്വഹാബ ബിസബബി മാ വഖഅ മിൻഹും വലൗ ഉരിഫൽ മുഹിഖു മിൻഹും ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമുണ്ട്. അതെന്താണ്? സഹാബികൾക്കിടയിൽ ഉണ്ടായ സംഭവിച്ച യുദ്ധങ്ങൾ കാരണത്താൽ ഒരു സഹാബിയും ആക്ഷേപിക്കപ്പെടാൻ പാടുള്ളതല്ല. അവരെ കുത്തിപ്പറയാനോ കുറ്റം പറയാനോ പാടുള്ളതല്ല, അത് നിർബന്ധമാണ്. സഹാബികൾക്കിടയിൽ യുദ്ധമുണ്ടായ വിഷയത്തിൽ ആരുടെ പക്ഷമാണ് ശരി എന്നുള്ളത് അറിയപ്പെട്ടാലും പാടുള്ളതല്ല എന്നാണ്. ഒരാളെയും ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ശരി അലിയാരുടെ പക്ഷമാണെന്നുള്ളത് അറിയപ്പെട്ടാലും അതിൻ്റെ പേരിൽ മുആവിയയുടെ പക്ഷത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്. അതിൽ അഹ്ലു സുന്നത്ത് ഏകാഭിപ്രായക്കാരാണ്. കാരണം എന്താ? ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുണ്ടായ ഗവേഷണം അത് കാരണത്താലാണ്. ഇത് ഇബ്നു ഹജറിനെ ഉദ്ധരിച്ച് ഇവിടെ ഉണർത്തിയത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടിൽ വീക്ഷണത്തിൽ ഇത്തരം യുദ്ധവിഷയങ്ങളോട് സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സമീപനങ്ങൾ ഇവ്വിധം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ, സുഫീൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി ഈ സുഫീൻ യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉടലെടുത്തു. അലിയാരുടെ പക്ഷമുണ്ടായിരുന്ന ആളുകളിൽ വിശിഷ്യ ഇറാഖുകാരിൽ അരക്ഷിതാവസ്ഥ മേൽവിലാസമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്താൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ തഹ്കീം എന്ന പേരിൽ ഒരു പ്രധാന ചരിത്രം, അതിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതായ ഒരു സംഭവം. എന്താണ് അതിലെ വസ്തുതകൾ? ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിന്നീട് മനസ്സിലാക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ചുവരെഴുത്ത് സുഫീൻ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ശരിയായ നിലപാട്.
2: പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നബിദിന ആഘോഷം അതൊരു ബിദഅത്താണ്, ഹറാമായ കാര്യമാണ്, നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹാപാതകമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനും പ്രത്യേകതകൾ നൽകുന്നത്. ആ പ്രത്യേകതകൾ മനുഷ്യന് നൽകൽ അള്ളാഹു അധികാരം നൽകിയിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രവാചകൻ്റെയോ അള്ളാഹുവിൻ്റെയോ വാക്കുകളുടെ അടിസ്ഥാനമില്ലാത്ത പ്രവൃത്തികളാണ് നബിദിനാഘോഷം എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും ഒരു പ്രത്യേകത പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂല് ആയതിനു ശേഷം 13 വർഷം മക്കയിലും പത്ത് വർഷം മദീനയിലും ജീവിച്ചിട്ട് അതിനിടയിൽ ഒരിക്കലെങ്കിലും ഇന്ന് തൻ്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ച് ഇന്നൊരൽപ്പം സന്തോഷിക്കാമെന്നും അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ച് അങ്ങനെ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അസ്ലു അമലിൽ മൗലീദി ബിദ്അ. മൗലീദാഘോഷം നല്ലതാണ് എന്ന് പറയുന്നവരടക്കം പറഞ്ഞുപോയി ഈ മൗലീദാഘോഷത്തിൻ്റെ, ഈ നബിദിനാഘോഷത്തിൻ്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദിൻ മിൻ അഹ്ലി സ്വാലിഹ്, സച്ചരിതരായ പൂർവികന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ ഉത്തമരായ മൂന്ന് തലമുറകളിൽ നിന്ന് ഇത്തരമൊരു കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദ്യത്തെ മൂന്ന് തലമുറയിൽ ഇത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവർ നമ്മളിത് പ്രവർത്തിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുന്നാസി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ഖൈറുന്നാസി ഖർണി, ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയിലുള്ളവരാണ്, സ്വഹാബത്താണ്. സുമല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്നവർ. സുമല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്ന ആളുകൾ ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂന്ന് തലമുറയിലുമില്ലാത്ത ആ ഒരു സമ്പ്രദായം എങ്ങനെയാണ് സഹോദരങ്ങളെ നല്ലതല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അതിനോട് യോജിക്കാൻ നമുക്കെങ്ങനെ കഴിയും? മാത്രവുമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന എത്രയെത്ര ആശയങ്ങളെയാണ് ഇവർ നിഷേധിച്ച് തള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മദ്ഹ് പറയലും അവിടുത്തെ ഗുണങ്ങളും വിശേഷണങ്ങളും എടുത്തു പറയലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഇസ്ലാമിക ആദർശത്തിന് എതിരാവുന്നതാവരുത് എന്ന് മാത്രമാണ് നിബന്ധനയുള്ളൂ. എന്നാൽ അമിതമായി പുകയ്ത്തി പൊക്കിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾക്ക് എതിരായി എന്തെല്ലാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പൊക്കിപ്പുകയ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പൊക്കിപ്പുകയ്ത്തി പാടരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദൂതനും മാത്രമാണ് ഞാനെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, കൃത്യമായ ഒരു പഠനത്തിന് ഈ ഒരു വിഷയത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ജന്മദിനാഘോഷം എന്ന സമ്പ്രദായം തന്നെ ഇസ്ലാമിലില്ലാത്തതാണ്. നമ്മുടെ സ്വന്തം മക്കളുടേതാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാരുടേതാണെങ്കിലും ജന്മദിനത്തിൻ്റെ അന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക സന്തോഷം പ്രകടിപ്പിക്കൽ തന്നെ ഇസ്ലാമികമല്ല. അത് അന്യമതസ്ഥരിൽ നിന്ന് കയറിക്കൂടിയ ഒരു സമ്പ്രദായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ച, അവൻ്റെ പ്രവാചകൻ ശപിച്ച ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരമാണ് യഥാർത്ഥത്തിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നമുക്ക് നൽകിയ ഒരു താക്കീതാണോ ഇത് എന്ന് നമ്മൾ കൃത്യമായി പേടിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞതെന്താ, ലതത്ബഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബറം ബിശിബിരിൻ ദിറാഅം വദിറാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് മുൻ തലമുറകളെ ചാണിന് ചാണായിക്കൊണ്ട്, മുഴത്തിന് മുഴമായിക്കൊണ്ട് പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് കയറി ഒളിച്ചാൽ അവരുടെ കൂടെ ഈ സമൂഹവും ഒന്നിച്ച് ആ മാളത്തിലേക്കൊന്നും ചിന്തിക്കാതെ കയറിപ്പോകും. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ള അൽ യഹൂദു അന്നസാറ, പ്രവാചകരെ താങ്കൾ ജൂതന്മാരെയാണോ ഉദ്ദേശിച്ചത്, ക്രൈസ്തവരെയാണോ അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഫമൻ, ഞാൻ പിന്നെ വേറെ ആരെക്കുറിച്ച് പറയാനാ? ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പിഴച്ചു പോയ സമ്പ്രദായം നിങ്ങളും പിൻപറ്റുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലെ മുസ്ലിം നാമധാരികളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നത് അതേപടി, അതേ കോലത്തിൽ എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ജനസമൂഹം കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഈ ലോകം തന്നെ അള്ളാഹു ഉണ്ടാക്കിയത് പ്രവാചകനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു പരത്തുന്നു. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ, താബിഈങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നവർക്ക് പോലും അതിന് തെളിവില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ ലോകം സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കാനാണ് എന്ന പച്ചതുണ, പ്രവാചകനെക്കുറിച്ച് ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്നവർ വാദിക്കുന്നു. പ്രവാചകന്റെ മലവും മൂത്രവും നജസല്ല എന്ന് പോലും അത് ത്വാഹിറാണ് എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്നത്തെ ജനത മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? കുൽ നബിയെ, അങ്ങ് പറയണം, ഇന്നമാ അന ബശറുക്കും മിസ്ലുക്കും യൂഹ ഇലയ്യ, ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. വിയർപ്പുള്ള, ദാഹമനുഭവിക്കുന്ന, വിശപ്പനുഭവിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത അതെനിക്കുണ്ട്. എന്താണത്? യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെപ്പോലെ ഉറക്കമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്. പക്ഷേ ഒരേയൊരു പ്രത്യേകത, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹി നൽകുന്നുണ്ട്. ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിച്ചുകൊണ്ട് പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകനെക്കുറിച്ച്, പ്രവാചകനെ ആരാധിക്കുന്ന ജനസമൂഹം വരെ ഇന്ന് നമ്മുടെ മുസ്ലിം നാമധാരികളായ ആളുകൾക്കിടയിൽ ഒരു പറ്റം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെയധികം പാപങ്ങൾ നിറഞ്ഞ തെറ്റായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തനായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട്, യഥാർത്ഥ മുത്തഖിയായിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബി.

0: നാട്ടുകാര നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറ അൽ ഹിജ്റിലെ 72 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 73 മുതൽ 75 വരെയുള്ള 2-3 ആയത്തുകൾ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. ചെറിയ ആയത്തുകളാണ്, ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. പെട്ടെന്ന് നമുക്കറിയാലോ, പരിശുദ്ധ ഖുർആൻ പെട്ടെന്ന് പഠിക്കാനും കഴിയും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മറപ്പിച്ച് പോകാനും എളുപ്പമാണ്. ശ്രോതാക്കൾക്കൂടെ എല്ലാവരും പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് ഓതി നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സൂറ ഹിജ്റിലെ 73, 74, 75 മൂന്നായത്തുകളാണ് നമ്മൾ മനഃപാഠമാക്കിയത്. പ്രതിഫലം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന നല്ലൊരു പുണ്യപ്രവർത്തനമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 73 മുതൽ 75 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ, ചിന്തനീയമായ വിഷയങ്ങൾ ചുരുങ്ങിയ സമയങ്ങളിൽ. ഇന്ന് മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, എഴുത്ത് ഡോക്ടർ സഫ്ന യൂസഫ്. മനുഷ്യന്റെ ചർമ്മം അള്ളാഹുവിന്റെ അതുല്യമായ സൃഷ്ടി വൈഭവത്തിന്റെ ദൃഷ്ടാന്തമാണ്, അനവധി ജൈവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമാണ് എന്ന് നാം മനസ്സിലാക്കി. ചർമ്മത്തിന്റെ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ചുകൂടി പറയാനുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയും നിശബ്ദമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഡെർമറ്റോളജി എന്നൊരു പ്രത്യേക പഠനശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന വിധത്തെക്കുറിച്ചാണ് ഫിസിയോ ഡെർമറ്റോളജി പഠനവിധേയമാക്കുന്നത്. മാനസിക സമ്മർദ്ദം ചർമ്മരോഗങ്ങളെ രൂക്ഷമാക്കുകയും ചർമ്മരോഗങ്ങൾ വീണ്ടും രോഗിയുടെ മാനസികാരോഗ്യത്തെ തകർക്കുകയും ചെയ്യുന്നൊരു ചക്രം പല രോഗികളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നു. ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പതിവായി കാണുന്ന ചില കാഴ്ചകളുണ്ട്. പരീക്ഷാകാലത്ത് മുഖക്കുരു പെട്ടെന്ന് കൂടുന്ന വിദ്യാർത്ഥി, ജോലി നഷ്ടപ്പെട്ടതിന് പിന്നാലെ സോറിയാസിസ് വീണ്ടും രൂക്ഷമായ മധ്യവയസ്കൻ, പ്രസവശേഷം കഠിനമായ മുടികൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന അമ്മ, വിറ്റിലേഗോ കാരണം വിവാഹാലോചനകൾ മുടങ്ങിയതിന്റെ വേദന പങ്കുവെക്കുന്ന യുവതി, ഇവരിൽ ഓരോരുത്തരെയും ചികിത്സിക്കുമ്പോൾ ചർമ്മത്തെ മാത്രമല്ല മനസ്സിനെയും ചികിത്സയുടെ ഭാഗമാകേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. സമൂഹത്തിന്റെ രോഗിയോടുള്ള സമീപനവും രോഗത്തിന്റെ ഭാരത്തെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് പകരുമോ എന്നു തുടങ്ങിയ ചോദ്യങ്ങളും അറപ്പോടെയുള്ള സമീപനവും പലപ്പോഴും രോഗത്തേക്കാൾ വലിയ മുറിവ് രോഗിയുടെ മനസ്സിലുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മരോഗങ്ങളെക്കുറിച്ചും രോഗികളോട് പെരുമാറേണ്ട മര്യാദകളെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് സമൂഹത്തിന് ആവശ്യമാണ്. ചികിത്സ മരുന്നുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ ശരിയായ മരുന്നുകൾക്ക് തീർച്ചയായും പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന രോഗങ്ങളിൽ മരുന്നുകൾ മാത്രം മതിയാകണമെന്നില്ല. രോഗിയുടെ ജീവിത സാഹചര്യങ്ങളും മാനസികാവസ്ഥയും ഉറക്കവും കുടുംബ പിന്തുണയും ചികിത്സയുടെ വിജയത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ലോകമെമ്പാടും സമഗ്ര ചികിത്സ, ഹോളിസ്റ്റിക് കെയർ എന്ന ആശയത്തിന് പ്രാധാന്യം കൈവരുന്നത്. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് മരുന്നുകൾ നൽകുന്നതോടൊപ്പം രോഗിയെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ നൽകുകയും ചെയ്യേണ്ടത് ചികിത്സയുടെ ഭാഗമാണ്. പല ചർമ്മരോഗങ്ങളും ദീർഘകാലം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടവയാണെന്നും ചികിത്സ പാതിവഴിയിൽ നിർത്താതെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും രോഗി മനസ്സിലാക്കണം. രോഗിയുടെ മാനസിക സമ്മർദ്ദം തിരിച്ചറിയുന്നതും അതിനു പരിഹാരം കാണുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ആവശ്യമായാൽ മനഃശാസ്ത്രജ്ഞരുടെയോ മനോരോഗ വിദഗ്ധരുടെയോ സഹായം തേടുന്നതിൽ യാതൊരു മടിയും വേണ്ട. അത് ബലഹീനതയുടെ അടയാളവുമല്ല, മറിച്ച് പൂർണ്ണമായ രോഗശാന്തിയിലേക്കുള്ള വിവേകപൂർണമായ ഒരു ചുവടുവെപ്പാണ്. കുടുംബാംഗങ്ങൾക്കും ഈ ചികിത്സയിൽ വലിയ പങ്കുണ്ട്. രോഗിയോട് അകലം പാലിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന്റെ ആശങ്കകൾ കേൾക്കുകയും ചികിത്സയിൽ ഒപ്പമുണ്ടാവുകയും ചെയ്യുന്നത് രോഗമുക്തിക്ക് വലിയ പിന്തുണയാണ്. സമൂഹത്തിനും ചില ഉത്തരവാദിത്തമുണ്ട്. ചർമ്മരോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, രോഗികളെ പരിഹസിക്കാതിരിക്കുക, അവരെ സമൂഹത്തിന്റെ ഭാഗമായി പരിഗണിക്കുക തുടങ്ങിയവ ചികിത്സയുടെ ഭാഗമാണെന്നും തിരിച്ചറിയണം. വിശ്വാസികൾ എന്ന നിലയിൽ ചികിത്സ തേടുന്നതോടൊപ്പം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ക്ഷമയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ആത്മീയമായ കരുത്തും ശാസ്ത്രീയ ചികിത്സയും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് രോഗമുക്തിയുടെ യാത്രയിൽ പരസ്പരം പൂരകങ്ങളാണ്.
4: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം. രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസുഫ്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 കൂടിയ വചനങ്ങൾ, മനുഷ്യ സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമറിഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിജയം പ്രാപിച്ച വിശ്വാസികളുടെ 7 ഗുണങ്ങളാണ് ഈ കഴിഞ്ഞ 11 വചനങ്ങളെ അള്ളാഹു പഠിപ്പിച്ചത്. ആ 7 ഗുണങ്ങളും ആ ഗുണങ്ങൾ നേടിയ ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം അഥവാ ഉന്നതമായ ഫിർദൗസുമാണ്, അവർക്കത് പകരം ലഭിക്കുമെന്നുമാണ് നമ്മൾ കഴിഞ്ഞ വചനങ്ങൾ പഠിച്ചത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത വചനങ്ങളിൽ വളരെ ഗൗരവപ്പെട്ടതും അത്ഭുതം കൂറുന്നതുമായ ഒരു വിഷയമാണ് അടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ ആയത്തുകൾ ആദ്യം ഒന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഇൻഷാല്ലാ 3 വചനങ്ങളാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത്. ഇവിടെ ഈ സൂറത്തിൽ, ഈ 3 ആയത്തിൽ ആവർത്തിച്ചു വന്ന ഒരു തജ്വീദിന് നിയമം ഹറൂഫുൽ ഖൽഖലയാണ്. വലഖദ്, ഖലഖ്ന, നുത്ഫ, ഇവിടെയൊക്കെ ഖൽഖലയുടെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം ഖോത്തോബ് ജദ് ഖാഫ് ത ബ ജീം ദാൽ, ഈ അക്ഷരങ്ങളാണ് ഖൽഖലയുടെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ ഗാംഭീര്യത്തോടുകൂടി കട്ടികൊടുത്ത് വ്യക്തമാകുന്ന രൂപത്തിൽ ഉച്ചരിക്കണമെന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമം. പിന്നെ ഇവിടെ ആവർത്തിച്ചു വരുന്ന ഒന്ന് സുമ്മ എന്ന പദമാണ്. സുമ്മ എന്നത് മീമിന് ഷെദ് വന്നിട്ടുള്ള പിന്നെ അക്ഷരമാണ്. മീമിന് ഷെദ് വന്നാലും നൂനിന് ഷെദ് വന്നാലും അത് മണിച്ച് ഓതണം എന്നുള്ളതാണ് നിയമം. സുമ്മ എന്നാണ് ഓതണത്, സുമ്മ എന്ന് മാത്രം ഓതരുത്. ഇന്ന സുമ്മ ഈ രൂപത്തിൽ മണിച്ച് തരിപ്പ് നമ്മുടെ തരിമൂക്കിൽ അനുഭവപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഈ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടുകൂടി വന്നാൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാരായണമാണ് പതിമൂന്നാമത്തെ വചനത്തിൽ ഖറാരി മക്കീർ എന്നത്. അവിടെ റാ ഇന് കെസറാണ്. റാ ഇന് കെസർ വരുമ്പോൾ താഴെ കെസർ തൻവീനാകട്ടെ തൻവീനില്ലാത്തതാകട്ടെ, എപ്പോഴൊക്കെ റാ ഇന് കെസർ വരുന്നുണ്ടോ അപ്പോഴെല്ലാം തർക്കീഖ് അഥവാ സ്വരം കുറച്ച് എളുപ്പത്തിലാണ് അത് ഓതേണ്ടത്. രീ എന്ന ഉച്ചാരണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഖറാറിൻ മക്കീൻ എന്നോതിയാൽ ആ പാരായണം തെറ്റായ പാരായണമാണ്. ഖറാരി മക്കീൻ എന്നാണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ തജ്വീദിന് നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്? വലഖദ് നിശ്ചയമായും. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ആയത്തിൽ ഖദ് വന്നിട്ടുണ്ട്, അതേ ഖദ് തന്നെയാണ് ഇവിടെ. ലാ അതിന് മുമ്പിൽ ചേരുമ്പോൾ ഖദ് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നു, ഉറപ്പായും അങ്ങനെ തന്നെ എന്നാണ്. ഖലഖ്നാ, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. നമുക്കറിയാം ഖാലിഖ് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, സൃഷ്ടാവ് എന്നാണ് അർത്ഥം. ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്നാ നാം സൃഷ്ടിച്ചു എന്നാണ് അതിനർത്ഥം വരിക. ആരെയാണ് സൃഷ്ടിച്ചത്? അൽ ഇൻസാന, ഇൻസാനെ സൃഷ്ടിച്ചു. അപ്പോൾ ഖലഖ്നാ എന്നത് ചെയ്ത വ്യക്തിയെ, അതേപോലെ പ്രവൃത്തി രണ്ടും ഉൾക്കൊള്ളുന്ന ഫിഅലും ഫായിലും അവിടെ എത്തി. പിന്നെ മഫ്ഊൽ അഥവാ എന്താണോ ചെയ്തത് അത് ഇൻസാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ഇൻസാനാണ് സൃഷ്ടിക്കപ്പെട്ട വസ്തു. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് ഇൻസാനായതുകൊണ്ട് തന്നെ അത് മഫ്ഊലാണ്, ഇൻസാന. അപ്പോൾ മനുഷ്യനെ നാം നിശ്ചയമായും നാം മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ? മിൻ സുലാലചിൻ മിൻ തീൻ. സുലാലച്ച് എന്ന് പറഞ്ഞാൽ സത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ മിൻ സുലാലത്തി മിൻ തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നുമാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായും നാം മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഫുമ്മ പിന്നീട് ജഅൽനാഹു, ജഅല ആക്കി എന്നാണ്. ജഅൽന എന്ന് പറഞ്ഞാൽ നാം ആക്കി എന്നാണ്. ഹു അതിനെ അഥവാ നുത്ഫയെ അഥവാ മനുഷ്യനെ. ഫുമ്മ ജഅൽനാഹു, പിന്നീട് നാം മനുഷ്യനെയാക്കി. ഇവിടെ സുമ്മ എന്നുള്ളത് അറബിയിൽ ശേഷം എന്ന് പിന്നെ പറയുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു പദമാണ്. അത് ആത്തുഫിനെ ചേർത്ത് പറയാൻ വേണ്ടി ഉച്ചരിക്കുന്ന പദം എന്നാണ് പറയുക. വാവ്, ഫ, അതേപോലെ സുമ്മ, പിന്നെ ബൽ പോലെയുള്ളതൊക്കെ അത്തഫിന് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. തൊട്ട് മുമ്പത്തെ അത് ഏതിലേക്കാണ് ചേർത്ത് പറയുക, അതിൻ്റെ അതേ ഇഅറാബ് അടയാളമായിരിക്കും ഈ അക്ഷരം ചേർന്ന് വരുന്നതിനുണ്ടാവുക. അപ്പം സുമ്മ ജഅൽന, നേരത്തെ ലഖദ് ഖലഖ്ന എന്ന് പറഞ്ഞു, അതേപോലെ സുമ്മ ജഅൽന, ഹു നാം അതിനെ മനുഷ്യനെ, പിന്നീട് നാം ആക്കി. നുത്തഫത്തൻ, നുത്തഫ എന്ന് പറഞ്ഞാൽ ബീജം എന്നാണ് അർത്ഥം. ബീജകണത്തിലാണ് നുത്തഫ എന്ന് പറയുക. ഫി ഖറാരിൻ മക്കീൻ, ഖറാർ എന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥാനം എന്നർത്ഥം. മക്കീൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു സ്ഥാനം, ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്ത്, ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നുത്തഫയാക്കിക്കൊണ്ട് മനുഷ്യനെ നാം ആക്കി തീർത്തു. സുമ്മ പിന്നീട് ഖലഖ്ന, നാം ആക്കി. അന്നുത്തഫത്ത, നുത്തഫയെ ആക്കി. അലഖത്തൻ, സൃഷ്ടിപ്പിൻ്റെ അടുത്ത ഘട്ടമാണ് അലഖ അഥവാ ഭ്രൂണം എന്നർത്ഥം. അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് എന്ന അർത്ഥം ഭ്രൂണത്തിനുണ്ട്, അലഖിനുണ്ട്. പിന്നീട് നാം നുത്ഫയെ അലഖയാക്കി അഥവാ ബീജത്തെ ഭ്രൂണമാക്കി മാറ്റി. ഫഖലഖ്ന അലഖ മുദ്, പിന്നെ നമ്മൾ അലഖയെ മുദ്ആയാക്കി മാറ്റി. മുദ്അ എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡമാണ്. ആദ്യം പിന്നെ ബീജഗണം, പിന്നീട് അലക്ക അഥവാ ഭ്രൂണം, പിന്നീട് മുദ അഥവാ മാംസപിണ്ഡമാക്കി. ഫഖലഖ്നൽ മുദ്അത ഇലാമൻ, പിന്നീട് നാം മുദ്അയെ, ആ മാംസപിണ്ഡത്തെ എല്ലുകൾ ഉള്ളതാക്കി തീർത്തു. എല്ലുകളാക്കി നാം ആ മാംസപിണ്ഡത്തെ നാം മാറ്റി തീർത്തു. ഫകസൂനൽ ഇലാമ ലഹ്മാ, കെസ ഇക്കസു എന്ന് പറഞ്ഞാൽ ധരിപ്പിച്ചു, പൊതിഞ്ഞു എന്നൊക്കെ അർത്ഥം. കിസ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഅബയെ പൊതിയുന്ന ആ തുണിക്കാണ് കിസ്വ എന്ന് പറയാറുള്ളത്. വസ്ത്രങ്ങൾക്ക് കിസ്വ എന്ന് പറയും. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് റമദാനിൽ ഈദ് കിസ്വ കൊടുക്കാറുണ്ട്. പെരുന്നാൾ പുടവ, പെരുന്നാൾ വസ്ത്രം എന്നതിനർത്ഥം, അഥവാ ശരീരത്തെ പൊതിയാൻ ഉപയോഗിക്കുന്നതാണ് വസ്ത്രം. അപ്പോൾ കെസ എക്സ് പറഞ്ഞാൽ പൊതിയുന്നു എന്നർത്ഥം. പിന്നീട് നാം ആ ഇലാമിനെ പൊതിഞ്ഞു. ഫകസൗജ ഇലാമ ലഹ്മൻ, എന്തുകൊണ്ട് പൊതിഞ്ഞു? മാംസം കൊണ്ട് വീണ്ടും നാം അതിനെ പൊതിഞ്ഞു. അപ്പോൾ വ്യത്യസ്ത ഘട്ടമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ആദ്യം മനുഷ്യനെ അള്ളാഹു കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നുത്ഫയാക്കി, പിന്നെ ആ നുത്ഫയെ ബീജഗണത്തെ അലക്ക ഭ്രൂണമാക്കി മാറ്റി, പിന്നീട് അലക്കയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുള അഥവാ മാംസപിണ്ഡമാക്കി മാറ്റി, പിന്നീട് ആ മാംസപിണ്ഡത്തെ ഇളാമ് എല്ലുകൾ ഉള്ള രൂപത്തിലാക്കി, പിന്നീട് നാം ആ എല്ലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാംസം കൊണ്ട് വീണ്ടും പൊതിഞ്ഞു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മ അൻശഅന വീണ്ടും പറയുന്നു, പിന്നെ നാം അതിനെ വളർത്തിയെടുത്തു. അൻശ എന്ന പദത്തിൻ്റെ അർത്ഥം വളർത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന കർച്ചമുണ്ട്. അപ്പോൾ പിന്നെ അൻശഅനാഹു, നാം അതിനെ വളർത്തിയെടുത്തു. ഖൽഖൻ ആഖർ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടി, ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്നാണ് അർത്ഥം. യോമുൽ ആഹിർ നമ്മൾ പറയും, ആഹിർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഹിർ എന്ന് പറഞ്ഞാൽ നാം പിന്നീട് അതിനെ അഥവാ ഈ മാംസം കൊണ്ട് പൊതിഞ്ഞ എല്ലിനെ നാം മറ്റൊരു രൂപമാക്കിക്കൊണ്ട്, സൃഷ്ടിപ്പാക്കിക്കൊണ്ട് മാറ്റിയെടുത്തു. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ തബാറക്ക്, തബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. തബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉള്ളവനായി തീർന്നിരിക്കുന്നു, അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. ആര്? അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണ്ണയായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ആ അനുഗ്രഹപൂർണ്ണനായ അള്ളാഹു ആരാണ്? അഹ്സൻ, ഏറ്റവും നല്ലതാണ്. അൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്ന ആളുകളിൽ. ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്ന ആളുകൾക്കെല്ലാം ഖാലിഖ് എന്ന് പറയാം, എന്നാൽ അൽ ഖാലിഖ് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അങ്ങനെ ആരൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ, എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ, എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും അഹ്സനായി പടക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്നായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അള്ളാഹു വലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ എന്ന് പറഞ്ഞു. കളിമണ്ണിനെ, സത്തയിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഈ സൃഷ്ടിപ്പ് ആരാണ്? നമുക്കെല്ലാം അറിയാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കളിമണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തീ എന്ന് പ്രയോഗിച്ചതിനെ അവിടെ തുറാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യാ യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ നാം മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സൂറത്തുൽ സജദയുടെ 7-ാമത്തെ വചനത്തിൽ അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു وَبَدَأَ خَلْقَ الْإِنْسَانِ مِنْ طِينٍ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിനെ ആരംഭിച്ചിട്ടുള്ളത് അത് തീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ അഥവാ ആദ്യ മനുഷ്യനെ പടച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് പഠിപ്പിച്ചതായി യാഥാർത്ഥ്യമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം തുർമുദിയും അബൂദാവൂദും അഹ്മദുമെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും. ഇന്ന അല്ലാഹു തആല ഖലഖ ആദമ മിൻ ഖബ്ലതിൻ ഖബ്ലഹ മിൻ ജമീഇൽ അർദ്, ഭൂമിയിൽ മുഴുവനും ഉള്ള ഒരു പിടുത്തത്തിൽ നിന്ന്, ഒരു പിടി മൊത്തത്തിൽ ബാധമാകുന്ന ഒരു പിടി മണ്ണിൽ നിന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫജാഅ ബനൂ ആദമ അലാ ഖദ്രിൽ അർളി, മനുഷ്യൻ ഭൂമിയെപ്പോലെ ഭൂമിയുടെ അവസ്ഥയിൽ അവനായിത്തീരുന്നു. ഫജാഅ മിൻഹുമുൽ അഹ്മർ വൽ അബിയൽ, അവരുടെ കൂട്ടത്തിൽ ചുവന്ന നിറത്തിലുള്ളവരുണ്ട്, അതേപോലെ വെള്ള നിറത്തിലുള്ളവരുണ്ട്, വൽ അസ്വദ് കറുത്തവരുണ്ട്, വബൈന ദാലിക ഇതിനൊക്കെ ഇടയിൽ ചുവപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കറുപ്പിനുമൊക്കെ ഇടയിൽ ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ സന്തോഷമുള്ളവരും നല്ലവരും ചീത്തവരും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിൽ മണ്ണ് പല ടൈപ്പുണ്ട്, നമുക്കറിയാം, നല്ല വെളുത്ത മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, ഒക്കെയുണ്ട്. അതേ രൂപത്തിൽ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത നിറവും വ്യത്യസ്ത രൂപഭംഗിയും ഒക്കെയുള്ള കറുത്തവരും വെളുത്തവരും ഭംഗിയുള്ളവരും അല്ലാത്തൊരു മനുഷ്യരിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണിൽ നിന്നുമാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടിപ്പിൻ്റെ ഘട്ടമാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ പഠിപ്പിച്ച സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിലും സൂറത്തുൽ സജദയുടെ 7-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ സുമ്മ മിന്നുത്തുഫ പിന്നീട് നാം നുത്തഫയിൽ നിന്ന് പടച്ചു എന്ന് പറയുന്നു. സൂറത്ത് സജദയിൽ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തി മിമ്മ ഇൻ മഹീൻ, പിന്നീട് അദ്ദേഹത്തിന് സന്താന പരമ്പരയെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ എന്താണ് ഒരു വെള്ളത്തുള്ളിയിലേക്ക് നിന്നും പടച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുർസലാത്തിൽ അലം നഖ്ലുഖു മിമ്മാ ഇമ്മഹീൻ ഫജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ എന്ന് ഇവിടെ പഠിപ്പിച്ച പോലെ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ എന്ന് ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് സംരക്ഷിതമായ അവസ്ഥയിൽ നാം മനുഷ്യനെ ഒരു നുത്ഫയായിക്കൊണ്ട് ബീജമായിക്കൊണ്ട് മാറ്റിയെന്ന് ഇവിടെ പഠിപ്പിച്ച അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുർസലാത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു ഇതേപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പിന്നെ നുത്ഫയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്, അതേപോലെ തന്നെ മനുഷ്യന് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ച കാര്യം സൂറത്തുൽ ഇൻസാനിലുമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലത്ത അലൽ ഇൻസാനി ഹീനു മിനൽ ദഹർ ലം യകുൻ ശൈഉ മദ്കൂറ ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി, തെറിച്ചു വരുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻസാനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൻ്റെ അടുത്ത ഘട്ടം അലഖയാണ് എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലഖ് എന്നൊരു സൂറത്തുണ്ട്, ആദ്യമായി കൊണ്ട് പ്രവാചകന് അവതീർണമായ സൂറത്ത് സൂറത്തുൽ അലഖാൻ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്ന് രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലഖ എന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളതായ ഒരു പ്രയോഗമാണ്. പിന്നീട് അടുത്ത ഘട്ടം മുദ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് സൂറത്തുൽ ഹജ്ജിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു ഇലാമായിക്കൊണ്ടും അഥവാ എല്ലായിക്കൊണ്ടും പിന്നെ ആ എല്ലിനെ അള്ളാഹു സുബ്ഹാനഹു മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നുമെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. ഇത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘടനയെ ഘട്ടത്തെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഈ ആയത്തിലും അതേപോലെ തന്നെ സൂറത്ത് ഹജ്ജിൻ്റെ അഞ്ചാമത്തെ വചനത്തിലുമാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ അള്ളാഹു തുടർച്ചയായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സുമറിൽ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ് എന്ന് ഒന്നിന് പിറകെ മറ്റൊന്നായി ഘട്ടം ഘട്ടമായിക്കൊണ്ട് മനുഷ്യനെ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യൻ്റെ വയറിൻ്റെയും അതേപോലെ തന്നെ ആകാശത്തിൻ്റെ ഇരുട്ടിൻ്റെയും ഗർഭാശയത്തിൻ്റെയും ഒക്കെ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിലായിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചെടുത്തുന്ന സൂറത്ത് സുമർ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിലുണ്ട് എന്ന് ഇത് പറയുന്നത് എപ്പോഴാണ്? അതാണ് ഖുർആൻ്റെ അലിബുറ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പതിനാലാം നൂറ്റാണ്ടിലല്ല ഇത് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ അറബി കലണ്ടർ അനുസരിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുമല്ല ഇത് പറയുന്നത്, ഇംഗ്ലീഷ് കണക്കനുസരിച്ചുകൊണ്ട് ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുജാദനായി ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ നുബുവത്ത് ലഭിച്ച ഏഴാം നൂറ്റാണ്ടിൽ അവതീർണമായ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഈ പരാമർശങ്ങളുള്ളത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് മനുഷ്യൻ്റെ ഗർഭാശയത്തിനുള്ളിലുള്ള ഭ്രൂണത്തിൻ്റെ വ്യത്യസ്ത വളർച്ചകളെക്കുറിച്ച് ഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ പുറത്തു വരുന്നത്. അത്രയും സാഹചര്യങ്ങൾ, അത് പഠിക്കാനുള്ള സാമഗ്രികളെ സൗകര്യങ്ങൾ ആ സമയത്താണ് ഉണ്ടായത്. അപ്പോൾ മാത്രം സാധാരണ മനുഷ്യനെ പരീക്ഷണങ്ങളോട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം, ഇതൊന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഓപ്പറേഷൻ പോലും നിലനിൽക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനായ വിദ്യാഭ്യാസമില്ലാത്ത സ്കൂളിൽ പോയിട്ടില്ലാത്ത സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നുവെങ്കിൽ അത് വളരെ അത്ഭുതമുള്ളതാണ്. അത് ആ പ്രവാചകൻ്റെ സ്വന്തം വചനമല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഈ വചനങ്ങളെ പറയുന്നത് പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ചരിത്രത്തിൻ്റെ താഴുകളിൽ കാണാൻ സാധ്യമാകും. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖഹു ഫീ ബത്നി ഉമ്മിഹി അർബഈന യൗമൻ നുത്ഫ, നിങ്ങൾ ഒരാൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാൽപ്പത് ദിവസം നുത്തഫയായിക്കൊണ്ട് അഥവാ ബീജമായിക്കൊണ്ടും സൊമ്മ യക്കൂന് അലക്കത്തൻ മിസലധാരിക്ക, പിന്നീട് അതേ രൂപത്തിൽ അലക്കയായി ഭ്രൂണമായിക്കൊണ്ട് നാൽപ്പത് ദിവസവും സൊമ്മ യക്കൂന് മുളത്വം മിസലധാരിക്ക, പിന്നീട് പ്രകാരം മുളയായിക്കൊണ്ട് മാംസപിണ്ഡമായി, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ മാംസപിണ്ഡമായിക്കൊണ്ട് മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത് വീതം ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഉമ്മയുടെ വയറ്റിലുണ്ടാക്കുമെന്നും അങ്ങനെ സൊമ്മ യൂർസലയിലേഹിൽ മലക്കു 40 × 3 = 120 കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മലക്കിനെ പറഞ്ഞയക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 120 ദിവസത്തിലാണ് മലക്ക് വന്ന് റൂഹ് ഊതുന്നതും അവൻ്റെ അജൽ എപ്പോൾ അവനെ മരണമെന്ന് നിശ്ചയിക്കുന്നതും അവൻ്റെ റിസക്ക് നിർണ്ണയിക്കുന്നതും അവൻ സന്തോഷവാനാണോ അതല്ല ദുഃഖിതനാകുമോ എന്നൊക്കെ അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ആ മനുഷ്യൻ്റെ അവസ്ഥകളെ അള്ളാഹു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് ഹദീസിലും പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിലെ 40, 40, 40, 120 എന്ന ഈ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു ഉമ്മക്ക് വയറ്റിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഗർഭച്ഛിദ്രം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ഹുക്മിലേക്ക് പണ്ഡിതന്മാർ എത്തുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. 120 ദിവസമായി കഴിഞ്ഞാൽ റൂഹ് ഊതപ്പെടും, അഥവാ മനുഷ്യൻ്റെ പരിപൂർണമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്ന് ആത്മാവിന് റൂഹന ഊതിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും ഒരു ഉമ്മാക്കൊരു കുട്ടിയെ ഗർഭച്ഛിദ്രം നടത്താൻ വേണ്ടി പാടില്ല. അതിന് മുമ്പുള്ള സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വസ്തരായ ഡോക്ടർമാരെ കാണിച്ചുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചുകൊണ്ട് ഇളവുകൾ വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ എനിക്ക് കഴിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്കിപ്പോൾ പ്രസവിക്കാൻ കഴിയില്ല, എൻ്റെ സൗന്ദര്യത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസാരമായ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഗർഭച്ഛിദ്രം ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൃഷ്ടിപ്പിൻ്റെ മഹത്തായ ഒരു കാര്യം, അതോടൊപ്പം തന്നെ ഇങ്ങനെ സങ്കീർണമായ അവസ്ഥയിൽ മനുഷ്യനെ പടക്കാൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വതാലക്ക് എന്തും സൃഷ്ടിക്കാൻ എന്തും നൽകാൻ കഴിവുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും ആ റബ്ബിലേക്ക് വിനയാനിതനാകുവാനുമായിരിക്കണം ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കേണ്ടത്. ആ നിലക്ക് റബ്ബിനെ ഓർക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, വിനയാനിതരായ അടിമകളായി മാറുക നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: هي الحبيبة والمختار صاحبها.
9: എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ 1000 കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്ത് എഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ്, ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത് ആ ബോക്സ് പൊളിക്കുകയാണ്. അവത്താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേയറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയം പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും അലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ള ഒരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളിനി
10: മധുരം ഖുറാനിലേക്ക്
9: പോകാം. മധുരം ഖുറാനിലേക്ക് പോകാം
10: ഇൻഷാല്ലാ. ഇന്ന് മധുരം ഖുറാനിൽ സൂറത്തുൽ മുസമ്മിലാണ് നമ്മൾ കേൾക്കുന്നത്. യാസറുദ്ദൗസരിയുടെ പാരായണം കേട്ടുവരാം.
11: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ അല്ലാ, മധുരം ഖുർആൻ നമ്മൾ കേട്ടു അല്ലേ.
1: അതെ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് റേഡിയോ നേർരേഖ. പുണ്യവും പാപവും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ സമ്പൂർണമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. എത്ര വിശദീകരിച്ചാലും അവസാനിക്കാത്ത, വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ചില വചനങ്ങളുണ്ട്. ഇമാം നബവി റഹിമഹുള്ള ക്രോഡീകരിച്ച 40 ഹദീസുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക വകരിയത്ത അൻ യത്തലിഅ അലൈഹി നാസ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, പുണ്യമെന്നത് സൽസ്വഭാവമാണ്, സ്വഭാവത്തിൻ്റെ നന്മയാണ്. വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക, പാപമെന്നത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും. വകരിയത്ത അൻ യത്തലിഅ അലൈഹി നാസ്, ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതുമാകുന്നു ഈ പാപമെന്ന് പറഞ്ഞാൽ. പിറ് അതേപോലെ തന്നെ ഇസ്മ. വിശുദ്ധ ഖുർആനും ഒരായത്തിൽ ഈ രണ്ട് പദങ്ങളെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. വ തആവനു അലൽ ബിർരി വ തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ധാരാളം നന്മകളെ ഉൾക്കൊള്ളുവാൻ, ധാരാളം സൽപ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന വാക്കാണ് ബിർ. പുണ്യമെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വാക്കാണ് അത് നമുക്കറിയാം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർവചനം ഹുസ്നുൽ ഖുലുഖ് എന്നാണ്. സൽസ്വഭാവം, നല്ല സ്വഭാവം എന്നാണ്. നല്ല സ്വഭാവമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ ചുരുങ്ങിയ ചില തലങ്ങളെ വരുന്നു. സൽസ്വഭാവങ്ങൾ ഹുസ്നുൽ ഖുലുഖ് മഅല്ലയുണ്ട്, അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിനോട് നമ്മുടെ പെരുമാറ്റ സ്വഭാവങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട കാര്യം. എന്താണ് അള്ളാഹുവോടുള്ള പ്രവർത്തനങ്ങൾ വരുത്തേണ്ട കാര്യം? അത് വളരെ പ്രധാനമായ കാര്യം. നമ്മൾ അള്ളാഹുവിൻ്റെ ഖദർ, അവൻ്റെ വിധി, അവൻ നമ്മുടെ മേൽ നടപ്പിലാക്കുന്ന അവൻ്റെ തീരുമാനങ്ങൾ, ഒരു പക്ഷേ പ്രത്യക്ഷമായി നമുക്കത് അനിഷ്ടകരമായ കാര്യങ്ങളായിരിക്കും, എന്നാൽ പോലും യാതൊരുവിധ വിഷമവും അള്ളാഹുവോട് തോന്നാതിരിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവോടുള്ള ഖുലുഖിലെ നന്മയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം, അതെന്താവട്ടെ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, എന്ത് പ്രവർത്തനമാവട്ടെ, അതൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ നിർവഹിക്കുവാൻ കഴിയുക എന്നതും ഈ പുണ്യത്തിൽപ്പെടും. ബിറുൽ വാലിദൈനാ പറയാം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്. അവിടെ ബിർറ് എന്ന് പറയുമ്പോൾ ഈ സ്വഭാവം അതിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായും ഉൾക്കൊള്ളുന്നുണ്ട്. മാതാപിതാക്കളോട് ഉള്ള പെരുമാറ്റത്തിൽ ഏറ്റവും മുഖ്യം സ്വഭാവത്തിന് തന്നെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇസ്മ, പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ബിർറിൻ്റെ ഓപ്പോസിറ്റാണ്, നേരെ എതിർവാക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇസ്മിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മാ ഹാക്ക ഫി സുദുരിക, അല്ലെങ്കിൽ മാ ഹാക്ക ഫി നഫ്സിക, നിന്റെ മനസ്സിൽ നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന് വളരെ വിഷമം തോന്നുന്ന പ്രവർത്തനങ്ങളാണ്. ജീവിതത്തിൽ എത്രയെത്ര സന്ദർഭങ്ങളും എത്രത്തെ സമയങ്ങളുമാണ് ഇത്തരത്തിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമെല്ലാം. എന്നാൽ ഇത്രയും ശ്രേഷ്ഠമായ സങ്കീർണമായ ഈ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമായത് എന്താണ് സുഹൃത്തുക്കളെ? ഏതൊരു മെഷീനും ഏതൊരു എഞ്ചിനും ഉണ്ടാവുമല്ലോ അതിൻ്റെ പ്രവർത്തനത്തിൽ തീരെ വന്നു പോകാൻ പറ്റാത്ത കാര്യം. ഒരു പക്ഷേ ഒരു കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യിപ്പിക്കരുത്, പല പലതും പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുഗമമായ ജീവിതത്തിന് തടസ്സം വരുത്തുന്ന ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന കാര്യം ഏതാ? ചില പാപങ്ങളാണ്. ചില പാപങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാപങ്ങളോടുള്ള മനസ്സിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ആരാധനകളെ മാത്രമല്ല, നമ്മുടെ കർമ്മശേഷിയെ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സഹവാസങ്ങളെയും പെരുമാറ്റങ്ങളെയും എല്ലാറ്റിനെയും ബാധിക്കും. തെറ്റുകൾക്ക് അഡിക്റ്റായ പല ആളുകളും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, ഭാര്യയോട് കുട്ടികളോട് പെരുമാറുന്ന സമയത്ത് അവരുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ സമീപനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പ്രവർത്തിക്കുവാൻ അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും അതെന്ത് ചെയ്യുന്നറിയോ, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ സാധാരണ മിക്സഡായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജോലി ചെയ്യിക്കുന്ന സ്ഥാപനങ്ങളുണ്ടായി. അതായത് അവർ വ്യത്യസ്ത ഒരേ സമയത്ത്, അപ്പോൾ ഈ ആണും പെണ്ണും ആകുമ്പോൾ അവർ കൂടിക്കലരുകയും അങ്ങനെ പരസ്പരം ഒരു സ്ത്രീ പുരുഷ നിലക്കുള്ള ഒരു ആകർഷണീയത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ശമ്പളം കൊടുക്കുന്ന, തൊഴിൽ കൊടുക്കുന്ന അതിൻ്റെ ഓണർ എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ ഒരു ഉന്മേഷവും പ്രവർത്തനവും അവരിന്ന് കിട്ടാതെ പോകും. ജീവിതത്തിൻ്റെ മുഴുവൻ സംഗതികളെയും ബാധിക്കുന്നതാണ് പാപമെന്ന് പറഞ്ഞാൽ. ആ കുറ്റബോധം നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ സ്വസ്ഥതയും എല്ലാം പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ തെറ്റുകളെ മാറ്റി നിർത്തിയാൽ എന്തുമാത്രം മനസ്സമാധാനമാണ് മനുഷ്യന് കിട്ടുക? അതാണ് മനസ്സിന് ചൊറിച്ചിൽ. ആ ചൊറിച്ചിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഹദീസ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് പുണ്യമെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവമാണ്, അത് വളരെ ഒരു ജാമ്യമാന്യവുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. രണ്ടാമത്തത്, നല്ല സ്വഭാവത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്. നല്ല സ്വഭാവം എപ്പോൾ നിന്നിലുണ്ടാകുന്നുവോ അപ്പോൾ നീ പുണ്യവാനാണ്. നല്ല സ്വഭാവം എപ്പോൾ നീ ഇല്ലാതിരിക്കുന്നുവോ അപ്പോൾ നീ എന്താണ്? ഒരു നല്ല മനുഷ്യനാവാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. അതേപോലെ തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം തെളിഞ്ഞതാണ്. തെളിഞ്ഞ ഹൃദയമായതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ ഒരു ഭയവും അതേപോലെ തന്നെ ആ തെറ്റിൻ്റെ ഒരു കുറ്റബോധമൊക്കെ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കാരണം. നിരന്തരം ഒരു തെറ്റ് ചെയ്ത് ആ കുറ്റബോധങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ ഒരാൾക്ക് തെറ്റിലൊരു പക്ഷേ മഹാകഫി സുദരിക്ക എന്ന് പറഞ്ഞ, മഹാകഫി നഫ്സിക്ക എന്ന് പറഞ്ഞ ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇല്ലാതെ പോകും. അതുകൊണ്ട് നാം എപ്പോഴും സംശയാസ്പദമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് സംശയമില്ലാത്ത ഉറച്ച നന്മകളെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. മറ്റൊരാശയം, ആളുകൾ കാണാൻ ഇഷ്ടമില്ലാത്തത്. ഒരു സ്മോക്ക് ചെയ്യുമ്പോൾ പോലും താൻ സ്മോക്ക് ചെയ്യുന്നവരാണെന്ന് അറിയാതിരിക്കാൻ പലപ്പോഴും തൻ്റെ ചുണ്ടുകളെ വൃത്തിയാക്കി, പല്ലിനെ വൃത്തിയാക്കി, അതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമുക്ക് ഗുണകരമല്ലെന്ന് തോന്നുന്ന കാര്യം, മറ്റുള്ളവൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് നമ്മൾ വിട്ടുവെക്കുകയാണ് ചെയ്യേണ്ടത്. പുണ്യമെന്താണ്, പാപമെന്താണ് എന്ന് കൃത്യമായി നമുക്ക് വേർതിരിച്ചിരുന്ന ഒരു സമ്പൂർണമായ നബിവചനമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ആശയം മനസ്സിലാക്കിയിട്ടുള്ള ഈ ഹദീസ്.
3: മാഷാ അല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, പുണ്യവും പാപവും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ.
1: ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: Peace Radio, tuned to reality.

0: ഒരു സ്ഥലത്ത് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെയും അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലമുണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുംതോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അങ്ങനെ അദ്ദേഹം ഞാൻ ദരിദ്രനാണെന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധൻ പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതന് മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നേരിട്ട് മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയും ആണ്. അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ആണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകൾ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമൽ നമുക്കൊപ്പം ചേരുന്നു.

25 മാത്രം സംസ്ഥാനത്ത് 49,889 റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 3,733 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 56,922 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അപകട മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ആകെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപകാലത്ത് കുറ്റിപ്പുറം ഹൈവേയിൽ സംഭവിച്ച ബസ്സപകടം, അതിൽ ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ജീവൻ ഹനിക്കപ്പെടുന്ന വിധമുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങളായി വിശദീകരിക്കപ്പെടുന്നത് കേരളത്തിലെ റോഡപകടങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും മനുഷ്യസഹജമായ തെറ്റുകളും ഭൂമിശാസ്ത്രപരവും സാങ്കേതികവുമായ നിരവധി ഘടകങ്ങളുമുണ്ട് എന്നാണ്. അമിത വേഗത അപകടങ്ങളുടെ ഏറ്റവും പ്രധാന കാരണമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 46% മരണങ്ങൾക്കും കാരണം അമിത വേഗതയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യപിച്ചും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. അതേപോലെ അശ്രദ്ധമായ വാഹന ഡ്രൈവിങ്ങും ഇതും വലിയ കാരണമാകുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അതുപോലെ ലൈൻ അച്ചടക്കം പാലിക്കാത്തത്, തെറ്റായ വശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് എന്നിവ അപകട സാധ്യതകൾ കൂടുകയാണ്. കേരളത്തിലെ ജനസാന്ദ്രതയും റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള കടുത്ത നഗരവൽക്കരണവും കാരണമായി റോഡുകൾ വീതി കൂട്ടുന്നത് തടസ്സമാകുന്ന ഒരു സാഹചര്യമുണ്ട്. വളവുകളും തിരിവുകളും നിറഞ്ഞ റോഡുകളും അപകടങ്ങൾക്ക് കാരണമാണ് എന്ന വിശദീകരണവും നമുക്ക് കാണാം. കാലാവസ്ഥാ വ്യതിയാനം, ശക്തമായ മഴയും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങളും റോഡ് സുരക്ഷയെ ബാധിക്കുന്നുവെന്ന വിശദീകരണമുണ്ട്. മഴക്കാലത്ത് റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അക്വാ പ്ലാനിംഗ് മൂലം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലെ അപകടങ്ങൾ അധികവും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് എന്ന വിശദീകരണവും കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാരകമായ അപകടം നടക്കുന്നത് ഈ സമയത്താണ്. അമിത ക്ഷീണവും കാഴ്ചക്കുറവും ഇതിന് ആക്കം കൂട്ടുന്നതായി വിശദീകരണമുണ്ട്. ജനസംഖ്യാനുപാതമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോടിക്കണക്കിന് ഇരുചക്രവാഹനങ്ങളും കാറുകളും ഒരേ സമയം ചെറിയ റോഡുകളിൽ ഇറങ്ങുന്നത് അപകട നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ജില്ലകളിൽ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ ജില്ലകളാണ്. ഏറ്റവും കുറവ് അപകടങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് വയനാട് ജില്ലയുമാണ് എന്നതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ റോഡപകടങ്ങളിൽ നിയന്ത്രണത്തിന് കാരണമാകാൻ ഓരോ വ്യക്തികളും തീർച്ചയായും അവർ നിർബന്ധിതരാണ്. അവരുടെ ഇടപെടലുകളും കൂടുതലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്, അതിവേഗതയാണ് എന്ന വിശദീകരണത്തിലൂടെ തീർച്ചയായും വിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഇവിടെ വിശദീകരിക്കപ്പെടുന്നു എന്നതാണ് സത്യം. റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതൊരു മതപരമായ ബാധ്യതയാണ്. മനുഷ്യജീവനുകളും സ്വത്തുക്കളും സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിൽ പ്രധാന ലക്ഷ്യങ്ങളിൽ അഥവാ മഖാസിദു ശരീഅ അതിൽപ്പെട്ട ഒന്നാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ പാപമായാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെ വിശദീകരിക്കപ്പെടുകയാണ്. അതിലൊന്ന്, ഭരണാധികാരിയെ അനുസരിക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഭരണകൂടം നിർമ്മിക്കുന്ന നിയമ നിർമ്മാണങ്ങളെ കൃത്യമായി പാലിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട് എന്നതാണ് അതിലൊന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുറാൻ പറയുകയാണ്, അത്തിയുല്ലാഹ വ അത്തിയുറസൂല വ ഉലിൽ അമ്രുമിൻകും, നിങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് സൂറത്തു നിസാഇൽ 59-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ, വേഗതാ പരിധികൾ
എന്നിവ പാലിക്കുന്നത്

0: കൽപ്പനയുടെ ഭാഗമാണ്. രണ്ടാമതായി, ജീവന്റെ സംരക്ഷണം. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്തമാണ്. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആത്മഹത്യയും കൊലപാതകവും ഇസ്ലാം ശക്തമായി നിരോധിക്കുകയും അതിന് ശിക്ഷ പാരത്രിക ലോകത്ത് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗതയോ അശ്രദ്ധയോ കാരണം അപകടം വരുത്തി സ്വയം മരിക്കുന്നത് ആത്മഹത്യക്കും മറ്റുള്ളവരുടെ മരണത്തിനും കാരണമാകുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തുൽഖു ഐദീക്കും ഇല തഹലുക, നിങ്ങളുടെ കൈകളെ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖ്റയിലെ 195-ാമത്തെ വചനത്തിലൂടെ ഈ അധ്യാപനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പാപമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിങ്ങനെയാണ്, ലാ ദററ വലാ ദിറാർ. സ്വയം ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പാടില്ല എന്ന അധ്യാപനം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കുമ്പോൾ അവധാനത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതാണ് വാസ്തവം. തെറ്റായ രീതിയിലുള്ള ഓവർടേക്കിംഗ്, റെഡ് ലൈറ്റ് മറികടക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവ ഈ പ്രവാചക വചനത്തിന് വിരുദ്ധമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതേപോലെ ഇസ്ലാമിലെ പ്രധാനമായ മറ്റൊരു ആശയമാണ്, വഴിയിൽ ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതാണ്. കാരണം വഴിയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുക, റോഡ് അല്ലെങ്കിൽ വഴി എന്നത് പൊതുസ്വത്താണ്. അതിൽ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അവകാശങ്ങളുണ്ട്. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇമാത്വത്തുൽ അദ അനി തുരീഖ്, അഥവാ ഈ ഈമാനിനെ കുറിച്ച് പറയുന്നതിൻ്റെ 70-ൽ പരം ഈമാനുണ്ട്, ശാഖകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ അവസാനത്തേതായി പറഞ്ഞത് വഴിയിലെ മാലിന്യം നീക്കലാണ്, അവിടെയുള്ള തടസ്സങ്ങളില്ലാതക്കലാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോ പാർക്കിംഗ് ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്യില്ല. അതുപോലെ റോഡ് കയ്യേറി മറ്റുള്ളവരുടെ വഴി തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നതാണ് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടായാലുള്ള ഇസ്ലാമിക വിധിയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണം അപകടമുണ്ടായാൽ ഡ്രൈവർ അതിന് ഉത്തരവാദിയാണ് എന്നാണ് ഇസ്ലാമിക വിധി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഒരാൾക്ക് പരിക്കേൽപ്പിക്കുകയോ സാമ്പത്തിക നഷ്ടം വരുത്തുകയോ ചെയ്താൽ ഇസ്ലാമിക നിയമപ്രകാരം അതിന് നഷ്ടപരിഹാരം ദിയ നൽകൽ ഡ്രൈവറിൻ്റെ ബാധ്യതയാണ് എന്ന് വിശദീകരണം കാണാൻ സാധിക്കും. അപകടങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നിർമ്മിതമായി സംഭവിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ഇത്തരം അപകടകരമായ സമീപനങ്ങളിൽ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും നിർബന്ധമായി നാം പാലിക്കേണ്ട മര്യാദകളിലൊന്ന്. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വാഹനമോടിക്കുമ്പോൾ അവധാനത പാലിക്കുന്നവരായിരിക്കുമെന്നതാണ്. കാരണം അവൻ്റെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കും. ഇസ്ലാമികപരമായ ആശയങ്ങളും ആദർശവും സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ യാത്ര തുടങ്ങിയാൽ, ആ യാത്ര ആരംഭിച്ച് അവൻ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ മര്യാദ പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ വാഹനത്തിൽ കയറേണ്ടതും അതേപോലെ തന്നെ വാഹനം ഓടിക്കേണ്ടതും അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടതും. അതിൽ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ്, സുബ്ഹാനല്ലദി സഖറലന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടതും യാത്ര ചെയ്യേണ്ടതും എന്ന് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ അർത്ഥം, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ എത്രയോ പരിശുദ്ധൻ, ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല, തീർച്ചയായും ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങേണ്ടവരാണ്. വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന മനസ്സാണ് അവനുള്ളതെങ്കിൽ തീർച്ചയായും അവന് ഒരു അവധാനതയുണ്ടാകും, ഒരു അവബോധമുണ്ടാകും. മറ്റുള്ള ആളുകളെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം അവൻ്റെ കീഴിലേക്ക് വരാൻ അല്ലെ അവൻ്റെ നിയന്ത്രണത്തിലാവാൻ അത് കാരണമാകുമെന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും റോഡപകടങ്ങൾ നമ്മളെക്കൊണ്ട് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തത് മുജീബ് ഒട്ടുമൽ.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: عليكم ورحمة الله وبركاته. بسم الله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലായിരുന്നു പീസ് റേഡിയോ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. യു പി എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രസംഗ മത്സരത്തിൽ ധാരാളം കൂട്ടുകാർ പങ്കെടുക്കുകയുണ്ടായി. അതിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, ആദ്യമായി നമ്മൾ കേൾക്കുന്നത്
0: രാജിബ സലീം, ആറാം ക്ലാസ് വിദ്യാർത്ഥിനി,
1: ഒ കെ യു പി സ്കൂൾ, എടക്കാട് നിന്നുള്ള ഒ കെ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റജിബ സലീം. അപ്പം റജിബ സലീമിൻ്റെ മലയാളം പ്രസംഗമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്.
2: ഏവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നാം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യത്തിൻ്റെ 80 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൗരൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും കാഠിന്യാധ്വാനത്തിൻ്റെയും ഫലം ആണ്. നമ്മുടെ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇന്ത്യയെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരായി പടുത്തുയർത്തിയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാം, 1947 മുന്നേ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിലായിരുന്നു. ധാരാളം ധീര നേതാക്കൾ പോരാടി നേടിത്തന്നതാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരത്തിലെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. രാജിബ സലീം, ഒ കെ യു പി സ്കൂൾ, എടക്കാട് നിന്നുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിനി. നമ്മളിനി മറ്റൊരു മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്.
0: മുഹമ്മദ് അജിസിൽ, ആറാം ക്ലാസ് വിദ്യാർത്ഥി, ജി എം യു പി എസ് ബി പി അങ്ങാടി.
1: അതെ, തിരൂരിൽ നിന്നുള്ള ജി എം യു പി എസ് ബി പി അങ്ങാടിയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അജിസിലിന്റെ ഒരു മലയാളം പ്രസംഗമാണ് നമുക്ക് അടുത്തായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്.
3: അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് 15 ആഗസ്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ 80th സ്വാതന്ത്ര്യ ദിനം. വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് 15 ആഗസ്റ്റ്. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, നീതി തുടങ്ങിയ അനേക മൂല്യങ്ങളുമായി നാം രക്തത്തിനും ജീവനും പകരം കൊണ്ടതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നമുക്ക് ജീവാമൃതമാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച് ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവരോട് അവധിയില്ലാത്ത പോരാട്ടങ്ങൾക്കൊടുവിലാണ് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം അനുഭവിക്കാൻ നമ്മൾക്ക് സാധിച്ചത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും മരിച്ചു വീണ ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോരയുടെ ചോപ്പും വിയർപ്പിന്റെ ഉപ്പും കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മഹാത്മാജി, നെഹ്റു, ആസാദ്, ഭഗത് സിംഗ് അങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ഉണ്ടായിരുന്നു നമ്മൾക്ക് മുന്നിൽ. ജാതിയും മതവും നിറവും മണ്ണവും മറന്ന് മനുഷ്യരൊരുമിച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകൾ മറികടന്നത്. അബ്ദുൽ കലാം ആസാദ് ഒരിക്കൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു മാലാക്ക കുത്തുബ് മിനാറിന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണോ അതോ ഹിന്ദു മുസ്ലിം ഐക്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം ഐക്യമാണെന്ന്. നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട രാഷ്ട്രം സൗഹൃദത്തിൻ്റെതാണ്. കൈകൾ കോർത്ത് ദേഹം ചേർത്ത് നമ്മൾക്കൊന്നായി പാടാം, ഇന്ത്യ എൻ്റെ രാജ്യം, എന്ത് എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ജയ് ഹിന്ദ്.
0: ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു പ്രസംഗമായിരുന്നു.
1: അതെ, ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചൂടും ചൊറുക്കും നിലനിൽക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മുഹമ്മദ് അജിസിൽ തിരൂർ GMUP സ്കൂൾ ബി പി അങ്ങാടിയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അജിസിൽ. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുന്നു. അടുത്തതായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്
0: ആദിൽ മുഹമ്മദ് വി GHS തോട്ടട കണ്ണൂർ
1: ജില്ലയിലെ GHSS തോട്ടട പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആദിൽ മുഹമ്മദ്. അപ്പോൾ നമുക്ക് ആദിൽ മുഹമ്മദിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ മുഹമ്മദ്, കണ്ണൂർ ജില്ലയിലെ തോട്ടട GHSS പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. ബഹുമാന്യരായ പീസ് റേഡിയോയുടെ അണിയറ പ്രവർത്തകരെ, ശ്രോതാക്കളെ, ആദ്യമായി നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകളിൽ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ആയിരം കഥകളുണ്ട്. അതിലൊരേടാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിപ്ലവത്തിൻ്റെ തിജ്വലമായി എരിഞ്ഞു തീർന്ന ഇന്ത്യ കണ്ട മഹാനായ ധീരരക്തസാക്ഷി വക്കം അബ്ദുൽ ഖാദറാണ് എൻ്റെ പ്രിയപ്പെട്ട പോരാളി. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന മരണഭയമില്ലാത്ത പടയാളികളുടെ നിരയിലേക്ക് സ്വന്തം യൗവനം വെച്ച് നീട്ടിയ ഈ പോരാളി അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ധീരയോദ്ധാവാണ്. തിരുവനന്തപുരത്തെ വക്കത്ത് നിന്ന് തുടങ്ങി മലേഷ്യൻ കാടുകളിലും സിംഗപ്പൂരിലും വെന്നിക്കൊടി കാട്ടി ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ INA രഹസ്യപ്പട തലവനായിട്ടാണ് അദ്ദേഹം മാതൃഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ചോരന്മാരുടെ ചതിയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പിടിയിലായപ്പോഴും ക്രൂരമായ മൂന്നാം മുറ പീഡനങ്ങൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന ആ പോരാളി ഒരു രഹസ്യം പോലും ശത്രുക്കൾക്ക് മുന്നിൽ അടിയറിവ് വെച്ചിട്ടില്ല. 1943 സെപ്റ്റംബർ 10 വെറും 26 വയസ്സിൽ മദ്രാസ് സെൻട്രൽ ജയിലിലെ തണുത്ത തൂക്കുമരത്തിലേക്ക് നടന്നു കയറുമ്പോഴും ആ ധീരൻ്റെ ചുണ്ടുകളിൽ മുഴങ്ങിയത് ഒരേ ഒരു സിംഹഗർജനമായിരുന്നു, ഡൗൺ വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, വിക്ടറി ടു ഇന്ത്യ. സ്വന്തം കഴുത്തിൽ വീണ കയറിനേക്കാൾ മൂർച്ചയുള്ള രാജ്യസ്നേഹം നെഞ്ചിലേറ്റിയ ധീര വിപ്ലവകാരനോട് തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.
1: മഷാഅല്ലാ, അടിപൊളി ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. കണ്ണൂർ ജില്ലയിലെ തോട്ടട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആദിൽ മുഹമ്മദ് വിവിയുടെ ഒരു മലയാള പ്രസംഗം നമ്മൾ കേട്ടു. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗം തുടരുന്നു. ആദിൽ മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ട പോരാളിയായി തിരഞ്ഞെടുത്തത് വക്കാം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. നമുക്കറിയാം ഇന്ത്യക്കകത്ത് ധാരാളം ആളുകൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ധാരാളം ധീരദേശാഭിമാനികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ കേട്ടതാണ്. ഇൻഷാല്ലാ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി പ്രസംഗ മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി
0: അസ്മ മറിയം PM, ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂൾ
1: എവിടെയാണ്? കണ്ണൂർ അല്ലേ. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്മ മറിയം. അസ്മ മറിയത്തിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സഹപാഠികളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഷഹീദ് എന്നറിയപ്പെടുന്ന ഭഗത് സിംഗിനെ കുറിച്ചാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചിരിച്ചുകൊണ്ട് തൂക്കുകയറിൽ കയറിയ ധീരനായ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗയിൽ ഭഗത് സിംഗ് ജനിച്ചു. ചെറുപ്പം മുതലേ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യത്തോടുള്ള ആഗ്രഹവും അദ്ദേഹത്തിൽ ശക്തമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിനായി അദ്ദേഹം ധീരമായി പോരാടി. ലാലാ ലജ്പത് റായിയെ ബ്രിട്ടീഷ് പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ഭഗത് സിംഗ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. തന്റെ സുഹൃത്തായ ബടുക്കേശ്വർ ദത്തിനൊപ്പം കേന്ദ്ര നിയമസഭയിൽ ബോംബെറിഞ്ഞെങ്കിലും ആരെയും കൊല്ലുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു ലക്ഷ്യം. ഭഗത് സിംഗിന്റെ ധൈര്യവും ദേശസ്നേഹവും ഇന്നും യുവതലമുറയ്ക്ക് പ്രചോദനമാണ്. വെറും 23 വയസ്സിൽ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇന്നും ഭഗത് സിംഗിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ച് അഭിമാനം കൊണ്ട് നിറയുന്നു. രാജമാദ്യം ഞാൻ പിന്നെ എന്ന് ജീവിച്ചു കാണിച്ച മാതൃകയാണ് അദ്ദേഹം. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹേ. നന്ദി. ജയ് ഹിന്ദ്.
0: മഷാല്ലാ, നന്നായി തന്നെ പ്രസംഗിച്ചു. ഭഗത് സിംഗിനെ കുറിച്ചായിരുന്നു പ്രസംഗിച്ചത്.
1: അതെ, അസ്മ മറിയം അല്ലേ, ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 6 ക്ലാസ് വിദ്യാർത്ഥിനി അസ്മ മറിയം. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിലെ ഈ എപ്പിസോഡിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഫത്തിമ നൂർ, MICS പബ്ലിക് സ്കൂൾ, 6 ക്ലാസ് വിദ്യാർത്ഥിനി അല്ലേ. ഓക്കെ, ഇരുവേറ്റിയിൽ നിന്നാണ്, ഇരുവേറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
6: Assalamu alaikum and a very good morning to everyone. Today I am going to speak about my favorite freedom fighter, Mahatma Gandhi. Mahatma Gandhi was one of the greatest leaders of India's freedom struggle. He is known for his truth and non-violence. Gandhiji believed that we should fight injustice peacefully. He inspired millions of Indians to join the freedom movement. He taught us an important lesson: be the change you wish to see in the world. I admire Mahatma Gandhi because he showed us the power of peace, truth, and courage. On this Independence Day, let us remember Gandhi and all the brave freedom fighters who sacrificed for our country. Let us love our country, respect one another, and always choose the path of peace. Thank you for listening. Jai Hind.
1: Mashallah. Fatima Noora, MICES Public School, 28 നിന്നുള്ള കൊച്ചുമിടിക്കയാണ് ഇപ്പോൾ ഈ ഒരു പ്രസംഗവുമായി നമ്മൾ കൂടെ ജോയിൻ ചെയ്തത്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുന്നു.
0: അടുത്തതായി ഫാത്തിമ ഫെസ്ലിൻ ജന്ന എച്ച്,
1: CJHSS ചെമ്മനാട് അല്ലേ, കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിൽ നിന്നുള്ള CJHSSലെ 8 ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ഫെസ്ലിൻ. ഫാത്തിമ ഫെസ്ലിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
7: Greetings to everyone. I'm Faisal Jenna and I'm here to talk about my favorite freedom fighter in the Indian freedom struggle. Imagine a nation of millions silenced by colonial rule, suddenly awakened by a single voice. That was the power of Netaji Subhash Chandra Bose. He was a revolutionary storm who refused to beg for liberty, famously declaring, "Give me blood and I will give you freedom." Netaji did the unthinkable. He crossed continents, defied empires, and fought the mighty Indian National Army, proving to the world that Indians would fight to the last breath for their sovereignty. His life was a masterclass in fearless patriotism, sacrifice, and unbroken defense. Even today, his legendary spirit echoes across the airways, reminding every listener that true freedom belongs only to those who have the courage to claim it. Like him, great freedom fighters like Mahatma Gandhi, Pandit Jawaharlal Nehru, Lokmanya Tilak, Sardar Vallabhbhai Patel devoted their entire life for the independence of our country. Many brave revolutionaries like Bhagat Singh, Sukhdev and Rajguru sacrificed their lives for nation's freedom. After independence, we got our fundamental rights. Today, we have the right to choose our government. We all are fortunate that we took birth in an independent India. I am proud to be an Indian because it's rich tradition and heritage. My country is a land of emotional bonding. Human relations are very strong. I got many reasons to love my country, India. Because it's a country where people respect their elders. The people of India live in peace and harmony. My country has a population of more than 130 crores who collectively speak more than 22 languages, practice their dance forms, wear their native dresses, reside in 28 different states and 8 union territories. Yet there is unity and diversity in my nation. The first in the list of India's achievement after independence is when it launched its constitution on 26th of January 1951. Our constitution earned us the title of the largest secular democratic country of the world. After independence, India strengthened its defense, so the history does not repeat itself. Today, India has the second largest military force and the largest voluntary army in the world. The world praises the natural beauty of my country. India is the largest democracy in the world. We have the freedom to speak, write and protect against evil doing. I would like to conclude my words by saying the famous words of Swami Vivekananda. Be proud that you are an Indian. Proudly claim that I am an Indian. And also Netaji remains as my hero forever. I conclude, Jai Hind, Jai Bharat.
0: മഷാല്ലാ, വളരെ ഭംഗിയുള്ള ഒരു ഇംഗ്ലീഷ് സ്പീച്ച് ആയിരുന്നു ഫാത്തിമ ഫെസ്ഡൻ ജന എച്ച് അവതരിപ്പിച്ചത്.
1: അതെ, ചെമ്മനാട് സി ജെ എച്ച് എസ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫാത്തിമ ഫെസ്ഡൻ. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് അല്ലേ പറഞ്ഞത്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന ഈ പ്രസംഗ മത്സരത്തിലെ ഫാത്തിമ ഫെസ്ഡൻ ജന്നയുടെ പ്രിയപ്പെട്ട പോരാളി സുഭാഷ് ചന്ദ്രബോസ് നേതാജി, അല്ലെങ്കിൽ നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പ്രസംഗ മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി ഐഷ വിവി. ഐഷ കണ്ണൂർ ജില്ലയിലെ മുതുകുറ്റി യു പി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഐഷയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് പ്രസംഗം കേട്ട് തിരിച്ചെത്താം.
8: അസ്സലാമു അലൈക്കും. ആദ്യമായി പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് ആരും സൗജന്യമായി തന്നതല്ല. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ തോക്കുകൾക്കും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ആയിരക്കണക്കിന് പോരാളികളെ നാം ഓർക്കേണ്ടതുണ്ട്. ആ വിപ്ലവ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പേരുണ്ട്, സുൽത്താൻ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി. 1921 മലബാർ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഉറക്കം കെടുത്തി ബ്രിട്ടീഷുകാരെ തുരത്തി സ്വന്തമായൊരു സ്വതന്ത്ര പ്രദേശം ഭരിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അന്ന് നാടിൻ്റെ മോചനത്തിലായി വിദേശികളോട് പൊരുതി ജീവൻ കൊടുത്തവരുടെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നവർ ഇന്ന് വലിയ ദേശസ്നേഹികളായി വേഷം കെട്ടുന്നത് നാം കാണുന്നുണ്ട്. ചരിത്രം വളച്ചൊടിക്കുന്നവരെ, യഥാർത്ഥ രാജ്യസ്നേഹം മാപ്പപേക്ഷിക്കലിലല്ല, മറിച്ച് സാമ്രാജ്യത്തിനെതിരെ നെഞ്ചു വിരിച്ചു നിന്ന പോരാട്ട വീര്യത്തിലാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പീരങ്കികൾക്കും വെടിയുണ്ടകൾക്കും

0: ിയ ബ്രിട്ടീഷുകാർ ചതിയിലൂടെ പിടികൂടി. മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കെട്ടാൻ പിന്നിൽ നിന്ന് വെടിവെക്കാനും തുനിഞ്ഞ വെള്ളപ്പട്ടാളക്കാരെ നോക്കി അദ്ദേഹം ഗർജിച്ചു, എൻ്റെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ സാക്ഷിയാകുന്നത് എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണണം. എൻ്റെ കണ്ണുകൾ കൂട്ടിക്കെട്ടരുത്. ചതിയുടെയും ഭീരുത്വത്തിൻ്റെ അടയാളമായ എൻ്റെ പിൻമുതകിലല്ല. സായിപ്പേ, ഒരു പോരാളിയുടെ ആത്മാഭിമാനത്തോടെ നിന്റെ തോക്കുകൾക്ക് നേരെ വിരിച്ചു നിൽക്കുന്ന എൻ്റെ നെഞ്ചിലേക്ക് തന്നെ വെക്കടാ വെടി. മരണത്തിന് മുന്നിലും പതരാതെ ജാതിക്കും മതത്തിനും അതീതമായി നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒന്നിച്ചു പോരാടിയ വാര്യൻ കുന്നനെ പോലെയുള്ള വീരന്മാരുടെ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കാനും രാജ്യത്തിൻ്റെ ഐക്യവും ഭരണഘടനയും സംരക്ഷിക്കാനും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ഐഷാബിയുടെ മനോഹരമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്വാതന്ത്ര്യസമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ആയിഷ വിവി തിരഞ്ഞെടുത്തത് വരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചായിരുന്നു. വരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാർ കലാപത്തിലെ കടുവ എന്നറിയപ്പെടുന്ന ധീര പോരാളിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കേരളത്തിൽ നിന്നുമുള്ള പ്രഗത്ഭരും ധീരരുമായ അനേകം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിത്വമായിരുന്നു വരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായിട്ട് നമ്മളിലേക്കെത്തുന്നത് ആദം ബിൻ സൈഫുദ്ദീൻ, സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. മലയാളം പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. ആദം ബിൻ സൈഫുദ്ദീൻ്റെ മലയാള പ്രസംഗമാണ് കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ധീരപുത്രനെ കുറിച്ചാണ്, ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ ഭഗത് സിംഗ് ജനിച്ചു. ചെറുപ്പം മുതലേ അദ്ദേഹം നാടിനെ വളരെ സ്നേഹിച്ചിരുന്നു. 12 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല കണ്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എൻ്റെ നാടിനെ സ്വാതന്ത്ര്യമാക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്കെതിരെ വളരെ മോശമായി പെരുമാറി. പക്ഷേ ഭഗത് സിംഗ് അവരെ പേടിച്ചില്ല. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് HSRA എന്ന സംഘടന ഉണ്ടാക്കി. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇൻകുലാബ് സിന്ദാബ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മുദ്രാവാക്യമാണ്. വിപ്ലവം നീണാൽ വാഴട്ടെ. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും അറസ്റ്റ് ചെയ്തു. ജയിലിലായിട്ടും അദ്ദേഹം പേടിച്ചില്ല. ഭഗത് സിംഗ് പറഞ്ഞു, എന്നെ കൊല്ലാം, പക്ഷേ എൻ്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. 1931 മാർച്ച് 23 23 ഭഗത് സിംഗ് തൂക്കിലേറ്റു. പ്രിയ സുഹൃത്തുക്കളെ, ഭഗത് സിംഗ് നമ്മെ 3 പഠിപ്പിച്ചു: നാടിനെ സ്നേഹിക്കുക, ധീരനായിരിക്കുക, സത്യം പറയുക. നമ്മൾ നന്നായി പഠിച്ച് നല്ല കുട്ടികളായി നാടിനെ അഭിമാനിപ്പിക്കണം. അതാണ് ഭഗത് സിംഗ് നൽകുന്ന ഏറ്റവും വലിയ ആദരവ്.
1: ആദം ബിൻ സൈഫുദ്ദീൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ LP സ്കൂൾ വിദ്യാർത്ഥിയാണ് ആദം ബിൻ സൈഫുദ്ദീൻ. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ധാരാളം മലയാള പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. മണ്ണാർക്കാട് സെൻറ് ഡൊമിനിക് കോൺവെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുള്ള 7 ക്ലാസ് വിദ്യാർത്ഥി യസിൻ റസീൽ ഉമർ അപ്പോൾ നമ്മൾ എസിൻ റസീൽ ഉമറിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ നമുക്കതിന് കഥൊറുക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ പീസ് റേഡിയോ ലിസണേഴ്സ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ എം ടു സ്പീക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ ആൻഡ് വുഡ് പ്രൗഡ്ലി ലൗഡ്ലി ടോക്ക് അബൌട്ട് ദിസ് ലെജൻഡറി മാൻ. ഐ വിൽ ബിഗിൻ വിത്ത് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഡു യു നോ ഹു ബിൽഡ് ദ ഐ ഐ ടിസ് അക്രോസ് ദ കൺട്രി? ഹു ബിൽഡ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, ദ യു ജി സി? ഹു റോട്ട് ഇൻ ടു എ കോൺസ്റ്റിറ്റ്യൂഷൻ that every child under 14 has a right to free education? Who founded the Sahitya Academy, the Lalit Kala Academy, the entire cultural spine of our republic? One man, Maulana Abul Kalam Azad. And today, in the country he helped build, the school children are opening the textbook where his name has quietly disappeared. Maulana Abul Kalam Azad was the person who told Indian Muslims that their faith did not require them to be loyal to the British Empire. The British banned his newspaper and locked him up in Ranji for 4 years. At 35, he became the youngest president in the history of Indian National Congress. He would hold the office again from 1940 to 1946, the longest, hardest years, steering the Quit India movement. That is not a footnote in Indian history. That is Indian history. But here is the part that should stop every one of us called. In 1947, when this country was being cut in half, when leaders on every side were making peace with partition, Azad said a big no. He called partition a colossal blunder. He argued that Muslims did not need a separate country, that India was their country, that they had watered its soil for 1,000 years. 79 years later, today the pages are being lost again. In 2022, Maulana Azad Fellowship, the scheme that paid for minority students to do their PhDs, is discontinued by the Union government. 2023, the NCERT publishes a revised Class 11 political science textbook. A line about who chaired the committees of Constituent Assembly is edited. Azad's name is simply deleted. It did not even appear in the official list of rationalized content. February 2024, the Maulana Azad Education Foundation, 35-year-old, built to educate the poorest minority children in this country, is ordered shut. The matter goes to the Delhi High Court. The fellowship, the foundation, the textbook. One name, three erasures in 3 years. What are the odds that the only Bharat Ratna whose name keeps falling off the paperwork is the one man in the freedom movement who was a Muslim, a scholar of Islam, and an unshakable Indian nationalist? This is exactly why Maulana Abul Kalam Azad is inconvenient to the fake nationalist. Azad is dangerous to anyone who wants to tell you that this country belongs to one faith. They shut his newspapers, he start another. They jailed him, he wrote from prison. They divided his country, he stayed and built its schools. So, here is what I ask of you. Every 11th of November, this country celebrates National Education Day. It is his birthday. Most people don't know that. Tell them. Say his name in your classrooms. Put it in your essays. Argue about him at your dinner tables. Read India Wins Freedom, the book he sealed for 30 years because he knew the truth in it was too hot for his own lifetime. Because a nation that lets its builders be quietly deleted will one day forget how it was built at all. Let's voice the unvoiced and forgotten legends of India. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. MashaAllah, വളരെ പ്രൗഢമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാം പീസ് റേഡിയോ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാ അല്ലാ ഈ ഒരു പ്രസംഗത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും നിറവാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം ഇന്നത്തെ വൈബ്സിൽ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. വിലയിരുത്തുന്നതിന് മുമ്പ് എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മുടെ എല്ലാം നിരന്തരമായ മാനുഷികമായ ഇടപെടലുകളും വ്യവഹാരങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെയും പ്രവാചക ചര്യകളിലൂടെയുമെല്ലാം കൃത്യമായും അതെങ്ങനെയാവണമെന്നും അതിൻ്റെ രീതികൾ എങ്ങനെയാവണമെന്നും അതിൽ പാടുള്ളതെന്തെല്ലാമാണ് പാടില്ലാത്തതെന്തെല്ലാമാണ് എന്നെല്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വിശ്വാസികളുടെ കാര്യത്തിലെ ഒരത്ഭുതം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നത് പോലെ, അജബല്ലി അമ്രിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, അവൻ ചെയ്യുന്നതെല്ലാം അവന് പുണ്യമാണ് എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സാമൂഹികമായ നമ്മുടെ വ്യവഹാരങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മതത്തിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കൾ എന്ന നിലക്ക് ഏതാനും ചില കാര്യങ്ങൾ ഉൾക്കാഴ്ചയോടുകൂടി, ബസീറത്തോടുകൂടി, ഹിക്മത്തോടുകൂടി നമ്മൾ നമ്മുടെ ഇടപെടലുകളിലെല്ലാം പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും അതിൻ്റെ സമഗ്രതയെക്കുറിച്ചുമാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ടൊരു ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി അതിരാവിലെ വളരെ തണുപ്പ് നിറഞ്ഞ ഒരു രാവിൽ അവർ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ മകൻ ആ പണ്ഡിതനായ ഉപ്പയോട് അപ്പുറത്തെ വീട്ടിലെ വിളക്കുകളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്താണ് ഇവർക്കെല്ലാം നമസ്കരിച്ചാൽ, എന്താണ് ഇവരെല്ലാം പുതച്ചു മൂടിക്കിടന്നുറങ്ങുന്നത് എന്ന്. ആ പണ്ഡിതൻ്റെ മറുപടി നമ്മളെ എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, നീ ഇപ്പോൾ എഴുന്നേറ്റ് നീ വുളു എടുത്ത് നീ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം നീ പോയി കിടന്നുറങ്ങുന്നതാണ് എന്നതാണ്. മറ്റുള്ളവരെ വിലയിരുത്തുക എന്നത്, മറ്റുള്ളവരെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം എന്നുള്ളത്, മറ്റുള്ള ആളുകളെക്കുറിച്ച് നമ്മുടേതായ ചില ഊഹാപോഹങ്ങൾ നടത്തുക എന്നത് ഇസ്ലാം ശക്തമായും എതിർക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോ അധ്യാപനങ്ങളിലൂടെയും പണ്ഡിതന്മാരുടെ കൗലുകളിലൂടെയെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇൻസൈറ്റ് ശ്രോതാക്കളോട് ഈ വിഷയം സംസാരിക്കാനുള്ള കാരണമെന്നത് ഏറെ ചിന്തനീയമാണ്. പലപ്പോഴും പുതിയ കാലത്ത് നമ്മുടെ എല്ലാം ഇടപെടലുകളും നമ്മുടെ എല്ലാം മറ്റുള്ള കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം നമ്മൾ ചർച്ചയാക്കുമ്പോഴും ഉൾക്കാഴ്ചയോടുകൂടിയുള്ള, ഇൻസൈറ്റോടുകൂടിയുള്ള, അതല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടുള്ള ചിന്തകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് നമ്മൾ ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, ഞാനിവിടെ ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അധർമ്മകാരിയായ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ കൃത്യമായും ആ ആശയത്തെ വെരിഫൈ ചെയ്യണം. നിങ്ങൾ കാര്യങ്ങളെ ചോദിച്ചന്വേഷിക്കണമെന്നതാണ്. യഥാർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം ആധാരം ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ അത് വലിയ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള, വൻകിട രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന വ്യത്യസ്തമായ സംഘടനകളുടെ, വ്യത്യസ്തമായ പാർട്ടികളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇനി അത് വേണ്ട, വ്യത്യസ്തമായ കുടുംബങ്ങൾക്കിടയിലുള്ള കലഹങ്ങളായിക്കോട്ടെ, ഇനി അതും വേണ്ട, വ്യക്തികൾ തമ്മിലുള്ള സംസാരങ്ങളിൽ പോലും നമുക്കിത് നിരന്തരം കാണാൻ സാധിക്കും. ലോകത്ത് നാം കാണുന്ന വലിയ വലിയ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിസ്സാരമായ വിലയിരുത്തലുകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള അബദ്ധധാരണകളും നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധഭൂമിയെക്കുറിച്ചുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹാബി വര്യന്മാരിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കഠിനമായ പോരാട്ടങ്ങൾക്കിടയിൽ മരിച്ചു വീണ് കിടക്കുന്ന ഒരു അധർമ്മകാരിയായ, അതല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ ഏറ്റവും അവസാനത്തെ പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വധിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുകയാണ്. സ്വാഭാവികമായും മരണത്തിൻ്റെ സന്ദർഭത്തിൽ അല്ലെ ഫിർഔനും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന പല ചരിത്രങ്ങളിലുമുള്ള വലിയ വലിയ അധർമ്മങ്ങൾ ചെയ്ത വ്യക്തികളെല്ലാം പറയുന്നത് പോലെ, മരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മരണവുമായി ബന്ധപ്പെട്ടത് നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ആത്മാർത്ഥതയുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഈ ഒരു സംഭവം എത്തുകയാണ്. അങ്ങനെ ആ സ്വഹാബി, അദ്ദേഹം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ വ്യക്തി, അദ്ദേഹം ഒരു കാപട്യത്തോടെ നിഫാക്കോടുകൂടിയാണ് ചൊല്ലിയത് എന്ന ധാരണയിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്, വധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദേഷ്യത്തോടുകൂടി കോപത്തോടുകൂടി ആ സ്വഹാബിയോട് ചില കാര്യങ്ങൾ തിരുത്തുകയാണ്. ആ സ്വഹാബി വര്യൻ്റെ സംസാരം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യപ്രകടനം കണ്ടപ്പോൾ എന്നതാണ്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, എങ്ങാനും നാളെ അദ്ദേഹത്തിൻ്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗലുമായി അദ്ദേഹം പരലോകത്ത് വന്നാൽ നീ എന്ത് മറുപടി പറയുമെന്നതാണ്. സഹോദരങ്ങളെ, യുദ്ധഭൂമിയിലെ മരണത്തിൻ്റെ വാളിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു തിരുത്തലുകൾ പറഞ്ഞപ്പോൾ പോലും അതിനെ വിലയിരുത്താതെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു വ്യക്തിയുടെ സ്വന്തത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ചുള്ള ചിന്തയിൽ യഥാർത്ഥത്തിൽ ഒരുപാട് തരത്തിൽ എക്സ്ക്യൂസ് നൽകാതെ റിജിഡായിക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ വേണമെന്ന് പറയുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എക്സ്ക്യൂസുകൾ നൽകാനാണ്. നിരന്തരം അവൻ അങ്ങനെ ചെയ്തത് ഇത് കാരണമായിരിക്കാം, അല്ല അവൻ്റെ സാഹചര്യം കാരണമായിരിക്കാം, അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണമായിരിക്കാം. എങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ അവരെ ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ അബദ്ധമായി അവരെക്കുറിച്ചുള്ള ഒരു മോശമായ ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് മുൻപിൽ പഠിക്കാനുണ്ട്. സഹോദരങ്ങളെ, പുതിയ കാലത്ത് ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ തന്നെയും ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാം അതിപ്രസരം കാരണം ആളുകളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ, പെട്ടെന്നുള്ള അബദ്ധമായ ധാരണകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ, അവൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ, അവൻ്റെ ചാറ്റിംഗ് കാണുമ്പോൾ, അവരുടെ ഗ്രൂപ്പിലിട്ട ഒരു ഇമോജി കാണുമ്പോൾ, അതല്ലെങ്കിൽ അവനുപയോഗിക്കുന്ന എന്തെങ്കിലും സംസാരങ്ങളുടെ അവൻ്റെ വാക്കുകൾ കാരണമെല്ലാം ഒരാളുകളെ വിലയിരുത്തുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് വ്യാപകമായുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, അത് കേവലം ആചാരകർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അവൻ്റെ സംസാരം ഇബാദത്തായി മാറുന്ന, നമ്മുടെ ചിന്തകൾ ഇബാദത്തായി മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചാണല്ലോ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു ചിന്തയിൽ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. മറ്റുള്ള ആരെക്കുറിച്ചും വിലയിരുത്താനുള്ള യാതൊരു അവകാശവും നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വലാക്കിൻ യന്ദുർ അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അവൻ്റെ ശരീരത്തിലേക്കോ അവൻ്റെ പ്രവർത്തനങ്ങളിലേക്കോ അല്ല, അവൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്ന് പറയുന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പാഠങ്ങളുണ്ട്. വിലയിരുത്തലും തിരുത്തലും പുതിയ കാലത്ത് നമ്മൾ പഠിക്കേണ്ട വ്യക്തമായ ചില പാഠങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായും നമ്മളെ ഇതിൻ്റെ രീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നത് വലിയ ഒരു പാഠമാണ്. വിലയിരുത്തുക എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരെക്കുറിച്ച് ജഡ്ജ് ചെയ്യുക എന്ന് പറയുമ്പോൾ, പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ ജഡ്ജ്മെൻറ്റ് അതല്ലെങ്കിൽ ശ്രോതാക്കളെക്കാൾ കൂടുതൽ ജഡ്ജുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്, വിധികർത്താക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ പറയും അല്ലേ. എന്തിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയിരുത്താനാണ് ശ്രമിക്കുക. അവൻ എന്താണ് അങ്ങനെ, അവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ല അവൻ ആ സന്ദർഭത്തിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൻ അവിടെയല്ലോ ഉണ്ടാവേണ്ടത്, അവൻ എന്താണ് അങ്ങനെ പ്രവർത്തിച്ചത്. എല്ലാ കാര്യത്തിലും യഥാർത്ഥത്തിൽ നമ്മുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിലയിരുത്തലുകളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഇടനാഴികളിലെല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ റസൂൽ പാലിച്ച ചില മര്യാദകളുണ്ട്. എവിടെയാണ് സഹോദരങ്ങളെ റസൂൽ ജീവിക്കുന്നത്? ഇന്ന് നമ്മൾ പറയുന്ന ആധുനിക സമൂഹത്തിലെ ഈ ഒരു ലോകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ, എന്തെല്ലാം അധർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ, ഈ കാണുന്നതെല്ലാം നമ്മൾ കാണുമ്പോൾ എന്തൊരു കാലമാണിത് എന്ന്, എന്തൊരവസ്ഥയാണിത് എന്നത്, ഈ കാലം ഖിയാമത്തിലേക്ക് അടുത്തു എന്നെല്ലാം നമ്മൾ നിശ്വാസമിടുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ സമൂഹം ഇതിൽ നിന്നും ഒന്നും വിഭിന്നമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ച സമൂഹത്തിലെ അവസ്ഥ എന്തായിരുന്നു? സ്വഹാബാക്കളിൽപ്പെട്ട വളരെ വൈ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ തന്നെയുമുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പിന്നാമ്പുറകൾ പരിശോധിക്കുമ്പോൾ എത്ര മോശമായിരുന്നു അവരുടെ അവസ്ഥകൾ. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരാൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി എന്നത് അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവനെ വിലയിരുത്താറില്ല എന്നതാണ് അല്ലേ. ഖുർആൻ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഖുൽയാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശയാവണമെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശയില്ലെങ്കിൽ പിന്നെ മനുഷ്യരുടെ കാരുണ്യത്തിലാണോ നിരാശയാവശ്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കേണ്ട, നമ്മളെ ഏറെ ഉണർത്തേണ്ട ചില ചിന്തകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സ്വഹാബാക്കളെക്കുറിച്ചുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു സംസാരത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ എഴുത്തുകാരനാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന വഹീകളിൽപ്പെട്ട വ്യത്യസ്തമായ വഹീകളിൽ ചിലതാണ് യഥാർത്ഥത്തിൽ റസൂലിൻ്റെ മുൻപിൽ തന്നെയുള്ള മുനാഫിക്കുകളുടെ പേരുകൾ അള്ളാഹു റസൂലിന് വഹിയായി എത്തിച്ചു കൊടുക്കും. എന്തൊരു അത്ഭുതമാണത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് മനസ്സ് വായിക്കാൻ കഴിയില്ല. റസൂലിന് ഒരാളെക്കുറിച്ചും അവരുടെ പ്രത്യക്ഷങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലാതെ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കാതെ ഒന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ മദീനത്തെ പള്ളിയിൽ റസൂലിൻ്റെ സദസ്സിൽ റസൂലിൻ്റെ ദർസിൽ ഇരിക്കുന്ന സ്വഹാബാക്കളിൽ ചിലർ, അവർ നിഫാക്കുള്ളവരാണോ, അവർ മുനാഫിക്കുകളാണോ, അവരിൽ ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളവർ, അതിൽ ആരൊക്കെയാണ് നരകത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ എന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെട്ടപ്പോൾ, കൃത്യമായി പറഞ്ഞപ്പോൾ അത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നത്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അപാരമായ ഒരു കഴിവുണ്ട്, അത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിലയിരുത്തലുകളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയെല്ലാം സംസാരങ്ങൾ, നമ്മുടെയെല്ലാം ഇടപെടലുകൾ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ, ഇതെല്ലാം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ഓരോ ദിവസവും നടന്നു പോകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തോട് പോയി, തങ്ങളുടെ ആ ലിസ്റ്റിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഫാക്കുള്ള മുനാഫിക്കുള്ള ആളുകളാണെന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ ഈ ഉമറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾക്ക് നിദാനം കുറിക്കുന്ന വാക്കുകളാണ് മഹാനായ സ്വഹാബിയുടെ പ്രവർത്തനം. ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാവണം. നമ്മുടെ വിഷയത്തിൽ, എൻ്റെ കർമ്മത്തിൽ, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് പിഴവ് പറ്റിയോ എന്ന ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ഒരു സ്വഹാബിയെക്കുറിച്ചുള്ള ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇനി ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത് ആരാണോ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശേഷം വന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കാൻ സ്വഹാബാക്കൾ തയ്യാറാവുകയാണ്. അങ്ങനെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലയുടെ സംസാരത്തിലൂടെ ഒരാൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മഹത്വം എന്നത് ഏറെ അത്ഭുതകരമാണല്ലോ. അങ്ങനെ സ്വഹാബാക്കൾ തീരുമാനിച്ച് ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാനും അവിടെ താമസിക്കാനും വേണ്ടി തയ്യാറാവുകയാണ്. കുറച്ച് ദിവസം താമസിച്ച് എന്താണ് സ്വഹാബിയുടെ പ്രത്യേകത എന്ന് പഠിക്കാനുള്ള ആവേശമാണ് യഥാർത്ഥത്തിൽ അവരതിലേക്കെല്ലാം നയിക്കുന്നത്. സഹോദരങ്ങളെ, അന്ധമായ വിലയിരുത്തലുകൾക്ക് അപ്പുറത്തേക്ക്, അന്ധമായ തിരുത്തലുകൾക്ക് അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്പേസ് നമുക്ക് എല്ലാവർക്കും നൽകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സ്വഹാബിയെക്കുറിച്ചുള്ള പഠനത്തിൽ ആ സ്വഹാബിക്ക് മനസ്സിലായത് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പുതുതായി ചെയ്യുന്നില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ദിവസവും രാത്രി കിടക്കുമ്പോൾ ഒരാളുമായി വിദ്വേഷമോ ഒരാളെക്കുറിച്ചുള്ള തെറ്റായ ധാരണയിലോ വിലയിരുത്തലുകളിലോ ഞാൻ കിടന്നുറങ്ങാറില്ല എന്നതാണ്. സഹോദരങ്ങളെ, പുതിയ കാലത്ത് ഇത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മൾ മുൻപ് കാലത്തൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഇടപെടലുകളെയെല്ലാം സ്ലോനെസ്, നമ്മുടെ എല്ലാം ഇടപെടലുകളിലെ പതിയെയുള്ള ഇടപെടലുകൾ, ആ ഒരു ഇടവേളകളോ ഗ്യാപ്പോ ഒന്നും നമുക്കിന്ന് ലഭിക്കുന്നില്ല. നമ്മൾ ഒരു ഭാഗത്തു നിന്നും അടുത്ത ഭാഗത്തേക്ക്, ഒരു സംസാരത്തിൽ നിന്നും അടുത്ത സംസാരത്തിലേക്ക്, ഒരു വിഷയത്തിൽ നിന്നും അടുത്ത വിഷയത്തിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക്, ഒരു സംഘടനയിൽ നിന്നും അടുത്ത സംഘടനയിലേക്കെല്ലാം മാറി മാറി മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തനീയമായ ഒരു കഥയും ഒരു സംഭവ കഥയാണിത്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇൻസൈറ്റ് ശ്രോതാക്കളോട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടപെടലുകളിലെ വലിയ ഒരു ഭാഗം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന വിഷയത്തിൽ തന്നെയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും അബദ്ധം പറ്റാൻ പാടില്ലാത്ത ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് മാത്രമല്ല, നമ്മുടെ നരകത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗപ്രവേശനം തടസ്സമാവാൻ കാരണമാവുന്ന ഒന്നായി ഇത് മാറിയേക്കാം എന്നൊരു ചിന്ത, ഒരു ബോധം നമുക്കുണ്ടാവണമെന്നാണ് ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ, നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിലായിക്കൊണ്ട് തിരുത്തലുമായി ബന്ധപ്പെട്ട്, വിലയിരുത്തലുകളുടെ വ്യത്യസ്തമായ അവസ്ഥാവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട്, അറിവുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട്. വിലയിരുത്തുമ്പോൾ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരാളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു ചിന്ത, അവയാളെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെയും ആ ഫ്ലെക്സിബിലിറ്റി നൽകുവാൻ, ചോദിച്ചന്വേഷിക്കുവാൻ, കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുവാനെല്ലാമുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം നമുക്കുണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാതൃകകൾ മുതൽ വലിയ വലിയ അധ്യാപനങ്ങൾ വരെയും മുറുകെ പിടിക്കുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ഇൻസൈറ്റിൽ ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്. വിലയിരുത്തുന്നതിന് മുമ്പ് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം.
0: സുന്ദരമായൊരു വിശദീകരണത്തിനു ശേഷം നമ്മൾ ഇനി കേൾക്കുന്നത് ഒരു മനോഹരമായ ഗാനമാണ്, കാതോർക്കാം സ്വരം.

0: നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരം. വളരെ മനോഹരമായ ഒരു സ്വരമായിരുന്നു നമ്മളിതുവരെ കേട്ടത്.
1: ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങളും അവതരണങ്ങളും പലവരും നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. ഇന്നിവിടെ ആരോഗ്യ വിചാരം എന്ന ഒരു സ്ലോട്ടിൽ ഡോക്ടർ അബ്ദുൽ ജലീലും ഡോക്ടർ രാം നാരായണും ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രമേഹവുമായി ബന്ധപ്പെട്ടാണ് അവർ സംസാരിക്കുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രമേഹം എന്നുള്ള അസുഖത്തിൻ്റെ നിർവചനവും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകളും അതുപോലെ തന്നെ അതിൽ സാധാരണയായിട്ട് ചെയ്യുന്ന ലാബ് ടെസ്റ്റുകളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. ചർച്ചയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവർ ഇന്നും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർമാർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, പ്രമേഹം ഉണ്ട് എന്ന് ലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റിലൂടെയും ബോധ്യമായ

0: ഒരു ആള്, നമ്മുടെ സമ്പത്തിലുള്ള ഒരു രോഗി, അയാൾ പറയുകയാണ് പ്രമേഹം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ അറിയാം, ഭക്ഷണം ഞാൻ നിയന്ത്രിച്ചോളാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നിയന്ത്രിച്ചോളാം, അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നാം അതിന് കൊടുക്കുന്ന മറുപടി? ഡോക്ടർ അബ്ദുൽ ജലീൽ,
1: എല്ലാ രോഗവും ഒരു ഡോക്ടറുടെ ഇഷ്ടപ്രകാരമല്ല ചികിത്സിക്കുന്നത്. എല്ലാത്തിനും ഒരു വ്യക്തമായ ഗൈഡ് ലൈൻസ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂറോപ്യൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുന്നത്. രോഗികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാബിൽ പോയി നോക്കുക, പ്രമേഹം ഉണ്ടെന്ന് പറയുക, രോഗി സ്വയം തീരുമാനിക്കുക എന്താണ് ചികിത്സ എടുക്കുക, അതല്ല രീതി. ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിക്കാതെ നോക്കുന്ന ഷുഗർ 110-ൻ്റെയും 126-ൻ്റെയും ഉള്ളിലാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മരുന്ന് തുടങ്ങാതെ തന്നെ തീർച്ചയായിട്ടും വ്യായാമം അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം നമുക്കവരിൽ തുടങ്ങാവുന്നതാണ്. രോഗിയുടെ ചികിത്സ തീരുമാനിക്കേണ്ടത് തീർച്ചയായും ഡോക്ടർ തന്നെയാണ്. ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് എത്രയാണോ അത് പ്രകാരം HbA1c എത്രയാണോ അതനുസരിച്ചാണ് രോഗിക്ക് ഗുളിക വേണോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും.
0: അപ്പം ഇങ്ങനെ ചികിത്സ എടുക്കാതിരുന്നാൽ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ?
1: കോംപ്ലിക്കേഷൻസ് മുന്നേ പറഞ്ഞു പോയി, എല്ലാ മാക്രോവാസ്കുലാർ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇത് കൂടാതെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ മനസ്സിലാക്കേണ്ടത് പ്രമേഹം പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. നഖത്തിനെയും മുടിയെയും ഒഴിച്ച് ഒരുവിധം എല്ലാ ഭാഗത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൾക്കാർ തീരെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് വായ, പല്ല്, മോണ. മോണരോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രമേഹ രോഗികളിലാണ്. പലപ്പോഴും മോണരോഗം കണ്ടിട്ടാണ് പ്രമേഹം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചർമ്മത്തിനെ ബാധിക്കാം. പ്രമേഹം കൂടി നിന്നാൽ ശരീരം ആസകലം വെറും ചൊറിച്ചിലുണ്ടാവാം. മുന്നേ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടാതെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്, ദന്തരോഗം അതുപോലെ തന്നെ ചർമ്മരോഗം. ഈവൻ കേൾവി അടക്കം, ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, കേൾവി കുറച്ചിലടക്കം എന്നുണ്ടാവാം ഡയബറ്റീസ്. പക്ഷെ അതൊന്നും അത്ര കോമൺ ആയിട്ട് സാധാരണഗതിയിൽ കാണാറില്ല. നല്ല പ്രമേഹം കൂടി കേൾവി കുറയുന്നൊരു സാധ്യത ഒക്കെ വളരെ കുറവായിട്ട്, പക്ഷെ മോണരോഗങ്ങളും ചർമ്മരോഗങ്ങളും വളരെ കൂടുതലാണ്.
0: സാധാരണഗതിയിൽ ചികിത്സനെ കുറിച്ച് പറയുമ്പോൾ രോഗികൾ പലപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് എന്ത്, ഷുഗറ് ശരീരത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം, ശരീരം കൂടുതലുള്ള ഷുഗറാണല്ലോ മൂത്രത്തിലൂടെ പോകുന്നത്, അപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം ഉണ്ടാവും, അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലുള്ള ഷുഗർ മൂത്രത്തിലൂടെ പോകും, പിന്നെ അതിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. എന്താണ് അതിനുള്ളൊരു മറുപടി?
2: അവരവരുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ഒരു പരിധി വിട്ട് പോകുന്ന സമയത്താണ് ശരിക്കും പ്രമേഹം എന്നുള്ള രോഗം പുറത്തു വരുന്നത്. അതായത് ഷുഗർ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശരീരത്തിന് നന്നായിട്ട് അറിയാം. ശരീരത്തിൽ ഇത്ര അളവിൻ്റെ കൂടുതൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് അതിനനുസരിച്ച് വികസിക്കും. വയറിൽ നിന്നും ഒരുപാട് കെമിക്കൽസ് വയറിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് വന്ന് പാൻക്രിയാ ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ പാൻക്രിയാ ഗ്രന്ഥിൽ നിന്ന് വരുന്ന ഇൻസുലിൻ അതിനനുസരിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. ഇനി എങ്ങാനും പാൻക്രിയാസിൽ നിന്ന് കുറച്ച് ഇൻസുലിൻ അറിയാണ്ട് കൂടുതൽ വന്നുപോയി, ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി, അപ്പം തന്നെ നമ്മുടെ ലിവർ അതിനോട് പ്രതികരിച്ച് ശരീരത്തിൽ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കിയിട്ട് ആ കുറഞ്ഞു പോയ ഷുഗറിനെ തിരിച്ച് നോർമലാക്കി കൊണ്ടുവരും. ഇത് രണ്ടും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നുണ്ട്, 120 mg കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ കിഡ്നി രംഗത്തേക്ക് വരും, കിഡ്നി വഴി മൂത്രം വഴി കൂടുതലായിട്ടുള്ള ഷുഗറിനെ പുറത്തോട്ടാക്കും. അങ്ങനെ പുറത്തോട്ടാക്കുന്ന സമയത്ത് ശരീരത്തിൽ ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ കിഡ്നിയിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ദൈവം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അതിനും പുറമെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഈ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ, വയറിനുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ട് ഈ ഗ്ലൂക്കോൺ ലൈക്ക് പെപ്റ്റൈഡ് ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പാൻക്രിയാസിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇൻസുലിൻ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ലിവറിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോൺ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നിയിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോസ് പോകുന്നില്ലെങ്കിൽ, ആവശ്യത്തിന് റീഅബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ എന്തുണ്ടെങ്കിലും അത്തരത്തിലൊരവസ്ഥയാണ് നമ്മൾ അസുഖം എന്ന് വിളിക്കുന്നത്. പ്രമേഹം അത്തരത്തിലുള്ള ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ എവിടെ പോകുന്നോ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നോ അവിടെയാണ് പ്രമേഹം തുടങ്ങുന്നത്. തീർച്ചയായും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പ്രമേഹത്തിന് നന്നായിട്ട് അറിയാം, ശരീരത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തെന്ന് വെച്ചാൽ ആ കൺട്രോൾ പോകുന്ന സമയത്താണ് നമ്മൾ ഡോക്ടർമാർ ഇടപെട്ടിട്ട് അതിന് ആ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഡോക്ടർമാരായാലും നമ്മൾ ഇപ്പം തരുന്ന മരുന്നുകളായാലും, മരുന്നുകൾ മിക്കതും ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ആ ഒരു കൺട്രോളിനെ സഹായിക്കാനുള്ള മരുന്നുകൾ മാത്രം. നമ്മൾ വേറെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ അങ്ങനെയൊന്നുമല്ല തരുന്നത്. ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടാൻ, ഇൻസുലിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, അത്തരത്തിൽ ശരീരത്തിൽ നോർമലായിട്ട് ശരീരം എങ്ങനെയാണോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഒരു കൈത്താങ്ങ് സഹായം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്.
0: ഓക്കെ, മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് ഒരു ആത്മഹത്യപരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനില്ല.
1: തീർച്ചയായിട്ടും മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ ഷുഗർ കൂടി നിൽക്കുന്നു. ആ ഷുഗർ കൂടി നിൽക്കുമ്പോൾ എല്ലാ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്താണ്, രക്തക്കുഴലുകളെ, ധമനികളെയാണ് അതെന്തായാലും ബാധിച്ചിരിക്കും എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പോൾ പ്രമേഹം എന്നുള്ളത് തീർച്ചയായും ചികിത്സ എടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചികിത്സകളാണ് ഇന്ന് പ്രമേഹത്തിന് നിലവിലുള്ളത്?
1: പ്രമേഹത്തിൻ്റെ ചികിത്സ പറയുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻസുലിനെ കുറിച്ചും പാൻക്രിയാസിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ പോലും എന്തുകൊണ്ട് പ്രമേഹം ശാസ്ത്രത്തിന് കാലങ്ങളോളമായിട്ട് അറിയുന്നൊരു അസുഖമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമേഹം പ്രഷറ്, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക് മുതലായ എല്ലാ അസുഖത്തിനെയും പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെന്നാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാരണം എന്തെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലുണ്ടായ വ്യത്യാസം, വ്യായാമത്തിലുണ്ടായ വ്യത്യാസം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാവുന്ന മാറ്റമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എന്ത് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥന വളരെ പ്രധാനം. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു സമാധാനം. പിന്നെ എന്തിനും നമുക്ക് എന്ത് അതിജീവിക്കാനുള്ള ഒരു കഴിവ് അതിൽ നിന്ന് കിട്ടുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ട ശമനം തരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ഇതാണ്. പിന്നെ ചികിത്സയിൽ നേരത്തെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പം ഇന്ന് കാണുന്നൊരു ഏറ്റവും ഇതിൽ കാണുന്നൊരു ഇതാണ്, ഒരു ഡോക്ടർ പറഞ്ഞു, ആ ഒരു ഇൻസുലിൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോവുക. അപ്പോൾ വിശ്വാസം എന്നുള്ള എന്താണ്, ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വരേണ്ട ചികിത്സയൊക്കെ ഞാൻ പറയാറുള്ളത്, പ്രമേഹത്തിന് മൂന്ന് തൂണാണ്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് തൂണുകൾ, ഒന്ന് വ്യായാമം, ഒന്ന് ഭക്ഷണ നിയന്ത്രണം, ഒന്ന് മരുന്ന്. ഇതിൽ രണ്ട് തൂണ്, അതായത് വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഇല്ലാതെ പ്രമേഹം എന്തില്ല, ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതുവരെ ലോകത്തിറങ്ങിയ ഒരു മരുന്നുകളും വ്യായാമം ഭക്ഷണ നിയന്ത്രണം കൂടാതെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ചികിത്സ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും. ഇന്ന് കൂടാതെ ഉള്ള ചികിത്സകൾ എന്താണ്, രണ്ട് തരം ചികിത്സകളാണ്. ഒന്ന് മരുന്നുകൾ, ഗുളികകൾ, രണ്ട് ഇൻസുലിൻ. ഇതാണ് ഇതുവരെ പ്രമേഹത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സകൾ.
0: ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനം വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണം എന്ന് പറഞ്ഞു. എന്താണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഒരാൾ?
1: ഈ വ്യായാമം കൊണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ ചോദിക്കും, എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത്, എന്ത് തരം വ്യായാമമാണ് ചെയ്യുക. ഞാൻ എപ്പോഴും ഇതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാറ്, ഇപ്പോൾ നമ്മളൊരു ഷർട്ട് എടുക്കുമ്പോൾ നമ്മുടെ സൈസിനുള്ള ഷർട്ടാണ് എപ്പോഴും എടുക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും ഷർട്ട് എടുക്കാൻ പറ്റില്ല. അതേപോലെ വ്യായാമത്തിനും ആളുടെ പ്രായം അനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമം മാറും. അവർക്കുണ്ടാവുന്ന മറ്റ് രോഗങ്ങളനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമങ്ങൾ മാറും. എന്താണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ഒരാൾക്കാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും കൈവീശി വേർക്കുന്ന രീതിയിൽ നടക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ആവുകയാണ്. ഈ മസിൽസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മസിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗറിനെ വലിച്ചെടുക്കുന്നു, അങ്ങനെ അത് കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഘടകത്തിൽ വ്യായാമം. ഇനി എത്ര മിനിറ്റ്, 45 മിനിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി പലതരം വ്യായാമങ്ങളുണ്ട്. നമ്മൾ പറയും ഇപ്പൊ നീന്തൽ എന്താണ്, വളരെ നല്ലൊരു വ്യായാമമാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, പണ്ട് കാലത്ത് കുളങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും കുളത്തിൽ പോയിട്ട് കുളിച്ചിരുന്ന ഒരു കാലുണ്ടായിരുന്നു. ഇന്നിപ്പോ കുളങ്ങളില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇതിനെന്താണ്, നമുക്ക് തീർച്ചയായിട്ടും പ്രമേഹം കൂടാൻ ഉള്ളൊരു കാരണങ്ങളാണ്. ഇനി പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരുന്ന എന്താണ്, സൈക്കിളാണ്. പക്ഷെ ഇന്ന് എവിടെ സൈക്കിള്, നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്ത്, സൈക്കിള്. പക്ഷെ മറ്റതല്ല, എല്ലാ വീടുകളിലും സൈക്കിളുണ്ട്. എല്ലാവരും സൈക്കിള് ചവിട്ടിയാണ് എന്ത് അവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നത്. പിന്നെ ഒരു ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് എങ്ങനെ ആൾക്കാർ പോകുന്നു, അധികം പേര് നടന്നായിരുന്നു. അപ്പം ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്ലിംഗ് എന്താണ്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നടത്തത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നീന്തൽ, അത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പം ചെറുപ്പക്കാരാണെങ്കിൽ ഞാൻ പറയാറുള്ളത് നടത്തത്തിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് എന്ത്, അവരൊരു മണിക്കൂർ ഓടുന്നത്.
0: ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത ശൈലിയും പ്രായവും അനുസരിച്ചാണ് നമുക്കുള്ള എക്സസൈസ്. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇത് പറയാൻ കഴിയില്ല. അല്ല, ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് മിനിമം.
1: ഉദാഹരണത്തിന് പറഞ്ഞ ഒരു 65 വയസ്സുള്ള ഒരു ഉമ്മ, രണ്ട് കാലിനും തേയ്മാനം വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ എന്ത് വ്യായാമം പറയാം, അവരുടെ അടുത്ത് നമുക്ക് ഒരിക്കലും നടക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അവർക്കനുസരിച്ച്, അപ്പം അവർക്ക് നമ്മൾ പറയും അപ്പർ എക്സ്ട്രീമിറ്റി എക്സസൈസ്, കൈകൊണ്ടുള്ള എക്സസൈസ് ചെയ്യാം. മനസ്സിലായില്ലേ?
0: അപ്പം പിന്നെ അടുത്ത ഒരു പോയിന്റ് സാർ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ പ്രമേഹ രോഗികൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പാണ് ശരിക്കും ഭക്ഷണത്തിന് നിയന്ത്രണം. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പ്രമേഹം രോഗം കണ്ടുപിടിക്കുന്നവരെ മധുരത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രമേഹമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മധുരത്തിനോടും ഇതിനോടൊക്കെ നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിറക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ഈ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഇപ്പോൾ മധുരമുള്ള സാധനങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ പ്രമേഹ നിയന്ത്രണം വിധേയമാകുമോ?
1: ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്നതും ഓരോരുത്തരുടെ പരിസ്ഥിതി അനുസരിച്ച്, പ്രായം അനുസരിച്ച്, അവരെന്ത് കഴിക്കുന്നു, എന്താണ് അവർ കൂടുതൽ കഴിക്കുന്നത്, അതായത് ഒരു ശരിക്കും നമ്മളൊരു പ്രമേഹ രോഗി വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡയറ്റ് ഹിസ്റ്ററി വളരെ നിർബന്ധമാണ്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് ആർക്കും കൂടുതലായി എടുക്കാൻ സമയം കിട്ടാത്തൊരു സന്ദർഭത്തിലാണ്. പക്ഷെ അതിനെന്തിനും എല്ലാ കാര്യപ്പെട്ട ഹോസ്പിറ്റലുകളിലും ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ വെച്ചിട്ടുള്ളതും, അവരതിന് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് കഴിക്കുന്നതും എത്ര അളവാണ് കഴിക്കുന്നതെന്നും അറിയുന്നത്. അപ്പോൾ ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോറ് ഒഴിവാക്കണം അല്ലെങ്കിൽ കഞ്ഞി ഒഴിവാക്കണം എന്ന് പറയലല്ല. യഥാർത്ഥത്തിൽ അവരെന്താണോ കഴിക്കുന്നത് എന്നറിഞ്ഞ് ആ കഴിക്കുന്നതിൽ ഏത് സാധനങ്ങളാണ് അവരുടെ പ്രമേഹം കൂട്ടാൻ കൂടുതൽ കാരണമാവുന്നെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും നിർബന്ധമായിട്ട്. നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ചോറ് അല്ലെങ്കിൽ കഞ്ഞി, ഇത് രണ്ടും എന്താണ് പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് വളരെയധികം അമിതമായി പ്രമേഹം കൂട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊരു ഒരു ക്യാരറ്റ് കഴിക്കുന്നതും ഒരു ഉരുളൻകിഴങ്ങ് കഴിക്കുന്നതും, 100 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നു, 100 ഗ്രാം ഉരുളൻകിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഉരുളൻകിഴങ്ങിൽ നിന്നുണ്ടാവുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 100 ഗ്രാം ക്യാരറ്റ് കഴിച്ചാൽ നമ്മുടെ പ്രമേഹം കൂടില്ല. അപ്പോൾ പ്രമേഹം കൂട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രമേഹം തീരെ ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഇങ്ങനെ മൂന്ന് തരം പ്രമേഹം കുറച്ച് കൂട്ടുന്ന ഭക്ഷണങ്ങൾ, ഇങ്ങനെ 3 തലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പം ഇതനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തർക്കും ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാനും. അതും ഞാൻ നേരത്തെ പറഞ്ഞ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ, ഒരു 55 വയസ്സുള്ള ഉമ്മ വരികയാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കിക്കോളൂ എന്നല്ല പറയുന്നത്. അവരുടെ രീതിക്കനുസരിച്ച് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കണം.
3: ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം അതിന് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ജലീൽ സാറ് പറഞ്ഞ മാതിരി മണ്ണിൻ്റെ അടിയിൽ വളരുന്ന സാധനങ്ങൾ, കപ്പ, കിഴങ്ങ്, ചേന, ചേമ്പ് പരമാവധി ഒഴിവാക്കുക. ഇതിൽ ഈ കപ്പ, എല്ലാവരും പറയുന്നത് കപ്പ വേറൊന്നും കഴിക്കാറില്ല, അപ്പം ചോറ് ഒഴിവാക്കി ഇപ്പം കപ്പ മാത്രമാണ് കഴിക്കണമെന്ന് പറയുന്നത്. വളരെ ഷുഗർ കൂട്ടുന്നൊരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങുകൾ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇത്തരത്തിലുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് ഫ്രൂട്ട്സ് എന്താ ചെയ്യുക, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റുമോ? ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ, ഉള്ളിൽ ചുവപ്പ് നിറം മഞ്ഞ നിറമുള്ള ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം ചെറുപഴം ഇത് കഴിക്കാൻ പറ്റുമോ, പരമാവധി പഴങ്ങളും ഒഴിവാക്കുക. സാധാരണ കഴിക്കാൻ പറ്റുന്ന പഴമുള്ളത് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം. ആപ്പിൾ പേരക്ക പൊതുവെ അത്ര അധികം ഷുഗർ കൂട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ല. പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനം ബേക്കറി സാധനങ്ങളാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന എന്തായാലും മധുരമുള്ളതാവട്ടെ മധുരമില്ലാത്തതാവട്ടെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ബേക്കറി സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഷുഗർ കൂട്ടുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങളും പരമാവധി കുറയ്ക്കുക. ഇതെല്ലാം ഈ ഈന്തപ്പഴം എല്ലാം സാധാരണ രക്തക്കുറവുണ്ടായാൽ എല്ലാവരും നന്നായി കഴിച്ചിട്ട് ഡോക്ടർമാരൊക്കെ പറയണ്ടല്ലോ വളരെ നല്ല സാധനമാണ്, രക്തം കൂടാൻ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ഈന്തപ്പഴം. പക്ഷെ ഈന്തപ്പഴം ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് ഷുഗർ എന്ന് പറയും, അതായത് ഒരുപാട് ഷുഗർ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് ഷുഗർ കൂട്ടുന്ന വസ്തുക്കളിലൊന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. അതും പരമാവധി ഒഴിവാക്കുക. പിന്നെ എന്താ ഞങ്ങൾ കഴിക്കുക, എങ്ങനെയും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുക, ഓട്സ് കഴിക്കാം, ഗോതമ്പിൻ്റെ സാധനങ്ങൾ കഴിക്കാം, അതായത് ഗോതമ്പ് ചപ്പാത്തി, ഗോതമ്പ് ഉണ്ടാക്കുന്ന ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കാം. എപ്പോഴും ഒരുപാട് കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സാദാ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 2 സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഒരു 3 ഇഡ്ഡലിയോ അത്തരത്തിലെന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു 10 മണിയാകുമ്പോൾ ആരോ റൂട്ടിൻ്റെ ഒരു 3-4 ബിസ്ക്കറ്റും ഒരു വേണമെങ്കിൽ ഒരു ഗ്ലാസ് മധുരമിടാത്ത കാപ്പിയോ മധുരമിടാത്ത ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കുറച്ച് ചോറും ഒരുപാട് കറികളും, അതായത് ചോറ് വളരെ കുറച്ച് പരിമിതമായിട്ട് കുറച്ച് ചോറ് മാത്രം എടുത്തിട്ട് അതിലേക്ക് കറികൾ, കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്കറികൾ, ചീര, മുരിങ്ങ, പിന്നെ പയറുവർഗ്ഗങ്ങൾ കൂട്ടാം, ചെറുപയർ, കടല, ഇത്തരത്തിലുള്ള കറികൾ കൂടുതൽ. ചിക്കൻ കഴിക്കാം എന്ന് പറയാം, ചിക്കൻ കഴിക്കാം, ചിക്കനും വലിയ ബുദ്ധിമുട്ടില്ല, അത് തന്നെ കറി വെച്ച് അധികം കൊഴുപ്പ് കൂടാത്ത രീതിയിൽ കഴിക്കാം, കുഴപ്പമില്ല. വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഒരു 2-3 ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ മധുരമിടാണ്ട് കഴിക്കാം. രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഒന്ന് രാത്രി, അതിൻ്റെ കൂടെ ചെറുപയറിൻ്റെയോ കടലയുടെയോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനായിട്ടുള്ള ഒരു ഫുഡും. കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം, ഇലക്കറികൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്.
1: ഇതിൽ ഇപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ രാം പറഞ്ഞ പോലെ ആപ്പിൾ കഴിക്കാം, അപ്പോൾ രോഗി എന്ത് ചെയ്യും, രാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ കഴിച്ചോളാം, അപ്പോൾ ഒരു 3 ആപ്പിൾ രാത്രി കഴിക്കും, എന്ത് ചെയ്യും, അവരുടെ ഷുഗർ സ്വാഭാവികമായി കൂടും. അപ്പം അളവ് എന്താണ്, ഭയങ്കര പ്രധാനമാണ്, അളവാണ് പ്രധാനം. ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്തും കഴിക്കുക എന്നുള്ളൊരു ധാരണയിൽ പോകരുത്. ഇനി വേറൊന്ന്, ഇപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് പ്രായം തന്നെ ആൾക്കാരുടെ കാര്യത്തിൽ, അപ്പോൾ അവർക്കൊക്കെ ഉദാഹരണത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്, അപ്പോൾ അവർക്ക് അത് മാത്രമേ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പ കഴിച്ചോട്ടെ, അപ്പോൾ ഉദാഹരണത്തിന് 4 മണിക്ക് കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവർ 2 കോരി അല്ലെങ്കിൽ 2 തവി ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാം, അത് ആ കഴിക്കുന്ന ചോറിൻ്റെ അളവ് നിങ്ങൾ കുറക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 4 മണിക്ക് 2 കപ്പ് കഴിച്ച്, 2 കഷ്ണം കപ്പ് കഴിച്ചിട്ടുണ്ട്, ഇതിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം വളരെ കൂടുതലാണ്, അപ്പം നിങ്ങളുടെ പ്രമേഹം കൂടും. ഇനി വേറൊന്ന്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നമ്മൾ ഉച്ചക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഹാബിറ്റ് നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെയാണ്. ഇപ്പോൾ രാമു പറഞ്ഞ പോലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഫ്രൂട്ട് കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 2 അവേഴ്സെങ്കിലും കൊടുക്കണം. അപ്പോൾ ഒരു 1 മണിക്ക് ഭക്ഷണം കഴിച്ചൊരാൾക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് 2 മണി അല്ലെങ്കിൽ 3 മണിക്കാക്കിയാൽ എന്തായി, ആ ഇടക്കാല സ്നാക്ക്, ഇടഭക്ഷണമായി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇടഭക്ഷണമായി. അപ്പോൾ ആ സമയത്ത് കഴിക്കുമ്പോൾ എന്തായി, നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന വിശപ്പിനെ കുറക്കാൻ കഴിക്കും. അപ്പം അളവാണ് കൂടുതൽ. വേറൊന്ന് മനസ്സിലാക്കേണ്ടത് സീസണൽ ഫ്രൂട്ട്സാണ്, ഏത് സീസണിൽ ഇറങ്ങുന്ന ഫ്രൂട്ടാണ് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മളെ കുരില്ലാത്ത പച്ച മുന്തിരിങ്ങ, അതിനൊരു സീസണുണ്ട്. ആ സീസണിൽ ഇറങ്ങുന്ന പച്ചമുന്തിരി എന്ന് പറഞ്ഞാൽ വളരെ മധുരം കൂടിയൊരു സാധനമാണ്. അപ്പോൾ സീസണിലത് അളവ് കൂട്ടി കഴിച്ചാൽ എന്തായാലും പ്രമേഹത്തിൻ്റെ അളവ് കൂടും. പക്ഷെ അതിൻ്റെ ഓഫ് സീസൺ, സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ അതിന് എന്താണ് കൂടുതൽ പുളി മധുരമാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ എന്താണോ സീസൺ എന്ന് നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും കഴിക്കുന്നത് തീരുമാനമെടുക്കാൻ. പിന്നെ പഴങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന കാര്യം സാധനങ്ങളാണ് നേന്ത്രപ്പഴവും നമ്മുടെ സാധാ നാട്ടിലുണ്ടാവുന്ന മൈസൂർ പഴം. അപ്പൊ പഴം ഏത് കഴിക്കാം എന്നൊരു ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ചോയ്സ് പറയാവുന്ന എന്തെങ്കിൽ റോബസ്റ്റ് അല്ലെങ്കിൽ റോബസ്റ്റ് പഴമായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. എഗെയിൻ ഇതിലെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റോബസ്റ്റ് പഴം എത്ര എണ്ണം, ഏതാണ് അതിൻ്റെ സൈസ് എന്നുള്ളതും വളരെയധികം അതിനെ പ്രമേഹത്തിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ഇതായിരിക്കും.
0: പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ആശങ്കാവിലരായിരിക്കുകയും ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മുടെ അതിഥികൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്നത്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ള സ്ഥിരമായി നാം കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും മറ്റൊരു ഏരിയ എനിക്ക് തോന്നുന്നു വിട്ടുപോയതായിരിക്കാം. സ്ഥിരമായിട്ട് നാം കേൾക്കുന്നതാണ് മധുരം ഉപയോഗിക്കാത്ത ചായ, മധുരമില്ലാത്ത ചായ. അതിനെ കുറിച്ചുള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു.
1: ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ വിരുന്ന് ചെന്നാൽ പറയുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മധുരമില്ലാത്ത ചായ വേണമെന്ന്. പക്ഷെ എപ്പോഴും അവർ മധുരമില്ലാത്ത ചായയുടെ കൂടെ കഴിക്കുന്ന ലഡുവാണ്. ഇപ്പം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്നെങ്കിൽ ഈ പെട്ടെന്ന് പ്രമേഹം കൂട്ടുന്ന ചെറിയ അളവിൽ കഴിച്ചിട്ടും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് എന്ത്, ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്. ഈ മൂന്ന് സാധനം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ രാം നേരത്തെ പറഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ കാര്യം. ഇപ്പം എൻ്റെ അടുത്തൊരു രോഗി വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ലഡുവും കൊണ്ടുവന്നിട്ടുണ്ട്, ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട്, ഞാൻ ഏത് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ചോയ്സ് അതിൽ ഈത്തപ്പഴം. കാരണം എന്തെങ്കിൽ ഈത്തപ്പഴത്തിൽ അന്നജത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ തന്നെ ഒത്തിരി വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയൊരു സാധനമാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ലഡു എടുത്തു നോക്കൂ, ലഡുവിൽ എന്തുണ്ടാവില്ല, ഒരു പ്രോട്ടീനും വേറെ ഒന്നുമില്ല, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, പക്ഷെ വെറും കാർബോഹൈഡ്രേറ്റ്, വെറും ഷുഗർ കൂടുക എന്നല്ലാതെ നമ്മുടെ നാവിന് രുചി കിട്ടുക എന്നല്ലാതെ ഈ ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക് ഈ നാല് സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരു ഗുണവും കിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നേരത്തെ പറഞ്ഞ് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസം ഉണ്ട് അതിൽ, അതായത് കുറച്ച് വൈറ്റമിൻസ്, കാൽഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡേറ്റ്സ് കഴിക്കാം, ഒരു ഡേറ്റ്സ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്നെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഡേറ്റ്സും വരുന്ന പലതരം ഡേറ്റ്സുകളുണ്ട്. ഇപ്പം മദീനയിൽ നിന്ന് വരുന്ന ഡേറ്റ്സുകൾ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ സൈസുകൾ എനിക്ക് പേരുകൾ അറിയില്ല, പക്ഷെ പലതരം ഡേറ്റ്. അപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ അളവാണെങ്കിൽ ഈത്തപ്പഴമാണെങ്കിലും അത് ഏത് ടൈപ്പാണ് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കും.
0: അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഫുഡ്, ബേക്കറി ഫുഡ് ഇത് തുടരുത് എന്നുള്ളതും, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ളതും, പിന്നെ അളവ് അത് നിയന്ത്രിക്കുക എന്നുള്ളത്,
1: പിന്നെ സമയം
0: അളവ് കുറച്ച് തവണകൾ കൂട്ടുക, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്.
3: പിന്നെ സമയത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ചേർക്കേണ്ട, പരമാവധി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക. നമ്മുടെ ശരീരത്തിന് എന്താ, ശരീരം വളരെ ചിട്ടയുള്ളൊരു, നമ്മുടെ ശരീരം നമ്മളെക്കാൾ ഒരുപാട് ചിട്ടയുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 8 മണിക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു 8:05, 8:10 നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഒരു ഇൻസുലിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കുമ്പോഴും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഒരു ഇൻസുലിൻ പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ അടുത്ത ദിവസം 8 മണിയാകുമ്പോൾ ഈ പറഞ്ഞ പ്രവാഹം ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മൾ അന്ന് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന 9 മണിക്കോ 10 മണിക്കോ ആയിരിക്കും. അപ്പോഴേക്കും ശരീരത്തിൽ വന്നുള്ള ഇൻസുലിനൊക്കെ പോയിട്ടുണ്ടാവും. എന്താ ഉണ്ടാവുക, ഷുഗർ ഒരുപാട് കൂടും. അപ്പോൾ പരമാവധി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ്, ഇൻസുലിൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്, ആ സമയത്ത് ദഹിപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും പരമാവധി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: മറ്റൊന്ന് പ്രമേഹത്തിൻ്റെ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമൺ ഡൗട്ടാണ് മൈദ കൊണ്ടുള്ള പ്രൊഡക്ട്സ്. അതിനെക്കുറിച്ച് എന്താണ് മോഡേൺ മെഡിസിൻ കൺസൺ? മൈദ തുടരുത്, മൈദ ഇൻസുലിൻ സെക്രീഷൻ, ഇൻസുലിൻ്റെ അളവ് കുറക്കുന്ന സാധനമാണ്, പാൻക്രിയാസ് ഗ്രന്ഥിയെ വരെ നശിപ്പിക്കുന്ന സാധനമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉണ്ടാവും കാരണം കേരളത്തിലെ മൈദ കൊണ്ടുള്ള പ്രത്യേകിച്ച് പൊറോട്ടൻ്റെ ഉപയോഗം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശം?
3: മൈദയും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസുലിൻ പാൻക്രിയാസിൻ്റെ ഐറൻ സെൽ പ്രവർത്തനത്തിന് ഒരുപാട് ബാധിക്കുന്ന ഒരു ഭക്ഷണമാണ്. പക്ഷേ കേരള ജനതയോട് പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. പറ്റുമെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്.
0: പിന്നെ മറ്റൊന്ന്, നമ്മൾ രാത്രി ചോറിന് പറഞ്ഞ ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് ചപ്പാത്തിയിൽ എന്താ ഷുഗർ കുറക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ എന്തെങ്കിലും ഉണ്ടോ?
1: നേരത്തെ ചോദിച്ച പൊറോട്ടയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മൈദ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈദ കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് എന്തെന്ന് അടങ്ങും. സാധനം നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം, അപ്പൊ വിശപ്പ് അടങ്ങും. പക്ഷെ യഥാർത്ഥത്തിൽ അതിൽ നിന്നില്ല, ശരീരത്തിന് ഉപകാരപ്രദമായ ഒന്നുമില്ല. മൈദ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് സാധനമാണല്ലോ സത്യം പറഞ്ഞാൽ, അതിനൊരു രുചി ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച്. വേറൊന്ന് ശ്രദ്ധിക്കേണ്ട, എന്റെ അടുത്ത് പറഞ്ഞാലും പൊറോട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പറയട്ടെ, നമ്മുടെ കേരള പൊറോട്ട എവിടെയും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം, അത്രയും രുചികരമായിട്ടുള്ള സാധനം. അത്രയും രുചി എന്തുകൊണ്ടുണ്ടാവുന്നെങ്കിൽ അത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ പൊറോട്ട കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിൽ, അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുണ്ടെന്നുള്ള. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും, ഒന്ന് മൈദയിൽ നിന്ന് നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്നത്, രണ്ട് കൂടുതൽ എണ്ണ കഴിക്കുന്നു. ചപ്പാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈവൻ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും അളവ് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രകാരം. അപ്പോൾ വീണ്ടും പറയുന്ന എന്തെങ്കിൽ, അളവാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ചോറിൽ നിന്നുണ്ടാവുന്ന അത്ര പെട്ടെന്ന് എന്തുണ്ടാവില്ല, ചപ്പാത്തിയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഉൽപ്പ, കാരണം ചപ്പാത്തി എന്ന് പറയുന്നതിൽ എന്തെയ്യുന്നു, ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അന്നജം ചോറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചോറിനായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് രണ്ട് തവി ചോറ് കഴിക്കുന്നതും അഞ്ച് ചപ്പാത്തി നിന്നെന്താണ് ഒരുപോലെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊരു ചപ്പാത്തി എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് എന്താണ് താല്പര്യക്കുറവുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നില്ല എന്നുള്ളൊരു മനഃശാസ്ത്രം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. ചപ്പാത്തി ആണെങ്കിലും അളവാണ് പ്രധാനം. ചപ്പാത്തി കഴിച്ചു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രമേഹം കൂടാതിരിക്കില്ല. വേറൊന്നും കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കഞ്ഞി എന്നുള്ളത്. അപ്പോൾ കഞ്ഞിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സാധാരണ എന്ത് ചെയ്യും, കഞ്ഞി നമുക്ക് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ കഞ്ഞിയുടെ വെള്ളം അതിലാണല്ലോ കൂടുതലുള്ളത്, അത് കളഞ്ഞിട്ട് രണ്ടാമത് വെറും ചുടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ കഞ്ഞി കുടിക്കുന്നതിൻ്റെ അത്ര എന്തില്ല, ഇതിൽ നിന്ന് പ്രമേഹം കൂടുകയില്ല എന്നുള്ളത്.
0: പ്രമേഹ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നാം കേട്ടത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ കേൾക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോ ആരോഗ്യജനം പങ്ക്തിയിൽ നമ്മോട് സംവദിക്കാനെത്തിയ MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അബ്ദുൽ ജലീലിനും ഡോക്ടർ രാം നാരായണനും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രമേഹം രണ്ടാം ഭാഗം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ ജലീലും ഡോക്ടർ രാം നാരായണും നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
5: അബ്ദുല്ല മുഹസിൻ വണ്ടൂരാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്. പ്രാർത്ഥനാ പഠനം എന്ന ഒരു പ്രോഗ്രാമിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ എന്ന വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇപ്പോൾ പഠിക്കാം. അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് إنك تقضي ولا يقضى عليك إنه لا يذل من واليت ولا يعز من عاديت تباركت وتعاليت. നമ്മളെല്ലാവരും വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും ഇത്. പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ ഹിദായത്തിൽ സന്മാർഗത്തിൽ ആക്കിയവരിൽ ഉൾപ്പെടുത്തി എന്നെയും നീ ഹിദായത്തിലാക്കണമേ. വആഫിനി ഫീമൻ ആഫൈത്, നീ സൗഖ്യം നൽകിയവരിൽ എനിക്കും നീ സൗഖ്യം നൽകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരിൽ ഉൾപ്പെടുത്തി എൻ്റെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണമേ. വബാരിക് ലി ഫീമ അഅതൈത്, നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് അനുഗ്രഹം നീ എനിക്ക് ചൊരിയണമേ. വഖിനീ ശർറമ ഖലൈത്, നീ വിധിച്ച ദോഷങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. നീയാണ് വിധിക്കുന്നവൻ, ഇന്നക തഖലി വലായുഖ്ലാ അലൈക്ക്, നിനക്കെതിരെ വിധിക്കപ്പെടുകയില്ല. നീ ആരുടെയൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അവരുടെ കാര്യങ്ങൾ അവരൊന്നും അപമാനിതരാവുകയില്ല. വലായു മൻ ആദൈത് തബാറക്ത അതആലൈത്, ഞങ്ങളുടെ റബ്ബായ നീ പരിശുദ്ധനും അനുഗ്രഹ സമ്പൂർണനും ഉന്നതനുമായിരിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ പൂർണ്ണമായ അർത്ഥം. പ്രാർത്ഥന നമുക്കൊന്ന് ആവർത്തിക്കാം. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്കൊന്ന് പഠിക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, വ ആഫിനി ഫീ മൻ ആഫൈത്, വ തവല്ലനി ഫീ മൻ തവല്ലൈത്, വ ബാരിക് ലീ ഫീ മാ അഅതൈത്. അല്ലാഹുമ്മ, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത്, വ ആഫിനി ഫീ മൻ ആഫൈത്, വആഫിനി ഫീമൻ ആഫൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, വബാരിക് ലീ ഫീമാ അഅതൈത്, വബാരിക് ലീ ഫീമാ അഅതൈത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, വആഫിനി ഫീമൻ ആഫൈത്, വആഫിനി ഫീമൻ ആഫൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, വബാരിക് ലീ, വബാരിക് ലീ, വബാരിക് ലീ ഫീമാ അഅതൈത്. ഈ ഒരു ഭാഗം വരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം. ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, വആഫിനി ഫീമൻ ആഫൈത്, വതവല്ലനി ഫീമൻ തവല്ലൈറ്റ്, വബാരിക് ലീ ഫീമാ അഅതൈറ്റ്. ഈ ഒരു പ്രാർത്ഥന പഠിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: നമ്മുടെ മക്കളുടെ ഏറ്റവും വിലയേറിയ അവരുടെ സമയത്തെ നിജപ്പെടുത്തി അവർക്ക് ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന ഒരു എപ്പിസോഡാണ് പൂമരത്തണലിൽ. ചങ്ങാത്തത്തിലെ മര്യാദകൾ എന്ന വിഷയത്തെ അധികരിച്ച് ഇന്നത്തെ പൂമരത്തണലിൽ അതിഥിയായി എത്തുന്നു സുബൈർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനദികളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിലെ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ ചിന്തിക്കേണ്ടുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല മെസ്സേജാണ് ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആരെന്ന് ചോദിച്ചാൽ പല കൂട്ടുകാരും പറയാറുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയാണ് എന്ന്. പല മദ്രസകളിലും സ്കൂളുകളിലേക്ക് ക്ലാസ്സുകളിൽ നമ്മൾ ചെന്നിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അധികം സമയം ചെലവഴിക്കാനും കൂടുതൽ സമയം ഇരിക്കാനൊക്കെ ആരുടെ കൂടെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനാണ്, സൈക്കിൾ ചവിട്ടാനാണ്, പാർക്കിൽ പോവാനാണ്, അതിനാണ് ഞങ്ങൾക്കിഷ്ടം എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ കൂട്ടുകാരന്മാരോടൊപ്പം കൂടുന്നതിനോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനോ ഒന്നും ഇസ്ലാം എതിരല്ല. ഇസ്ലാം പറയുന്നത് നല്ല ഇണക്കമുണ്ടാവണം ആളുകളോട്, അതോടൊപ്പം തന്നെ നല്ല ചങ്ങാത്തമുണ്ടാവണം, അങ്ങനെ നല്ല ഐക്യത്തോടുകൂടെ ജീവിക്കുന്നവനായിരിക്കണം എല്ലാ മുസ്ലിങ്ങളും എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഇണക്കമുണ്ടാകണമെങ്കിൽ സംസാരം ഉണ്ടാവണം. അങ്ങനെ ഒരുമിച്ച് സംസാരിച്ച്, ഒരുമിച്ച് കണ്ടുമുട്ടി അങ്ങനെ ദിവസങ്ങളോളം പരിചയപ്പെടുമ്പോഴാണല്ലോ നമ്മൾ തമ്മിൽ സൗഹൃദമുണ്ടാവുക, സുഹൃത്തുക്കളാവുക, കൂട്ടുകാരന്മാരാവുക. അങ്ങനെ നല്ല സ്ഥിരമായി കാണുന്നോ, സ്ഥിരമായി പള്ളിയിലോ മദ്രസയിലോ സ്കൂളിലൊക്കെ ഒരുമിക്കുന്ന അങ്ങനെയുള്ള നമ്മൾ ചങ്ങാതിമാരായി മാറുന്നത്, അങ്ങനെ പിന്നെ നമുക്കിടയിൽ പിന്നെ ഒരു ഐക്യം ഉണ്ടാവുമല്ലേ? അതിനൊരിക്കലും ഇസ്ലാം എതിർത്തിട്ടില്ല. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നതൊക്കെ ഇസ്ലാം അനുവദിച്ചതും അള്ളാഹു ഇഷ്ടപ്പെട്ടതുമായ കാര്യമായിട്ടാണ് പറഞ്ഞത്. നല്ല കൂട്ടുകാരെ കണ്ടെത്താനും അതേപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, വേണ്ടേ? അതിനുപകരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചങ്ങാതിമാരോട് നമ്മൾ പെരുമാറേണ്ടത്, ഈ ചങ്ങാതിമാരുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാനൊരു ചെറിയ വിശദീകരണം പറയാം. അതിലൊന്ന്, നല്ല സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടണം, നല്ല സഹവാസങ്ങളും ഉണ്ടാക്കിയെടുക്കണം. പരിചയപ്പെടാൻ നമ്മൾ മടി കാണിക്കരുത്. അങ്ങോട്ട് ചെന്ന് എന്താണ് സലാം പറഞ്ഞ് പേരൊക്കെ പരിചയപ്പെട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ്, അങ്ങനെയൊക്കെയുള്ള ഏത് സാഹചര്യം നോക്കിയിട്ട് അവനെ പരിചയപ്പെടുന്ന ഒരു നല്ല സ്വഭാവം നമുക്ക് വേണം. അങ്ങനെ സ്ഥിരമായിട്ട് ഓരോ കൂട്ടുകാരെ നമുക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടായി മാറേണ്ടതുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടവരോട് നമ്മൾ നല്ല പോലെ പെരുമാറാനും സഹവസിക്കാനും പഠിക്കേണ്ടതുമുണ്ട്. പല ആളുകളും ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലേ അങ്ങോട്ട് മിണ്ടാറുള്ളൂ, അത് ശരിയല്ലല്ലോ, അതൊരു മര്യാദയല്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സദസ്സിലോ ഗ്രൗണ്ടിലോ സ്കൂളിലോ ഒക്കെ നമുക്ക് പരിചയമില്ലാത്തൊരു കൂട്ടുകാരനെ നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ, ഇതാരാണ്, നിൻ്റെ പേരെന്താണ്, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നീ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്, പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനില്ലേ, അതൊക്കെ നമുക്ക് ചോദിച്ചവരോട് പരിചയപ്പെടാൻ നമ്മൾ നല്ല താല്പര്യം കാണിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ വിനയം കാണിക്കണം. അതെന്താ വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കളോട്, ഒരു പക്ഷേ നമ്മൾ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കാം, ഒരു 5-ാം ക്ലാസ്സുകാരനെയോ 4-ാം ക്ലാസ്സുകാരനെയോ കണ്ടാൽ നമ്മൾ അവനെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവനോടൊരു മാന്യമായ പെരുമാറ്റമില്ലാതിരിക്കുകയോ ചെയ്യരുത്. അതിന് കാരണം നമ്മുടെ ഉള്ളിലൊരു തോന്നലാണ്, ഞാൻ വലിയ ഒരു ക്ലാസ്സിലെ കുട്ടിയല്ല, അവനെക്കുറിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ നന്നായി കളിക്കാൻ കഴിയുന്ന ഒരു കുട്ടി, തീരെ കളിക്കാൻ അറിയാത്ത ഒരാളെ നമ്മൾ കാണുകയാണ്, നമുക്ക് നന്നായി കളിക്കാൻ കഴിയും, അപ്പം നമ്മൾ അവനോട് മിണ്ടൂല, അവന് പന്ത് കൊടുക്കൂല, അവനെ കളിക്കാൻ കൂട്ടൂല, അതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു വിനയത്തോടെ അവരുടെ രൂപത്തിലേക്കൊന്ന് ചെറുതായി കൊടുത്ത് അവനെയും കൂടെ കൂട്ടിച്ചേർത്ത് ആ രൂപത്തിൽ നമ്മൾ എത്രമാത്രം ഒരാളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മെ ഉയർത്തുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ സ്വഭാവം നമ്മൾ പഠിച്ചില്ലേ, കുട്ടികളുടെയൊക്കെ കൂടെ ചേർന്ന് കളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വയസ്സുള്ള ആളായിരുന്നു, അപ്പോൾ തൻ്റെ പ്രായമോ തൻ്റെ സ്റ്റാൻഡേർഡൊന്നും നോക്കാതെ നല്ല വിനയം കാണിച്ച് അവരോട് അടുത്ത് ഇടപഴകുന്ന ഒരു രീതി നമ്മുടെ ചങ്ങാത്തത്തിലും കൂട്ടുകാരന്മാരോടുള്ള പെരുമാറ്റത്തിലും നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, ശരിയല്ലേ? ഇനി മൂന്നാമതൊരു കാര്യം നോക്കൂ നിങ്ങൾ, നമുക്ക് അവരോട് ബാധ്യതകൾ ഉണ്ടാവുമല്ലോ, ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണമല്ലോ. എല്ലാവരോടും നമുക്ക് ബാധ്യതയുണ്ട്, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട് എല്ലാമൊക്കെ നമ്മൾ ബാധ്യതകളുണ്ട് പറയാം. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനോട് കണ്ടാൽ ചിരിക്കുക, സലാം പറയുക, രോഗിയായ സന്ദർശിക്കുക, ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക, ഇങ്ങനെ കുറേ ബാധ്യതകളുണ്ട്. ഇതൊന്നുമില്ലാതെ സ്കൂളിൽ വരുമ്പോഴും മദ്രസയിൽ വരുമ്പോഴും മാത്രം മിണ്ടുകയും ചിരിക്കുകയും ചെയ്യുന്നവരാകാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതയുണ്ട്. സ്വാഭാവികമായും നമ്മുടെ കുറേ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായിരിക്കുമല്ലോ മദ്രസയിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കാണുന്നത്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട്. അവരെ കണ്ടാൽ നമ്മൾ സലാം പറയണം. എന്താ വർത്തമാനം, ഈ ഇന്നലത്തെ കളി കണ്ടോ, അല്ലെങ്കിൽ ഈ ഫോണിൽ അങ്ങനെ കണ്ടോ, ഇതൊക്കെ ചോദിക്കും മുമ്പ് സലാം പറയുക. അവനൊരു നമ്മളെ ഒരു അവൻ്റെ വീട്ടിലൊരു കാര്യത്തിന്, നല്ലൊരു കാര്യത്തിന് അവൻ ക്ഷണിച്ചാൽ നമ്മളതിന് മറുപടി കൊടുക്കണം. ഒരു സമയത്ത് അവന് രോഗമോ മറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറ്റിയെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പാനെ കാണുമ്പോൾ അവനെ പറ്റി ചോദിക്കണം. അങ്ങനെയുള്ള പരസ്പരം അവനക്ക് എന്തെങ്കിലും ഒരു ദുസ്വഭാവമുണ്ടെങ്കിൽ അവനെ തിരുത്തി കൊടുക്കണം. അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാധ്യതകളുണ്ടല്ലോ, അത് നമ്മൾ നിർവഹിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത്, അവരെ പരിചയപ്പെടുക, ഫ്രണ്ട്സുകളെ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടുക. രണ്ടാമത്തേത്, നമ്മുടെ അല്പം വിനയം കാണിക്കുക. മൂന്നാമത് ഞാൻ പറഞ്ഞത്, നല്ല അവരോടുമായിട്ടുള്ള ബാധ്യതകളൊക്കെ നിറവേറ്റി കൊടുക്കുക. നാലാമത്തേത്, നല്ല സുഹൃത്തുക്കളെയും ചങ്ങാതിമാരെയും കിട്ടാനും അതെന്നും നിലനിൽക്കാനും വേണ്ടുന്ന മര്യാദകൾ പറഞ്ഞെടുത്ത് സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. എന്താ സലാമിൻ്റെ പ്രത്യേകത? ഷുസലാമ ബൈനക്കും തഹാബ്ബൗ വതവാദ്ദൗ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും, നിങ്ങൾക്കിടയിൽ ഒരു സന്തോഷവും സ്നേഹവും ഉണ്ടാകുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിനോട്, നമ്മൾ സലാം പറയുമ്പോൾ അള്ളാഹു നിനക്ക് രക്ഷയും സമാധാനവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു, കാരുണ്യവും ബറക്കത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ? അപ്പോൾ അതെന്താണ്? സലാം പറയുന്നതിലൂടെ നമുക്കിടയിൽ സ്നേഹം കൂടി വരുന്ന പറഞ്ഞത്. അലാ അദുല്ലുക്കും, ഒരിക്കൽ പ്രവാചകം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും. എന്നിട്ട് എന്താ പറഞ്ഞത്? ഷുസലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. ചെറിയ ആളുകളോട് എന്താ പറഞ്ഞത്? ലിയുസല്ലിമിസ്സഗീരി അലൽ ഖബീർ, ചെറിയവരൊക്കെ വലിയവരോട് സലാം പറയട്ടെ. നമ്മുടെക്കാൾ മുതിർന്ന ക്ലാസ്സിലുള്ളവരോട്, നമ്മുടെ ഇക്കാക്കമാരോട്, നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞ് നമ്മൾ അവരുടെ ആ സൗഹൃദത്തിലൊക്കെ നമ്മൾ മര്യാദകൾ കാണിക്കേണ്ടതുണ്ട്. സലാം പറയുന്ന ഒരാൾ പറയുമ്പോൾ നമ്മളത് മടക്കേണ്ടതുണ്ട്. അത് കേൾക്കാത്തവനെപ്പോലെയോ അറിയാത്തവനെപ്പോലെയോ നമ്മൾ നടക്കാൻ പാടില്ല. സലാം പറഞ്ഞാൽ മടക്കരുതെന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമിനെ കണ്ടാൽ സലാം പറയാമെന്നും ഒരു മുസ്ലിം സലാം പറഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണ് എന്നൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് തിരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അഞ്ചാമത്തെ കാര്യം, ഉലമാക്കന്മാർ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, നല്ല ചങ്ങാതിമാരിലൂടെ നമുക്ക് നന്നായി എടുക്കാനുള്ള സാഹചര്യത്തിൽ അവരുമായിട്ട് നല്ല സിയാറത്തുകൾ ഉണ്ടാവുക എന്നാണ്, സന്ദർശനമുണ്ടാവുക. നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി പോയാൽ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ് പറഞ്ഞത്. വലിയ ഒരു കാര്യമാണ് ഒരു സുഹൃത്തിനെ, ഒരു മുസ്ലിമിനെ സന്ദർശിക്കുക എന്നത്. അതിലൂടെ പരസ്പരം നമുക്കിടയിൽ നല്ല സ്നേഹം വർദ്ധിക്കുകയാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ്. ആ സന്ദർഭം നമുക്കൊക്കെ അറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ പോകുമായിരുന്നു, അവർ പരസ്പരം മറ്റു ആളുകളെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ആ പോകുന്ന സമയത്തുണ്ടായ പല സംഭവങ്ങളൊക്കെ ഹദീസിൽ നമുക്ക് വിശദീകരിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പരസ്പരം നമ്മൾ കാണുക, വീട്ടിൽ പോയാവട്ടെ അല്ലെങ്കിൽ അവനുള്ള സ്ഥലത്ത് വെച്ചാവട്ടെ, ഇടക്കൊന്ന് പോയി സന്ദർശിച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ സ്കൂളിലോ മദ്രസയിലോ വരുന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് അവൻ്റെ വീട്ടിൽ പോകാൻ കഴിയുന്ന അടുത്താണെങ്കിൽ, നമ്മുടെ സൈക്കിൾ കൊണ്ടൊക്കെ എത്താവുന്നൊരു സ്ഥലമാണെങ്കിൽ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനുവാദത്തോടെ ഒന്ന് പോയി കാണുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. അങ്ങനെ നമ്മൾ പരസ്പരം നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് സന്ദർശിക്കണം. അവരെ നമ്മളൊരു സ്കൂളിലോ മദ്രസയിലോ ഗ്രൗണ്ടിലോ കണ്ട പരിചയം മാത്രം പോരാ, അവരുടെ കുടുംബ സാഹചര്യം എന്താണ്. പല കുട്ടികളെയും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പണക്കാരാണ്, സമ്പന്നന്മാരാണ് എന്നൊക്കെ വിചാരിക്കും. അവരുടെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഓലമേഞ്ഞ ഷെഡുകൾ, പ്ലാസ്റ്റിക് കവർ കൊണ്ട് വരിഞ്ഞു കെട്ടിയ വീടുകൾ, അതുപോലെ തന്നെ വീട്ടിനകത്ത് സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? നമ്മൾ അവരുടെ സ്ഥലങ്ങളും വീടുകളൊക്കെ സന്ദർശിക്കുക എന്നത് നല്ല ചങ്ങാതിമാരുണ്ടാകാനും അത് നിലനിൽക്കാനുമുള്ള മര്യാദകൾ പറഞ്ഞപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആറാമത്തെ കാര്യം, മാന്യമായ സംസാരമാണ്. കൂട്ടുകാരന്മാരെ തമ്മിത്തല്ലിക്കുന്നതോ വെറുപ്പുണ്ടാക്കുന്നതോ കലഹമുണ്ടാക്കുന്നതോ ദേഷ്യം പിടിപ്പിക്കുന്നതോ അടിപിടി ഉണ്ടാക്കുന്നതോ ആയ രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും ഭയങ്കരമായ ഒരു വിനോദമാണ് അവൻ്റെ രണ്ട് ചങ്ങാതിമാർ പരസ്പരം തല്ലുകൂടുന്നത് കാണുന്നത്. അവൻ ആസ്വദിക്കുന്നു അവരെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് പല നിലക്കുമുള്ള സ്വകാര്യം പറച്ചിലുകളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അത് കണ്ട് അവർ രണ്ടുപേരടി കൂടുമ്പോൾ ഒന്ന് പിടിച്ചു വെക്കുക പോലും ചെയ്യില്ല. ആരാണ് ഏറ്റവും അടി കൊണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മത്സരം സംഘടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. എല്ലാവരും ചിന്തിക്കും നമുക്കത് പാടില്ല, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മുടെ ശരീരം തന്നെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു അപ്പുറത്തുള്ളൊരു കുട്ടി മറ്റൊരു കുട്ടിയുമായി പ്രശ്നമുണ്ടാകുന്ന, അങ്ങനെ ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന് നമ്മൾ ഒരിക്കലും സംസാരം ഉപയോഗപ്പെടുത്തരുത്. മാന്യമായി നമ്മൾ സംസാരിക്കുക, അവർക്കിടയിൽ നല്ല സ്നേഹം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. നല്ല കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇയാളോട് വന്ന് പറഞ്ഞു കൊടുത്ത്, അവൻ പറഞ്ഞത് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ എല്ലാവർക്കിടയിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളായി ചങ്ങാതിമാരായി നമ്മൾ മാറരുത്. നല്ല സുഹൃത്തുക്കളെയും നല്ല ചങ്ങാതിമാരെയും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത് പണ്ഡിതന്മാർ പറഞ്ഞത്, നല്ല ചങ്ങാതിമാരായി ജീവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ സമ്മാനങ്ങൾ നൽകുക എന്നാണ്. ഹദീസിലൊക്കെ കാണാം നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എന്ന്. എന്താണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുക? നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ ഒരു പാട്ടുപാടിയതിൻ്റെ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ട്രോഫിക്കോ സർട്ടിഫിക്കറ്റിനൊക്കെ നമ്മൾ പറയും സമ്മാനം കിട്ടി എന്ന് പറയാറുണ്ട്. എന്നാൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മത്സരത്തിൻ്റെ ഭാഗമൊന്നുമല്ല, ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടല്ല. സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമായി നമ്മൾ നമ്മുടെ കൂട്ടുകാരന് കൊടുക്കുന്ന ഏത് വില കുറഞ്ഞതോ കൂടിയതോ ആയ ഒരു വസ്തു, അതിനെ തന്നെയാണ് നമ്മൾ സമ്മാനമെന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നു, രണ്ട് ചോക്ലേറ്റുകൾ അവർ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. നിങ്ങൾ എന്താണ് അവർ നിങ്ങളുടെ ആ തരുന്നതിൻ്റെ പിന്നിൽ എന്താണ്? നിങ്ങളുമായുള്ള അവരുടെ ബന്ധം കൊണ്ടാണ് തരുന്നത്. അതേപോലെ തിരിച്ചും നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തിരിച്ചു കൊടുക്കാൻ ഒരു പേനയാവാം, പെൻസിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയൊരു ഫ്രൂട്ടാവാം, എന്തെങ്കിലും ഒരു സമ്മാനമായി അവർക്ക് കൊടുക്കുക, നമ്മുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമ്മൾ കൊടുക്കുക എന്നത് നമുക്കിടയിലെ സ്നേഹമുണ്ടാക്കാനും പരസ്പരം സന്തോഷം ഉണ്ടാക്കാനും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപകരിക്കുമെന്നത് ഒരു ഉദാഹരണം പോലും ആവശ്യമില്ലാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എട്ടാമത്തേത്, നമുക്കിടയിലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും, പിണക്കങ്ങളുണ്ടാകും. അപ്പോൾ ആ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കി കൊടുത്ത് അവർക്കിടയിൽ സുലഹുണ്ടാക്കി രഞ്ജിപ്പുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾ വീണ്ടും ഒറ്റക്കെട്ടാക്കി മാറ്റുക, നല്ലൊരു സ്വഭാവമാണ്. ചില കൂട്ടുകാരന്മാരൊക്കെ ദിവസങ്ങളും മാസങ്ങളൊക്കെ 7-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ മിണ്ടാതെ നടക്കുന്ന ആൾക്കാർ, 8-ാം ക്ലാസ്സിൽ പിന്നെ വേറെ സ്കൂള് മാറിപ്പോയി, പിന്നെ ഒരിക്കലും കാണാൻ പറ്റാത്ത കൂട്ടുകാർ, ഇതൊക്കെ നമ്മൾ ഏറ്റവും വിഷമിച്ച് നമ്മൾ ഇരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. പലപ്പോഴും നമ്മുടെ സ്കൂളിലും മദ്രസയിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ എപ്പോഴാണ് ഇനി കാണുക എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ പിണങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം, നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഹില്ലു ലി മുഅ്മിനിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ ലയാലിൻ. ഒരാൾ, ഒരു വിശ്വാസി തൻ്റെ മറ്റൊരു വിശ്വാസിയോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകും, അത് തീർക്കണം. അതിനി ഒരാൾ അവർ തമ്മിൽ തീർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടപെട്ടിട്ട് രണ്ടാളെയും കൂടി എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീർത്ത് അവരിൽ സലാം പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ വിഷയം സുൽഹാക്കുക എന്നത് നല്ലൊരു മര്യാദയായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു ഹദീസിൽ പറഞ്ഞത്, അങ്ങനെ രണ്ട് കൂട്ടുകാരന്മാർ തമ്മിൽ പിണങ്ങിയിട്ട് ഒരാൾ അങ്ങോട്ടും തിരിഞ്ഞ് അടക്കുക, ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞ് അടക്കുക, രണ്ടുപേരും മിണ്ടുന്നില്ല. അവസാനം ഒരാൾ ഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, അതിലാ

0: വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. എന്താണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ കൂട്ടുകാരനായിരുന്നു. പ്രവാചകൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്താ? അവർ തമ്മിൽ അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അബൂബക്കറും ഉമറും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർക്കിടയിൽ വേറെ ഒരു മറകളോ എതിർപ്പുകളോ ദേഷ്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പുകൾ, നല്ല ചങ്ങാത്തങ്ങൾ നമുക്കിടയിലും, നമ്മുടെ പ്രായമുള്ള, നമ്മുടെ പക്ഷെ നമ്മുടെ മദ്രസയിലൊന്നുമില്ല, നമ്മുടെ സ്കൂളിലൊന്നും ഇല്ലെങ്കിലും നമ്മൾ പരസ്പരം കാണാറുണ്ടെങ്കിൽ, അപ്പുറത്തെ വീട്ടിലോ അപ്പുറത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഏത് മതസ്ഥരാണെങ്കിലും അവരോട് പരിചയപ്പെടാനും മാന്യമായി സംസാരിക്കാനും പരസ്പരം സഹായിക്കാനും അവരൊക്കെ കളിയിലേക്ക് നമ്മളെ ഉൾപ്പെടുത്താനും, പല കുട്ടികളും വന്ന് ഇന്നു കളിക്കാൻ കൂട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്താൻ നമ്മളും ശ്രമിക്കുകയാണെങ്കിൽ ഏറെ നന്നായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ വരുന്ന നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മുടെ പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരസ്പരം നമ്മുടെ കൂട്ടുകാരന്മാരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഉപകരിക്കുന്ന നല്ല ചങ്ങാതിമാരെയും നല്ല ചങ്ങാറ്റങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ചങ്ങാത്തത്തിലെ മര്യാദകൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ സുബൈർ സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ചെറിയ ചെറിയ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ നൽകുന്ന ധാരാളം വാക്കുകൾ നമ്മൾ കാതോർക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് നുറുങ്ങുകൾ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഏറെ ഹൃദ്യമായൊരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഡോക്ടർ യൂസുഫ് അലി രചിച്ച എന്താണ് ഹൃദയാഘാതം എന്ന ആ ഒരു രചനയ്ക്ക് സദീഖ് സ്വലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു.
3: എന്താണ് ഹൃദയാഘാതം? രചന ഡോക്ടർ യൂസുഫ് അലി. ഹൃദയപേശികൾക്ക് രക്തം എത്തിച്ചുകൊടുക്കുന്ന കൊറോണറി രക്തധമനികളിൽ രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതമുണ്ടാകുന്നത്. കൊറോണറി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് മൂലമോ മറ്റു കാരണങ്ങളാലോ വ്യാസം കുറയുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ ഹൃദയപേശികൾക്ക് രക്തം കിട്ടുന്ന അളവ് കുറയുകയും ഹൃദയാഘാതത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളുടെ വ്യാസം വളരെ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും പൂർണ്ണമായി അടഞ്ഞ് രക്തയോട്ടം സ്തംഭിക്കാം. രക്തയോട്ടം സ്തംഭിക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു. അങ്ങനെ ഹൃദയപേശികൾക്ക് രക്തം കിട്ടാതെ വരുമ്പോഴാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഒന്നാണോ? ഹൃദയ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായി ഹൃദയപേശികൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയാഘാതത്തിൻ്റെ ഫലമായി ചിലരിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചുപോകുന്നു. അതിനാണ് ഹൃദയസ്തംഭനം എന്നു പറയുന്നത്. ഹൃദയാഘാതം വന്നവർക്ക് വേഗം വൈദ്യസഹായം കിട്ടിയാൽ സ്തംഭനം വരാതെ രക്ഷപ്പെടാം. ഹൃദയാഘാതം ഉണ്ടാകുന്നവരിൽ 10% പേർക്കും ഹൃദയസ്തംഭനം വരാം. ഇത്തരക്കാരാണ് ആശുപത്രിയിലേക്കുള്ള വഴിയിലും ആശുപത്രിയിലെത്തിയ ഉടനെയും മരിച്ചുപോകുന്നത്. അഞ്ചേന, ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കാത്തതിൻ്റെ ഫലമായുണ്ടാകുന്ന നെഞ്ചുവേദനയാണ് അഞ്ചേന. ഹൃദയ ധമനികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രധാന ലക്ഷണമായി ഇതിനെ തിരിച്ചറിയണം. ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം വേദനയുടെ രൂപത്തിൽ നമുക്ക് സൂചന നൽകുന്നു. നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഹൃദയം നേരിടുന്നത്. പലരിലും പല തരത്തിലാണ് ഇത് അനുഭവപ്പെടുക. നെഞ്ചിൽ ചെറിയൊരു ഭാരം കയറ്റിവച്ചതുപോലെ തോന്നുക, നെഞ്ചരിച്ചിൽ ഉണ്ടാവുക, നെഞ്ച് വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നുക, നെഞ്ചിൽ നിന്ന് വേദനകൾ കഴുത്ത്,

0: കൈകൾ, താടിയെല്ല്, പുറം തുടങ്ങിയ ശരീരഭാഗങ്ങളിലേക്ക് പടരുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നെഞ്ചിലും കയ്യിലുമായി വേദന വരുന്ന 70% പേരിലും അതിനു കാരണം ഹൃദ്രോഗം ആയിരിക്കും. ചിലർക്ക് നെഞ്ചുവേദനയ്ക്കു പകരം വയറ്റിലാണ് അസ്വസ്ഥത അനുഭവപ്പെടുക. ചിലർക്ക് ഓക്കാനം, ഛർദി, ശ്വാസംമുട്ടൽ, തലകറക്കം, വയറിളക്കം എന്നിവയും ഉണ്ടാകാറുണ്ട്. ഹൃദ്രോഗം വേദനയില്ലാതെ വരുമോ? നെഞ്ചുവേദന ഇല്ലാതെയും ഹൃദ്രോഗം ഉണ്ടാകാം. നെഞ്ചുവേദന ഇല്ലാത്തതുകൊണ്ട് ഇവരിൽ പലരും ഹൃദ്രോഗ വിവരം അറിയില്ല. പിന്നീടെപ്പോഴെങ്കിലും ECG എടുക്കുമ്പോഴാണ് രോഗവിവരം അറിയുക. ചിലർക്ക് നെഞ്ചരിച്ചിലും വിങ്ങലും ഉണ്ടായി കുറച്ചു കഴിഞ്ഞ് അത് മാറിയെന്നു വരാം. ഈ ലക്ഷണങ്ങൾ ഹൃദ്രോഗത്തിന്റേതാണെന്ന് പലരും തിരിച്ചറിയാറില്ല. പ്രമേഹരോഗികളിലാണ് വേദനയില്ലാതെ ഹൃദ്രോഗം കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഹൃദ്രോഗ സാധ്യത. സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന ഒരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ സ്ത്രീകളിൽ രോഗനിരക്ക് കൂടിവരികയാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ആർത്തവ വിരാമമാകുന്നതോടെ സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതാണ് ഇതിന് കാരണം. അമിത മാനസിക സമ്മർദ്ദം, അമിത ഭക്ഷണം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാലും സ്ത്രീകളിൽ ഹൃദ്രോഗം ഉണ്ടാകും.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് എന്താണ് ഹൃദയാഘാതം എന്ന ഡോക്ടർ യൂസുഫ് അലിയുടെ രചനക്ക് സിദ്ദിഖ് സലാഹി നിലമ്പൂരിൻ്റെ ശബ്ദമാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: ഹൃദയാഘാതം പലപ്പോഴും ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും അധികമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്.
1: തീർച്ചയായും
2: അതവരുടെ ഭക്ഷണക്രമം, മറ്റു ജീവിത ശൈലി സാഹചര്യങ്ങൾ ഒക്കെ അതിലെ ഒരു കാരണമായേക്കാം. എന്തായാലും ഇന്നത്തെ നുറുങ്ങുകൾ ആ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായിരുന്നു. നമ്മൾ എത്തി നിൽക്കുന്നത് അസ്മാ ഉൽ ഹസ്നയിലാണ്. അസ്സമീ, എല്ലാം കേൾക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു അബ്ദുറഊഫ് അൽ ഹൈക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മളീ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീ എന്ന നാമമാണ്. അസ്സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല. അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീ ആയ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്നുപേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉമാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന, നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന, നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് സഅലബ് എന്ന് പറയുന്നൊരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെ പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ചു പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹ്, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിന്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷെ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സുഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിന്റെ കടങ്ങൾ സുഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സുഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചുവെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സുഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ, മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു അറിയിച്ചു തന്നു. അസ്സമീ ആയ അല്ലാഹു, രഹസ്യമായി സംസാരിക്കുന്നതുപോലും അറിയുന്ന അസ്സമീ ആയ അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അല്ലാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അല്ലാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും, ആരൊക്കെ സംസാരിച്ചാലും, ആരൊക്കെ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീ ആയ അല്ലാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ എന്ന അല്ലാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്നത് അബ്ദുറഊഫ് അൽഹിക്കമി.
2: ഒരു കഥ കേൾക്കുകയാണ് നമ്മൾ.
1: അതെ,
2: കാഥികൻ ദുസ്സലാം വീട്ടി, ഷാഹിദയുടെ ക്ലാസ് എന്നാണ് കഥയുടെ പേര്.
4: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 24. ഷാഹിദയുടെ ക്ലാസ്. 8 മണിയായിട്ടും പ്രാതൽ തയ്യാറാവാതിരുന്നപ്പോൾ അജ്മൽ ഉമ്മയോട് ചോദിച്ചു, ചായക്ക് ഇനിയും താമസമുണ്ടോ? എനിക്ക് പോകാറായിമ്മ. ചായയും കടിയും 2 മിനിറ്റുകൊണ്ട് ശരിയാവും. പക്ഷേ മോൻ ഇന്നൊരു പണിക്കും പോകണ്ട. ഉച്ചവരെ ആടിനെ മേച്ച് കുളിച്ച് പള്ളിയിൽ പോവാ. ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ ഉറങ്ങ. പിന്നെ 4 മണിവരെ വല്ലതും വായിക്കേ. അസർ നമസ്കാരവും കാലിച്ചായും കഴിഞ്ഞ ശേഷം ഫുട്ബോൾ കളിക്കാൻ പോവാ. മഗ്‌രിബിനു മുമ്പേ വന്ന് കുളിച്ച് നമസ്കാരത്തിനു പോവുക. ഇശാവ് വരെ പള്ളിയിൽ ഖുർആൻ ഓതിയിരിക്കുക. പിന്നെ വീട്ടിലെത്തിയിട്ട് വേണം കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇത് കേട്ടപ്പോൾ അജ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ മദ്രസ ടീച്ചറായപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചല്ലോ. ഈ ടൈം ടേബിൾ എല്ലാവരും പഠിക്കണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. എന്നാലേ ജീവിത വിജയമുണ്ടാവുകയുള്ളൂ. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സമയം, അതെങ്ങനെ ചെലവഴിച്ചു എന്നത്. അജ്മലിന് ഇത് പുതിയ അറിവായിരുന്നു. സമയത്തെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുമെങ്കിൽ തന്റെ ഫുട്ബോൾ കളിയോ? ഫുട്ബോൾ കളിച്ച് സമയം നഷ്ടപ്പെടുത്തിയാൽ പടച്ചോൻ ശിക്ഷിക്കുമോ? അവന് പേടിയായി. ഉമ്മയോട് കാര്യം തിരക്കി. മോനെ, കളിക്കുന്നതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കില്ല. മോശമായ കളികൾ ഒഴിവാക്കിയാൽ മതി. നബിത്തങ്ങളും ഭാര്യ ആയിഷ ബീവിയും തമ്മിൽ ഓട്ടമത്സരം നടത്തിയിരുന്നല്ലോ. നിനക്ക് കളി ആവശ്യമാണ്. കുട്ടിപ്രായത്തിൽ ശരീരത്തിന് നല്ല വ്യായാമവും മനസ്സിന് ഉന്മേഷവും കിട്ടാൻ കളി വേണം. പണം പണം എന്ന ചിന്തയോടെ കളി പറ്റ ഒഴിവാക്കിയാ പറ്റൂല. ഉമ്മയുടെ വിശദീകരണം അവന്റെ ഭയമില്ലാതാക്കി. തന്റെ തടി നന്നായിട്ടുണ്ട് എന്ന് കേട്ടപ്പോ അവന് തോന്നി, ഒരു കണ്ണാടി അലമാര ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിനെന്താ മാർഗം? ഷാഹിദ ചായയും ഉപ്പുമാവും എടുത്ത് സെൽവയുടെയും അജ്മലിന്റെയും മുന്നിൽ കൊണ്ടുവച്ചു. സെൽവ തിന്നാൻ തുടങ്ങി. അജ്മൽ ചിന്തയിലായിരുന്നു. എന്താടോ ഒരാലോചന? ഉമ്മയുടെ ചോദ്യം അവന്റെ മനസ്സിനെ ഫർണിച്ചർ കടയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിച്ചു. ഉമ്മാ, ഒരു കണ്ണാടി അലമാറയുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്റെ തടിയൊന്ന് ഫുള്ളായിട്ട് കാണായിരുന്നു. അതിന് വഴിയുണ്ടാക്കാം നാളെ തന്നെ.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത കഥ പറയാം പ്രോഗ്രാം അജ്മലും കുഞ്ഞുപങ്ങളും 24-ാം ഭാഗമാണ് നമ്മളിതുവരെ കേട്ടത്. അബ്ദുസ്സലാം വീട്ടിയാണ് നമുക്ക് കഥ പറഞ്ഞത്.
2: ഇനിയൊരു മനോഹരമായ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദൃശ്യം, മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ കാതോർക്കുന്നത്. ജപ്പാൻ ദിനങ്ങൾ ഭാഗം 2. യാത്രാവിവരണം, കടപ്പാട് രഞ്ജിത് ദാസ്.
5: ജപ്പാനിൽ രാവിലെ ഏകദേശം 5:30 നേരം വെളുക്കും. റൂമിന്റെ ജനൽ തുറന്നപ്പോഴേ താഴെയുള്ള ഒരു പബ്ലിക് പാർക്കിംഗ് ഏരിയയാണ് കണ്ടത്. ആളുകളെ ഒന്നും അവിടെ കാണാനില്ല. ഓരോരുത്തരുടെയും വാഹനങ്ങൾ അതത് സ്ലോട്ടുകളിലായി പാർക്ക് ചെയ്യണം. എന്നിട്ട് കാർഡ് ഉപയോഗിച്ച് വേണം പേയ്മെന്റ് നടത്താൻ. അപ്പോൾ വാഹനം പാർക്കിംഗ് സ്ലോട്ടിലുള്ള ലോക്കിംഗ് സിസ്റ്റത്തിൽ തനിയെ ലോക്കാകും. നമ്മുടെ സ്ലോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ലോക്ക് നീങ്ങുകയും വാഹനം എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ഒസാക്ക കാസിലാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. മധ്യകാലഘട്ടത്തിൽ പ്രഭുക്കന്മാരോ രാജാക്കന്മാരോ സൈനിക ഉത്തരവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരുതരം കോട്ടയാണ് കാസിൽ. കയ്യിലുള്ള ജപ്പാൻ റെയിൽ പാസ് ഉപയോഗിച്ച് ട്രെയിനിൽ തന്നെയാണ് യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്ന കുറെ കുട്ടികളെയാണ് അവിടെ കണ്ടത്. വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ ആണ് ജപ്പാനിൽ ഉള്ളത്. കൃത്യസമയത്ത് തന്നെ ട്രെയിനിലെത്തി. ട്രെയിനിലെ സീറ്റുകൾ വളരെ ഫ്ലെക്സിബിളാണ്. ഏത് വശത്തേക്ക് ഇരിക്കുന്നവരെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിധം സീറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടാൻ നമുക്ക് കഴിയും. കുടുംബമായുള്ള യാത്രയായതിനാൽ അത്തരം ഇരിപ്പിടങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നവയായിരുന്നു. കാസിലിൽ എത്തി കുറേ സമയം ഫോട്ടോയുമെടുത്ത് മുന്നോട്ടു പോയി. വളർത്തു നായ്ക്കളെയും കൊണ്ട് കറങ്ങാൻ വരുന്നവർ അവിടെയും ഒട്ടും കുറവല്ല. തിരികെ വന്ന വഴി ഒരു പരുന്തിനെ കണ്ടു. അത് എന്തോ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുകൾ അവിടെയെത്തി അതിനൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ടൂറിസത്തിന്റെ ഭാഗമായി തന്നെ കൊണ്ടുവന്നതാകാം ആ പരുന്തിനെയും. അവിടെ നിന്നും ഞങ്ങൾ തിരികെ റൂമിലേക്കെത്തി. ഞങ്ങൾക്കിതുവരെയും അവിടെയൊരു സിം കാർഡ് കിട്ടിയിരുന്നില്ല. അത് ശരിയാക്കുവാൻ വേണ്ടി ഞങ്ങൾ കുറെ അലഞ്ഞു. മറ്റൊരു രാജ്യത്തും ഒരു സിം എടുക്കാൻ ഞങ്ങൾക്ക് ഇത്രയും അലയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വീണ്ടും റൂമിലെത്തി. ഹോട്ടൽ വൈഫൈ ഉപയോഗിച്ച് ഗൂഗിളിൽ കാര്യമായ അന്വേഷണം നടത്തി. തൊട്ടടുത്തൊരു മാൾ കണ്ടെത്തി അവിടേക്ക് പോയി. മാളിലെ ഒരു കടയിൽ നിന്നും സിം കാർഡ് വാങ്ങി. ആ കടയിൽ ഒരു റോബോട്ടിനെ കണ്ടു. ആ റോബോട്ടാണ് ഞങ്ങളെ അവിടേക്ക് സ്വീകരിക്കുന്നതും ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നതും എല്ലാം. ഒരു സെമി റോബോട്ട് എന്ന് വേണമെങ്കിലും പറയാം. സിം കാർഡുകൾക്ക് അവിടെ നല്ല വിലയാണ്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2500 ആയിട്ടുണ്ട്. 14 മിനിമം ഡാറ്റ മാത്രം ഉപയോഗിക്കാനായി വാങ്ങിയ ആ സിം കാർഡിന് വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് കണക്ഷൻ ഇന്ത്യയിലൊഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഉയർന്ന നിരക്കാണ്. അവിടെ നിന്നും ഇറങ്ങി വരുന്ന വഴി ഒരു സൈക്കിൾ ഷോപ്പ് കണ്ടു. സൈക്കിളുകളുടെ വിലയൊക്കെ നോക്കി കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഒരു മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയത്. അവിടെ സഷിമി പോലെയുള്ള വിഭവങ്ങൾ കണ്ടു. ജപ്പാനിലെ പരമ്പരാഗത ഭക്ഷ്യവിഭവമാണത്. പാചകം ചെയ്യാത്തതും എന്നാൽ ഭക്ഷ്യയോഗ്യവുമായ മാംസ വിഭവങ്ങളാണ് ഇവയൊക്കെ. അതിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓയിസ്റ്റർ അഥവാ മുത്തുച്ചിപ്പി, ഓക്ടപ്പസ് അഥവാ ചെറിയ നീരാളി എന്നിവയൊക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളാണ്. ഇത്തരം മാംസവിഭവങ്ങൾ അല്പം പോലും പാചകം ചെയ്യാതെ ഇവർ കഴിക്കുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 5-6 കൊല്ലങ്ങൾക്ക് മുൻപേ അപ്രത്യക്ഷമായ ടെലിഫോൺ ബൂത്തുകൾ അവിടെ മിക്കയിടത്തുമുണ്ട്. ഇവയൊക്കെ മനുഷ്യർ ഉപയോഗിക്കുന്നുമുണ്ട്. മറ്റേതൊരു വികസിത രാജ്യത്തെയും പോലെ നിരവധി സൈക്കിൾ യാത്രക്കാരെയും ഇവിടെ കാണാം. കുറെ ഡാൻസുകാർ തൊപ്പിയൊക്കെ ധരിച്ച് റോഡ് സൈഡുകളിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. 1-ാം ദിവസത്തെ കാഴ്ചകൾ അവിടെ അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. കൊച്ചിയിൽ നിന്ന് ജപ്പാനിലെ ഒസാക്കയിലേക്ക് മാത്രമാണ് എയർ ഏഷ്യയുടെ നേരിട്ടുള്ള വിമാനം. അതിനാലാണ് ജപ്പാൻ യാത്ര ഒസാക്കയിൽ നിന്ന് ആരംഭിച്ചത്. രാത്രി ഹോട്ടലിൽ ചായ ഉണ്ടാക്കി കുടിച്ചു, കയ്യിലുള്ള ലഘുഭക്ഷണം കഴിച്ചു. ഹോട്ടൽ വൈഫൈ, എന്റർടൈൻമെന്റ് റൂമായി. പിറ്റേന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ഒരു രസത്തിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത്. രാവിലെ ചുവപ്പിൽ മുങ്ങി നേരെ ഒസാക്കയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണുവാൻ ഇറങ്ങി. സിംഗപ്പൂരിലെ സെന്റോസ ദ്വീപിലാണ് അവിടുത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. സിംഗപ്പൂരിലേക്കുള്ള എല്ലാ ടൂർ പാക്കേജുകളിലും കാണപ്പെടുന്ന സ്ഥിരം സ്ഥലമാണ് ഈ സ്റ്റുഡിയോ. മറ്റെല്ലായിടത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ എംബ്ലം പോലെ തന്നെയാണ് ജപ്പാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ എംബ്ലവും. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബ് തന്നെയാണത്. ഹിരോഷിമയിലേക്ക് ഉടനെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അധിക സമയം ചിലവഴിച്ചില്ല. അത്യാവശ്യം ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളാണ് നിലവിലുള്ളത്. 250 കിലോമീറ്റർ ആണ് ഇവയുടെ സാധാരണ വേഗത. അന്നത്തെ ഞങ്ങളുടെ താമസം ഹിരോഷിമയിലായിരുന്നു. 1945 അണുബോംബ് സ്ഫോടനത്തിൽ 90% നഗരവും കരിഞ്ഞുപോയ അതേ ഹിരോഷിമയിലേക്ക്. അണുബോംബിന്റെ ശക്തിയിൽ അപ്പോൾ തന്നെ സംഭവിച്ചത് 80,000-ത്തിലധികം മരണമാണ്. തുടർന്നുള്ള വർഷങ്ങളിലും ഇതിന്റെ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് ഒട്ടും കുറവായിരുന്നില്ല. എന്നിട്ടും നഗരത്തെ തിരികെ കൊണ്ടുവന്ന് 2-ാം ലോക മഹായുദ്ധത്തിന്റെ ഓർമ്മകൾ എന്ന പോലെ സമാധാനത്തിന്റെ പര്യായമായി നിലകൊള്ളുന്നു ഹിരോഷിമ നഗരം. 20 നിലകളുള്ള സൺറൂട്ട് ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ മുറി. അതിന്റെ 11-ാം നിലയിലായിരുന്നു ഞങ്ങളുടെ മുറി ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നോക്കിയാൽ ജനാലയിലൂടെ ഹിരോഷിമ നഗരം മുഴുവനും കാണാൻ പറ്റും. അണുബോംബ് സ്ഫോടനത്തിലെ ഓർമ്മകളും സ്മാരകങ്ങളും നഗരത്തിലെവിടെയും കാണാം. അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമുള്ളതും ചെറിയ നിരക്കിലുള്ളതുമായ ഹോട്ടലുകളായിരുന്നു ഞങ്ങൾ സാധാരണ തിരഞ്ഞെടുക്കാറ്. മുറിയുടെ വാടക കുറച്ച് കൂടുതലാണെങ്കിലും ഇതുതന്നെ തിരഞ്ഞെടുത്തത് ഈ ഹോട്ടൽ ഹിരോഷിമ നഗരത്തിന്റെ ഒത്ത നടുവിലായി സ്ഥിതി ചെയ്യുന്നു എന്ന കാരണത്താലാണ്. ജപ്പാൻ റെയിൽവേ കോർപ്പറേഷന് ജപ്പാനിൽ മിക്ക സ്ഥലങ്ങളിലും ബസ് സർവീസുമുണ്ട്. അതിൽ റെയിൽവേ പാസുള്ളവർക്ക് യാത്ര സൗജന്യവുമാണ്. അതുകൊണ്ട് യാത്രകൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല. ഹിരോഷിമയിൽ ഓരോ റൂട്ടുകൾക്കും ഓരോ നിറത്തിലുള്ള ബസ്സുകളാണ്. ഓറഞ്ച്, ഗ്രീൻ, ലെമൺ എന്നിങ്ങനെയാണ് റൂട്ടുകൾ. ഓരോന്നിനും ഓരോ ബസ് സ്റ്റോപ്പുകളുമുണ്ട്. ഹിരോഷിമയിലെ ചരിത്രപ്രസിദ്ധമായ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഈ ബസ്സുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള വഴികളും ബസ്സും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ പ്രധാന ആകർഷണം ഒരു നദിയാണ്. 1945 ബോംബ് വീണ ഈ നഗരത്തെ കീറിമുറിച്ചുകൊണ്ട് ഈ നദി കടന്നുപോകുന്നു. അതിന്റെ വശങ്ങളിലൂടെ ഞങ്ങൾ നടന്നുപോയി. 1945 അണുബോംബ് വർഷിക്കപ്പെട്ടപ്പോൾ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ടുപോയ ഒരു കെട്ടിടം ഇവിടെയുണ്ട്. സമാധാനത്തിന്റെ സ്മാരകമായി നഷ്ടപ്പെട്ടുപോയ ഈ കെട്ടിടത്തെ ഹിരോഷിമക്കാർ സംരക്ഷിച്ചു പോരുന്നു. തകർന്നുപോയതിന്റെ ബാക്കി ഭാഗം വലിയ കമ്പികളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് താങ്ങി നിർത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. വളരെ ശാന്തമായ അന്തരീക്ഷമാണവിടെ. 24 മണിക്കൂറും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദീപശിഖ അവിടെയുണ്ട്. യുദ്ധകാല സ്മരണകളെക്കുറിച്ച് അന്നത്തെ ആളുകൾ സംസാരിക്കുന്ന വീഡിയോകൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആളുകൾക്കൊപ്പം അവയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളും നടന്നു നീങ്ങി. നദിയുടെ അരികിലൂടെ സഞ്ചരിച്ച് നേരെ കയറുന്നത് ഒരു പാലത്തിലേക്കാണ്. അത് കയറി ചെല്ലുമ്പോൾ ഒരു പുൽമൈതാനിയിലെത്തും. ഞങ്ങൾ കുറെ സമയം അവിടെ ചെലവഴിച്ചു. അവിടെ നിന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കാണാൻ കഴിയും. വൈകുന്നേരത്തോടെ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ഹിരോഷിമയിലെ 2-ാം ദിനത്തിൽ മിയാജിമ എന്ന ദ്വീപിലേക്കുള്ള യാത്രയായിരുന്നു പ്ലാൻ. ഈ തുരുത്തിലേക്കുള്ള ബോട്ട് യാത്രയും ഞങ്ങൾക്ക് സൗജന്യമാണ്. റെയിൽ പാസ് കാണിച്ചാൽ മതിയാകും. ടൂറിസ്റ്റുകൾ മാത്രം വരുന്ന ഒരു സ്ഥലമാണിത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ആളുകളുണ്ടാകും. കാഴ്ചകൾ കണ്ടതിനുശേഷം അവർ വൈകുന്നേരത്തോടെ മടങ്ങും. കടലിൽ മുങ്ങി നിൽക്കുന്ന തരത്തിൽ തടിയിൽ തീർത്ത ഒരു ആർച്ചാണ് അവിടത്തെ പ്രധാന ആകർഷണം. ഇത്സുകുഷിമ ശ്രൈൻ ഫ്ലോട്ടിംഗ് ഗേറ്റ് എന്നാണ് ഈ ആർച്ചിന് പറയുന്ന പേര്. ഇത് നിലത്തുറപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണെങ്കിലും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതായി തോന്നും. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സ്കൂൾ കുട്ടികളുടെ വലിയൊരു തിരക്ക് അവിടെയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വേലിയേറ്റ സമയമായിരുന്നു. ആർച്ചിന്റെ ഭൂരിഭാഗം വെള്ളത്തിൽ തന്നെയായിരുന്നു. വെള്ളത്തിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ ആർച്ചിനടുത്തെത്തി. ഫോട്ടോ ധാരാളമെടുത്തു. കുറെ ശംഖുകൾ അവിടെയുണ്ട്. ജീവനുള്ള ഇവ പതിയെ നടക്കുന്നത് കാണാം. ഇത്രയും ജീവനുള്ള ശംഖുകളെ ഒരുമിച്ച് മറ്റെവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. എല്ലാം കൊണ്ടും മുതിർന്നവരെക്കാൾ കുട്ടികളെ ആകർഷിക്കുന്ന സ്ഥലമാണ് ഈ ദ്വീപ്. കൂടാതെ ചെറുതും വലുതുമായ ഒട്ടനവധി ഞണ്ടുകളും. ഒരു ഗ്രൂപ്പ് ടൂർ കണ്ടു. കുറെ സ്കൂൾ കുട്ടികൾ കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർ അത് ക്യാമറകളിൽ പകർത്തി. ഞങ്ങളും വളരെയധികം സന്തോഷവും ഊർജവും തരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വനവുമുണ്ട്. വനത്തിലേക്ക് കയറുമ്പോൾ നിറയെ മരങ്ങളും കുറെ കടകളും കാണാം. കുട്ടികൾ അവിടെ നിന്നും മേപ്പിൾ സ്വീറ്റ്സ് വാങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയധികം മേപ്പിൾ മരങ്ങൾ ഞങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ലായിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവയുടെ ഇലകളെല്ലാം ചുവപ്പു നിറത്തിൽ കാണപ്പെടുന്നു. ഇതാണ് മേപ്പിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ നിന്നും തിരിച്ചിറങ്ങിയപ്പോഴേക്കും വേലി ഇറക്കമായി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും ഹിരോഷിമ കാസിലിലേക്ക് പോയി. പഗോഡ സ്റ്റൈലിൽ ഉള്ളവയാണ് ഇവിടുത്തെ കാസിലുകൾ. അതുകൊണ്ടുതന്നെ എല്ലാ കാസിലുകളുടെയും പുറത്തെ ഘടന ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് ഹോട്ടലിലേക്ക് തിരികെ പോകുന്ന വഴി ഒരു ഫ്ളാറ്റിന്റെ മുന്നിലായി കുറെ സൈക്കിളുകൾ പാർക്ക് ചെയ്തിരുന്നതായി കണ്ടു. രണ്ടു തട്ടുകളിലായി കുറച്ചു സ്ഥലത്തിനുള്ളിൽ നിറയെ സൈക്കിളുകൾ. അവിടെയുള്ള എല്ലാ താമസക്കാരുടെയും സൈക്കിളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ജപ്പാൻകാരുടെ അച്ചടക്ക ശീലങ്ങൾ അവിടുത്തെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ സഞ്ചാരവും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ജപ്പാനിലെ മറ്റൊരു നഗരമായ ക്വാട്ടോയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളോടെയായിരുന്നു ഞങ്ങളുടെ ഈ ദിവസം തുടങ്ങിയത്. മസ്ദ കാറുകൾ അവിടെ സാധാരണയായി കാണപ്പെടുന്നവയാണ്. ഇന്ത്യയിൽ ഇതുവരെയും ഇത്തരം കാറുകൾ മുഖം കാണിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും അവ ഉടനെ വിപണികളിൽ എത്തുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. മസ്ദ കാർ നിർമ്മാണ ഫാക്ടറിയിൽ അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനായി ഞങ്ങൾ ഇന്ത്യയിൽ വെച്ചു തന്നെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. ഹോട്ടലിൽ നിന്നും മുറി വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് ബാഗ് ലോക്കർ സെക്ഷനിൽ ഏൽപ്പിച്ചാൽ നമ്മൾ പുറത്തു പോയതിനുശേഷം അന്ന് വൈകുന്നേരത്തിനുള്ളിൽ എപ്പോഴെങ്കിലും തിരികെ വന്ന് വാങ്ങിയാൽ മതിയാകും. ട്രെയിൻ പിടിച്ച് മസ്ദ കാർ കമ്പനിയിലെത്തി. ആദ്യത്തെ സ്ലോട്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടുതന്നെ വളരെ നേരത്തെ ഞങ്ങൾ അവിടെ എത്തി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഒരു സ്ലോട്ടിൽ അവിടെ പ്രവേശന അനുമതി ലഭിക്കുകയുള്ളൂ. ഏകദേശം ഒന്നര മാസങ്ങൾക്ക് മുൻപേ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അവരുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് ആദ്യം ഞങ്ങൾ എത്തിയത്. കമ്പനിയിലെ ഒരു വ്യക്തി എല്ലായിടത്തും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ഓരോ കാറിന്റെയും പേരും അതിന്റെ പ്രത്യേകതകളും വില ഉൾപ്പെടെയുള്ള വിവരങ്ങളും മറ്റ് സവിശേഷതകളുമെല്ലാം ഇവർ ഓരോ കാറിനു സമീപവും പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. റിസപ്ഷൻ ഏരിയയിൽ നിന്നും ഞങ്ങൾക്ക് പോകാനുള്ള പ്ലാന്റിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനായി ഇവർ തന്നെ ബസ് സർവീസും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്യാമ്പസിനുള്ളിൽ ഒരു കടൽപ്പാലവുമുണ്ട്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലം. ഇവരുടെ സ്വന്തമാണിത്. ഇതേ കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹിരോഷിമയിൽ ബോംബ് വർഷിക്കുന്നതിനു മുൻപേ ആരംഭിച്ചതാണ് ഈ കമ്പനിയും അവരുടെ നിർമ്മാണങ്ങളും. ബോംബ് വർഷിച്ചതിനുശേഷം ഏകദേശം 3 മാസത്തോളം ഈ കമ്പനി പൂട്ടിയിടേണ്ടതായി വന്നു. ഈ വിവരങ്ങളെല്ലാം ഇവർ അവിടെ എത്തുമ്പോൾ നമുക്ക് വിശദീകരിച്ചു തരും. ഇന്ത്യയിലെ ഏതു കാര്യത്തിനെയും സ്വാതന്ത്ര്യത്തിനു മുൻപും അതിനുശേഷവും എന്നിങ്ങനെ നമ്മൾ രണ്ടായി തിരിക്കാറുണ്ട്. ഹിരോഷിമക്കാർ അവരുടെ ജീവിതത്തെയും സ്മരണകളെയും വിഭജിക്കുന്നത് ഹിരോഷിമ ബോംബ് ആക്രമണത്തിന് മുൻപും ശേഷവും എന്നിങ്ങനെയാണ്. മസ്ദ കമ്പനിക്ക് റേസിംഗ് കാറുകളും ധാരാളമുണ്ട്. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗത്തിലാണ് ഇവയുടെ സ്പീഡ്. എന്നുവച്ചാൽ ബുള്ളറ്റ് ട്രെയിനുകളെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നവ. കാറുകൾ നിർമ്മിക്കുന്ന വിധങ്ങളും അതിന്റെ എഞ്ചിനുകളും മോഡലുകളുമെല്ലാം അവരവിടെ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത് കാണാം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ സംഭവിക്കുന്നത് പരീക്ഷിച്ച ഒരു കാർ ഇവർ അതുപോലെ അവിടെ കാഴ്ചക്കാർക്ക് വേണ്ടി പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു. അതായത് ഇത്രയും വേഗതയിൽ സഞ്ചരിച്ച അവരുടെ കാറ് അപകടത്തിൽപ്പെട്ടിട്ടും അതിൽ ഉള്ളവർക്കോ ആ വാഹനത്തിനോ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിനുള്ളിൽ ചിത്രങ്ങൾ എടുക്കാനുള്ള അനുവാദമില്ല. പക്ഷേ എല്ലാം ചെന്നു കാണാൻ സാധിക്കും. മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും സാധനങ്ങൾ എത്തിക്കുന്നതും കൊണ്ടുപോകുന്നതുമെല്ലാം യന്ത്രമനുഷ്യരാണ്. ഓരോ റോബോട്ടിന്റെ കയ്യിലെയും സാധനങ്ങൾ ഓരോ മോഡൽ കാറുകൾക്ക് ഉള്ളവയായിരിക്കും. ഒരേ പോലെയുള്ള ജോലികൾ ചെയ്യുന്ന റോബോട്ടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെയുള്ള റോബോട്ടുകൾ. ഈ റോബോട്ടുകൾ ഓരോരുത്തരും ചെയ്യുന്നത് ഏകദേശം ഒരുപോലെയുള്ള പല ജോലികളാണ്. വളരെ കൃത്യതയോടുകൂടിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. തിരികെ ഹോട്ടലിൽ എത്തി ലഗേജുകൾ എടുത്ത് ഞങ്ങൾ ക്വാട്ടോയിലേക്ക് തിരിച്ചു.
1: നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ജപ്പാൻ ദിനങ്ങൾ രണ്ടാം ഭാഗം. യാത്രാവിവരണം രഞ്ജിത്ത് ദാസ്, മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
9: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാമിക പ്രമാണങ്ങളെ ആഴത്തിൽ അറിയാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മാലിക് സലഫി.
10: ഇന്നൽഹംദുലില്ലാ അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി അൽ ഉമ്മി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുൻഗാമികളായ താബിഈകളുടെ ചില പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബത്തിലേക്കോ ചേർത്തപ്പെടാതെ താബിഈകളിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ചില അസറുകൾ കാണാം. അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ളതിനാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. ഖത്അഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു അല്ലെങ്കിൽ മുറിഞ്ഞു. വസല എന്നതിൻ്റെ വിപരീതമാണ്, ചേർത്തു എന്നതിൻ്റെ വിപരീതമാണ് മുറിഞ്ഞു അല്ലെങ്കിൽ മുറിച്ചു. ഖത്അ എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മഖ്തൂഉ, മുറിക്കപ്പെട്ടത് എന്നതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സ്വഹാബത്തിലേക്കോ ചേർത്തപ്പെടാതെ താബിഇ വരെ എത്തി മുറിഞ്ഞു പോയത്. മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൗദീഫ ഇലിത്താബിഇ ഔ മൻദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഇൽ, ഒരു താബിഇലേക്ക് അതല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ താഴെയുള്ളവരിലേക്ക് അഥവാ തബഇ താബിഇലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ താഴെയുള്ളവരിലേക്കോ ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ, അതിനാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. ഈ പേര് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഖ്തൂഉ എന്ന് പറയുന്ന ഹദീസുകളുമുണ്ട്, മുൻഖത്തിഉ എന്ന് പറയുന്ന ഹദീസുകളും ഉണ്ട്. മുൻഖത്തിഉകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിൻ്റെ സനദിൽ വരുന്ന ഇൻഖിത്താഅുകളെയാണ്, അഥവാ സനദ് മുറിഞ്ഞു പോയതിനെയാണ് മുൻഖത്തിഉ എന്ന് പറയുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സനദുമായി ബന്ധപ്പെട്ടതാണ് അൽ മുൻഖത്തിഉ. എന്നാൽ മഖ്തൂഉ എന്നത് സനദുമായി ബന്ധപ്പെട്ടതല്ല, ആ ഉദ്ധരിക്കപ്പെടുന്ന കാര്യം താബിഇയിലേക്ക് ചേർത്തപ്പെടുന്നു അഥവാ താബിഇന്റെ വാക്കുകൾ പ്രവർത്തനങ്ങൾ അഥവാ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഖ്തൂഉ എന്നത് സനദുമായി ബന്ധപ്പെട്ടതല്ല, അതിൻ്റെ മത്തുനുമായി ബന്ധപ്പെട്ടതാണ് അഥവാ താബിഇയിലേക്ക് ചേർത്തപ്പെട്ടത്. മുൻഖത്തിഉ എന്ന് പറഞ്ഞാൽ സനദുമായി ബന്ധപ്പെട്ടത്, സനദ് മുറിഞ്ഞത് എന്നതാണ് അതിൻ്റെ അർത്ഥം. താബിഇയിലേക്കോ താബിഇയേക്കാൾ താഴെയുള്ളവരിലേക്കോ ഒക്കെ ചേർത്തപ്പെട്ടു വന്നാലും മഖ്തൂഉ എന്നാണ് പറയുക. അതിൻ്റെ സനദ് ചിലപ്പോൾ മുത്തസിലായിരിക്കാം, അതല്ലെങ്കിൽ മുൻഖത്തിഉ ആയിരിക്കാം, അത് ഇവിടെ പരിഗണിക്കപ്പെടുകയില്ല. താബിഇകളായിട്ടുള്ള ആളുകളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഹദീസുകൾ വന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, താബിഇ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനും അറിയപ്പെട്ടവരും ഒരുപാട് ശിഷ്യഗണങ്ങളുടെ ഗുരുവുമായിട്ടുള്ള ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഒരു മുബ്തദിഇന്റെ പിന്നിൽ നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, സ്വല്ലി വഅലൈഹി ബിദഅതു, നീ നമസ്കരിച്ചു കൊള്ളുക, അവൻ്റെ ബിദഅത്ത് അവൻ്റെ മേലുള്ളതാണ്, അത് നിന്നെ ബാധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ്. ഇത് മഖ്തൂഉ ഖൗലിക്ക് ഒരു ഉദാഹരണമാണ്. അഥവാ താബിഇകളായിട്ടുള്ള ആളുകൾ അവരുടെ വാക്കുകൾ, അത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ് ഈ വാചകം. മഖ്തൂഉ ഫിഇലിക്കൊരു ഉദാഹരണമാണ്. ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ അൽ മുൻതഷിർ അദ്ദേഹം പറയുകയാണ്, കാന മസ്റൂഖ് യുർഖി അസ്സിത്ര ബൈനഹു വബൈന അഹ്ലിഹി, മസ്റൂഖ് റഹ്മഹുല്ലാ അദ്ദേഹം വിരിപ്പ് താഴ്ത്തിയിടാറുണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, വീട്ടിൽ നടക്കുന്നതിൻ്റെ പ്രവർത്തനം അദ്ദേഹം സൂചിപ്പിച്ചു, നമസ്കാരത്തിന് വേണ്ടിയും മറ്റുമൊക്കെ. അപ്പോൾ ഈ രീതിയിൽ താബിഇകളിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഫേലുകൾ, പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അതിനാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. മഖ്തൂഉ നമുക്ക് തെളിവാക്കാൻ പറ്റുമോ, ഹജ്ജത്താക്കാൻ പറ്റുമോ? മുഹദ്ദിസുകൾ പറയുന്നു, അൽ മഖ്തൂഉ ലാ യുഹ്തജ്ജു ബിഹി ഫീ ശൈഇ മിനൽ അഹ്കാമി ശർഇയ്യ, ശർഇയായ ഹുക്മിന്റെ വിഷയങ്ങളിൽ, ശർഇയായ വിഷയങ്ങളിൽ മഖ്തൂഉനെ ഒരിക്കലും ഹജ്ജത്താക്കാൻ പറ്റില്ല. വലോ സഹത് നിസ്ബത്തുഹു ലിഖാഇലിഹി, അത് പറഞ്ഞു, അത് പറഞ്ഞ വ്യക്തിയിലേക്ക് അതിൻ്റെ നിസ്ബത്ത് ചേർത്തൽ ശരിയാണെങ്കിലും ശരി, അഥവാ ഹസനുൽ ബസ്രി പറഞ്ഞു എന്ന് നമുക്ക് സഹിയായ രീതിയിൽ സനദോടുകൂടി നമുക്ക് ലഭിച്ചാലും ശരി, അത് ഹുജ്ജത്താക്കാൻ പറ്റില്ല. ലിഅന്നഹു കലാം ഔ ഫിഅൽ അഹദിൽ മുസ്ലിമീൻ, കാരണം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ വാക്കോ പ്രവർത്തനങ്ങളോ ആണത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെയോ അതല്ലെങ്കിൽ ഖുർആനിന്റെയോ വാചകങ്ങളല്ല. ലാക്കിൻ ഇൻ കാനത് ഹുനാക ഖരീനതുൻ തദുല്ലു അലാ റഫ്ഇഹി, എന്നാൽ ചിലപ്പോൾ ഈ മഖ്തൂഉായ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ മർഫുഇന്റെ ചില ഖരീനത്തുകൾ ഉണ്ടായേക്കാം, അഥവാ അത് മർഫുആണോ അല്ലെങ്കിൽ മർഫുആണ് എന്ന് അറിയിക്കുന്ന ചില ഖരീനത്തുകൾ, ചില അടയാളങ്ങൾ, ചില സൂചകങ്ങൾ. ഇതുപോലെ താബിഇ വരെ പറഞ്ഞിട്ട് യർഫഉഹു എന്ന് പറയുക, താബിഇ പ്രവാചകനിൽ നിന്ന് മർഫുആയി ഉദ്ധരിക്കുന്നു എന്ന് പറയുക, സ്വാഭാവികമായി കൊണ്ടും അത്തരം ഹദീസുകളെ മുഹദ്ദിസുകൾ മുർസലിന്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഹദീസുകൾ മർഫുആണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുർസലാണ്. താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുക. ആ താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ താബിഈ പ്രവാചകനെ കണ്ടിട്ടില്ല. ആ പ്രവാചകനെ കണ്ട ഒരു വ്യക്തി അതിന് നടുവിലുണ്ട്. അത് സ്വഹാബിയാണ്. പക്ഷേ സ്വഹാബിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സ്വഹാബത്ത് എല്ലാവരും ആദിലുകളാണ്, നീതിമാന്മാരും സ്വീകാര്യരുമാണ്. അതേസമയം ഇതേ താബിഈ മറ്റൊരു താബിഈയിൽ നിന്നും അയാൾ ഒരു സഹാബിയിൽ നിന്നും ഉദ്ധരിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാ താബിഈകളെ കുറിച്ചും ഒരേ അഭിപ്രായമല്ല അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത് എന്നതുകൊണ്ടും അതിനെ സ്വഹീഹിന്റെ ഗണത്തിൽപ്പെടുത്താതെ മുർസൽ എന്ന ഒരു ഗണത്തിലാണ് മുഹദ്ദിസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ മഖ്തൂഉായ ഹദീസുകളെ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ ഹുജ്ജത്താക്കാൻ പറ്റില്ല, ഹുജ്ജത്തിന് പറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ, ചില മുഹദ്ദിസുകൾ, ഇമാം തബറാനി ആ ഗണത്തിൽപ്പെട്ടതാണ്, അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ മഖ്തൂഉ എന്ന പരാമർശം ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവുക മുൻഖത്ത് എന്ന ഹദീസിന്റെ അർത്ഥത്തിലാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചു മുൻഖത്തും മഖ്തൂഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പക്ഷെ ഇമാം ഷാഫിയുടെയും ഇമാം തബറാനിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പണ്ഡിതന്മാർ അതിന് അവർക്ക് ഉദർ നൽകിയിട്ടുണ്ട്. അതവർ പ്രയോഗിച്ചത് ഈ മഖ്തൂഉം അതുപോലെ തന്നെ മുൻഖത്തും അതൊരു ഇസ്തിഖ്റാറുൽ ഇസ്തിലാഹ്, ഈ ഇസ്തിലാഹിയായിക്കൊണ്ടുള്ള പ്രയോഗം നിലവിൽ വന്ന് അതൊരു ഏകഖണ്ഡമായ രൂപം പ്രാപിക്കുന്നതിൻ്റെ മുമ്പായിരുന്നു അവരത് പ്രയോഗിച്ചത്. അതല്ലാതെ ഈ ഒരു പ്രയോഗം മുഹദ്ദിസുകൾ സ്ഥിരപ്പെടുത്തി ഏകഖണ്ഡമായി അംഗീകരിച്ചതിനു ശേഷമല്ല അവർ അത് പ്രയോഗിച്ചിട്ടുണ്ടാവുക. മൗഖൂഫും മഖ്തൂഉമൊക്കെ കാണപ്പെടുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇബ്നു നബി ശൈബിയുടെ മുസന്നഫ്, അബ്ദുറസാഖ് റഹ്മഹുള്ളയുടെ മുസന്നഫ്, ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ, അതുപോലെ തന്നെ ഇബ്നു ഹബീ ഹാത്തിം, ഇബ്നു മുൻദിർ എന്നിവരുടെയൊക്കെല്ലാം ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ സാധാരണയായി മഖ്തൂഉം മൗഖൂഫുമായിട്ടുള്ള ഹദീസുകൾ കാണപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടതിനെ മർഫുഅ എന്നും, സഹാബിയിലേക്ക് ചേർത്തപ്പെട്ടതിനെ മൗഖൂഫ് എന്നും, താബിഈയിലേക്ക് ചേർത്തപ്പെട്ടതിനെ മഖ്തൂഉ എന്നുമാണ് മുഹദ്ദിസുകൾ പഠിപ്പിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മൗഖൂഫും മഖ്തൂഉം തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ഗ്രഹിക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഖ്തൂഉ എന്നുള്ളത് മുൻഖത്തിഇന്റെ അർത്ഥത്തിൽ പ്രയോഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അത് അദ്ദേഹം ഈ ഒരു പ്രയോഗം നിലവിൽ വരുന്ന അത് പണ്ഡിതന്മാർ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് മുമ്പായിരുന്നു. അതിനൊരു മറ്റൊരു ഉദാഹരണമാണ് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഒക്കെ ഷർത്ത് പ്രകാരം തന്നെ സഹീഹായി വന്നിട്ടുള്ള ഹദീസുകളെ ചിലപ്പോൾ അദ്ദേഹം ഹസൻ എന്ന് വിശേഷിപ്പിക്കും. നമുക്കറിയാം സഹീഹും ഹസനും തമ്മിൽ വ്യത്യാസമുണ്ട്. ലബത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം, ഹസനും സഹീഹുമുണ്ട്. സഹീഹിനേക്കാൾ താഴെയാണ് ഹസൻ. അതേസമയം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണെങ്കിൽ പോലും ചിലപ്പോൾ അതിനെ ഹസൻ എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. നമ്മൾ സ്വഹീഹ് എന്നോ ഹസൻ എന്നും പറയുമ്പോഴുള്ള ഒരു മാനദണ്ഡം, ആ ഒരു മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ കാലഘട്ടത്തിന് മുമ്പായിരുന്നു ഇമാം ഷാഫിഈ ജീവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണുന്നത്. അദ്ദേഹം ഇതിന് എതിരോ അല്ലെങ്കിൽ ഇതിന് അംഗീകരിക്കാതിരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. അപ്രകാരം തന്നെ ഇമാം ദാറഖുത്തനിയുടെ ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. അവർക്കെല്ലാം ഈ ഒരു ഉദറാണ് പണ്ഡിതന്മാർ വകവെച്ച് നൽകിയിട്ടുള്ളത്. അബു ഹഫ്സ് ഇബിൻ ബദർ അൽ മൂസിലി റഹ്മഹുല്ലാ അദ്ദേഹം ഈ വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മഅരിഫത്തുൽ വഖൂഫ് അലൽ മൗഖൂഫ്. പക്ഷേ മൗളുആത്തിന്റെ രചയിതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള പലതും അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പണ്ഡിതന്മാർ പല നിലക്കും വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. താബിഈയിൽ നിന്നൊരു കാര്യം വരുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയിൽ നിന്ന് അദ്ദേഹം ദീൻ നേരിട്ട് പഠിച്ചതായിരിക്കാം, ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതാകാം. അങ്ങനെ വരുമ്പോൾ അതിന് മഹത്വം കൂടുന്നു. പക്ഷേ താബിഈകൾ പലപ്പോഴും നമുക്ക് കിബാറു താബേകളല്ലാതെ സിഗാറുകൾ ചെറിയ ചെറിയവർ അഥവാ വലിയവരേക്കാൾ സ്ഥാനം കൊണ്ടും എൽമു കൊണ്ടുമൊക്കെ കുറവുള്ളവർ, അവർ ഇതര താബേകളിൽ നിന്നും അത് പഠിക്കുകയും അവർ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര വ്യക്തികൾ വർദ്ധിക്കുന്നുവോ അതിൻ്റെ സനദിൽ ആളുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ദറജയിൽ വ്യത്യാസം വരികയാണ്. ഏറ്റവും കുറച്ച് ആളുകളുള്ള സനദുള്ള ഹദീസാണ് ഏറ്റവും മുന്തിയത്. അഥവാ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ കാണാതെയല്ല ഇത് പറയുന്നത്. സനദുകൾ ആളുകൾ എണ്ണം കുറയുക, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഫുലാസിയാത്തുകളുണ്ട്, മൂന്ന് ആളുകൾ മാത്രമുള്ള സനദുകളുണ്ട്. അത് മാത്രം ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ മക്തു എന്ന് പറയുമ്പോൾ പ്രവാചകനിൽ നിന്ന് കുറച്ച് അകന്നു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ജീവനോടുകൂടി കാണുകയും അവരിൽ ഈമാനോടുകൂടി കണ്ട് ആ പ്രവാചകനിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണല്ലോ നമ്മൾ താബിഴകൾ, പിന്തുടർന്നു വരുന്നവർ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം നമ്മൾ നടത്താറുള്ളത്. ആ താബിഴകൾ ഉദ്ധരിച്ച അല്ലെങ്കിൽ അവരിലേക്ക് ചേർത്തപ്പെട്ടതിനാണ് നമ്മൾ മക്തു എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ജമഅകൾ പണ്ഡിതന്മാർ അതിന് പറഞ്ഞു. അൽ മഖാത്തിഅ് എന്നും അതിൻ്റെ ബഹുവചനം പറയാം. അൽ മഖാത്തിഅ് എന്ന് രണ്ട് രീതിയിലും അതിന് പണ്ഡിതന്മാർ അതിൻ്റെ ബഹുവചനം വിശദീകരിച്ചിട്ടുണ്ട്. താബിഴികളിൽ നിന്ന് ഇത്തരത്തിലുള്ള മക്തുഅകളായ റിവായത്തുകൾ നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും തഫ്സീറിൻ്റെ വിഷയങ്ങളിലോ ഏതെങ്കിലും നിലപാടിൻ്റെ വിഷയങ്ങളിലോ ഒക്കെ നമ്മൾ തെളിവുകൾ പരത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നത്തിന് പലപ്പോഴും അതിൽ പരിഹാരം കണ്ടേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് തഫ്സീർ പഠിച്ചവരാണ് താബിഴുകൾ, അവരുടെ റിവായത്തുകളാണ് അൽ മഖ്തു എന്ന പേരിൽ അറിയപ്പെടുന്നത്. തീർച്ചയായും സലഫുകൾ എന്ന് പറയപ്പെടുന്നവരിൽ ഏറ്റവും പ്രമുഖരാണല്ലോ സഹാബത്ത് കഴിഞ്ഞാൽ താബിഴുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളും വാക്കുകളും പിൽക്കാലത്ത് വരുന്ന ആളുകളുടെ വാക്കുകളേക്കാൾ കുറച്ച് മഹത്വമുണ്ട് എന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് അറിയാം. ഖൈറുന്നാസി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ളവർ എന്നോട് ചേർന്നവരാണ് അഥവാ സഹാബത്താണ്, ശേഷം അതിനോട് ചേർന്നവരാണ് അഥവാ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൻ്റെ താബിഈകളാണ്, പിന്നീട് തബഅ താബിഈകളാണ്. അപ്പോൾ അവർ ഒരു തഫ്സീർ നടത്തിയാൽ, അവർ ഹദീസുകൾക്കൊരു വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ തഫ്സീറും ആ വിശദീകരണവും തന്നെയാണ് പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളുടെ വിശദീകരണങ്ങളെക്കാൾ കുറച്ചുകൂടി ആധികാരികം. അതിൻ്റെ അർത്ഥം അതിൽ വന്നതെല്ലാം അപ്പടി സ്വീകരിക്കണമെന്നോ അതിൽ വന്നതെല്ലാം ശരിയാണ് എന്ന അർത്ഥത്തിലുമല്ല. അതേസമയത്ത് അവരിൽ നിന്ന് വന്നിട്ടുള്ള ഇസ്രായേലിയാത്തുകൾ അഥവാ അഹ്ലു കിതാബിൽ നിന്ന് അവർ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ധാരാളമായി അഹ്ലു കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ചില സഹാബിമാരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവില്ലാതെ അഥവാ അഹ്ലു കിതാബിൽ നിന്ന് വന്ന കാര്യമാണെങ്കിൽ പോലും അതിന് ഖുർആന്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാതെ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, നിങ്ങൾ അഹ്ലു കിതാബിനെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ വേണ്ടതില്ല. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചവർ പിൽക്കാലത്ത് വരുന്നവരേക്കാൾ മഹത്വമുള്ളവരാണ്. ആ ഒരു നിലപാട് പണ്ഡിതന്മാർ അവരോട് സ്വീകരിച്ചിട്ടുണ്ട്. ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ ഷാരിഹുകൾ ഇവരുടെ വാചകങ്ങൾ ധാരാളമായി എടുത്തു കൊടുക്കാറുണ്ട്. മറ്റു ഇതര ഗ്രന്ഥങ്ങളിലും അഖീദപരമായതാവട്ടെ, സലഫുകൾ അഥവാ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സഹാബത്തിൻ്റെയും താബിഈകളുടെയും ഒക്കെ വാചകങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കാറുമുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്താണ് മഖ്തുഉ എന്നും മുസ്ലിം ലോകത്ത് അതിൻ്റെ സ്ഥാനമെന്താണെന്നും അതിനെ ഹജ്ജത്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു നമ്മെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഇന്നത്തെ അൽ ഉസൂലിൽ പതിവ് പോലെ അൽ മുഹ്തഈ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഊട്ടിയുറപ്പിക്കുവാൻ സഹായകമാകുന്ന പീസ് റേഡിയോയുടെ മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കോട്. ഇന്നത്തെ സ്നേഹക്കോടിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമും.
11: അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്, നേരെ ചോദ്യങ്ങളിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഒരാളിൽ ഒരു ദുസ്വഭാവം ഉണ്ടായി, ഒരു തിന്മ ഉണ്ടായിരുന്നു, എന്നാൽ അയാൾ അത് മാറ്റിയെടുത്തു, പിന്നെ നല്ല ഒരു മനുഷ്യനായി മാറി, അയാളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പരിപൂർണ മുക്തി നേടിയ ആൾ ആ തിന്മയിൽ നിന്നും മറ്റുള്ള ആളുകളെ പിന്മാറ്റുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു മദ്യപാനിയായ ഒരാൾ, അയാൾ തീർത്തും മദ്യപാനം ഒഴിവാക്കി, പിന്നീട് മദ്യപാനികളായ ആളുകളോട് നിങ്ങൾ കുടിക്കാൻ പാടില്ല കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ പറയും, നീ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അതിനാൽ നീ ഒന്നും പറയേണ്ടതില്ല, ഈ ഒരു നിലപാട് ശരിയാണോ, ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യും, ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്?
12: അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. നമ്മളിപ്പോൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ അയാൾക്കത് കൗണ്ടർ ചെയ്യണം, അതിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ന്യായം കിട്ടും. അപ്പോൾ
11: ഇതന്നെ
12: നീയിപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണോ നീ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാൻ എന്നിപ്പോൾ ആരോട് ചോദിച്ചാലും അയാൾക്ക് പറയാൻ കഴിയും, ഞാനൊരു തെറ്റും ചെയ്യല്ല എന്ന് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം അഭിമുഖീകരിക്കാതെ നമുക്കതിന് ഒരാളോട് ഉപദേശിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ നന്നായി ബിസിനസ്സിൽ മികച്ചു വന്ന ഒരാൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറയുകയാണെന്ത്, ഞാൻ ബിസിനസ്സിൽ വളരെയധികം ഉയർന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കുന്ന ഒരു ന്യായമല്ല. അതേപോലെ ഒരു തെറ്റിന്ന് തിരിച്ചു വന്നൊരാൾ, അപ്പം അയാളുടെ അനുഭവം വെച്ചിട്ട് എന്ത് ചെയ്യും, എനിക്ക് ഇത്തരം തെറ്റുകളിൽ നിന്ന് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്കും സാധിക്കും എന്ന നിലക്ക് പറയുമ്പോൾ അയാൾക്ക് ഏറ്റവും പറയാൻ അവകാശമുണ്ട്, പറയാൻ ഏറ്റവും വലിയ ന്യായമുണ്ട്. മാത്രമല്ല അയാൾക്ക് ഏറ്റവും നന്നായിട്ട് ഈ തെറ്റ് ചെയ്യുന്ന ആളെ തിരുത്താനും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. നമ്മൾ ഈ ഉപദേശങ്ങൾ പറയുന്ന സമയത്ത് അപ്പോ നമ്മൾ എന്ത് ഉപദേശങ്ങൾ പറയുകയാണെങ്കിലും അതിൽ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഇപ്പം. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു രണ്ട് വശങ്ങളാണ്. ഒന്ന് അറിവാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ തെറ്റ് തിരുത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ എന്നോട് പറയുന്നു നീ കള്ളുടിക്കാൻ പാടില്ല എന്നല്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത് മദ്യപിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അയാൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ദൈവീകമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഉപദേശിക്കുന്ന പോലെ അയാൾ വിചാരിക്കേണ്ട കാര്യമല്ല, മറിച്ച് ഞാൻ എന്താണ് അയാൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവ് എന്തെങ്കിലും ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം, ഞാനല്ല അയാളെ വിലക്കുന്നത്, അള്ളാഹു വിലക്കിയ കാര്യം ഞാൻ അയാളെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഏതൊരാളെ ഉപദേശിക്കുമ്പോഴും നമ്മുടെ ഭാഗത്തുള്ളൊരു ഉപദേശമായിട്ടല്ല പറയേണ്ടത്, നമ്മളെന്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു നിർദ്ദേശമായി പറയണം. അപ്പൊ അള്ളാഹു പറയുന്ന ഒരു നിർദ്ദേശത്തെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇത് തെറ്റുകളും അഭാഗത്തുള്ള ഞാൻ പറയുന്നത് ആരതാണ്, അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഹിക്മത്ത്, അതിനൊരു വ്യാഖ്യാനം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ആ കേൾക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിനെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് പറയേണ്ട പോലെ പറയണം. ഒരു അങ്ങേയറ്റം തെറ്റ് ചെയ്ത് വളരെ മോശമായി നടക്കുന്ന ഒരു ധിക്കാരൂപത്തിൽ നടക്കുന്ന ആളാണെങ്കിൽ അയാളോട് പറയേണ്ട അതിന്റെ രൂപമുണ്ട്. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, ആദരിക്കേണ്ട മാതാപിതാക്കളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുമ്പോൾ അതിന് അതിൻ്റെതായ രൂപമുണ്ടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പറയുന്നോടത്തുള്ള ഹിക്മത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ പരിഗണിക്കാതിരുന്നാലും പ്രതികരണങ്ങൾ എന്തായി തീരും, മോശമായി തീരും. പിന്നെ ഏറ്റവും നല്ല വളരെ ഗുണകാംക്ഷയോട് കൂടെയുള്ള ഒരു ഉപദേശമാണെന്ന്, നല്ലൊരു ഉപദേശം, അതായത് അദ്ദേഹത്തിന് ഇതെന്റെ ഗുണത്തിനാണെന്ന് തോന്നുന്ന രൂപത്തിൽ ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് പേര് പറയാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി പറഞ്ഞു അയാൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞതിന്റെ
11: പ്രതിഫലം
12: ചിലപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാം, മാറണം. ചില സന്ദർഭങ്ങളിൽ പറയുമ്പോൾ മാറണം. അതിന് നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മതപരമായ ഒരു ബാധ്യതയായി കണ്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ.
11: പ്രവാചകന്മാരെല്ലാവരും ആ ഒരു ബാധ്യതയാണ് നമുക്ക് കാണിച്ചു തന്നുള്ളത്. നിരന്തരം
13: ഏത് സമയത്താണല്ലോ, മാത്രമല്ല അങ്ങനെ ചെയ്താലുള്ള ഒരു കൂലി. അപ്പൊ അയാള് പിന്നീട് ഒരു അവസരത്തിൽ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും പ്രതിഫലം കിട്ടാനുള്ള ഒരു മനതല്ലേരി ആ ഒരു
12: മാറിയാൽ ആ മാറിയ ശേഷമുള്ള ജീവിതത്തിലെ ഓരോ
13: നന്മന്റെ
12: പ്രതിഫലം
13: പറഞ്ഞാൽ. അടുത്തൊരു ചോദ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്റെ ഫാമിലി മെമ്പേഴ്സ് മിക്കവരും പീസ് റേഡിയോ ശ്രോതാക്കളായതിനാൽ ഐഡന്റിറ്റി വെളിവാക്കും വിധം ഇത് വായിക്കും. നമ്മൾ എന്തായിരുന്നാലും ഈ കൗൺസിൽ ഒരിക്കൽ കൂടി പറയാണ്, ഒരാളുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടല്ല നമ്മൾ ഈ ചോദ്യങ്ങൾ വായിക്കാറുള്ളത്. പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കാറുണ്ട്. ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താറില്ല. ആ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ലൈവ് കൗൺസിലിംഗ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ഈ സഹോദരി പറയണത് ഇത് വളരെയധികം പ്രയാസത്തോടെയാണ് ഇനി എന്ത് എന്ത് എന്ന ചിന്തയ്ക്ക് ഉത്തരമില്ലാത്തൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാനിത് എഴുതിയത്. ദയവ് ചെയ്ത് ഈ ടെക്സ്റ്റ് നിസാരമായി കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്.

0: കൂടി ഒരു ചെറിയ ഗവൺമെൻറ് ജോലി ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ആരെയും ആശ്രയിക്കാതെ ആർക്കും ഒരു ഭാരമാവാതെ അങ്ങനെ ജീവിച്ചു തുടങ്ങി. ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ട ഞാൻ പലർക്കും ഒരു ഭാരമായി തന്നെയാണ് വളർന്നതും. പലരുടെയും ഉപദേശങ്ങൾക്ക് പുറമെ മക്കളുടെ നിർബന്ധപ്രകാരമാണ് രണ്ടാമത്തെ വിവാഹത്തിന് ഇവർ സമ്മതിച്ചത്. മക്കൾ കൂടി നിർബന്ധിച്ചിട്ടാണ്. ഒരു മുജാഹിദ് ആദർശക്കാരൻ്റെ മകൻ എന്ന് കേട്ടപ്പോൾ സമ്മതിച്ചു പോയി. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. നമസ്കാരത്തിന് പോലും ഒരു കൃത്യതയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ദാമ്പത്യ ജീവിതം പോലും ഇല്ല എന്ന് മാത്രമല്ല, തുറന്ന സംസാരത്തിന് പോലും മടിയായിരുന്നു. ഗൾഫിൽ പോയ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് വിരലെണ്ണാവുന്ന അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവിധ സൗകര്യമുള്ള സമയത്ത് ഒരു വീഡിയോ കോൾ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ വിഷമങ്ങളാവും, എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിന്നു. എന്നെ ഇഷ്ടമല്ലാതെ ആരോടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ ഇയാൾ വിവാഹം കഴിച്ചത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അത് പിന്നീട് അദ്ദേഹം അല്ലാതെ പറയുകയും ചെയ്തു. പിന്നെ വലിയ സൗണ്ടിൽ പ്രതികരിച്ചു, എന്നെ തളർത്തും. മക്കളും ഞാനും മാത്രമുള്ള വീട്ടിൽ മക്കളെങ്ങാനും കേട്ട് സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കരഞ്ഞു, ഉള്ളിൽ കരഞ്ഞിട്ട് ഇതൊക്കെ ഒതുക്കും. ആദ്യത്തെ ഭാര്യയോടും ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം പറയേണ്ടത് പിന്നീടാണ്. ചെറിയ പെൺമക്കളോട് നല്ലതല്ലാത്ത സമീപനമായിരുന്നു എന്നും കേൾക്കാനിടയായി. ഇതറിഞ്ഞ് ഞാൻ മോളോട് മനസ്സിലാകാത്ത രീതിയിൽ അവളോട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറാത്ത അദ്ദേഹം കുട്ടിയോട്, പെൺകുട്ടിയോട് റൊമാൻസായിട്ടൊക്കെ വളരെയധികം പെരുമാറുന്നു. അപ്പം എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മ ഫീല് ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് ഒഴിവാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ മക്കളുടെ ഭാവി ആലോചിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. മകനാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒഴിവാക്കാൻ യാതൊരു നിലയിലും സമ്മതിക്കുകയില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സാഹചര്യം. വളരെ സുദീർഘമായാണ്, ഒന്നുകൂടി ചുരുക്കിയിട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്.
1: ഇതൊരു പേഴ്സണലായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും അവരൊരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തുകൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു കുടുംബത്തിന്റെ കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും അതൊരു വലിയ ചിലവുള്ളതും വലിയൊരു ഭാരമുള്ളതുമായ ഒരു കാര്യമാണ്. പലപ്പോഴും അയാൾക്ക് ആദ്യ ഭാര്യയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും, സമൂഹത്തിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ സത്യത്തിൽ എന്താണ്, ഒരു ത്യാഗമാണ് അത്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ പലതവണ ആലോചിച്ചിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അപ്പോൾ വളരെ വ്യക്തമായ ഒരു കാരണത്തോടുകൂടെ വിവാഹം കഴിക്കുന്ന ആളുകൾ തീർച്ചയായും ആ വിവാഹത്തെ നല്ല നിലക്ക് സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം, കുട്ടികളില്ലാത്ത ഒരാൾ, അതല്ലെങ്കിൽ ഭാര്യ എന്താണ് ഒരു ഒരു നിലക്കും ആ ഭാര്യ അയാൾക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ആവശ്യമാണ്. അപ്പോൾ അവരുടെ പോലും അവരുടെ സംരക്ഷണത്തിന് വേറൊരാളുടെ ആവശ്യമായി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഭാര്യ മരണപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരാൾ ഇതൊരു നിർബന്ധിതമായി പലപ്പോഴും ചെയ്യാറില്ല, നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച്. അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഇസ്ലാമിൽ തടസ്സമില്ല. എന്നാൽ സാധാരണഗതിയിൽ വേറെ ചില ആളുകൾ ഈ ബഹുഭാര്യത്വത്തിലേക്ക് മുന്നിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, അവരെ ആദ്യ വിവാഹം എന്ത് ചെയ്യുക, ഫെയിലിയർ ആയിട്ട് പോവുക, പരാജയപ്പെട്ടു. അപ്പൊ അത് പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്കത് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അയാളൊരു ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്ന വ്യക്തിയാവില്ല. ഭാര്യയോട് അത്ര ഒരു ഇഷ്ടത്തോടെ സഹവസിക്കാൻ അയാൾക്ക് പറ്റില്ല. ഭാര്യമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു വിവാഹ ജീവിതത്തിന്റെ സംതൃപ്തി കിട്ടാത്തതിന്റെ വിഷമം ഭാര്യ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അയാൾക്കാണെങ്കിൽ ആ വൈഫിനെ നേരെ കൊണ്ടുപോകാനും കഴിയില്ല. അപ്പൊ അദ്ദേഹം പരിഹാരമായി വിചാരിക്കും, വേറൊരു വിവാഹം കഴിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ നന്നാവുന്നു. ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ആൾക്ക് വേറൊന്നും അങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഭാര്യയുടെ അതേ തനിയാവർത്തനം, അതേ അനുഭവമാണ് രണ്ടാമത്തെ വൈഫിനും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്. അത് ഇയാൾ മാറാതെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം എന്താവില്ല, സാധാരണ ലഭിക്കില്ല. അപ്പൊ നമ്മുടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തൊരു വിവാഹത്തിലേക്ക് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വിവാഹത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി ഒരു വിവാഹത്തിൽ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ജീവിച്ച് തെളിയിച്ച ഒരു വ്യക്തിയിൽ നിന്ന് അത്തരമൊരു ജീവിതം പ്രതീക്ഷിക്കുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് എന്താന്ന് വിചാരിച്ചാൽ, സാധാരണ ഇങ്ങനെ ഫെയിലിയർ ആകുമ്പോൾ അവള് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നാണ് വിചാരിക്കുക.

0: ഒക്കെ ഇവള് പോവരുതേ എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അയാളെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അതിനുവേണ്ടി അയാള് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അത് അദ്ദേഹത്തിന് സാധ്യമാവാതെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു മാർഗനിർദ്ദേശങ്ങൾ അയാൾക്ക് കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം.
1: ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, പെൺകുട്ടികൾ ഇപ്പൊ ആദ്യ വാരയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയോടും പിന്നെ ഈ സഹോദരിക്ക് ആദ്യ വിവാഹത്തിൽ രണ്ടു കുട്ടികളുണ്ടാവും, ആ പെൺകുട്ടികളോട് അദ്ദേഹം പെരുമാറുന്നതിൽ.
0: അതെന്താ വെച്ചാല് ഇയാള് ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ, ഈ പിന്നെ ശാരീരിക ബന്ധങ്ങളും സെക്സും കാര്യങ്ങളും ഒക്കെ വിജയിക്കണമെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ നല്ല ഒരു ഹൃദയ ബന്ധം വൈഫിനോട് വേണം. കാരണം മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളുമായിട്ട് ഇത്തരം ബന്ധങ്ങൾക്കൊന്നും ആ സാധാരണ സ്ത്രീകൾ താല്പര്യപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ വിവാഹത്തിൽ ആ ഭാര്യ താല്പര്യപ്പെടാത്തപ്പോൾ അദ്ദേഹം കണ്ട ഒരു മറ്റു മാർഗമായിരിക്കും എന്ത് രണ്ടാമത്തെ വിവാഹം. പക്ഷെ അതിലും അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം സമീപനം ഇങ്ങനെയാകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കാൻ അപകടരഹിതമായ വഴികൾ സ്വീകരിക്കാനുള്ള നിലക്കാണ് പല ആളുകളും ഈ മഹറമുകളെ, മക്കളെ, അതേപോലെ തന്നെ ബന്ധുക്കളെ ഒക്കെ ദുരുപയോഗപ്പെടുത്തുന്നതിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഗുരുതരമായ തെറ്റാണ്, ചെറിയ തെറ്റല്ല അത് എന്ന് പറഞ്ഞാൽ. ഒരു വ്യഭിചാരവും അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വളരെ വൻ പാപമാണ്, ഏറ്റവും ഗുരുതരമായ. എന്നാൽ അത് സ്വന്തം മക്കളോടും മാതാപിതാക്കളോടൊക്കെ ആകുമ്പോൾ അത് എത്രമാത്രം ഗൗരവപരമായ കാര്യം. അപ്പൊ ഇത്തരം വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്താണ് എത്തിച്ചേർന്ന ഒരു വ്യക്തിയെ ധാർമ്മികമായും അതേപോലെ തന്നെ എല്ലാ നിലക്കും സമ്പൂർണമായൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ ഇയാൾക്കും ഒരു ജീവിതം കിട്ടുള്ളൂ, അയാളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്കും ഒരു ജീവിതം കിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ധാർമ്മികമായി മാറ്റിക്കൊണ്ടുവരാൻ എന്ത് പറ്റും എന്നതിനെ കുറിച്ചാണ് ഇവർ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഇവരോടുള്ള ഇഷ്ടവും താല്പര്യവും വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഉപദേശത്തിന് എത്തിക്കാനോ അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കാനോ ഒക്കെ അവർക്ക് ചില സമ്മർദ്ദങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ മാറ്റിട്ട് നമുക്ക് പ്രാർത്ഥിക്കലേ. ഇനി അടുത്തൊരു ചോദ്യം, എൻ്റെ ഭർത്താവ് ദീനീ മാർഗത്തിൽ പ്രവർത്തനം നടത്തുന്ന ആളാണ്, അതിനാൽ തന്നെ നിരവധി പഠന ക്ലാസ്സുകളും മറ്റും എടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും ഖിറാഅത്തൊക്കെ ആകർഷണീയമായതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് വലിയ കാര്യമാണ്. ഇതിനാൽ തന്നെ അദ്ദേഹത്തിന് നിരവധി കൂട്ടുകാരാണുള്ളത്. ഇതിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും കൂട്ടുകാരായി ഉണ്ട്. എല്ലാവരും അവരുടെ ഫാമിലികളുമായി നല്ല ബന്ധം പുലർത്തി വരാറുണ്ട്. ഇദ്ദേഹത്തിനോട് അടുപ്പം കാരണം ആളുകൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യാറുണ്ട്. ഞാനുമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നവർ ഭൂരിഭാഗവും വിവാഹിതരും അദ്ദേഹത്തെക്കാൾ പ്രായത്തിന് മൂത്തവരുമാണ്. സ്ത്രീകൾ ഫോണിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്, മണിക്കൂറുകളോളം അവരുമായിട്ട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നില്ല, കാരണം എന്നോട് എല്ലാം പറയാറുണ്ടായിരുന്നു. എന്നാൽ ചിലത് എനിക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കി. അതിന് കാരണം അദ്ദേഹം ഇങ്ങനെ രാത്രിയിൽ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നത് കാണാനിടയായി. സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനുള്ള സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുകയും വളരെ പതിഞ്ഞ സംസാരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. സംസാരത്തിൽ നിന്ന് ചിലതെന്തൊക്കെയോ കേൾക്കാനിടയായി. എനിക്ക് ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയായി തോന്നിയില്ല. എന്നോട് ഇങ്ങോട്ടൊന്നും പറയാതിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചു. ഒന്നും സമയമെടുത്ത് ആളെ പറഞ്ഞു. എന്തോ അവരുടെ പ്രശ്നം സംസാരിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോൺ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചത് അതിൽ കാണാനേ ഇല്ല, ഡിലീറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കാര്യമായി തന്നെ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മറുപടികളൊന്നും ഒട്ടും തൃപ്തിയായി തോന്നിയില്ല. ഒരു കാര്യം അവർ രഹസ്യമാക്കാൻ പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീയുടെ അനുമതി വാങ്ങിയിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് വളരെ വിഷമം തോന്നി. ഭാര്യ എന്ന നിലയിൽ എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത് എന്ന് കൗൺസിലിംഗ് രീതിയിലുള്ള സംസാരമാണ് ഇതെന്നാണ് പറഞ്ഞത്. ഇതിൽ ഞാനാണോ ശരി അദ്ദേഹമാണോ ശരി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എനിക്ക് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും അറിയില്ല. കൃത്യമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
0: ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുറേ സംഗതികളുണ്ട്. ഒന്ന്, നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു സംശയം ഉന്നയിക്കാണല്ലോ. അപ്പോൾ അത് എത്രമാത്രം വസ്തുതാപരമാണ് എന്ന പരിശോധനയാണ് ഇതിൽ
1: ആദ്യമുണ്ട്.
0: അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചതുകൊണ്ട് നമുക്കത് വസ്തുതാപരമാണോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമല്ലല്ലോ. സത്യത്തിൽ അവരാദ്യം ചിന്തിക്കേണ്ടത് ഇതുവരെ പല സ്ത്രീകളോടും അദ്ദേഹം ഇങ്ങനെയുള്ള അവരുടെ ദീനിയായ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചതുപോലുള്ള സംസാരം തന്നെയായിരുന്നോ ഇത് അല്ലയോ എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തത്, ഒരു ഭാര്യ എന്ന നിലക്ക് സ്വാഭാവികമായും ഏതൊരു സ്ത്രീയോട് എങ്ങനെ സംസാരിച്ചാലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു ദീനിയായ ഒരാളാവുന്നതുകൊണ്ട് അയാളെ അത്രമാത്രം ഇവർ വിശ്വസിക്കുന്നത് കൊണ്ട് അത്തരം സംസാരങ്ങളൊന്നും ഇവരെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത്. അത്രമാത്രം അയാൾ ദീനിയാണ്, അതുകൊണ്ട് അയാളിൽ അത്തരം തകരാറുകളൊന്നും വരില്ല എന്ന അമിതമായ വിശ്വാസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു സംശയവും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ചില സംഭവങ്ങൾ സംശയാസ്പദമായി ഉണ്ടായപ്പോൾ അവർക്ക് പൂർണ്ണമായും അയാളെ സംശയമായി തീർന്നു. പിന്നെ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് തോന്നുന്ന തോന്നല് എന്നെ ഒഴിവാക്കുന്നു, എന്നെ ആവശ്യമില്ല, എന്നെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കാളും സ്ഥാനം വേറൊരു പെണ്ണിന് കൊടുക്കുന്നു. അങ്ങനെ കുറേ മാനസികമായ വിഷമിപ്പിക്കുന്ന ചിന്തകൾ അവരെ അവർക്ക് നേരിടേണ്ടി വരും ഇതിൻ്റെ കാര്യത്തിൽ. അപ്പം അതൊക്കെ അവരുടെ അവരിൽ ശരിക്ക് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യത്തിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഒന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ നിരന്തരമായ ബന്ധങ്ങൾ അധികരിച്ചു വന്നപ്പോൾ അവരെന്തെങ്കിലും വല്ല പേഴ്സണൽ കാര്യങ്ങളും വളരെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരം ഒരു കാര്യം ആരോടും പറയരുതേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാൻ വിഷമം കൊണ്ടാവാം. അങ്ങനത്തെ ഒരു സാധ്യതയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ തിരിച്ചും സാധ്യത ഉണ്ട്. എന്താണ്, ഈ സ്ത്രീകളുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ അവിടെ എന്താണ്, ഒറ്റയ്ക്കാണല്ലോ ബന്ധപ്പെടുന്നത്. ലായഹ്ലുവന്റെ റജുലും ബിയുംബ്ര എന്നറിയാം. അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ബന്ധങ്ങൾ ആദ്യം ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷെ ഒരു പേഴ്സണലായി സംസാരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടിലൊരാൾക്ക് എന്ത് ചെയ്യാം, ഒരു മാനസികമായൊരു ഒരു സന്തോഷമോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്നതിലൊരു സമാധാനമോ ഒക്കെ ഫീൽ ചെയ്യാം. അപ്പം അത് കൂടുതൽ സംസാരിക്കാനും ആ സംസാരത്തിലൊരു ആശ്വാസം കണ്ടെത്താനുമുള്ള ഒരു പ്രവണതയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവരവരുടെ സ്വകാര്യതകൾ തുറന്നു പറയും. സ്വകാര്യതകൾ തുറന്നു പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും, പല സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യും, അവരുടെ ഹസ്ബൻഡ് കടന്നു വരും, അയാളുടെ ദുർബലതകൾ കടന്നു വരും, അവരുമായുള്ള ജീവിതത്തിൽ അസംതൃപ്തികൾ കടന്നു വരും. അപ്പൊ സ്വാഭാവികമായി അടുത്ത സംസാരങ്ങൾ എന്തിലേക്ക് പോകും, ആ ഭർത്താവിൽ നിന്ന് സംതൃപ്തി കിട്ടാത്തൊരു സ്ത്രീക്ക് ഒരു സപ്പോർട്ട് എന്ന നിലക്കായിരിക്കും പിന്നെയുള്ള സംസാരങ്ങൾ. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇയാൾ സ്വാഭാവികമായും ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലക്കുള്ള മാനസിക ബന്ധത്തിലേക്ക് വരും. അത് വളർന്ന് വളർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഒരു അവിഹിതങ്ങളിലേക്ക് വരും, അവർക്കൊന്ന് ജീവിക്കാൻ തോന്നും, പല നിലക്കും ആകും. അപ്പോൾ സംസാരങ്ങളിൽ എന്ത് ചെയ്യും, അവിഹിതങ്ങൾ കടന്നു വരും. പിന്നെ അങ്ങനെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാ പരിധിയും വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. ആ സാധ്യതകളും നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പുരുഷനാണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് സംശയകരമായ ഒരവസ്ഥ ഉണ്ടായാൽ അത് അയാളുടെ കുടുംബജീവിതത്തെ തകർക്കും. അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ പിന്നെ എല്ലാ സംസാരങ്ങളും ഉപേക്ഷിക്കണം.
1: ഇത് മാത്രം,
0: ഇനി അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല,
1: ഇതുപോലുള്ള
0: സ്ത്രീകളുമായിട്ടുള്ള സംസാരങ്ങളെ പൂർണ്ണമായും എന്ത് ചെയ്യണം, അയാൾ അവോയ്ഡ് ചെയ്യണം. ഇനി അയാൾക്ക് അതിനുള്ള അവസരങ്ങളില്ല, കാരണം ആ വിശ്വാസം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം അതിന് വിരമിക്കാത്തിടത്തോളം കാലം ഇവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, അയാളെ ഉൾക്കൊള്ളാനും ഈ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനും അയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്റെ ഭാര്യയാണല്ലോ തനിക്ക് ഏറ്റവും പ്രധാനം. അത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യ, മറ്റു ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ഇവർ തമ്മിൽ എന്ത് ചെയ്യുക, നല്ലൊരു വിശ്വസ്തമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കലാണ് പരിഹാരം.
1: ഈ കൗൺസിലിന്റെ അങ്ങനത്തെ ഇടപെടുന്ന ആളുകളിലേക്ക് വരുന്ന വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ.
0: തീർച്ചയായും ഉണ്ടാവും. അത് എല്ലാ പുരുഷന്മാരും സൂക്ഷിക്കണം. ഏത് തരം ബന്ധവും അവിഹിത ബന്ധങ്ങളായി മാറും. ഒരു ഖുർആൻ പഠിതാവും അവിടുത്തെ ഉസ്താവും തമ്മിലുള്ള ബന്ധമാണെങ്കിലും അതൊരു അവിഹിത ബന്ധം. ഒരു ദാവത്തിന് വേണ്ടി നമ്മളൊരാളെ സമീപിക്കുമ്പോഴും അതൊക്കെ ആവാം. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്കാണോ എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്താണ്, സംസാരത്തിന് ഏത് തലങ്ങളിലേക്ക് സംസാരം പോവാം. നേരെ മറിച്ച് മറ്റുള്ളവർ കേൾക്കെ സംസാരിക്കുമ്പോൾ, വേറൊരു പെണ്ണോട് സംസാരിക്കുകയാണെങ്കിൽ ഭാര്യ കേട്ടോട്ടെ, പ്രശ്നം ഉണ്ടാവില്ല. ആ സംസാരങ്ങൾ എപ്പോഴും ഒരു പരിമിതമായ തലത്തിൽ നിൽക്കുള്ളൂ. പിന്നെ ഭാര്യ കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ സംസാരിക്കണത് അവരും
1: ശ്രദ്ധിക്കും. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, സുദീർഘമായ ചോദ്യങ്ങളാണ് ഉള്ളത്. ഇത് ഒരു എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവും സ്നേഹത്തിലാണ്, എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്നാണ് അടുത്ത ചെറിയ സിമ്പിളായിട്ടുള്ള ചോദ്യം. സ്വന്തം ഭർത്താവ് അതുപോലെ സ്വന്തം അനിയത്തിയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലാതെ ചില കുടുംബങ്ങളെ ബാധിക്കാറുണ്ട്. ഈ ഒരു സഹോദരി
0: അൽഹമു അൽ മൗത്ത് എന്ന് പറഞ്ഞില്ല, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ്. ഇപ്പൊ ഒരു ഭർത്താവിന്റെ സഹോദരൻ മരണമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്ത്, നമ്മുടെ ഭാര്യയുടെ സഹോദരിയും പ്രശ്നം. കാരണം അവിടെ ഉണ്ടാവുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഈ നമ്മൾ അന്യരായ ആളുകളാവുമ്പോൾ അന്യരായി തന്നെ നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ എപ്പോഴും. ഇപ്പോൾ നമ്മുടെ അയൽപക്കത്തൊരു സ്ത്രീ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്റ്റൻസ് തന്നെ നിർത്തി പോവാൻ പറ്റും. പക്ഷെ ഈ ഭാര്യയുടെ അനുജത്തി എന്ന് പറയുമ്പോൾ അവരൊക്കെ ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ഒരു അളിയൻ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് ഒരു ഗാർഡിയനെ പോലെ കാണും, ഒരു ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ ഒരു വാപ്പയെ പോലെ ഒരു അമ്മാവനെ പോലെ ആണ് കാണുക. പ്രത്യേകിച്ച് കുറച്ച് പ്രായം കുറവൊക്കെ ഉള്ള ആൾക്ക് പെൺകുട്ടികളാണെങ്കിലും
1: പ്രത്യേകിച്ചും.
0: അപ്പൊ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, വളരെ സ്വന്തം ഒരു ബ്രദേഴ്സിനോടൊക്കെ ഇടപഴകുന്ന പോലെ ഇടപഴകും. പലപ്പോഴും അവരുമായി ഇവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ സമയം കിട്ടും. പക്ഷെ എന്താ എത്ര കിട്ടിയാലും ആണ് പെണ്ണ് എന്നുള്ള ഒരു സംഗതി അവിടെ നിലനിൽക്കും, എവിടെയും നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത്തരം ബന്ധങ്ങൾ എത്ര അപകടകരമായ ബന്ധങ്ങളാവാൻ പെട്ടെന്ന് സാധ്യതകളുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനൊരു ധാരണ ഈ സഹോദരിയെ കുറിച്ച് സഹോദരിക്ക് ഉണ്ടെങ്കിൽ, തന്റെ അനുജത്തിയും ഭർത്താവും തമ്മിൽ ഒരു കണക്ഷന് തോന്നുന്നുണ്ടെങ്കിൽ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംശയമാണോ അല്ലേ എന്ന് എന്ത് ചെയ്യണം. കാരണം നമ്മളത് പ്രത്യേകം വീണ്ടും പറയാൻ കാരണം, നമ്മുടെ ഭാര്യ വേറൊരു പുരുഷനോട് എന്ത് ചെയ്യണം കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ, അത് സ്വന്തം പിതാവിനോടാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഒരു ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ ഉമ്മനോട് എങ്ങനെ ഇതായി പെരുമാറുമ്പോഴും എന്ത് സ്വാഭാവിക എന്റെ ഭാര്യക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. സത്യത്തിലൊന്നുമില്ല ഉമ്മയല്ലേ, പക്ഷെ എന്നാലും അത്രമാത്രം ഒരു പൊസസീവ്നെസ് നമ്മുടേത് എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, അത് വല്ലാതെ ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്ക്. അപ്പൊ അത് അങ്ങനെ വന്നതാണോ എന്നറിയില്ല, അല്ല എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയിട്ട് തന്നെയുള്ള ഒരു ബന്ധമാണ്, ചിലപ്പോൾ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്നോ ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം. കാരണം അതൊരു കുടുംബത്തിന്റെ തകർച്ചയായിരിക്കും. കാരണം ആ പെൺകുട്ടിക്ക് ഒരു ഭാവിയിൽ ഒരു കുടുംബജീവിതം, നിലവിലെ കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് തകരും, ഇല്ലെങ്കിൽ ഒരു ഭാവിയിൽ ഒരു ജീവിതത്തിന് ബുദ്ധിമുട്ടായി തീരും. അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം തന്നെ കുടുംബജീവിതം എന്ത് ചെയ്യും, അത് തകർത്ത് കളയും. ഇനി ഇതൊക്കെ മക്കളിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കര അപകടകരമായ അവസ്ഥയിലേക്ക്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. എങ്ങനെ പരിഹാരം ഉണ്ടാക്കാന്ന് വെച്ചാൽ, വ്യക്തമായ തെളിവുകൾ അവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അത് നിങ്ങളുടെ സംഭവിച്ചു പോയതാകും, അതുകൊണ്ട് നിങ്ങളൊരു ശ്രദ്ധ കാണിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവളെ ഭാഗത്തുണ്ടായ എന്തെങ്കിലും ശ്രദ്ധ കുറവാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോവാം എന്നതിനയാൾ ഓക്കെ ആണെങ്കിൽ, അയാളെ കുറ്റം സമ്മതിച്ച അദ്ദേഹം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ അത്തരത്തിലൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് ഇതിന്ന് വേറിട്ട് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുക്കാം. അതേപോലെ തന്നെ ആ പെൺകുട്ടിക്കും എന്ത് ചെയ്യുക, അതിൻ്റെതായ നിലക്കുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇത് രണ്ടുപേരോടും പറയാതെ ഇവരിങ്ങനെ ഒറ്റക്ക് കൊണ്ടെടുക്കുകയാണെങ്കിൽ അതെങ്ങനെ പറയണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതൊക്കെ നമുക്ക് അത്തരം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
1: ഓക്കെ, അടുത്തൊരു ചോദ്യം വന്നത്, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാനൊരു മുജാഹിദ് ആശയക്കാരിയാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽപ്പെട്ടവരാണ്. എൻ്റെ മക്കളെ ഞാൻ അവരുടെ മജ്ലിസിന്നൂർ എന്ന പരിപാടിയിൽ പോകേണ്ട എന്ന് പറഞ്ഞാലും അവരുടെ വാപ്പയും ഖുറാഫത്തൊക്കെയുള്ള പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുപോകും, ഉമ്മയും കൊണ്ടുപോകും. കുട്ടികളെ ഉപ്പയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ അവിടെ ഉണ്ടാക്കുന്ന നേർച്ച ഭക്ഷണവും കഴിപ്പിക്കും. ഇതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഇതിന് ഉറപ്പായിട്ട് വിശദീകരണം നൽകണം. പിന്നെ അവർ പാതിരിയങ്ങളുടെ ആണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇറച്ചിയും പത്തിരിപ്പൊടിയും കൊണ്ടുവരും, അത് പാചകം ചെയ്തെന്നും അത് ഭക്ഷിക്കാൻ പാടുണ്ടോ? ഒന്ന് വേഗത്തിൽ റിപ്ലൈ തരണമെന്നാണ് ഈ സഹോദരി. ഞങ്ങളും ഭക്ഷിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ കുട്ടികളെ കുറേ അവരോട് പറഞ്ഞു നോക്കും, പക്ഷേ അവർ അതൊന്നും കേൾക്കുന്ന പോലെയല്ല. ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവരും തിന്നാറുണ്ട് എന്നുള്ളതാണ്.
0: നമുക്കിത് മനസ്സിലാവുന്നത് ആശയപരമായി ഇവരടുത്ത സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആദർശം സ്വീകരിച്ചു വന്നതായിരിക്കും. ഭർത്താവും മക്കളൊന്നും അതിലേക്ക് വന്നിട്ടില്ല എന്നാണ് നമ്മളിത് ഇത് മനസ്സിലാവുന്നത്. അപ്പോ ഇവർക്ക് തന്നെ ഇതിനെ കുറിച്ച് കുറെ അവ്യക്തതകൾ ഉണ്ട് താനും. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ നമ്മളിപ്പോ ഈ ആണ്ട് നേർച്ച പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അതെന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം അള്ളാഹുവിന്റെ പേരിലല്ലാതെ നേർച്ച പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്ത പേരിൽ നേർച്ച നേർന്നാൽ അത് ശിർക്കാണ്. അപ്പൊ ഇതിൽ അടിസ്ഥാന കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മളൊരു മാംസം വാങ്ങി പാചകം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി പറയാണ്, എനിക്ക് മറച്ചു വേണ്ട, എനിക്കിത് കഴിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞാൽ, ആ ആവട്ടെ ഞാൻ നിനക്ക് ഞാനൊരു കോഴിമുട്ട പൊരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതവിടെ പരിഹരിക്കും. എന്നാൽ ഈ ആണ്ടിന്ന് കൊടുന്ന പിന്നെ ഇറച്ചിയാണെങ്കിലോ ഇത് പാചകം ചെയ്തിട്ട് കൊടുക്കുമ്പോൾ വീട്ടിലൊരു അംഗം കഴിക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ കഴിപ്പിക്കും, ഇത് നീ കഴിക്കണം. അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കും. ചിലപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും, ഫ്രിഡ്ജിലത് എടുത്തു വെക്കും, വർഷങ്ങളോളം എടുത്തു വെക്കും. അപ്പൊ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ആ മാംസം കഴിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ബർക്കത്ത് കിട്ടും. അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിയ മാംസവും ബിസ്മില്ല എന്ന് പറഞ്ഞ അർത്ഥതല്ലേ, അതിനില്ലാത്ത ഒരു ബർക്കത്ത് എങ്ങനെ ഇതിന് കിട്ടി? കാരണം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പദരീങ്ങളുടെ കൂടെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പ്രീതി. ഏത് മഖാമിൽ അല്ലെ ഏത് മഹാത്മാവിന്റെ പേരിലായിരുത്തോ അതാണ്. അങ്ങനെ വരുമ്പോൾ ഒമാ ഉഹില്ലി ഖൈരില്ലാഹി ബിഹി, നമ്മൾ പന്നി മാംസം പോലെയൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ് അള്ളാഹു അല്ലാത്തയുടെ പേരിലറക്കുന്നത്. അള്ളാഹു അല്ലാത്ത പേര് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലിയോ എന്നല്ല, മറ്റൊരാളുടെ പ്രീതി ആഗ്രഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആ ബലിയിൽ. ശരി, അത് തിന്നുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകം ബർക്കത്ത് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. അപ്പൊ ഇതൊരു കാരണവശാലും ഇവർ കഴിക്കാൻ പാടില്ല ഒന്നതാണ് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റുള്ള ഒരാളുടെ വിശ്വാസം അനുസരിച്ച് അയാൾ പ്രവർത്തിക്കുള്ളൂ. ഇപ്പോ ബിംബങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം, ഇസ്ലാമിൽ കൊടിയ പാപമാണെന്നറിയാം, മനസ്സിലെ. പക്ഷേ നമ്മളുടെ ആ വിശ്വാസം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിംബാരാധനക്ക് പോകുന്ന ഒരുത്തിനെ തടുക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് അയാളെ എന്ത് ചെയ്യണം, അത് തെറ്റാണെന്ന് നമ്മളെപ്പോലെ അയാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ബോധ്യപ്പെടുത്താതെ തടസ്സപ്പെടുത്തുമ്പോൾ എന്താണ്, അയാളുടെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന പോലെ, അതിനെ അയാളൊരു പോരാട്ടമായി കാണും, തന്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി
1: കാണും.
0: അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവര് ഭർത്താവിനെ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ എന്ത് വേണം, അവകാശം വേണം എന്ന നിലയ്ക്ക് അയാൾ അതിനെ ഒരു മതപരമായ പോരാട്ടമായി കണ്ട് ഈ വൈഫിനോട് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, അതിലേക്കാണ് എത്തുക. അപ്പൊ അദ്ദേഹത്തെയും മക്കളെയും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ശിർക്കുണ്ടെങ്കിൽ നരകത്തിലല്ലേ, സ്വർഗത്തിൽ ഒരു കാലത്തും പോകില്ല. അതുകൊണ്ട് എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആണ് ഇവർ ചിന്തിക്കേണ്ടത്.
1: ബാക്കിയുള്ള കാര്യങ്ങളെ പോലെയല്ല ശിർക്ക് എന്നുള്ള ഗൗരവം ഈ സഹോദരി മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അടുത്തൊരു ചോദ്യം, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫും ഞാനും തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് അകന്നിട്ടാണ് കഴിയുന്നത്. 2 വർഷം മുമ്പ് വരെ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ ഒരുമിച്ചിട്ടാണ് പോയിരുന്നത്. ഇപ്പോൾ അങ്ങനെയില്ല. എവിടെ വെച്ചാണെങ്കിലും ഞാൻ ഭംഗിയില്ലാത്തതിന് കളിയാക്കുക, ഞാൻ എന്ത് സാധനം കണ്ടാലും അത് കൈക്കലാക്കും എന്ന രീതിയിൽ സംസാരിക്കുക, അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അങ്ങനെയുള്ള പെരുമാറ്റം ഇതൊക്കെ കാരണം അകന്നു അത്യാവശ്യത്തിന് അവരുടെ വീട്ടിൽ പോവാറുണ്ട്. 25 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ കള്ളത്തി എന്നതിൻ്റെ ഒരു തെളിവ് ആരും കൊണ്ടുവന്നിട്ടില്ല. മക്കളില്ലാത്ത ജീവിതമാണ് എൻ്റേത്. ആ വിഷമത്തിൽ കഴിയുന്ന എന്നെയാണ് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ അവർ ഉംറക്ക് പോയിരുന്നു, എന്നെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു, പക്ഷേ അടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
0: പൊതുവെ ധാരാളം സഹോദരിമാർ നിരന്തരം ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ പിണങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, അത് ഈ മാനുഷിക ബന്ധങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വളരെ സ്നേഹത്തിൽ അടുത്ത് ഇടപഴകിരുന്ന ആളുകൾ പിണങ്ങിയാൽ അത് ഭയങ്കര മനസ്സിനെ സ്വാധീനിക്കും. ഇപ്പൊ ചില പെൺകുട്ടികളൊക്കെ നമ്മൾ ഒരു ഡിപ്രഷനായിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ അവിടെ ഹോസ്റ്റലിലെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്കൂളിലൊരു ഫ്രണ്ടോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് അവരെ മാനസികമായി തളർത്തും. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ മാനസികമായി തളർന്നു പോയവർ ഇവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ചില ആളുകളുടെ സ്വഭാവങ്ങളിൽ എപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോ ചില സംസാരത്തിന് തെറ്റായ സംസാരത്തിന്റെ 3 ശൈലികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഒന്നതിൽ സർസാറൂന എന്ന് പറയും, വെറുതെ വർത്തന. അങ്ങനത്തെ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ പറയുന്ന പല വാക്കുകളും നമ്മളെ നോവിക്കുന്ന വാക്കുകളായിരിക്കും. അതാണ്. പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതും അപകടകരമായ സംസാരമാണ്. 3-ാമത്തൊരു സംസാരമാണ് ഇതിലേറ്റവും മാരകം. അത് ഈ തലത്തിലുള്ളതാണ്. അതായത് നമ്മളൊരു വലിയ ആളാണ് എന്ന നിലയ്ക്ക് മറ്റുള്ളവരെയൊക്കെ നമ്മൾ ചെറുതായി പരിഹസിച്ച് അവരുടെ തകരാറുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അത് വളരെയധികം മോശപ്പെട്ടൊരു സംസാര രീതിയാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സംസാരങ്ങളുള്ള ആളെ കൂടെ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരാളോട് സംസാരിക്കണ എപ്പോഴും എന്താണ്, ഒരു ഷെയറിങ്, വർത്തമാനം പറയുന്നതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തുക എന്നല്ലേ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തോടൊക്കെ നമ്മൾ സംസാരിക്കും തോറും നമ്മൾ കൂടുതൽ ഫീലിങ്ങിലേക്കും കൂടുതൽ വിഷമത്തിലേക്കും നിരാശയിലേക്കും ഒക്കെയാണ് പോവുക. അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ടത് ഇത് ഇവരുടെ ഒരു പ്രശ്നമൊന്നല്ല, നമ്മൾ പെരുമാറുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അയാളുമായി ബന്ധങ്ങൾ പുലർത്തി കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം ആ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ലൈവാക്കി നിർത്തിയാൽ മതി. നമ്മൾ തെറ്റാൻ പോകണ്ട, നമ്മൾ മിണ്ടാത്തവരൊക്കെ തെറ്റിയവരല്ലല്ലോ. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ബന്ധപ്പെടുന്ന എത്ര ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
1: ഒരുപാടുണ്ട്.
0: അപ്പൊ അതേപോലെ ഒരു ബന്ധമായി കൂട്ടിയാൽ മതി ഇത്, മനസ്സിലായില്ലേ? അതല്ലാതെ നമ്മൾക്കൊരു ഗുണകരമായി നമ്മോട് സംസാരിക്കാത്ത ആളുകളുമായി നിരന്തര ബന്ധം പുലർത്തുമ്പോൾ ആ ബന്ധങ്ങൾ മുഴുവനും നമ്മളെ നിരാശപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഹോദരിയായിട്ട് എന്ത് ചെയ്യാം, ഒരു അകലത്തിൽ നിൽക്കട്ടെ. അവരും അങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ഒരു ഭയങ്കര ബന്ധത്തിന് വേണ്ടി പോകണ്ട. എന്നാൽ ഒരു ബന്ധക്കുറവുള്ള പോലെ ഒരിക്കലും അവർക്ക് തോന്നും വേണ്ട. ആ നിലക്കൊരു സമീപനത്തിൽ നിന്നാൽ അവരിന്ന് വരുന്ന ഉപദ്രവങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ്
0: ഒഴിവാക്കാൻ പറ്റും.
1: അടുത്ത ചോദ്യം, എന്റെ ഭർത്താവിനും അവരുടെ പാരന്റ്സിനും പരസ്പരം സ്നേഹിക്കാൻ അറിയില്ല, പ്രത്യേകിച്ച് ഉമ്മാക്ക്. ഉമ്മയും മോനും അധികം ചോദ്യവും ബഹളവുമാണ്. ദേശക്കാരാണ് രണ്ടാളും. ഞാൻ രണ്ടുപേരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ രണ്ടാളും പറഞ്ഞത് നീ നിന്റെ പണിയെടുത്തോ, അവരുടെ കാര്യം നോക്കണ്ട എന്നാണ്, അഥവാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നുള്ള രൂപത്തിൽ. ഞാൻ പിന്നെ ഒന്നും പറയാറില്ല, എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവർക്ക് പരസ്പരം സ്നേഹമുണ്ടാകട്ടെ എന്ന് 12 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത്രയും 12 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് നല്ല കൊടുക്കണമെന്നുള്ളത്. ഭർത്താവ് ഗൾഫിൽ നിന്നും വരുമ്പോൾ ആദ്യം ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ കലഹങ്ങളാണ്, വേറെ വേറെ വെക്കലും തിന്നലുമായി. എന്നോട് ഭർത്താവ് ദേഷ്യത്തിൽ തന്നെയാണ്, ഞാൻ ഫുള്ള് ക്ഷമിക്കും. അതുകൊണ്ട് ഉമ്മയോട് ഉള്ള അത്ര എന്നോട് ദേഷ്യം കാണിക്കാറില്ല. ഇപ്പോൾ അവർ ഞങ്ങളോട് വേറെ താമസം അഥവാ വീട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ ചെറിയൊരു ക്വാർട്ടേഴ്സ് കെട്ടി, അവിടെയാണ് താമസം. ഞാനും പാരൻസും തമ്മിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോകലുണ്ട്, അവിടെ കൂടാറൊക്കെ ഉണ്ട്. പക്ഷെ ഭർത്താവ് ഇപ്പോൾ അവരെ കോൾ ചെയ്യേ ഒന്നുമില്ല. ഞങ്ങൾ വേറെ കൂടിയതിൽ പിന്നെ പ്രശ്നം മറ്റൊന്നായി. മൂത്ത മോൾക്ക് ഈ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് തോന്നണം. ഒരു അത് ക്വാർട്ടേഴ്സിലത്തെ ചെറിയൊരു വീടാണെന്നുള്ള രൂപത്തിലാണ് മൂത്ത മോൾക്കുള്ളത്. അവൾ അത് പല രീതിയിൽ എന്നോട് ദേഷ്യം തീർക്കും, എന്നെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കും. ഞാൻ ഒരുപാട് ആ വിഷയത്തിൽ കരഞ്ഞു. ഉമ്മ പറയും ഭർത്താവും അഥവാ ഈ ഉമ്മൻ്റെ മോനും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു എന്ന്. എനിക്ക് പേടിയാകുന്നു ഉപ്പയെപ്പോലെ തന്നെ മോളും ആകുമോ എന്നുള്ള പേടിയാണ്. അവൾ 8ാം ക്ലാസ്സിലാണ്. അവളോട് പണിയെടുക്കാൻ പറഞ്ഞാലൊക്കെ ദേഷ്യമാണ്, പഠിക്കാനും അടിയാണ്. അവളും ഉപ്പയും തമ്മിൽ ഒരു സ്നേഹവുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് നിലക്കുള്ള പ്രശ്നങ്ങളാണ് ഈ സഹോദരി ഒരു ചോദ്യത്തിൽ. മോളെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത്?
0: എന്തായാലും നമ്മുടെ സഹോദരിമാരുടെ ഒക്കെ ടെൻഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതേപോലുള്ള ടെൻഷനുകളാണ് അധികമുള്ളത്. കാരണം അവരെ കൊണ്ട് പലപ്പോഴും പറ്റാത്ത പല കാര്യങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതത്തിലാവുമ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ദേഷ്യവും ബഹളവും ഫൈറ്റും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിത്വ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം മാതാപിതാക്കളോട് വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നു. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളും ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ പ്രതികരണത്തിനനുസരിച്ചല്ലേ തിരിച്ച് പ്രതികരണം ഉണ്ടാവുക. അതേപോലെ ഭാര്യയോടും അദ്ദേഹം എന്താണ് വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ട്. അത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്,
1: ക്ഷമിക്കുന്നുണ്ട്.
0: അപ്പോൾ അവളത് ക്ഷമിക്കുന്നത് കൊണ്ട് അവൾക്കും അയാൾക്കും തമ്മിൽ എന്തില്ല, വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അയാളെ പ്രസവിച്ച് വളർത്തിയ മാതാപിതാക്കൾ അത് ക്ഷമിക്കൂലല്ലോ. അവരവര് ഞങ്ങൾ മാതാപിതാക്കളല്ലേ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, അവരധികാരത്തോടുകൂടെ പ്രതികരിക്കും. അപ്പൊ അവിടെ ബഹളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവ പ്രശ്നമാണ് ഈ കലാപങ്ങൾക്ക് കാരണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാം. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ദേഷ്യത്തിനൊരു പരിഹാരം ഉണ്ടാകുമ്പോഴേ അവിടെ പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഇവർക്ക് എത്രമാത്രം കഴിയുമെന്ന് നമുക്ക് അറിയില്ല. ഇവരിപ്പോ അവരെ ഉപദേശിക്കാൻ വേണ്ടി പോയാല് എന്റെ അടുത്ത് തെറ്റുന്നേ നീ കാണുള്ളൂ, ഉപ്പിമ്മയും പറയണമെന്ന് നീ കാണൂല എന്ന് പറയും. അപ്പൊ ഇവർക്ക് ഇതിൽ ഇടപെടാൻ ഭയങ്കര പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇയാളുടെ പാരന്റ്സുമായി നല്ല ബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സാധ്യമായത് എന്തുകൊണ്ടാണ്, അവരുടെ പാരന്റ്സ് പെരുമാറാൻ കൊള്ളാത്ത ആളുകളാണെങ്കിൽ ഇയാളെക്കാളും ബുദ്ധിമുട്ട് ഇവൾക്കാണ്
1: ഉണ്ടാവേണ്ടത്.
0: അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് അവർ ബേസിക്കലി എന്താണ് മോശം ആൾക്കാരല്ല എന്നാണ് നമ്മൾ, നമുക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഗവേഷണം ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണിത്. അപ്പൊ അദ്ദേഹം സ്വഭാവപരമായി വലിയൊരു മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു തെറ്റിദ്ധാരണയാണ്, എന്ത്
1: മക്കള്
0: ഭർത്താവ് ഇങ്ങനത്തെ ആളാകുന്നുണ്ട് മക്കൾ അങ്ങനെയാണ്. ഈ ഭർത്താവ് അങ്ങനത്തെ ആളായത് കൊണ്ടല്ല മക്കളാവുന്നത്. എപ്പോഴും ഒരു മോഡലായിട്ട് കിട്ടേണ്ടത് പാരൻസ് അല്ലേ. ഇപ്പൊ പാരൻസിന്ന് എങ്ങനെ നല്ലൊരു പെരുമാറ്റം പെരുമാറാം എന്ന മോഡൽ കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും ഒരു തെറ്റായ ഒരു മോഡൽ കിട്ടുകയും ചെയ്യുമ്പോൾ കുട്ടികൾ അതിനെ അനുകരിക്കുമ്പോഴാണ് വാപ്പയെ പോലെ മക്കളാവുന്നത്, ഉമ്മയെ. അപ്പൊ ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലെ തെറ്റും ശരികളും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ തെറ്റായ പെരുമാറ്റ രീതികളെ കുട്ടികൾ എന്ത് ചെയ്യൂല, അനുകരിക്കില്ല. അങ്ങനെ കുട്ടികളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാകും എന്നെ മനസ്സിലാക്കണത്. അപ്പം അതത്രേ ഉള്ളൂ. അതല്ലാതെ ഇയാൾ ഇങ്ങനെ ആവുന്നതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.
1: ഈ ഒരു ചോദ്യത്തിൽ ഞാൻ എനിക്ക് ഇടപെട്ടിട്ട് ചോദിക്കണം. അപ്പോൾ ഈ ഒരു കുട്ടി ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി ഒരു ക്വാർട്ടേഴ്സിലാണ്, അത് ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് സാധിക്കും? പ്രത്യേകിച്ച് ഈ ഒരു ന്യൂജൻ കുട്ടികൾ ഒരു ചെറിയ നിസ്സാരമായ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ ഹോട്ടലിൽ പോകാൻ പോലും സന്നദ്ധരാവണില്ല എന്നൊരു വലിയ പ്രശ്നമാണ്. അത് അതിനെയും കൂടെ നമ്മൾ ഒരു ചോദ്യം,
0: അതെന്തുള്ളു വെച്ചാൽ നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാമ്പത്തിക നില നോക്കാതെ തന്നെ രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ അധ്യാപന നിലയ്ക്ക് ഇപ്പൊ കുട്ടികൾ സ്കൂൾ വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ മൊബൈൽ നോക്കിയാൽ, പേന നോക്കിയാൽ, പുസ്തകം നോക്കിയാൽ, ബാഗ് നോക്കിയാൽ, പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു? ഞാനൊരു പാവപ്പെട്ട ആളാണ്, എനിക്ക് ബാഗ് ഉണ്ടാവൂല, ഞാൻ എന്റെ പുസ്തകത്തിൽ ഒരു റബ്ബർ ഇട്ടിട്ട് കൊണ്ടുവരും, എന്നാൽ മറ്റുള്ള ബാഗ് ഉണ്ടാവും, മനസ്സിലല്ലേ. എനിക്കൊരു ഡ്രസ്സേ ഉണ്ടാവുള്ളൂ, ഞാനത് മാറി മാറി ഇട്ടിട്ട് വരും, അത് കീറിയാ തുന്നി വരും. എന്നാൽ പണമുള്ളവരാണെങ്കിൽ ഓൾക്കെന്നും പുതിയ പുതിയ ഡ്രസ്സുകൾ ഉണ്ടാവും. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നത് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കും. ചോറ് വെക്കാത്ത വീടുകൾ ഉണ്ടാവും, എന്നും കഞ്ഞി കുടിക്കണേ, മനസ്സിലായി. അവരൊരിക്കലും മറ്റുള്ള വീട്ടിലൊക്കെ ചോറുള്ളതുകൊണ്ട് എന്റെ മക്കളും ചോറ് കഴിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടില്ല അവർ. നമുക്ക് ചോറ് കഴിക്കാൻ ഗതിയില്ല എന്നാണ്. ഇന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വിശേഷപ്പെട്ട ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലിലെ ഏറ്റവും നല്ലൊരു പുതിയ വിഭവത്തെ കുറിച്ച് ക്ലാസ് നിന്ന് ഇത് ബ്രോസ്റ്റ് കഴിച്ചവർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ബ്രോസ്റ്റ് കഴിക്കാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ സാമ്പത്തിക നില എന്തുമാവട്ടെ, എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, എല്ലാവരും ജീവിക്കും പോലെ ജീവിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആരെത്തി, രക്ഷിതാക്കൾ നല്ലതന്നെ. അപ്പം അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ മുന്നിൽ കാണുന്ന ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല സൗകര്യത്തിലാണ് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ അതിനെപ്പറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ളതിനനുസരിച്ച് ജീവിച്ചും ഉള്ള അവസ്ഥയെ കുട്ടികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവലാണ് നമുക്ക് നല്ലത്. ഇന്ന് ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റിയേക്കും, നാളെ ചോദിക്കുന്നത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയേക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വാടക വീടിലേക്ക് മാറുന്നതിൻ്റെ അനിവാര്യത ആ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത് ഇവിടെ ജീവിച്ചാലും നമുക്കൊരു സമാധാന ജീവിതം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ആ കുട്ടികൾ അതിനോട് ഇണങ്ങാൻ സാധ്യതയുണ്ട്.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും കൂടുതൽ പുണ്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത സ്നേഹക്കൂടാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഹാരിസ് ബിനു സലീമും അബ്ദുറഹ്മാൻ ചുങ്കത്തറയുമാണ് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കൃത്യമായി നിങ്ങൾ അടയാളപ്പെടുത്തുക, ഇൻഷാല്ലാ ഒരു സ്ലോട്ടിൽ നമ്മളത് വായിക്കുന്നതാണ്. ഇതോടുകൂടി മോർണിംഗ് വൈബ്സിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്നത് അബ്ദുള്ള സൽഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് ഒന്നിച്ചു കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾക്ക് കേൾക്കാനുള്ളത് സൂറത്തുൽ അൻആമിലെ 101-ാമത്തെ വചനമാണ്. ഖലീഫ തുനേജിയുടെ പാരായണമാണ് ഇന്ന് നമ്മൾക്ക് കേൾക്കാനുള്ളത്. ഇൻഷാല്ലാ ഖുർആൻ കേട്ടിട്ട് വരാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സലാം സാറേ, ഈ ആയത്ത് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന വചനമാണ്. അതിൻ്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞ ബദീഉ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ ഉണ്ടാക്കിയവനാണ് അവൻ. ശരിക്ക് സൃഷ്ടിപ്പ് എന്ന് പറയുന്ന സംഗതി അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഖുൽഖ് സംഗതി, എന്താ പറയുക, ഖൽഖിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഖാലിഖാവുക എന്ന് പറയുന്നത് അത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹു സുബ്ഹാനതഹു വതാല മാത്രം. ആ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹുവിൻ്റെ കഴിവായി ഏറ്റവും മുൻ മാതൃകയില്ല. നമുക്ക് നേരത്തെ ഉള്ളൊരു സംഗതി എന്ത് ചെയ്യാം, ഇപ്പം പിന്നെ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ പലതും, എന്താ പറയുക, കോപ്പി എന്ന് പറഞ്ഞ ഫോട്ടോ കോപ്പിയോ അതുപോലെയുള്ള വാക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു ഒരു അതേപോലെയുള്ള ഒന്നിനെ ഉണ്ടാക്കുക എന്നുള്ളത് സുഖമാണ് ശരി.
1: അതായത് പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള പലതിനെയും സംഘടിപ്പിച്ചുകൊണ്ടും സംയോജിപ്പിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കുക.
0: അതെ,
1: അതെല്ലാം സൃഷ്ടിയും. പക്ഷേ ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുണ്ടാക്കുന്നതും മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നതും പഠിച്ചു.
0: അവിടെയാണ് അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ ബദീഉസ്സമാവാത്ത്, മുൻ മാതൃകയില്ലാതെ എന്നുള്ളതാണ്. പിന്നെ അന്നയക്കുനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ.
1: അപ്പോൾ പിന്നെ സൃഷ്ടികൾക്കുണ്ടാവുന്ന ഗുണമാണ് മക്കളുണ്ടാവുക, കുട്ടികൾ പിന്നെ പ്രസവിക്കുക, പിതാവ് ഉണ്ടാവുക എന്ന്. അതൊന്നും സൃഷ്ടാവുമായിട്ട് എങ്ങനെ സൃഷ്ടിയുടെ ഗുണത്തെ യോജിപ്പിക്കാൻ പറ്റും? അള്ളാഹ്ക്ക് എങ്ങനെ മക്കളുണ്ടാവും?
0: വലിയൊരു ശരിക്ക് ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ പിന്നെ കോപമുള്ള ആ വിഷയം, അത്രമേൽ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ ഒരു ഭാഗം. അതിനെ കൃത്യമായി മറുപടി പറയുകയാണ്, അന്നായക്കുനു ലഹു വലദ്. ഒരിത് ഒരു ചോദ്യമാണ് അങ്ങോട്ട്, എങ്ങനെയാണ് അവന് ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ വലം തക്കുൻ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി അല്ലെങ്കിൽ സഖി
1: ഇല്ലതാണ്. അതെ, സൃഷ്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു നിലക്കും യോജിക്കാത്ത വഹലക കുല്ലു ഷൈൻ, എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവ്, സൃഷ്ടാവിനത് യോജിക്കില്ല. വഹോബി കുല്ലു ഷൈൻ ആലി, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ ഒരാൾ വേറില്ല പഠിച്ചവനല്ലാതെ. അപ്പോൾ വളരെ വളരെ ചിന്തിക്കേണ്ട, ദൈവമാരാണ് അല്ലെങ്കിൽ സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തിയ കുറേ സങ്കല്പ ചിന്തകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഖലീഫ മുഹമ്മദ് അത്തുനീജിയുടെ ശബ്ദത്തിലൂടെയാണ് നമ്മളത് കേട്ടത്.
0: അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് പിന്നെ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ നന്നായി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ ഖിറാത്താണ് അതേറ്റവും ഒരു ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അധികം പിന്നെ നീട്ടിയിട്ടോ അങ്ങനത്തെ ഒരു ഒരു ഒരു നമുക്കറിയാം ഒരു യുണീക്ക് അങ്ങനെ പറയാം, മാഷാല്ലാ ശൈലിയാണ്. അതേപോലെ തന്നെ ഖിറാ തജ്വീദുമായി ബന്ധപ്പെട്ടും വളരെയധികം നല്ല ശ്രദ്ധിക്കുന്ന ഖിറാത്താണ് അദ്ദേഹം. ഒരുപാട് ആ വിഷയത്തിൽ തന്നെ നല്ല പഠനം നടത്തിയ വ്യക്തിയാണ്.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നബിദിനാഘോഷം ബിദഅത്ത് തന്നെ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകത്ത് കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവനെ, ഇസ്ലാമിലൊരിക്കലും സ്ഥാനമില്ല എന്നും എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നുമൊക്കെ, സ്വഹാബത്ത് ഏത് രൂപത്തിലായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് എന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ പിൻപറ്റുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ സത്യമാർഗത്തിൽ നിന്ന് തന്നെ പിഴച്ചു പോകുന്ന ധാരാളം ആളുകളെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന പേരിൽ എന്തെല്ലാമാണ് സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത്! ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കി ശിർക്കനാശയങ്ങളെ പാടിയും അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തിയും കൊടിതോരണങ്ങൾ കെട്ടിത്തൂക്കിയുമൊക്കെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും വഴിതടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന റാലികളെല്ലാം നടത്തിയുമൊക്കെയാണ് പല ആളുകളും പ്രവാചക സ്നേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനത്തിന് ഇസ്ലാമിലേതായാലും നമുക്കൊരു മാതൃക കാണാൻ സാധിക്കുന്നതല്ല. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ബഹുമാനവും ഇഷ്ടവും ആദരവും നിറഞ്ഞ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നവരാണ് ഞാനും നിങ്ങളും. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ഇടയിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തുൻ, ഒരു വിഭാഗത്തെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അഷദ്ദ ഹുബ്ബൻ ലിസാഹിബിഹി മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സ്വഹാബത്ത് മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു വിഭാഗം അവരുടെ നേതാക്കന്മാരെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത് എന്നാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ അവർ ആരും തന്നെ ഇതുപോലെയുള്ള ഒരു ജന്മദിനാഘോഷം അറിയുക പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്നയാളുകൾ അവർ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനപരമായ തത്വങ്ങളെയാണ് യഥാർത്ഥത്തിൽ മുറിച്ചു കളയുന്നത്. അതെന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു തത്വത്തെ എതിർക്കുകയാണ് നബിദിനാഘോഷം ഒരു പുണ്യമാണ് എന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു നന്മയുമില്ല, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ, ഞാൻ പഠിപ്പിച്ചതല്ലാത്ത ഒരു നന്മയും ഇനി വരാനില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതേത് നന്മകളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും മിനന്നാർ, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു തിന്മയുമില്ല, ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, ഞാനതിനെപ്പറ്റി താക്കീത് നൽകിയിട്ടല്ലാതെ. അപ്പോ ഞാൻ വിലക്കാത്ത ഒരു തിന്മയുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരാണ് നബിദിനാഘോഷം മൂന്ന് തലമുറകൾക്ക് ശേഷമാണ് ഉണ്ടായത് എന്ന് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ഇത് പുണ്യമാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ദീന് പൂർത്തിയായി എന്നും ഇനി ഇതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ആയത്തിന് എതിരാവുകയല്ലേ യഥാർത്ഥത്തിൽ നബിദിനാഘോഷത്തിലൂടെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്ഗതൻ, ആരെങ്കിലും ഇസ്ലാമിൽ വല്ല പുത്തനാചാരങ്ങളും കൊണ്ടുവന്നാൽ, ഇറാഹ ഹസനത്തൻ, നല്ലതല്ലേ, നന്മയല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ എന്നിങ്ങനെ നല്ലതായി കണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ, ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത്, അന്ന മുഹമ്മദൻ ഖാന റിസാല, അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകത്വത്തിൽ വഞ്ചന നടത്തിയെന്ന ഒരു വിശ്വാസം, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ആളുകൾ പ്രവാചകനെക്കുറിച്ച് വാദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു തെളിവന്നോണം ഒരു ആയത്തോതുകയാണ്. കാരണം അലി അന്നല്ലാഹ തആല യഖൂലു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ മതത്തെ പൂർത്തീകരിച്ചു തന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതിന് എതിരാണ് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പുത്തനാചാരങ്ങളെ കൊണ്ടുവരിക എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട അന്ന് വരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നും തന്നെ അതിനുശേഷം മതത്തിലുണ്ടായിട്ടില്ല. മതത്തിൽ നാം ചെയ്യേണ്ടതുമില്ല. ഇതാണ് മാലിക് റഹിമഹുള്ള പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിനോ ഏതെങ്കിലും സമയങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിക്കണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വരണം. അതില്ലാതെ നമ്മളെങ്ങനെ ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരും? അതല്ലാതെ ഒരു സ്ഥലത്തിനും ഒരു വ്യക്തിക്കും ദിവസത്തിനും മാസത്തിനും പുണ്യമുണ്ട് എന്നോ പ്രത്യേകതയുണ്ട് എന്നോ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒരാൾക്കും അതിനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു പറയുകയാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, ഉദ്ദേശിക്കുന്നതെല്ലാം സൃഷ്ടിക്കുന്നവനാണ് നിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അത് സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കഴിവാണ്. വയഹ്താർ, അവനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നവൻ. ഏത് വ്യക്തിക്കാണ് പ്രത്യേകത, ഏത് ദിവസത്തിനാണ് പ്രത്യേകത, ഏത് സ്ഥലത്തിനാണ് പ്രത്യേകതയുള്ളത് എന്നൊക്കെ തെരഞ്ഞെടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അടുത്ത വാചകം നോക്കിക്കോ, മഖാന ലഹുമുൽ അഖീറ, മറ്റൊരാൾക്കും ഒരു കാര്യവും തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മറ്റൊരാൾക്കും അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകത, ഒരു ദിവസത്തിന് ഇന്ന പ്രത്യേകത ഇങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതല്ല പറയണം, അല്ലെങ്കിൽ പ്രവാചകം പറയണം, ഇല്ല എങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കൽ അനുവാദമുള്ള കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വതആലാ അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിനെ തൊട്ട് അല്ലാഹു ഉന്നതിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആ ആയത്തിന് അവസാനിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ ദീനിൽ നിയമം വെക്കാനുള്ള അധികാരം അല്ലാഹു മറ്റാർക്കും നൽകിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരിക്കലും ഇത്തരത്തിലുള്ള പുത്തൻ ആചാരങ്ങളോട് നമുക്ക് യോജിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത്തരത്തിലുള്ള നബിദിനാഘോഷം പോലെയുള്ള പുത്തൻ ആചാരങ്ങൾ അതൊന്നും ഇസ്ലാമിൽ ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് നല്ലതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കാത്തതായതുകൊണ്ട് അത് ബിദഅത്താണ്. ബിദഅത്ത്, എല്ലാ ബിദഅത്തുകളും വഴികേടിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അല്ലാഹു എല്ലാവിധ ബിദഅത്തുകളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും യഥാർത്ഥ മാർഗത്തിലൂടെ, യഥാർത്ഥ വഴിയിലൂടെ ജീവിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നബിദിനാഘോഷം ബിദഅത്ത് തന്നെ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എന്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറെ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറെ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ, ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544795099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സലാഹി.
8: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഇത് മനുഷ്യപ്രകൃതിയിൽ അള്ളാഹു നൽകിയ ഒരു പ്രകാശമാണ്.
9: പക്ഷേ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനും അതിന്റെ ശോഭ നഷ്ടപ്പെടുത്താനും ദൈവനിഷേധവും ബഹുദൈവാരാധനയുമാകുന്ന അന്ധകാരങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നു. അങ്ങനെ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള പ്രകാശം നഷ്ടപ്പെട്ട് അവൻ ദൈവനിഷേധത്തിലും ബഹുദൈവാരാധനയിലും ചെന്നെത്തുന്നു. ഏകദൈവാസ്തിക്യം എന്നുള്ളത് ശുദ്ധപ്രകൃതിയാണ്. അള്ളാഹു പറയുന്നു, ഫഅഖിം വജ്ഹകലി ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ല ذلك الدين القيم ولكن اكثر الناس لا يعلمون. ആകയാൽ സത്യത്തിന്റെ നേരെ നിലകൊള്ളുവാനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു ആ പ്രകൃതി അത്രേ അത്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിലെ 30-ാമത്തെ സൂക്തം. ശുദ്ധമായ ഹൃദയത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഹൃദയത്തിന്റെ ശോഭ നഷ്ടപ്പെടാതെ ഏകദൈവാരാധനയിൽ ജീവിക്കാനാണ് സൃഷ്ടാവ് കൽപ്പിച്ചത്. എന്നാൽ വ്യത്യസ്ത രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവൻ ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് കുട്ടിയും ശുദ്ധപ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി അഗ്നി ആരാധകനാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് തെളിവായി ഖുർആനിലെ 30-ാമത്തെ സൂക്തത്തിലെ ഫിത്രത്തല്ലാഹി എന്ന് തുടങ്ങുന്ന ദാലിക്കൽ കയ്യും വരെ ഉദ്ധരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നത്. അതുപോലെ മനുഷ്യമക്കൾ ജനിക്കുന്നതും അവരുടെ ശുദ്ധപ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യർ മുറിക്കപ്പെടുന്നതുപോലെ മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നതും പുറത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ടുമാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വൈദ് അഹദ റബ്ബുക മിം ബനി ആദമ മിൻ ലുഹൂരിഹിം ദുരിയ്യതുഹും വ അശ്ഹദുഹും അലാ അംഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ശഹീദനാ അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്നും അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ 172-ാമത്തെ സൂക്തം. അതായത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള സത്യസാക്ഷ്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനസ്സ് വികലമായിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും തുറന്നു സമ്മതിക്കും, താൻ എങ്ങനെയോ അങ്ങ് ഉണ്ടായതല്ല, പ്രത്യുത സർവജ്ഞനും സർവശക്തനുമായ സൃഷ്ടികർത്താവ് തന്നെ വിസ്മയകരമാം വിധം സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുകയാണ് എന്ന്. പിതാവിന്റെ മുതുകിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്ന ബീജത്തിലൂടെ പ്രത്യുൽപാദന കോശത്തിലൂടെ വളർന്ന് തലമുറ തലമുറയായി ഭൂമിയിൽ നായകത്വം വഹിച്ചു വരുന്ന മനുഷ്യൻ തന്റെ അസ്തിത്വത്തെപ്പറ്റി നടത്തുന്ന ഏത് അന്വേഷണവും ഏകദൈവത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഏകദൈവമാകുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വബോധത്തോടെയാണ് മനുഷ്യൻ പിറവിയെടുക്കുന്നത്. എന്നാൽ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് ചുറ്റുപാടിന്റെ സമ്മർദ്ദം കാരണം എത്തിപ്പെടുന്നു. ദൈവനിഷേധവും ബഹുദൈവാരാധനയും ഘോരമായ അന്ധകാരങ്ങളിലേക്ക് നയിക്കുന്നു. യജുർവേദം 40:9 നമുക്ക് ഇങ്ങനെ വായിക്കാം, പ്രകൃതിയിലുള്ള വസ്തുക്കളെ ആരാധിക്കുന്നവർ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ ആരാധിക്കുന്നവർ അഗാധമായ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നു. യജുർവേദം 40:16 നമുക്ക് ഇങ്ങനെ വായിക്കാം, ദൈവം നമ്മെ നല്ല മാർഗത്തിൽ നയിക്കുകയും നമ്മെ വഴിതെറ്റിക്കുന്ന തിന്മയിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നു. എന്നാൽ വൈവിധ്യമാർന്ന പ്രലോഭനങ്ങളാലും പ്രകോപനങ്ങളാലും അന്ധകാരത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, താൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, മരണാനന്തരം തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൻ നട്ടം തിരിഞ്ഞ് ജീവിതം തുലക്കുന്നു. അങ്ങനെ ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അവൻ ഭീമമായ നഷ്ടത്തിലെത്തിച്ചേരുന്നു. ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും തെറ്റി ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് എത്തിച്ചേർന്നവന് ഭീകരമായ അവസ്ഥയാണുണ്ടാവുക. അവർക്ക് ഈ ലോകത്ത് നിർഭയത്വം നഷ്ടപ്പെടും. എന്നാൽ വിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും നിർഭയത്വം ലഭിക്കുകയും ചെയ്യും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ സൂക്തം. സർവശക്തനും പരമകാരുണ്യകനും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് താനടക്കമുള്ള സർവരുമെന്നും അവന്റെ അലംഘനീയമായ വ്യവസ്ഥക്ക് വിധേയമാണ് എല്ലാം സംഭവിക്കുന്നതെന്നും ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് അരക്ഷിതാവസ്ഥയും നിരാശാബോധവും കടന്നുവരില്ല. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും അവന്റെ അറിവിന്റെ പുറത്ത് യാതൊന്നുമില്ലെന്നും അവൻ എന്തിനും കഴിവുള്ളവനാണെന്നുമുള്ള വിശ്വാസം യഥാരൂപത്തിൽ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അനുഭവിക്കാനാകുന്ന നിർഭയത്വം അതുല്യമായിരിക്കും. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും അഭൗതിക മാർഗത്തിലൂടെ ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്ത ഏകദൈവ വിശ്വാസിയെ എല്ലാതരം ഉത്കണ്ഠകളിൽ നിന്നും മുക്തനാക്കും. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചവന് നിർഭയത്വവും സുരക്ഷിതത്വ ബോധവും ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണാ പിശകുകളും കൃത്യമായ ബോധമില്ലായ്മയും അവനല്ലാത്തവർക്കുള്ള ആരാധനകളും വഴി ഒരാൾ സ്വാഭാവികമായും ഭയത്തിലും നിരാശയിലും അരക്ഷിതബോധത്തിലുമാണ് എത്തിച്ചേരുക. ഹുനഫ അലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി വമൻ യുശ്രിക് ബില്ലാ ഫകഅന്നമാ ഖറ മിനസ്സമാഇ ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്ബി ബിഹി റീഹു ഫീ മകാനിൻ സഹീക്. വക്രതയില്ലാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കുചേർക്കാത്തവനായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ സൂക്തം. യഥാർത്ഥ പ്രകാശമായ ഏകദൈവാരാധനയിൽ നിന്ന് വ്യതിചലിച്ചവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. മുകളിൽ നിന്ന് വീണു, പക്ഷേ താഴേക്ക് എത്തിയില്ല. അങ്ങനത്തെ ആളുകളുടെ മാനസികാവസ്ഥ വളരെ ഭയപ്പാടിലായിരിക്കും. അവന്റെ ഹൃദയത്തിൽ അരക്ഷിതബോധം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കും. യഥാർത്ഥ രക്ഷകനിൽ നിന്ന് പൊട്ടുപോയാൽ ഇതായിരിക്കും അവസ്ഥ. ആകാശത്തിലെ ഗ്രഹനിലകളെയും ഭൂമിയിലെ ശകുനങ്ങളെയും വ്യാജദൈവങ്ങളെയും ഭയപ്പെടുന്നവരായി തീരും അവർ. കറുത്ത പൂച്ചയുടെ ചാട്ടവും മൂങ്ങയുടെ കരച്ചിലും ദൈവങ്ങളുടെ അനിഷ്ടവും കോപവുമെല്ലാം അവന്റെ ഹൃദയത്തിൽ ഞെട്ടലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്ന് കൈവിട്ടവരെയാണ് പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോവുകയും കാറ്റ് വിദൂര സ്ഥലത്തേക്ക്

0: യുക്തിയുടെയും ബുദ്ധിയുടെയും പിൻബലമില്ല എന്നുള്ളതൊന്നും അതിൽ വിശ്വസിക്കുന്ന ബുദ്ധിജീവികൾക്ക് പ്രശ്നമല്ല. ഗ്രഹങ്ങളുടെ എണ്ണം പോലും ശരിയായി അറിയാത്ത ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യനക്ഷത്രം കണക്കാക്കുന്നതെന്ന കാര്യം പോലും ശാസ്ത്രജ്ഞനായ ജ്യോതിഷ വിശ്വാസിയുടെ കണ്ണു തുറപ്പിക്കുകയില്ല. യഥാർത്ഥ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള അവസ്ഥയാണ് അവൻ സാംസ്കാരികമായ അധപ്പതനത്തിലും ശാസ്ത്രീയ രംഗത്തുപോലും അന്ധകാരങ്ങളിലേക്ക് അവൻ അകപ്പെടുകയും ചെയ്യും. ഇരുട്ടിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴും. തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിർജീവങ്ങളാണെന്നോ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളാണെന്നോ അവർ ചിന്തിക്കുകയില്ല. ഒരുവിധത്തിലുള്ള അധമത്വത്തിലേക്ക് വഴുതി വീഴും. ഹിന്ദുത്വ ആചാര്യനായ സവർക്കർ പശു ആരാധനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: നമ്മൾ പശുവിനോട് കടപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉപകാരങ്ങളോർത്താണ്. അതിനോടുള്ള നന്ദി സൂചകമായാണ് നമ്മൾ പശുവിനെ കാണുന്നത്. ദിവ്യത്വത്തെക്കുറിച്ച് പശുവിനെ ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ അവർ അതിന്റെ ഉപകാരത്തെക്കുറിച്ചാണ് പറയുക. അതിന്റെ ഉപയോഗത്തെ ഓർത്താണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ഉപകാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടേ? പശുവിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ആദ്യം ചെയ്യേണ്ടത് പശു ആരാധന അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പശുവിനെ ആരാധിക്കുമ്പോൾ മാനവ വംശത്തെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവനേക്കാളും താഴെയാണ് പശുവിന്റെ ബുദ്ധി. പശുവിനെ ദൈവമായി കാണുന്നത് മനുഷ്യന് അപമാനമാണ്. പശു ഒരു ഭാഗത്തുകൂടെ ഭക്ഷിക്കുന്നു, മറുഭാഗത്തുകൂടെ മൂത്രവും ചാണകവും ഇടുന്നു. ക്ഷീണം വന്നാൽ ഉച്ഛിഷ്ടത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പശു എങ്ങനെയാണ് വിശുദ്ധയാവുന്നത്? ഹിന്ദുരാഷ്ട്രത്തിൽ ഒരു കോട്ടക്കെട്ടി സുരക്ഷമാക്കിയ പട്ടണത്തിനു നേരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ മുതിരുമ്പോൾ സംഭരിച്ചു വച്ച ഭക്ഷണം തീർന്നാൽ പുതിയ മുതൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ നാം കാത്തിരിക്കുമോ? അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തോടുള്ള കൂറ് കാണിക്കേണ്ട നേതാവ് ചെയ്യേണ്ടത് പശുവിനെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷണത്തിനായി വിതരണം ചെയ്യുകയാണ്. നമ്മൾ അപ്പോഴും പശുവിനെ പൂജിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പട്ടാളക്കാർ പട്ടിണി കിടന്ന് മരിച്ചുപോകും, രാജ്യം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പർവ്വതീകരിച്ചു പറയുകയല്ല, പശു നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഒരു മൃഗത്തെ നമ്മൾ എന്തിന് ആരാധിക്കണം? പശുവിന്റെ മൂത്രവും ചാണകവും പരിശുദ്ധമാക്കുന്നവർക്ക് അംബേദ്കർ എന്തുകൊണ്ട് അശുദ്ധനാകുന്നു? മനുഷ്യന്റെ ധാരണശക്തി എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ എം കെ മുനീറിന്റെ പശുദേശീയത എന്നുള്ള പുസ്തകത്തിന്റെ 111-112 പേജുകളിൽ നിന്ന്. യഥാർത്ഥ ഏകദൈവാരാധനയിൽ നിന്നും വ്യതിചലിച്ചാൽ മനുഷ്യൻ അധമത്വത്തിന് അടിമയാകുന്നു. മൃഗങ്ങൾക്ക് നൽകുന്ന സ്ഥാനം പോലും മനുഷ്യന് ലഭിക്കില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ പോലും വധിക്കാൻ യാതൊരു മടിയുമില്ല. ഖുർആൻ പറഞ്ഞത് എത്ര സത്യം! വത്തഹദു മിൻ ദൂനില്ലാഹി ഹാലിയ ലഅല്ലഹും യുൻസറൂൻ. തങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യസ്തത്യൂന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. അവരെ സഹായിക്കാൻ അവർക്ക് ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. അവർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 74-75 സൂക്തങ്ങൾ. ശുദ്ധ തൗഹീദാകുന്ന പ്രകാശം മനുഷ്യനെ മനുഷ്യനായി കാണാനും അധമത്വത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുകയും നിർഭയത്വവും സമാധാനവും നൽകുകയും ചെയ്യും. അതുകൊണ്ട് തൗഹീദാകുന്ന ഏകദൈവ ആരാധനയാകുന്ന ആ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ, അതിന്റെ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ ഖുർആനും ഹദീസും പറഞ്ഞതനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കുക, ആ ഏകദൈവ ആരാധനയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സൊലാഹി. തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന്

0: വിശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا
3: മുതിർന്നവർക്ക് ബാല്യത്തിലേക്ക് ഒരു മടക്കയാത്ര. ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർക്വസ്റ്റ്, കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ

0: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പങ്ക്തിയിൽ കഴിഞ്ഞ വാരം തഹ്കീം എന്ന പേരിൽ ചരിത്രത്തിൽ വിശ്രുതമായ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അലി റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചതനുസരിച്ച് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചത് പ്രകാരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവും സഹാബികളിൽ പ്രമുഖരായവരുടെയും ധാരാളം വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഒരു വിധി തീർപ്പ് നടത്തിയത്, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് തഹ്കീം വിധിക്കുവാൻ മുആവിയ അംറിനെയും അലി അബൂ മൂസൽ അഷ്അരിയെയും നിശ്ചയിച്ചത്, അങ്ങനെ അവർ വിധിച്ചത്. ഈ സംഭവമാണ് നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ മനസ്സിലാക്കിയത്. അതിൽ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്, അത് വ്യാജമാണെന്നും എന്താണ് തഹ്കീം എന്ന വിഷയത്തിൽ വിധി തീർപ്പായി സ്ഥിരപ്പെട്ടതെന്നും നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ പംക്തിയിൽ ഇവിടെ നമ്മൾ തഹ്കീമിനെ തുടർന്ന് അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ഒരു വിഭാഗം പുറപ്പെട്ട് അവർ അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ച ഒരാരോപണം, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു സിഫീൻ യുദ്ധത്തിനും തഹ്കീമിനും ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണ ആസ്ഥാനമായിരുന്ന കൂഫയിലേക്ക് മടങ്ങി. അദ്ദേഹം മടങ്ങിയതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരിൽ പുറപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനെതിരിൽ പുറപ്പെട്ട ആ വിഭാഗമാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പുറപ്പെടുകയുണ്ടായിട്ടുണ്ടെങ്കിലും അവർ ഒരു സംഘടനയായി സംഘടിതമായി നിലയുറപ്പിച്ചത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്, അതും ഈ തഹ്കീം സംഭവത്തിന് ശേഷം. അവർ തഹ്കീമിനെ പാടെ നിരാകരിക്കുകയുണ്ടായി. തഹ്കീം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതിൽ മുസ്ലിമീങ്ങൾ ഒന്നിക്കുവാനും മുസ്ലിം രക്തം സംരക്ഷിക്കപ്പെടാനുമുള്ള വിളംബരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു തആല അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവും രണ്ട് ഭാഗങ്ങളിലായി അവരുടെ കീഴിൽ അണിനിരുന്നവർ രണ്ട് കക്ഷികളായി പോരാടുന്ന ഒരു സ്ഥിതിവിശേഷം, അതും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണമെന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആവശ്യപ്രകാരം. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അദ്ദേഹം ഖിലാഫത്തിൽ ഉറച്ച് സ്ഥിതിഗതികൾ ശാന്തമായി ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടിയതിന് ശേഷം അവരെ ശിക്ഷിക്കാം എന്ന അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായപ്രകാരവും. രണ്ട് വിഭാഗവും ഒന്നിക്കുക, പ്രശ്നങ്ങൾ ഒതുക്കുക, രക്തങ്ങൾ സംരക്ഷിക്കപ്പെടുക തുടങ്ങിയ മഹനീയ ലക്ഷ്യങ്ങളായിരുന്നു തഹ്കീമിൽ സാക്ഷാത്കൃതമായത്. അത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഈ തഹ്കീമിനെ അനിസ്ലാമിക പ്രവൃത്തിയും അത് കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും പ്രവൃത്തിയുമായിട്ടാണ് ഖവാരിജുകൾ മനസ്സിലാക്കിയത്. അതിനാൽ തന്നെ അവർ തഹ്കീമിനെ പാടെ നിഷേധിച്ചു, അവർ തള്ളിക്കളഞ്ഞു. തഹ്കീമിനെ തള്ളിയ ഈ ഖവാരിജ് അന്ന് അവർ വിളിച്ചു പറഞ്ഞത് ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അള്ളാഹുവിന് അല്ലാതെ മറ്റാർക്കുമില്ല. ഈ വിഭാഗം ആളുകൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരിൽ പള്ളികളിലും മറ്റും ശബ്ദകോലാഹലമുണ്ടാക്കി. പള്ളികളിൽ എഴുന്നേറ്റ് അവർ ആർത്തു വിളിച്ചു, അതേപോലെ ആളുകൾക്കിടയിലും അവർ ആർത്തു വിളിച്ചു, ലാ ഹുക്മ ലില്ലാ ഇല്ലാ ലില്ലാ, ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. അലിയാർക്കെതിരിൽ ആളുകളെ ഇളക്കി വിടാനും ആളുകളിൽ തീവ്രചിന്ത വളർത്താനും തഹ്കീമിൽ ആളുകളിൽ വിരക്തി ജനിപ്പിക്കാനും ഈ വിഭാഗം ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരുണത്തിലാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹ ബാത്തിൽ, ഹഖ്ഖിൻ്റെ വചനമാണത്, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. പക്ഷേ അത് വിളിച്ചു പറയുന്നതിലൂടെയും അത് ഇവിധം പ്രഖ്യാപിക്കുന്നതിലൂടെയും നിരർത്ഥകതയാണ്, അസത്യമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിധികർത്തൃത്വം അള്ളാഹുവിനെന്നുള്ളത് ഹക്കാണ്, ഹക്കിൻ്റെ വചനവുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. എന്നാൽ അത് വിളിച്ചു പറഞ്ഞ് ബാത്തിലായ അസത്യമായ കാര്യമാണ് തീവ്രവാദികളായ ഈ ഖവാരിജുകൾ ഉദ്ദേശിക്കുന്നത്. അത് അലി റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അലിയാരുടെ ഈ കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നത് പിന്നീട് ലോകർക്ക് ഒരു ഉപമയായി പറയപ്പെടുന്ന ഒരു ആപ്തവാക്യമായി അറിയപ്പെടുന്ന വചനമാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന് മാത്രമായ ഹുക്മിൽ ആളുകളെ വിധികർത്താക്കളായി നിശ്ചയിച്ചതിലൂടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അലിയിനെ കൂട്ടാക്കുന്നവരും അംഗീകരിക്കുന്നവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തവരും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. ഇതൊക്കെയാണ് ഖവാരിജുകളുടെ ജൽപ്പനങ്ങൾ. അതുകൊണ്ടാണ് അവർ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അരുംകൊല നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ പൂർണ്ണ ഗർഭിണിയായിരിക്കെ അവരുടെ വയറ് പുലർത്തി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ആ മഹദിയെയും കൊലപ്പെടുത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ അവർ വധിക്കുകയും ഭാര്യയെ ഇവിധം വധിക്കുകയും ചെയ്തപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഈ ഖവാരിജുകളോട് ചോദിക്കുന്നുണ്ട് മൻ ഖതലഹു. അപ്പോൾ ഖവാരിജ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് കുല്ലുന ഖതൽന, ഞങ്ങളെല്ലാവരും കൂടിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ വധിച്ചത്. ചരിത്രത്തിൽ കാണാം, നഹ്റുവാനിൽ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തത് ഈ ഒരു സംഭാഷണത്തെ തുടർന്നുകൂടിയാണ് എന്ന്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും മഹത്തുക്കളായ സഹാബികളെയും അവർ ഇസ്ലാമിന് പുറത്തെന്നും കുഫറിൻ്റെ വാക്താക്കളെന്നും ഈ ഖവാരിജ് അന്ന് വിധിയെഴുതി. അതിനവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു എന്നതാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തെ നിഷേധിക്കുകയോ ആ വിധികർത്തൃത്വമാണ് താൻ നിർവഹിക്കുന്നതെന്ന് വിശ്വസിക്കുകയോ അത് പറയുകയോ അപ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിധി നടത്തലും വിധി തേടലുമാണ് അലി റളിയല്ലാഹു തആല അൻഹു ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തതിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദും ആയിഷ ഉമ്മുൽ മുഅ്മിനൂനും റളിയല്ലാഹു അൻഹു ജമീഅ നടത്തിയ ഒരു സംഭാഷണം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ഉബൈദുല്ലാഹ് ഇബ്നു ഉയാബ് അൽഖാരി പറയുകയാണ്, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് വരുമ്പോൾ തഹ്കീമിൻ്റെ സംഭവവും ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹു വധിക്കുകയും ചെയ്തതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആഗതനായ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദിനോട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ഹൽ അൻത സാദിഖി അമ്മ അസ്അലുക അൻ തുഹദ്ദിസുനി അൻ ഹൗലൈൽ ഖൗം അല്ലദീന ഖതലഹും അലി. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കുന്നതിൽ നീ എന്നോട് സത്യം പറയുമോ? അലി വധിച്ച ഇവർ അഥവാ ഖവാരിജുകൾ അവരെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞാലും. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രതികരിച്ചു, വമാലിയല അസ്ദുഖുക്കി, ഞാൻ എങ്ങനെ നിങ്ങളോട് സത്യം പറയാതിരിക്കും? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എങ്കിൽ എന്താണ് ഖവാരിജുകളുടെ വിഷയം സംഭവം, അത് പറഞ്ഞാലും. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, فإن عليا لما كاتب معاوية وحكم الحكمان خرج عليه 8,000 من قراء الناس فنزلوا بأرض يقال لها حرورة من جانب الكوفة. علي رضي الله تعالى عنه معاوية رضي الله تعالى عنه കത്തിടപാട് നടത്തിയപ്പോൾ, എഴുത്തുകുത്തുകൾ നടത്തിയപ്പോൾ, അഥവാ സിഫീൻ യുദ്ധത്തിൻ്റെ നാളുകൾ നീണ്ടതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ ഉണർത്തിയിട്ടുണ്ട്. അത് ഒന്നടങ്ക രക്തസിക്തമായ ഒരു പോരാട്ടമായിരുന്നില്ല, പ്രത്യുത ഓരോ വിഭാഗം ആളുകൾ വന്ന് അവർ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവരോട് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയും അതിൽ ഒരു സമവായത്തിലെത്താതിരിക്കുമ്പോൾ അതൊരു ഒരു പോരാട്ടമായി പരിണമിക്കുകയും ചെയ്യുന്ന രീതിയിൽ സഫീൻ യുദ്ധം നാളുകൾ നീണ്ടുപോയി. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു മുആവിയയും അംറും റളിയല്ലാഹു അൻഹുമ ആവശ്യപ്പെട്ടതനുസരിച്ച് സന്ധി സംഭാഷണത്തിനൊരുങ്ങുകയും അങ്ങനെ അവർ തമ്മിൽ എഴുത്തുകുത്തുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ എഴുത്തിനെ തുടർന്ന് വഹക്കമൽ ഹക്കമാനി അബു മുസല ഷരിയും അംറു ബിൻ ആസും അവർ ഒരു വിധി തീരുമാനം നടത്തുകയും ചെയ്ത വേളയിൽ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8,000 പേർ അവർ മിൻ ഖുറാ ഇന്നാസ് എന്നാണ്. ഖുറാ ഉന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗം ആളുകളാണ്. അവരിലൊരു സഹാബിയുള്ള അത് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ഖവാരിജിനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, ഞാൻ അൻസാരികളുടെയും മുഹാജിറുകളുടെയും അടുക്കൽ നിന്നാണ് വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലീൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വരുന്നത്, സഹാബികളിൽ നിന്നൊരാളും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സഹാബികളല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്, പക്ഷേ അവർ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഖുർആൻ പാരായണം കേവല പാരായണമാണ്, അവരുടെ ഉള്ളിൽ ഈമാൻ ഇറങ്ങിയ രീതിയിലല്ല ഉള്ളത്. അവർ ജഹിൽ അജ്ഞത മേൽവിലാസമാക്കിയ ഒരു വിഭാഗം ആളുകളാണ്. അത് അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജിനോട് സംസാരിച്ച വിഷയത്തിലും അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ച വിഷയത്തിലും നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് നന്നെ വ്യക്തമാകുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഈ ആളുകൾ 8000 പേർ ഈ റിപ്പോർട്ട് പ്രകാരം കൂഫയുടെ ഒരു ഭാഗത്തുള്ള ഹറൂറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി. എന്നിട്ട് അലി റളിയല്ലാഹു തആലാവിനെതിരിൽ അവർ തങ്ങളുടെ ആക്ഷേപങ്ങൾ ഉയർത്തി. അവർ പറഞ്ഞത് ഇൻ സലഹ്ത മിൻ ഖമീസിൻ അൽബസക്കല്ലാഹ് വ ഇസ്മിൻ സമ്മാക്കല്ലാഹ് ഉബി ثم انطلقت فحكمت في دين الله الرجال ولا حكم الا لله. ആയിഷ റളിയല്ലാഹു തആലയോട് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് പറയാണ്, അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ അവർ ഉന്നയിച്ച ആക്ഷേപം എന്താ? ഒന്ന്, ഇൻ സലഹ്ത മിൻ ഖമീസിൻ അൽബസക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെ ധരിപ്പിച്ച ഖിലാഫത്താകുന്ന ഖമീസ് കുപ്പായത്തിൽ നിന്ന് നിങ്ങൾ ഊരിമാറി. വ ഇസ്മിൻ സമ്മാക്കല്ലാഹു ബി, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പേര് അതും നിങ്ങൾ ഒഴിവാക്കി. സുമന്തലക്ത് ഫഹക്കം തഫി ദീനില്ലാഹി റിജാൽ, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നും പോയി അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ ആളുകളെ വിധികർത്താക്കളാക്കി. വല അഹുക്കുമ ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നിരിക്കെ. ഇതാണ് അവർ അലിയാർക്കെതിരിൽ ആക്ഷേപം ഉന്നയിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നത്. അള്ളാഹു താങ്കളെ ധരിപ്പിച്ച ഖമീസ് ഖിലാഫത്താകുന്ന കുപ്പായം നിങ്ങൾ ഊരി, അതിൽ നിന്ന് നിങ്ങൾ ഊരിമാറി, അത് നിങ്ങൾ ഒഴിവാക്കിയെന്നവർ പറയാൻ കാരണം. അതേപോലെ ഇസ്മിൻ സമ്മാക്കല്ലാഹു ബിഹി, അള്ളാഹു നിങ്ങൾക്ക് പേരിട്ട പേര് നിങ്ങൾ ഒഴിവാക്കി എന്നിവർ പറയാൻ കാരണം, മുആവിയ റളിയല്ലാഹു തആലാനും അലി റളിയല്ലാഹു തആലാനും സന്ധി എഴുതിയപ്പോൾ, ഒരു സമവായ വിഷയം എഴുതിയപ്പോൾ, അമീർ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബും മുആവിയ ഇബ്നു അബി സുഫിയാനും എഴുതുന്ന എഴുത്ത് എന്നാണ് അലി റളിയല്ലാഹു തആലാനും എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പം മുആവിയ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹുവിനു ബൈഅത്ത് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം എന്നുള്ളതാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹുവിന് അത്തരണത്തിൽ പറഞ്ഞു, നിങ്ങളെ ഞാൻ അമീർ മുഅ്മിനീനായിട്ട് ബൈഅത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബും മുആവിയ ഇബ്നു അബി സുഫിയാനും എഴുതുന്ന ഉടമ്പടി കരാർ എന്ന് എഴുതാനാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആലാനഹു അലി ഇബ്നു അബി താലിബ് എന്ന് എഴുതിയത്. അത് ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത്, അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ച ഖിലാഫത്താകുന്ന വസ്ത്രം നിങ്ങൾ ഊരി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പേരും നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരുടെ വിവരക്കേടാണ്. അലി റളിയല്ലാഹു തആലാനഹു അവിടെ ചെയ്തത് അദ്ദേഹത്തിന് സ്വാർത്ഥമായതും അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതുമാണ് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര്. ഏതൊരാളും ആഗ്രഹിക്കുന്ന പേര്, അത് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടതും, അതുകൊണ്ട് വിളിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ആളുമാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനഹു. പക്ഷേ മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്കും മുസ്ലിം രക്തം സംരക്ഷിക്കപ്പെടുന്നതിനും അതേപോലെ ഇസ്ലാമിൻ്റെ നേട്ടത്തിനും അദ്ദേഹം തനിക്ക് സ്വാർത്ഥമായതിന് അദ്ദേഹം ബലി നൽകുകയാണ് ചെയ്തത്. അദ്ദേഹം അത് തനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്? പൊതു നന്മക്ക് വേണ്ടിയിട്ട്. അത് അലി റളിയല്ലാഹു തആലാനുവിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. പക്ഷെ അത് ഈ ഖവാരിജിന്, വികാരജീവികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് അവർ പറഞ്ഞത് ഹക്കം തഫി ദീനില്ലാഹി റിജാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ ആളുകളെ വിധികർത്താക്കളാക്കി. വലാ ഹുക്മ ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമല്ലാതെ മറ്റാർക്കും ഇല്ലെന്നിരിക്കെ. ഇതാണ് അവരുടെ വാദം. ഇത് ആയിഷ റളിയല്ലാഹു തആലാനെ കേൾക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആലാനു പറഞ്ഞതായിട്ട്. അപ്പോൾ ഇവിടെ ഈ സംഭാഷണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ അലി റളിയല്ലാഹു തആലാനെതിരിൽ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയമാണ് ലാ ഹുക്മ ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നത്. യഥാർത്ഥത്തിൽ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ ഒരാളെ നിശ്ചയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹുക്മിൽ പങ്കുചേർക്കലല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച വിഷയമാണ് അങ്ങനെ വിധികർത്താക്കളെ നിശ്ചയിക്കുക, തീരുമാനിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഇനിൽ ഹുക്കുമ ഇല്ലാലില്ല അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാലില്ല എന്നുള്ള സത്യവചനം അത് അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അതിൻ്റെ ഉദ്ദേശം തെറ്റി അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് പ്രയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതി പല വ്യക്തികളിലും പല സംഘടനകളിലും നിലവിലുണ്ട്. അതൊക്കെ ഈ ഖവാരിജിൻ്റെ ഒരു തരം സ്വഭാവവുമാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജിനെ തിരുത്തിയപ്പോൾ അവരോട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അദ്ദേഹം ചെയ്തതൊരിക്കലും അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, അതിൽ പങ്കു ചേർത്തിട്ടില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സമ്മതിച്ചതും അനുവദിച്ചതുമാണ് ചെയ്തത് എന്ന് അറിയിക്കുന്നുണ്ട്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും ഈ ഖവാരിജിനോട് വാഗ്വാദം നടത്തിയപ്പോൾ, സംവാദം നടത്തിയപ്പോൾ അവരെ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കും, അലി റളിയല്ലാഹു ഖവാരിജികളെ പള്ളിയിലേക്ക് വിളിച്ചു, അവരോട് എല്ലാവരോടും മുസഹഫ് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ്. എന്നിട്ട് ഈ ഖവാരിജികൾ കേൾക്കെ അലി റളിയല്ലാഹു തആല അൻഹു അയ്യുഹൽ മുസ്ഹഫ് ഹദ്ദിസിന്നാസ്, മുസ്ഹഫെ ജനങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാമീർ അൽ മുഅ്മിനീൻ മാ തസ്അലു അൻഹു, നിങ്ങൾ എന്താണ് ഖുർആനിനോട് ചോദിക്കുന്നത്? മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് മിദാദുൽഫി വറഖ്, ഏടുകളിൽ മഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മുസ്ഹഫിനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അലി റളിയല്ലാഹു തആല അൻഹു മുസ്ഹഫിനോട് ജനങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുന്നത് ഈ ആളുകൾ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുവാനും അത് യഥാവിധം ഉൾക്കൊള്ളുവാനും താൻ വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ്, വിശുദ്ധ ഖുർആൻ പ്രമാണമായി എടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹം പ്രയോഗിച്ചൊരു ശൈലിയാണിത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അലി റളിയല്ലാഹു അൻഹു അത്തരണത്തിൽ ഉദ്ധരിച്ചു, വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനഹിമ ഫബഅസു ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹ ഇൻ യുരീദ ഇസ്ലാഹ യുവഫ്ഖില്ലാഹു ബൈനഹുമ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. സൂറത്തുൻ നിസായിലെ 35-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പിണക്കം തീർക്കുന്നതിന് വേണ്ടിയും അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ആണിൻ്റെ പക്ഷത്തുനിന്നും അതേപോലെ സ്ത്രീയുടെ പക്ഷത്തുനിന്നും ഓരോ വിധികർത്താക്കളെ നിയോഗിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അങ്ങനെ വിധികർത്താക്കൾ അവരുടെ പ്രശ്നത്തിൽ ഒരു വിധി തീർപ്പുണ്ടാക്കാൻ, ഒത്തുതീർപ്പുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഈ ആയത്ത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷൻ്റെയും സ്ത്രീയുടെയും ഔലിയാക്കളോടാണ് പറയുന്നത് വിധികർത്താക്കളെ നിയോഗിക്കാൻ. അലി റളിയല്ലാഹു തആലനു പറയാണ്, ഫ ഉമ്മത്തു മുഹമ്മദിൻ അഅളമു ദമൻ വ ഹുർമത മിൻ ഇംറാഅത്തിൻ വ റജുൽ. ഒരു സ്ത്രീയും പുരുഷനും അവർക്കിടയിൽ അവരുടെ ബന്ധം നിലനിർത്താനും പ്രശ്നങ്ങൾ തീരാനും അള്ളാഹു സുബ്ഹാനഹു വതആല വിധികർത്താക്കളെ നിശ്ചയിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ ഒരു സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ മുഹമ്മദ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ രക്തമാണ്, അവർക്കുള്ള പവിത്രതയാണ് മഹത്തരമായത്, അതുകൊണ്ട് അവർക്കിടയിൽ പ്രശ്നം തീരാൻ വിധികർത്താക്കളെ നിശ്ചയിക്കുന്നതിൽ അപാകതയൊന്നുമില്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹു അവരെ ആളുകളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല അൽ ഹുക്കുമു ലില്ല എന്ന പ്രയോഗം അത് അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് ഇളവേകുകയും ചെയ്ത വിഷയങ്ങളിൽ പോലും ഈ ഒരു ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല എന്ന ഭാഗം അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാ ലില്ല എന്ന ഈ പ്രയോഗം അതുദ്ധരിച്ച് ആളുകളെ കുഫറും ശിർക്കും വിധിക്കുന്ന ഒരു രീതി. അതിനാൽ ആളുകൾ കാഫിറായിപ്പോയി അല്ലെങ്കിൽ മുശ്രിക്കായിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതി. ഇത് ഖവാരിജുകളുടെ ശൈലിയാണ്. അത് ഖവാരിജുകളുടെ ചരിത്രത്തിൽ മഹാനായ ഇസ്ലാമിൻ്റെ ഖലീഫ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മഹാരഥന്റെ വിഷയത്തിൽ പോലും എടുത്തുദ്ധരിച്ചത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ഖവാരിജിനെ അനുകരിച്ചുകൊണ്ട് പലരും ഇത്തരം പ്രയോഗങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ഉന്നയിക്കുകയും അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിഷയത്തിൽ പോലും തഹ്കീം നടത്തുമ്പോൾ ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വം അത് സൃഷ്ടികൾക്ക് വകവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിർക്കും കുഫ്റും ആരോപിപ്പിക്കുന്ന ഒരു രീതി. ഇത് യഥാർത്ഥത്തിൽ ഖവാരിജുകളുടെ രീതിയാണ്. ആ രീതിയിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യതിചലിച്ച കക്ഷികൾ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മൾ രചനകളിലും അതേപോലെ തന്നെ പ്രസംഗങ്ങളിലും ഒക്കെ അത്തരം കക്ഷികളെക്കുറിച്ച്, രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചുവരെഴുത്തിൽ ഈ ഒരു വിഷയം ഉണർത്തിയത്. ഇൻഷാല്ലാ കൂടുതൽ ചരിത്ര വിഷയങ്ങൾ നമുക്ക് വരും പങ്ക്തികളിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും സൽപാന്താവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകുമുല്ലാ ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: ഒരു കൊച്ചു പട്ടണം, ആഗ്രയിലാണ് രാഹുൽ എന്നൊരു വിദ്യാർത്ഥി ജീവിച്ചിരുന്നു. അവിടെ അവൻ പഠനത്തിൽ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകത, അവനെല്ലാം അവസാന നിമിഷത്തേക്ക് നീട്ടിവെക്കുമെന്നുള്ളതാണ്. അതാണ് അവനൊരു ദോഷവശമായിട്ട് അവനിൽ ഉണ്ടായിരുന്നു ആ ഒരു പ്രവർത്തനം. ഹോംവർക്ക് എഴുതുന്നതിനും പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിനും അവനെല്ലായ്പ്പോഴും വൈകിയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ അധ്യാപകൻ അടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയുടെ സംബന്ധിച്ചുള്ള വിവരം നൽകി. എല്ലാ കുട്ടികളും ഉത്സാഹത്തോടെ പഠനത്തിനായി തയ്യാറായപ്പോൾ രാഹുൽ അത് അടുത്ത ദിവസം രാവിലെ പഠിച്ചാൽ മതി എന്ന് കരുതി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പരീക്ഷ എഴുതാനെത്തിയ രാഹുൽ ഈ നോട്ട് പുസ്തകം നോക്കിയപ്പോൾ, അല്ല ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എല്ലാ ചോദ്യങ്ങളും അവന് അപരിചിതമായിരുന്നു. അവൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ ആ ഒരു സമയത്ത് അവർ കിട്ടിയ മാർക്ക്, ആ പരീക്ഷയ്ക്ക് ശേഷം കിട്ടിയ മാർക്ക് വളരെ കുറവായിരുന്നു. തുടർന്ന് അധ്യാപകൻ അവനെ വിളിച്ച് പറഞ്ഞു, രാഹുൽ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും നേരത്തെ തയ്യാറാവാൻ, വിജയം തയ്യാറായാൽ വിജയം നിനക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അന്ന് മുതൽ രാഹുൽ അവൻ ബോധപൂർവം ചില മാറ്റമുണ്ടാക്കി, എല്ലാ ജോലിയും സമയത്ത് പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം മികച്ച പഠിക്കുന്ന, അല്ല മിടുക്കുള്ള കുട്ടിയായി മാറുകയും ചെയ്തു. ഈ ചെറിയൊരു കഥയാണ് പ്രക്ഷേപണ മുമ്പിൽ ഈ സമയത്ത് വെക്കുന്നത്. അതായത് ഇതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കൊച്ചു കഥയാണെങ്കിലും പലപ്പോഴും ആളുകളുടെ ഒരു ടെൻഡൻസി ഇങ്ങനെയാണ്, അതായത് നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് എന്ത് കാര്യമാണെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളൊരു പ്രവണത വിദ്യാർത്ഥികളിൽ ഉണ്ട്. വിദ്യാർത്ഥികളിൽ മാത്രമല്ല, നമ്മളിലൊക്കെ പലപ്പോഴും ചില സമയത്തെങ്കിലും അങ്ങനെയുള്ള സംഗതി കടന്നുകൂടിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു മെസ്സേജ് ഈ കഥയിലുണ്ട്. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് പറഞ്ഞപ്പോൾ?
1: തീർച്ചയായും ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു, ഒരല്പം സോഷ്യൽ മീഡിയ ജസ്റ്റ് നോക്കിയപ്പോൾ, നമ്മൾ അങ്ങനെയാണല്ലോ പൊതുവെ പല വാർത്തകളും പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയ ന്യൂസുകൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവായ വശങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു വാർത്ത കണ്ടു, ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു അനുഭവം, ഈ പറഞ്ഞ സഹൽ സുലാഹയുടെ അതേപോലത്തെ ഒരു സാഹചര്യത്തിലുള്ളൊരു കഥ അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം ഭാര്യ അദ്ദേഹത്തോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് വിദേശത്തു നിന്നൊരു ഗ്രാജുവേഷൻ എടുക്കണം. അപ്പോൾ അത് ആദ്യം ഒരു വെല്ലുവിളിയായി അയാളെ ഏറ്റെടുത്തു. പിന്നെ അയാൾ അത് എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്, ഭാര്യ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മറ്റോ ബിരുദാനന്തര ബിരുദോ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ള നിലക്കുള്ളൊരു സന്തോഷം പങ്കുവെച്ച വാർത്ത അത് വായിച്ചു. ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു. പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ നമുക്കത് മാറ്റിവെക്കാതെ അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നതും അർത്ഥസമ്പൂർണമാകുന്നതും. അതിന് എന്താണ് ആ ഒരു പടവുകളിലേക്ക് ഉയരാൻ ഒരു പ്രചോദനം കുടുംബത്തിനും പുറകിലുള്ളവർക്ക് സപ്പോർട്ട് കൂടി നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.
0: ഈ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യത നിർവഹണത്തിലടക്കം ഈ ഒരു നീട്ടിവെക്കുന്ന ഒരു അവസ്ഥ ശരിക്കും കാണാറുണ്ട്. ഇപ്പോൾ പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ എനിക്ക് ഈ കഥയിൽ നിന്ന് പറയുമ്പോഴൊക്കെ ഫീല് ചിലപ്പോൾ ഓർമ്മ വന്നത് ഈ ലുഹർ നമസ്കാരം, അത് ശരിക്കും സ്ത്രീകളും സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ അവരോരോ ജോലി തിരക്ക് വീട്ടിലെ പണികളൊക്കെ കാരണം ഇങ്ങനെ നീട്ടി നീട്ടി അസർ വരെ എത്തുന്ന അവസ്ഥ, അത് പിന്നെ സമയമുണ്ടല്ലോ. ഈയൊരു മെൻറ്റാലിറ്റി, ആ കൃത്യമായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അതിലൊക്കെ, അതിൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മെസ്സേജ് വരുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. വൈകാതെ തുടങ്ങുക, സമയത്തെ പാഴാക്കാതിരിക്കുക, ജീവിതത്തിൽ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഗുണപാഠമാണ് ഈ കഥയിൽ അടങ്ങിയിട്ടുള്ളത്.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ? ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ച പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ട് തന്നെ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലൊക്കെ ചില അതിർവരമ്പുകൾ, നിർദ്ദേശങ്ങൾ ഒരു മുസ്ലിമിൻ്റെ മുന്നിലുണ്ട്. ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല, ഇന്നത് തിന്നാം, ഇന്നത് തിന്നാൻ പാടില്ല, ഇന്നത് കുടിക്കാം, ഇന്നത് കുടിച്ചുകൂടാ, ഇങ്ങനെയൊക്കെയുള്ള നിയമനിർദ്ദേശങ്ങൾ വരുമ്പോൾ പലരും അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളുടെ ജീവിതം കട്ടപ്പോകുകയാണ് കേട്ടോ, നിങ്ങൾക്കൊന്നും ഇവിടെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കാതെ മതം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ, വാസ്തവത്തിൽ അവർ സാധുക്കളാണ്. അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ, ഗുരുനാഥന്മാരാണെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള ചെറിയ കുട്ടികൾക്ക് മൂർച്ചയുള്ള കത്തിയെടുത്ത് അവർ കളിക്കാൻ തയ്യാറായാൽ നമ്മളത് അനുവദിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അപകടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നമുക്കറിയാവുന്നതുകൊണ്ട് കുട്ടികൾ കുറച്ചു നേരം കരഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മളതെടുത്ത് വാങ്ങിവെക്കും. ഇതുപോലെ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആസ്വാദനവും നന്മയും തടസ്സപ്പെടുത്താനല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പല ദോഷങ്ങളും അപകടങ്ങളും വരുന്നത് തടയാനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ആ രീതിയിൽ അവർ അങ്ങനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എന്തെങ്കിലും അവരുടെ ആസ്വാദനങ്ങൾക്ക് കുറവുണ്ടോ? അവർക്ക് ഭക്ഷണം കഴിയാതെ, നല്ലൊരു പാനീയം കുടിക്കാൻ കഴിയാതെ, നല്ലൊരു വസ്ത്രം ഉടുക്കാൻ കഴിയാതെ? ഇല്ല. എല്ലാം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതാണെല്ലാം. നിഷിദ്ധമാക്കിയത് ഇത്തരത്തിലുള്ള അപകടകരമായ ചില കാര്യങ്ങളുള്ളതുകൊണ്ട്, അത് വളരെ കുറച്ചേ ഉള്ളൂ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഇവിടെ നല്ലതും അതേപോലെ ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും അവർക്ക് വിലക്കപ്പെട്ടിട്ടില്ല. കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിന റിസ്ഖ്, അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച വിശിഷ്ടവും ഉത്തമവുമായ നല്ല നല്ല സംഗതികളെ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളെ അവർക്ക് നിഷിദ്ധമാക്കുന്നവരാരുണ്ട് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അത് അവരുടെ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തതാണ്, അവർക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ നല്ലത് കഴിക്കാതിരിക്കാൻ, നല്ലത് ഉടുക്കാതിരിക്കാൻ മതം പറയുന്നില്ല, അതൊക്കെ അനുവദനീയമാണ്. പിന്നെ എവിടെയാണ് വിലക്കുകളുള്ളത് എന്ന് ചോദിച്ചാൽ, വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായത്, മോശമായത്, ഹാനികരമായത്, അപകടകരമായത്, അത് വേണ്ട എന്ന് പറയും. അത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, നിഷിദ്ധങ്ങളെ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് എത്രമാത്രം വലിയ സന്തോഷമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ജീവൻ നൽകിയ, അവയവങ്ങൾ ദാനമായി നൽകിയ, എന്നു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്ന അനുഗ്രഹദാതാവും കരുണാവാരിധിയുമായ പടച്ചറബ്ബ്, അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ അവനെ അറിയുന്ന ഒരു വിശ്വാസി എത്ര കണ്ട് ആത്മനിർവൃതിയിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നു, മദ്യം കുടിക്കുന്നില്ല, എന്തുകൊണ്ട്? എന്നോട് കാരുണ്യമുള്ള എൻ്റെ കരുണാവാരിധിയായ സ്രഷ്ടാവ് രക്ഷിതാവ് എന്നോട് അനുവദിച്ചിരിക്കുന്നു വെള്ളം. വ അൻസൽന ഇലൈക്കും മാ അൻ തൊഹൂറ, ശുദ്ധമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നു എന്ന് അവൻ്റെ അനുഗ്രഹമായി അവൻ പറഞ്ഞതാണ്, പടച്ചറബിൻ്റെ അനുഗ്രഹം. അതേപോലെ തന്നെ മാ അൻ മുബാറക്ക, അനുഗ്രഹീതമായ വെള്ളം മഴയായി വർഷിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അനുവദനീയമാണ്, നമുക്ക് കുടിക്കാം, അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം. എന്നാൽ മദ്യം, അത് നിഷിദ്ധമാണ്, അതിൽ ഇന്ന ഇന്ന തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഒന്ന്, ആ നിഷിദ്ധങ്ങളിലൂടെ നമ്മുടെ ശരീരം വളർന്ന് പുഷ്ടിപ്പെടുമ്പോൾ നരകമാണ് അതിന് അവകാശി, അപ്പോൾ നരകത്തിലേക്കുള്ള വഴിവെട്ടുകയാണ് അതിലൂടെ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നിഷിദ്ധങ്ങളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി, നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്ന ശരീരഭാഗങ്ങൾ അതിന് നരകമാണ് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്നാണ്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഒരു ഗുട്ടൻസ്, അതിൻ്റെ ഒരു യുക്തി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, പ്രവാചകൻ അരുതെന്ന് പറഞ്ഞതാണ് നമ്മൾ അകത്താക്കുന്നതെങ്കിൽ തീർച്ചയായും ആ അന്നപാനീയങ്ങൾ, യുഹാലിത്തുൽ ബദന വയുമാസിജുഹു, നമ്മുടെ ശരീരവുമായി അത് കൂടിക്കലരും ആ പദാർത്ഥങ്ങൾ, വയമ്പുത്തു മിൻഹു, അതിലൂടെ ശരീരം പുഷ്ടിപ്പെടും, വളർന്നു വരും, ഫയസീറു മാദ്ദത്തൻ വഉൻസുറൻ ലഹു, അപ്പോൾ മ്ലേച്ഛമായ വൃത്തികേടിൻ്റെ, നിഷിദ്ധത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു ഘടകമായി ആ ശരീരം മാറുകയാണ്. فَإِذَا كَانَ خَبِيثًا فَيَسْتَوْجِبُ النَّارِ, അതുകൊണ്ട് തന്നെ മതം വിലക്കിയ, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കരുതേ എന്ന് വിലക്കിയ ഏതെങ്കിലുമൊക്കെ മോശമായ കാര്യമാണ് അയാൾ അകത്താക്കിയതെങ്കിൽ തീർച്ചയായും നരകം അയാൾ ഇരന്നു വാങ്ങുകയാണ്, അഥവാ നരകത്തെ അനിവാര്യമാക്കുന്നതാണ് ആ പ്രക്രിയ. വലിഹാദ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ജിസ്മിൻ നബത്ത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, നിഷിദ്ധത്തിലൂടെ വളർന്നു വരുന്ന ശരീരം അതിന് നരകമാണ് ഏറ്റവും അർഹമെന്ന് പറഞ്ഞത്. വൽ ജന്നത്തു തയ്യിബത്തുൻ, എന്നാൽ നേരെ മറിച്ച് സ്വർഗം വിശുദ്ധമാണ്, വിശിഷ്ടമാണ്, ലാ യദുഖുലുഹ ഇല്ലാ തയ്യിബ്, വിശുദ്ധരല്ലാതെ വിശിഷ്ടരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഹലാല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഹറാമ് നമ്മൾ ഒഴിവാക്കുമ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. അതേപോലെ ഈ ഒരു ജീവിതക്രമം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ പടച്ചറബിൽ നിന്നും അവൻ്റെ കാരുണ്യത്തിൽ നിന്നും ഹലാലുകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു ഓഹരി ലഭിക്കുമ്പോൾ, ഹറാമുകളിലൂടെയാണ് നമ്മൾ തിന്നു കുടിച്ച് വളരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും, പടച്ചറബിൽ നിന്ന് നമ്മൾ ദൂരയാക്കപ്പെടും, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. അത് ഏത് ഇടപാടുകളാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു, ന്യൂനതകളും കുറവുകളും ഒക്കെ വ്യക്തമാക്കി കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറി അവരെ കബളിപ്പിക്കാതെ വഞ്ചിക്കാതെ പറ്റിക്കാതെ ചതിക്കാതെ മാന്യമായ ഒരു ഇടപാടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ബൂരി കഫി ബൈ അഹീമ, അവരുടെ ഇടപാടുകളിൽ കച്ചവടങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. നേരെ മറിച്ച് ന്യൂനതകൾ മറച്ചുവെച്ച് കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തി ചതിയും വഞ്ചനയിലൂടെയുമാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ മുഹിഖത്ത് ബറക്കത്തു, ആ കച്ചവടത്തിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ബറക്കത്ത്, നന്മ അത് മായ്ച്ചു കളയപ്പെടും, എടുത്തു മാറ്റപ്പെടുമെന്ന്. അതേപോലെ നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്നൊരു മനുഷ്യൻ തിന്നുന്നതും കുടിക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം നിഷിദ്ധത്തിലൂടെയാണെങ്കിൽ അയാളുടെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സമ്പാദ്യം നിഷിദ്ധമാവുകയും അത് ചെലവഴിക്കുന്നത് വിശുദ്ധമായ മാർഗത്തിലാണ്, അതുകൊണ്ട് തകരാറില്ല. ഹറാമിലൂടെ, കൊള്ളയിലൂടെ, ചൂഷണത്തിലൂടെ, അക്രമങ്ങളിലൂടെ സമ്പാദിച്ച് പള്ളിക്കും അതേപോലെ തന്നെ നന്മക്കുമൊക്കെ വേണ്ടി കുറേ സദക്ക കൊടുത്താൽ, കുറേ ഡൊണേറ്റ് ചെയ്താൽ ആ സംഭാവനകളിലൂടെ പരിഹരിക്കപ്പെടും അയാളുടെ അധർമ്മവും അക്രമവും എന്ന് ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പോൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് അത് മ്ലേച്ഛമാണ്, വൃത്തികെട്ടതാണ്, അത് ദാനം കൊടുത്താൽ പോലും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല, അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച കാര്യം അവൻ്റെ വിശ്വാസികളായ ദാസന്മാരോടും അല്ല കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ല പറഞ്ഞത്? ഫഖാൽ,

ഇന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. സൂറത്തുൽ ബക്കറയിലെ 172-ാമത്തെ ആയത്ത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വിശിഷ്ടമാകണം, മ്ലേച്ഛമാകരുത്, വൃത്തികെട്ടതാകരുത്, നിഷിദ്ധമാകരുത് എന്ന് പറയുമ്പോൾ മതം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പടച്ചറബിൻ്റെ അനുഗ്രഹവുമാണ് അവിടെ കാണുവാൻ സാധിക്കുക. അതേപോലെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم ذكر الرجل يطيل السفر اشعث اغبر. ഒരു മനുഷ്യൻ, അയാൾ ദീർഘമായ യാത്ര ചെയ്യുകയാണ്. ആ ദീർഘയാത്രക്കിടയിൽ അയാളുടെ ശരീരത്തിൽ പൊടി പറ്റിയിട്ടുണ്ട്, പൊടിപടലങ്ങൾ പിടിച്ച് അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ ആ സന്ദർഭത്തിലെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുവാനും ഉത്തരം ചെയ്യുവാനും കൂടുതൽ അർഹതയുള്ള സാധ്യതയുള്ള പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ. ആ ദീർഘയാത്രയിൽ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അയാൾ കൈകൾ ആകാശത്തേക്ക് നീട്ടിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം വമത്വഅമുഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം നിഷിദ്ധമാണ്. വമഷറബുഹു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം നിഷിദ്ധമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമാണ്. അപ്പോൾ ഭക്ഷണം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ പന്നിമാംസം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനക്കുത്തരം കിട്ടിയില്ല എന്നല്ല. അതുമാത്രമല്ല നിഷിദ്ധം, നിഷിദ്ധങ്ങളായ കുറേ സംഗതികളുണ്ട്. അതിൽ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം, ആ സമ്പാദ്യത്തിലൂടെ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം, ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം, അതും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഹറാമിനോട് നോ പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഹലാലിലൂടെയായിരിക്കണം അയാളുടെ സമ്പാദ്യവും ഭക്ഷണവും ഒക്കെ ഉണ്ടാകേണ്ടത്. പാനീയവും അങ്ങനെ തന്നെ, കേവലം മദ്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സംഗതികളോ മാത്രമല്ല നിഷിദ്ധം എന്ന് പറയുന്നത്. മറിച്ച് അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ, നാം കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത്, അതേപോലെ ധരിക്കുന്ന വസ്ത്രം, വഖുദിയ ബിൽ ഹറാം, നിഷിദ്ധങ്ങൾ കൊണ്ട് ഊട്ടപ്പെട്ടൊരു മനുഷ്യൻ തിന്നതും കുടിച്ചതും ഉടുത്തതും എല്ലാം ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച് നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വന്ന മനുഷ്യനാണെങ്കിൽ ഫഅന്ന യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന്. അതുകൊണ്ട് നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നിഷിദ്ധങ്ങളെ അകറ്റി നിർത്താത്ത ഒരാളാണ് എങ്കിൽ ആത്മീയത ആസ്വദിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഈമാനിനൊരു മാധുര്യമുണ്ട്, മധുരിമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഹലാവത്തുൽ ഈമാൻ. ആ വിശ്വാസത്തിൻ്റെ മാധുര്യം നുകരണമെങ്കിൽ ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ഹലാലുകൾ സ്വീകരിക്കുകയും ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹലാലും ഹറാമും തമ്മിൽ വേർതിരിച്ച് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഹലാലിനെ ഉൾക്കൊള്ളുകയും ഹറാമിനോട് നോ പറയുകയും ചെയ്താൽ നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടും. നന്മകൾ ചെയ്യുവാൻ നമുക്കതിന് തൗഫീക്കുണ്ടാകും. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിന് ചില സ്വാധീനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കർമ്മങ്ങളിലുമൊക്കെ ഉണ്ട് എന്ന്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുലു മിനത്തയ്യിബാത്തി വഅമലു സാലിഹ. നിങ്ങൾ നല്ലത് തിന്നണം, നല്ലത് പ്രവർത്തിക്കണം. നല്ലത് പ്രവർത്തിക്കണം എങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം നന്നായിരിക്കണമെന്നർത്ഥം. ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഊർജ്ജസ്വലതയുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ദുർനടപ്പുകാരികളുടെ മുലയൂട്ടരുത് മക്കൾക്ക് എന്ന് മുൻകാല പണ്ഡിതന്മാർ ഉപദേശിക്കുമായിരുന്നു. കാരണം അവരുടെ ആ മുലപ്പാലിലൂടെ ദുഷിച്ച സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കൈമാറ്റം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ മാംസം തിന്നരുത് എന്ന് ഇസ്ലാം വിലക്കിയപ്പോൾ അതിൻ്റെ ഒരു യുക്തി പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ആ മൃഗങ്ങളുടെ സ്വഭാവം ഒരു ക്രൂവൽ മൈൻഡ്, ക്രൂരതയുടെ ഒരു രീതിയിലേക്ക് ആ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടത് സൂക്ഷിക്കണമെന്നാണ്. അതിനാൽ നല്ലത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യമുണ്ടാകും, ആരോഗ്യത്തിൽ അനുഗ്രഹമുണ്ടാകും, ബറക്കത്തുണ്ടാകും. നിഷിദ്ധങ്ങളിൽ നിന്ന് അകന്ന് നരകത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി അള്ളാഹുവിലേക്കടുക്കാൻ, സ്വർഗത്തിലേക്കടുക്കാൻ നമുക്ക് സാധിക്കും. നന്മകൾ ചെയ്യുവാനുള്ള തൗഫീക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവും എല്ലാം
ഹലാലും ത്വയ്യ്

0: ുമായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് തൗഫീക്കിനായി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും വിശിഷ്ടവും അനുവദനീയവുമായത് തിന്ന് കുടിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് റബ്ബിനെ നാളെ പരലോകത്ത് സംതൃപ്തിയോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ? ഷമീർ മദീനി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുമൊഴികളുടെ സമയം എത്തിയിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ?
5: അതെ, ഇനി തിരുമൊഴികൾ.
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
5: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുന്നു. ഉത്തമ തലമുറകളെ മാതൃകയാക്കാം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സംസാരം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عمران بن حسين رضي الله عنهما يقول قال رسول الله صلى الله عليه وسلم خير امتي قرني ثم الذين يلونهم ثم الذين يلونهم. പ്രിയ ശ്രോതാക്കളെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു നബി വചനമാണ് വായിച്ചത്. عمران بن حسين رضي الله عنه ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ സ്വഹാബിയായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റ ഏഴാം കൊല്ലമാണ്. ഇമ്രാൻ റളിയല്ലാഹുവിൻ്റെ പിതാവ് ഹുസൈൻ അദ്ദേഹവും സ്വഹാബിയാണ് എന്ന് ചുരുക്കം. ഖൈബർ വേളയിലായിരുന്നു അവരുടെ ഇസ്ലാം ആശ്ലേഷണം. മക്കയിലാണ് ജനിക്കുന്നത്. ക്രിസ്താബ്ദം 673 മരണപ്പെടുന്നത്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹുവിന് 3 മക്കളുണ്ടായിരുന്നു എന്നും കാണാം. ഹസാ കുടുംബത്തിലേക്കാണ്, ഗോത്രത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എത്തുന്നത് എന്നും നാം കാണുന്നുണ്ട്. അങ്ങേയറ്റത്തെ ഭൗതിക വിരക്തിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹു. വലിയ ഭക്തനായിരുന്നു. ധാരാളം ഇബാദത്ത് ചെയ്തിരുന്ന വ്യക്തിയായിട്ടൊക്കെ അദ്ദേഹത്തെ നമുക്ക് കാണാനാകും. അദ്ദേഹത്തിൽ നിന്ന് അനവധി താബികളൊക്കെ ഹദീസുകൾ നിവേദനം ചെയ്തതായിട്ടും നമുക്ക് വായിക്കാനാകും. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി, ഖൈറു ഉമ്മത്തി ഖർനി ഥുമല്ലദീന യലൂനഹും ഥുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തിൽ, എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമരായവർ എൻ്റെ തലമുറയിലുള്ളവരാണ്. ഖർന് എന്ന് പറഞ്ഞ തലമുറ എന്നാണ് ഇവിടെ അർത്ഥം. സമുദായത്തിനും പറയാറുണ്ട് ഇവിടെ തലമുറ. ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഉത്തമർ, കർണീ എൻ്റെ തലമുറയാണ്, എന്നോടൊപ്പം ജീവിച്ചവർ. സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് ശേഷമുള്ളവർ, അവരോട് ചേർന്നവർ, പിന്നീട് അവരോട് ചേർന്നവർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അടങ്ങുന്ന ആ തലമുറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായവർ, ഏറ്റവും നല്ലവർ, ഉത്തമരായവർ എന്ന്. പിന്നീട് അവരെ തുടർന്ന് വന്ന താബിഉകളും പിന്നീട് തബ്ഗ് താബികളുമായ മഹാപണ്ഡിതന്മാർ, മഹാവ്യക്തിത്വങ്ങളാണ് ഈ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ, ഉത്തമരായ ആളുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 8 രൂപത്തിൽ വേറെയും ഈ സമുദായത്തിലെ ഉത്കൃഷ്ടരായ ആളുകളെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട്. ഖൈറുന്നാസി കർണി എന്നതാണ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന മറ്റൊരു രൂപം. ഖൈറുന്നാസി കർണി സുമല്ലദീനയലൂനഹും, അതായത് ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവർ എൻ്റെ തലമുറയാണ്, തുടർന്ന് വരുന്നവരാണ്. പിന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, ഖൈറുക്കും കർണി, നിങ്ങളിലേറ്റവും ഖൈറായവർ എൻ്റെ തലമുറയാണ്, നിങ്ങളിലേറ്റവും ഖൈറായവർ, ഖൈറുക്കും എന്ന പ്രയോഗം എന്ന്. പിന്നീട് സുമല്ലദീനയലൂനഹും എന്ന് കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു റിപ്പോർട്ടിൽ വന്നത്, സുഇല റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയോട് ആരോ ചോദിച്ചു, അയ്യുന്നാസ് ഖൈർ, നബിയെ ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവർ ഏത് വിഭാഗക്കാരാണ്, ആരാണ്? റസൂലിന്റെ മറുപടി, കർണീ, എന്റെ തലമുറയിൽപ്പെട്ടവർ, സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. വീണ്ടും നബി അത് പറഞ്ഞു. മറ്റൊരു പ്രയോഗം, ഖൈറുൽ ഖുറൂനി കർണീ എന്നാണ്. തലമുറകളിൽ ഏറ്റവും ഖൈറായ തലമുറ എന്റെ തലമുറയാണ്, പിന്നീട് അതിന് തുടർന്നു വരുന്നവരാണ്. നോക്കി, ഇമാം മുസ്ലിമിൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ നമുക്ക് വായിക്കാം, ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ഖൈറു ഉമ്മത്തി അൽ ഖർണു ലദീന യലൂനീ, എന്റെ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായത് എന്നോടൊപ്പമുള്ള തലമുറയാണ് എന്ന രൂപത്തിൽ പ്രയോഗം. മറ്റൊന്ന്, ഖൈറു ഉമ്മത്തിൽ ഖർണു ലദീന ബുഇസ്തു ഫീഹിം, ഞാൻ നിയോഗിതനായിട്ടുള്ള ഈ തലമുറയുണ്ടല്ലോ, അതാണ് എന്റെ തലമുറയിലെ ഏറ്റവും ഖൈറി എന്നതാണ് മറ്റൊരു പ്രയോഗം. ഇനി മറ്റൊന്ന് നോക്കൂ, ഇന്ന ഖൈറക്കും കർണി, നിങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് ഇന്ന ഖൈറക്കും കർണി എന്ന രൂപത്തിൽ വന്നു. ഖൈറുഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവർ, അൽ കർണുല്ലദീന ബുഇസ്തു, ഞാൻ നിയോഗിതനായ ഇക്കർണാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച, റസൂലിനും കൂടെ ജീവിച്ചവർക്കുമുള്ള ഉത്തമ തലമുറയുടെ സ്ഥാനം പല രൂപത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അവരെ കണ്ട് പഠിച്ചു മനസ്സിലാക്കിയ ഉത്തമ സമുദായം, തുടർന്ന് അവരെക്കുറിച്ചുള്ള, അങ്ങനെ ഏകദേശം 2-3 തലമുറ, വേണമെങ്കിൽ 10-300 കൊല്ലത്തോളമുള്ള ഉത്കൃഷ്ടരായ വ്യക്തിത്വങ്ങൾ, അവരുടെ മാതൃകയ വിശ്വാസികൾ പിൻപറ്റേണ്ടതുണ്ട്. അവരെ അള്ളാഹു ആദരിച്ചവരാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, മുൻഗാമികളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവരാണ് ഇവർ എന്നർത്ഥം. ആ മാതൃക അവരുടെ ജീവിത മാതൃകാപരമാണ്. അത് അവരെ ഉൾക്കൊള്ളാനും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാവേണ്ടതുണ്ട് എന്നതാണ് സൂചന. പ്രിയമുള്ളവരെ, എന്നാൽ ആ തലമുറകൾക്ക് ശേഷമാണ് പലപ്പോഴും മതത്തിൽ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വന്നതെന്ന് കാണാം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ തലമുറകളിൽപ്പെട്ടവരാണ് 4 ഇമാമിങ്ങളും. ഇമാം അബൂ ഹനീഫ ഹിജറ 80 മുതൽ 150 വരെ ജീവിച്ചു. ഇമാം മാലിക് റഹിമഹുല്ലാ ഹിജറ 93 മുതൽ 179 വരെ ജീവിച്ചു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഹിജറ 150 മുതൽ ഹിജറ 204 വരെ ജീവിച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹിജറ 164 മുതൽ 241 വരെ ജീവിച്ചു. ആ തലമുറയിൽപ്പെട്ടവർക്കൊന്നും പരിചയമില്ലാത്ത പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ മതത്തിൻ്റെ പേരിലുള്ള വലിയ പ്രവർത്തനങ്ങൾ, ആചാരങ്ങളൊക്കെ നടന്നു വരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ നബി ദിനം ആഘോഷിച്ച്, അങ്ങനെ മുമ്പ് ഷിയാക്കളും പിന്നീട് സൂഫികളുമൊക്കെ കൊണ്ടുവന്ന് അന്യമതസ്ഥർ കാണിച്ചു തന്ന അതേ രൂപത്തിൽ ഈ മതത്തിലും അനാവശ്യമായ പ്രവർത്തനങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടുവന്ന് അത് ദീനിലെ ഏറ്റവും വലിയ കാര്യമായി പരിചയപ്പെടുത്തുകയും അത് ദീനിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ മുൻനിർത്തി ഏറ്റവും ഉത്തമരായ തലമുറ അവർ ജീവിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലാകാത്ത, ആ ഉത്കൃഷ്ടരായ ആളുകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത പല കാര്യങ്ങളും പിന്നീട് പലരുടെയും താൽപ്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിനെ മതമായി കാണുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ മതവിരോധികളായി കാണുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വളരെ അപകടകരമാണ് എന്ന വലിയ താക്കീത് കൂടി ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ മഹാന്മാരായ ഉലമാക്കൾ, സലഫുകൾ, മുൻഗാമികൾ ജീവിച്ച അവർ അനുഷ്ഠിച്ച അവരുടെ പാത, അവർ ദീൻ പഠിച്ചെഴുതിവെച്ച ഗ്രന്ഥങ്ങൾ, അതൊക്കെ തന്നെ വായിക്കാനും പഠിക്കാനും അങ്ങനെ മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും മതത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ദീനെന്താണ്, ദീനിലെന്താണോ ഉള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് ആരൊക്കെ എതിർത്താലും അതിലൂടെ മുന്നോട്ടു പോയി നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും സഹവാസവും ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കെ.വി. മുഹമ്മദ് അലി മൗലവി നമുക്കിന്നും ഒരു ഹദീസ് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ.
8: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ. തജ്വീദ് പഠനം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് അസ്ലം, കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ وَمَن تَبِعَهُم بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണം വളരെ ഭംഗിയുള്ളതായിരിക്കണമെന്നും പാരായണ ഭംഗിയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുമൊക്കെ നാം കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിക്കുകയുണ്ടായി. അതിൽ സുക്കൂനുള്ള നൂനും തൻവീനും വളരെയധികം പാരായണ ഭംഗിയെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അവ രണ്ടും ചിലപ്പോൾ മണിച്ചുകൊണ്ടും മറ്റു ചിലപ്പോൾ മണിക്കാതെ വ്യക്തമാക്കിയും ഒക്കെ പാരായണം ചെയ്യേണ്ടതുണ്ട്. അവ രണ്ടിനെയും ബാധിക്കുന്ന നാല് നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമമായ ഇവ്ഹാർ ചെയ്യുക, വെളിവാക്കി ഉച്ചരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നാം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ രണ്ടാമത്തെ സാക്കിനത്തായ നൂനിൻ്റെയും തൻവീനിൻ്റെയും രണ്ടാമത്തെ വിധിയാകുന്നു അൽ ഇദ്ഗാം. ലയിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, പ്രവേശിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇദ്ഗാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹർഫ് അല്ലെങ്കിൽ ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് ഉച്ചരിക്കുക എന്നതാണ്. നമ്മൾ ഈ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പായി വിദ്യാർത്ഥിയായ അനസിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയാണ്. ആദ്യമായി നമുക്കിന്ന് അനസിൻ്റെ പാരായണം കേൾക്കാം. അതിനുശേഷം നമ്മുടെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. അനസ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: എത്ര ജുസ് മനഃപ്പാഠമാക്കുകയുണ്ടായി?
2: 15 ജുസ്
1: ഹിഫ്ലാക്കിയ വിദ്യാർത്ഥിയാണ് അനസ്. അനസ് സൂറത്തുൽ മുൽക്കിലെ ഏതാനും ആയത്തുകൾ നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ചു നോക്കൂ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം.

0: അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. അനസ് സൂറത്തുൽ മുൽക്കിലെ 12 വചനങ്ങളാണ് പാരായണം ചെയ്തിട്ടുള്ളത്. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അനസിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നാലാമത്തെ വചനത്തിൽ അവിടെ എന്നിടത്തുള്ള തജ്വീദ് നിയമം എന്താകുന്നു എന്നതാണ് ചോദ്യം. ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിച്ച് ഉച്ചരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്സൻറ്റ്. ഖാസിഅഹുവ എന്ന് പറയുമ്പോൾ തൻവീനിന് ശേഷമുള്ള വാവിൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അഞ്ചാമത്തെ വചനത്തിൽ റുജൂമൽ ലിശ്ശയാത്തീൻ, റുജൂമൽ ലിശ്ശയാത്തീൻ. ആ സ്ഥലത്ത് എന്താകുന്നു ഹുക്കും തജ്വീദിയായിട്ട് നാം മനസ്സിലാക്കേണ്ടതുള്ളത്? തജ്വീദ് നിയമം പാലിക്കപ്പെടേണ്ടതായിട്ട് അവിടെ എന്താണുള്ളത്? റുജൂമൽ ലിശ്ശയാത്തീൻ.
1: ഇദ്ഗാം ബിഗൈരി ഗുന്ന.
0: അഹ്സൻറ്റ്. ഇദ്ഗാം ബിഗൈരി ഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ റുജൂമൽ ലിശ്ശയാത്തീൻ. ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ എന്താണ് ഇദ്ഗാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ സൂചിപ്പിച്ചു, ഇദ്ഗാം എന്നതിൻ്റെ ഭാഷാർത്ഥം ലയിപ്പിക്കുക എന്നാണ്. സുക്കൂനുള്ള ഒരക്ഷരത്തെ തൊട്ട് ശേഷമുള്ള ഹറക്കത്തുള്ള അക്ഷരത്തിൽ കൂട്ടി ലയിപ്പിച്ച് ശദ്ദുള്ള അക്ഷരമായി ഉച്ചരിക്കുക എന്നതാണ് ഇദ്ഗാം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സാക്കിനും മുതഹരിക്കും രണ്ട് പദങ്ങളിലായി വേറിട്ട് വരുമ്പോൾ മാത്രമേ ഇദ്ഗാം ഉണ്ടാവുകയുള്ളൂ, ഇദ്ഗാം ചെയ്യുകയുള്ളൂ. ഒറ്റ പദത്തിൽ ഇദ്ഗാം ഉണ്ടാവുകയില്ല. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും ഇദ്ഗാം ചെയ്യുന്നത് യർമലൂന, യ റ മീം ലാം വാവ് നൂൻ എന്നീ ആറ് അക്ഷരങ്ങളിലാണ്. ഇതാകട്ടെ രണ്ട് വിധത്തിലുമാണ്. ഈ ആറ് ഹർഫുകളിൽ സാക്കിനത്തായ നൂനിനെയും തൻവീനിനെയും ലയിപ്പിക്കുക എന്നത്, ഇദ്ഗാം ചെയ്യുക എന്നത് രണ്ട് രൂപത്തിലാണ്, രണ്ട് വിധമാണ്. ഒന്നാമത്തേത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇദ്ഗാം ബിഗുന്ന, ഇതാകുന്നു ഒന്നാമത്തേത്. യൻ മൂ എന്നീ നാലക്ഷരങ്ങളെ നമുക്ക് എടുക്കാം. ആറ് ഹർഫുകളിൽ നേരത്തെ പറഞ്ഞ യർമലൂന എന്ന ആറക്ഷരങ്ങളിൽ നിന്ന് യൻ മു യ നൂൻ മീം വാവു ഈ നാലക്ഷരങ്ങളിൽ സുക്കൂനുള്ള നൂനും തെൻവീനും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഈ അക്ഷരങ്ങൾക്ക് തൊട്ടു മുമ്പിലായി സാക്കിനത്തായ നൂനോ തെൻവീനോ വന്നാൽ അവിടെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നു. ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യാഇന്റെ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂൻ വന്നു. നാം സൂചിപ്പിച്ചു ഇവ ഒറ്റപ്പദത്തിലായി വരികയില്ല എന്ന്. സാക്കിനത്തായ നൂൻ ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ഇദ്ഗാമിൻ്റെ ഹർഫുകൾ അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലുമായിട്ടാണ് വരിക. ഒന്നാമത്തേത് യാഇന്റെ ഉദാഹരണം. ഇവിടെ നൂനിനെ യാഇൽ ലയിപ്പിച്ചിരിക്കുകയാണ്. മയ്യുത്യ എന്ന് പൂർണ്ണ ലയനമല്ല, മറിച്ച് മയ്യുത്യ ഭാഗികമായ ലയനമാണ്. ഇദ്ഗാം നാഖിസ് ബിഗുന്ന എന്നാണ് അതിന് പൂർണ്ണമായി പറയപ്പെടുന്ന പേര്. തൻവീനിന്റെ ഉദാഹരണം. യാഇന്റെ തൊട്ടു മുമ്പിൽ തൻവീൻ വന്നിരിക്കുകയാണ്. ഇനി നൂനിന്റെ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂനും തൻവീനും വരുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഉദാഹരണം നോക്കൂ. ലന്നദ്ഖുലഹ അംശജിന്നബ്തലീഹ്. ഇവിടെ പൂർണ്ണമായ ലയനമാണ് സംഭവിച്ചത്. ലന്നദ്ഖുലഹ നൂനിന് സാക്കിനത്തായ നൂനിന് ശേഷം വന്ന മുതഹരിക്കത്തായ നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിച്ചിരിക്കുകയാണ്. ഇതിന് ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്ന് പറയും. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഇദ്ഗാം കാമിലാവുമ്പോൾ മുദ്ഗം ഫീഹിയായ, അതായത് ഏത് ഹർഫിലേക്കാണോ ലയിപ്പിച്ചിരിക്കുന്നത്, അതായത് ഏത് ഹർഫിലേക്കാണോ ലയിപ്പിച്ചിരിക്കുന്നത്, ആ ഹർഫിന് ഷദ്ദ് കൊടുത്തതായി കാണുവാൻ കഴിയും. അപ്പോൾ ഇദ്ഗാം കാമിലായിരിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നാഖിസായ മയ്യുത്തില്ല എന്ന് പറഞ്ഞതിലുള്ളതുപോലെ ഭാഗികമായ ഇദ്ഗാം ആകുമ്പോൾ യാഇൻ്റെ മുകളിൽ, അതായത് മുദ്ഗം ഫീഹി ആയ ഏത് ഹർഫിലാണോ ഇദ്ഗാം ചെയ്യുന്നത് ആ ഹർഫിൽ, രണ്ടാമത്തെ ഹർഫിൽ ഷദ്ദ് ഉണ്ടാവുകയുമില്ല. ഇവിടെ പൂർണ്ണമായ ഇദ്ഗാം ആയതുകൊണ്ട് രണ്ടാമത്തെ നൂനിന് ഷദ്ദ് കൊടുത്തിരിക്കുന്നു. ലന്നദ്ഖുലഹ അംശജിന്നബ്തലീ. അടുത്ത ഉദാഹരണം നോക്കൂ, മീമിൻ്റെ ഉദാഹരണം. ഇവിടെയും നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ചിരിക്കുകയാണ്. നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്നാണ് അതിൻ്റെ പേര്. തൻവീൻ വന്നപ്പോൾ സുഹുഫം മുത്തഹറ. ഈ രണ്ട് സന്ദർഭങ്ങളിലും മീമിന് മുകളിൽ ഷദ്ദ് എഴുതിയത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വാവിൻ്റെ ഉദാഹരണം നോക്കൂ, മീവേൽ. ഇവിടെ ഇദ്ഗാം നാഖിസ് ബിഗുന്ന. വവാലിദിൻ വമാ വലദ്. ഇവിടെയും ഇദ്ഗാം നാഖിസ് ബിഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിഗുന്ന നാഖിസ് എന്നാണ് പറയുക. ഇനി ശേഷിക്കുന്ന രണ്ടക്ഷരങ്ങളാണല്ലോ ലാമും റാവും. അവിടെ എന്താണ് നാം ചെയ്യേണ്ടത്? അതാകുന്നു ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇദ്ഗാമിൻ്റെ രണ്ടാമത്തെ വിഭാഗമായ ഇദ്ഗാം ബിഗൈരി ഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്നൊക്കെ പറയുന്ന രണ്ടാമത്തെ നിയമം. ലാം, റാ എന്നീ രണ്ടക്ഷരങ്ങളുടെ തൊട്ടുമുമ്പിൽ സാക്കിനത്തായ നൂനും തൻവീനും വരുമ്പോൾ മണിക്കാതെ ഇദ്ഗാം ചെയ്ത് പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം ബിഗൈരി ഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നു. ഉദാഹരണം നോക്കൂ. അല്ലന്നഖൂല അല്ലൻ. അൻ ലൻ എന്നുള്ളത് തീരെ നൂനിൻ്റെ ശബ്ദം കേൾപ്പിക്കാതെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് ഷെദ്ദുള്ള ലാമാണ് ഉച്ചരിക്കുന്നത്. അല്ലൻ അല്ലൻ. തൻവീൻ മാലല്ലുബദ. മാലൻ ലുബദ എന്നത് തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മാലല്ലുബദ എന്നാണ് ഉച്ചരിച്ചിരിക്കുന്നത്. അവിടെ രണ്ടാമത്തെ ലാമിന് ഷദ്ദ് നൽകിയതും ശ്രദ്ധിക്കേണ്ടതാണ്. മിർറസൂൽ. റായിൻ്റെ തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂൻ വന്നിരിക്കുന്നു. പൂർണ്ണമായും റായിൽ നൂനിനെ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിച്ചിരിക്കുകയാണ്. മിർറസൂൽ. തൻവീൻ ഉദാഹരണം നോക്കൂ. ഫീ ഈശതിർ റാദിയ. ഈശതിൻ എന്ന തൻവീനിനെ അല്പം പോലും ഉച്ചരിക്കാതെ ഷദ്ദുള്ള റാ ആക്കി ഉച്ചരിച്ചിരിക്കുകയാണ്. ശേഷമുള്ള റായിൽ ലയിപ്പിച്ചുകൊണ്ട് റായിന് ഷദ്ദ് കൊടുത്തുകൊണ്ടാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഫീ ഈശതിർ റാദിയ. നാം പറഞ്ഞല്ലോ ഇദ്ഗാം വരുമ്പോൾ രണ്ട് പദങ്ങളിലായിക്കൊണ്ടാണ് ഉണ്ടാവുക എന്ന്. സാക്കിനത്തായ നൂനും തൻവീനും ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ശേഷമുള്ള ഇദ്ഗാമിൻ്റെ ഹർഫ് അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലുമായിരിക്കും എന്ന്. എന്നാൽ വാവിൻ്റെയും യാഇൻ്റെയും തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂൻ ഒറ്റപ്പദത്തിലായി വന്ന ഏതാനും പദങ്ങൾ, അതായത് നാല് പദങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയും. എന്താണ് അവിടുത്തെ വിധി? അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് പൂർണ്ണമായും നൂനിനെ വെളിവാക്കി വ്യക്തമാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അല്പം പോലും ഇദ്ഗാം ചെയ്ത് മണിച്ചു പോവുകയൊന്നും ചെയ്യാതെ പൂർണ്ണമായും വെളിവാക്കിയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ആ നാല് പദങ്ങളാണ് അദ്ദുനിയ. പല സ്ഥലങ്ങളിലായി ആവർത്തിച്ചു വന്ന ഒരു പദവും കൂടിയാണ് ദുനിയ എന്നത്. ഇപ്പോൾ തന്നെ അനസ് പാരായണം ചെയ്തപ്പോൾ

0: സൂറത്തുൽ മുൽക്കിലെ അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദുനിയ, അവിടെ ദുനിയ എന്നോ ദുനിയ എന്നൊന്നുമല്ല, അദ്ദുനിയ. സൂറത്തുൽ ആലയുടെ അവസാനത്തിൽ ബൽ തുഖ്സിറൂനൽ ഹയാതദ്ദുനിയ, അവിടെയൊക്കെയും വെളിവാക്കി ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. രണ്ടാമത്തെ പദമാണ് ബുന്യാൻ. സൂറത്തു സഫ് നാലാമത്തെ വചനം ബുന്യാനും മർസൂസ് എന്ന് വന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ബുന്യാൻ ബുന്യാൻ ബുന്യാൻ എന്ന് വെളിവാക്കിക്കൊണ്ടാണ് പറയേണ്ടത്. മറ്റൊരു പദമാണ് മൂന്നാമതായി പരിശുദ്ധ ഖുർആനിൽ വന്ന പദമാകുന്നു. വാവിൻ്റെ മുമ്പിൽ സുക്കൂനുള്ള നൂൻ ഒറ്റപ്പദത്തിലായിക്കൊണ്ട് സിൻവാൻ സിൻവാൻ. സൂറത്തുൽ അൻആം 99-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുർ റഅദ് 4-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സിൻവാനു വഗൈറു സിൻവാൻ സിൻവാൻ. ഇതാണ് മൂന്നാമത്തെ സുക്കൂനുള്ള നൂൻ വാവിൻ്റെ മുമ്പിൽ ഒറ്റപദത്തിലായി വന്നിട്ടുള്ള പദം. അതായത് യാഇൻ്റെയും വാവിൻ്റെയും തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള നൂൻ ഒറ്റപദത്തിലായി വന്ന പദങ്ങളിൽ മൂന്നാമത്തെ പദമാണ് സൂറത്തുർ റഅദ് 4-ാമത്തെ വചനത്തിൽ വന്ന സിൻവാൻ എന്ന പദം. 4-ാമത്തെ പദം ഖിൻവാൻ എന്നതാണ്. അത് സൂറത്തുൽ അൻആം 99-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഖിൻവാൻ ഖിൻവാനുൻ ദാനിയ. ഇങ്ങനെ ഈ നാല് പദങ്ങളിലായിക്കൊണ്ട് സുക്കൂനുള്ള നൂൻ യാഇൻ്റെയും വാവിൻ്റെയും തൊട്ടു മുമ്പിലായി വന്നിരിക്കുകയാണ്. ഈ നാല് പദങ്ങളിലും ഇൽഹാർ ചെയ്തുകൊണ്ട് വെളിവാക്കിക്കൊണ്ട് മാത്രമാണ് പാരായണം ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാം ചെയ്തുകൊണ്ടോ മണിച്ചുകൊണ്ടോ ഒന്നും പാരായണം ചെയ്തുകൂടാത്തതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ഈ നിയമങ്ങളും വിധികളുമൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ പാരായണ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഭംഗിയായ നിലക്ക് പാരായണം ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അതിൻ്റെ അഹ്ലുകാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ആൾക്കാർ, അതിൻ്റെ അഹ്ലുകാർ എന്ന് അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ചിരിക്കുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد وآله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته.
1: ഇന്നത്തെ തജ്വീദ് പഠനം ഇവിടെ പൂർണ്ണമാകുന്നു. അവതരിപ്പിച്ചത് മുഹമ്മദ് അസ്ലം, കുവൈത്.